0: റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം, ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പലതരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ, അതിൻ്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവരക്കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
1: അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു പക്ഷെ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്,
0: കേരളത്തിൽ മാത്രം.
1: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി, അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
0: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയുക, ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
1: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
0: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നതാണ് അല്ലേ?
1: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റിയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കാവുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആള് ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങൾ കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
0: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാരണം ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞാൽ എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്.
1: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ, അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാവും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത, തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
0: അപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് താടി അടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണമെന്നുള്ളതും അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളതും. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
1: ഹെൽമെറ്റ്.
0: ഹെൽമെറ്റ് പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റാണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ പറയാ ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടാലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ. പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിങ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പലപ്പോഴും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാറ്. അത് തന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവർ ആരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
1: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയി ഇടിക്കുകയിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും, അതായത് നമ്മുടെ സീറ്റ് നമ്മളെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ് ബോർഡിൽ ഇടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല, അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
0: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
1: കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ ഏറ്റ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികൾ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ താങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളുടെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
0: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണോ ബാക്കിൽ ഇരുത്തണോ തുടങ്ങിയ
1: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു തരം സീറ്റുകളുണ്ട്, ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിൽ ഇരുത്തുക. അഥവാ തന്നെ കുട്ടികളെ സീറ്റിൽ ഇരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ, അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
0: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
1: അപകടം, ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പരിച്ചിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റി കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ട ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
0: നട്ടലിന് ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
1: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട്, അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി, കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷ്മിന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ്, നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷ്മിന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
0: അനക്കാത്ത രീതി എന്നാൽ ഏത് രീതിയിലാണ് അവരെ എടുത്ത് മാറ്റുക?
1: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈകാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വെക്കി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്.
0: ഒരേപോലെ
1: ഒരു
0: തടി എടുക്കുന്ന പോലെ,
1: അതായത് നമ്മൾ ലോഗ് റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണല്ലോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
0: മടക്കാണ്ട തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് പതുക്കെ കിടത്തി ഹോസ്പിറ്റലിലേക്ക്
1: കിടത്തി കൊണ്ടുപോകണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയതിന് ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
0: നമ്മുടെ പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു വരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന് മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കിടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിലേ, അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം.
1: അതുപോലെ തന്നെ ബോധക്ഷയം, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ചെറിയ അപകടമാണെങ്കിൽ കഴിഞ്ഞ് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്നൊരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട്, അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട്, അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിയുന്നതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുപോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
0: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
1: അല്ല
0: ആർക്കും അറ്റൻഡ് ചെയ്യാൻ, അല്ലേ?
1: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
0: പിന്നെ മറ്റൊന്നാണ് എന്താ പറയുക, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്, കയ്യ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
1: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈയിൻ്റെ കണ്ണിക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈയിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈ കാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അത് നമ്മൾ നിർത്തി പിടിക്കാൻ പറ്റും.
0: അതുമൂലം
1: ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
0: വേദന നമുക്ക്
1: വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
0: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയില് വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
1: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, ഈ പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം
0: കൊണ്ടുപോകേണ്ടത്. അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ, അനക്കം പറ്റാത്ത രീതിയിൽ,
1: അനങ്ങാത്ത രീതിയിൽ. കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയെല്ല് മറ്റുള്ള മസിലുകൾക്ക്, പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവരെ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
0: ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുമോ?
1: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ, തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം, ഛർദി ഉണ്ടാവാം, അപസ്മാരം ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം.
0: ഓക്കെ, അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിനും അതിൽ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക്
1: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈന് തരിപ്പ് വരാം. ഇതൊക്കെയാണ് സുഷ്മിന നാടിക്ക് പരിക്ക് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റിയെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
0: ഓക്കെ, അപ്പോ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയുക, അതല്ല ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോട്ട് അപകടങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതുപോലെ ഇന്ന് മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാൻ അടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരല് മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് അത് ചെയ്യേണ്ടത്?
1: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ, ആ വിരല് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുടെ മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ട് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
0: പ്ലാസ്റ്റിക്
1: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
0: അവയവം പോളിത്തീൻ കവറിലിട്ട് കവറിന്റെ പുറത്ത് ഐസ് പാക്ക്,
1: ഐസ് പാക്ക് വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ, ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
0: ഓക്കെ, പിന്നെ മൂക്കുന്നു വായന്നും അതിലെ ചെവിന്നൊക്കെ രക്തം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
1: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്, അപകടം മൂലമുള്ളതാണ് എല്ലാത്ത രീതിയിലും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെല്ലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്നൊരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കിന്ന് ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ചു നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
0: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വായന്നും രക്തം വരുന്ന അവസ്ഥയാണ് ചോദിച്ചത്. അതിൽ അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് എടുത്തിട്ട്
1: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല, ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
0: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കുകൾ. കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കുകൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
1: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിന് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
0: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ചെന്ന ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. അത്യാഹിതങ്ങൾ, നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അപകടഘട്ടങ്ങളിൽ നാം നിർവഹിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു നൽകിയത് ഡോക്ടർ യാസർ ചോമയിൽ, ഡോക്ടർ അബ്ദുൽ മാലിക്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

بسم الله الرحمن الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിലുള്ള വിശ്വാസം തളരാത്ത ഹൃദയത്തിന് ഏത് ഇരുട്ടുകളും പ്രതിസന്ധികളും വഴികാട്ടികളായി മാറും. പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്താണ് ഈമാൻ നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത്. മരണം നമ്മെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു അവസാനമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിച്ച് ശാശ്വതമായ പരലോകത്തേക്ക് കടക്കുന്ന മഹത്തായ യാത്രയുടെ തുടക്കമാണ്. അത്തരം ചിന്തകൾ തന്നെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നൊരു ഞായറാഴ്ചയാണ്. 2026 സെപ്റ്റംബർ 20, ഹിജ്ർ വർഷം 1448, റബീഉൽ ആഖർ 8, കലവർഷം 1202, കന്നിമാസം 4.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നൊരു ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രോതാക്കൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മളോടൊപ്പം എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേകിച്ച് കയറാറുണ്ട്. ഇന്നത്തെ ദിവസവും അതുപോലെ പുതിയ ഒരുപാട് ശ്രോതാക്കളെ പ്രതീക്ഷിക്കുന്നു. പഴയ ശ്രോതാക്കളോടൊപ്പം തന്നെ നിലവിൽ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടൊപ്പം തന്നെ പുതിയ കുറേ ശ്രോതാക്കൾ കൂടി നമ്മൾ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാവിലെ സമയം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലരും അവർക്കൊക്കെ മോർണിംഗ് ലൈവ് ഷോയുടെ വിവരം ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നാണ് ശ്രോതാക്കളോട് പറയാനുള്ളത്. നിങ്ങൾ പീസ് റേഡിയോ മറ്റുള്ളവരെ പരിചയപ്പെടുത്താറുണ്ടോ? നമ്മൾ എല്ലാ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിസന്ധികൾക്കൊരു പരിഹാരം എന്ന നിലക്ക് പീസ് റേഡിയോ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് താങ്ങും തണലുമായ ഒരുപാട് സംസാരങ്ങളും ക്ലാസുകളുമൊക്കെ പീസ് റേഡിയോയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ എത്ര തവണ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്ക് പീസ് റേഡിയോ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നത് മനസ്സിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നൊരു സമയമാണ് ഈ ഒരു സമയത്ത് ശ്രോതാക്കളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഒരുപാട് പേർ നമ്മളോടൊപ്പമുണ്ട് ഇന്നിവിടെ സ്റ്റുഡിയോയിൽ. നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സുഹേർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസലാം സുലാഹിയാണ്. ഞങ്ങൾ കുറച്ച് സമയം ഇൻഷാല്ലാ മോർണിംഗ് ലൈവ് ഷോയിൽ നിങ്ങളോടൊപ്പമുണ്ട്. സലാംക്ക, എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം?
1: സുഖം, അൽഹംദുലില്ലാ.
0: നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയിലെ വിശുദ്ധ ഖുർആനിക വചനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. മധുരം ഖുർആനിലൂടെ നമ്മൾ ആദ്യം ശ്രോതാക്കളിലേക്ക് എത്തുകയാണ്.

0: തവാസൗ ബിസ്സബ്ർ.
1: അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്തായ സൂറത്തുൽ അസറാണ് നമ്മൾ കേട്ടത്.

0: അല്ലേ?
1: കാലഘട്ടത്തെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്യും. കാലഘട്ടം എന്ന് പറയും കാലത്തെ, സമയത്തെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ, ശരിക്കൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ മണിയാണ് ടൈം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്യാപിറ്റൽ മണി വേണം. അപ്പം ആ ക്യാപിറ്റൽ മണി വെച്ചിട്ടാണ് മൂലധനം, മൂലധനത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പൊളിഞ്ഞു, പിന്നെ ബിസിനസ് ഇല്ല. അപ്പോൾ അവിടെ നഷ്ടം സംഭവിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഈ ലോകത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബിസിനസ്സിലാണുള്ളത്.
0: അതെ,
1: ആ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിജാറത്തല്ലെന്ന് തബൂറാണല്ലോ, നഷ്ടം വരാത്തൊരു കച്ചവടം. ആ കച്ചവടം പരലോകം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം പരലോകത്തിലേക്കുള്ള കർമ്മ പദ്ധതിയിൽ അവൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ടൈമാണ്.
0: അതെ,
1: ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്തു നിന്ന് ആർക്ക് അവൻ്റെ ക്യാപിറ്റൽ മണി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നോ അവന് വലിയ നഷ്ടക്കാരൻ തന്നെയാണ്. അപ്പോൾ സമയം, അത് ഇന്നലെ ഇൻസാൻ അലഫി ഹുസർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്യോന്യം വസിയത്ത് ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസിയത്ത് ചെയ്യുകയും ചെയ്ത ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുമ്പോൾ തുടക്കം ആ ഒരു സത്യത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറുന്ന ആളുകൾ വിശ്വാസവും സൽക്കർമ്മങ്ങളുമായിട്ട് അവൻ്റെ ജീവിതത്തെ ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ. മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലൂടെ മധുരം ഖുർആനിലെ ഈ വചനം നമ്മൾ കേട്ടുകഴിഞ്ഞു.

0: പ്രിയമുള്ളവരെ, മോർണിംഗ് ലൈവ് ഷോ നമ്മൾ ഇന്നത്തെ ഒരു അവധി ദിവസത്തിൻ്റെ എന്താ പറയാം, വ്യത്യസ്തമായ അവധി ആയതുകൊണ്ട് തിരക്കുള്ള ആളുകളുണ്ടാവും, അവധി ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് കുറച്ചുകൂടി സൗകര്യത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. വൈവിധ്യമായ ജീവിത ചുറ്റുപാടുകൾക്കിടയിലൂടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മോർണിംഗ് ലൈവ് ഷോ, ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പീസ് ടൈമിൽ ചില വാചകങ്ങൾ ഒന്ന് വായിക്കാം സർ.
1: യെസ്, ശ്രോതാക്കൾക്ക് നേരിട്ട് പീസ് റേഡിയോയിലേക്ക് പങ്കെടുക്കാൻ പറ്റിയ പ്രോഗ്രാമാണല്ലേ. പീസ് ടൈമിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു കുറച്ച് മൂർച്ചയുള്ള വാക്കുകളാണ്. വാർത്തകൾ അറിയാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, വിനോദത്തിനും അനേകം വഴികളുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഓർമ്മിപ്പിക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ ഒരു ശ്രോതാവിന് ഒരു ചെറിയ സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ തന്നിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോൾ എവിടെയും കയറി ഇടപെടുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷെ എന്നാലും ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നാൽ വിനോദത്തിന് ഒരുപാട് വഴികളുണ്ട്, എന്തെല്ലാം വിനോദങ്ങളാണ്. പക്ഷേ ഇവിടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ ഗോൾ എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മാധ്യമമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാണ് പീസ് റേഡിയോ എന്നാണ് ഈ ഒരു ശ്രോതാവിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് പീസ് ടൈമിൽ ഈ ഒരു കമൻ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ഇത്തരം ചിന്തനീയമായ പല ടെക്സ്റ്റുകളും നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് അയക്കുമ്പോൾ അത് ഇവിടെ ഒരു സെഷനായി തന്നെ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീക്.
0: പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ
1: ഒരുപാട് ശ്രോതാക്കൾ നമ്മളിപ്പോൾ
0: കുറേ ആളുകൾ കൂടെയുണ്ട്. അപ്പോൾ കൂടെയുള്ള ആളുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അല്ലേ.
1: ഇവിടെ എൻ്റെ മുമ്പിൽ കാണുന്ന സ്ക്രീനിൽ എനിക്ക് വായിക്കാൻ കിട്ടുന്നത് റജീന കോട്ടമല, സുമയ്യ അർഷദ് ചെമ്പ്ര, ഹുസൈൻ വി എം എടത്തനാട്ടുകര, മുഹമ്മദ് സി പി കോളിക്കൽ, സഫിയ എടപ്പാൾ, എല്ലാവരും സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്.
0: റുക്സാന ബാലുശ്ശേരി അയച്ചൊരു മെസ്സേജ്, ഇന്നത്തെ മധുരം ഖുർആനിലൂടെ ഇന്നത്തെ ദിവസം ധന്യമാക്കിയ പീസ് റേഡിയോ ഓണിയർ പ്രവർത്തകർക്ക് അല്ലാഹു ആഫിയത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
1: അമീൻ
0: അമീൻ. ഉമൈറ തൃശൂർ വള്ളാർക്കാട്, ജമീല വി കെ പൂനൂർ, കെ വി കബീർ പാലക്കാഴി, സുലൈഖ തിരുവാലി, ഷുഹൈബ് കൽപ്പറ്റ വയനാട്, ഷബ്ന കൊടുങ്ങല്ലൂർ, അവരൊക്കെയുണ്ട്. ഷബ്ന കൊടുങ്ങല്ലൂർ പറഞ്ഞിട്ടുള്ള മെസ്സേജ്, ഇന്ന് തൃശൂർ ജില്ലാ മുജാഹിദ് ചരിത്ര സമ്മേളനമാണ്, ഞങ്ങളിങ്ങനെ പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, അത് അനുഗ്രഹിക്കുകയാണ്, സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ്.
1: തൃശ്ശൂരിൽ നിന്നൊരു ഗ്രാൻഡ് പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്.
0: സാഹിറ ചെറുവണ്ണൂരും, ആയിഷ അങ്ങാടിപ്പുറവും, മുഹമ്മദ് കബീർ പുള്ളിപ്പാടും, സെറീന താമരശ്ശേരി, സലീന തോട്ടശ്ശേരിയാർ, അസ്മ ബി പെരിന്തൽമണ്ണ, അബ്ദു എടത്തനാട്ടുകര, ജമീല നെമ്മിനി, സൈനത്ത് പാലക്കാട്, അവരൊക്കെ സലാം പറഞ്ഞു കൂടെയുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: സെറീന വി പി വളാഞ്ചേരി, സെയ്തലവി തോട്ടശ്ശേരിയാറ, അതുപോലെ തന്നെ ആസിയ കെ, സുബൈദ കുഞ്ഞിമംഗലം, നബീസത്ത് കൊല്ലം, സീനത്ത് പകര, സാജിദ ഷൗക്കത്ത്, സഹൽ പി ഇടപ്പലം.
0: എടത്തനാട്ടുകരയിൽ നിന്നും സജ്നയും, അതുപോലെ മുട്ടിൽ, വയനാട് മുട്ടിൽ നിന്ന് ജംഷീർ, വേങ്ങൂരിൽ നിന്ന് മുഫീദ, അതുപോലെ കാടാമ്പുഴയിൽ നിന്ന് നഫീസ, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്ര, ഇരിക്കൂറിൽ നിന്ന് ആയിഷ കെ എ, കുമരനല്ലൂരിൽ നിന്നും ജമീല, എടത്തനാട്ടുകരയിൽ നിന്ന് ഫൈസൽ, ഇവരൊക്കെ ഇതാ നമുക്ക് നേരത്തെ സലാം പറഞ്ഞ കൂടെ ജോയിൻ ചെയ്ത ആളുകളാണ്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാലുശ്ശേരിയിൽ നിന്ന് റുക്സാന നമ്മളോടൊപ്പമുണ്ട്, മേലാറ്റൂരിൽ നിന്ന് ഷഹന റഷീദ് നമ്മളോടൊപ്പമുണ്ട്, ഇടിമുഴിക്കലിൽ നിന്ന് നാദിറ നമ്മളോടൊപ്പമുണ്ട്, നജ്മ കെ കെ നമ്മളോടൊപ്പമുണ്ട്, സുഹറ കൽപ്പറ്റയിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്, സൗദ മുട്ടത്ത് നിന്ന് നമ്മളോടൊപ്പം അബ്ദു എടത്തനാട്ടുകരയുണ്ട്. അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ അൽഹംദുലില്ലാഹ് നമ്മളോടൊപ്പം ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ പീസ് റേഡിയോ എന്ന നന്മയുടെ ഏരിയ യാത്രയിൽ നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരോടും സലാം പറഞ്ഞിരിക്കുകയാണ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇന്നും ഈ പുലരിയിൽ എനിക്ക് ജോയിൻ ചെയ്യാനും ഈ മധുരം ഖുർആൻ അർത്ഥം ഗ്രഹിക്കാനൊക്കെ സാധിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം കേട്ടപ്പോൾ മനസ്സ് കോരിത്തരിച്ചു. ഈ പീസ് റേഡിയോ നമുക്ക് തരുന്ന മാനസിക സുഖം അത് വളരെ വലുതാണ് എന്നാണ് നാദിർ ഐഡി മൊഴിക്കൽ അയച്ച ഒരു മെസ്സേജ്. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മെസ്സേജുകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമേ എന്ന പ്രാർത്ഥനയുണ്ട് ലൈല സി വി ആനക്കര. പരസ്പരം ദുആ വസീയത്തുകളാണല്ലോ ഇന്നത്തെ മധുരം ഖുർആനിലൂടെയും വതവാസോ ബിൽ ഹഖ്ഖി വതവാസോ ബിസ് സബർ എന്ന് പറഞ്ഞല്ലോ. പരസ്പരമുള്ള ഹക്കിനെ ഉപദേശിക്കലും ക്ഷമ ഉപദേശിക്കലും പരസ്പരം പ്രാർത്ഥിക്കലും നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം.
1: ഓക്കെ, സലാം സലായി. നമ്മൾ പലപ്പോഴും പല കഥകളും കേൾക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പല സമയത്തും പല കഥകളും പറയാറുണ്ട്. എന്നാൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ ഒരു കഥയാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ നമുക്ക് കേൾക്കാനിരിക്കുന്നത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
1: പുലരിവട്ടം. ഒരു പട്ടിയുടെ കഥ. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മളോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇപ്പോൾ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എന്നാണ് ഭയങ്കരമായ ലിബറലുകളുടെ മുദ്രാവാക്യം. സ്ത്രീ സ്വാതന്ത്ര്യം, കുട്ടികളൊക്കെ ഇന്ന് അധാർമികതയിലേക്ക് പോകാൻ അവർ ഉന്നയിക്കുന്ന കാര്യം സ്വാതന്ത്ര്യമാണ്. നിങ്ങളെന്തിനാ എന്നെ തടുത്തു വെക്കണത്? നിങ്ങളെന്തിനാ നിയന്ത്രിക്കുന്നത്? എന്താ എനിക്കറിയില്ലേ? എൻ്റെ ജീവിതത്തിന് എനിക്ക് വിലയില്ലേ? എന്നൊക്കെ ചോദിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കണം. അതിനിടക്കാണ് സോഷ്യൽ മീഡിയയിലൊരു ഒരാളുടെ ഇതിനെക്കുറിച്ചുള്ളൊരു കമൻറ്റ് കണ്ടത്. അയാൾ പറയണത്, ഒരു ആളൊരു പട്ടിക്കുട്ടിയെ വളർത്തി. അപ്പോൾ അതിനെ എന്ത് വെച്ചാൽ, മക്കളില്ലാത്തതുകൊണ്ട് ഒരു മക്കളെപ്പോലെ വളർത്തി. അതിനെ കൂടെ കടത്തും, ഭക്ഷണം കൊടുക്കും, എല്ലാം കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്തു, അതിന് വളർന്നു വന്നപ്പോൾ അതിനെന്താ വെച്ചാൽ, പുറത്ത് ഈ പട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കണാണുമ്പോൾ എന്ത് ചെയ്യണം, അതിന് ഈ സംരക്ഷണങ്ങളൊക്കെ വിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്തു, പോകാൻ സമ്മതിക്കാതിരുന്നപ്പോൾ ഈ ഓണർ അത് കടിച്ചു. അപ്പം എന്ത് ചെയ്തു, എന്നാൽ ഇനി പോവുകയാണെങ്കിൽ പോയിക്കോട്ടയിലൊക്കെ എന്ത് ചെയ്തു, സ്വതന്ത്രമാക്കി വിട്ടു. സ്വതന്ത്രമായി വിട്ടിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അതിനെ കാണുന്നുണ്ടെന്നു, ഏതോ വഴിയോരങ്ങളിൽ പട്ടികളുടെയൊക്കെ കടിയേറ്റ് എന്ത് ചെയ്തു, ആകെ വിശന്ന് വരഞ്ഞ് കിടക്കുന്നത് കണ്ടു. സത്യത്തിൽ ഇതൊരു മനോഹരമായ ഉദാഹരണമാണ്. നമ്മളൊരാളെ ജീവന് തുല്യം സ്നേഹിച്ച് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും സൗകര്യങ്ങളും കൊടുത്ത് അവർക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിച്ച് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരെ ഭാവി ജീവിതത്തെയും അവരുടെ സുരക്ഷിതത്വത്തെയും നശിപ്പിക്കുന്ന കാര്യങ്ങളെ സ്വതന്ത്രമായി കണ്ട് അതിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുകയും അതിന് സമ്മതിക്കാതിരിക്കുമ്പോൾ നമ്മളെ കടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ, അതാണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്രവാദികൾ സ്വാതന്ത്ര്യമെന്ന പേരിൽ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് ജീവിതത്തിലെ നിയമങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ആർക്കാണൊരു പിന്നെ പല ആളുകൾക്കും വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ മടിയാണ്. അവിടെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടി വരും. അപ്പോൾ സീറ്റ് ബെൽറ്റിന് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ വിഷമം കൊണ്ടാണ് പലരും മുന്നിലിരിക്കാതിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അവിടെ ഒരു നിയമം പാലിക്കപ്പെടുകയാണ്. സുരക്ഷയ്ക്ക് വേണ്ടി ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറിച്ചു പോകാതെക്കാൻ വേണ്ടി ഒരു സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഹെൽമെറ്റ് തലയിൽ വെക്കുന്നതിൽ ഒരു സ്വാതന്ത്ര്യക്കുറവില്ലേ? പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെക്കുന്നു നമ്മുടെ തലയുടെ സുരക്ഷത്തിന് വേണ്ടി. തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ബാക്കി കാര്യങ്ങളൊന്നും സുരക്ഷിതമായിട്ട് യാതൊരു കാര്യമല്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും ഇസ്ലാം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ല യുവതീനെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് അത് എന്നുള്ളത്. നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു തൊട്ടയൽവക്കത്തുള്ള വീട്ടിൽ ആ വീടിനെ പറ്റി ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ അടുത്ത കാലത്ത് മരണപ്പെട്ടു. അപ്പോൾ എങ്ങനെ മരിച്ച്? അപ്പോൾ അദ്ദേഹം എന്തോ തോട്ടി ഉപയോഗിച്ചിട്ട് എന്തോ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇലക്ട്രിക് ലൈൻ്റെ താഴെ. അപ്പോൾ ഇരുന്ന് തട്ടി ഷോക്ക് കെട്ടി ആ തോട്ടിയും പിടിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ചോട്ടിൽ ഇരുന്ന് മരിച്ചു. അപ്പോൾ അതങ്ങനല്ലേ, ഒരു സാധാരണഗതി ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഈ നിയമബോധമുണ്ട്. അതിലൊരു കൊമ്പുണ്ടെങ്കിൽ നമ്മളത് അവരുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഇത് വെട്ടാൻ പാടില്ല, നമ്മൾ സ്വയം വെട്ടാൻ പാടില്ല, അതിനടിയിൽ നമ്മൾ ഇങ്ങനത്തെ പണിയെടുക്കാൻ പാടില്ല. അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ നിയമം ലംഘിക്കുമ്പോഴോ അതിൻ്റെ പ്രത്യാഘാതം മരണമായിരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ മതപരമാവട്ടെ അല്ലെങ്കിൽ ട്രാഫിക്കിലാവട്ടെ ഭരണഘടനാപരമാവട്ടെ ഏതൊരു നിയമവും രാജ്യത്തിൻ്റെയും വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും റോഡിൻ്റെയും ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതേപോലെ തന്നെയാണ് മതനിയമങ്ങളും. മതനിയമങ്ങൾ പാടില്ല, അത് സ്വാതന്ത്ര്യക്കുറവാണ് എന്ന് വാദിക്കുമ്പോൾ ഇതേപരമായി അപകടകരമായൊരു വാദമാണ് വാദിക്കുന്നത്. മദ്യപിക്കാനും കള്ളുകുടിക്കാനും അവിഹിത ബന്ധങ്ങൾക്കും പ്രേമങ്ങൾക്കും സ്വവർഗരതിക്കും ഒക്കെ സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞത് 28 വർഷമായി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നാണ്. മനസ്സിലായി. അപ്പോൾ ഭർത്താവിൽ നിന്ന് വേണ്ടത്ര ഒരു പരിഗണനയും സംരക്ഷണം കിട്ടിയില്ലെങ്കിലും അയാളുടെ ഒരു സ്നേഹം കൊണ്ടും സഹതാപം കൊണ്ടും ഒപ്പം പോവുകയാണ്. ഇപ്പം അയാളൊരു ഗേ ആണ്, അതായത് പര പുരുഷന്മാരോടാണ് അയാൾക്ക് താല്പര്യം. ഞാൻ പരസ്യമായി കണ്ടു എൻ്റെ കണ്ണുകൊണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത്തരം പിന്നെ പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലും കുടുംബജീവിതത്തെയും എത്രമാത്രം പ്രതികൂലമായും എന്ന് ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധി ഉണ്ടായാൽ മതി. അതുകൊണ്ട് നിയമലംഘനങ്ങളെ സ്വാതന്ത്ര്യമായി വ്യാഖ്യാനിക്കുന്നത് അപകടകരമാണെന്ന് നമ്മുടെ പുതിയ തലമുറയെയും നമ്മുടെ സ്വന്തം ജീവിതത്തെയും ബോധ്യപ്പെടുത്താൻ ഇനിയും താമസിച്ചാൽ എല്ലാ നിയമങ്ങളും മതതത്വങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയൊരു തലമുറയുണ്ടാകുമെന്നും അത് അവർക്കും അവരോടൊപ്പം ജീവിക്കുന്നവർക്കും ഈ നാടിനും മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരുമെന്ന അപകടകരമായ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്.
0: മാഷാല്ലാ. ചില റിയാലിറ്റി അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ അതൊരു ഉപമയിലൂടെ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പുലരിവട്ടം മനോഹരമായൊരു സന്ദേശം ഈ ഒരു പുലരിയിൽ നമുക്ക് നൽകുകയുണ്ടായി. മാഷാല്ലാ.

പ്രിയമുള്ളവരെ, പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അയച്ച മെസ്സേജുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഫീസ പി എ താമരശ്ശേരി അയച്ചൊരു മെസ്സേജാണ്. ഓരോ ദിവസവും ഉസ്താദ് ഓരോ അറിവുകൾ പറഞ്ഞ് അത് ജീവിതത്തിൽ ഏവർക്കും പകർത്താൻ പറ്റിയതാണ്. എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും ഇപ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവരുടെ സ്വാതന്ത്ര്യം തേടിപ്പോകാറാണ് പതിവ്. നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളുടെ ജീവിതമൊക്കെ അള്ളാഹു നേരായ മാർഗത്തിലാക്കി തരട്ടെ എന്നാണ്. കഥയിൽ നല്ല ഗുണപാഠമുണ്ട് എന്ന് ജമീല കുമരനല്ലൂരും. മാഷാല്ലാ, പട്ടിയുടെ കഥയാണെങ്കിലും മനുഷ്യർക്കാണതിൽ ഗുണപാഠം. മൗലവിയുടെ ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഖദീജ തൊടുപുഴയിൽ നിന്നും അയച്ചിട്ടുള്ളത്. നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള നല്ലൊരു സന്ദേശമാണ് ബഹുമാനായ ആരിസ് മൗലവി ഇപ്പോൾ പറഞ്ഞു തന്നത്. പി ആർ ഫാമിലിക്കും അള്ളാഹു മൗലവിക്കുമൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഷൈബ എം വളപട്ടണം. പുലരിവട്ടത്തിലൂടെ കഥയാണെങ്കിലും മനസ്സിന് വല്ലാതെ തട്ടിച്ച് തരാം, തട്ടിച്ച ഒന്നായി മാറി. നല്ല കഥ, നല്ല ഒരു സന്ദേശമായിരുന്നു എന്ന് വഹീദ അത്തിക്കോട്ട്. ഇന്ന് അലനല്ലൂർ മണ്ഡലത്തിൽ കാരയിൽ വെച്ച് നടക്കുന്ന തസ്കിയ സമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതന്മാരായ ഹുസൈൻ സലഫി, സുബൈർ സലഫി, താജുദ്ദീൻ സുലാഹി, റഷീദ് കൊടക്കാട്, ഹംസകുട്ടി സലഫി, നജീബ് കാന്തപുരം എം എൽ എ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം 4:30 മുതൽ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ അറിയിപ്പാണ്. ഈ സന്ദർഭത്തിൽ നഫീസ വി എ നഫീസ കാര അയച്ചിട്ടുള്ളത്. മൗലവിയുടെ സന്ദേശം വളരെ മനോഹരമായിരുന്നു എന്ന് മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട്. സാജിദ കോടൂരിൽ നിന്നും സലാം പറഞ്ഞ് കൂടെയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. വാലിക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. വളരെ നല്ല മെസ്സേജുകൾ തരുന്ന പുലരിവട്ടമാണ്. ഉസ്താദിനും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് സഫിയ എടപ്പാൾ. വെള്ളിലേ എന്ന ഹഫ്സയും റുക്സാന ബാലുശ്ശേരി, മൈമുന തെക്കേ പോയിൽ കരിക്കുളം, ജമീല വി കെ പുനൂർ അവരും നമ്മുടെ കൂടെയുണ്ട്. ആരിസ് മൗലവിക്കും പിന്നണി പ്രവർത്തകർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുലരിവട്ട നല്ലൊരു സന്ദേശം തന്നു. അൽഹംദുലില്ല, എന്നും നല്ല വാക്കുകൾ പറഞ്ഞു തരുന്ന ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എന്നാണ് സഫിയ കെ തിരങ്ങാടി അയച്ചിട്ടുള്ള മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പുലരിവട്ടത്തിലൂടെ ഒട്ടനവധി ചിന്തനീയമായ കാര്യങ്ങൾ പകർന്നുകൊണ്ടാണ് ഈ ഒരു പുലരിവട്ടം അവസാനിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ, ഇനി നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വിസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് നിങ്ങൾ റെഡിയാവുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ക്വിസിലേക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ പറയാറുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, പിന്നെ അയക്കുന്ന സമയത്ത് ഓപ്ഷൻ വിൻഡോ മാറരുത്, ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി തന്നെയാണ് അയക്കേണ്ടത്. അത് മാറരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യണം. അത് മാറി വരുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇന്ന് ആരുമില്ലാത്ത, അങ്ങനെ തെറ്റ് പറ്റാതെ അയക്കുന്ന ഒരു ദിവസമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ക്വിസിലേക്ക് പോവല്ലേ.

0: ഇന്നത്തെ ക്വിസിന്റെ ഒരു പ്രത്യേകത, ചോദ്യത്തിലും ഉത്തരം അതിൻ്റെ ഓപ്ഷനിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഉത്തരം ആലോചിച്ചാലും ആശങ്കപ്പെടാൻ വകുപ്പില്ലാത്ത രൂപത്തിൽ അത്രയും സിമ്പിളാക്കിയിട്ടുള്ളൊരു ക്വിസാണെന്നുള്ളത്. ഇനി നിങ്ങൾ ആകെ ചിന്തിക്കേണ്ടത് ഇതുള്ളൂ, സെലക്ട് ചെയ്യുന്നിടത്ത് പിടവിടില്ല, എത്രയും വേഗത്തിൽ അയക്കുക എന്നുള്ളത് മാത്രമാണ്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ പെട്ടെന്ന് അയക്കുക എന്നുള്ളത്. പെട്ടെന്ന് അയച്ച് വിചാരിച്ചിട്ട് കിട്ടിക്കോണമെന്നുണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ചോദ്യം വായിക്കാം.
1: ഓക്കെ.
0: ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുനനു ഇബ്നു മാജ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇബ്നു മാജ, ബി ഇമാം ഷാഫി, സി ഇമാം അഹമ്മദ്, ഡി ഇമാം നസായി.
1: ചോദ്യം ഒരു തവണ കൂടി വായിക്കാം ശ്രോതാക്കളെ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുനനു ഇബ്നു മാജ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇബ്നു മാജ, ഓപ്ഷൻ ബി ഇമാം ഷാഫി, ഓപ്ഷൻ സി ഇമാം അഹമ്മദ്, ഓപ്ഷൻ ഡി ഇമാം നസായി.
0: ഒരിക്കൽ കൂടി ചോദ്യം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുനൻ ഇബ്നു മാജ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇബ്നു മാജ, ബി ഇമാം ഷാഫി, സി ഇമാം അഹമ്മദ്, ഡി ഇമാം നസായി.
1: ഈ ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി ഉത്തരമയക്കാനുള്ള സമയവും അവസാനിക്കും. പക്ഷേ ശ്രോതാക്കളൊക്കെ എപ്പോഴോ അയച്ചു കഴിഞ്ഞു. ശരി ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ഫീഡ്ബാക്കിൽ ലൈവ് ടെലി ക്വിസ് ലൈവ് ക്വിസ് അല്ലേ, ലൈവ് ക്വിസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു.
0: ഓ പറഞ്ഞിരുന്നു.
1: യെസ്,
0: പലരും മാറി അയച്ചത് കാണുന്നുണ്ട്.
1: ഉണ്ടല്ലേ. അതൊരു പിന്നെ പുതിയ ശ്രോതാക്കളൊക്കെ ആകുമ്പോൾ, നമ്മൾ ഞായറാഴ്ച നമ്മൾ പുതിയ കുറച്ച് ശ്രോതാക്കളുണ്ടാവുമല്ലോ, അവർ അറിയാതെ അയച്ചു പോയതായിരിക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം.
0: ധൃതിപ്പെടുമ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ പെട്ടുപോകാനും ചാൻസ് അല്ലേ. ഷാജിദ വീട്ടിൽ വല്ലപ്പോഴും കുറേ സമയമായി സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചില മടക്കത്തോണ്ടായിരിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഓക്കെ.
0: ജീവിതയാത്രയിലെ മറ്റൊരു മനോഹരമായ പ്രഭാതം കൂടി. പീസ് റേഡിയോ ലൈവിലൂടെ അറിവിൻ്റെ തിരമാലകൾ തീർക്കുന്ന പ്രോഗ്രാമുകൾ നൽകുന്ന പീസ് റേഡിയോ ടീമിന് അള്ളാഹു അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ എന്ന തൻ്റെ പതിവ് മെസ്സേജുകൾക്കിടയിൽ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു മെസ്സേജായിട്ടാണ് അൻവർ എൻ ടി മുട്ടിൽ ഈ ഒരു സന്ദേശം അയച്ചിട്ടുള്ളത്.
1: അബ്ദുൽ ഹമീദ് സി കെ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. മാഷാ പുലരുവട്ടത്തിൽ ആരിസ് ഉസ്താദ് അരിസ് മൗലവിൻ്റെ പേരൊക്കെ വളരെ ഷോർട്ടാക്കിയിട്ടാണ് മാഷാല്ലാ അദ്ദേഹം ഉപയോഗിക്കുന്നത്, അരി ഉസ്താദ് എന്നാണ്. ഹാരിസ് ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ചിന്താ വിഷയമാണ്. ഇന്നത്തെ ജനറേഷൻ്റെ കാര്യത്തിന് ഒത്ത കഥയാണ്. നല്ല ഉപദേശം തരുന്ന ഉസ്താദിനും അതുപോലെ തന്നെ പീസ് റേഡിയോ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, വർഷിക്കട്ടെ എന്നൊക്കെയാണ് അൽഹംദുലില്ലാ നമ്മുടെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ.
0: ശരി, അപ്പോൾ ഷെഡ്യൂളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് അതിൽ അതാത് സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയിക്കാം. നമുക്കൊരു
1: ഇതൊക്കെ അറിയിച്ചാലും ഒരു മിനിറ്റ് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളതൊരു ചോദ്യമാണല്ലോ, എന്താണ് സംഭവിക്കുക?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു തആലക്ക് ധാരാളം സവിശേഷതകളും നാമങ്ങളും എല്ലാമുണ്ട്. അവ റബ്ബിന് മാത്രമാണുള്ളത്, അടിമകൾക്ക് ആർക്കുമില്ല. പലപ്പോഴും ഉണ്ടാകുന്ന സംശയം, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ സമീഉ, ബസീർ, അലീം, ഹലീം, മാലിക്, റാസിഖ് തുടങ്ങിയ പല പ്രയോഗങ്ങൾ സൃഷ്ടികളെക്കുറിച്ചും ഉപയോഗിച്ചുവല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അവിടെ പദങ്ങളിൽ മാത്രമാണ് സാമ്യതയുള്ളത്, അർത്ഥതരങ്ങളിൽ, വിശേഷണങ്ങളിൽ, ആശയത്തിൽ യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ ഒന്നും സൃഷ്ടികൾക്കില്ല, സൃഷ്ടികളെ ഒന്നും റബ്ബിനുമില്ല. പൂർണ്ണമായും അള്ളാഹും സൃഷ്ടികളും രണ്ടും രണ്ടാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുക്ക് തുല്യനായി ആരും തന്നെ ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം പദങ്ങൾ പദങ്ങളിൽ മാത്രമാണ് സാമ്യതയുള്ളത്. സൃഷ്ടികൾ തമ്മിൽ പോലും ചില പദങ്ങളിൽ വ്യത്യസ്ത ആശയമുണ്ടാകാമെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ എന്തായിരുന്നാലും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ആമീൻ. ഒരു മിനിറ്റുകൾ കൊണ്ട് വലിയൊരു തിരിച്ചറിവാണ്. അൽഹംദുലില്ലാ ബഹുമാനനായ ജാമിയ അൽ ഹിന്ദ് ഡയറക്ടർ കൂടിയായ നമ്മുടെ ഫൈസൽ മൗലവി, അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പല പ്രോഗ്രാമുകളും നമ്മൾ പീസ് റേഡിയോയിൽ കേട്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ ആനുകാലിക വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പല പ്രോഗ്രാമുകളും ഫൈസൽ മൗലവി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് സലാമിക്ക് നമ്മളെ കൊണ്ടോട്ടിയിൽ നടന്നൊരു പ്രോഗ്രാം, അതുപോലെ തന്നെ ഈ അടുത്ത് ഒരു നേന്ത്രപ്പഴം തിന്നിട്ട് ജിന്നിറക്കണ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആ ഒരു സ്ഥലത്ത് നല്ലൊരു പ്രോഗ്രാം വെച്ചു. അങ്ങനെ ഒരുപാട് ദാവാ പ്രവർത്തനങ്ങളിൽ വലിയ വലിയ തിരിച്ചറിവുകൾക്ക് ഫൈസൽ മൗലവിയുടെ സംസാരങ്ങൾ നമ്മുടെ ഇപ്പോൾ ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അറിയാം അതൊക്കെ. എന്നാൽ പുതിയ ആളുകൾക്ക് വേണ്ടി പറയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഒരു മിനിറ്റ് വൺ മിനിറ്റ് ടോക്കിലൂടെ നമ്മൾ ഇന്ന് കേട്ടത്. 1988 ദിവസങ്ങളായി മാഷാല്ലാ നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഒരു വൺ മിനിറ്റ് ടോക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പീസ് റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇതൊരു മിനിറ്റ് കൊണ്ടുള്ള ഒരു ഉപദേശമാണ് നമുക്കൊരു ദിവസം കിട്ടുന്നതെങ്കിൽ. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും 5 മിനിറ്റ് നേർവഴി ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്കറിയാം, എല്ലാ ദിവസവും രാവിലെ 5:24 പീസ് റേഡിയോയിൽ അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. നമ്മൾ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു നേർവഴി നമ്മളിലേക്ക് എത്തുന്നത്. അത് സ്ഥിരമായി ശീലമാക്കുന്ന പലരുമുണ്ട്. രാവിലത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അദ്കാറുകളൊക്കെ കഴിഞ്ഞ് നേരെ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്ന പലരുമുണ്ട് അല്ലേ?
0: അതെ അതെ.
1: നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ സ്ഥിരമായി ഇത് അയക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് ഒരു പ്രാർത്ഥനയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്.
0: അതാണ് നമ്മൾ അല്ലേ, ആ സമയത്തെ നമുക്ക് നേട്ടമാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി തൗഫീഖ് അല്ലാഹു പ്രാർത്ഥന ചെയ്യട്ടെ.

0: ഒരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ഈ സന്ദർഭത്തിൽ പലപ്പോഴും മധുരം ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരതരമായ കേൾവിയാണ്. നമുക്കിപ്പോൾ അതിലേക്കാണ് പോകേണ്ടത്. സൂറത്ത് അന്നിസയിലെ 1 മുതൽ 14 വരെയുള്ള വചനത്തെ നമുക്കൊന്ന് കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: കേട്ട് മതിയാവല്ലേ എന്ന് വിചാരിക്കാൻ മാത്രം നമ്മുടെ അല്ലെ അത്രക്കും നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചില കേൾവികൾ ചിലപ്പോൾ നമുക്കുണ്ടാവും. ചില കേൾവി നമ്മളിങ്ങനെ പുറത്ത് തട്ടിങ്ങനെ പോണതായിരിക്കും.
1: അത്
0: ചില കേൾവികൾ ആഴങ്ങളിലൂടെയോ ഇളക്കിയിട്ട് അതങ്ങ് കടന്നു പോകുമ്പോൾ പോവല്ലേ എന്ന് തോന്നിപ്പോലെ.
1: യെസ്,
0: അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവി നമുക്കുണ്ടാവുക. ഹൃദയത്തിൻ്റെ അഗാധമായ തലങ്ങളിൽ എവിടെയൊക്കെയോ തൊട്ട് തലോടി കടന്നു പോകുന്ന വിശുദ്ധ ഖുർആൻ, അതിൻ്റെ ചാരങ്ങനെ നിൽക്കാനും അതിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: അത് ചിലർക്ക് ഒരു സാന്ത്വനമായിരിക്കും ആ കേൾവി. ചിലർക്കത് അവരുടെ മനസ്സിൽ വലിയൊരു സന്തോഷമായിരിക്കും. ചിലർക്ക് ഇപ്പോൾ സലാം സലഹി പറഞ്ഞ പോലെ ഒരു തൊട്ട് തലയുടെ എന്ന് പറഞ്ഞില്ലേ, ഈ തൊട്ട് തലയുടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പം ഖുർആൻ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഖുർആൻ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ കുറച്ചൊക്കെ അതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം എവിടെയെങ്കിലൊക്കെ അറിയെങ്കിൽ പോലും നമ്മളെ മനസ്സിൽ നമ്മൾ എന്ത് ചോദ്യത്തിന് വേണ്ടിയിട്ടാണോ ഉത്തരം തേടുന്നത് ആ ഉത്തരമായിരിക്കും ചിലപ്പോൾ അതിൽ വരിക.
0: പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതേ, ഇപ്പം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്.
1: അൽഹംദുലില്ലാഹ്.
0: അപ്പോൾ ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും വേണ്ടിയിട്ട് അവനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണത്. അവൻ ഏതൊരു മനുഷ്യൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്ന പ്രോഗ്രാം ശരിക്കും എന്താണ്, അതനുസരിച്ചാണ് മനുഷ്യൻ പ്രോഗ്രാം ചെയ്യേണ്ടത്.
1: ചില ആപ്പ് ആൻഡ്രോയിഡിൽ പറ്റും,
0: ആ അങ്ങനെയല്ല, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണല്ലോ. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാർ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾ, അവർ ക്രിസ്ത്യൻസ് ആവാം ഹിന്ദുസ് ആവാം, പല ടൈപ്പിലുള്ള ആൾക്കാരാണ്. അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഖുർആൻ ഇങ്ങനെ ലിസൺ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ഒന്ന് കേട്ട് നോക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം നിഷേധിക്കും, വേണ്ട അറി അല്ല, ജസ്റ്റ് ഒന്ന്. അപ്പോൾ അവരൊന്ന് കേട്ടിട്ട് അവരിങ്ങനെ അവർക്ക് ഒട്ടും ഒരു പരിചയത്തെ അറബിയാന്ന് പോലും അറിയാത്ത
1: ആളുകളല്ലോ.
0: പക്ഷെ അവരിങ്ങനെ കേട്ട് കഴിഞ്ഞ് കുറച്ച് അവരെ മുഖഭാവങ്ങളൊക്കെ ഇങ്ങനെ മാറി കുറേ കേട്ടിട്ട് എന്ത് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ എന്തോ സംതിങ് ഫീൽ ചെയ്ത പോലെ തോന്നി. അപ്പോൾ അതിലെ ആശയം അവിടെ വരുന്നില്ല, പക്ഷെ എന്തോ അവനിൽ പ്രോഗ്രാം ചെയ്യേണ്ട ഒന്നാണ് അത് എന്ന് അവിടെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് കലാമല്ല, മനുഷ്യൻ്റെ വാക്കുകൾക്ക് അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആശയങ്ങൾക്കൊന്നും സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഏവരിലും അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഖുർആനിൻ്റെ കലാം നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ അറിയാതെ ഉള്ളിലെവിടെയോ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. പണ്ടൊരു കവി പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ചൂട് നെഞ്ചിലിങ്ങനെ തീ ആളുമ്പോൾ ആ തീ അണക്കാനാണ് കണ്ണിൽ വെള്ളം തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള തീ അണക്കാൻ ആ കേൾവി കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അറിയാതെ കണ്ണ് നിറയും.
1: സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യം.
0: അതെ അതെ.
1: സോ നമുക്ക് ഒരു കണ്ണ് ഡോക്ടർ നമ്മളോടൊപ്പം ചേർന്നു തോന്നുന്നുണ്ട്. കണ്ണ് ഡോക്ടറാണോ? ഇന്ന് ക്വിസിൻ്റെ ഉത്തരം ശരിയാകും, അല്ല എന്നും ശരിയാകാറുണ്ട്, പക്ഷേ സിസ്റ്റത്തിൻ്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ഇനി 3D വെച്ച് കൊടുക്കേണ്ടി വരും.

0: ആരാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്?
1: നമ്മുടെ നാദിറ ഇടിമുഴിക്കലാണ് ഈ മെസ്സേജ് അയച്ചത്.
0: ഞാൻ വിചാരിച്ച് ഒരു ഡോക്ടർ വന്നോ എന്നുള്ളത് അങ്ങനെ പറഞ്ഞപ്പോഴേ. അപ്പോ
1: പിന്നെ സുഹറ എന്നുള്ള ശ്രോതാവിനോട് നമുക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്കുള്ള ഗവൺമെന്റിന്റെ പുതിയ സ്കീമായ ഒരു ലോണിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് അവര്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പീസ് റേഡിയോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അൽഹംദുലില്ലാ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ലൈവ് പ്രോഗ്രാമുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലജാബിയിലേക്ക് അയക്കേണ്ട ഒരു ചോദ്യമാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലജാബിയിലേക്കാണ് ഈ ചോദ്യം അയക്കുന്നതെങ്കിൽ നിൽക്കുന്ന മറുപടി അവിടെ വരും. ഇവിടെ ഈ ഒരു ആങ്കറിംഗ് ഡെസ്കിൽ ഇരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറഞ്ഞു തരാൻ ഇതാണ് ഉള്ളത്.
0: ഈ ക്വിസ് നേരത്തെ കഴിഞ്ഞോ എന്ന ഒരു ചോദ്യമാണ്. സാധാരണ എന്താണല്ലോ ക്വിസ് എന്താ വരാത്തേ എന്നുള്ളതാണ്. ഇന്ന് ക്വിസ് കഴിഞ്ഞപ്പോൾ ക്വിസ് നേരത്തെ കഴിഞ്ഞു പോയോ എന്ന പരിഭവമാണ് മറ്റൊരു ശ്രോതാവ് ചോദിച്ചത്.
1: കഴിഞ്ഞു പോയി.
0: പിന്നെ യു പി പി ഹാരിസ് ബഹ്റൈനിൽ നിന്നും, പീസ് റേഡിയോ നന്മയുടെ വിത്ത് നൽകുന്ന റേഡിയോ, അതിൽ വെള്ളം നനച്ചുറപ്പിച്ച് നിൽക്കാൻ നാഥൻ എല്ലാവർക്കും തോഫീക പ്രദാനം ചെയ്യട്ടെ.
1: അമീൻ
0: അമീൻ.
1: നമ്മളിപ്പോൾ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട്, ഖുർആനിൻ്റെ വചനങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മുടെ ജിമീല വി പി അയച്ച മെസ്സേജ്. യെസ്, ചില ഖിറാഅത്ത് കേൾക്കുമ്പോൾ അതുപോലെ ചില ബാങ്ക് കേൾക്കുമ്പോൾ അങ്ങനെ അനുഭവപ്പെടാറുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോൾ ബാങ്ക് ശരിയാണത് അല്ലേ? വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ സ്ലാമൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ അതേപോലെ ഒരു ഫീൽ വരാറുണ്ട്. അത് പലരും പറയുന്നതായിട്ട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്.
0: അതെ അതെ. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുന്നത് ഈമാൻ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സഹായിക്കുമെന്നാണ് ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സജ്ജന എടത്തനാട്ടുകാരെ അയച്ചിട്ടുള്ള മെസ്സേജ്. പേര് വായിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി അയച്ച മെസ്സേജാണ്. എനിക്ക് ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം കാരണം ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ സ്കാനിങ് നാളെ എടുക്കാൻ പോവുകയാണ്. റിസൾട്ട് വരുമ്പോൾ പൂർണ്ണമായും സുഖപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്നാണ് നമ്മളൊരു സഹോദരി അയക്കുന്നത്.
1: അല്ലാഹു എളുപ്പത്തിൽ
0: ഇത്രയും പെട്ടെന്ന് ശമനം അവർക്ക് പൂർണ്ണ സുഖം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം.
1: അസുഖം ഇപ്പം എല്ലാവർക്കും വരുന്നതാണ്, വന്ന അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമുണ്ട്. പക്ഷേ അതൊരു സമയമാകുമ്പോൾ ഇൻഷാല്ലാ അത് അതിൻ്റെതായ ഘട്ടങ്ങളൊക്കെ എത്തുമ്പോൾ അതങ്ങനെ മാറിപ്പോയിക്കോളും. നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡോടെ, പോസിറ്റീവ് ചിന്തകളോടെ, പ്രതീക്ഷയോടെ ഇതുപോലെ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോട് പ്രാർത്ഥനയൊക്കെ പറയുക, അതുതന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇതൊക്കെ സാധാരണ നമ്മൾ കാണാറുള്ള, സ്ത്രീകൾക്ക് പൊതുവെ കാണാറുള്ള ഒരു അസുഖമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ വളരെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇൻഷാല്ലാ.
0: വീണ്ടും സലാം പറയുകയാണ്. ഫൈസൽ മലയുടെ വൺ മിനിറ്റ് ടോക്ക് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന വാക്കുകളാണ്, കിതാബുകളിലുള്ളതാണ്, പൂർണ്ണമായി അറിയുന്നത് കൊണ്ട് മുഖാമുഖത്തിൽ എപ്പോഴും ഫൈസൽ മൗലവി മാഷാല്ലാ അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാണ് ഒമ്മുകുൽ സൂ ചിറമംഗലം.
1: യെസ്, അപ്പോൾ കുറച്ച് അങ്ങനെ സീരീസ് ആയിട്ട് ഫൈസൽ മൗലവിയുടെ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് നമ്മൾ റബ്ബിൽ അവൽ മുതൽ ഇങ്ങനെ
0: നമുക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തിന് ഇനിയും ദീർഘായുസ്സും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവും ഇനിയും കൂടുതൽ കൂടുതൽ ആ ഒരു വിഷയത്തെ പ്രചരിപ്പിക്കാനുള്ള തൗഫീഖും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം.
1: ടീം, ഒരു നല്ലൊരു ടീം അൽഹംദുലില്ലാ ഫൈസൽ മൗലവിയുടെ കൂടെയുണ്ട്. അതൊരു വലിയ തൗഫീഖ് തന്നെയാണ് അൽഹംദുലില്ലാ അല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ നല്ലൊരു ടീമുണ്ട്.
0: സ്ഥിരമായി യാത്ര ചെയ്യുന്നത് കൊണ്ട് 2 മണിക്കൂർ രാവിലത്തെ ആ യാത്രയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ 2 മണിക്കൂർ എൻ്റെ കൂടെ പീസ് റേഡിയോ ഉള്ളത്, എൻ്റെ കൂടെ ഉള്ളത് പീസ് റേഡിയോ, പീസ് ഖുർആൻ റേഡിയോ എന്നാണ് പറഞ്ഞത്. ഖുർആൻ റേഡിയോ കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്.
1: അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പം പീസ് റേഡിയോയിൽ ഓരോ പ്രോഗ്രാമുകളെ കുറിച്ച്, ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോയെ കുറിച്ച് നമ്മൾ പല ശ്രോതാക്കളും പലതും പറയാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പീസ് റേഡിയോയിലെ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. സലാംക്ക, പൊതുവേ നമ്മുടെ നുറുങ്ങുകളിൽ വരുന്നത് ഓരോ നുറുങ്ങാണ്. നുറുങ്ങെന്ന് പറയുമ്പോൾ ചെറിയ കഷ്ണം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നന്മയുടെ ഓരോ ശകലങ്ങളാണ് ഇല്ലിങ്ങനെ വരിക, ഓരോരുത്തരുടെ അനുഭവമായിരിക്കും. പക്ഷേ അതല്ലെങ്കിൽ ചില നമ്മുടെ നിർബന്ധമാരികയിൽ നിന്ന് ചില നല്ല നല്ല ലേഖനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അത് ഡോക്ടർമാർ എഴുതുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് അതിൽ പറയാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ നുറുങ്ങുകളിലൂടെ വരാറുണ്ട്. അതങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പറയാൻ പീസ് റേഡിയോ ശ്രോതാക്കളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ചയായതുകൊണ്ട് പുതിയ ശ്രോതാക്കളെ നമ്മൾ ഒരു തവണ കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും രാവിലെ 11:15 നുറുങ്ങുകളും നമ്മളിലേക്ക് എത്തുന്നത്. എന്നാൽ 11:15 ഞാൻ എന്തെങ്കിലും എൻഗേജ്മെൻറ്റിലായിരിക്കുമോ എന്ന ആശങ്കയുള്ളവർക്ക് മറ്റേത് റേഡിയോക്കും ഒരു പക്ഷേ അങ്ങനെ പറയാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷേ പീസ് റേഡിയോ അൽഹംദുലില്ലാ ശ്രോതാക്കളോട് സംവദിക്കുന്നൊരു റേഡിയോ ആയതുകൊണ്ട് തന്നെ 24 നമ്മൾ കേട്ട പ്രോഗ്രാമുകൾ കേൾക്കാനുള്ള അവസരമുണ്ട്. പീസ് റേഡിയോയിലെ റിവൈൻഡ് എന്നൊരു ഓപ്ഷനിലേക്ക് പോയാൽ 24 നമുക്കിഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ കേൾക്കാം. പല എഴുത്തുകാരുടെ ലേഖനങ്ങളും അബ്ദുസമദ് കല്ലളിക്കോട്, ഇബിനു അലി അടത്തനാട്ടുകര, മുഹമ്മദ് അലി നെടുവഞ്ചേരി എന്നിവരുടെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ സൗമ്യത സൗന്ദര്യമാണ് അബൂ ഫായിദ രചിച്ച ഈ ഒരു ലേഖനത്തിന് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: സൗമ്യത സൗന്ദര്യമാണ്, എഴുത്ത് അബൂ ഫായിദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യതയുടെയും സൗമനസ്സത്തിൻ്റെയും ആൾരൂപമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സകലവിധ സൽഗുണങ്ങളുടെയും പ്രയോഗവൽക്കരണമായിരുന്നു പ്രവാചക ജീവിതം. വീട്ടുകാരോടും നാട്ടുകാരോടും വലിയവരോടും ചെറിയവരോടും മിത്രങ്ങളോടും ശത്രുക്കളോടും ജന്തുജാലങ്ങളോടുമെല്ലാം അനുപമമായ സൗമ്യതയും കാരുണ്യവും കാണിച്ച വിശാല മനസ്കനായിരുന്നു റസൂൽ. ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യതയെ പ്രകീർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോകുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. അധ്യായം 3:159. വ്യക്തിപരമായി തന്നെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നില്ല, അവർക്ക് മാപ്പ് നൽകുകയാണ് ചെയ്തത്. മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ അനിഷ്ടകരമായ പല അനുഭവങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം അനുഭവമുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുക എന്നത് ഉന്നതമായ സ്വഭാവഗുണമാണ്. ഒരു സത്യവിശ്വാസി ആ ഗുണത്തിൻ്റെ ഉടമയായിരിക്കേണ്ടതുണ്ട്. തന്നെ വധിക്കാൻ വേണ്ടി ശപഥം ചെയ്തിറങ്ങിയ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്ത സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന സൗമനസ്സത്തിൻ്റെ ഉദാത്ത മാതൃക നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശം പാലിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധാലുവായിരുന്നു. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റ ബന്ധുവെന്നോണമായിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41:34-35. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു സൗമ്യശീലനാകുന്നു, അവൻ സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു. മുസ്ലിം. സൗമനസ്യവും സൗമ്യതയും ഒരു വ്യക്തിയെ ഉത്തമനായ മനുഷ്യനാക്കുകയാണ് ചെയ്യുക. അയാളിലേക്ക് ആളുകൾ ആകൃഷ്ടരാകും, അയാളെ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അനാവശ്യമായ ഗാംഭീര്യവും പരുഷതയും പ്രകടിപ്പിക്കുന്നവർ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്.
1: മാഷാല്ലാ, ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ചിന്തയാണ് ഇന്നത്തെ നുറുങ്ങുകളിലൂടെ നമുക്ക് കിട്ടിയത്. നുറുങ്ങുകൾ പലപ്പോഴും ഇങ്ങനെയാണ്, ചെറിയൊരു നുറുങ്ങ് തന്ന് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും. അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ വായനയാണ് നമ്മൾ കേട്ടത്. രചന ഞാൻ രചിച്ച ആളൊന്ന് ശ്രോതാക്കൾക്ക് ഒരു തവണ കൂടി പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സ്ക്രോൾ ചെയ്യട്ടെ ഒരു മിനിറ്റ് സെക്കൻഡ്. അബൂ ഫായിദ, സൗമ്യത സൗന്ദര്യമാണ് എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മൾ ഇന്നത്തെ നുറുങ്ങുകൾ കേട്ടത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോട് എന്തോ പറയാനായി സലാം ആഷി ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
0: അല്ല, ഒന്നുമല്ല, നമുക്ക് ചെറിയൊരു കഥ പറയാം എന്ന് വിചാരിച്ചതാണ്.
1: പ്രോഗ്രാമല്ലോ,
0: ചെറിയൊരു കഥ
1: കഥ പറയാം.
0: അപ്പോൾ കഥയിൽ കിട്ടേണ്ട സന്ദേശം എന്താന്നുള്ളത് പിന്നെ കഥയുടെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പണ്ട് ഒരു നാട്ടിലൊരു രാജാവ്. അപ്പം ഈ രാജാവ് നിയമം നടപ്പിലാക്കേണ്ട ആളാണ്. ആളുകളെ അതിനനുസരിച്ച് കണ്ട് സത്യവും നീതിയും നന്മയും തിന്മയൊക്കെ നോക്കി കാര്യങ്ങൾ വിധിക്കേണ്ട, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഭരണം നടത്തേണ്ട ആൾ. പക്ഷെ ഇയാൾ എപ്പോഴും ആളുകൾ അന്യായമായി തടങ്കലിലിടും, വെറുതെ ആളുകൾ പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിലാക്കും. അത് അയാളുടെ ഒരു ഇഷ്ടമായി തോന്നി, അയാളുടെ ഒരു പ്രവർത്തന രീതി അങ്ങനെയായി.
1: ഓക്കെ,
0: അങ്ങനെ ആളുകളിങ്ങനെ അന്യായമായി തടങ്കലിലിട്ട് വെക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഈ തടങ്കലിൽ നല്ലൊരു കൊല്ലപ്പണിക്കാരുണ്ടാവും. കൊല്ലപ്പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന,
1: മൂർച്ച കൂട്ടുക, ആയുധങ്ങൾ
0: അതുണ്ടാക്കുക. അദ്ദേഹത്തെ കൂടി ഈ കൂട്ടത്തിൽ ഒരു തവണ അദ്ദേഹം ഇതുപോലെ പെട്ടു, അന്യായമായി അദ്ദേഹം ആ കൂട്ടത്തിൽ പെട്ടു. അപ്പം അദ്ദേഹം ജയിലിൻ്റെ അകത്ത് ഇനി രക്ഷയില്ല, കഴിഞ്ഞു. ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അന്യായമായിട്ടൊരാൾക്ക് പിന്നെ ന്യായമായ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കാനുമില്ലല്ലോ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെയധികം സങ്കടപ്പെട്ടു. സങ്കടപ്പെട്ട് ഇനി ഒരു കാലാവധി കഴിയുന്നത് എപ്പോഴും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ രക്ഷപ്പെടും രാജാവിനോട് പറ, അതൊന്നും പറയാൻ അവിടെ പോസിബിൾ അല്ല, കാര്യമല്ല, അവിടെ ചോദ്യങ്ങളില്ല. പക്ഷെ അവർ നിരന്തരമായി രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങളെൻ്റെ ഭർത്താവിനെ തടങ്കലിലാക്കി കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഭർത്താവ് തടങ്കലിലാണെങ്കിലും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്.
1: ഓക്കെ,
0: അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനക്ക് സാധാരണ വീട്ടിൽ നിന്ന് ഒരു വിരിപ്പ് ഉണ്ടാവാറുണ്ട്, ആ വിരിപ്പിലിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുക. അപ്പം ആ ഒരു വിരിപ്പ് അദ്ദേഹത്തിന് കൊടുക്കും, നിങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ വിരിപ്പ്, അത് മാത്രം ചെയ്താൽ മതി. അപ്പം കുറേ പറഞ്ഞപ്പോൾ രാജാവ് വിചാരിച്ചു, ഓക്കെ വിരിപ്പല്ലേ, കൊടുക്കാം. അങ്ങനെ ആ വിരിപ്പ് ഇദ്ദേഹത്തിന് ജയിലിൽ ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പം ഈ വിരിപ്പ് കിട്ടിയപാട് ഇയാൾ ആ ഒരു തുണിക്കകത്ത് ഇങ്ങനെ ഒരു താക്കോലിൻ്റെ രൂപം ഇങ്ങനെ തുന്നി പിടിപ്പിച്ചതായിട്ട് കണ്ടു. അപ്പം ബുദ്ധിമതിയായ തൻ്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായി, ഇതെന്താണ്, ഇത് ഭാര്യ ആ പൂട്ടിയിട്ടിരിക്കുന്ന തടവറയുടെ ചാവിയുടെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്. ഭടന്മാരിൽ നിന്ന് അതെങ്ങനെയാണ് പൂട്ടുന്നതൊക്കെ അതിൻ്റെ ആ ചാവിയുടെ കറക്റ്റ് രൂപം മനസ്സിലാക്കിയിട്ട് അതുപോലെ തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം കൊല്ലപ്പണിക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, തടവറയിലുള്ള ആളുകളോട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ദിവസം രക്ഷപ്പെടാനുള്ള ഒരു ചെറിയൊരു വഴി ഇവിടെയുണ്ട്, പക്ഷേ എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുകയാണെങ്കിൽ ഈ തടവറയുടെ പൂട്ട് നമുക്കുണ്ടാക്കി, ആ ചാവി ഉണ്ടാക്കിയിട്ട് പൂട്ട് തുറന്ന് നമുക്ക് പുറത്ത് ചാടാം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, മറ്റുള്ള ആളുകളുടെ സഹായത്തോടുകൂടി വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സമയത്തായിട്ട് ഇതുപോലെ ഇരുമ്പ് കഷ്ണങ്ങൾ എടുത്തിട്ട് പതിയെ പതിയെ ഇതേ രൂപത്തിൽ ചാവി ഉണ്ടാക്കി. ചാവി ഉണ്ടാക്കിയിട്ട് ചാവി വെച്ച് അവർ തുറന്ന് ആദ്യമൊക്കെ നിസ്സഹകരിച്ച ആളുകളോട് പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല രക്ഷപ്പെടുക, ഞാനിതുണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അത് മനസ്സിലായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പൂട്ട് തുറന്ന് തടവറയിൽ നിന്നും രക്ഷപ്പെടും. രക്ഷപ്പെടുന്ന സമയത്ത് ഒരാൾ ആ വിരിപ്പും കൊണ്ടാണ് പോരുന്നത്. അപ്പോൾ ഈ കൊല്ലപ്പണിക്കാരൻ പറഞ്ഞു, ഇല്ല, വിരിപ്പ് അവിടെ നോട്ടെ, ഇനി എന്തെങ്കിലും അടുത്തൊരാൾ വരുമ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ബുദ്ധി ഉദിക്കുകയാണെങ്കിൽ അവർക്കൊരു വഴിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് കഥ.
1: അദ്ദേഹവും ബാക്കി
0: അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താണ് കഥയ്ക്ക് ശേഷം എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രോതാക്കൾ പറയട്ടെ. ഇവർക്കൊക്കെ പറയാം,
1: ഒരുപാട് കാര്യങ്ങളുണ്ടായില്ലേ, ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ടീം വർക്കിനെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ. അതേപോലെ എവിടെയും ഏതൊരു പ്രതിസന്ധിയിൽ നമ്മൾ പെട്ടാലും അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം എന്നുള്ള കാര്യമുണ്ട് അല്ലേ. അത് അതൊരു ടീം വർക്കാണ്,
0: നമ്മളെടുത്ത് തന്നെയാണ് ആ വഴിയുള്ളത് അല്ലേ.
1: പിന്നെ മൂന്നാമത് എനിക്ക് തോന്നിയത്, ചില കാര്യങ്ങൾ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പം നമ്മൾ കരുതും ആ ഒരു നിസ്സഹകരണം ആയിരിക്കാം, പക്ഷേ നമ്മളെന്താണ് ചെയ്യണമെന്നുള്ളത് വാച്ച് ചെയ്ത് അത് ഏകദേശം ഒരു ഒരു എൻഡ് പോയിന്റിൽ എത്തുമ്പോഴാണ് അവർ സഹകരിക്കുക.
0: അതെ.
1: അപ്പം അതൊരിക്കലും ഒരു ആ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോരുത്, മറിച്ച് മുന്നോട്ട് പോവാണ് വേണ്ടത് എന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നി.
0: അതെ അതെ അതെ, ശരിയാ. ഓക്കെ, അപ്പോൾ നമുക്കിനി മെസ്സേജുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നുറുങ്ങുമായി ബന്ധപ്പെട്ട നല്ലൊരു മെസ്സേജ് കണ്ടു. ഇതിലൂടെ നല്ലൊരു ഉപദേശമാണ് കിട്ടിയത്, നന്മ കൊണ്ട് പ്രതിരോധിക്കുക, അതുപോലെ എന്നാൽ വിജയം കിട്ടും നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ. ഇതേപോലെ എത്ര എത്ര നല്ല പരിപാടിയാണ് റേഡിയോയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അയച്ച മെസ്സേജ്.
1: യെസ്, ഇതോടൊപ്പം നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ചില ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടത് എറണാകുളത്തുള്ള ഒരു ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായ അല്ലെ താജു ഖാൻ്റെ നിലത്തൊരു മെസ്സേജിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ സലാമൊക്കെ ശ്രദ്ധിച്ചില്ലേ. ആക്സിഡൻ്റ് കഴിഞ്ഞ് അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ബൈക്കിൽ നിന്ന് വീണിട്ട് തലക്ക് ഗുരുതരമായ പരിക്കിലാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം, അൽഹംദുലില്ലാ, നമുക്ക് വലിയൊരു പ്രതീക്ഷ എന്നുള്ളൊരു വിരൽ അനക്കി എന്നാണ് നമ്മുടെ ഷാമില ഷംസുദ്ദീൻ ഈ ഒരു സമയത്ത് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ സഹോദരന് വേണ്ടി വേണം. സെയ്നു എന്നാണ് തോന്നുന്നുണ്ട് ഒരു മെസ്സേജിൽ കണ്ടത്.
0: അതെ അതെ അതെ, കണ്ടു.
1: അതുപോലെ തന്നെ സമദ് ഖാൻ്റെ നാട്ടുകാരൻ ആയ നമ്മുടെ ഉമൈബ, നാട്ടുകാരിയായ ഉമൈബ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സമദ്ക്ക ഞങ്ങളുടെ
0: നാട്ടുകാരനാണ്.
1: അതുപോലെ തന്നെ ഷഹനാസ് അരിക്കുളം ഇവിടെ പറഞ്ഞത്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ വബറകാത്തു. എൻ്റെ വാപ്പ ഒരു ട്രീറ്റ്മെൻ്റ് ആവശ്യം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. വാപ്പ ജാമ്യയിലെ മിനി ഊട്ടിയിലെ കുക്കാണ് എന്നുകൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു സമയത്ത് വേണം. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാവാൻ റബ്ബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുകളുമായി ബന്ധപ്പെട്ട മെസ്സേജ് വായിച്ചു.
0: സന്ദർഭോചിതമായ ബുദ്ധി ഉണ്ടെങ്കിൽ എവർക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഭാര്യയുടെ ബുദ്ധി മനസ്സിലാക്കിയത് കൊണ്ട് വിരിപ്പില്ലെന്ന് താക്കോലിന്റെ രൂപം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നഫീസ പി എ താമരശ്ശേരി കഥയുമായി ബന്ധപ്പെട്ട അയച്ച മെസ്സേജാണ്.
1: ഒരു ഭാര്യയാവുമ്പോൾ ഭാര്യമാർക്ക് കിട്ടുന്ന ഒരു ഒരു നക്ഷത്രങ്ങളും ഒഴിവാക്കൂല.
0: അതെ, ജമാത്തായി നിന്നാൽ എല്ലാവരും രക്ഷപ്പെടും.
1: മാഷാല്ലേ,
0: ഒന്നിച്ചു നിന്നാൽ ദയഹാനവനോ. അപ്പൊ ഒരുമയുടെ ഒരുമയുടെ ഒരു ഒരു ഒരു സന്ദേശം കൂടി നമുക്ക് അതിലൂടെ ചേർത്ത് വെക്കാം.
1: അതെ, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, എന്നിട്ട് എല്ലാവരുടെയും ഒരു സഹകരണം കിട്ടുമ്പോൾ നല്ലൊരു നല്ലൊരു തീമാണത്.
0: നമ്മൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ പലപ്പോഴും ഈ ഒരുമ എന്ന് പറയുന്ന ഇടത്തെ ഐക്യത്തിന്റെ സന്ദേശം പറയുന്നത് കുടുംബം എന്ന യൂണിറ്റ്, അവിടുന്നാണ് ഐക്യം ആദ്യപടി തുടങ്ങേണ്ടത്, കുടുംബത്തിനകത്ത്. കുടുംബത്തിനകത്ത് അനൈക്യം, അനൈക്യത്തിൻ്റെ വിത്തിട്ട് കുടുംബത്തിനകത്ത് ഛിദ്രതുണ്ടാക്കി നാട്ടിൽ ഒന്നിക്കാൻ നടക്കുമ്പോൾ അതൊരു വിരോധാഭാസം, രക്ഷയില്ല.
1: സ്വന്തം പേര ചോർന്ന് നടക്കുമ്പോൾ,
0: അതെ അതെ അതെ,
1: മറ്റുള്ള
0: വീട്. അപ്പോൾ കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നിടത്ത് ആദ്യം സ്വന്തം മക്കളുമായിട്ടുള്ളതും അതെ, അതുപോലെ ഭാര്യയുമായിട്ടുള്ളത്, അങ്ങനെ അങ്ങനെ അങ്ങനെ പോകേണ്ടരുതുണ്ട്. അതിൽ ആ ഒരു സർക്കിളിനകത്ത് നമ്മൾ എവിടെ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ആശയത്തിൻ്റെ പ്രസക്തി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്.
1: തീർച്ചയായും. നമ്മളിപ്പോൾ നമുക്ക് പൊതുവേ മുൻഗാമികളുടെ മാർഗം പിന്തുടരുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് പിഴച്ച മുൻഗാമികളുടെ മാർഗം പിന്തുടരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ ഒരു പ്രവാചക വചനവുമായി എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് ലൈവ് ഷോയിൽ ശ്രോതാക്കളോടൊപ്പം ഒരു പ്രോഗ്രാമിലൂടെ എത്താറുണ്ട്. നമുക്ക് ഈ ഒരു സ്ലോട്ട് അതിനു വേണ്ടി മാറ്റിവെക്കാം.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പിഴച്ച മുൻഗാമികളുടെ മാർഗം പിന്തുടരുന്നവർ ബഹുമാന്യായ കെ വി മുഹമ്മദ് അലി, അദ്ദേഹത്തിന്റെ സംസാരത്തിനായി നമ്മൾ കാതോർക്കുകയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സഹീഹുൽ ജാമിഉൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു അല്പം വിശദമായ ഒരു ഹദീസിൻ്റെ ആശയമാണ് ഇന്ന് നാം തിരുമൊഴികളിൽ പഠിക്കുന്നത്. അബൂ വാഖിദ് അൽ ലൈസി റളിയല്ലാഹുഅൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ വാഖിദ് അൽ ലൈസി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഹാരിസ് ബിൻ ഔഫ് എന്നാണ്. അബൂ വാഖിദ് അൽ ഹാരിസ് ബിൻ ഔഫ് അൽ ലൈസി എന്നാനും ഹദീസുകൾ അദ്ദേഹത്തിനുണ്ട്. ഫത്ഹ് മക്കയിൽ, മക്ക വിജയത്തിൽ, അയുദ്ധവേളയിൽ, ഫത്ഹ് മക്കയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മക്കയിലാണ് കൂടുതൽ കാലവും താമസിച്ച്, അവിടെ വെച്ചാണ് മരണം എന്നതും ചരിത്രം. ഹിജർ 65-ന് 68-നോ ആണ് അദ്ദേഹത്തിൻ്റെ മരണം. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. അബൂ വഖിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ ഹുനൈനിലേക്ക് പുറപ്പെട്ട വേളയിൽ, അതായത് ഹുനൈൻ യുദ്ധം, ഹിജറ 8-ാം കൊല്ലം നടന്ന യുദ്ധമാണല്ലോ ഹുനൈൻ യുദ്ധം. ഹുനൈൻ എന്ന് പറയുമ്പോൾ മക്കക്കും തായിഫിനുമിടയിലുള്ള ഒരു സ്ഥലമാണ്. ദുൽമജാസിനടുത്തുള്ള, തായിഫിനോട് അടുത്തൊരു പ്രദേശമാണ്. അവിടെ ജൂതഗോത്രമായ ഹവാസിൻ അവരുടെ താമസ സ്ഥലമാണ്. അവരോടൊപ്പം മറ്റു ചില ഗോത്രങ്ങളും ചേർന്നും മുസ്ലിങ്ങളുമായി യുദ്ധം നടന്നു, പ്രത്യേകിച്ചും ഹവാസിൻകാരുമായിട്ട്. അതാണ് ഹുനൈൻ യുദ്ധം. അങ്ങോട്ട് പുറപ്പെട്ട ഒരു വേളയിലാണ് ഈ സംഭവം. അബൂ വാഖിദ് അൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളങ്ങനെ ഹുനൈനിലേക്ക് പുറപ്പെട്ട് പോകവേ വഴിമധ്യത്തിൽ

0: ഗ്രഹത്തിനും ബർക്കത്തിനു വേണ്ടി തൂക്കിയിടുകയും അങ്ങനെ ആ മരത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നും ചില നിവേദനങ്ങളിലുണ്ട്. ഏതായാലും ദാത്തു അൻവാത്തി എന്നാണ് അതിന്റെ പേര്. അതിനടുത്തുകൂടെ പോകുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ നബിയോട് പറഞ്ഞു, ജി അല്ലനാ ദാത്തു അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്. നബിയെ, അവർക്ക് ദാത്തു അൻവാത്തുള്ളതുപോലെ ഞങ്ങൾക്കും ദാത്തു അൻവാത്തുമാണ്. അതായത് ഞങ്ങൾക്കും ബർക്കത്ത് ലഭിക്കാൻ ഒരു മരം നിശ്ചയിച്ചു തരണം. ഈ മരത്ത് ഞങ്ങൾക്ക് വേണ്ട, ഇത് മുശ്രീക്കാനുള്ള മരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതേപോലെയുള്ളൊരു ബർക്കത്തിനൊക്കെ വേണ്ടി ഒരു മരം നിശ്ചയിച്ചു തരണമെന്ന് നബിയുടെ കൂടെയുണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞു എന്നാണ്. അബൂബക്കർ ലൈസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ, കാരണം ഹവാസിൻ യുദ്ധത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമ്പോൾ വിശ്വാസികളിൽ, പുതുവിശ്വാസികളായ മക്കയിൽ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയതായ ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഇതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ദാത്തു അൻവാത്തി എന്ന വൃക്ഷത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരും അതിനെ ആരാധിച്ചിരുന്നവരും ആ മരത്തിൽ ആയുധങ്ങൾ തൂക്കിയിട്ടിരുന്ന പലരും ഇന്ന് നബിയോടൊപ്പമുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് അദ്ദേഹം ഹദീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായിരിക്കാം അവരിൽ ചിലരെങ്കിലും മറ്റൊന്നും ആലോചിക്കാതെ, അതിൻ്റെ നിജസ്ഥിതി അറിയാതെ, ഇജയല്ലന ഷജറ, ഞങ്ങൾക്കും ഒരു മരം വേണം, ഞങ്ങൾക്കും ഒരു മരം വേണം, ഇതുപോലെ ഞങ്ങളുടെ ആയുധങ്ങൾ തൂക്കിയിടണം. അപ്പം അതൊരു നല്ല കാര്യമാണ് എന്ന നിലക്കും അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു കാര്യമാണെന്ന നിലക്കുമാണ് അവർ പറഞ്ഞത് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും അബൂ വാക്കിദ് അല്ലേസി റളിയല്ലാഹുവിന് പറയുന്നു, ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെ, സുബ്ഹാനല്ലാഹ്, ഹാദ കമ ഖാല ഖൗമ മൂസാ, ഇജ്അല്ലന ഇലാഹൻ കമാലഹും ആലിഹ, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. അവരുടെ വാക്ക് നബിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അത് വെറുക്കുന്ന വാക്കാണ്. കാരണം ഈ പറഞ്ഞത് കമാക്കാല കൗമു മൂസ, ബനു ഇസ്രായേലർ മൂസ നബിയോട് പറഞ്ഞ പോലെയായി. സൂറത്ത് അഹ്റാഫിലെ 138 ആയത്ത് നമുക്ക് കാണാം. ഒരുപാട് അനവധി അനുഗ്രഹങ്ങൾ നേരിട്ട് കണ്ടിട്ടും ഒരു സന്ദർഭത്തിൽ അവർ അവരുടെ പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇജി അല്ലന ഇലാഹൻ കമാലഹും ആലിഹ, മൂസ, അവർക്കൊക്കെ ഒരുപാട് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും പ്രത്യേകമായി ഒരു ഇലാഹിനെ നീ ഉണ്ടാക്കിത്തരണം. അങ്ങനെ മൂസ നബിയോട് ബനു ഇസ്രായേലുകാർ ഒരു ഇലാഹിനെ ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളൊരു വൃക്ഷം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞത്. തുടർന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലതർകബുൻ നസനന മൻ കാന ഖബലകും, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചരിരകളിൽ പിടിച്ചു കയറുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മുൻഗാമികൾ ബനു ഇസ്രായേലുകളും അതേപോലെയുണ്ടായിരുന്ന ആളുകൾ ചെയ്ത അതേ ചര്യകൾ എന്റെ ഈ സമുദായവും ചെയ്യുമല്ലോ, അങ്ങനത്തെ അവസ്ഥ വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. മുശ്രിക്കീങ്ങളിലും യഹൂദികളിലും നസാറാക്കളിലും പെട്ട ആളുകൾ ചെയ്തിരുന്ന ഇസ്ലാമിന് വിരുദ്ധമായ പല ചര്യകളും പല നടപടിക്രമങ്ങളും ഈ സമുദായത്തിലും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുക കൂടി ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, തൗഹീദിന്റെ സുരക്ഷ അതൊരു മുഅ്മിൻ ശ്രദ്ധയോടെ കൊണ്ട് നടക്കേണ്ടതാണ്. ഷിർക്കിനെ കരുതിയിരിക്കണം. പല രൂപത്തിലും ഷിർക്ക് കടന്നു വരും. അത് വർക്കെടുത്തെടുത്തുകൊണ്ടാവാം, അതെ, മരത്തെ തൊട്ടുകൊണ്ടാകാം, മരത്തെ പൂജിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും പേരിലാകാം ചൂഷണം ചെയ്യുന്ന ആളുകൾ വർദ്ധിക്കും. ആ ചൂഷകന്മാരുടെ പിന്നാലെ തങ്ങളുടെ ഈമാനും തങ്ങളുടെ പണവും നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന, പരലോകം നഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകുമെന്ന താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. കുഫ്ഫാറുകളോട് സദൃശപ്പെടരുത് എന്ന സന്ദേശമുണ്ട്. അതുകൂടി നാം ഇവിടെ തിരിച്ചറിയണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഷം കൊണ്ട ദേഷ്യപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് ഇങ്ങനെയുള്ള സന്ദർഭം. അതോടൊപ്പം നാം തിരിച്ചറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്, ഒരു പ്രവചനമാണ്. അതും ഇന്ന് അതേപോലെ സംഭവിച്ചതുകൂടി നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് പിഴച്ച മുൻഗാമികളുടെ മാർഗം പിന്തുടരാതെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ വിശ്വാസികൾക്കാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, കെ വി മുഹമ്മദ് അലി ഉസ്താദിൻ്റെ എല്ലാ ദിവസവും നമ്മളിലേക്ക് എത്തുന്ന തിരിമൊഴികളിൽ ഓരോ ദിവസവും ഓരോ മെസ്സേജാണ്. ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ വഴിപിഴച്ച ആളുകളെ, അത്തരം മുൻഗാമികളെ പിന്തുടരുന്നവരോട് എന്നുള്ള ടൈറ്റിലുള്ള ഒരു ഹദീസാണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. കേൾക്കുക എന്നതിലപ്പുറം അത് ജീവിതത്തിൽ

0: പ്രിയമുള്ളവരെ, മോർണിംഗ് ലൈവ് ഷോ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കേട്ട് അതിൻ്റെ മനോഹരമായ കേൾവിയുടെ സുഖവും ആശയലോകത്തിൻ്റെ ആ ഒരു ഒരു ഒരു എന്താ പറയുക, അത്രയും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആശയങ്ങളൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വലിയ ആശയലോകം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നൽകുന്നുണ്ട്. അത് തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവിന് നൽകുന്ന കോഴ്സ് എന്ന് നമ്മളതിനെ പേര് വിളിക്കുന്നു. ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സിനെ കുറിച്ചാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നത്.
1: എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും ഒന്നത് മനസ്സിലാവണില്ലേ എന്ന് എനിക്കറിയില്ല. അതിന് പറഞ്ഞാൽ നെറ്റിച്ചുടിക്കാണ്. ഇങ്ങനെ കുറേ പരാതി പറയുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് അതിൻ്റെ അടുത്ത് എന്തോ പ്രശ്നമുണ്ട് എന്നല്ലേ, അല്ലേ? അപ്പോൾ ആ ഒരു നമ്മുടെ മനസ്സിനുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അൽഹംദുലില്ലാ പാരൻറ്റിംഗ് കോഴ്സ് എത്തിയത്. ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു നോക്കുമ്പോഴാണ്
0: എന്താണ് അവസ്ഥ എന്ന് അല്ലേ ചോദിക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ എത്ര ക്ലാസ്സുകൾ കേട്ടു നമ്മളൊക്കെ, നമ്മൾ പരസ്പരം ചോദിക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് താഴോട്ടുള്ള ചോദ്യമല്ല, പരസ്പരമുള്ളൊരു ചോദ്യമാണ്. കേട്ടിട്ട് നമുക്ക് എന്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്, ക്ലാസ്സിൻ്റെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ്, മുന്നോട്ട് പോകുന്നുണ്ടോ?
1: ഇന്നത്തേക്ക് ഇപ്പോൾ 20 ദിവസം പിന്നിട്ട് കഴിഞ്ഞു.
0: അതെ,
1: സലാം സുലൈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അവസ്ഥ, നമ്മളൊരു അവസ്ഥ എന്താണ്, അത് എത്രത്തോളം നമുക്കത് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അത് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഒരു വെളിച്ചം വരും. കാരണം അത് അത്ര തന്നെ ഡീപ്പിൽ പോകുന്നുണ്ട് അല്ലേ. ഓരോ സ്കോളേഴ്സും അതിൻ്റെ അത്രയും എന്താ പറയുക, ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റം അൽഹംദുലില്ലാ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടല്ലേ.
0: ഇപ്പോൾ ക്ലാസ് ഇന്ന് ഇപ്പോൾ മൊത്തത്തിലെ മൊഡ്യൂൾ ജൂലൈ 2-ാമത്തെ മൊഡ്യൂൾ, കോഴ്സിൻ്റെ 2-ാമത്തെ മൊഡ്യൂൾ ജൂലൈ 25 നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ ഒരു ഭാഷാ പഠനത്തിൻ്റെ ലെവൽ എവിടെ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ ഒരു ആത്മപരിശോധന ഈ സമയത്ത് നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്.
1: ഇന്നിപ്പോൾ ഞായറാഴ്ച 12-ാമത്തെ ക്ലാസ്സാണ് മൊഡ്യൂൾ 2 അല്ലേ കേൾക്കാനിരിക്കുന്നത്. 12-ാമത്തെ ക്ലാസ് ഇൻഷാല്ലാ രാത്രി 10 മണിക്ക്. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് നല്ലതായിട്ട് ഓർമ്മ ഉണ്ടാവും. എന്നാൽ പുതിയ ആളുകളോട് പറയാം, ഞായറാഴ്ചത്തെ പുതിയ ശ്രോതാക്കളെ ഒരു തവണ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ എന്ന ഈ ഒരു നന്മയുടെ യാത്രയിൽ നമുക്ക് പ്രോഗ്രാമുകൾ കേൾക്കുന്നതിനപ്പുറം ചില കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ നമുക്ക് പഠന പരമ്പരയായിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ സലാം സുലൈ ഇവിടെ പറഞ്ഞു, ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സിനെ കുറിച്ച് പറഞ്ഞു, ശേഷം അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ക്ലാസ്സുകൾ പലതും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പുതിയതായിട്ട് കേൾക്കാൻ വളരെ സിമ്പിളാണ് പീസ് റേഡിയോയിൽ. ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ ആപ്പിൻ്റെ ഒരു കോഴ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ, നേരെ ഒന്ന് എൻറോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളും സീരീസായി കേൾക്കാനുള്ള അവസരമുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി കേട്ട് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പുതിയ ശ്രോതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തും.
0: നമ്മളെ ടെക്നിക്കൽ ഡെസ്കിൽ ഇന്നിപ്പോൾ ഉള്ളതാര ഷിഹാബാണ് തോന്നുന്നല്ലേ.
1: ഷിഹാബാണ്, ഷിഹാബാണ്, ഷിഹാബ്.
0: ഷിഹാബിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കേണ്ടിയിരിക്കുകയാണ്.
1: അത് പൊളിച്ചു
0: സ്വരത്തിലൂടെ ഷിയാബിനൊന്ന് വിളിക്കാം.
1: യെസ്
0: അല്ലേ,
1: യെസ്.
0: അപ്പം ഇന്ന് സ്വരം നമ്മൾ കേൾക്കുന്നത് ഷിഹാബിൻ്റെ ഗാനമാണ്.
1: അതും ഈ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എന്നാലും അതിൻ്റെ വേറൊരു തലമാണ് ഈ ഇന്നത്തെ സ്വരം അല്ലേ.
0: അപ്പോൾ കേൾക്കാം.
1: യെസ്.

0: Maşallah.
1: Maşallah.
0: ശിഹാബ് നല്ല ഫീലോട് കൂടി പാടിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രോതാക്കളോടൊക്കെ പറയാറുണ്ട്, ഈ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് പലരെയും. ശിഹാബ് ഒരു പക്ഷേ ആദ്യം കുറേ പാട്ടൊക്കെ പാടിയ ഒരു ഗായകനൊന്നല്ല, പക്ഷേ അവിടെ റേഡിയോയിലൊക്കെ വന്നിരുന്ന് ഞാൻ എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടുന്ന് ശിഹാബ് പാടുന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇതേപോലെ ഒരു ദിവസം ലൈവിലിരിക്കുമ്പോൾ ശിഹാബിൻ്റെ പാട്ട് കേട്ടപ്പോഴാണ്.
1: അപ്പം നമ്മൾ കാണുന്ന വ്യക്തികൾ നമ്മൾ കാണാത്ത എത്രയോ കഴിവുകൾ അവർ പുറത്തെടുക്കുമ്പോൾ മാത്രം നമ്മൾ കാണുന്നുണ്ട്.
0: അതെ അതെ
1: അതെ. ഈ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അയാളുടെ ഏതെങ്കിലും ഒരു ഏരിയ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പ്രഥമ ദൃഷ്ടിയാണ് നമ്മൾ കാണുക. ചിലപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ അത് എനിക്കറിയില്ലായിരുന്നല്ലോ അങ്ങനെ ഒരു സംഗതി ഉള്ളത്. ഞാൻ കോമൺ ആയിട്ട് ചെറിയ ചിന്തനീയമായ കാര്യം പറയാം. നമുക്ക് ഞാൻ എത്രയോ കാലമായിട്ട് പരിചയമുള്ള വ്യക്തിയാണെന്ന് പറയും, പക്ഷെ ആ പരിചയം ഉണ്ടായിട്ട് പോലും അയാളുടെ ഉള്ളിലുള്ള മറ്റു പലതും നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാവും. ഒന്നുകിൽ അയാളത് പ്രകടിപ്പിക്കണം, പക്ഷെ പല ആൾക്കാരും ചിലപ്പോൾ അത് പ്രകടിപ്പിക്കൂല. ചിലപ്പോൾ അയാൾക്ക് തന്നെ അറിയില്ല അയാളുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് ചിലപ്പോൾ വേറെ ജോലി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആർക്കും അറിയാതെ വെച്ചിട്ടുള്ള ഒരു ഒരു വിൻഡോ പറയുന്നുണ്ട്, ഫോർ വിൻഡോ തിയറി എന്നൊന്ന്. നമുക്ക് നമ്മുടെ ഓരോ വ്യക്തികൾ തമ്മിലുള്ള ആ പരിചയത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. എനിക്കറിയണതുണ്ടാവും, എനിക്കറിയാത്ത ഉണ്ടാവും, വേറെ ലോൽക്ക് എന്നെ കുറിച്ച് അറിയണുണ്ടാവും, വേറെ ലോൽക്ക് എന്നെ കുറിച്ച് അറിയാത്ത ഭാഗങ്ങളുണ്ടാവും, നമ്മൾ അറിയാതെ ഒളിപ്പിച്ചു വെക്കണുണ്ടാവും, അങ്ങനെയൊക്കെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ കഴിവുകളിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ എന്നറിയാം.
0: അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ പറയുക, നമ്മള് അള്ളാഹു തന്നൊരു കഴിവുണ്ടാവുമല്ലോ നമുക്ക്, ആ കഴിവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനൊരു ചാൻസ് കിട്ടുമ്പോൾ കളയാൻ പാടില്ല,
1: അത് കളയാൻ പാടില്ല. അതും ഒരു ഓപ്പൺ ചാൻസ് അല്ലേ. നമുക്ക് റേഡിയോ എപ്പോഴും അപ്പോഴും സ്വാഭാവികമായിട്ട് പറയാം, നമ്മുടെ മക്കൾക്ക് നൽകുന്ന വലിയൊരു അവസരമുണ്ട് കഴിവുകൾ പ്രകടിപ്പിക്കാൻ, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം.
0: കുട്ടികൾക്കുള്ള പ്രോഗ്രാമൊക്കെ വരുമ്പോഴേ മക്കൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഈ ഒരു സ്ട്രീമിൽ, നമ്മളത്ര തന്നെ ഈ സ്ട്രീമിലില്ല, പക്ഷേ അവരെ ഈ സ്ട്രീമിലേക്ക് കയറ്റാനുള്ള നല്ലൊരു വഴിയാണ് കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളിലേക്ക് അവരെ ഉൾപ്പെടുത്തുക, അവരെ പങ്കെടുപ്പിക്കുക അല്ലേ.
1: അതെ അതെ അതെ. അതിന് ഒന്ന് നമ്മളെ കുട്ടികളുടെ കഴിവ് എന്താന്നുള്ളത് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെടുത്തുക. ഇപ്പോൾ ഒരു ഓഡിറ്ററി ടൈപ്പിലുള്ള പ്രോഗ്രാമുകളാണ്, അപ്പോൾ പറയുക, സംസാരിക്കുക, ഇനി അതല്ല അതുപോലെ മറ്റൊന്നാണ് എഴുത്ത് കാര്യങ്ങൾ, അത് വേറൊരാളിലൂടെ അത് പുറത്തേക്ക് കൊണ്ടുവരാം. വിഷ്വലായ കാര്യങ്ങൾ, അതിനുള്ള അവസരങ്ങൾ യൂട്യൂബ് റേഡിയോ യൂട്യൂബ് ചാനലിലൂടെ അത് വേറെ നടക്കുന്നത്, അതൊക്കെ മൾട്ടി പർപ്പസിലൂടെ നമ്മൾ
0: കൊണ്ടുപോകുന്നുണ്ട്.
1: അപ്പം അതിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ ഇസ്ലാമിക്ക് പറഞ്ഞ നേരത്തെ ഇവർക്ക് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ കഴിവുകളെ നമ്മൾ ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയാണ്. മറ്റുള്ള അനാവശ്യമായ ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല, കൃത്യമായിട്ടുള്ള ഒരു വിൻഡോയിലാണ് നമ്മൾ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ മാക്സിമം നമ്മൾ നോക്കുക. പിന്നെ മറ്റുള്ളവരെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കുക, അത് ഏറ്റവും പ്രധാനം. റേഡിയോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കഴിയുന്ന കുട്ടികൾ അംഗീകരിക്കുന്നുണ്ട്, അവർക്ക് അഭിനന്ദനം കൊടുക്കുന്നു. ടെലികീസിലൂടെ എന്താ സംഭവിക്കുന്നത്, അവര് ഒരു അവർ സംസാരിക്കാനുള്ളൊരു സ്കില്ല് അവരുണ്ടെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളത് അതൊരു സ്കില്ലാണല്ലോ, അഭിനന്ദിക്കുന്നുണ്ട്. അപ്പം അതിലൊരു റേഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, അതിനെ സഹായിക്കുന്നവരൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വലിയൊരു ഒരു സോഷ്യൽ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: സോഷ്യൽ വർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇപ്പോൾ ഓഗസ്റ്റ് 15th ഫ്രീഡം വിത്ത് പീസ് എന്ന പ്രോഗ്രാം നമ്മൾ അവതരിപ്പിച്ചത്, എത്ര മക്കളാണ് അവരൊക്കെ അല്ലേ, എന്തെല്ലാം കഴിവുകളാണ് അവർക്കൊക്കെ ഉള്ളത്. എന്തിപ്പോൾ സ്കൂളിലൊക്കെ പല പ്രോഗ്രാമുകളിലും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വേറെ ആരൊക്കെയോ ആ ചാൻസ് തട്ടിയെടുത്തിട്ടുണ്ടാവും. എന്നാൽ റേഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. എന്തുള്ളൂ, സലാമക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തിലാണ് നമ്മൾ അവരുടെ സ്കില്ല് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവനെ ഒന്ന് തള്ളി കൊടുക്കുക അല്ലേ. അങ്ങനത്തെ സ്പീച്ചൊക്കെ ഒന്ന് കേൾപ്പിച്ചെടുക്കുക, അതിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഒന്ന് കേൾപ്പിച്ചെടുക്കുക. എല്ലാം എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല.
1: യെസ്,
0: നമ്മളെ മക്കളെ കഴിവുകൾ നമ്മൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്.
1: മാഷാല്ലാ, സ്വരം സൂപ്പറായി, അർത്ഥവത്തായ വരികൾ. അവിടെ ഒരാൾ കൂടി ഉണ്ട്, മിസ്സബ്. മിസ്സബിൻ്റെ ഒരു ഗാനം മോർണിംഗ് ലൈവിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, ഈവനിങ് ലൈവിൽ കേൾക്കാറുണ്ട്. രണ്ടുപേരും സൂപ്പറാണ്. നമ്മളെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിലാണ് മിസ്സബ് ഉള്ളത്. മിസ്സബിൻ്റെ ഗാനത്തെ കുറിച്ചാണ് പറഞ്ഞത്, നന്നായിട്ട് പാടാറുണ്ട് മാഷാല്ലാ. സ്വരം സൂപ്പർ അൽഹംദുലില്ലാ. എൻ്റെ മോള് നന്നായി പാട്ട് പാടാറുണ്ട്, സാജിദ ഷൗക്കത്ത്. സജ്ജന എടത്തനാട്ടുകര പറഞ്ഞു, അള്ളാഹുവിൻ്റെ മഹത്വം വിളിച്ചു എന്ന അർത്ഥവത്തായ വരികൾ കേൾക്കുന്തോറും കേൾക്കാൻ തോന്നുന്നു മാഷാല്ലാ.
0: നമ്മളിപ്പോൾ നേരത്തെ ഫൈസൽ മൗലവിയുടെ കാര്യം പറഞ്ഞു, അതേപോലെ കാരയിൽ ഇന്ന് ഹുസൈൻ സലഫി വരുന്നുണ്ട്. കാര ആ പരിസരത്തുള്ള ആളുകൾക്ക് ഒന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ഒരു ഒരുപാട് ആളുകൾക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടാൻ റബ്ബു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകിയ ഒരു വ്യക്തിത്വം എന്ന നിലക്ക് കാരയുടെ പരിസരത്തുള്ള നമ്മുടെ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇന്ന് കാര സലഫി നഗറിലാണ് അദ്ദേഹം വരുന്നത്. 4:30 പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഒരുപാട് ആളുകളിൽ ഒരാളാണ് നിഷാദ് തടിയവറമ്പ്.
1: നിഷാദ് അല്ലേ? ഫരീദ പേരാമ്പ്രയിൽ നിന്നും സ്വരം വളരെ ഇഷ്ടമായെന്നും പാട്ടും പാട്ടുകാരനൊക്കെ സൂപ്പറായി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അറബി ഭാഷാ പഠന കോഴ്സുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഷൊയ്ബായം വളപട്ടണം പറഞ്ഞത് അറബി ഭാഷയിലുള്ള പല ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ പേരുകളും സാധനങ്ങളുടെ പേരുകളൊക്കെ കുറേ പദങ്ങൾ വൊക്കാബുലറി കിട്ടി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മഷാല്ലാ, അർത്ഥവത്തായ ഗാനം, പിന്നെ കഥ, തിരുമൊഴികൾ, സ്വരം, അങ്ങനെ എല്ലാം ചിന്തനീയമായിരുന്നു എന്നാണ് ജമീല വി പി കാളിക്കാവ്.
0: അപ്പോൾ ഓരോ സമയത്തും ഓരോ പ്രോഗ്രാമുകൾ വരുമ്പോൾ അത് ശ്രോതാക്കൾ ശരിക്കും നെഞ്ചേറ്റാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, പീസ് റേഡിയോ ഈ ഒരു നന്മയുടെ യാത്രയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ സമയമെടുത്ത് ഇങ്ങനെ പറഞ്ഞു പോകും. ആ കൂട്ടത്തിൽ ഈ ഒരു കൂട്ടായ്മ ചെയ്യുന്ന വലിയ നമ്മുടെ മീഡിയ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു വലിയൊരു മുന്നേറ്റമാണ് വഴിവിളക്ക്. ഒരുപക്ഷെ രാവിലെ നമ്മൾ സ്റ്റാറ്റസ് തുറക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് സ്റ്റാറ്റസ് വെച്ചത് കാണാം. ഇന്ന് അതേപോലൊരു സ്റ്റാറ്റസ് നിങ്ങൾ കാണാനിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടത് വായിച്ചത് വഴിവിളക്കിൻ്റെ ഇന്നത്തെ ഒരു മെസ്സേജ്, ഹൃദയത്തിൻ്റെ മോടികൾ, അഹങ്കാരവും ധിക്കാരവും താൻ പോരിമയും ഹൃദയത്തിന് വെളിച്ചം തടയുന്ന മോടികളാണ്. അവ നീക്കി വിനയപ്പെടാതെ സത്യത്തിൻ്റെ വെളിച്ചം മനസ്സിൽ കടക്കുകയില്ല.
1: മാഷാല്ലാ. നമ്മള് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, പക്ഷേ രാത്രിയാണ്.
0: രാത്രി
1: അപ്പോ കയ്യില് എന്തില്ല? വെളിച്ചല്ല. എങ്കിലും പോകുന്ന വഴികളിലൊക്കെ ഓരോ ദൂരം കഴിയുമ്പോഴും ആ ഇരുട്ടിനെ നീക്കിക്കൊണ്ട് അവിടെ ഒരു വിളക്കുകാലുണ്ട്, വഴി വിളക്കുണ്ട്. ആ വഴിയിൽ ഇങ്ങനെ ഒരു വിളക്കുകാലുണ്ട്, അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ. അപ്പൊ അത് അതിൻ്റെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇരുട്ടിലേക്ക് ആവുമ്പോഴേക്കും അടുത്ത ലൈറ്റ് ഉണ്ട്, അടുത്ത ലൈറ്റ് ഉണ്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നു. മനുഷ്യ മനസ്സിൻ്റെ ആ ഇരുട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ പലപ്പോഴും ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിക്കുന്ന ഇതുപോലത്തെ അതാണ് നമ്മൾ ഓരോ ദിവസവും ഈ ഒരു വിളക്ക് ഒരു വഴി സ്ട്രീറ്റ് ലൈറ്റ് ചെയ്യുന്ന പോലെയുള്ള ഓരോ സന്ദേശങ്ങളിലൂടെ ഖുർആനിൻ്റെയും അത് ഓരോ ലൈറ്റ് എടുത്ത് നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അത് പോസ്റ്ററായിട്ടാണ് വരുന്നു, സ്റ്റാറ്റസിലൂടെ കാണുന്നു, എവിടെയൊക്കെയോ വെച്ച് നമ്മൾ കാണുമ്പോൾ അതൊരു വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിലെത്തേണ്ടത്. അപ്പം അതന്ന് പറഞ്ഞിട്ടുള്ളത് അഹങ്കാരവും പിന്നെ അല്ലേ താൻ പോരിമയും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു മൂടിയാണത്. അതെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് വെളിച്ചം വരുള്ളൂ. പിശാചാണ് വെളിച്ചം വരാതിരിക്കാൻ ആദ്യമായി കിബറിൻ്റെ മൂടിയിട്ടത്. അപ്പം ആ കിബറിൻ്റെ മൂടി അവസാന മനുഷ്യൻ വരെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അക്സെപ്റ്റബിളാണ്, എന്ത് കാര്യം ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവും. ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാത്തിടത്തോളം കാലം കമഴ്ത്തി വെച്ച പാത്രത്തിലേക്ക് വെള്ളമൊഴുക്കുന്ന പോലെ പോകുന്നു പിശാചനറിയാം. അതുകൊണ്ട് മനസ്സിൻ്റെ മൂടി അടച്ചിടാൻ ഏറ്റവും നല്ല മൂടി, ഉറപ്പായൊരു മൂടി എന്താ വെച്ചാൽ കിബറുണ്ടാക്കുക എന്നുള്ളതാണ്. കിബറുള്ള ആളുകൾ ആരും ഉൾക്കൊള്ളൂല, അവരൊക്കെ റിജക്റ്റ് ചെയ്യും. ആ വ്യക്തിയെ റിജക്റ്റ് ചെയ്യും, ആശയത്തെ റിജക്റ്റ് ചെയ്യും, അതുപോലെ എല്ലാറ്റിനെയും റിജക്റ്റ് ചെയ്യും. ഞാൻ മാത്രമേ ഉള്ളൂ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ഓക്കെയാണ്, എൻ്റെ എനിക്ക് ആരെയും ഇനി പുതുതായിട്ട് ഉൾക്കൊള്ളാൻ ആവശ്യമില്ല, ഞാനാണ് ഏറ്റവും വലുത്.
0: കുഴപ്പമൊന്നുമില്ല, ഫിറോന്റെ ചരിത്രം ഓർത്താൽ മതി.
1: അതെ. അപ്പോൾ ആ ആ ഒരു മൈൻഡ് പലപ്പോഴും അതിൻ്റെ ചെറിയ അളവ് മുതൽ വലിയ അളവ് വരെ മനുഷ്യനെത്തും. അതുകൊണ്ടാണ് ലയദുൽ ജന്നത്ത പിന്നെ മിസ്കാല ദറത്ത് മിൻ കിബർ. മിസ്കാല ദറ പറഞ്ഞാൽ എന്താ, ഒരു അത്രയും അണുമണി തൂക്കം. അപ്പോൾ അതൊരു അണുമണി തൂക്കമായിട്ട് അവിടെ നിൽക്കൂല, അത് ഇൻക്രീസിങ് ആണ്.
0: അവർക്ക് മനസ്സിലാവൂലേ,
1: മനസ്സിലാവാൻ പറ്റൂല. കാരണം അത് അത് ആരെ പിശാചെ ചെയ്യിപ്പിക്കണം, നല്ല അറിവുള്ള ഒരാളെ ആ മൂടിയിട്ട് കൊടുക്കുക, അറിവ് എന്ന കിബറുണ്ടാക്കിയിട്ടാണ്. അപ്പൊ ആ കിബറുണ്ടാക്കുമ്പോ എന്താ വെച്ചാല് അറിവുണ്ടാവും അവന്, പക്ഷെ ഹൃദയം അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ടെന്ന് വെച്ചാല് ആ അറിവുകൊണ്ടുള്ള കിബറാണ്, ഭയങ്കര തന്ത്രശാലിയാണല്ലോ പിശാജി. എന്നാ നേരെ മറിച്ച് ഒരാൾക്ക് അറിവൊന്നുമില്ല, പക്ഷെ അവന് പണമുണ്ട്, പണം എന്ന കിബറാണ് മൂടി. വേറൊരാൾക്ക് സൗന്ദര്യമാണ്, സൗന്ദര്യം എന്ന കിബറാണ് മൂടി. മനസ്സിൻ്റെ മൂടി അതാണ്, ആ ടോപ്പ് അപ്പോൾ തുറക്കാൻ കഴിയില്ല. അങ്ങനെ എന്തൊക്കെ ഒരാൾക്കുണ്ടോ അതിനെ വെച്ചിട്ടാണ് മൂടിയിട്.
0: വാട്ട് ഈസ് ദ സൊല്യൂഷൻ?
1: ആ അപ്പം അവിടെയുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ, നമ്മൾ അവനവനെ തിരിച്ചറിയാൻ പറ്റുന്നത്, ഞാൻ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തിടത്തോളം കാലം അയാൾക്ക് പ്രശ്നങ്ങളില്ല. അതിൽ ഒരാൾക്ക് ദീന് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. ദീനിൽ, ദീന് പറഞ്ഞാൽ അത് യുസറാണ്, മാത്രമല്ല അത് എളുപ്പമാണ്, അത് മാത്രമല്ല അത് അതൊരു മനുഷ്യനെ ഹ്യൂമാനിറ്റി ആക്കാൻ വേണ്ടിയിട്ട്, അവർ മനുഷ്യത്വം ഉണ്ടാക്കാൻ, മനുഷ്യത്വം എല്ലാ കാര്യങ്ങളും മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട, നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ മനുഷ്യത്വമുണ്ട്, സക്കാത്ത് കൊടുക്കണമെങ്കിൽ മനുഷ്യത്വം ഉണ്ട്, നിസ്കരിക്കണമെങ്കിൽ എങ്ങനെ മനുഷ്യത്വം ഉണ്ടാവുന്നത്, നിസ്കരിക്കണം പരസ്പരം എല്ലാവരും ഒന്നിക്കുകയാണ് അവിടെ, നിസ്കരിക്കുന്ന ഒരാളുടെ മനസ്സ് ലോലമാണ്. അപ്പം ആ സമയത്താണ് ഒരു മറ്റുള്ളവരെ കാണാൻ പറ്റുന്നുണ്ട്, അവിടെ വേറൊരാൾ കാല് നോക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ചാണോ. നമ്മൾ സുജൂത് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളെ വായ നാറ്റുണ്ടെങ്കിൽ വാക്കിൽ ബുദ്ധിമുട്ടാവും, പറ്റൂല, അപ്പോൾ വൃത്തിയാക്കണം, അവിടെ മനുഷ്യത്തുണ്ട്. അങ്ങനെ എന്ത് കാര്യത്തിലും കരഞ്ഞ് പിന്നെ സക്കാത്ത് കൊടുക്കുന്നിടത്ത് മനുഷ്യത്തുണ്ട്, നോമ്പ് നോൽക്കുന്നിടത്ത് മനുഷ്യത്തുണ്ട്. കാരണം എന്താണ്, വേറൊരാൾ പട്ടിണി കിടക്കും, ഓലെ കൂടി നോമ്പ് ഞാൻ തുറപ്പിക്കണം, അതിൽ മനുഷ്യത്തുണ്ട്. ഹജ്ജ് ചെയ്യുന്നിടത്ത് മനുഷ്യത്തുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തോണുകളിൽ എല്ലാം ഈ ഹ്യൂമാനിറ്റി ഉണ്ട്. അപ്പം മനുഷ്യനെ അവിടെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് പടച്ചോം എന്നുള്ളത്, പടച്ചോം പറയേണ്ടത് മനുഷ്യരിലൂടെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തുന്നത് ഈ മനുഷ്യനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സൃഷ്ടികളോട് കരുണ
0: കാണിക്കുന്നതാണല്ലോ,
1: എല്ലാം അങ്ങനെ കണക്ട് ചെയ്യുന്നില്ലേ, ഏതെടുത്ത് നോക്കിയാൽ അതല്ലാത്തത്.
0: ശരി,
1: എല്ലാ കാര്യങ്ങളും സ്വദഖയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും ആ ഹ്യൂമാനിറ്റിയാണ്, ആ കരുണയും ആർദ്രതയും. അതൊക്കെ കിബറുള്ള ഒരാളുണ്ടോ ഓനിതൊന്നും ഉണ്ടാവില്ല, ഒരാളെയും പരിഗണിക്കൂല, ഒരു എംപതറ്റിക് മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം, അതാണ് വഴിവിളക്കിലൂടെ പറഞ്ഞ ഒരു ആശയത്തെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് മാത്രം.
0: വളരെ മനോഹരമായി, നല്ലൊരു വഴിവിളക്കും അതിൻ്റെ ഒരു വിശദീകരണം നിങ്ങൾക്ക് സലാം സലഹി പറഞ്ഞതേ. നമ്മൾ ആ ടോപ്പ് എടുത്ത് വലിച്ചെറിയാം അല്ലേ,
1: അതെ,
0: എന്നിട്ട്
1: നമ്മളൊന്നുമല്ല,
0: അതെ,
1: ഒരു ഒരു ഒരു എത്ര ഒരു കീടാണുവിനെ പോലെയാണ് ആകാശത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ വിമാനത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആരെയും കാണോ, വലിയൊരു മനുഷ്യനയിൽ നടന്നുകൊണ്ട് നിന്ന് വിമാനത്തിൽ താഴെ നോക്കുമ്പോൾ തോന്നോ ഇല്ലല്ലോ, എന്ത് മനുഷ്യന്, താഴേക്ക് നോക്കിയിട്ട് ഉറുമ്പുകളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നുക, നമ്മൾ നടന്നു പോകുമ്പോഴേ താഴെ കാണുന്ന ഉറുമ്പുകൾ കാണുമ്പോൾ നമുക്ക് എന്താ എത്ര നിസ്സാരമായിട്ട് തോന്നാം, അതിനേക്കാൾ നിസ്സാരമാണ് മനുഷ്യനെന്ന് ഈ പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ നിസ്സാരതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട, ഒന്നുമില്ലാത്ത ഇതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനൊരർത്ഥമുണ്ടാവുന്നത് മനുഷ്യൻ്റെ മനസ്സ് നന്നാവുമ്പോൾ മാത്രമാണ്.
0: അല്ലാഹു നമുക്കെല്ലാവർക്കും നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. സെഫിയ എടപ്പാള് നമ്മളോട് ഈ ഒരു സമയത്ത് പറഞ്ഞത്, മാഷാല്ലാ, ഹുസൈൻ സലഫിയുടെ പ്രസംഗങ്ങളിലൂടെയാണ് അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നത്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുപോലെ പല സ്കോളേഴ്സിൻ്റെയും സംസാരങ്ങൾ കേട്ടിട്ടാണ് അല്ലേ, കുറച്ച് വൈജ്ഞാനിക തലത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പലരും ഹിദായത്തിൻ്റെ വഴിയിലെത്താറുള്ളത്. എന്നാൽ ജന്മം കൊണ്ട് മുസ്ലിമായ പല ആളുകളുമുണ്ട്, അവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മധുരം ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് പലപ്പോഴും തോന്നിയൊരു സംഗതിയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അറിവുള്ളവരായിരിക്കുക, അറിവ് ഓരോ ദിവസം ഓരോ അറിവ് ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പോഴാണ് ശരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കാനുള്ള ഓരോ മാർഗങ്ങൾ കണ്ടെത്തണം ഓരോ ദിവസവും. ഇപ്പോൾ നമ്മളൊരു അറിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ബി സ്റ്റേഡിയോയിൽ തിരുമൊഴികളിലൂടെ ഓരോ ദിവസം ഓരോ ഹദീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുലരിവട്ടത്തിൽ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിലെടുത്ത് നോക്കുകയാണെങ്കിൽ പുലരിവട്ടത്തിൽ പച്ചയായ കുറേ ആളുകളുടെ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിലൂടെ അങ്ങനെ കടന്നുപോയി അതിൽ നിന്നുള്ള കുറേ പരിഹാരങ്ങളും ഇനി ആ തെറ്റിൽ നിന്ന് വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോകാനുള്ള പരിചയമൊക്കെയാണ് അൽഹംദുലില്ലാ പുലരിവട്ടത്തിലൂടെ ലഭിക്കുന്നത്. ഇതുപോലെ നമ്മളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. അപ്പം ഇൻഷാല്ലാ കൂടുതൽ നന്മകളിൽ മുന്നേറുക എന്നുള്ളതാണ്. നമ്മുടെ സെഫി എടപ്പാൾ പറഞ്ഞതുപോലെ ഒരുപാട് ആൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് വെക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറം ചിലപ്പോൾ നമ്മളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാറ്റസ് വഴിവിളക്കിൻ്റെ ഒരു സ്റ്റാറ്റസോ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ നേർവഴിയോ നമ്മളയക്കുന്ന നേർവഴി അതൊക്കെ ആയിരിക്കും ഒരാളുടെ വർഷങ്ങളായി അയാൾ ചെയ്തു പോകുന്നൊരു തെറ്റ് ഒറ്റ ദിവസം അത് ആ തെറ്റിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെടാനുള്ളൊരു വഴി. അപ്പോൾ അതൊക്കെ കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു നെയ്യത്തോടു കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ഓക്കെ, പിന്നെ ഒന്നും ചെയ്യാതിരുന്നാലും മനസ്സിന് വിശ്രമമില്ലേ എന്നൊരു ചോദ്യമുണ്ട്, ഒരു ചിന്തയാണ്. ഒന്നും ചെയ്യാതിരുന്നിട്ടും മനസ്സിന് വിശ്രമമില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നത് വിശ്രമിക്കാൻ
0: വേണ്ടിയിട്ടാണ്.
1: പക്ഷെ ഒന്നും ചെയ്യാതെ അത് സ്ട്രെസ് ലാക്സിങ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, സ്ട്രെസ് ലാക്സിങ്. അത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അല്പസമയം ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്തെ മനസ്സിലിങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനെയാണ്, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മാറി നിൽക്കുമ്പോഴും സ്ട്രെസ് ലാക്സിങ് ആണ്, ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ആ അസ്വസ്ഥത പിന്നെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് അത്തരം അവസ്ഥകളുണ്ടെന്നാണ്. എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള ഇങ്ങനെ ഒരു തോന്നൽ, വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നാണ് പക്ഷെ മനസ്സ് സുഖമല്ല. അപ്പോൾ സമയം ഇങ്ങനെ പാഴാക്കുകയാണ്, പൂർത്തിയാക്കാനുള്ള ജോലികളെ കുറിച്ചുള്ള ആശങ്ക ഇങ്ങനെ വരികയാണ്, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സമ്മർദ്ദം അനുഭവപ്പെടുകയാണ്. ഈ ഒരു പ്രതിഭാസത്തിനാണ് സ്ട്രെസ് ലാക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് ഇല്ലേ റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സൈക്കോളജികളുടെ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ വിശ്രമിക്കുന്നതിനിടയിൽ കുറ്റബോധം
0: ഉണ്ടാവുക,
1: ഉത്കണ്ഠ അനുഭവപ്പെടുക, അസ്വസ്ഥത ഉണ്ടാവുക, ഇതൊക്കെയാണ് ഈ സ്ട്രെസ് ലാക്സിങ്ങിൻ്റെ പിന്നെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറ്റബോധം തോന്നുക, എന്താ കുറ്റബോധം, ഞാനിപ്പോൾ എനിക്കൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ് ഇത് ചെയ്തൊന്നും ശരിയായിട്ടില്ല, ഇനി കഴിഞ്ഞതൊന്നും ഒന്നും റെഡി ആയിട്ടില്ല, ഇനി ചെയ്യാനുള്ള, ഇങ്ങനെ ആകുലതയും ആശങ്കയും അനുഭവപ്പെട്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ സാധാരണ ഒരു ജോലി സമ്മർദ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വിശ്രമം തന്നെയാണ് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ വിശ്രമിക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാവുന്നത്, ജോലി എടുക്കുമ്പോൾ പ്രശ്നമല്ല, വിശ്രമിക്കും അസ്വസ്ഥത തരാം. അപ്പോൾ ഇവിടെ അവിടെ പറയണത് വെച്ചാൽ ദീർഘകാല മാനസിക സമ്മർദ്ദം, എല്ലാം പൂർണ്ണതയോടെ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി, ജോലിയും വ്യക്തിജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നത് തുടങ്ങിയ ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മൊബൈൽ ഫോണിലൂടെയും മറ്റു ഡിജിറ്റൽ സംവിധാനത്തിലൂടെയൊക്കെ ജോലി സംബന്ധമായ സന്ദേശങ്ങൾ നിരന്തരം എത്തുന്നത് വിശ്രമ സമയത്ത് പോലും മനസ്സിനെ പ്രശ്നമാക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെ അതിനെ മറികടക്കാം, അത് പലരും അനുഭവിക്കുന്ന പ്രശ്നം. അപ്പോൾ അതിനെ മറികടക്കാൻ ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അതിൽ കുറേ ആശയങ്ങൾ വന്നേക്കാം, അവർക്ക് പറയാം. വിശ്രമിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ആ വികാരം തിരിച്ച് എന്തിനാണ് കുറ്റബോധം, അപ്പോൾ ആ കുറ്റ എന്തോലും ഒരു പ്രശ്നത്തെ അല്ല, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാതെ വിശ്രമിച്ചുകൊണ്ട് കാര്യമല്ല. എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും, അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ വിശ്വാസപരമായി നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചവനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് തന്നെയാണ് കുറ്റബോധം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വഴി. റിറേസ് ചെയ്യാൻ പറ്റുന്ന വഴിയുണ്ടല്ലോ, മായ്ക്കാൻ പറ്റുന്ന ആ വഴി കണ്ടെത്തുക എന്നുള്ള ഏറ്റവും പ്രധാനം. പിന്നെ ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ജോലി അവസാനിപ്പിച്ച വിശ്രമത്തിൽ പോവുക, അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി പിന്നെ അങ്ങനെ അത് ഒരു ഒരു അതെന്തൊക്കെയാണെന്നുള്ളത് കുറിച്ച് വെക്കാൻ പറ്റുക, ഇനി നെക്സ്റ്റ് എന്താണ്, അങ്ങനെ ഒരു കാര്യം എന്താണെന്നുള്ളൊരു ഒരു കാര്യം അവൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും. പിന്നെ ഉള്ളത് വിശ്രമിക്കുന്ന സമയം അങ്ങനെ വെറുതെ വിശ്രമം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ്. മറിച്ച് വിശ്രമിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ പൂന്തോട്ട പരിപാലനം, ചിലപ്പം നമ്മൾ വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിൽ പോലും ഈ പറഞ്ഞ എന്താണ് അവൻ്റെ കേൾവി ഉണ്ടാവും, നല്ല കേൾവികൾ, ഖുർആൻ കേൾക്കുക, അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാവാം. അങ്ങനെ ഫൈദ ഫറഹത്ത് ഫൻസബ് വൈൽ അറബിക്ക് ഫറഹ് വന്ന ആരിസ് മൊലയുടെ ഒരു സംസാരം കേട്ടൊന്നുണ്ട്, വിശ്രമം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. ചിലപ്പോൾ എന്താണ്ട വിശ്രമം എന്ന് പറഞ്ഞാൽ ഒന്നില്ലാതിരിക്കുന്ന മനുഷ്യന് സ്ട്രെസ്സാണ്. വിശ്രമിക്കുമ്പോൾ പോലും അവൻ എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ മാനസികമായി ചെയ്യുന്ന ചിന്തയായിരിക്കാം, നല്ല ചിന്തകൾ, പോസിറ്റീവ് തോട്ട്സുകൾ, ചിലപ്പോൾ വായനയായിരിക്കാം, ചിലപ്പോൾ ഒരു പൂന്തോട്ടം നിർമ്മാണം, ചിലപ്പോൾ ഒബ്സർവേഷൻ ആവാം. അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പമുള്ള സമയം, അതുകൊണ്ട് വിശ്രമമാണ്. കുട്ടികളുടെ കൂടെയുള്ള കളി, അത് വിശ്രമമാണ്. ധ്യാനം എന്ന് പറയുന്നത് ബലൊക്കെ ധ്യാനം പറയുന്നത് നമ്മളതെന്താണ്, ദിക്കറുകളാണ്. അപ്പൊ അങ്ങനെ പോകാൻ പറ്റുമ്പോഴാണ് വിശ്രമിക്കുക എന്ന് പറയുന്നത്. അതൊരു അലസതയല്ല, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ആവശ്യമായ കാര്യമാണ് വിശ്രമം. ഇതാണ് അതിൻ്റെ ഒരു തോട്ട്സ് ആയിട്ടുള്ളത്.
0: തീർച്ചയായും എനിക്ക് തോന്നിയത് നമ്മളെ ഒരു കലണ്ടർ നമ്മൾ സ്വയം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലേ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ കഴിയും.
1: അതെ അതെ.
0: ആ സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യവും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതിലപ്പുറം നമ്മളൊരു ദിവസത്തെ മൊത്തം ഷെഡ്യൂളിന് നമ്മളൊന്ന് കലണ്ടർ സെറ്റ് ചെയ്യാം. പിന്നെ വീക്കിലി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്യാം, മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകാം. അത് സ്ഥിരമായി ചെയ്യുന്ന, പിന്നെ ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന സ്വഭാവമുള്ള ആളുകൾക്ക് വളരെ, അവർക്ക് എപ്പോഴും എന്താ പറയുക, ഈ ഒരു പ്രശ്നം കുറേ ഒഴിവായി കിട്ടും. കാരണം എന്താണെന്നറിയോ, രാവിലെ ഇപ്പോൾ എണീറ്റ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കുന്ന ശീലമുള്ള ആളുകൾ അതങ്ങനെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് റിലാക്സ് ചെയ്യാൻ പറ്റും, കാരണം അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ആ സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് കൂടി ചെറിയൊരു പ്ലാൻ വേണം. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മള് കുടുംബത്തോടൊപ്പം നമ്മള് അങ്ങനെ ഇങ്ങനെ ഒരു സെൽഫ് കലണ്ടർ, ഞാൻ ഉദ്ദേശിച്ച അതാണ്. ജോലി സ്ഥലത്താവട്ടെ, നമ്മള് ചെന്ന ഓടി നേരെ ഡ്യൂട്ടി കയറുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു കലണ്ടർ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രേ പറയുള്ളൂ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കണം. ആ കലണ്ടറിൽ എല്ലാ ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, അങ്ങനെ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പി സ്റ്റുഡിയോ എന്നുള്ള സംവിധാനം നിലനിന്ന് പോണത്. ആ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ കറക്റ്റ് മീറ്റിങ്ങുകളിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നത്. ആ കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഞാനും സലാം സുല്ലാഹി രാവിലെ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ഇവിടെ എത്തുന്നത് അല്ലേ.
1: അതെ അതെ അതെ.
0: ഇതാണ് എനിക്ക് പറയാൻ തോന്നിയൊരു ആശയം.
1: തീർച്ചയായിട്ടും മാഷാല്ല. അപ്പോൾ അസ്സലാമലൈക്കും, വഴിവിളക്ക് കേട്ടോ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നാണ് ഒരു ശ്രോതാവ് സഫിയാക്കി തിരങ്ങാടി അയച്ചിട്ടുള്ള മെസ്സേജ്. പിന്നെ ഫോണിൽ ചാർജ് കയറാത്തത് കൊണ്ട് പീസ് റേഡിയോ കേൾക്കാൻ പറ്റിയില്ല, വളരെ വിഷമിച്ചു. ഇപ്പോൾ കുറച്ച് ചാർജ് ആയിട്ടുണ്ട് വസീല മുണ്ടക്കിൽ.
0: യെസ്, വിഷമമുണ്ടല്ലേ, പരിഹാരം ഉണ്ടല്ലോ. ഈ കറണ്ട് നമ്മള് ഇപ്പോ കുറച്ചായിട്ട് കറണ്ടിന്റെ പ്രശ്നമുണ്ട്
1: അല്ലേ.
0: രാത്രി കാലത്തൊക്കെ നല്ലോണം നമ്മളറിയാതെ ഇപ്പൊ റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം.
1: എല്ലാ പരിപാടികളും കേട്ടു അൽഹംദുലില്ലാ, പുതിയ പുതിയ അറിവുകൾ കിട്ടി, ഒരു ഹദീസ് പഠിച്ചു, ഒരു സഹാബിയെ കുറിച്ച് പഠിച്ചു അൽഹംദുലില്ലാ. കഥ കേട്ടിട്ടില്ല, ഹോസ്പിറ്റലിലായിരുന്നു, കേൾക്കണം. അള്ളാഹു ഇതെന്ന് നിലനിർത്തി തരട്ടെ. പിന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാണ് സഫിയ കെ തിരുങ്ങാടി അയച്ച മെസ്സേജ്. പിന്നെ
0: എന്തൊരു നല്ല ചിന്തയാണ് ആനന്ദം ലഭിക്കുക എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുക, പ്രത്യേകിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ചിന്തനീയമായൊരു ചിന്ത എന്നാണ് നമ്മുടെ ജംഷീന പി മേപ്പാടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഈ മെസ്സേജ് ആ ചുര ഇറങ്ങി വന്ന മെസ്സേജാണ്.
1: അതെ അതെ. അല്ല, നമുക്ക് മൊത്തത്തിൽ ഇത്രേനേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്, വിശ്രമിക്കുന്നത് നമുക്ക് കൂടുതൽ ഉത്കണ്ഠയും ആശങ്ക ഉണ്ടാക്കുന്ന അവസ്ഥ വരരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ, അപ്പം അതിൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ടും കഴിയണം, പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷാല്ലാ. പിന്നെ എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള കുറേ മെസ്സേജുകൾ നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ കഥയുടെ ഉസ്താദിൻ്റെ കഥയും പിന്നെ ഷിയാബിൻ്റെ പാട്ടും എല്ലാ പ്രോഗ്രാംസും കേട്ടു. മാഷാല്ലാ സൂപ്പറായിരുന്നു. നസ്മാബി പെരിന്തൽമണ്ണയിൽ നിന്ന് അയച്ച മെസ്സേജ് ഉണ്ട്.
0: വടുതലയിൽ നിന്ന് സലീന എന്നൊരു ശ്രോതാവ് അയച്ച മെസ്സേജ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത്. എനിക്ക് അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ രണ്ട് തവണയായി ചേരാൻ ശ്രമിക്കുന്നു, പക്ഷേ ശരിയാവുന്നില്ല. എല്ലാതും പൂരിപ്പിച്ച് ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവുന്നില്ല. അതൊന്ന് പറയാമോ എന്നാണ്. ആക്ച്വലി അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ
1: സാധ്യത അവർക്ക് അതിലൊരു നമ്പർ ഉണ്ടല്ലോ, ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇഷ്യൂ പരിഹരിക്കാനുള്ള ഒരു നമ്പർ ഉണ്ടാവില്ല സാധാരണ. നമുക്ക് അവരൊന്ന് ഒന്ന് ടെക്നിക്കൽ സ്കില്ലിൽ നിന്നും അവർ, കാരണം ഇത്രയും ശ്രമിച്ചിട്ട് കിട്ടാതിരിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണല്ലോ.
0: ഇൻഷാല്ലാ അവര് നിങ്ങളെ പേഴ്സണലായി തന്നെ ആ മെസ്സേജ് വഴി അയച്ചു തരും, നമ്പർ അയച്ചു തരും. അതിൽ ബന്ധപ്പെട്ട് അറബി ഭാഷാ പഠനത്തിന്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുക.
1: സ്വരം സൂപ്പറായിരുന്നു. നേരത്തെ സ്വരത്തെ കുറിച്ചുള്ള മെസ്സേജ്, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്ന് റൈഹാന ബാനു തോട്ടശ്ശേരിയറ. മംഗലശ്ശേരിയിൽ നിന്നും മഞ്ചേരി, മംഗലശ്ശേരിയിൽ നിന്നും സുഹൈല. സ്വരം മധുരതരമായിരുന്നു എന്നതാണ്. നല്ല പാട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജുകൾ നേരത്തെ വന്നിട്ടുണ്ട്. ബഷേരി അബു തലശ്ശേരി. ഷാമില ഷംസുദ്ദീൻ വയൽക്കരയിൽ നിന്നും, ഇന്ന് എറണാകുളം ജില്ലാ അധ്യാപക സംഗമമാണ്, വൈകിട്ട് 4 മണിക്ക് ആലുവ 4-ാം മൈൽ. എല്ലാ അധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിൻ്റെ ഒരു പബ്ലിസിറ്റി കൂടി അവിടെ കിട്ടുകയാണ്.
0: ആ യെസ്, അത് എല്ലാ വർഷവും.
1: പിന്നെ ഈ കഴിവുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴേ, അപ്പൊ ഈ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ എവിടെയൊക്കെയോ മറഞ്ഞു കിടക്കുന്നു എന്നാണ് എൻ കെ മുഷറഫ്. അത് സ്വയർക്കാരൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ കുറെ ഉണ്ടെങ്കിൽ ബാക്കി പുറത്തു വരാത്തതാണ്. അപ്പൊ നിങ്ങളതൊന്ന് പുറത്തേക്ക്,
0: അഷ്റഫ് ഖാന്റെ,
1: അതെ, ഒന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പൊ അദ്ദേഹത്തിന് നിങ്ങളെ കണ്ടപ്പം തോന്നിയിട്ടുള്ള കാര്യമാണ്
0: പറഞ്ഞിട്ടുള്ളത്. പ്രശ്നമല്ല.
1: പിന്നെ
0: അഷ്റഫിനെ എനിക്ക് നന്നായിട്ട് അറിയാം.
1: അറിയാമല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവുകളെയും നിങ്ങൾക്കറിയാം, കുഴപ്പമില്ല. കാളിക്കാവ് മണ്ഡലം സമ്മേളനം കാളിക്കാവ് വെച്ച് നടക്കുന്നുണ്ട് ഇൻഷാല്ലാ നാളെ. റുഷ്ദ കാളിക്കാവ്. ഇന്നത്തെ കഥയും എല്ലാ പരിപാടികളും നന്നായിട്ടുണ്ട്. ഞാൻ എന്നും പീസ് റേഡിയോ കേൾക്കാറുണ്ട് എന്ന് ലൈല സി വി ആനക്കര
0: പറയുന്നുണ്ട്. കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഇൻഷാല്ലാ വരാനിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ചെമ്മാട് വെച്ചിട്ടാണ് ഇപ്രാവശ്യം കേരള ടീച്ചേഴ്സ് കോൺഫറൻസ്. എല്ലാ വർഷവും അധ്യാപകർക്കായി വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം,
1: അതിന്റെ
0: ഭാഗമായിട്ടാണ് ഈ ഒരു
1: അതിന്റെ ഭാഗങ്ങളിൽ
0: നടക്കുന്നത്.
1: അതിന്റെ ഭാഗം ഇന്നലെ ചെറുവാടി വെച്ചിട്ട് കൊടിയത്തൂർ മണ്ഡലം, ഇതുപോലെ ജെൻസിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ടേബിൾ ടോക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് അധ്യാപകരാ വിഷയത്തിൽ ഇവരുണ്ടായി. അധ്യാപക സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പിന്നെ അധ്യാപകനുണ്ടായിരുന്നു, സി പി ചെറിയ മുഹമ്മദ്. ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് അദ്ദേഹം, ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാം. അങ്ങനെ വ്യത്യസ്ത അധ്യാപകരുടെ ഒരു സംഗമം ചെറുവാടി നമ്മളെ അവിടുത്തെ നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് നടന്നൊരു ടേബിൾ ടോക്ക്, മനോഹരമായി അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാം. അങ്ങനെ ഇപ്പോൾ ഈ നടക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ അതിൻ്റെ ഉന്നയായിട്ടുള്ള ഒരു പ്രീ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വലിയ ഭാഗ്യം കിട്ടിയ ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴത്തെ കാലത്ത് പുതിയ തലമുറയോട് സംസാരിക്കാൻ ചില ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ധാർമ്മിക ചിന്തകളും ഒക്കെയുള്ളൊരു ഒരു സമൂഹത്തിനെ വാർത്തെടുത്തിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നമായിരിക്കും അല്ലേ. മക്കൾ നമ്മുടെ പ്രോഫ് കോണിലൊക്കെ പങ്കെടുത്ത മക്കളൊക്കെ പറയുന്നത് അതാണ്. പൊതുവെ സലാമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, കുട്ടികളൊന്നും അറ്റൻഷൻ വളരെ കുറവാണ്. കുറഞ്ഞ സമയം കൊണ്ട് അവർ സ്കിപ്പാവാണ്. പക്ഷെ പ്രോഫ് കോൺ, പാലക്കാട് നടന്ന പ്രോഫ് കോണിലൊക്കെ എത്ര കുട്ടികളാണ് പങ്കെടുത്തത്, എത്ര സമയമാണ് അവരിരുന്നത്. അപ്പോൾ കുട്ടികളെ അറ്റൻഷൻ കിട്ടും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, അതിനുള്ളൊരു ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപക സംഗമം എന്ന് പറഞ്ഞാൽ അത് അതേപോലെ വലിയൊരു മുന്നേറ്റമാണ്. ഇനി ഇൻഷാല്ലാ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചത്. ഇനി പ്രൊഫേസ് എന്ന പേരിൽ പ്രൊഫഷണൽസ് വേണ്ടി മാത്രമായിട്ട് പ്രോഗ്രാം വരാനിരിക്കണം. അങ്ങനെ അതാത് സമയത്ത് ഓരോ പ്രോഗ്രാമുകളുമായി ഇങ്ങനെ വരും. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തേണ്ടത്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, പുതിയ ടീച്ചേഴ്സ് ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞ് അധ്യാപക രംഗത്തൊക്കെ ഇങ്ങനെ സജീവമായി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമാകാൻ ഒന്ന് രജിസ്റ്റർ ചെയ്ത് തന്നെ അതിലേക്ക് കയറാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം.
1: സുനു സുലൈമാന് വേണ്ടി പ്രാർത്ഥിക്കണം.
0: ആ നമ്മൾ നേരത്തെ
1: അർഷദ് ബാബു അതയച്ച മെസ്സേജാണ്, അല്ലാഹു അതെ ശമനം പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമീൻ.
0: യെസ്, നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചതായിരുന്നു.
1: നൗഫൽ എസ് ചുങ്കം പാലക്കാടിൽ നിന്നും. കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ യാത്രയിലാണ്, റേഡിയോ കൂടെയുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടാണ് നൗഫലിൻ്റെ യാത്ര. അങ്ങനെ കുറേ ആളുകൾ നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ആ ഒരു ടൈപ്പിലാണ്, ഓരോ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത യാത്രയിൽ, കുടുംബത്തിൽ, മറ്റ് പല സിറ്റുവേഷനിലായിട്ട് റേഡിയോ എന്ന കേൾവി കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ കുട്ടിയുടെ ടെലിക്യൂസ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്.
0: ഉണ്ടോ?
1: അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടത് ഒരു പറയായിരിക്കും. ടെലിക്യൂസിൻ്റെ ചില മാറ്റങ്ങളൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഫർസീൻ വയൽക്കര, ഒരു സ്വരം സൂപ്പറായിരുന്നു നേരത്തെ, സ്വരവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കേ ഇവർക്ക് ഇനി എന്താണ് നമ്മളെ ഷെഡ്യൂളിൽ, നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ.
0: നമുക്ക് ഷെഡ്യൂളിലേക്ക് പോവും ഇൻഷാല്ലാ. മറ്റൊരു കാര്യം കൂടി പറയേണ്ട കൂടെ.
1: യെസ്, ആയിക്കോട്ടെ.
0: നമ്മളിപ്പം മോർണിംഗ് ലൈവിൽ ഏറ്റവും ശ്രദ്ധേയമായ ലൈവ് ക്വിസ് ഇവിടെ ചോദ്യം ചോദിക്കണ്ടായി, പക്ഷെ അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? ഈസിയാണ് ചോദ്യം, വളരെ ഈസി ആയിരുന്നു. ഒരുപാട് ശ്രോതാക്കൾ വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് നോക്കാം എന്താണ് എത്രത്തോളം ഈസി ആയിരുന്നു നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുനനു ഇബ്നു മാജ രചിച്ചത് ആരാണ് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ഇബ്നു മാജ, ഓപ്ഷൻ ബി ഇമാം ഷാഫി, ഓപ്ഷൻ സി ഇമാം അഹമ്മദ്, ഇമാം നസായി ആയിരുന്നു ഡി ഓപ്ഷനിലുണ്ടായിരുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇബ്നു മാജ.
1: ഓപ്ഷൻ എ അല്ലേ?
0: ഓപ്ഷൻ എ ആയിരുന്നു ശരിയായ ഉത്തരം. അൽഹംദുലില്ലാ, ഒരുപാട് ആൾക്കാർ അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വിജയികൾ നമ്മൾ അധികം വൈകാതെ തന്നെ ഇവിടെ പ്രഖ്യാപിക്കും അല്ലേ. പ്രൊഫൈസ് അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തോ എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് താജുദ്ദീൻ സലായി. തിരുവനന്തപുരത്താണെന്ന് താജുദ്ദീൻ സലായി പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സഫിയ തിരുരങ്ങാട്. ഇൻഷാല്ലാ അതൊക്കെ വരും. അതിനു മുമ്പ് ഓരോ പ്രോഗ്രാമിന് മുമ്പ് ഒരു അനൗൺസിങ് കോൺഫറൻസ് ഒക്കെ ഉണ്ടാവും ഇൻഷാല്ലാ. ആ സമയത്ത് നമ്മളൊക്കെ നമ്മളെല്ലാവരും അറിയും ഇൻഷാല്ലാ. അപ്പോൾ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ യാത്രയിൽ നമ്മുടെ നൗഫൽ ചുങ്കം പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഈ കുറച്ച് ദൂരെയുള്ള കല്യാണങ്ങൾക്കൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഫാമിലി ഒരുമിച്ച്. അപ്പം അങ്ങനത്തെ ഒരുമിച്ചുള്ള യാത്രയിൽ പീസ് റേഡിയോ ഇട്ടുകൊണ്ട് പോണ കുറേ ആൾക്കാരുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ ഇങ്ങനെ പൊതുവെ വരുമ്പോൾ ഇപ്പോൾ കുറച്ചധികമായിട്ട് പറയണത് എന്താ വെച്ചാൽ, തൊട്ടടുത്തിരിക്കുന്ന ആളെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ പബ്ലിക് പ്ലേസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അഞ്ചാളും അഞ്ച് സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലായിരിക്കും ഒരു തലവേദന ഉള്ള ഒരാൾ, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ആൾ വന്നിരിക്കുക. അവനൊരു അവസ്ഥ എന്തായിരിക്കും? തയ്യാറങ്ങി ഓടാനും വയ്യ. പബ്ലിക് പ്ലേസല്ലേ, ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ, അല്ലെങ്കിൽ ഒരു ഒരു വെയിറ്റിംഗ് ഏരിയയിലാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നമ്മളവിടെ ക്ലിനിക്കിൽ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ എന്നോടൊരു പേഷ്യൻ്റ് ഒന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ ആ സമയത്ത് റേഡിയോ ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ ഇട്ടിക്കുകയാണ്. ഞാനൊന്ന് റേഡിയോ ക്ലിനിക്കിൽ ഇത് ഇടാറുണ്ട്, റേഡിയോ ലൈവ് ഇടാറുണ്ട്. ഒന്നൊരു ശബ്ദം കൂട്ടിട്ടപ്പോൾ റീൽസ് അവിടെ നിന്നു. കാരണം ആൾക്കാരിങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ
1: ഭയങ്കര സൗണ്ട്, മറ്റുള്ളവരെ ഉണ്ട് പരിസരബോധമില്ലാതെ
0: ചെയ്തുകൊണ്ടേയിരിക്കും. പത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
1: നമുക്കേ അടുത്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു ചോദ്യവും ഒരു ഉത്തരവും, അത് കേട്ടതിന് ശേഷം തിരിച്ചു.
2: ആർത്തവമുള്ളപ്പോൾ സ്വഹാബ വനിതകൾ ഖുർആൻ ഓതിയതിന് തെളിവുണ്ടോ എന്നാണ്.
3: സത്യത്തിൽ ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് അടിസ്ഥാനപരമായി അനുവദനീയമാണോ അല്ലേ എന്നതാണ് നോക്കുക. അല്ലെങ്കിൽ അത് ഒരു ഇബാദത്താണോ, അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുക. ഉദാഹരണമായി നമസ്കാരം. നമസ്കാരം ഒരു വിശ്വാസി ചെയ്യേണ്ടതാണല്ലോ. നമസ്കാരം ഇന്നിന്ന ആളുകൾക്ക് പാടില്ല എന്ന് കൃത്യമായി വരാത്തിടത്തോളം കാലം അത് ഒരു മുസ്ലിമായ ആൾ നിർബന്ധമായും ചെയ്യേണ്ടത് തന്നെയാണ്. ദിക്റുകൾ, ഇന്നിന്ന സമയങ്ങളിൽ ദിക്റ് പാടില്ല, ഇന്ന ആളുകൾക്ക് ദിക്റ് ചൊല്ലാൻ പാടില്ല, ഇന്ന സന്ദർഭങ്ങളിൽ പാടില്ല എന്ന് പ്രത്യേകമായി വരാത്തിടത്തോളം അതെല്ലാവരും ചൊല്ലേണ്ടത് തന്നെയാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ ഒരു സംശയമുള്ളത്. ദിക്റിൻ്റെ കാര്യമാണെങ്കിലോ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ, അതേപോലെ തന്നെ ബിസ്മി ചൊല്ലുക എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു വിശ്വാസി ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വനിതകളൊക്കെ അവരുടെ ജീവിതത്തിൽ പിരീഡ് സമയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അവർ ചെയ്തിട്ടുണ്ടാകണം. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യവും. വിശുദ്ധ ഖുർആൻ പാരായണം എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുസ്ഹഫിൽ അത് കയ്യിലെടുക്കുകയും അതിൻ്റെ പേജിൽ സ്പർശിക്കുകയും പേജ് മറിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുമല്ലോ. അതിൻ്റെ വിധി വേറെ ഒന്നാണ്. എന്നാൽ ഖുർആൻ മനഃപ്പാടമുള്ളത് ഓതുകയോ നമ്മുടെയൊക്കെ കൈകളിലുള്ള ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ പാരായണം ചെയ്യുകയും ചെയ്യുന്നത് മറ്റൊന്നാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രതി, അതിൻ്റെ പേജുകൾ, അതിൻ്റെ എഴുത്ത്, ഇതെല്ലാം വളരെ പുണ്യമാക്കപ്പെട്ടതും പവിത്രമായി കണക്കാക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അവ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം എന്നത് ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ സ്പർശിക്കേണ്ടത്, തൊടേണ്ടത്. അത് ഖുർആനിൻ്റെ പ്രതിക്ക് അത്ര ഒരു മഹത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു ഖുർആനിൻ്റെ പ്രതി ഒരാൾ നശിപ്പിക്കുകയോ അനാദരവ് കാണിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഭയങ്കര വിഷമവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്തതുമൊക്കെയായി വരുന്നത് ആ ഖുർആൻ പ്രതിക്ക് ഒരാൾ നൽകുന്ന സ്ഥാനവും മഹത്വവുമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഖുർആൻ സ്പർശിക്കുന്ന സമയത്ത്, ഖുർആനിൻ്റെ ഉള്ളിൽ തൊടുന്ന സമയത്ത്, ഖുർആൻ എഴുതിയ ഭാഗം നമ്മുടെ കൈകൊണ്ട് തൊടുന്ന സമയത്തൊക്കെ അത് നമ്മൾ ശുദ്ധിയുള്ള അവസ്ഥയിൽ തന്നെയായിരിക്കണം. അതുകൊണ്ട് സ്ത്രീകൾ ഈ സമയങ്ങളിൽ ഖുർആനിൻ്റെ ഉള്ളിൽ സ്പർശിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. എന്നാൽ അതിനർത്ഥം ഖുർആൻ അവർ തീരെ ഓതാൻ പാടില്ല എന്നല്ല. മറിച്ച് അവർക്ക് ഖുർആൻ ഓതാം എന്നത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഓതാൻ പാടില്ല എന്ന് പറയുന്നവർ, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തവ സമയത്ത് സ്ത്രീകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പറയുന്ന ഇമാം തിർമിദി അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെയാണ്. ആ ഹദീസ് ദുർബലമാണ് എന്ന് ഹദീസ് നിദാനശാസ്ത്രപ്രകാരം ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസിൻ്റെ ഹുക്മ് നിലനിൽക്കുകയുമില്ല. മറിച്ച് പിന്നെ രണ്ടാമതൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കുമ്പോഴല്ലാതെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറില്ലായിരുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാറില്ലായിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ്. എന്നാൽ ആ ഹദീസിനോട് ഖിയാസാക്കിക്കൊണ്ട്, അതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ജനാബത്തുള്ള സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരു അശുദ്ധി തന്നെയാണല്ലോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ സമയവും, അതുകൊണ്ട് അവർക്ക് അത് പാടില്ല എന്ന് ഖിയാസാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും അങ്ങനെ ഒരു ഖിയാസ് ആക്കാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ, ഒന്ന്, ജനാബത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്നതും അത് കുളിച്ചാൽ ശുദ്ധിയാകുന്നതുമാണ്, അഥവാ കുറഞ്ഞ സമയത്തേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ച, അതിലേറെ, അത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിരീഡ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, കുളിച്ചാൽ ശുദ്ധിയായി വരാൻ പറ്റുന്ന ഒരു കാര്യവും, എന്നാൽ വെറുമൊരു കുളി കൊണ്ട് മാത്രം ശുദ്ധിയാവാതെ ഇരിക്കുന്നതും തമ്മിൽ ഒരിക്കലും ഖിയാസാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ നോക്കുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാനം ഖുർആൻ പാരായണം സ്ത്രീക്കും പുരുഷനും ശുദ്ധിയുള്ള സമയത്തും.
0: ബറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ മറ്റൊരു വൈജ്ഞാനികമായ ഒരു സെഷനാണ് നമ്മളിപ്പോൾ കേട്ടത്. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലൂടെ ഏറെ ശ്രദ്ധേയമായ ചില ചോദ്യങ്ങളും അതിനനുസരിച്ചുള്ള മറുപടികളുമാണ് ഇന്നത്തെ ചോദ്യവും ഉത്തരവും എന്നുള്ള സെഷൻ നമ്മൾ
1: കേട്ടു. വേഗം വിജയികൾ പറഞ്ഞാലോ?
0: യെസ്.
1: അപ്പോ വിജയികൾ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇൻഷാല്ല ഫൈസൽ എടത്തനാട്ടുകര, സജിന കെ കെ മഞ്ചേരി, അബു അസീൽ സൽമത്ത്, സാബിയ അലി എടത്തനാട്ടുകര, അബ്ദുൽ ഗഫൂർ നെല്ലിശ്ശേരി, ഹനീഫ്, സുബൈദ, ഹാനി മുഹമ്മദ് പുലത്ത്, ഷൈബ എ സി അഴീക്കൽ, റുക്സാന ബാലുശ്ശേരി, നബീസത്ത് കൊല്ലം, ആബിദ അങ്ങാടിപ്പുറം.
0: യെസ്, സിസ്റ്റം തിരഞ്ഞെടുക്കട്ടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ മൂന്ന് പേർ, തിരഞ്ഞെടുത്ത മൂന്ന് പേരുടെ പേരാണ് ഫൈസൽ എടത്തനാട്ടുകര, സജീന കെ കെ മഞ്ചേരി,
1: അബു അസീൽ.
0: ഈ മൂന്ന് പേരാണ് ആദ്യത്തെ മൂന്ന് വിജയികളിൽ നിൽക്കുന്നത്. ഇനി ബാക്കിയുള്ള ആളുകളെ സലാം.
1: സൽമത്ത്,
0: സാബിയ അലി എടത്തനാട്ടുകര,
1: അബ്ദുൽ ഗഫൂർ നെല്ലിശ്ശേരി,
0: ഹനീഫ്,
1: സുബൈദ,
0: ഹാനി മുഹമ്മദ്
1: പുലത്ത്,
0: ഷുഹൈബ
1: എ സി അഴീക്കൽ,
0: റുക്സാന ബാലുശ്ശേരി,
1: നബീസത്ത് കൊല്ലം,
0: ആബിദ അങ്ങാടിപ്പുറം.
1: യെസ്. ഇന്ന് കുറെ പുരുഷന്മാരുടെ എണ്ണവും കൂടുതലുണ്ട്.
0: യെസ്
1: അല്ലേ? എത്ര ആളുകളുണ്ട്? 1, 2, 3, 4, 5 ആളുകൾ പുരുഷന്മാർ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആളുകളുടെ എണ്ണം കുറവെന്നൊക്കെ പറയാറുണ്ട്. ഏതായിരുന്നാലും മഷാല്ലാ, വിജയിച്ചവർക്കൊക്കെ അഭിനന്ദനങ്ങൾ, പങ്കെടുത്തവർക്ക് അഭിനന്ദനങ്ങൾ. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ,
0: എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചില ദിവസങ്ങൾ നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടും, ചില ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്റ്റക്കായി പോകും. പക്ഷേ ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ കിട്ടി. ഇനി ഒരുപാട് നന്മകൾക്കായി നമുക്ക് കാതോർക്കാം.
1: ഇനി മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞാൽ പിന്നെ റേഡിയോ വൈബ്സ് ആണ്. വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും, റേഡിയോ യാത്ര. അത് വീണ്ടും ഈ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ ഇന്ന് നമുക്ക് മറ്റു പ്രോഗ്രാമുകളൊക്കെ വീക്ഷിക്കാം. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മോർണിംഗ് ലൈവ് ഷോയിൽ വീണ്ടും നമുക്ക് കാണാം.
0: ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹേർ, കൂടെ സലാം സുലാഹി, ഷിഹാബ്, ഹനീഫ, ഷിബ്ലി എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ അടുത്തൊരു ദിവസം മറ്റൊരു ദിവസം നമുക്ക് ഒരുമിച്ചിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ മോർണിംഗ് സെഷൻ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു.
0: ഇന്ന് നിങ്ങളുടെ കൂടെ അബുൽ മൊഹസിൻ വണ്ടൂരും അബുൽ ഫാദി മെലാറ്റിരുമാണ്.
1: ഇന്നത്തെ വൈബ്സിൽ നാം മുന്നോട്ട് പോകുമ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സഫീർ അൽഹിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
0: നന്മയുടെ മതം
1: എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം നന്മയുടെ മതമാണ്. മനുഷ്യർക്കാകമാനം നന്മ മാത്രം വരണമെന്ന് ആണ് ഇസ്ലാം കൽപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പറയപ്പെട്ട കാര്യം എത്രത്തോളം ശരിയാണ് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. എന്നാൽ നന്മയുടെ മതമായ ഇസ്ലാമിനെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ മോശം മതമാക്കി ചിത്രീകരിക്കാനും ക്രൂരതയുടെയും അതേപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും മതമാക്കി ചിത്രീകരിക്കാനുമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എക്കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്.

അല്ലെങ്കിൽ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതല്ലാത്ത വസ്തുനിഷ്ഠമായ ഒരു വിമർശനം ഇസ്ലാമിൻ്റെ പേരിൽ ഉന്നയിക്കാൻ ചരിത്രത്തിൽ ഇന്നോളം ഒരാൾക്കും സാധ്യമായിട്ടില്ല എന്നത് ഇവിടെ പകൽ പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ അടക്കം വിമർശകരെ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ കൃത്യമായ രൂപത്തിൽ ന്യായമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കൂ എന്നാവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം വിമർശിക്കാൻ കഴിയുമെങ്കിൽ, ഇസ്ലാം തെറ്റാണെങ്കിൽ, ഖുർആൻ ശരിയല്ല എങ്കിൽ സമാനമായ നിങ്ങൾ കൊണ്ടുവരൂ എന്നൊക്കെ ഇസ്ലാം കൃത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനുടേയും അല്ലാതെ ഒക്കെ പ്രഖ്യാപനങ്ങൾ വെല്ലുവിളികൾ കാണാൻ സാധ്യമാകും. എന്നാൽ അതൊന്നും നോക്കാതെ ഇസ്ലാമിനെ വെറുതെ വിമർശിക്കുകയും ആ വിമർശനങ്ങളൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ വലിയ സംഭവങ്ങളാക്കി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുക. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാം എത്രത്തോളം നന്മയാണ് എന്ന്, സുന്ദരമാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. പലപ്പോഴും വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പല ആളുകളും പോകാറുള്ളത്. ആ വിമർശനങ്ങളുടെ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളുടെ, വസ്തുതകളുടെ പിന്നാലെയൊക്കെ പോയി ശരിയല്ലാത്ത രൂപത്തിലുള്ള വാർത്തകൾ കിട്ടി അതിൽ നിന്നും സംശയം ഉളവാകുന്ന അവസ്ഥാവിശേഷം ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാം എത്ര മനോഹരമാണ് എന്നും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എത്ര ലളിതമാണ് എന്നും അത് സമൂഹത്തിൽ എത്രത്തോളം ഉപകാരപ്രദമാണെന്നും മനസ്സിലാകും. വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ദീനിൻ്റെ കൽപ്പനകൾ എത്രത്തോളം സുന്ദരമാണെന്ന് നമുക്ക് ബോധ്യമാകും. 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിൻ്റെ 157-ാമത്തെ വചനം. ഈ ഒരൊറ്റ വചനം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ എന്താണ് എന്നതിൽ കൃത്യവും വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. 156-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 157 നമുക്ക് കാണാൻ സാധ്യമാകാം. വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ രേഖപ്പെടുത്തിയ ആളുകൾ, ആ ആളുകളുടെ ഗുണങ്ങൾ, അവരുടെ ശ്രേഷ്ഠതകൾ എന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ച പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളുടെ മേന്മ എന്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആ ആളുകൾ ആരാണ്? വിശ്വസിച്ച, ധർമ്മനിഷ്ഠ പാലിച്ച ആളുകൾ ആരാണ്? അല്ലദീന യത്തബിഉന റസൂൽ, അന്നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ധർമ്മനിഷ്ഠ പാലിച്ച, വിജയിച്ച, രക്ഷപ്പെട്ട ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്നിട്ട് ആ പ്രവാചകനെക്കുറിച്ച് അല്ലാഹു തുടർന്ന് പറയുന്നു, അന്നബി അൽ ഉമ്മി, ആ പ്രവാചകൻ ആരാണ്? നിരക്ഷരനായ ഒരു നബിയാണ്, പ്രവാചകനാണ്. നിരക്ഷരനായ, അക്ഷരവിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്ത്, ആ പ്രവാചകനെക്കുറിച്ച് തൗറാത്തിൽ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്തിൽ ഈ പ്രവാചകനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, ഇങ്ങനെയൊരു പ്രവാചകൻ കടന്നു വരാനുണ്ട് എന്ന് മക്കയിൽ ജീവിച്ചിരുന്ന ജൂതന്മാരായ മുശ്രിക്കളായ ആളുകൾ കൃത്യമായി ബോധ്യമുണ്ട്. ആ പ്രവാചകനാണത്. മാത്രമല്ല, വല്ല ഇഞ്ചിയിൽ ക്രിസ്ത്യാനികൾക്ക് അവർ സ്വീകരിച്ചു പോന്നിരുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇറക്കപ്പെട്ട ഇഞ്ചിയിലും ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള കൽപ്പനയുണ്ട്. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്ത പ്രവർത്തനം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തുറന്നു പറയുന്നു. ആ കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കി, ഇത് മാത്രമാണ് ദീനിലുള്ളത്. അപ്പോൾ നമുക്ക് ദീനിൻ്റെ മഹാത്മ്യവും ഇതിൻ്റെ മനോഹാരിതയും സൗന്ദര്യം നമുക്ക് ബോധ്യമാകും. അല്ലാഹു പറയുന്നു, ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫ്, ആ പ്രവാചകൻ കൽപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം, അത് മഅറൂഫ്, അത് നന്മകൾ മാത്രമാണ്. നല്ല കാര്യങ്ങൾ, നന്മകൾ മാത്രമാണ് ആ പ്രവാചകൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചക നിയോഗത്തിൻ്റെ ഉദ്ദേശമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത്, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതിൻ്റെ കൃത്യമായ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉള്ളവ നിയുക്തനായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന് വലിയ ഉന്നതനായ സ്വഭാവത്തിനുടമയായിരുന്നു. അൽ അമീൻ, സത്യസന്ധൻ എന്നാണ് ജാഹിലിയ കാലം മുതൽ തന്നെ പ്രവാചകനെ ആളുകൾ വിളിച്ചിരുന്നത്. ആ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു സ്വഭാവദൂഷ്യം പോലും അന്നത്തെ ആളുകൾക്ക്, മുശ്രിക്കുകൾക്ക് പോലും പ്രവാചകനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ, ശത്രുവായിരുന്ന സമയത്ത്, ഇസ്ലാം സ്വീകരിക്കാത്ത സമയത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ രാജാവിനോട് പറഞ്ഞ മറുപടികൾ ഇന്നും ഹദീസിന ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റസൂലിനെക്കുറിച്ച് മോശപ്പെട്ടൊരു അഭിപ്രായം പറയാനില്ല.

0: അദ്ദേഹം സത്യസന്ധനാണ്, അൽ അമീനാണ്, നല്ല സ്വഭാവത്തിലുടമയാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പ്രവാചകൻ നന്മകൾ മാത്രമാണ് നമ്മോട് കൽപ്പിച്ചത്. ഇസ്ലാമിൻ്റെ കൽപ്പനകളിലെല്ലാം നന്മകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇസ്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു കാര്യം സമൂഹത്തിനോ വ്യക്തികൾക്കോ നാടിനോ എന്തിനെങ്കിലും ഭൂമിക്കോ പ്രകൃതിക്കോ മോശമായ ഒരു കാര്യം ഒന്നും കാണാൻ കഴിയില്ല. ഇസ്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാത്തിനും നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താണ്? ഇത് ഉണ്ടാക്കിയത്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ലോകത്തെയും മനുഷ്യനെയും പടച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൽപ്പിച്ച നന്മകളാണ്. വയൻഹാകും അനിൽ മുൻകർ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ എല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണ്. മുൻകറായ മോശപ്പെട്ട നിന്ദ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം നിങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. വയുഹല്ലു ലഹുമു ത്വയ്യിബാത്ത്, ഇസ്ലാം നിങ്ങൾക്ക് നന്മയായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടില്ല. ഇസ്ലാം ഹലാലാക്കിയിട്ടുള്ള നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞത് എല്ലാം ത്വയ്യിബാത്തുകളാണ്. വയുഹല്ലിമു അലൈഹിമുൽ ഖബാഇസ്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബീസാത്തുകൾ മ്ലേച്ഛമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളും ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി നമുക്ക് വ്യക്തമായി കാര്യം മനസ്സിലാകും. അന്യസ്ത്രീകളുമായി കൊണ്ട് സംസാരിക്കുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് തെറ്റാണ്, ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ലൈംഗികാസ്വാദനം അത് തൻ്റെ ഭാര്യയിലൂടെ തൻ്റെ ഭർത്താവിലൂടെ സ്വന്തം ഇണയിലൂടെ മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാത്തവരുമായി ചെയ്താൽ പ്രശ്നം എന്താണ്? ശാസ്ത്രം കൃത്യമായി കൊണ്ട് അത് ബോധ്യപ്പെടുത്തി നൽകുന്നു, പല തരത്തിലുള്ള അസുഖങ്ങൾ അതുവഴി ഉണ്ടാകും. നിങ്ങളെ പലിശ ഭുജിക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്നു, പലിശയെ ഹറാമാക്കുന്നു. ലോണെടുത്തും അല്ലാതെയും കുടുങ്ങിക്കിടക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹറാമാക്കിയ പലിശ അത് മോശമാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. മദ്യം, ചൂതാട്ടം, പന്നിമാംസം തുടങ്ങി എന്തൊക്കെ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമൂഹത്തിനും വ്യക്തികൾക്കും നന്മകൾ മാത്രമുള്ളതാണ്. എന്നാൽ തൊയ്യബായ കാര്യങ്ങളൊന്നും ഇസ്ലാം നമുക്ക് നിഷിദ്ധമാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ശരീരത്തിനോ സമൂഹത്തിനോ ഒക്കെ ദോഷകരമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ തൊട്ട് വിലക്കിയിട്ടുള്ളൂ, അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു വീണ്ടും പറയുന്നു, വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല അല്ലതീ കാനത്തി അലൈഹിം, അവർക്കുണ്ടായിരുന്ന ഭാരവും അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ മേൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇറക്കി വെച്ചിട്ടുണ്ട്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകളുടെ മേൽ കുറേ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പുരുഷന്മാർക്കിടയിൽ, അവരുടെയുള്ള ആളുകൾക്കിടയിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ തലച്ചുവടിലുണ്ടായിരുന്നു. എന്നാൽ ആ തലച്ചുവടും ഭാരങ്ങളും എല്ലാം ഇസ്ലാം ഇറക്കി വെച്ചു. അദ്ദീനു യുസ്റുൻ, എന്നിട്ട് പ്രവാചകം എഴുപ്പിച്ച് നിശ്ചയമായും ഈ ദീന് എളുപ്പമാണ്, ഈ ദീന് എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പ്രയാസമുള്ളതൊന്നും നിങ്ങൾക്കുണ്ടാക്കിയിട്ടില്ല. ഇസ്ലാം നിങ്ങൾക്ക് എളുപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലയുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യം മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് മത നിയമമാക്കിയിട്ടുള്ളൂ. നിങ്ങളെക്കൊണ്ട് എടുത്താൽ പൊന്താത്ത, നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവും പരിശുദ്ധമായ ദീനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടില്ല. എല്ലാം എളുപ്പമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഭാരം ആ പ്രവാചകന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകും. സഹോദരന്മാരെ, ഈ ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നന്മകൾ, ഇസ്ലാമിൻ്റെ മഹാസിനികൾ നമുക്ക് ബോധ്യമാകും. മനുഷ്യ സമൂഹത്തിന്, മനുഷ്യകുലത്തിന്, സമൂഹത്തിന്, ഈ ഭൂമി ലോകത്തിന്, ലോകത്തിന് ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ഇസ്ലാം നമുക്ക് കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം ഭൂമിയോഗത്തിനും മനുഷ്യനും സമൂഹത്തിനും എല്ലാം എളുപ്പമാണ് ഉണ്ടാക്കിയത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജീവികളോട് പോലും കാരുണ്യം കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ജീവികൾക്ക് പ്രയാസമുണ്ടാക്കുന്നത് ലിക്കുല്ലി കബിദിൻ റത്തുബത്തിൻ അജർ, പച്ചക്കരളുള്ള നനുത്ത കരളുള്ള എല്ലാവർക്കും നന്മ ചെയ്യുന്നത് കൂലിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ അനാവശ്യമായി അകാരണമായി ഒരു ജീവിയെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് ഇസ്ലാം പഠിപ്പിച്ചു. ഒരു പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട കാരണത്താൽ ഒരു പെണ്ണ് നരകത്തിൽ പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ആ ജീവിയെ ഉപദ്രവിക്കുന്നത് പോലും പ്രയാസമാണ്, തിന്മയാണ്, ശരിയല്ല, അതിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഏറ്റവും നല്ല ഒരു നല്ല പോസിറ്റീവായ ചിന്തയോടുകൂടി പഠനവിധേയമാക്കുന്ന ഒരു വ്യക്തികൾക്ക് ഇസ്ലാം നന്മയാണെന്ന് മനസ്സിലാകും. അങ്ങനെ പഠനവിധേയമാക്കിയ ആളുകളെല്ലാം ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മഹിതമായ ആശയത്തിലേക്ക് അവർ കടന്നു വരികയും അതിനെ പുലുകയും മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുവാനും അവർക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ ഈ മതനിയമങ്ങളെ സ്വന്തത്തിന് ബുദ്ധിമുട്ടുള്ളതായും സ്വന്തം ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അത് സമ്മതിക്കുന്നില്ല എന്ന കാരണത്താൽ ചിന്തിക്കുന്ന ആളുകൾ മുസ്ലിം പേരുകളുള്ളവർ പോലും ഇതിനെ പ്രയാസമായി കാണുന്നത് അത് അവരുടെ മാത്രം പ്രശ്നമാണ്. അത്തരം ആളുകൾ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ എടുത്ത് അവർക്ക് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ലൈംഗികാഭാസങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാം ഭാവിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വമ്പിച്ച പ്രത്യാഘാതം അനുഭവിക്കുന്നതും അനുഭവിക്കേണ്ടി വന്നതും നമ്മൾ വർത്തമാനകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നന്മകളെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന് കൂടുതൽ അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾ, ഇത്രയും എളുപ്പമായ നിയമങ്ങൾ നമുക്ക് നൽകിയ ഈ ഇസ്ലാമിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്ന് ഓരോ മുസ്ലിങ്ങളും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ഇൻസൈറ്റിൽ നാം ഇതുവരെ കേട്ടത് നന്മയുടെ മതം എന്ന വിഷയത്തിൽ സഫീർ അൽഹിക്കമി അവതരിപ്പിച്ച സംസാരമായിരുന്നു.
2: ഇനി താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ഇമ്പമാർന്ന ഒരു ഗാനം നമുക്ക് കേട്ടുവരാം. സ്വരം.

0: മാഷാ നല്ല മനോഹരമായൊരു ഗാനം കേൾക്കാൻ റേഡിയോ വൈബ്സ് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്
1: ആരോഗ്യ വിചാരം.
0: മനുഷ്യൻ്റെ ജീവിത പ്രയാണത്തിൽ അവൻ നേരിടുന്ന പല വ്യത്യസ്തമായ പ്രയാസങ്ങളെയും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആരോഗ്യ വിചാരം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക് നമ്മോടൊപ്പം ചേരുന്നു. ഹൃദയാഘാതം ചില മുൻകരുതലുകൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം.
2: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട അല്പം കാര്യങ്ങളാണ്. ചർച്ചയ്ക്ക് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് കോഴിക്കോട് ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ. പ്രിയപ്പെട്ട ഡോക്ടർക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നേരെ ചർച്ചയിലേക്ക് കടക്കാം. നെഞ്ചുവേദന എന്ന് പറയുന്നത് വളരെ എല്ലാവരും ആകാംക്ഷയോടെ ഒരല്പം ഭീതിയോടെ വീക്ഷിക്കുന്ന ഒരു അസുഖമാണ്. വളരെ കോമൺ ആയിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ മുതിർന്നവരിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ചെറിയ പ്രായത്തിലുള്ള ആളുകൾ പോലും നെഞ്ഞുവേദന മൂലം കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള രീതിയിൽ പലപ്പോഴും പല വാർത്തകളും കേൾക്കാറുണ്ട്. ശരിക്കും ഇത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന നെഞ്ഞുവേദന എന്ന് പറയുന്നത് ശരിക്കും ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖം തന്നെയാണോ അതോ മറ്റുള്ള അസുഖങ്ങളാണോ? എങ്ങനെയാണ് ഈ ഒരു നെഞ്ഞുവേദന ഇത്രയും കോമൺ ആയിട്ട് നമ്മൾ ചർച്ചക്കെടുക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. കേരളത്തിൽ കഴിഞ്ഞ 20 വർഷത്തിൽ വളരെയധികം മാറ്റം വന്നൊരു മേഖലയാണ് ഹൃദ്രോഗവും ഹൃദ്രോഗത്തിന്റെ പ്രസന്റ് ചെയ്യുന്ന രീതികളും. കഴിഞ്ഞ 20 കൊല്ലം സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഉണ്ടായ ഉന്നതിയിൽ കഴിഞ്ഞ 20 വർഷമായി കേരളം കൈവരിച്ച സാമൂഹികമായ അതുപോലെ സാമ്പത്തികമായ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം പല അനാരോഗ്യകരമായ ഭക്ഷണരീതിയിലും അതുപോലെ ഭക്ഷണരീതിയിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതിൻ്റെ ഒരു വർധനവ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല പഠനങ്ങളും കഴിഞ്ഞ 20 വർഷങ്ങളിൽ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ 1960കളിൽ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ വന്നിരുന്ന ഒരു ഹൃദ്രോഗ രോഗികളുടെ എണ്ണവും 1990കളിൽ അതായത് 30 വർഷത്തിന് ശേഷം വന്ന രോഗികളുടെ എണ്ണവും താരതമ്യം ചെയ്തപ്പോൾ ഒരു 20 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
2: 20 മടങ്ങ്.
3: അപ്പോൾ വളരെ സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഗ്രാമങ്ങളിൽ ഇപ്പോഴും കുറവും അർബൻ അഥവാ പട്ടണങ്ങളിൽ ഇത് കൂടുതലാണ്. കേരളത്തിൽ അർബൻ അതുപോലെ റൂറൽ അതായത് ഗ്രാമങ്ങളോ അല്ലെങ്കിൽ നഗരങ്ങളോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലെ ജനങ്ങൾക്കും ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഹാർട്ടിൻ്റെ വിവിധ തരത്തിലുള്ള ബ്ലോക്കുകൾ, അറ്റാക്കുകൾ, അതുപോലെ അമിതവണ്ണം എന്നിവ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ അത് കാരണം കേരളത്തിലെ ഇപ്പോൾ മരണനിരക്ക് പരിശോധിക്കുമ്പോൾ നിയർലി 50%, പകുതിയോളം ഹാർട്ടിൻ്റെ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ. അതൊരു 20 വർഷം കഴിയുമ്പോൾ 2023 ആകുമ്പം 3-ൽ 2 ഹൃദ്രോഗം കൊണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രൊജക്റ്റഡ് കണക്കുകൾ നമുക്ക് പറയുന്നത്.
2: ഓക്കെ, മാറി മാറി വരുന്ന ജീവിതശൈലി തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായത്. അത് ഹൃദ്രോഗത്തിന് പ്രത്യേകിച്ചും അതൊരു കാരണം തന്നെയാണ് എന്നാണ്
3: മനസ്സിലാവുന്നത്.
2: അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് തന്നെ ആയിരിക്കും ചെറുപ്പത്തിലെ ആളുകൾക്കും അത് പിടിപെടാൻ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും ഒരു മാരകമായ ഒരു അവസ്ഥയെ കുറിച്ച് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഇതിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഒരു നെഞ്ചുവേദന ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹൃദയ സംബന്ധമായ വേദനയാണ് എന്ന് അയാൾക്ക് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സൂചനകൾ നമുക്ക് നൽകാൻ കഴിയുമോ?
3: പരിപൂർണമായിട്ട് ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ഹൃദ്രോഗമാണെന്ന് പറയാൻ ചില കേസുകളിൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ചില സൂചനകളുണ്ട് നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ ഒരു ആദ്യ ലക്ഷണമാണോ എന്നറിയാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഹൃദയ ധമനികൾ അതായത് ഹാർട്ടിൻ്റെ മസിലിന് സപ്ലൈ ചെയ്യുന്ന ഹൃദയ ധമനികളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ ചെറിയ വേദന അഥവാ അഞ്ചൈന എന്ന് പറയുന്ന ലക്ഷണം ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് പലർക്കും ഫീൽ ചെയ്യുക സാധാരണഗതിയിൽ നടക്കുന്നതിലുപരി കുറച്ച് കൂടുതലായിട്ട് സ്പീഡിൽ നടക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓടുക, സ്റ്റെപ്പുകളൊക്കെ കയറുക. ഈ സമയത്ത് നെഞ്ഞിൻ്റെ ഇടതുഭാഗത്തൊരു ഒരു ചെറിയ വിമ്മിഷ്ടം, ഒരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നും. ചിലപ്പോൾ ആ വേദന ഇടത്തെ കയ്യിലോട്ടും ചിലപ്പോൾ താടിയെല്ലിലോട്ടും ചിലപ്പോൾ പുറം ഭാഗത്തേക്കും അത് വ്യാപിക്കാം. ചെയ്യുന്ന എക്സസൈസ് അല്ലെങ്കിൽ പ്രവൃത്തി നിർത്തുമ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ ആദ്യത്തെ ലക്ഷണമായ അഞ്ചൈന എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ രോഗി ഈ രോഗാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യണം. ചിലർക്ക് ഇതുപോലത്തെ ഒരു വാർണിംഗ് ആയിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ചിലപ്പോൾ കാണില്ല. ചിലർക്ക് നേരെ ശക്തിയായ നെഞ്ഞുവേദന നെഞ്ഞിൻ്റെ ഇടതുവശത്ത് വരുന്നു. ചിലപ്പോൾ വേർപ്പ് കൂടുതൽ ഉണ്ടാകും. അതുപോലെ ആ വേദന ഇടത്തെ കയ്യിലോട്ടും അല്ലെങ്കിൽ നെഞ്ഞിൻ്റെ ബാക്കിലോട്ടും താടിയെല്ലിലോട്ടും ശക്തിയായി വ്യാപിക്കും. ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവാം. ചിലപ്പോൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞ് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ട അവസ്ഥയുണ്ടാകും. ഇത് നമ്മൾ കൂടുതൽ ഗുരുതരമായ പ്രസൻറ്റേഷനായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു.
2: പല തരത്തിലുള്ള ലക്ഷണങ്ങളും പല തരത്തിലുള്ള പ്രസന്റേഷനും തന്നെയാണ് നെഞ്ഞുവേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സൂചനകൾ ലഭിക്കുന്നത് കുറച്ചാളുകൾക്ക് മാത്രമായിരിക്കും, അല്ലാത്തവർക്ക് സൂചന ഇല്ലാതെ നേരിട്ട് അസുഖം തന്നെ തന്റെ ആദ്യം തന്നെ മൂർധന്യാവസ്ഥയിലേക്കായിരിക്കും തുടക്കത്തിൽ തന്നെ എത്തുന്നുണ്ടാവും അല്ലേ?
3: അതെ. അതുകൊണ്ട് എപ്പോഴും നെഞ്ഞിന്റെ ഏതെങ്കിലും ലക്ഷണം ഉണ്ടാകുമ്പോൾ ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ അതില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ഏറ്റവും പ്രധാനം.
2: അപ്പോൾ ഒരുവിധം നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട എന്ത് ബുദ്ധിമുട്ട് നെഞ്ചുവേദന എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ വൈദ്യസഹായം തേടുന്നതായിരിക്കും ഉചിതം എന്ന് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും പല ആളുകളും വേദന പറയുമ്പോൾ അത് ഗ്യാസിന്റെ വേദനയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്.
3: ഇത് നമ്മുടെ എല്ലാ സയന്റിഫിക് സൊസൈറ്റികളുടെ, ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി, നമ്മുടെ കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഇവരുടെ വ്യക്തമായ മാർഗരേഖകളുണ്ട് ഒരു നെഞ്ഞുവേദന വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ജീവൻ അപകടം വരാനുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്. അത് കഴിഞ്ഞ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസിനുള്ളതും അതുപോലെ ചിലപ്പോൾ പേശികളിൽ നിന്നുള്ള വേദനയാവാം, മസിൽ പെയിൻ എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മുടെ ഈ കോസ്റ്റോകോൺഡ്രൈറ്റിസ് എന്ന് പറയുന്ന വാരിയലിൻ്റെ സന്ധികളിലുണ്ടാവുന്ന നീരിറക്കം എന്ന് നമ്മൾ ലളിതമായി പറയുകയാണെങ്കിൽ അതാവാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ നെഞ്ഞുവേദന ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല എന്ന് ആദ്യം തെളിയിച്ചതിന് ശേഷമാണ്.
2: മാർഗമായ ഒരു അസുഖം അല്ല എന്ന്
3: അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം
2: ഉറപ്പുവരുത്തലാണ് ഏറ്റവും പ്രധാനം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചികിത്സ എടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ മാർഗമായിട്ടുള്ള അസുഖം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സ്വാഭാവികമായിട്ട് നമ്മൾ പല ലക്ഷണങ്ങളും ഉണ്ടല്ലോ ഇത് അസുഖത്തിന്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു നെഞ്ഞുവേദനമായിട്ടൊരു രോഗി വരികയാണെങ്കിൽ ഡോക്ടർ എങ്ങനെയാണ് അത് ഹൃദയത്തിൻ്റെമായി ബന്ധപ്പെട്ട ഹാർട്ട് സംബന്ധമായ അസുഖമാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
3: ആദ്യം തന്നെ നമ്മൾ രോഗിയുടെ പ്രാഥമിക പരിശോധനയിൽ തന്നെ രോഗിയുടെ അവസ്ഥ എന്താണ്, അതായത് ക്രിട്ടിക്കലായിട്ടുള്ള ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, പൾസ് എന്നിവയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതായത് പെട്ടെന്ന് എമർജൻസിയിൽ ചികിത്സ വേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം അസസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിന് നമ്മൾ ട്രയേജ് എന്ന് പറയും. അതായത് കുറച്ച് ഗുരുതരാവസ്ഥ കുറഞ്ഞ്, അതായത് വേദന വലിയ കുഴപ്പമില്ല, വേർപ്പില്ല, പ്രഷർ നോർമലാണ്, അപ്പോൾ അങ്ങനത്തെ ആളുകളെ നമ്മൾ കുറച്ച് മീഡിയം സ്പീഡിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ട്രയേജ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ പരിശോധനയ്ക്ക് ശേഷമുള്ളത് ഇ സി ജി എന്ന് പറയുന്ന ഗ്രാഫാണ്. അത് വളരെ ലളിതമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇ സി ജി എടുക്കാൻ നമ്മുടെ നാട്ടിലൊരാൾക്കൊരു 5 മിനിറ്റിൽ കൂടുതലൊന്നും യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എത്രയും പെട്ടെന്ന് ഇ സി ജി എടുക്കുക, അതൊരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് ചെസ്റ്റ് പെയിൻ നെഞ്ഞുവേദന വരുമ്പോൾ ഒരു ആൾ ആദ്യം ചെയ്യേണ്ടത്.
2: അപ്പോൾ ഇ സി ജി പലപ്പോഴും പല ഹോസ്പിറ്റലിലും എത്തിക്കഴിഞ്ഞാൽ ഒരു തവണ ഇ സി ജി എടുത്തു, അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും പലപ്പോഴും ഇ സി ജി എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. ഒരു വേദനക്ക് ഒരു തവണ ഇ സി ജി എടുത്താൽ അതിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഈ വേദന എന്ന് പറയുന്നത്?
3: അല്ല, ആക്ച്വലി ഇ സി ജി ആദ്യത്തെ തവണ എടുക്കുമ്പോൾ അതിൽ അറ്റാക്ക് ആണെങ്കിൽ പോലും ചിലപ്പോൾ അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ഇ സി ജിയിൽ കാണാൻ കുറച്ച് സമയം, ചിലപ്പോൾ 2 മണിക്കൂർ ചിലപ്പോൾ 4 മണിക്കൂർ വരെ എടുക്കാം. അപ്പം അത്രയും സമയം വേദനയുടെ ലക്ഷണം നോക്കി, സ്വഭാവം നോക്കി, നിരീക്ഷണത്തിൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് 2-3 മണിക്കൂറിന് ശേഷം ഇ സി ജി ഒന്നുകൂടെ എടുത്തു നോക്കുക. അപ്പം അതിലും നെഗറ്റീവ് കാണുവാണെങ്കിൽ 6 മണിക്കൂറിന് ശേഷം നമ്മൾ അറ്റാക്കിൻ്റെ സൂചന എന്തെങ്കിലും ഉള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, കാർഡിയാക് മാർക്കേഴ്സ് എന്ന് പറയും. ഇപ്പോൾ അത് നമ്മളെല്ലാ ലാബുകളിലും അവൈലബിൾ ആണ്, കാർഡിയാക് ട്രോപ്പണിൻ, അതുപോലെ സി പി കെ എം ബി എന്നീ ടെസ്റ്റുകൾ. അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് അതിലും നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 തെളിവ് കിട്ടിയത് ഹാർട്ടിൻ്റെ അല്ല എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ മറ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇത് കഴിഞ്ഞാൽ പോലും സപ്പോസ് ഈ ആദ്യത്തെ നമ്മുടെ ഇ സി ജിയിലും ഹാർട്ടിൻ്റെ ലക്ഷണങ്ങളില്ല, രക്തം പരിശോധിച്ചതും നെഗറ്റീവാണ്. എന്നാൽ പോലും അവിടെ ഒരു ചെറിയ സാധ്യത ഹാർട്ടിൻ്റെതാവാനുള്ളതുണ്ട്, അഞ്ചേന ആവാനുള്ളതുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ രോഗികളിലും 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ECG നോക്കിയിട്ട് അതിൽ ബ്ലോക്കുകളോ ഹാർട്ടിൻ്റെ അറ്റാക്കോ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നു. അതും നെഗറ്റീവാണെങ്കിൽ നമുക്ക് ഏകദേശം ഇത് ഹാർട്ടിൻ്റെ കാരണം കൊണ്ടുള്ള വേദനയല്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി മറ്റു കാരണങ്ങൾ, അതുപോലെ പലപ്പോഴും നമ്മൾ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ കൊടുക്കും. നീരിറക്കം എന്നുള്ള അനുമാനമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടാബ്ലറ്റുകൾ കൊടുക്കും. ഗ്യാസിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ലളിതമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് രോഗി എങ്ങനെയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ വേദനയിൽ നിന്ന് മുക്തി നേടുന്നത് എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് മറ്റ് ടെസ്റ്റുകൾ ചെയ്യാം.
2: അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് മാരകമായിട്ടുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ടെസ്റ്റുകൾ ചെയ്യുന്നത് അല്ലേ? പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഒരു മാരകാവസ്ഥയിലൊരു രോഗി വന്നു കഴിഞ്ഞാൽ അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും ECG എടുക്കുകയും രക്തം പരിശോധിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണം കേൾക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ.
3: ഇതിന് വളരെ വ്യക്തമായ മാർഗരേഖകൾ ഇതിനുണ്ട്, ഗൈഡ് ലൈൻസിലുണ്ട്. എല്ലാ സയൻറ്റിഫിക് സൊസൈറ്റീൻ്റെയും വളരെ വ്യക്തമായ മാർഗരേഖകളുണ്ട് ഒരു നെഞ്ഞു വേദന വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. മാത്രമല്ല നമ്മുടെ പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 ECG കഴിഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു, വീട്ടിൽ പോയി, അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആദ്യത്തെ 8 മുതൽ 12 മണിക്കൂർ നെഞ്ഞു വേദനയ്ക്ക് ശേഷമുള്ള അതിൽ ഇത് ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്നത് ഓരോ വേദനയുള്ള ആൾക്കും വളരെ പ്രധാനമാണ്.
2: ഇനി അടുത്ത ഒരു ഇതിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യണം. പലപ്പോഴും നെഞ്ഞുവേദനയായിട്ട് വരുന്ന ആളുകൾക്ക് ആൻജിയോഗ്രാം ചെയ്യാറുണ്ടല്ലോ. എല്ലാ വേദനയുള്ള ആളുകൾക്കും ആൻജിയോഗ്രാം ചെയ്യാറുണ്ടോ?
3: ഒരിക്കലുമില്ല. ഈ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഹാർട്ടിന്റെ അറ്റാക്കിന് സാധ്യതയുള്ള എന്തെങ്കിലും മാറ്റം ECG അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാർഡിയാക് ട്രോപ്പണിൻ എന്ന ബ്ലഡ് ടെസ്റ്റിലോ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളത് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ രോഗികളിൽ ബ്ലോക്ക് കാരണമാണ് ഇത് വന്നിട്ടുള്ളത്, അവർക്ക് ആൻജിയോഗ്രാം ചെയ്യണം. ഇതില്ലാത്ത രോഗികൾ, ഇത് രണ്ടും നെഗറ്റീവായ രോഗികൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ TMT എന്ന ടെസ്റ്റ് നോക്കി ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആദ്യം നോക്കുന്നു. TMT നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. TMTയിൽ പോസിറ്റീവാണ്, അതിൻ്റെ അർത്ഥം TMTയിൽ ഈ ഒരു ബ്ലോക്കിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ബ്ലോക്ക് എത്രയുണ്ടെന്ന് വിലയിരുത്തണം.
2: ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എത്രമാത്രം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എവിടെയാണ് ബ്ലോക്ക് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ഈ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ ഒരു രോഗിക്ക് പലപ്പോഴും പറയേണ്ട എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റിയും കൂടി നടത്തണം. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും കൂടി ചെയ്യുന്നുണ്ട്. അതും ഒരു ചൂഷണമായിട്ട് പലപ്പോഴും കാണാറുണ്ട്.
3: എല്ലാവർക്കും പലപ്പോഴും സംശയം ഉണ്ടാക്കുന്നതും മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സമയമാണത്. ആൻജിയോഗ്രാമിന് ശേഷം ബ്ലോക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ ബ്ലോക്ക് മരുന്നുകൊണ്ട് മാറില്ലേ ഡോക്ടർ, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഞാൻ നീക്കേണ്ടതുണ്ടോ, നമുക്ക് മറ്റു വല്ല മരുന്ന് ശാഖകളും നോക്കിയാൽ തെറ്റുണ്ടോ? അപ്പോൾ എന്താണ് ബ്ലോക്കിൻ്റെ ഒരു ശാസ്ത്രം? ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെയധികം വർഷങ്ങൾ കൊണ്ട്, ചിലപ്പോൾ 20-30 വർഷങ്ങൾ കൊണ്ട് കൊഴുപ്പ് രക്തക്കുഴലിൽ അടിഞ്ഞ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അത് പെട്ടെന്ന് വരുന്നതല്ല, പെട്ടെന്ന് വരുന്നത് രക്തക്കട്ടയാണ്. ഒരു രക്തക്കട്ട വന്ന് 70-80% ഒരു ബ്ലോക്കിൽ വന്ന് അടയുമ്പോഴാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അടഞ്ഞ അവസ്ഥയിൽ ആ ബ്ലോക്ക് എമർജൻസിയായി നീക്കുന്ന പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ത്രോംബോളിറ്റിക് തെറാപ്പി ചെയ്ത് രക്തക്കട്ട നീക്കുക, ഈ രണ്ട് ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത് മേജർ ഹാർട്ട് അറ്റാക്കിന്. അതിനുശേഷം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നീക്കുക. ഇത് രക്തക്കട്ട വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. കാരണം ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുമ്പോൾ ഒന്ന് 24 മണിക്കൂറിനുള്ളിലുള്ള മരണസാധ്യത കൂടുതലാണ്, രണ്ട് ഹാർട്ടിൻ്റെ ഭിത്തികൾക്ക് ഡാമേജ് വന്ന് ഹാർട്ടിന്റെ പമ്പിംഗ് ഇജക്ഷൻ ഫ്രാക്ഷൻ അഥവാ പമ്പിംഗ് ഫംഗ്ഷൻ കുറയുന്നു, ഹാർട്ടിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നു. ഹാർട്ടിന്റെ പമ്പിംഗ് ആണ് നമ്മുടെ ആയുസ്. പമ്പിംഗ് കുറയുക എന്ന് പറയാൻ ആയുസ് കുറയുക എന്നർത്ഥം. അപ്പൊ ഹാർട്ടിന്റെ പമ്പിംഗ് കുറയാതെ അത് പ്രിസർവ് ചെയ്യാനുള്ള എത്രയും പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്, അത് ആൻജിയോപ്ലാസ്റ്റി ആയാലും മരുന്നുകളായാലും ബൈപ്പാസ് ആയാലും പെട്ടെന്ന് സമയത്തിന് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി ബ്ലോക്കുകൾ നമ്മൾ കണ്ടെത്തുന്നത് എമർജൻസി അവസ്ഥയിലല്ല, അതായത് TMT ചെയ്തു നടക്കുമ്പോൾ ഒരു വേദനയുണ്ട്, അതിനെ നമ്മൾ സ്റ്റേബിൾ ഹാർട്ട് ഡിസീസ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ബ്ലോക്ക് കണ്ടുപിടിച്ചു, ഒരു ബ്ലോക്കുണ്ട്, രണ്ട് ബ്ലോക്കുണ്ട്, മൂന്ന് ബ്ലോക്കുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ബ്ലോക്കുകളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് 70% മുകളിലുള്ള ബ്ലോക്കുകൾ മാത്രമേ നീക്കേണ്ട ആവശ്യമുള്ളൂ. 70% താഴെയുള്ള ബ്ലോക്കുകളിൽ, പ്രത്യേകിച്ചും 50% ബ്ലോക്കുകൾ ഒരു കാരണവശാലും നീക്കേണ്ട ആവശ്യമില്ല. കാരണം അവയ്ക്ക് ആ ബ്ലോക്കുകൾ വളരാതിരിക്കാനുള്ള അതുപോലെ അതുപോലെ രക്തക്കട്ട വരാതിരിക്കാനുള്ള ആസ്പിരിൻ മുതലായ ലളിതമായ മരുന്നുകൾ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഈ മരുന്നുകളെക്കാളും പ്രധാനം ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഈ ബ്ലോക്കുകൾ വളരാതിരിക്കാൻ. 70% മേലെയുള്ള മേജർ രക്തക്കുഴലുള്ള ബ്ലോക്കുകളിൽ അത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തും അതുപോലെ 3 ബ്ലോക്കുകൾ നീളം കൂടിയ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്തും അതിനെ ചികിത്സിക്കും. ചില രോഗികൾക്ക് 100% ബ്ലോക്കുകൾ കാണാം. അതായത് ആ രക്തക്കുഴൽ പരിപൂർണമായിട്ട് അടഞ്ഞു. പലപ്പോഴും പ്രമേഹമുള്ളവരും പ്രായമുള്ളവരും ഈ അടയുന്ന പ്രക്രിയ ചിലപ്പോൾ അറിയുക തന്നെ ഇല്ല. നമ്മളതിനെ സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ എന്ത് ചെയ്യണം? ഓൾറെഡി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ കൊളാട്രൽ സർക്കുലേഷൻ, നമ്മൾ ദൈവത്തിൻ്റെ ഒരു ബൈപ്പാസ് എന്ന് വിളിക്കും, ഹാർട്ടിൻ്റെ മറ്റ് രക്തക്കുഴലുകളിൽ നിന്ന് ചെറിയ രക്തക്കുഴലുകൾ ഈ ഭാഗത്തേക്ക് വന്ന് രക്തം അവിടെ എത്തിക്കുന്നു. സാധാരണ ജീവിതശൈലിയുള്ള ഒരാൾക്ക് അത്രയും രക്തയോട്ടം മതിയാകും. കൂടുതൽ വ്യായാമവും കൂടുതൽ വർക്കും ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിലും വേദനയുണ്ടാവും. അപ്പോൾ എല്ലാ 100% ബ്ലോക്കുള്ള രോഗികൾക്കും ആ ബ്ലോക്ക് നീക്കേണ്ട ആവശ്യമില്ല.
2: 70% കൂടുതൽ ബ്ലോക്കുള്ളവർക്ക് ബ്ലോക്ക് നീക്കേണ്ട ആവശ്യമുള്ളൂ.
3: 70% മേലെയുള്ളവർ എന്തായാലും നീക്കണം. 100% ബ്ലോക്കുകൾ, ക്രോണിക് ആയിട്ടുള്ള ബ്ലോക്കുകൾ പലപ്പോഴും നമ്മൾ ആ 100% ആയ ശേഷമാണ് കണ്ടുപിടിക്കുക. പക്ഷെ അത് എല്ലാവർക്കും നീക്കേണ്ട ആവശ്യമില്ല. വേദനയുള്ളവർക്കും സ്റ്റെപ്പ് കയറാൻ വയ്യ, അല്ലെങ്കിൽ ദൈനംദിന ജീവിത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അഞ്ചൈന വരുന്നു, അപ്പൊ അങ്ങനത്തെവർക്ക് ബ്ലോക്ക് നീക്കണം. പിന്നെ ചില ടെസ്റ്റുകളുണ്ട്, ന്യൂക്ലിയർ സ്കാൻ, ഹാർട്ടിന്റെ ചില സ്കാനുകൾ, അതുപോലെ ഡോബിട്ടമിൻ സ്ട്രെസ് എക്കോ മുതലായ ടെസ്റ്റ്. അതായത് ഈ ഒരു ബ്ലോക്ക് കൊണ്ട് എത്രത്തോളം മസിലിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് കണ്ടെത്തി അങ്ങനെ ശാസ്ത്രീയമായിട്ട് ആവശ്യമുള്ള ബ്ലോക്കുകൾ മാത്രമേ പലപ്പോഴും നീക്കേണ്ടി വരാറുള്ളൂ. അപ്പൊ ഈ ഒരു വ്യക്തത പലർക്കും ഉണ്ടാവില്ല. എനിക്ക് ബ്ലോക്ക് ഉണ്ട്, എന്നോട് ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് ബ്ലോക്ക് ഉണ്ട്, അവരുടെ നീക്കി. അപ്പൊ ആ ഒരു വ്യത്യാസം വരുന്ന, അപ്പൊ ഓരോ രോഗിക്കും ഓരോ പോലെയാണ്. ചിലർക്ക് പമ്പിങ് വളരെ കുറഞ്ഞിട്ടുണ്ടാവും. പമ്പിങ് വളരെയധികം കുറഞ്ഞതിന് ശേഷം പിന്നെ കുറെ വർഷത്തിന് ശേഷം ബ്ലോക്ക് നീക്കിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെവർക്ക് കൂടുതൽ മരുന്നുകൾ തന്നെയായിരിക്കും അഭികാമ്യം.
2: ഇപ്പൊ ഓരോ രോഗിയുടെയും അവസ്ഥയും അവരുടെ ജീവിത ശൈലിയും അവരുടെ ബ്ലോക്കിന്റെ കാഠിന്യവും അതുപോലെ തന്നെ ബ്ലോക്കിന്റെ എത്രമാത്രം കാലം കഴിഞ്ഞുണ്ടായ ബ്ലോക്കാണ്, അതിന്റെ പെട്ടെന്നുണ്ടായതാണോ, അങ്ങനത്തെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ്. എല്ലാ ഒരു ബ്ലോക്കിനും ഒരു ബ്ലോക്കിന് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സ ഇല്ല. മൊത്തം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം
3: പലപ്പോഴും
2: നമ്മള് സംശയം ഉണ്ടാവാറ് പലപ്പോഴും.
3: സി ഡി കൊണ്ടുവരുന്ന രോഗികൾ വരും,
2: ആൻജിയോഗ്രാം
3: ചെയ്തതിന്റെ സി ഡി പരിചയത്തിലും നമ്മുടെ മുമ്പ് ചികിത്സിച്ച രോഗികളുടെ ബന്ധുക്കളുടെയൊക്കെ സി ഡി. അപ്പൊ ഞാൻ ആദ്യം പറയുന്ന അതാണ്, സി ഡിക്കല്ല ചികിത്സ, രോഗിക്കാണ് ചികിത്സ. രോഗിയെ കാണാതെ ചികിത്സയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചില ബ്ലോക്കുകൾ സി ഡിയിൽ ചിലപ്പോൾ മുഴുവൻ ബ്ലോക്കായിരിക്കും, പക്ഷേ രോഗി ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇതിനോ യോഗ്യമില്ലാത്ത ഒരാളാവാം. അവരുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ്സും, പിന്നെ ചിലപ്പോൾ ചില ആളുകൾ വീട്ടിൽ തന്നെ മറ്റ് അസുഖം, ഹാർട്ടിന്റെ അല്ലാത്ത മറ്റു അസുഖങ്ങൾ കൊണ്ട് കിടപ്പിലായ രോഗികളായിരിക്കാം. അപ്പൊ അവർക്കൊന്നും ഈ ബ്ലോക്ക് നീക്കേണ്ട ആവശ്യമില്ല. രോഗിയെ കണ്ട് ആ രോഗിക്ക് എന്താണോ ഉത്തമമായ ചികിത്സ, ആ ചികിത്സയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക.
2: ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇനിയും ആൻജിയോഗ്രാം ചെയ്തു, ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു, അങ്ങനത്തെ ആളുകളും ആ ഒരു ചികിത്സ കൊണ്ട് അവരുടെ ചികിത്സ പൂർണ്ണമാകുന്നില്ലല്ലോ, പിന്നീടും അവർ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറില്ലേ?
3: വളരെ പ്രധാനം ഉള്ള, വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. കാരണം പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് ബ്ലോക്കുണ്ട്, ബ്ലോക്ക് നീക്കിയിട്ടുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം ഓക്കെയാണ് എന്ന് പറയും. ആക്ച്വലി ഹൃദ്രോഗ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ജീവിതശൈലിയാണ്. നമ്മളീ പറയുന്ന ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ഒക്കെ റിപ്പയർ വർക്കാണ്. നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ശാസ്ത്രീയമായി തന്നെ നമ്മുടെ ആയുസ് കൂട്ടുന്ന ചികിത്സകളിൽ ഹാർട്ടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതായത് ആൻജിയോപ്ലാസ്റ്റിയേക്കാളും ബൈപ്പാസിനേക്കാളും മുകളിൽ നിൽക്കുന്നത് ജീവിതശൈലിയിലുള്ള ഇൻ്റർവെൻഷൻസ് ആണ്. അത് ഒന്ന് വ്യായാമം, രണ്ട് ഭക്ഷണത്തിലുള്ള കൺട്രോൾ, അതുപോലെ 3 ബ്ലഡ് കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, ആസ്പിരിൻ, അട്ടോറോസ്റ്റാറ്റിൻ മുതലായ കൊഴുപ്പിൻ്റെ മരുന്നുകൾ. ജീവിതശൈലി കഴിഞ്ഞിട്ടേ മറ്റ് ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിനുമൊക്കെ റോളുള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വേണ്ടതും അതാണ്. കാരണം കഴിഞ്ഞ 20-30 വർഷമായിട്ട് ജീവിതശൈലിയിൽ വളരെ ഗണ്യമായ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. ആ സാമ്പത്തിക മുന്നോക്കാവസ്ഥയുടെ എല്ലാ ദൂഷ്യഫലങ്ങളും നമ്മൾ ആരോഗ്യപരമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണശാലകൾ ഉയരുന്നതിനനുസരിച്ച് ആശുപത്രികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ നമുക്ക് വേറെ എവിഡൻസ് ഒന്നും ഇത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കണ്ണിനുൽ തന്നെ കാണാം എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അടുത്ത തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് ചെറുപ്പം മുതലേ എങ്ങനെയാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതി കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഓരോ കുടുംബങ്ങളും ചിന്തിക്കേണ്ടത്.
2: ഓക്കെ. പി സി റേഡിയോ ആരോഗ്യചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് പലപ്പോഴും എല്ലാം നമ്മൾ ഇത് കേൾക്കുന്ന ആൾക്ക് അറിയണ്ടാവും. എപ്പോഴും ഓരോ അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, അതെങ്ങനെ വരാതെ തടയാം എന്നുള്ള കാര്യങ്ങളാണ് അതിന് ഊന്നൽ നൽകാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നമ്മൾ പലപ്പോഴും പല അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും നമ്മൾ കേട്ടത് തന്നെയാണ് വീണ്ടും നമ്മളോട് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വർഷങ്ങളുടെ മാറ്റങ്ങൾ ആണ് നമ്മളുടെ പല അസുഖങ്ങൾക്കുമുള്ള കാരണം. അതുകൊണ്ട് അതിനുള്ള ഒരു മുന്നൊരുക്കം ഈ ഒരു സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുള്ളത്. പലപ്പോഴും ഈ ഒരു ജീവിതശൈലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു ആസ്പെക്റ്റാണ് പല ആൻജിയോഗ്രാമിലും ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്കും ആൻജിയോ പ്ലാസ്റ്റി വേണം എന്ന് പറഞ്ഞു. പക്ഷേ അവർ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു, എന്നിട്ട് അവർ വെറും മരുന്നിൽ നിയന്ത്രിച്ചു, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിയന്ത്രിച്ചപ്പോൾ അവർക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആൻജിയോ പ്ലാസ്റ്റി ഒരു അനാവശ്യമായ ഒരു ചികിത്സയാണ്, ആവശ്യമില്ലാത്തൊരു ചികിത്സയാണ് എന്നല്ലേ എന്നുള്ളൊരു ചോദ്യം കേൾക്കാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടത്?
3: ആൻജിയോഗ്രാമിൽ നേരത്തെ പറഞ്ഞല്ലോ, ആൻജിയോഗ്രാമിൽ കണ്ട എല്ലാ ബ്ലോക്കുകളും നീക്കേണ്ട ആവശ്യമില്ല. ആ അറ്റാക്ക് ഉണ്ടാക്കിയ ബ്ലോക്കും അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബ്ലോക്കുകളും, ഇത് രണ്ടുമാണ് നമ്മൾ നീക്കേണ്ടത്. ഇത് നീക്കി കഴിഞ്ഞതിന് ശേഷം അത് 100% ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രോഗികൾക്കും അത് നീക്കേണ്ട ആവശ്യമില്ല. ലക്ഷണം ഉണ്ടാക്കാത്ത 100% ബ്ലോക്കുകൾക്ക് മരുന്നുകൾ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മരുന്നുകൾ പറയുമ്പോൾ പലരും രോഗികളത് എടുക്കുന്ന ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ ബ്ലോക്ക് പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഈ മരുന്നിൻ്റെ ലക്ഷ്യം ബ്ലോക്ക് നീക്കുക എന്നുള്ളതല്ല. കാരണം ബ്ലോക്ക് നീക്കാൻ ഒരു മരുന്നും ഒരു ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ബ്ലോക്ക് നീക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന ആൾക്ക് നോബൽ സമ്മാനം ഉറപ്പാണ്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ബ്ലോക്ക് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ റിപ്പയർ വർക്കായിട്ടാണ് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ബ്ലോക്ക് എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ബ്ലോക്ക് വന്നാൽ, അതുപോലെ ചെറിയ 70% താഴെയുള്ള ബ്ലോക്കുകൾ എങ്ങനെ വളരാതിരിക്കാം, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. ഒന്ന്, രക്തക്കട്ട വരാതിരിക്കാനുള്ള ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ മുതലായ വിഭാഗത്തിലുള്ള ഗുളികൾ. രണ്ടാമത്തേത്, കൊഴുപ്പ് അടിയുന്നത് തടയാനുള്ള കൊളസ്ട്രോളിൻ്റെ അട്ടോറോസ്റ്റാറ്റിൻ, റോസ്വസ്റ്റാറ്റിൻ മുതലായ ഗുളികൾ. ഈ ഗുളികൾ കുറഞ്ഞ അളവിൽ എല്ലാ രോഗികൾക്കും നിർബന്ധമായും കഴിക്കേണ്ടതാണ്. ശാസ്ത്രീയമായി ഹാർട്ടിനെ സംരക്ഷിക്കുന്നതും നമ്മുടെ ആയുസ് കൂട്ടുന്നതുമായി തെളിയിക്കപ്പെട്ട 4-5 ഗുളികൾ മാത്രമേ ഉള്ളൂ ഹാർട്ടിൻ്റെ കാർഡിയോളജിയിൽ. പല ഡോക്ടേഴ്സും അതുപോലെ പല ശാസ്ത്ര മറ്റ് ഇതര ശാസ്ത്ര ശാഖകളും കുറേയധികം മരുന്നുകൾ കൊടുത്ത് ബ്ലോക്ക് ഞാൻ മാറ്റും എന്ന് ഒരു വ്യാജമായ ഓഫർ കൊടുത്തിട്ട് പല രോഗികളും അങ്ങനത്തെ ചികിത്സകൾ തേടി പോകാറുണ്ട്. പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയോടും ബൈപ്പാസിനോടുമുള്ള ഒരു ഭയമാണ് അവരെ അതിനെ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഹാർട്ടിനെ സംരക്ഷിക്കാൻ 4-5 ടൈപ്പ് ഗുളികകളെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ, അത് എല്ലാവർക്കും അറിയാം. അതും ഈ ഗുളികകളും ആധുനിക ശാസ്ത്രത്തിൽ ഈ ഗുളികകളും ബ്ലോക്കുകൾ നീക്കാനല്ല നമ്മൾ കൊടുക്കുന്നത്, വലിയ ഉള്ള ബ്ലോക്കുകൾ വളരാതിരിക്കാനും പുതിയ രക്തക്കെട്ട് വന്ന് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനും വേണ്ടി മാത്രമാണ്. മറ്റുള്ളതിലൊന്നും പോയി വഞ്ചിതരാകാതിരിക്കുകയാണ് നല്ലത്.
2: ഇത് ഓരോരുത്തരുടെ ജീവൽ പ്രശ്നമായതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതെ നേരായ ചികിത്സ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സ എടുക്കുന്നതാണ് ആരോഗ്യത്തിന് ഗുണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു.
3: പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇത്രയും കേരളത്തിലെ ആക്ച്വലി വൈദ്യശാഖകൾ വളർന്ന് ആശുപത്രികളും ഡോക്ടർമാരുടെ അവൈലബിലിറ്റിയും വളരെ ഒരു വെസ്റ്റേൺ വേൾഡിൽ അത്ര തന്നെയുണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ചികിത്സ പറയുമ്പോൾ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ 4-5 സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ എടുക്കാവുന്നതേ ഉള്ളൂ. ആ സംശയങ്ങളൊക്കെ ആരാണോ ദൂരീകരിച്ച് കൊടുക്കുന്നത് അത് ആ ഒരു ഡോക്ടറെ കണ്ടെത്താനും, അതുപോലെ ആ ഒരു ചികിത്സ എല്ലാവരും പറയുന്ന ഒന്നാണോ, ഈ പറയുന്ന ചികിത്സ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വ്യാജമായ വാദങ്ങൾ പറഞ്ഞ് ഈ ബ്ലോക്ക് നീക്കും എന്ന് പറഞ്ഞിട്ടുള്ള പല അശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാതെ എന്താണോ ശാസ്ത്രം പറയുന്നത് അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം.
2: അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നാം കൈകാര്യം ചെയ്ത് പി സി റേഡിയോ ആരോഗ്യചാരത്തിൽ. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട്, നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിൽ വീണ്ടും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വീണ്ടും ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം അവസ്ഥകൾ നമുക്ക് വരാതെ, നമുക്കും നമ്മുടെ കുടുംബത്തിനും വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് പി സി റേഡിയോ ആരോഗ്യചാരത്തിൽ വീണ്ടും വീണ്ടും നാം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ തക്കതായ കാര്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ പ്രതിവിധി ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു അസുഖം വരുന്നത് നമുക്ക് തടയാൻ കഴിയും. ആ ഒരു ചിന്തയുമായി ഈ ഒരു ആഴ്ചത്തെ പി സി റേഡിയോ ആരോഗ്യചാരം ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പി സി റേഡിയോ ആരോഗ്യചാരത്തിൽ നമ്മുടെ ചർച്ചയ്ക്കെത്തിയ കോഴിക്കോട് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മാട്ടുമലിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഹൃദയാഘാതം ചില മുൻകരുതലുകൾ എന്ന വിഷയത്തിലുള്ള ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു.
0: നമ്മുടെ കൂടെ ചേർന്നത് ഡോക്ടർ ഷഫീഖ് മാട്ടുമലാൻ, ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ഇനി പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു, പ്രാർത്ഥനാ പഠനം.
0: പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുല്ലാ മുഹസിൻ വണ്ടൂർ.
1: ഖുർആനിലൂടെ വഴി കാണിച്ചതിന് അള്ളാഹുവിനോട് സ്തുതിയും നന്ദിയും അർപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് നാം കേൾക്കാൻ പോകുന്നത്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ചുറ്റുപാടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെയധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഖുർആനിലൂടെ വഴി കാണിച്ചതിന് സ്തുതിയും നന്ദിയും അർപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഐവജ. ഇതാണ് ആ പ്രാർത്ഥന. ഇത് സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ ആയത്താണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഐവജ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ഒരു ആയത്താണിത്. പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആയത്ത് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നാം ഈ ഒരു സൂറത്ത് ഓതുമ്പോൾ, ഈ ഒരു ആയത്ത് ഓതുമ്പോൾ ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥന അതിൻ്റെ അർത്ഥം തൻ്റെ അടിമയുടെ മേൽ ഖുർആൻ അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അള്ളാഹുവിന് എല്ലാ സ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ഒരു ആയത്താണിത്. പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആയത്ത് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നാം ഈ ഒരു സൂറത്ത് ഓതുമ്പോൾ, ഈ ഒരു ആയത്ത് ഓതുമ്പോൾ ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥന അതിൻ്റെ അർത്ഥം തൻ്റെ അടിമയുടെ മേൽ ഖുർആൻ അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അള്ളാഹുവിന് എല്ലാ സ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഐവജ. അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അൻസല അലാ അൻസല അലാ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ അബ്ദിഹിൽ കിതാബ അബ്ദിഹിൽ കിതാബ അൻസല അലാ അബ്ദിഹിൽ കിതാബ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഐവജ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഐവജ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഐവജ. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഐവജ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം.
1: പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുല്ലാ മുഹസിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേർന്നു. ഖുർആനിലൂടെ വഴി കാണിച്ചതിന് അള്ളാഹുവിനോട് സ്തുതിയും നന്ദിയും അർപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു.
0: അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയും കൂടെ ആകുമ്പോൾ,
1: അതെ,
0: സ്വാഭാവികമായിട്ട് ഒരുപാട്
1: കുട്ടികൾക്ക് ഒരുപാട് സമയമുള്ള ഒരു ദിവസമാണെന്ത് ഞായർ.
0: യെസ്.
1: അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകമായി എന്താ വീട്ടിലെ മാതാപിതാക്കൾ മനഃപൂർവ്വം ഈ പ്രോഗ്രാമൊക്കെ വെച്ച് കേൾപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പൂമരത്തണിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് അബ്ദുൽ സലാം വീട്ടി നമ്മോടൊപ്പം ചേരുന്നു. അതുപോലെ തന്നെ ആയിഷ റഫീഖ് തിരുരങ്ങാടി, ഹലാ സാദിഖ്
0: തലശ്ശേരി
1: നമ്മോടൊപ്പം ചേരുന്നു.
0: ഇന്നത്തെ വിഷയം വളരെ മനോഹരമായൊരു വിഷയമാണ്, ഔലിയാക്കളും കറാമത്തുകളും.
1: അതെ, നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വിഷയം പൂമരത്തണിൽ ചർച്ച ചെയ്യുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ പൂമരത്തണലിലെ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പൂമരത്തണലിൽ വളരെ വിശേഷപ്പെട്ട ഒരു പരിപാടിയാണ്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെയുള്ളത് നിങ്ങളുടെ പ്രതിനിധികളായ രണ്ട് കൂട്ടുകാരികളാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാനുണ്ട്. അവർ നമ്മളോടൊന്ന് പഠിപ്പിച്ചു തരുന്നൊരു വിഷയത്തെക്കുറിച്ച് വളരെ സവിസ്തരം നമുക്ക് മനസ്സിലാക്കാനുമുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ കൂട്ടുകാരികളെ നമുക്ക് പരിചയപ്പെടാം.
6: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ആയിഷ ബിൻത് റഫീഖ്.
5: ആയിഷ ബിൻത് റഫീഖ് ആണ് ഒരു കൂട്ടുകാരി. അപ്പോൾ ആയിഷ ബിൻത് റഫീഖ് എവിടുന്നാ വരുന്നേ?
6: ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടി എന്ന സ്ഥലത്ത്.
5: യെസ്, തിരുരങ്ങാടി നിന്നാണ് ആയിഷ റഫീഖ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മൾ പൂമരത്തണ്ണിൽ നിങ്ങളുടെ കൂടെ ചേരുന്നത്. കൂട്ടുകാരെ, ആയിഷ റഫീഖ് സ്കൂൾ ഓഫ് ഖുറാൻ റെസിഡൻഷ്യൽ ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയാണ് കേട്ടോ. ആ, ഇനി അടുത്തളം പരിചയപ്പെടും.
6: എൻ്റെ പേര് ഹലാ സാദിഖ്.
5: ഹലാ സാദിഖ് എവിടുന്നാണ് വരുന്നത്? എവിടെയാണ് വീട്?
6: ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന്.
5: കണ്ണൂർ തലശ്ശേരിയാണ്. എത്ര ഹലാ സാദിഖും ഇതുപോലെ സ്കൂൾ ഓഫ് ഖുറാൻ റെസിഡൻഷ്യൽ ക്യാമ്പസിലല്ലേ പഠിക്കുന്നത്? ഓക്കെ. അപ്പോൾ മാഷാല്ലാ, രണ്ട് വിദ്യാർത്ഥികൾ. നമുക്ക് ഇന്ന് കൂട്ടുകാരോട് എന്തിനെ കുറിച്ചാണ് ഹലാ നമുക്ക് പറയാനുള്ളത്? ഇന്നത്തെ വിഷയം
6: ഔലിയാക്കളെയും കറാമത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഔലിയാക്കളെയും കറാമത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്.
5: ഔലിയാക്കളെ കുറിച്ചും അവർക്കുള്ള കറാമത്തിനെ കുറിച്ചും വലിയൊരു വിഷയമാണ്. കൂട്ടുകാരൊക്കെ ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്, സ്കൂളിൽ നിന്നും മറ്റുള്ളവരിടത്തു നിന്നൊക്കെ ഇന്നൊരു ഔലിയുണ്ട്, ഇനിയൊക്കെ കറാമത്തൊക്കെ കേട്ട്. അപ്പം എന്താണ് ശരിക്കും ഔലിയാക്കള്, എന്താണ് കറാമത്ത്? ആയിഷ റഫീഖേ, എന്താ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ വേർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറേ കേട്ടിട്ടുണ്ടാവും. ഔലിയാക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് കറാമത്തായിരിക്കും. അപ്പോൾ ശരിക്കും എന്താണ്, ആരാണ് ഔലിയാക്കൾ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക?
6: ഔലിയാക്കൾ എന്ന വിഷയത്തെക്കുറിച്ച് അള്ളാഹു തആല സൂറത്തുൽ യൂനിസിലെ 62-64 വരെയുള്ള വചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്.
5: എന്താണ് ആ ആയത്ത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ഒന്ന് ഓതിക്കേ.
6: أعوذ بالله من الشيطان الرجيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك الفوز العظيم
5: ما شاء الله هلا صادقي എന്താണ് ശരിക്ക് ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാ ഇന്ന ഔലിയ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ അല്ലേ?
6: അതായത് ഔലിയാക്കൾ, അതായത് അള്ളാഹുവിൻ്റെ മിത്രങ്ങളാണല്ലോ ഔലിയാക്കൾ. അതായത് ലാ ഖൗഫുൻ, അവർക്ക് അള്ളാഹുവിനോട് യാതൊരു ഭയവും ഉണ്ടായില്ല. കാരണം
5: അവരൊന്നും പേടിക്കേണ്ടതില്ല. ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, ഒന്നും ദുഃഖിക്കേണ്ടതില്ല, അവർ അള്ളാഹുവിൻ്റെ മിത്രങ്ങളാണെന്ന്. അപ്പൊ ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? വലിയ എന്നുള്ളതിൻ്റെ ജമ്മാണ് എന്ത് ശരിക്കും? ഔലിയ എന്നുള്ളത്. അപ്പം അള്ളാഹ്ക്ക് ഏറ്റവും അടുത്ത ആളുകൾ. അപ്പം അള്ളാഹ്ക്ക് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആരാണ്? ഔലിയാക്കളാണ്, അള്ളാഹ്ക്ക് ഏറ്റവും മിത്രങ്ങളാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കാണുന്ന ഔലിയാക്കൾ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും വേറൊരു ലെവലിലാണ് ആളുകൾ പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് പറയാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഈ അവർക്ക് കറാമത്തുകൾ ഉണ്ടാവോ? ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവോ? ശരിക്ക് ഉണ്ടോ?
6: ഉണ്ട്,
5: ശരിക്കും ഉണ്ടല്ലേ. അപ്പോൾ എന്താ കറാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
6: കറാമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരിക്കലും അത് അവനവന് വിചാരിച്ച് കിട്ടുന്നതല്ല. അള്ളാഹു വിചാരിക്കുകയും അത് അവർക്ക് അള്ളാഹുവിൻ്റെ ഒരു ഇത് അതായത് അവനെ
5: അവരെ സഹായിക്കാൻ വേണ്ടിട്ട് അള്ളാഹു
6: കൊടുക്കുന്ന ഒരു കഴിവാണ്.
5: അതെ അതെ. അപ്പോ കറാമത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആദരിക്കുക എന്നൊക്കെയാണ്, ആദരവ് എന്നുള്ളതാണ്. അള്ളാഹു വിചാരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അള്ളാഹു ആദരിക്കുന്ന സമയം സന്ദർഭമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നബിമാർക്ക് ഉണ്ടാവുന്ന പ്രാധാന്യം എന്താണ്? മൂജിദത്താണ്. പക്ഷെ ഔലിയാക്കൾക്ക് ഉണ്ടാകുന്നത് കറാമത്താണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ഖുലഫാ റാഷിദീങ്ങൾപ്പെട്ട നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആയിരിക്കൂലേ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ. അതുപോലെ സഹാബികൾ അല്ലേ. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്കൊക്കെ അള്ളാഹു കുറെ കറാമത്തുകൾ കൊടുത്തിട്ടുണ്ടാവൂലേ. നമുക്ക് ആദ്യം കൂട്ടുകാർക്ക് ഒരു കറാമത്തുമായി ബന്ധപ്പെട്ട ഒരു കഥ എന്താണോ ഉള്ളത്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്ത് എന്താണ്, അങ്ങനെയുള്ള വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അല്ല സാദിഖ് പറയും.
6: ഒരു കൂരാക്കൂരിട്ടിൽ രാത്രി അബ്ബാദ് ബിൻ ബിഷ്ർ റളിയല്ലാഹു അൻഹും ഉസൈദ് ബിൻ ഹുലൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നു തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോവുകയായിരുന്നു. അവരിലെ വെളിച്ചം ഒരാളുടെ കയ്യിൽ മാത്രമായിരുന്നു.
5: എന്നാൽ
6: അതേ വെളിച്ചം
5: നടന്നു പോണത്,
6: പക്ഷേ അള്ളാഹു കൊടുത്തൊരു കറാമത്താണ്.
5: കൂരാക്കിരുട്ടാണല്ലോ.
6: അപ്പൊ അള്ളാഹു ആ ഒരു കയ്യിലോട്ട് വെളിച്ചം പതിപ്പിക്കുകയുണ്ടായി. എന്നാൽ രണ്ടു വൈകലിലേക്ക് വേർപിരിഞ്ഞപ്പോൾ വെളിച്ചം രണ്ടായി പിരിഞ്ഞു. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാം,
5: അവര് അവര് പോണ സമയത്ത് അവരെ മുമ്പിൽ ഇങ്ങനെ വെളിച്ചം ഉണ്ടായിരുന്നു. രാത്രി ഇരുട്ടത്താണ്, അവർക്ക് കയ്യിലുള്ള വെളിച്ചമല്ല, വേറൊരു പ്രത്യേക വെളിച്ചം. രണ്ടാള് രണ്ട് വഴിക്ക് പോയപ്പോ
6: വെളിച്ചം
5: രണ്ടായിട്ട് പിരിഞ്ഞു. രണ്ടാൾക്കും വേറെ തന്നെ വെളിച്ചമായിട്ട് ഇങ്ങനെ ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ വന്നത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു തന്നൊരു കറാമത്താണ് അത് നിങ്ങൾക്ക്. അപ്പം ഇതുപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പം ഒരു സഹാബിയുടെ കറാമത്ത് കഥയും കൂടി പറഞ്ഞു.
5: അപ്പോൾ ഒരു വേറെയുള്ള സഹാബികൾക്കും ഇതുപോലെ കറാമത്തുകൾ ഉണ്ടായി. ഇപ്പം നമ്മളിപ്പോൾ ഖുർആനിൽ തന്നെ ഒരുപാട് സംഭവങ്ങളില്ലേ, മറിയം ബീവിക്ക് കറാമത്ത് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ കറാമത്ത് കഥയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു സംഭവം ഓർമ്മ ഉണ്ടോ? ചരിത്രം ഒരു ഗുഹാവാസികളുടെ ആയിഷ റഫീഖ് അല്ലേ, എന്തായിരുന്നു ഗുഹാവാസികള്?
7: ഗുഹാവാസികള് ഒരു രാജാവ് അവരെ ആരാധനക്ക് വിഗ്രഹാരാധനക്ക് നിർബന്ധിച്ചു.
5: അങ്ങനെ അവർ അവിടുന്ന് പോയി, ആ നാട് വിട്ടു. പോയപ്പോ
7: ഒരു ഗുഹയിൽ ചെന്നിട്ട്
5: ഗുഹയിൽ ചെന്നു. അങ്ങനെ ഗുഹയിൽ ഇരുന്നപ്പോ
7: 300 കൊല്ലം അവരെ അള്ളാഹു
5: ഉറക്കി കിടത്തി അല്ലേ. കൂട്ടുകാർക്കൊക്കെ അറിയുന്ന സംഭവം ഇരിക്കും, 300 കൊല്ലം ഒരു ഗുഹ, അതൊരു കറാമത്താണ്. പിന്നെ സഹാബികൾക്ക് പലപ്പോഴും പല കറാമത്തുകളും
7: ഉണ്ടായിട്ടുണ്ടാവും.
5: ഏതായിരുന്നു അല്ല സാധിക്കുന്ന ഓർമ്മ ഉണ്ടോ?
6: ഹുദൽ ഗോത്രക്കാരൻ ഷഹീദായവരുടെ കൂട്ടത്തിൽ ആസിം ബിനു സാബിത് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നറിഞ്ഞ മക്കയിലെ
5: ഹുദൽ ഗോത്രം, ആ ഹുദൽ ഗോത്രക്കാരാൽ ഷഹീദായ ആരായിരുന്നു സഹാബി ഉണ്ടോ?
6: ആസിം ബിനു സാബിത് റളിയല്ലാഹു
5: അൻഹു, ആസിം എന്ന സഹാബി, ആ അദ്ദേഹം
6: ഉണ്ടെന്നറിഞ്ഞ മക്കയിലെ ശത്രുക്കൾ സന്തുഷ്ടരായി. ഉഹദിൽ കൊല്ലപ്പെട്ട 3 മക്കളുടെ കാര്യത്തിൽ പ്രതികാരത്തിനായി സുലഫ എന്നയാൾക്ക് ആസിം റളിയല്ലാഹുവിന്റെ തലയോട്ടി വേണമായിരുന്നു.
5: അതായത് ആസിം റളിയല്ലാഹു അൻഹു ഹുദൈൽ ഗോത്രക്കാരാൽ ആസിം റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അപ്പൊ ആസിം റളിയല്ലാഹുവിന്റെ ശത്രുക്കള് ആ കൊല്ലപ്പെട്ട മൃതശരീരത്തിൽ നിന്ന് ആ തലയോട്ടി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? ആ തലയോട്ടിയുടെ മീതെ എന്ത് വന്ന് പൊതിഞ്ഞു?
6: തേനീച്ചകൾ
5: വന്ന് വന്ന് പൊതിഞ്ഞു. എന്നിട്ട് അവർ തലയോട്ടി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി മൃതശരീരത്തിൽ നിന്ന് തലയോട്ടി പൊളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തല അടുത്ത് കൊണ്ടു നിൽക്കുമ്പോഴൊന്നും അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആരാ തേനീച്ച കൂട് കൂട്ടി നിൽക്കുകയാണ് അതിന്റെ തലയുടെ മുകളിൽ. എന്നിട്ട് അവര് നേരം വെളുക്കോളം അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. എന്നിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവസാനം എന്ത് സംഭവിച്ചു? അവിടെ പിന്നൊരു മഴ കാറ്റും ഇതൊക്കെ പെട്ട് അവരൊക്കെ ആകെ പിന്നെ എന്തായി ചിന്നി ചിതറിപ്പോയി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റും. പിന്നെ നേരം വെളുക്കുമ്പോൾ അതല്ല, അവർ ആ ശരീരം നേരം വെളുത്തിട്ട് വന്ന് നോക്കാന്ന് വിചാരിച്ചത്.
6: വിചാരിച്ചപ്പോ നേരം വെളുത്ത് നോക്കിയപ്പോ ആ ശരീരം അവിടുത്തെ ഇല്ലാണ്ടായി.
5: അങ്ങനെ തന്നെ അവർ കാണാനല്ലാതെ മൃത ശരീരം. അപ്പം മരണപ്പെട്ടതിന്റെ ശേഷം അള്ളാഹു കൊടുക്കുന്ന ഒരു കറാമത്തായിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന അല്ലേ, അവരാരാണ്? അവര് വിശ്വാസികളാണ്, തക്വയുള്ളവരാണ്. തക്വയുള്ള എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂലും പറഞ്ഞ അനുസരിക്കുന്നവരാണ്. ഇനി നമ്മൾ നമ്മളെ നാട്ടിലേക്ക് വരാം. നമ്മളെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് എന്താണ് ഹല സാധിക്കുക? നമ്മളെ നാട്ടിൽ വന്ന് എന്താ ഔലിയ എന്ന് പറയുമ്പോ എന്താണ് ആൾക്കാരുടെ?
6: ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് വന്നാൽ ഔലിയാക്കൾ ഇപ്പൊ പഠിച്ചവനായി മാറിയൊരു അവസ്ഥയാണ്. ഔലിയാക്കൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. എന്നാൽ ഇപ്പം പലവരുടെയും പല ആൾക്കാരുടെയും
5: വിശ്വാസം
6: വെച്ചാല് ഔലിയാക്കൾ മറന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതാണ്.
5: അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് ഈ മുസ്ലിം മൗലിയ ബീവിമാര് തങ്ങമാര് ഇവരുടെ അടുത്തൊക്കെ മറഞ്ഞ അറിയുന്നു വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? പിന്നെന്താണ് അതിൽ നമ്മൾ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം? ഔലിയാക്കൾക്ക് നമ്മുടെ നാട്ടിലെ ഔലിയാക്കൾക്ക് അള്ളി റസൂൽ പറഞ്ഞതും കേൾക്കണ്ട, അവര് തോന്നിയനുസരിച്ച് ജീവിക്കാം, അങ്ങനെയുണ്ടോ?
6: ഔലിയാക്കൾ വിധി വിലക്കുകൾക്ക് അപ്പുറം പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് എന്നത് ശരിയേ അല്ല. വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് ഔലിയാക്കൾ. അന്നേരം എങ്ങനെയാണ് വിധിവിലക്കുകൾക്ക് അപ്പുറം കടക്കാൻ പറ്റുക?
5: അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കരിക്കൂല, അപ്പൊ വേറെത്ര തടിയുണ്ട്, 40 ശരീരമുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ട് ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ അല്ല, അപ്പം മക്കത്താണ് മറ്റേ ഔലിയ, ഇയാളുടെ വേറെ തടി മക്കത്തുണ്ട്, അവിടെ നിസ്കരിക്കേണ്ട. അപ്പോൾ ഇവിടെ നിസ്കരിക്കേണ്ട, വൃത്തിയില്ല, വെടിപ്പില്ല, ഒരു പച്ച പുതപ്പുട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം അതിനെ ഔലിയ, അതയാൾ ഔലിയാണ്, അപ്പം അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയും എന്നൊക്കെ വിശ്വാസവും ജാറവും മക്ബറും ഒക്കെ ഉള്ള അവിടെ മൺമറിഞ്ഞു പോയ ആൾക്കാർ ഔലിയാണ്. അപ്പം അവരോട് ചോദിച്ചാൽ കേൾക്കും, മറിഞ്ഞ കാര്യം അറിയും. മറിഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ആരറിയാം?
6: അല്ലാഹു മാത്രമാണ്.
5: അല്ലാഹു ഏത്, ആർക്ക് വരെ അറിഞ്ഞിട്ടില്ല?
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിഞ്ഞിട്ടില്ല.
5: അതിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ?
6: എന്നാൽ ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി വരുന്നുണ്ട്. എന്നാൽ അതിനായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഐവ സഹാബിമാരെ ഹിഫ്ള് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി, എന്നിട്ട് സഹാബിമാരെ ഹിഫ്ള് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി, എന്നിട്ട് കൊല്ലുകയുണ്ടായി. ഇത് നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ വിടുമായിരുന്നു.
5: അപ്പോ നബിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇഫ്ള് പഠിപ്പിക്കാൻ 70 ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട് നബിയുടെ ആഫ്ലിങ്ങളായ 70 ആളുകൾ നബിയോട് പറഞ്ഞിട്ട് നബിയുടെ അനുമതി പ്രകാരം അവരവിടുന്ന് കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്തു? ശത്രുക്കളായിരുന്നു, അവർ കൊന്നു കളഞ്ഞു. അപ്പൊ ഇന്ന് എന്ത് മനസ്സിലായി? അപ്പൊ അവരുടെ പ്ലാൻ അറിയുമായിരുന്നെങ്കിൽ നബി അനുവദിക്കോ? ഇല്ലല്ലോ അല്ലേ? അതെ. അപ്പൊ നബിക്ക് പോലും മറന്ന കാര്യം
6: അല്ലാഹു അറിയിച്ചു കൊടുത്തത് അറിയും, പക്ഷെ ഒരിക്കലും ആദർശ കാര്യങ്ങൾ അറിയുന്നവനല്ല.
5: അല്ലാഹു അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോ അവർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. വേറെ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഐഷറഫിക്കാന്റെ മനസ്സിൽ എന്താ വരുന്നത്?
7: ഒരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽക്കാരത്തിന് വേണ്ടി സ്വീകരിച്ചു. നബി അത് സ്വീകരിക്കുകയും ചെയ്തു,
5: ക്ഷണിച്ചു അല്ലേ? ജൂത സ്ത്രീ സൽക്കാരത്തിന് വേണ്ടി നബിയെ ക്ഷണിച്ചു, എന്നിട്ട്
7: നബി അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണത്തിലേക്ക് വിഷം കലർത്തി. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അറിയില്ലായിരുന്നു, അത് അള്ളാഹു അറിയിച്ചു കൊടുത്തതായിരുന്നു.
5: അതായത് നബിക്ക് അങ്ങനെ ഒരു വിഷം കലർത്തിയിട്ട് നബിയെയും സഹാബികളെയൊക്കെ ക്ഷണിച്ചിട്ട് അതിൽപ്പെട്ട ഒരു സഹാബി വരെ ഭക്ഷണം കഴിച്ച് മരിച്ചുപോയി. പക്ഷെ നബിക്ക് അത് അറിയുമ്പോൾ വിഷം കലർത്തിയത് മറിഞ്ഞ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ വിഷം കലർത്തിയെന്ന് അറിയുമായിരുന്നില്ലേ? പക്ഷെ അപ്പം അറിയാത്തോണ്ടല്ലേ നബി പോയി കഴിച്ചത്? അപ്പൊ നബി അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചു കൂട്ടിയ സഹാബിയെ കൊല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ നബിക്ക് പോലും മറിഞ്ഞ കാര്യങ്ങൾ അറിയില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴല്ലാതെ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക്. ഇങ്ങനെ ഇതാണ് ശരിക്ക് ആ വലിയ ഔലിയ കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാതിരിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അതൊരിക്കലും അവര് വിചാരിക്കുന്ന സമയത്ത് അവർക്ക്
6: കറാമത്ത് ഒരിക്കലും സ്വന്തം കൈവല്ല, മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടവരിലൂടെ അവൻ ഉദ്ദേശിച്ച സമയത്ത് മാത്രം വെളിവാക്കുന്നവരാണ് കറാമത്ത്.
5: കറാമത്ത് എന്ന് പറഞ്ഞു
6: ഇക്കാലത്ത് കറാമത്ത് എന്ന് വെച്ചാല് അവര് വിചാരിക്കുമ്പോ കിട്ടും, അങ്ങനെ പല പല ഔലിയാക്കളായിട്ട് കുറെ കുറെ എക്സാം ഇപ്പൊ എഴുതാൻ പോകുന്നത് പെണ്ണി മന്ത്രിച്ചിട്ടും ഔലിയാക്കളെ കുറിച്ച് മന്ത്രിച്ചിട്ട് ഇപ്പൊ ഔലിയ അള്ളാഹിനെ കാട്ടും മേലാണ് ഇപ്പൊ ഔലിയാള്.
5: അങ്ങനെയാണ് ആൾക്കാരെ വിശ്വസിക്കുന്നത്. ദിവ്യശക്തി കൽപ്പിക്കല്ലേ, അത് ചിലപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കുണ്ട്, മരിച്ച ആൾക്കാർക്കുണ്ട്. അവരോട് പറഞ്ഞ പോലെ അല്ല, പിന്നെ കേൾക്കും അറിയും നമ്മളെ കാര്യക്കോലെ രക്ഷപ്പെടുത്തും. എങ്ങനെയുള്ള കുറേ തെറ്റായ വിശ്വാസമാണുള്ളത്, ശരിക്കത് ഷിർക്കാണ്. അള്ളാഹു ആണ് ആലിമുൽ ഗൈബ് അല്ലേ, എന്താണത്, ആലിമുൽ ഗൈബ് അറിയുന്ന

0: പോയിന്റാണ് അല്ല സാദിഖ് പറഞ്ഞത്, മഹത്വല്ല ഇല്ലാത്ത മഹത്വം ഉണ്ടാക്കി, കള്ളത്തരം വേറെ ഒന്ന് പറഞ്ഞു, തള്ളാണ് അല്ലേ, പെരുന്തള്ളാണ്. ഓരോ കഥകൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഈ കേട്ടിട്ടുണ്ട്, നാട്ടിലൂടെ ഈ ഔലിയാക്കളെ കുറിച്ച് കേട്ടണം. അങ്ങനെ ഏതെങ്കിലും ഔലിയാക്കൾ എൻ്റെ നാട്ടിൽ ആ ഭാഗത്തോടെ ഒരു ഔലിയാക്കളുണ്ടോ? സിയമടവൂർ, മമ്പറം. സിയമടവൂർ ഇവിടെ കോഴിക്കോട്. മമ്പറം, മമ്പറത്ത് തങ്ങൾക്ക് കറാമത്ത് പറയലുണ്ട് അല്ലേ? മമ്പറത്ത് തങ്ങൾ കറാമത്ത് എന്താ ഏതെങ്കിലും കുട്ടികൾ പറഞ്ഞു കേട്ടണോ?
1: പരീക്ഷക്ക്
0: പേന
1: മന്ത്രിച്ച് മമ്പറം മന്ത്രിച്ച് കൊണ്ടുപോയി പരീക്ഷ എഴുതും, അതില് ഫുൾ മാർക്ക് കിട്ടുന്ന വിചാരിച്ചു.
0: അതെ, മമ്പറത്ത് അങ്ങനെ സംഗതി ഉണ്ട് അല്ലേ?
1: കൂട്ടുകാര് കഴിയുമ്പോഴുണ്ടാവും ഓരോരോ ചെയിന്. എന്താന്ന് വെച്ചാൽ ഔലിയാക്കൾ വന്നത്, ഔലിയാക്കൾ വെട്ടി തന്നത്, അത് കിട്ടിയാലും അങ്ങനെ
0: ഇങ്ങനെ സംഭവിക്കും. ചരട് കെട്ടുക, അതുപോലെ പിന്നെ എന്താ മോതിരം ഇടുക പ്രത്യേകം,
1: പിന്നെ
0: എന്നിട്ട്
1: കുടിക്കുക.
0: ഔലിയാക്കളെ കറാമത്ത് അതിലുണ്ട് അല്ലേ? ഇങ്ങനെ പിന്നെ ഈ തലശ്ശേരി ഭാഗത്ത് ഏതെങ്കിലും ഉണ്ടോ ഇതുപോലെ കേട്ടണോ? അങ്ങനെ ഏതെങ്കിലും കേട്ടിട്ടില്ല? ആ ആ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ട്, ഓരോ സ്ഥലത്തും ഓരോ ജാറങ്ങളും അക്ബറും അവിടുത്തെ ഉസ്താദ് അവിടുത്തെ ഷെയ്ഖന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇവർക്കൊക്കെ ദിവ്യത്വം കൽപ്പിക്കുക, അവർക്കൊക്കെ മറിഞ്ഞ കാര്യം അറിയും, അവർക്ക് എന്തൊക്കെ കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കാം. അപ്പം നമ്മൾ കൂട്ടുകാരെ, നമ്മളിപ്പം നമ്മുടെ ഈ പൂമരത്തണലിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഔലിയാക്കളെക്കുറിച്ചും അവർക്കുള്ള കറാമത്തിനെ കുറിച്ചാണ്. ശരിക്കുള്ള ഔലിയാക്കൾ ആരാന്നുള്ളത് നമുക്ക് കിട്ടി, ആരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ, അത് പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ റസൂലും സഹാബികളും അവരെ താപീങ്ങളായിട്ടുള്ള നല്ല ആള്. ഇന്നും ഉണ്ടാവും ഔലിയാക്കൾ, നമുക്ക് ഔലിയ ആവാം, അള്ളാഹിന്റെ മിത്രമാവാം. എങ്ങനെ?
1: അള്ളാഹു പറയുന്നത് അനുസരിച്ചും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടും അങ്ങനെ നമുക്ക് ഔലിയ ആവാം. അവരും വിചാരിച്ച് സിയമടവനും ഇപ്പം
0: മരിച്ചല്ലേ,
1: ഒരിക്കലും സിയമടവരാണ് ലോകം നിയന്ത്രിക്കുന്നവനെന്നാണ് പറയുന്നത്.
0: എന്ന് പറയുന്നത്
1: ലോകം നിയന്ത്രിക്കുന്ന ശരിക്കും ആരാ?
0: അള്ളാഹുവാണ്. അപ്പൊ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അള്ളാഹിന്റെ കൽപ്പന ശരിക്കും അംഗീകരിക്കാത്ത ആൾക്കാരെയാണ് പിശാചി തെറ്റിപ്പിക്കുക. അള്ളാഹുലി നകറ്റി അള്ളാഹിന്റെ സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകും അല്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ഈ ഒരു വിഷയം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണ്? അള്ളാഹു ആണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. അള്ളാഹു ആണ്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് യാതൊരു കഴിവും ശേഷിയും അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് അവരെ, അവർക്കുള്ള കഴിവുകളും എല്ലാം അള്ളാഹു കൊടുത്ത കഴിവ് മാത്രമാണ് അല്ലേ? സോ അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. അപ്പം അങ്ങനെയുള്ള അള്ളാഹിൻ്റെ അടുത്തേക്ക് ആരാക്കുക? സൃഷ്ടികളാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഔലിയാക്കളും കറാമത്തും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ വളരെ നല്ല ഒരു പോയിൻ്റാണ് അലാ സാദിഖും അതുപോലെ തന്നെ ആയിഷ റഫീഖും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ വീണ്ടും മറ്റ് വിഷയങ്ങളുമായിട്ടൊക്കെ നമുക്ക് കണ്ടുമുട്ടാം. പൂമരത്താണല്ലേ കൂട്ടുകാരെ, ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
2: മാഷാല്ലാ, വളരെ വ്യത്യസ്തമായൊരു വിഷയത്തിലൂടെയുള്ള യാത്രയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പുമരത്തണലിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് വീട്ടിയങ്കിളും കുട്ടികളും നമുക്ക് പകർന്നു തന്ന ഓരോ അറിവുകളും ഏറെ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്.

0: നുറുങ്ങുകളിലേക്ക്. നുറുങ്ങുകളിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഡോക്ടർ മുഹമ്മദ് കുട്ടിക്കണ്ണിയൻ രചിച്ച ക്യാൻസർ ചില വസ്തുതകൾ എന്ന രചനയുടെ ശബ്ദാവിഷ്കാരം.
1: ക്യാൻസർ ചില വസ്തുതകൾ, രചന ഡോക്ടർ മുഹമ്മദ് കുട്ടിക്കണ്ണിയൻ. ആഗോളതലത്തിൽ എന്ന പോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും അർബുദ രോഗങ്ങൾ കൂടി വരികയാണ്. ജീവിതദൈർഘ്യം കൂടിയതും ജീവിതശൈലി വ്യത്യാസങ്ങളും ചികിത്സാ നിർണയ സൗകര്യങ്ങളുടെ വർധനവും കാരണമായി പറയപ്പെടുന്നു. പുരുഷന്മാരിൽ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, അന്നനാള ആമാശയ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ എന്നിവ കൂടുതലായി കണ്ടുവരുന്നു. കരളിലെ ക്യാൻസറും സമീപകാലത്ത് കൂടി വരുന്നുണ്ട്. സ്ത്രീകളിൽ സ്തനാർബുദമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ട്യൂമറുകളും ഒട്ടും പിന്നിലല്ല. 20-30 വർഷങ്ങൾക്ക് മുൻപ് കൂടുതലായി കണ്ടിരുന്ന ഗർഭാശയ ക്യാൻസർ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അണ്ടാശയ ക്യാൻസറും ഗർഭാശയ ക്യാൻസറും ഇന്നും ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രക്താർബുദവും ലിംഫോമയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്നു. പ്രായം ചെന്നവരിൽ മൾട്ടിപ്പിൾ മൈലോമയെന്ന രക്താർബുദം കൂടുതലായി കാണുന്നുണ്ട്. കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് രക്താർബുദം അഥവാ ലുക്കീമിയയും ബ്രെയിൻ ട്യൂമറുകളുമാണ്. ക്യാൻസർ രോഗനിർണയമാണ് ആദ്യമായി തീരുമാനിക്കുന്നത്. ക്യാൻസർ ഉണ്ടെന്ന് വൈദ്യപരിശോധനയിൽ സംശയം തോന്നിയാൽ രോഗനിർണയം ഉറപ്പാക്കാൻ ബയോപ്സി പരിശോധന ചെയ്യുന്നു. ഇത് ലളിതമായ സൈറ്റോളജി പരിശോധനയോ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ ഉപയോഗിച്ചുള്ള നീഡിൽ ബയോപ്സിയോ ആകാം. ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ അർബുദം എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനകളും ആവശ്യമായി വരുന്നു. ക്യാൻസറിനെ എങ്ങനെ തടയാം? വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറും ശ്വാസകോശ അർബുദവും മൂത്രാശയ ക്യാൻസറും ഉൾപ്പെടെ 40% ക്യാൻസർ രോഗങ്ങളും പുകയിലയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്യപാനവും HBB അണുബാധയും കരൾ ക്യാൻസറിന് വഴിതെളിക്കും. HPV ഹ്യൂമൻ പാപ്പിലോ മെസറസ് ഗർഭാശയ ക്യാൻസറിനും മലദ്വാര ക്യാൻസറിനും കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണം ശ്വാസകോശാർബുദത്തിന് വഴിതെളിയിക്കുന്നു. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഒട്ടുമിക്ക ക്യാൻസറുകളും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. 40 ശേഷം 2 വർഷത്തിലൊരിക്കൽ മാമോസോണോഗ്രഫി പരിശോധന നടത്തിയാൽ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാം. ഗർഭാശയ ഗള ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പാപ്സ് മിയർ എക്സാമിനേഷൻ വളരെ ഫലപ്രദമാണ്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളിൽ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടതാണ്. ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലാണ്. നേരത്തെ കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്താൽ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാം. പുതിയ തരം ചികിത്സാരീതികളായ ഇമ്മ്യൂണോതെറാപ്പിയും മറ്റ് നൂതന ചികിത്സാരീതികളും മൂലം ക്യാൻസർ ചികിത്സയുടെ ചിലവ് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. വളരെ വൈകി കണ്ടെത്തുന്ന ക്യാൻസറുകൾക്ക് വിലയേറിയ ചികിത്സകൾ നടത്തി 1-2 ആയുസ് കൂട്ടാൻ ശ്രമിക്കുന്ന തീരുമാനം പലപ്പോഴും ഒരു പരാജയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ രോഗിയും ഉറ്റ ബന്ധുക്കളും ഒരു ഉചിതമായ തീരുമാനമെടുത്ത് തൃപ്തികരമായ മരണത്തിന് തയ്യാറെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
2: മാഷാ അല്ലാ, ബാർക്കല്ലാഹു ഫീക്കും. വളരെ വിലയേറിയ ചില മെസ്സേജാണ് ഇന്ന് നുറുങ്ങുകളോട് നമ്മൾ കേട്ടത്. ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, അബ്ദുറൌഫ് അലിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
0: ബോധപൂർവം നമ്മൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ് അസ്മാഉൽ ഹുസ്ന.
2: അതെ, സഹായിക്കുന്നവൻ എന്ന വിഷയത്തിലാണ് ഇന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള നാമത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനിരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അന്നസീർ എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അന്നസീർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ പലയാവർത്തി നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു നാമമാണ്. പലയാവർത്തി അത് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അന്നസീർ എന്ന നാമം അതർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ സഹായിക്കുകയും പ്രതിസന്ധികളിൽ കാവലായി സഹായമായി നിലനിൽക്കുന്നവൻ എന്നും അർത്ഥമുള്ള നാമമാണ് അന്നസീർ എന്ന അള്ളാഹുവിൻ്റെ നാമം. വിശുദ്ധ ഖുർആനിൽ ഫനിഅമൽ മൗല വനിഅമൻ നസീർ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം കാണാൻ സാധിക്കും. എത്ര നല്ല രക്ഷാധികാരിയാണ് അള്ളാഹു, എത്ര നല്ല സഹായിയാണ് അള്ളാഹു എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വഖഫ ബില്ലാഹി വലിയൻ വഖഫ ബില്ലാഹി നസീറ, രക്ഷാധികാരിയായിക്കൊണ്ട് അള്ളാഹു മതി, സഹായിയായിക്കൊണ്ട് അള്ളാഹു മതി എന്നർത്ഥമുള്ള ആയത്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വഖഫ ബി റബ്ബിക ഹാദിയം വ നസീറ, സന്മാർഗം നൽകാൻ, വഴി കാണിച്ചു നൽകാൻ, അതുപോലെ തന്നെ സഹായിയായിക്കൊണ്ട് അള്ളാഹു മതിയാകുന്നവനാണ് എന്നർത്ഥം വരുന്നത് കാണാൻ സാധിക്കും. മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയും വലാ നസീർ, അള്ളാഹു അല്ലാതെ വേറെ ആരാണ് നിങ്ങൾക്ക് രക്ഷാധികാരിയും സഹായിയുമായിട്ടുള്ളവൻ എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നിങ്ങനെ ധാരാളം വചനങ്ങളിൽ അള്ളാഹു സഹായിയാണ്, അള്ളാഹു രക്ഷാധികാരിയാണ്, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തിപ്പെടുത്തുന്നവനാണ്, വിശ്വാസികളെ സഹായിക്കുന്നവനാണ് എന്നിങ്ങനെ അർത്ഥം വരുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു അൻ നസീർ എന്ന് പറയുമ്പോൾ അള്ളാഹു അടിമകളെ സഹായിക്കുന്നവനാണ്. അടിമകളുടെ പ്രയാസങ്ങളിൽ, അടിമകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുന്നതാണ് എന്ന അർത്ഥമാണ് അൻ നസീർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായം മൊത്തത്തിൽ എല്ലാ അടിമകൾക്കുമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക്, വിശ്വാസികൾക്ക് പ്രത്യേകമായി അള്ളാഹു അവൻ്റെ സഹായം നൽകും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, ഇയൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബലക്കും, നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ തീരുമാനിച്ചാൽ, ആ സഹായത്തിനെ അതിജയിക്കാൻ, അതിനെ അതിജയിച്ചുകൊണ്ടൊരു ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വിശ്വാസികളെ സഹായിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, ശത്രുക്കളെ എത്ര കണ്ട് ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി, അവർ എത്ര കണ്ട് പരിശ്രമിച്ചാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായത്തിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശ്വാസികൾക്ക് പ്രത്യേകമായി ചില സഹായങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു നൽകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ലോകത്ത് പ്രചരിപ്പിക്കലാണ്, അള്ളാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വരുന്ന വാക്കുകൾക്ക് പ്രതിരോധം തീർക്കലാണ്, ദീനിൽ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറഞ്ഞുകൊടുക്കലാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിനെ സഹായിക്കലാണ്. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങളെ അള്ളാഹു സഹായിക്കും. അത് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന സഹായമാണ്. അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു പ്രത്യേകമായ ചില സഹായങ്ങൾ നിങ്ങൾക്ക് നൽകും. വയുസബ്ബിത് അഖ്ദാമക്കും, അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. കഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം ഏറ്റെടുത്ത ദൗത്യമാണല്ലോ, അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ സുൽസിലു മത്താ നസറുല്ലാ, അവരുടെ കാൽപാദങ്ങൾ വിറക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ഇനി എപ്പോഴാണ് വന്നെത്തുക എന്ന് അവർ ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരവസ്ഥ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ അവരുടെ അനുചരന്മാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ, അതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ആ നേരിടേണ്ടി വരുന്ന സമയത്ത് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് എങ്കിൽ, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സഹായിക്കും. NRC പോലെയുള്ള വാദങ്ങൾ ഇന്ന് ഉയർന്നു വരികയാണ്. വിശ്വാസികളായ ആളുകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ വയുസബിത്ത് അക്കദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായമുണ്ടാകും, വിശ്വാസികൾക്കുണ്ടാകും എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അന്നസീർ എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു അള്ളാഹുവിൻ്റെ നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ അള്ളാഹു നൽകും എന്നത് തന്നെയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് ദുനിയാവിലും പരലോകത്തും വിശ്വാസികൾക്ക് മാത്രമായി പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നവനാണ് അന്നസീർ ആയ അള്ളാഹു. ഇന്ന ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുന്യ വയോമ യഖൂമുൽ അഷ്ഹാദ്. അള്ളാഹു പറയാണ് അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും വിശ്വാസികളെയും അള്ളാഹു സഹായിക്കും ഈ ദുനിയാവിലും, ഫി ഹയാത്തി ദുന്യ ഈ ദുനിയാവിലും അള്ളാഹു സഹായിക്കും. വയോമ യഖൂമുൽ അഷ്ഹാദ് സാക്ഷിയാകുന്ന ദിവസം, അതായത് അന്തിമ ദിവസത്തിൽ, വിചാരണയുടെ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ സഹായിക്കും എന്ന് പറയുമ്പോൾ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു വിജയം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു സഹായം ലഭിക്കുന്നത് വിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കുമാണ് എന്നത് ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ബാധ്യതയായിക്കൊണ്ട് അള്ളാഹു ഏറ്റെടുത്തതാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ളത് അള്ളാഹു പറയാണ്. വക്കാന ഹഖൻ അലൈന നസ്റുൽ മുക്മിനീൻ. മുക്മിനീങ്ങളെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുത്തതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ സഹോദരൻ ഹാറുൻ നബി അലൈഹിസ്സലാം, അവർ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ആ ഒരു വലിയ ചരിത്രമുണ്ട്. ഫിർഔൻ എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞുകൊടുക്കാൻ മൂസ നബി അലൈഹി സ്വലാമിനോടും ഹാറുൻ നബി അലൈഹി സ്വലാമിനോടും അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. അവർ ഭയന്നു, കാരണം അന റബ്ബുക്കുമുൽ അഅല എന്ന് സ്വയം പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയാണ് ഫിറഔൻ. ആ ഫിറഔനിൻ്റെ മുന്നിൽ ചെന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ല ഫിറഔനെ, നിങ്ങളല്ല റബ്ബ്, അള്ളാഹുവാണ് റബ്ബ്, ലോകത്തെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്ന് ആ ഫിറഔനിൻ്റെ മുമ്പിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ ചെറിയൊരു ഭയം മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മനസ്സിലേക്ക് വന്നപ്പോൾ അള്ളാഹു അവർക്ക് ആശ്വാസമായിക്കൊണ്ട് അള്ളാഹു അന്നസീറാണ് എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനി മഅകുമ അസ്മഉ വ അറ, തീർച്ചയായും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഞാനുണ്ട്, കേൾക്കുന്നവനായിക്കൊണ്ട്, കാണുന്നവനായിക്കൊണ്ട്, നിങ്ങളുടെ പ്രയാസ പ്രതിസന്ധികളിൽ സഹായിക്കാനായി ഞാനുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും അവിടെ സഹായിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏറ്റവും വലിയ ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രം. ബദറിൻ്റെ രംഗം, മൂന്ന് ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെയാണ് ആയുധങ്ങളില്ലാതെ നേരിടേണ്ടി വരുന്നത്. എന്നാൽ എതിർപക്ഷത്ത് ശത്രുക്കൾ സർവായുധ സജ്ജരായിക്കൊണ്ട് എല്ലാവിധ യുദ്ധ സാമഗ്രികളുമായിക്കൊണ്ടാണ് തയ്യാറായി നിൽക്കുന്നത്. മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം, എല്ലാവിധ സജ്ജീകരണങ്ങളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കരങ്ങളുമുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുമുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബലക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച സന്ദർഭം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുമുണ്ട്. ആ ഉത്തരം നൽകിയതിനെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരിക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സഹായം, ബദറിൽ നൽകിയ സഹായം, അവിടെ വലഖദ് നസറക്കുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹു സഹായിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു അന്നസീറൻ, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം. അവിശ്വാസികൾ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം, എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി യുദ്ധത്തിന് തയ്യാറായ സൈന്യത്തിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം നൽകിയെന്നുള്ളതാണ്. ആകാശത്തു നിന്ന് മഴ പെയ്തു, അതുപോലെ തന്നെ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി, വിശ്വാസികൾക്ക് ശുദ്ധിയാകാൻ വെള്ളം നൽകി, അവരുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനുള്ള തരിശു ഭൂമിയാക്കി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നിലയ്ക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, വിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ വന്നാലും ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അന്നസീറായ അല്ലാഹു നമ്മുടെ റബ്ബാണ്. ആ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ തിരിഞ്ഞാലും ശരി, വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നാൽ അല്ലാഹു നമ്മെ സഹായിക്കും. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് വന്നെത്തും, അത് യാതൊരു സംശയവുമില്ല എന്നത് പ്രത്യേകമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏത് പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലും അന്നസീറായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനിൽ ഭരമേൽപ്പിക്കുന്ന, അവനിൽ തവക്കുലേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മാറാനാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അന്നസീറായ അല്ലാഹുവിനെ നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ സഹായം പ്രത്യേകമായി ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: സഹായിക്കുന്നവൻ, വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാൽ ഹുസ്നയിൽ നാം കേട്ട് കഴിഞ്ഞത്.
2: നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കമി, തിരുവനന്തപുരം.
0: ഈ യാത്രയോടെ അവസാനിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഇനി കേൾക്കാൻ പോകുന്നത്
2: കഥ പറയാം.
0: ആ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. ഇന്നത്തെ കഥ എന്താണ്?
2: ഭർത്തൃപിതാവിൻ്റെ മുമ്പിൽ ഖുർആനുമായി എന്ന കഥയാണ് ഇന്ന് അദ്ദേഹം നമ്മോട് പറയുന്നത്. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 20 കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 20. ഭർത്തൃപിതാവിൻ്റെ മുമ്പിൽ ഖുർആനുമായി. ചെറിയാപ്പ പോയാൽ മക്കൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി അസ്വസ്ഥരായി കഴിയുമെന്നതായിരുന്നു സുമയ്യ ഭയപ്പെട്ടിരുന്നത്. മാസം 3 ആവാറായിട്ടും ഇപ്പോൾ അവർ അക്കാര്യം അന്വേഷിക്കുന്നില്ല. അതിന് കാരണം പുതുതായി ലഭിച്ച തീന്മേശയും കസേരകളും തന്നെ. മഗരിബ് നമസ്കാരം കഴിഞ്ഞാൽ രണ്ടുപേരും പുസ്തകങ്ങളുമായി അവിടെയിരിക്കും. ഖുർആൻ ഓതിയ ശേഷമേ മറ്റു വായന തുടങ്ങുകയുള്ളൂ. വായനക്കിടയിൽ അവൾ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ ഇപ്പോഴൊന്നും ചെറിയാപ്പാനെ പറ്റി ചോദിക്കാത്തത്? നിങ്ങൾ ചെറിയാപ്പാനെ മറന്നോ? കാണാനൊന്നും പോതില്ലേ? രണ്ടുപേരും പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി പുഞ്ചിരിച്ചു. മറുപടി ചിരിയിലൊതുക്കിയത് കണ്ടപ്പോൾ സുമയ്യക്ക് സന്തോഷമായി. അത് പക്വത കൈവന്നു എന്നതിൻ്റെ തെളിവായി അവൾ കണക്കാക്കി. ഉമ്മാ, ചെറിയാപ്പാനെങ്ങനെ ഞങ്ങൾ മറക്കുക? ഈ മേശമ്മൽ വെച്ച് ചോദ്യോത്തരങ്ങളും അസൈൻമെൻറ്റും എഴുതുമ്പോഴൊക്കെ ചെറിയാപ്പാനെ ഓർമ്മ വരും. ഞാനും ജാഫർ മോനും ചെറിയാപ്പക്ക് ഹയറും ബർക്കത്തും ഉണ്ടാവാൻ പടച്ചവനോട് പ്രാർത്ഥിക്കലുണ്ട് എന്നും. ഈ മേശയും കസേലകളും തിന്നാനും കുടിക്കാനും മാത്രം ഉപയോഗിച്ചാൽ പോരെന്നും. ഈ മേശയും കസേലകളും തിന്നാനും കുടിക്കാനും മാത്രം ഉപയോഗിച്ചാൽ പോരെന്നും ദുന്യാവിൽക്കും പരലോകത്തേക്കും വേണ്ട കാര്യങ്ങൾ ഇതിന്മേൽ വെച്ച് പഠിക്കുകയും എഴുതുകയും വേണമെന്നുമാണ് ചെറിയാപ്പ ഏൽപ്പിച്ചു പോയത്. റുഷ്ദയുടെ വാക്ക് കേട്ട് സുമയ്യ അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ട് രണ്ടുപേരുടെയും പുറം തലോടി. ഒമാ, ഇത്താത്ത വൽഫജരി മുതൽക്ക് ഖുലഅഊദു ബിറബ്ബിന്നാസ് വരെയുള്ള സൂറത്തുകൾ മുഴുവനും കാണാതെ പഠിച്ചു. ഞാൻ വലാദിയാത്തിയും മുൽക്കും പഠിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് സന്തോഷമായി മക്കളെ. ഇനി ചെറിയാപ്പ വരുമ്പോൾ വലിയ സൂറത്തുകൾ കാണാതെ ഓതിക്കൊടുക്കണം. ചെറിയാപ്പ അടുത്തു തന്നെ വരും. വരണ്ട കാര്യമുണ്ട്. ഇവിടെ ഒരു പറമ്പും വീടും വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ചെറിയാപ്പക്ക്. ഇതൊക്കെ ഇന്നലെ എന്നോട് ഫോണിൽ പറഞ്ഞതാ. ഇനി ഉമ്മയും ബല്ലിമ്മയും വർത്തമാനം പറഞ്ഞോളി, ഞങ്ങൾക്ക് വായിക്കാനുണ്ട്. അവർ പറഞ്ഞു. അത് പറഞ്ഞ റുഷ്ദ പുസ്തകത്തിലേക്ക് മുഖം തിരിച്ചു. സുമയ അടുക്കളയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് ജാഫർ മോനും അങ്ങോട്ട് ചെന്നു. എന്തേ ഇത്താത്തൻ്റെ മാതിരി മോന് വായിക്കണ്ടേ? വേണമ്മാ, ചെറിയാപ്പ അടുത്ത് വരുന്നു കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചെറിയാപ്പാനെ പറ്റി കേൾക്കണമെന്ന് തോന്നി. ഞങ്ങൾക്ക് എന്ത് കളിപ്പാട്ടാ കൊണ്ടുവരാവോ? അതിനെപ്പറ്റി പറഞ്ഞോ എന്തേലും? ഫോണിൽ അതൊന്നും പറഞ്ഞിട്ടില്ല മക്കളെ, പക്ഷേ പോകുമ്പം കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവല്ലോ. ചെറിയാപ്പ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ അത് മറക്കൂല. ജാഫറിന് സമാധാനമായി. അവൻ വായന മുറിയിലേക്ക് തിരിച്ചുപോയി. സുമയ്യ പലഹാരത്തിൻ്റെ മാവ് കൂട്ടാൻ തുടങ്ങി. ചെറിയാപ്പ ഉണ്ടായിരുന്നപ്പോൾ പലഹാരപ്പണി കാര്യമായി നടന്നിരുന്നില്ല. ഇനി അതൊന്ന് സജീവമാക്കണം അവൾക്ക് തോന്നി. അത് തുടരണമെന്ന് ചെറിയാപ്പ നിർദ്ദേശിച്ചതാണ്. തന്നോട് വലിയ സ്നേഹവും സഹായിക്കാൻ പൈസയും ഉണ്ടായിട്ടും താൻ സ്വന്തമായി വല്ലതും സമ്പാദിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബഹുമാനമാണ് അദ്ദേഹത്തോട് തോന്നിയത്. ചെറിയാപ്പ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ കാഴ്ചപ്പാടാണത്. ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ വന്നു. മോളെ, പടച്ചോൻ കൈ തന്നത് വാരി തിന്നാൻ മാത്രമല്ല, പണിയെടുത്ത് ഭക്ഷണം നേടാൻ കൂടിയാ. വീട്ടുവച്ച് തന്നെ വരുമാനമുണ്ടാക്കാൻ പറ്റിയ വഴി പലതും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് പടച്ചോൻ ഇഷ്ടാ. കാലൊച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ജാഫർ മോൻ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. മോനെന്താ വായന നിർത്തി വീണ്ടും വന്നത്? ഒരു കാര്യം ചോദിക്കണമ്മാ. ജീവനുള്ള രണ്ട് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുന്നാ ചെറിയാപ്പ പറഞ്ഞത്. കളിപ്പാട്ടത്തിന് ജീവനുണ്ടാകോ? അതൊന്നും ഉമ്മക്കറിയില്ലെന്നേ. ഇനി ചെറിയാപ്പാൻ്റെ ഫോൺ വരുമ്പോൾ ഞാൻ മോൻ്റെ കൈ തരും, മോനങ്ങ് ചോദിച്ചോളൂ. ജാഫർ വീണ്ടും വായനാ മുറിയിലേക്ക് പോയി. അവൻ്റെ മുഖത്ത് സംതൃപ്തി നിഴലിച്ചിട്ടുണ്ട്. അടുത്ത ഫോൺ വിളിയിൽ അടയ്ക്കാൻ കഴിയാത്ത ഈ സംശയത്തിന് നിവാരണമുണ്ടാകുമല്ലോ എന്ന തോന്നലാണ് സംതൃപ്തിക്ക് കാരണമെന്ന് സുമയ്യക്ക് തോന്നി. നെയ്യപ്പത്തിൻ്റെ മാവ് ശരിയാക്കി അടച്ചു വെച്ച ശേഷം അംഗശുദ്ധി വരുത്തി മക്കളുടെ അടുത്തേക്ക് ചെന്നു. ഉപ്പയും ഉമ്മയും അവരുടെ അടുത്തുണ്ട്. ഇശാബാങ്ക് കൊടുക്കുന്നതുവരെ ഖുർആൻ ഓതണം. അത് ബാപ്പയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അല്പം ഉച്ചത്തിൽ ഓതണമെന്നാണ് അദ്ദേഹം പറയാറ്. ഇടയ്ക്ക് പറയും, സുമയെ ഒന്ന് നിർത്ത്, ഇപ്പം ഓതിയ ആയത്തിറങ്ങിയതിന് ഒരു പശ്ചാത്തലമുണ്ട്. വമൻ യുതഇല്ലാഹ വറസൂല, അല്ലാഹുവേയും ദൂതനെയും അനുസരിച്ചവർ, അല്ലാഹു അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവരുടെ കൂടെയാണ്. അവർ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. നിസാ അധ്യായത്തിലെ ഈ സൂക്തം കേട്ട് സ്വഹാബിമാരും വല്ലാതെ സന്തോഷിച്ചു. അവരിൽ പലരും സങ്കടപ്പെട്ടിരുന്നത് അവർക്ക് സ്വർഗം ലഭിച്ചാൽ പോലും നബിയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ കഴിയില്ലല്ലോ എന്നതിനാലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തും തങ്ങൾ മറ്റൊരിടത്തുമായിരിക്കുമല്ലോ എന്നായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അല്ലാഹു ഈ സൂക്തത്തിലൂടെ സന്തോഷവാർത്ത അറിയിച്ചത്. അല്ലാഹുവേയും റസൂലിനെയും അനുസരിച്ചവർ റസൂൽ വസിക്കുന്ന അതേ സ്ഥാനത്ത് എത്തിച്ചേരാം, നല്ല കൂട്ടുകാരായി അവിടെ കഴിയാമെന്ന സന്തോഷവാർത്ത. ഖുർആനുമായി മരുമകൾ തൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ അഹമ്മദലിക്ക് പറഞ്ഞു, സുമി ഈണത്തിൽ ഓത്, ഭംഗിയായി ഖുർആൻ ഓതുന്നിടത്ത് മലക്കുകൾ ഇറങ്ങും. സുമയ്യ വിശുദ്ധ ഖുർആൻ തുറന്ന് ഓതി തുടങ്ങി.
0: മാഷാല്ലാ, കഥ കേട്ട് കേട്ട് നമ്മൾ വ്യത്യസ്തമായ തലക്കെട്ടിലുള്ള ഓരോ കഥകളും ഓരോ ദിവസവും ഈ റേഡിയോ വോയിസിൻ്റെ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത് അബ്ദുസലാം വീട്ടി അവതരിപ്പിച്ച ബർത്തു പിതാവിൻ്റെ മുമ്പിൽ ഖുർആനുമായി എന്ന തലക്കെട്ടിലുള്ള ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൻ്റെ ഭാഗം 20.
2: ഇനി നാം ഒരു യാത്രയിലേക്ക് പോവുകയാണ്, ആൻഡമാനിലേക്കൊരു യാത്ര.
0: അത് കപ്പലിലാണോ വിമാനത്തിലാണോ?
2: കപ്പലായിക്കോട്ടല്ലേ,
0: ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു യാത്ര തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് ഈ ലക്ഷദ്വീപ്. ആൻഡമാൻ
2: നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ്.
0: നിങ്ങൾ പോയിട്ടുണ്ടോ?
2: ഞാൻ എന്തിനു പോണം, അതിനല്ലേ ദൃശ്യം.
0: അപ്പോ നമ്മൾ പോകാതെ തന്നെ അങ്ങോട്ട് നമ്മൾ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണോ ദൃശ്യം?
2: അതെ,
0: ദൃശ്യത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. ഇന്ന് നമ്മെ യാത്ര നയിക്കുന്ന കപ്പിത്താന്മാരെ ഇബിനു അലി അടത്തനാട്ടുകരയും ഹനീഫ വണ്ടൂരുമാണ്. ആൻഡമാനിലേക്കൊന്ന് പോയി വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാബാദ്. പീസ് റേഡിയോ ദൃശ്യത്തിലേക്ക് സ്വാഗതം. പീസ് റേഡിയോ ദൃശ്യത്തിൽ യാത്രാ വിവരണങ്ങളുമായി ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കൂടെ മറ്റൊരു യാത്രാ വിവരണവുമായി എടത്തനാട്ടുകാര സ്വദേശിയായ ജി എസ് ടി വകുപ്പിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മുഹമ്മദ് അലി എടത്തനാട്ടുകാരയാണ് നമ്മുടെ കൂടെയുള്ളത്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ അറിയാം. ഇബിനു അലി എടത്തനാട്ടുകര എന്ന് പറഞ്ഞാൽ ഏവർക്കും സുപരിചിതനാണ്. അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ധാരാളം യാത്രകൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അക്ഷരദീപം മാസികയിലും നേർപ്പദം വാരികയിലുമെല്ലാം പലപ്പോഴായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൂടെയുള്ള താങ്കളുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് നമുക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ യാത്രയെക്കുറിച്ച് ഒന്ന് താങ്കൾ അതിലേക്കൊന്ന് കടന്നു വന്നാൽ നമുക്കൊരു ഉപകാരപ്പെടും.
5: അസ്സലാമു അലൈക്കും. യാത്രകൾ എപ്പോഴും രസകരമാണ്. അത് കടലിലായാലും കരയിലായാലും വിമാനത്തിലായാലും എല്ലാം രസകരമാണ്. ആന്തമാനിലേക്കുള്ള യാത്ര വളരെ പെട്ടെന്ന് ഉണ്ടായ ഒന്നാണ്. ലക്ഷദ്വീപിലേക്കോ അല്ലെങ്കിൽ ആന്തമാനിലേക്കോ പോകണമെന്ന് കുറേ കാലങ്ങളായിട്ടുള്ളൊരു മോഹമാണ്. ഞങ്ങൾ 6 കൂട്ടുകാർ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്.
2: ഈ ആന്തമാൻ കേന്ദ്രഭരണ പ്രദേശമാണല്ലോ അല്ലേ? ലക്ഷദ്വീപ് പോലെയാണോ അവിടേക്കുള്ള യാത്ര? അതായത് ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ, പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, അവിടെയുള്ള ഒരാൾ, അപ്പോൾ ലക്ഷദ്വീപിൽ സ്ഥിരതാമസമുള്ള അവിടുത്തെ ഒരു വ്യക്തിയുടെ അഡ്രസ്സിലോ അല്ലെങ്കിൽ അയാളുടെ റെക്കമെൻഡിലോ ഒക്കെ എന്ത് ചെയ്യണം, നമുക്കിവിടുന്ന് അങ്ങോട്ട് പ്രവേശനമുള്ളൂ എന്ന് കേൾക്കാം. അങ്ങനെയാണോ ശരിക്കും ആൻഡമാനിലും ആ ഒരു രൂപമാണോ ഉള്ളത്?
5: തീർച്ചയായും അല്ല. ആൻഡമാനിലേക്ക് പോകാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, നമുക്ക് ഫോട്ടോയുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് മാത്രം മതി.
2: അത്ര സിമ്പിളാണ് അവിടേക്കുള്ള യാത്ര?
5: സിമ്പിളാണ്.
2: അത് ശരി. പലപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ വലിയ പ്രയാസമാണ്, ചില ആളുകളൊക്കെ മടക്കി ഇങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചതായിട്ടൊക്കെ പലപ്പോഴും അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൻഡമാനിലേക്ക് നമുക്ക് പോകാം അല്ലേ? അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ കയറി പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ്.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ഈ ആന്തമാനിലേക്കുള്ള യാത്രയും ലക്ഷദ്വീപും ഒക്കെ സ്വപ്നമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. എന്താണ് അവിടെ ഈ ആന്തമാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു?
5: വിദേശ രാജ്യങ്ങളിലേക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ മഞ്ഞ്, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. കാശ്മീരിൽ പോയിട്ടുണ്ട്, ടൗണുകളിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, മെട്രോപൊളിറ്റൻ തിരക്കും ബഹളമൊക്കെ ഉള്ള അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ദ്വീപിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ്വീപിലൊന്ന് പോകണം എന്നുള്ളൊരു മോഹം കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു. അത് അൽഹംദുലില്ലാ സാക്ഷാത്കരിച്ചു.
2: ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുമ്പോൾ പിന്നെ ധാരാളം കണക്കിന് ദ്വീപുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ താമസക്കാര് അല്ലെങ്കിൽ ജനങ്ങൾ, മനുഷ്യന്മാർ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് കേട്ടു. അങ്ങനെയാണോ ശരിക്കും? അതോ
5: 570 പരം ദ്വീപുകളുണ്ട്. ഒരു ദ്വീപ സമൂഹമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അതിൽ 38 ദ്വീപുകളിലെ താമസിക്കാനുള്ള അനുമതിയുള്ളൂ. 15 ദ്വീപിലേക്ക് കൂടി താമസിക്കാനുള്ള അനുവാദം കൊടുത്തു. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നു എന്നാണ് അറിഞ്ഞത്.
2: അപ്പോൾ ആൻഡമാനിലേക്കുള്ള ഈ യാത്ര സത്യത്തിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? അത് കപ്പൽ മാർഗം അതല്ലെങ്കിൽ വിമാനം, അങ്ങനെയൊക്കെയാണല്ലോ. അധികവും കപ്പൽ യാത്ര ആണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, ഏത് വഴിയായിരുന്നു?
5: ഞങ്ങൾ 6 കൂട്ടുകാരാണ് യാത്ര ചെയ്തത്. യഥാർത്ഥത്തിൽ 7 ആളുണ്ടായിരുന്നു. ഒരാളുടെ ഉമ്മ മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹം യാത്ര ക്യാൻസൽ ചെയ്തു. എപ്പോഴും ഞങ്ങൾ വൈകുന്നേരം മൈരിബിന് കൂടുന്ന ഒരു കൂട്ടുണ്ട്.
2: ചങ്ക്സാണ്?
5: അതെ അതെ അതെ. മൈരിബ് പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അത് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു ഞങ്ങളൊരു സ്ഥിര ഒരു കേന്ദ്രമുണ്ട്.
2: നിങ്ങൾ 7 പേര്?
5: 7 പേരല്ല, ഫുൾ ടീമാണെങ്കിലും 12 പേരൊക്കെ ഉണ്ടാവും. 2 പേര് വിദേശത്താണ്. അതേപോലെ യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. പോവല്ലേ എന്ന് ചോദിച്ചാൽ റെഡി എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പോകാനുള്ള ഒരു 4 ആൾ എപ്പോഴും റെഡി ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു അന്തമാൻ എന്നുള്ളത്. അങ്ങനെ അത് 7 പേര് ബുക്ക് ചെയ്തു, 6 പേര് യാത്ര ചെയ്തു. അത് സിമ്പിളായിട്ട് പിന്നെ ട്രാവൽ ഏജന്റിനെ വിളിച്ച് ടിക്കറ്റ് റേറ്റ് ചോദിച്ചു, വിമാനത്തിന്റെ റേറ്റ് ചോദിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു ഓഫർ റേറ്റിലാണ് കിട്ടിയത്. 13,000 രൂപയ്ക്ക് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ചെന്നൈ വഴി പോർട്ടബിൾ എയറിലേക്കും തിരിച്ചും ഒരാൾക്ക് 13,000
2: വന്നുള്ളൂ. അതെ,
5: അതൊരു ഞെട്ടിപ്പിക്കുന്ന റേറ്റ് ആണെന്നാണ്
2: ഓഫർ
5: പിന്നീട് അറിഞ്ഞത്. അത് നമ്മള് ആധാർ കാർഡ് കൊടുക്കുന്നു, സാധാരണ ഡൊമസ്റ്റിക് വിമാനത്താ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ അത് ഇന്റർനാഷണൽ ആണെങ്കിൽ കുറച്ച് 3 മണിക്കൂറൊക്കെ നേരത്തെ ചെല്ലണം എയർപോർട്ടിൽ, ഇത് അത്ര ആവശ്യമില്ല. 2 മണിക്കൂർ ഒക്കെയാണ് പറയുന്നത്, 1 മണിക്കൂർ ഒക്കെ മതി പോകുന്നു.
6: എത്ര മണിക്കൂർ യാത്രയാണ്?
5: ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ചെന്നൈയിലേക്കാണ്,
6: അങ്ങനെ
5: അങ്ങനെ അതിന് കണക്ഷനാണ്. അപ്പോൾ ആദ്യം ഒരു 1.5 മണിക്കൂർ ഒക്കെ എടുത്തു, അതിനുശേഷം ഒരു 2-2.5 മണിക്കൂർ, പിന്നീട് ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക്.
6: ശരിക്കും ഒരു ദിവസത്തിന്റെ പകുതി അല്ലേ ഒരു യാത്ര മതി. കപ്പലിലാണെങ്കിൽ അതിലേറെ ദിവസങ്ങൾ വരില്ലേ?
5: അതെ, കപ്പലില് നമ്മള് അന്തമാൻ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലുള്ളത് കപ്പൽ യാത്രയാണ്.
6: അതെ,
5: പക്ഷെ കപ്പൽ യാത്ര കുറച്ച് ഭീകരമാണെന്നാണ് കേട്ടത്. കപ്പലിലെ സമയം കൂടുതലെടുക്കും, 3 രാത്രിയും 4 പകലും എടുക്കും എന്നാണ്.
6: ശരിക്കും 4 ദിവസം എടുക്കും?
5: 4 ദിവസം എടുക്കും, അത് 1 വേ. പിന്നെ ഇപ്പൊ കപ്പലുകളുടെ എണ്ണം കുറവാണ്, സാധാരണക്കാർ പോലും വിമാനയാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം സമയത്തിന്റെ പ്രശ്നം. 4 ദിവസം
6: എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടോ? ആഴ്ചയിലോ?
5: വിമാനം എല്ലാ ദിവസവും.
6: എല്ലാ ദിവസവും?
5: എല്ലാ ദിവസവും ഉണ്ടെന്നാണ്.
6: അപ്പൊ അത്രയും യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും
5: ഉണ്ട്. പക്ഷെ ഡയറക്റ്റ് അല്ല, ചെന്നൈയിലേക്കും മറ്റുമൊക്കെയാണുള്ളത് നമുക്ക്.
6: അല്ല, എന്നിരുന്നാലും ആന്തമാനിലേക്ക് എന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
5: ഇഷ്ടംപോലെ
6: അവിടെ.
5: ആന്തമാന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയറിൽ ഒരു വിമാനത്താവളമുണ്ട്. നമ്മുടെ കാലിക്കറ്റ് അതേപോലെ വലിയ വിമാനത്താവളങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറുതാ നമുക്ക് തോന്നും. സൗകര്യങ്ങളൊക്കെ താരതമ്യേന കുറവാണ്.
6: ദ്വീപിൽ ഒതുങ്ങിയിട്ടുള്ള,
5: പക്ഷെ അത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനമൊക്കെ നടന്നു വരുന്നു, അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഗംഭീരമാവും
6: തീർച്ചയായിട്ടും. അപ്പോ കപ്പൽ യാത്രയെ കുറിച്ച് നമ്മൾ ആന്തമാൻ അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്നൊക്കെ ദ്വീപുകളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും കപ്പൽ അല്ലെ കടലിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ്. അതിലെ പലപ്പോഴും അതിലെ കടലിനും അകത്തുള്ള പ്രശ്നങ്ങളും രാത്രിയും ഒക്കെ ഉള്ളതൊക്കെ പലപ്പോഴും വായിച്ചും അല്ലാതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വിമാനയാത്ര എന്ന് പറയുമ്പോൾ വളരെ സൗകര്യപ്രദമാണ് ആ വിഷയത്തിൽ.
5: സമയലാഭമാണ്,
6: സമയലാഭമാണ്. ഇപ്പോൾ നമ്മൾ ആന്തമാൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അവരെ നാട് കടത്തിയ ഒരു നാട് എന്ന നിലക്കാണ് നമ്മളതിനെ അറിഞ്ഞു വരുന്നത്. സത്യത്തിൽ എന്താണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അല്ലെ? അങ്ങനെയല്ലേ ഇപ്പം ആന്തമാൻ? കുറെ കാടും മേടും അങ്ങനെയാണോ? അതെന്താണ് സത്യത്തിൽ, അതൊന്ന് പറയാൻ പറ്റുമോ?
5: ആന്തമാൻ എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, ഒരുപാട് ദ്വീപുകളുണ്ട്, വളരെ കുറച്ച് ദ്വീപുകളിലെ താമസിക്കാനുള്ള സൗകര്യങ്ങളുള്ളൂ. പിന്നെ നാട് കടത്തപ്പെട്ട ഒരു പ്രദേശമാണ് അത്. സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത 1921 മാപ്പിള ലഹള കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകളെ അങ്ങോട്ട് നാട് കടത്തിയിട്ടുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നത് അതിനു മുമ്പും നാട് കടത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ശരിക്ക് ബ്രിട്ടീഷുകാര് ആൾക്കാരെ കൊല്ലാതെ കൊല്ലുക എന്ന് പറയില്ലേ, അതേപോലെ ഒരു ശിക്ഷയായിരുന്നു. കാരണം
6: ഒരു സൗകര്യമായ ഒരു ശിക്ഷാവിധി,
5: ഭക്ഷണവും താമസം ഒന്നും കിട്ടാതെ അവർ സ്വയം മരിച്ചുകൊള്ളട്ടുള്ള രൂപത്തിലുള്ള ഒരു ശിക്ഷയാണ്. നാട്ടിൽ നിന്നും അവനവന്റെ ബന്ധുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒക്കെ പറിച്ച് വേറൊരു ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അവിടെ വീടില്ല, ആൾക്കാരില്ല, ഭക്ഷണമില്ല, കൃഷിയില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക്. അതാണ് ശരിക്കും ആ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നത്. ഇപ്പോഴ് ആളുകൾ താമസമുണ്ട്. എന്നാലും ഇപ്പം നമ്മുടെ കേരളത്തിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 കൊല്ലം മുമ്പുള്ള കേരളം എങ്ങനെയാണ്, ആ ഒരു അവസ്ഥയാണ് നമുക്ക് മൊത്തത്തിൽ ആന്തമാനെ കുറിച്ച് തോന്നിയത്.
6: കേരളത്തിന്റെ അതേ പ്രതീതിയാണ്,
5: കാലാവസ്ഥ കേരളത്തിന്റെ അതേ
6: കാലാവസ്ഥ കേരളത്തിന്റെ
5: കേരളത്തിന്റെ അതേ കാലാവസ്ഥയാണ്. ഞങ്ങൾ 2023 ജൂലൈയിലാണ് പോയത്. അന്ന് ഇവിടെയൊക്കെ മഴ പെയ്യുന്ന ഒരു കാലമാണ്, അവിടെയും മഴ പെയ്യുന്നു, കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളൂ. പിന്നെ ആകാശമൊക്കെ എപ്പോഴും മേഘാവൃതമായത് കാരണം ചൂട് നമുക്ക് കുറച്ച് കൂടുതൽ തോന്നിയിരുന്നു. പിന്നെ അതുപോലെ സൈക്ലോണിന്റെയൊക്കെ ഈ കൊടുങ്കാറ്റിന്റെയൊക്കെ ചില ഇടക്കിടക്കുള്ള അറിയിപ്പുകൾ വരും. അപ്പോൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കടലിൽ ബോട്ടുകൾ ഇറങ്ങരുതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊരു ഒരു ബന്ദ് പോലെയാണ്, അത് കടലിലുള്ള യാത്ര നടക്കില്ല. അപ്പോൾ അത് കരയിലൂടെയൊക്കെയുള്ള യാത്രകളാണ് അപ്പോൾ നടത്താറുള്ളത്.
6: പിന്നെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം, ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ കേരളീയ 10 വർഷം മുമ്പത്തെ കേരളം പോലെ എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ അവിടുത്തെ ഭക്ഷണ രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ശരിക്ക്? നമ്മളിവിടുത്തെ അതേപോലെയുള്ള, നമ്മളിപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ വൈവിധ്യമാർന്ന ഭക്ഷണ രീതികളാണല്ലോ ഉള്ളത്, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് സത്യത്തിൽ അവിടെ.
5: ചപ്പാത്തി കമ്പനിയൊക്കെ ഉണ്ടോ നിങ്ങൾ ചോദിക്കുന്നത്, ഷവർമയും മറ്റുമൊക്കെ?
6: അതെ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കേരളത്തിന് സത്യത്തിൽ ഭക്ഷണമല്ലല്ലോ, ഒക്കെ വിദേശത്ത് നിന്ന് വന്ന അല്ലെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനത്ത് വന്ന ഭക്ഷണ രീതികളാണുള്ളത് എന്നതുപോലെയാണോ എന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ചെന്നാൽ വിദേശികൾക്ക് എന്താണ് ഭക്ഷണത്തിൻ്റെ ഒരു അവസ്ഥ, അവിടുത്തെ താമസം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് ടൂർ പോയാൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ കേരളീയ ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോവും, നല്ല താമസിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന്. അങ്ങനെ ആണ് അധികം ആളുകളും. പക്ഷെ ശരിക്ക് ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ആ നാടിൻ്റെ സംസ്കാരം, അവിടുത്തെ ഭക്ഷണരീതി അതൊക്കെ അറിയാമെന്നുള്ളത് മറ്റൊരു മാർഗമാണ്. യാത്ര എന്ന് പറയുമ്പോൾ അതാണല്ലോ യാത്രാനുഭവം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ യാത്രകളാണ് മനുഷ്യനെ പലതിനെയും മാറ്റിമറിച്ചത്, വലിയൊരു ഇതാണ്. ഇവിടത്തെ പോലെ തന്നെ അവിടെ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അറിയാനൊരു കൗതുകം. അപ്പോൾ
5: ഞങ്ങള് ആറുപേരും പോർട്ട്ബ്ലെയറിൽ വിമാനം ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് ആളുകളുടെ ബന്ധുക്കൾ ആൻഡമാനിലുണ്ടായിരുന്നു. അതിൽ ഒരാൾ മൈദുക്ക ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹോട്ടൽ കച്ചവടക്കാരനാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്ത് പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെയാണ് ഇറങ്ങിയത്. സത്യത്തിൽ നമ്മളെ നാട്ടിലെ ഒരു തട്ടുകടയില്ലേ, അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടുതലുള്ളൊരു സ്ഥാപനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഒരു പ്രദേശം, അതേപോലെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഉള്ളൊരു ഹോട്ടലിൻ്റെ അവസ്ഥയാണത്. അങ്ങനെ ആ രൂപത്തിലൊരു മൂന്നാലെണ്ണം ഒരു തട്ടുകടയുടെ കുറച്ചൊരു നല്ല രൂപത്തിലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഭക്ഷണം രുചികരമാണ്, ഞങ്ങൾക്ക് അവിടുന്ന് പൂരിയും ഇഡലിയും ഒക്കെ കിട്ടി. അപ്പം മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം വലിയ പ്രശ്നമല്ല, കേരളത്തിലെ സെയിം ഫുഡ് കിട്ടും. പിന്നെ മീൻ കമ്പക്കാർക്ക് ഒരു ചാകരയാണെന്ന് പറയാം, നല്ല മീന് കിട്ടും,
6: വളരെ ഫ്രഷ്,
5: വളരെ ഫ്രഷ് ആയിട്ടുള്ള മീന് കിട്ടും. എനിക്ക് മീൻ ഇഷ്ടമാണ്, അത്ര വലിയൊരു പ്രേമിയൊന്നുമല്ല. പക്ഷെ ഞാൻ അവിടെ ഒരു ആറേഴ് ദിവസം കൊണ്ട് മീനിൻ്റെ ഒരു ആളായി മാറി. നല്ല ഫ്രഷായിട്ടുള്ള മീൻ, നല്ല ടേസ്റ്റാണ്, അത് കിട്ടും. താരതമ്യേന വില കുറവാണ്, സൈസൊക്കെ കാണുമ്പോൾ വില കുറവാണ്. പിന്നെ അവിടുത്തെ മറ്റുള്ള രീതികളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കടകൾ, അതേപോലെ നാല് നിലയിൽ മൂന്ന് നിലയിൽ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, മൂന്നാണോ നാലും സംശയമുണ്ട്, കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അവിടെ അനുമതിയില്ല.
6: നമ്മുടെ ഇവിടെ കാറ്റഗറി ഉള്ള പോലെ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ തീരെയില്ല.
5: അത് ഭൂമി കുലുക്കമുണ്ടാകുന്ന സ്ഥലമാണ്, അതേപോലെ കാറ്റും അതിൻ്റെയൊക്കെ ഭീഷണിയൊക്കെ നോക്കിയിട്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സംഗതിയുണ്ട്. അതേപോലെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്, കോടികളാണ് പറയുന്നത്, അതായത് സെന്റിനൊക്കെ പിന്നെ ലക്ഷങ്ങളാണ് പറയുന്നത്.
6: അങ്ങനെ പറഞ്ഞിട്ടും ആളുകൾ
5: നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വാങ്ങുന്നവർ വളരെ താരതമ്യേന കുറവാണ്, പക്ഷെ ജനസംഖ്യ കുറവാണ്. അതാണ് ഒരു പരിമിതി എന്നുള്ളത്. പിന്നെ പോർട്ട്ബ്ലെയറിന്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ ഒരു സാധാരണ ചെറിയ നഗരം ഉണ്ടല്ലോ, ഒരു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് എന്നൊക്കെ പറയുന്ന, അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു മൂന്നിലൊന്നൊക്കെ എത്ര ഉണ്ടാവും, അത്രേ ഈ പോർട്ട്ബ്ലെയറൊക്കെ ഉള്ളൂ. ഞങ്ങള് ചെന്നപ്പോഴും മൊയ്തുക്ക ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഞങ്ങളെ, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഹോട്ടൽ കച്ചവടം ഉള്ളത്, അവിടെ ഞങ്ങൾ ബാഗുകളൊക്കെ ഇറക്കി. ബാഗേജ് ഒക്കെ വളരെ കുറവുണ്ടല്ലോ, ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ലഗേജ് ഒന്നും ഞങ്ങൾ വെറുക്കൊണ്ടിരുന്നില്ല. ഹോട്ടലിൽ ഇറക്കി ഞങ്ങളെ ഇരുത്തി, ഒരു സ്കൂട്ടറിൽ കറങ്ങി അടുത്ത് പോയിട്ടൊരു ഹോട്ടലും ഞങ്ങൾക്ക് റൂമൊക്കെ സജ്ജാക്കി. അപ്പം അതുകൊണ്ട് താമസം, അന്ന് തൊട്ട് തന്നെ താമസം വളരെ ക്ലിയർ ആയിരുന്നു. ഒരു മില്ലൻ ഹോട്ടൽ മലയാളികളുടെയാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികളുടെയാണല്ലോ സമീപിക്കുക. അത് തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു, എ സി ഒക്കെ ഉള്ള ഒരു ചെറിയ സൗകര്യമുള്ള റൂം, അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്.
6: അപ്പം നിങ്ങൾ ഒരു ടൂർ ഓപ്പറേറ്റർ ഒരു കെയർ ഓഫിലാണോ ശരിക്കും പോയത്? അല്ല,
5: തീർച്ചയായും അല്ല. അങ്ങനെ ഒരു ഓപ്പറേറ്ററുടെ സഹായം
6: ആവശ്യം വേണ്ടി
5: വരും, അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അത് തീരെ വേണ്ടിയിരുന്നില്ല.
6: അല്ലാത്തവർക്ക് വേണ്ടി വരുമോ?
5: നിർബന്ധമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്.
6: ആർക്കും ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റാവുന്ന,
5: പോയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നമ്മളോട് ഇറങ്ങിയാല്.
6: ഭാഷ ഏതാ? നമ്മുടെ മലയാളം തന്നെയാണ്.
5: മലയാളികള് ധാരാളം ഉണ്ട്, അതുകൊണ്ട് മലയാളം
6: ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല.
5: അവര് പറയുന്നത് മിനി ഇന്ത്യ എന്നാണ്.
6: മിനി ഹിന്ദി,
5: ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് അന്തമാൻ എന്നാണ്. അതായത് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾ അവിടെ ഉണ്ട്. നമുക്ക് മലയാളികൾ ഉള്ളതുകൊണ്ട് നമ്മൾ മലയാളികൾ കൂടുതൽ ബന്ധപ്പെടും, മലയാളി ഹോട്ടലുകൾ, അതേപോലെ മലയാളികളുടെ ലോഡ്ജുകൾ. പിന്നെ ഹിന്ദി ഒരുവിധം എല്ലാവർക്കും അറിയും, അവർ സംസാരിക്കുന്ന അവരുടെ ലോക്കൽ ലാംഗ്വേജ് എന്തൊക്കെ വേറെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഗതിയാണ്.
6: പിന്നെ ഈ ലക്ഷദ്വീപിൽ അതേപോലത്തെ ഒരു ഒരു സംസാരം പറയാറുണ്ട്, അവർക്കൊരു മലയാളം ഒരു സങ്കരമായിട്ട് പറയുന്ന ഒരു,
5: നമുക്ക് കേൾക്കുമ്പോൾ ഹിന്ദിയും തോന്നും, പക്ഷെ അവരുടെ
6: ഹിന്ദി അല്ല.
5: ഹിന്ദി നമ്മൾ കേൾക്കുന്ന, സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഉള്ള സമയത്ത് അവർ ഹിന്ദിയൊക്കെ സംസാരിക്കും, പക്ഷെ അവരുടേതായിട്ടുള്ള വേറെ എന്തൊക്കെ ഒരു മിക്സ്ഡ് ലാംഗ്വേജ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല.
6: ഈ ചില മലയാളം പോലെ പാട്ട് ചില മലയാളം പാട്ടുകൾ ഉണ്ട്, ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ മലയാള പാട്ട് പോലെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മലയാളം അല്ലാന്ന് തോന്നുള്ളൂ, കാരണം മലയാളികളാണല്ലോ അവിടെ സ്വാഭാവികമായി.
5: ട്യൂണ് അതായിരിക്കും.
6: അതെ, ട്യൂണും ഏകദേശം തോന്നും. നമ്മള് അകന്ന് വിദൂരത്തിന് കേൾക്കുമ്പോൾ ആ മലയാള പാട്ടാന്ന് തോന്നും, പക്ഷെ മലയാളം അല്ല അത് എന്നതുപോലെ ആണെന്ന് ഞാൻ വിചാരിച്ചു പോയത് അങ്ങനെയാണ്. കാരണം മലയാളികളുണ്ട്, നാട് കടത്തപ്പെട്ടവർ ഏകദേശം കേരളീയരാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
5: ഈ മലയാളികളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് കടത്തപ്പെട്ടവരാണ് അവർ. അവർ പിന്നീട് സ്വതന്ത്രരാക്കി, അവർക്ക് മിക്കവാറും ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെയുള്ള അവിടെ നിൽക്കുന്ന ആളുകൾക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ സർക്കാർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നില്ല അവിടെ നിന്ന ആളുകൾക്കൊക്കെ മിക്കവാറും ജോലി, സർക്കാർ ജോലികൾ കിട്ടി. അത് തമാശയിൽ പറയൽ പിടിച്ചുകൊണ്ട് ജോലി കൊടുത്തു എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ അവിടെ നിന്ന ആളുകൾക്ക്
6: ജോലി,
5: അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ആൾക്കാർക്കൊക്കെ ജോലി ചെയ്തു. അവരുടെ അടുത്ത തലമുറയും എന്ത് ചെയ്തു, പഠിച്ചിട്ടൊക്കെ ജോലി നേടി. അപ്പോൾ സാമ്പത്തികമായി നമ്മുടെ മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്രശ്നം അവിടെ ഇല്ല എന്ന് പറയാം.
6: സംസ്കാരം,
5: സംസ്കാരം എല്ലാതും ഉണ്ട്. പൊതുവെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്, കേസുകൾ വളരെ കുറവാണ്. ഞങ്ങളുടെ കൂടെ ഒരു
6: പോലീസ് സ്റ്റേഷനും ജയിലൊക്കെ ഉണ്ടാവും,
5: അതൊക്കെ പണ്ടത്തതുണ്ട് പുതിയതുണ്ട്. അതിൽ കേരളത്തിലൊരു കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു എസ് ഐ ഞങ്ങളുടെ കൂടെ കുറെ സമയം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റേറ്റിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുമ്പോൾ അയാളൊരു പ്രഷർ നമുക്കറിയാലോ. ശൃംഗേരി ഞങ്ങളെ കൂടെ കുറേ സമയം വന്നു, ഫോണൊക്കെ അപൂർവമായിട്ടൊക്കെ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അത്, അപ്പോൾ പറഞ്ഞത് ക്രൈം മൊത്തത്തിൽ കുറവാണ്, അടുത്ത കാലത്തൊക്കെ കുറേശെങ്കിലും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഉള്ളൊരു രൂപത്തിലൊന്നും കാണണ്ട, പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്.
6: അതെ, നിലനിർത്തട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.
5: അതെ,
6: പിന്നെ അവിടെ കൃഷി, അതുപോലെ അവിടുത്തെ വരുമാന മാർഗം അതൊക്കെ എന്താ, കൃഷി ഉണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാന മാർഗമാണോ? ആ നാടിനും പൊതുവെ എന്താണുള്ളത്, കച്ചവടം അങ്ങനെ എന്താണ്?
5: ടൂറിസമാണ് അവരുടെ വരുമാന മാർഗങ്ങൾ പ്രധാനം എന്നാണ് കേട്ടത്. കൃഷി നമുക്ക് അങ്ങനെ പ്രകടമായിട്ട്
6: ഒന്നുമില്ല,
5: കണ്ടില്ല എന്നുള്ളതാണ് സത്യം.
6: വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ?
5: വീടുകൾ
6: പച്ചക്കറി,
5: അടുക്കള മുറ്റത്ത് എന്നൊക്കെ പറഞ്ഞ ഈ വാഴയും ബാക്കിയുള്ളതൊക്കെ വളരെ കുറവാണ് കണ്ടത്. പക്ഷെ തെങ്ങ് ധാരാളം ഉണ്ട്. തെങ്ങ് നമ്മൾ കണ്ടാൽ അതിശയിച്ചു പോകും, നല്ല ഉയരമുള്ള പഴയ മട്ടത്തിലുള്ള പിന്നെ തെങ്ങുകളാണ് കൂടുതൽ. പക്ഷെ തേങ്ങയുടെ കായ്ഭാരം, കായ്ഫലം കണ്ട നമ്മൾ ഞെട്ടിപ്പോവും. ഞങ്ങളുടെ അടുത്തൊരാൾ പറഞ്ഞത്, അതിൻ്റെ ഒരു ഓണർ ഒരാൾ പറഞ്ഞത്, ആ തെങ്ങിന് അയാളുടെ വാപ്പാൻ്റെയൊക്കെ പ്രായം ഉണ്ടാവും, പക്ഷെ ഇതുവരെ അതിൻ്റെ തെങ്ങിൻ്റെ ചുവടൊന്ന് തുരക്കുകയോ അല്ലെങ്കിൽ വളം ഇടുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ കായ ഒരു പ്രശ്നമേ അല്ല, പക്ഷെ വേറെ
6: നല്ല ഫലപുഷ്ടിയായിട്ടുള്ള
5: ഗംഭീരമായ കായ്ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തെങ്ങിലൊന്നും അവരങ്ങനെ ആൾക്കാരെ കയറ്റി തേങ്ങ ഇടലൊന്നുമില്ല, അതങ്ങനെ വീണ് കിടക്കും, എപ്പോഴെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. ബിൽഡിങ്ങുകളൊക്കെ മരത്തിൻ്റെയും ഷെഡൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പം ഈ തകര ഷെഡിൻ്റെ മുകളിലൊക്കെ തേങ്ങ വീണ് അങ്ങനെ കിടക്കുന്നത് കാണും.
6: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചു. എന്നിരുന്നാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടർഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ദൃശ്യത്തിൽ നാം ഇതുവരെ കേട്ടത് ആൻഡമാനിലേക്കുള്ള യാത്രയുടെ യാത്രാ വിവരണമാണ്. ഇബിനു അലി എടത്താണ്ടകരയും ഹനീഫ വണ്ടൂർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിൽ കൂടെ ചേർന്നത്. റേഡിയോ വൈബ്സിൽ അടുത്തതായി നമ്മൾ സുബദം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ അവരോട് തീർച്ചയായും വിശ്വാസിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ആ മയ്യത്ത് കുളിപ്പിക്കുക, കഫം ചെയ്യുക, മറവ് ചെയ്യുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ധാരാളം കാര്യങ്ങൾ രോഗിയായിരിക്കുന്ന അവസ്ഥയിലും ഒരു വിശ്വാസിക്ക് ചെയ്യാനുണ്ട്. അതോടൊപ്പം മരണപ്പെട്ട് എന്ന വാർത്ത കേട്ടു അല്ലെങ്കിൽ മരണപ്പെട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നിർവഹിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഒരു സമൂഹത്തിൽ ആരും നിർവഹിക്കുന്നില്ല എങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ കുറ്റക്കാരാകും. എന്നാൽ ഈ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക എന്ന കർമ്മങ്ങളൊക്കെ ആരെങ്കിലും നിർവഹിച്ചാൽ അവരെല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും. അങ്ങനെയുള്ള ബാധ്യതയാണ്.
8: എന്നാൽ ഈ നിർവഹിക്കുന്ന ആളുകൾക്കൊക്കെ അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മയ്യത്ത് വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കർമ്മങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പ്രവാചകൻ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിർവഹിക്കാറുണ്ട്. അപ്പം അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. മരണാനന്തര കർമ്മങ്ങളിൽ നടക്കുന്ന കുറേ അനാചാരങ്ങൾ, പ്രവാചകനും സഹാബത്തും താബിഈങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത കുറേ കർമ്മങ്ങൾ സ്വന്തമായി കണ്ടെത്തി അതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം എന്ന് കരുതി നിർവഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖത്തം പുര കെട്ടി അവിടെ ഇരുന്ന് ഖത്തം ഓതി തീർക്കുക, അല്ലെങ്കിൽ യാസീൻ ഓതുക, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുക. ഇങ്ങനെയുള്ള പതിവുകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മാതൃക പ്രവാചകനാണ്. പ്രവാചകൻ്റെ ദീനിൽ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച കാര്യങ്ങളാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതരിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചിട്ടുള്ള മരണങ്ങളിൽ, ആ മരണാനന്തര കർമ്മങ്ങളിൽ പ്രവാചകൻ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം സ്വർഗത്തിലേക്കുള്ള എല്ലാ വഴികളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു വഴി പോലും വിട്ടേച്ചു പോയിട്ടില്ല. നമുക്ക് നന്മയായി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയാതെ പോകില്ല. ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുക്കും, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുക്കും ബിഹി, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖദ്ദിബുക്കും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു, നരകത്തിലേക്ക് എത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ നന്മകളെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മയുമില്ല. എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ, ഒരു കിളി പാറുന്നത് കണ്ടാൽ അതിലെന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണാനന്തര കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഒരാൾ കഫൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, മറമാടേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കേണ്ടത്, നിസ്കരത്തിൽ ഓരോ വ്യക്തികളും ചെല്ലേണ്ട വാചകങ്ങൾ എന്താണ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാത്ത കുറേ ആളുകൾ, പ്രവാചകൻ പഠിപ്പിക്കാത്ത കുറേ കാര്യങ്ങൾ പുതുതായി കൊണ്ടുവന്ന് ഇതൊക്കെ നല്ലതാണ് എന്ന് വിചാരിച്ച് നിർവഹിക്കുന്ന വേറെ കുറേ കൂട്ടർ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുക. അപ്പോൾ ഈ രണ്ട് ഉദ്ദേശത്തിലാണ് നമ്മുടെ നാട്ടിൽ ഖുർആൻ ഓതുക. ഒന്ന്, ബാപ്പ ഉമ്മ വേണ്ടപ്പെട്ട ആളുകൾക്ക് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓതുന്ന ഖുർആനിൻ്റെ പ്രതിഫലം അവിടെ ഖബറിലേക്ക് എത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. അതിനീ പറഞ്ഞതുപോലെ ഒരു മാതൃകയുമില്ല. അതിലൊരു ചര്യയോ പ്രവാചകൻ്റെ ഒരു മാതൃകയോ പറഞ്ഞാൽ, പ്രവാചകൻ്റെ കാലത്ത് കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രവാചകൻ്റെ കാലത്താണ് അവിടുത്തെ മക്കൾ മരണപ്പെട്ടു പോയി. ഏറ്റവും പ്രഗത്ഭരായ സ്വഹാബത്ത് ഹംസ റളിയല്ലാഹുവിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ പ്രവാചകൻ്റെ പിതൃവ്യനായിരുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ധാരാളം സ്വഹാബത്ത് അവിടുത്തെ യുദ്ധങ്ങളിൽ മരണപ്പെട്ടു പോകുന്നു. പ്രവാചകൻ്റെ കാലത്ത് രോഗം ബാധിച്ച് മരണപ്പെട്ടു പോകുന്നു. ഇങ്ങനെ പ്രവാചകൻ ഇഷ്ടമുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ പ്രവാചകൻ അടുപ്പമുണ്ടായിരുന്ന ആളുകൾ പോലും മരണപ്പെട്ടു പോയിട്ടും ഒരിക്കൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖബറിൻ്റെ അടുത്ത് ചെന്ന് ഖത്തം പുര കെട്ടിയോ അല്ലാതെയോ ഒരു ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നൊരു രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, പ്രവാചകൻ്റെ സ്വഹാബത്ത് ഒരുപാട് കാലം, പ്രവാചകൻ്റെ കാലത്തും അല്ലാത്ത കാലത്തൊക്കെ ജീവിച്ചു, അവരാരും ഇന്നൊരു പുതിയ കാര്യം ഉണ്ടാക്കുക. ഒരു ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും പ്രതിഫലമല്ലേ? ആ പ്രതിഫലം ഖബറിലുള്ള ആളുകൾക്ക് കിട്ടട്ടെ, നമ്മുടെ മാതാവാണല്ലോ, നമ്മുടെ പിതാവാണല്ലോ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ എന്ന് വിചാരിച്ച് ഒരു കർമ്മം നിർവഹിച്ചതും ചരിത്രത്തിലില്ല. എന്ന് പറഞ്ഞാൽ സ്വഹാബത്തോ പ്രവാചകൻ്റെ അവിടുത്തെ പത്നിമാരോ പ്രവാചകനോ നിർവഹിക്കാത്തൊരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി മറ്റ് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യട്ടെ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊരിക്കലും ഖുർആൻ ഓതട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. അത് പ്രത്യേകമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല എന്നത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം, മരണപ്പെട്ട ഒരാൾക്ക് കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഖുർആൻ ഓതുക. എന്നാൽ അതിനേക്കാളും അപകടകരമായൊരു മറ്റൊരു വേർഷൻ എന്താ വെച്ചാൽ, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഏതെങ്കിലും മഹാന്മാർക്ക് വേണ്ടി അൽഫാത്തിഹ വിളിക്കും, സൂറത്തുൽ ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ഓതുന്നതിലൂടെ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ മരണപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ അൽഫാത്തിഹ വിളിക്കുന്ന ആർക്ക് വേണ്ടിയാണോ അവർ ഞങ്ങളെ മരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളടുത്തേക്ക് വരും, ഞങ്ങൾക്ക് ആവശ്യമായത് പറഞ്ഞു തരും, ഞങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ശംസുലുലമയ്ക്ക് വേണ്ടി അൽഫാത്തി വിളിക്കാം, അതല്ലെങ്കിൽ ബദ്രീങ്ങൾക്ക് വേണ്ടി അൽഫാത്തി വിളിക്കാം, അല്ലെങ്കിൽ ഇന്ന ഇന്ന മഹാന്മാർക്ക് വേണ്ടി അൽഫാത്തി വിളിക്കാം എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം മരണപ്പെട്ടു പോയ മഹാത്മാർക്ക് വേണ്ടി അൽഫാത്തിഹ എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് എന്നിട്ട് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ഞങ്ങളെ സഹായിക്കും, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരങ്ങളെ കരകയറ്റും എന്ന് വിചാരിച്ച് അവരിൽ നിന്ന് എന്തോ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകൾ. അപ്പോൾ നോക്കൂ, രണ്ടർത്ഥത്തിലുമുണ്ട്. ഒന്ന്, മരണപ്പെട്ടു പോയ വ്യക്തിക്ക് പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഓതുന്നവരുമുണ്ട്, അതല്ല ഞങ്ങൾ ഓതുന്ന ഞങ്ങൾക്ക് അവരിലൂടെ ഇങ്ങോട്ട് പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഓതുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് പറയുന്നതിനേക്കാളും അതിഗൗരവവും ഭീകരവുമാണ് രണ്ടാമത് പറയുന്ന കാര്യം. കാരണം രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ്, അതിൽ ശിർക്കും കുഫറും കലർന്നിട്ടുണ്ട്. കാരണം മരണപ്പെട്ടു പോയ വ്യക്തികൾ നമ്മളെ സഹായിക്കും, നമ്മളെ പ്രയാസങ്ങളിൽ അവർ നമ്മളെ കരകയറ്റും, നമ്മൾ മരിക്കാനുള്ള സന്ദർഭത്തിൽ അവർ നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരും, അതിനാണ് അൽഫാത്തിഹ വിളിക്കുന്നത് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ എത്ര ഭീകരമാണ്. നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അള്ളാഹു എന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നാണ് ആ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നെഞ്ചത്ത് കൈവച്ച് ഓരോ മനുഷ്യനും നമസ്കാരത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, ഞങ്ങൾ ഒരു ഘട്ടത്തിലും അള്ളാഹുവെ നിനക്ക് മാത്രം അർഹതപ്പെട്ട ഒരു കാര്യവും ഞങ്ങൾ മറ്റാർക്കും പങ്കുവെച്ചു കൊടുക്കുകയില്ല, ഞങ്ങൾ ആർക്കും വകവെച്ചു കൊടുക്കുകയില്ല, ഞങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും അള്ളാഹുവെ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നോട് മാത്രമേ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പറഞ്ഞുകൊണ്ട് ശിർക്കിലേക്ക് വഴിയൊരുക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്, രണ്ട് തരത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പഠിപ്പിച്ചു, തറക്തുക്കും അലൽ ബൈലാ ലൈലിഹ കനഹാരിഹ, നിങ്ങളൊരു വെളുത്ത പാതയിലാണ് വിട്ടേച്ചു പോകുന്നത്, അതിൻ്റെ രാത്രി പോകലും പകൽ പോലെ വ്യക്തമാണ്, നിങ്ങൾക്ക് ഒരു കാര്യം അവ്യക്തമായിട്ടില്ല, അതെന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വിശ്വാസികൾ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടാവില്ല, എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഏത് കാല് വെക്കണം, നിങ്ങൾ നിങ്ങളുടെ മണിയറയിൽ എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് തൻ്റെ മക്കളോട്, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട്, ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളോട്, ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളോട്, ഇങ്ങനെ തുടങ്ങി എല്ലാ സന്ദർഭത്തിലും ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പെരുന്നാൾ ദിവസത്തിൽ എന്തായിരിക്കണം, ഒരു നോമ്പിൻ്റെ കാലത്ത് എന്തായിരിക്കണം, ഒരു ഹജ്ജ് നിർവഹിക്കുമ്പോൾ എന്തായിരിക്കണം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറയണം, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു മുസീബത്തുണ്ടാകുമ്പോൾ പറയണം എന്ന് തുടങ്ങി ആ മനുഷ്യനെ കബറിലേക്ക് വെക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഇമാം നിൽക്കേണ്ടത് എന്ന് തുടങ്ങി ആ നിസ്കാരത്തിൽ നിങ്ങൾ ചൊല്ലേണ്ടത് എന്താണ്, നിങ്ങൾ ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം, രണ്ടാമത്തെ കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം, മൂന്നാമത്തെ കഴിയുമ്പോൾ ഇമാമ് നിസ്കരിക്കുന്ന ആളുകൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയുടെ ഓരോ വാചകങ്ങൾ എന്താണ്, ഇങ്ങനെ തുടങ്ങി ഓരോ സന്ദർഭത്തിലും ഓരോ ഘട്ടത്തിലും വിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന എ ടു സെഡ് കാര്യങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല. എന്നാൽ ചില ആളുകൾ ഓരോന്നോരോ ദിവസങ്ങളിലായി കടത്തിക്കൂട്ടി നമ്മൾ മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതാം, അത് അവർക്ക് പ്രതിഫലം കിട്ടും, എന്നാൽ മഹാന്മാർക്ക് വേണ്ടി അൽഫാത്തിഹ വിളിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ ഒരു രക്ഷ നമുക്ക് കിട്ടും, അവരുടെ വറക്കത്ത് കിട്ടും, നമ്മുടെ പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഈ അൽഫാത്തിഹ വിളിച്ച ആ മഹാന്മാർ നമ്മുടെ അടുക്കലേക്ക് വരികയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരികയും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ കാലത്തില്ലാത്തൊരു മതം ചില ആളുകൾ ഇന്ന് കൊണ്ടുവരാണ്. ഇമാം മാലിക് റഹിമുള്ളയുടെ വാചകം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു, ഫമാലം യഖുൻ യൗമ ഇദിൻ ദീനൻ ലാ യഖൂനുൽ യൗമ ദീന, അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല. അന്ന് ദീനല്ലേ, അന്ന് പ്രവാചകൻ നിർവഹിച്ചിട്ടില്ലേ, അന്ന് സ്വഹാബത്തിന് അത് അറിയില്ലേ, അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇന്നൊരു പുതിയ ദീൻ ഉണ്ടാവില്ല. കാരണം അവരൊന്നും ആചരിക്കാത്തൊരു പുതിയ നന്മ ചെയ്ത് സ്വർഗത്തിൽ കടക്കാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. വലാ യസ്ലുഹു ആഖിറു ആദിഹി ലുമ്മ ഇല്ലാ ബിമാ സുലഹ ബിഹി അവ്വലുഹ, ആദ്യ കാലഘട്ടക്കാരെ നന്നാക്കിയത് എന്താണ്, അത് ഖുർആനും സുന്നത്തുമാണ്, പ്രവാചകന്റെ ശ്രദ്ധകളാണ്, അതാണ് അവരെ നന്നാക്കിയ ഘട്ടം. അവരെ നന്നാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ആ കാര്യം കൊണ്ട് മാത്രമേ അവസാന കാലത്തുള്ള മനുഷ്യരെയും നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ, അവരെക്കാളും പെട്ടെന്ന് അല്ലെങ്കിൽ അവരെക്കാളും പ്രതിഫലം ഉണ്ടാക്കുന്ന ഒരു നന്മയും അവർ പറയാതെ വിട്ടുപോയിട്ടില്ല. എല്ലാ നന്മകളും ധൃതിയോടുകൂടി ആവേശത്തിൽ പ്രവേശിച്ചവർ, അത് സഞ്ചരിച്ച ആളുകൾ സ്വഹാബത്താണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സ്വഹാബത്ത് ചെയ്തു വെച്ച പ്രവാചകൻ പഠിപ്പിച്ചു വെച്ച ആചാരങ്ങളിലുള്ളത് മാത്രമാണ് വിശ്വാസികൾ നിർവഹിക്കേണ്ടത്. അതിലൊരു സൂറത്തുൽ ഫാത്തിഹ വിളിക്കുന്ന രംഗമില്ല. അത് അൽഫാത്തിഹ എന്ന് വിളിച്ച് മരണപ്പെട്ട ആളുടെ കബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തട്ടെ, അല്ലെങ്കിൽ അവരുടെ നിന്നൊരു ബർക്കത്ത് ഇങ്ങോട്ട് കെട്ടട്ടെ എന്ന് വിചാരിച്ച് അൽഫാത്തിഹ ചൊല്ലുന്ന, സൂറത്ത് യാസീൻ ചൊല്ലുന്ന, അല്ലെങ്കിൽ ഖത്തം ഓതി തീർക്കുന്ന ഒരു ശൈദ്യ അവരുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ ഒരു ഷിർക്കിൻ്റെയോ കുഫ്റിൻ്റെയോ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കയറാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു

0: ഇനി നമ്മൾ പ്രവേശിക്കുന്നു സ്നേഹക്കൂട്.
1: സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ പ്രൊഫസർ കെ പി സഹദ് ചേരുകയാണ്.
0: കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് കൈകാര്യം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയമാണ്. രക്ഷിതാക്കൾ പ്രത്യേകമായി പ്രോഗ്രാം കേൾക്കണമെന്ന് സൂചിപ്പിക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വീട്ടിലെ അന്തരീക്ഷത്തിന് പഠനവുമായി വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ ശത്രുതയുള്ള ഒരന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എങ്കിൽ തീർച്ചയായും കുട്ടിയുടെ പഠനത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാത്ത പാരൻസ് വലിയ അക്രമമാണ് കുട്ടികളോട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ക്വാറലിംഗ് പാരൻസ് സ്പോയിൽ ദി ചിൽഡ്രൻ. പരസ്പരം വഴക്കുകൂടുന്ന ശത്രുത മനോഭാവത്തോടുകൂടി പരസ്പരം പെരുമാറുന്ന പാരൻസ് കുട്ടികളെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഒരുപാട് കൗൺസിലിംഗ് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് പറയാൻ സാധിക്കും, പലപ്പോഴും കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പാരൻ്റും കുട്ടിയും തമ്മിലുള്ള കാര്യക്ഷമത ഉള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായി നടത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. കമ്മ്യൂണിക്കേഷനിൽ മിസ്സിംഗ് സംഭവിച്ചാൽ കുട്ടി മറ്റൊരു ലോകത്തേക്ക് ചേക്കേറാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ചില രക്ഷിതാക്കൾ ഈഗോ സെൻട്രിക്കായ ക്യാരക്ടർ ഉള്ളവരാണ്. അതായത് അഹംഭാവമുള്ള, സ്വന്തത്തിന് അമിതമായി പ്രാധാന്യം നൽകുന്ന, തങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും ശരി അത് മക്കൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യണം എന്ന് വാശി പിടിക്കുന്ന രക്ഷിതാക്കൾ. അവരുടെ മക്കൾക്ക് തീർച്ചയായും ആ കുടുംബത്തിൽ, വീട്ടിൽ വേണ്ടത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. ഇതവരുടെ പഠനത്തെ ബാധിക്കും. പ്രധാനമായി ഫ്രീഡം എന്നുള്ളത്, സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു കുട്ടിയുടെ വളർച്ചയിലും വ്യക്തിത്വ രൂപീകരണത്തിലും വളരെ പ്രാധാന്യം കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്ഥിരമായി കുടുംബത്തിൽ വഴക്ക് നടക്കുകയാണെങ്കിൽ, ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ അല്ലെങ്കിൽ അമ്മായിമാർ ഇവരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ സ്ഥിരമായിട്ട് വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. പഠനത്തിൽ മുന്നോട്ട് പോവാൻ ഒരിക്കലും അവന് സാധിക്കുകയില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഓപ്പണായി തങ്ങളുടെ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പാരൻസിനോട് എതിർത്ത് പറയാൻ അവർ അശക്തരുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ഒരു പ്രഷർ കുക്കർ പോലെ അവരുടെ മനസ്സിൽ എല്ലാം അടക്കി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരാൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഒരു കുടുംബ സംവിധാനത്തിൽ രക്ഷിതാവ് അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനതകൾ കുട്ടിയുടെ പഠനത്തെ ബാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം പഠനം സുഗമമായി നടക്കണമെങ്കിൽ കുട്ടിയുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. വീട്ടിൽ ഭക്ഷണമില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വാഹനമില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ഫീസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല, ഇവിടൊക്കെ പ്രയാസങ്ങൾ കുട്ടി അനുഭവിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ കടുത്ത മാനസിക പിരിമുറുക്കം കുട്ടിയിലുണ്ടാക്കും. പ്രത്യേകിച്ച് രക്ഷിതാവ് അനുഭവിക്കുന്ന കടബാധ്യതകൾ, ലോൺ എടുക്കുന്ന പല രക്ഷിതാക്കളും ആ ലോണിൻ്റെ പ്രയാസങ്ങൾ കുട്ടികൾ കൂടി അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാറില്ല. കാരണം

0: കടബാധ്യതകളെ ചൊല്ലി വീട്ടിൽ പലപ്പോഴും ഉണ്ടാവുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ വഴക്കുകളും കുട്ടിയുടെ പഠനത്തെ ബാധിക്കും. അതുപോലെ രക്ഷിതാവ് കച്ചവടത്തിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ഈ നഷ്ടങ്ങളും കുട്ടി അറിയാനിടവരുന്ന സന്ദർഭത്തിൽ, നമുക്കറിയാം, ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. നല്ല ബുദ്ധിയും വിവേകവുമുള്ള ഒരു കുട്ടിയാണ്. ഫാദർ ഗൾഫ് റിട്ടേൺ ആണ്. ഒരു 10 ലക്ഷം രൂപയോളം ഈ രക്ഷിതാവിന് കടമുണ്ട്. എന്നാൽ കുട്ടി പഠനത്തിൽ പിന്നോക്ക അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ആങ്സൈറ്റീസ് കുട്ടി അനുഭവിക്കുന്നുണ്ട്. കുട്ടിയുമായി കൗൺസിലിങ്ങിന് ഇരുന്നപ്പോൾ ഉപ്പ നേരിടുന്ന കടമാണ് കുട്ടിയുടെ മാനസിക പ്രശ്നമായി മാറിയിട്ടുള്ളത്. അതായത് ഉപ്പക്ക് ഇനി ജോലി ചെയ്ത് ആ കടം വീട്ടാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരാധിയിലാണ് അവനുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഉന്നതമായ മാർക്ക് വാങ്ങി സീറ്റ് കിട്ടിയെങ്കിലും അവൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഗൾഫ് റിട്ടേൺ ചെയ്യുന്ന പല രക്ഷിതാക്കളുടെയും കുട്ടികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് സാമ്പത്തിക ബാധ്യതയെ ചൊല്ലിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ. വരവ് മനസ്സിലാക്കാതെ ചിലവഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ജീവിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം വരവിനനുസരിച്ച് ചെലവഴിക്കാത്തതുകൊണ്ട് കുടുംബത്തിലെ ബജറ്റ് പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കാതെ വരുന്നു. അതുപോലെ തന്നെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഇനി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിക്ക് അവൻ്റെ വിദ്യാലയത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പലതരം ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങൾ സ്വന്തമായി ജോലി ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് രക്ഷിതാവിനെയാണ്. എന്നാൽ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുന്ന, സമ്പത്തൊട്ടും ചിലവഴിക്കാൻ മടി കാണിക്കുന്ന ഒരു രക്ഷിതാവാണ് കുട്ടിക്ക് ഉള്ളത് എങ്കിൽ ആ പിശുക്ക്, രക്ഷിതാവിൻ്റെ പിശുക്ക്, കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. പഠനം എന്ന് പറയുന്നത് കൃത്യമായ ശ്രദ്ധ വേണ്ട, മനസ്സാന്നിധ്യം വേണ്ട ഒരു പ്രക്രിയയാണ്. കുട്ടിയുടെ മനസ്സ് സ്വസ്ഥമാണെങ്കിൽ മാത്രമേ പഠനം ഭംഗിയായി നടക്കുകയുള്ളൂ. അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരുടെയൊക്കെ മരണം ഒരു കുട്ടിയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഉദാഹരണമായി, കുട്ടിക്ക് ഏറ്റവും നല്ല റാപ്പോ അല്ലെങ്കിൽ നല്ല ബന്ധമുള്ളത് ഗ്രാൻഡ് ഫാദറിനോടാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനോടാണെന്ന് സങ്കല്പിക്കുക. വല്യമ്മനോടും വല്യപ്പയോടുമാണ് കുട്ടിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ളത്. കാരണം കുട്ടിയുടെ പഠനമാവട്ടെ, ആരോഗ്യമാവട്ടെ, എന്ത് കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് വല്യമ്മക്കും വല്യപ്പക്കും ഉള്ളത്. അങ്ങനെ ഇൻറ്റിമസി കീപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മരണം വരിക്കുകയാണെങ്കിൽ ആ മരണം കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ ഷോക്ക് ചെയ്യും. ഇത് അവൻ്റെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സ് പെട്ടെന്ന് മരിക്കാൻ ഇടവരുന്നതും കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശാരീരിക മാനസിക രോഗങ്ങൾ. നമുക്കറിയാം, മനസ്സ് കലുഷിതമാവുന്ന അല്ലെങ്കിൽ മനസ്സ് ദുർചിന്തകൾ കൊണ്ട് ധന്യമാവുന്ന ഘട്ടങ്ങളിൽ സ്വാഭാവികമായും പഠനം നടക്കുകയില്ല. ശാരീരികമായ അസുഖങ്ങൾ, അത് ഈ അസുഖത്തെ സംബന്ധിച്ചുള്ള പേടി കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. എനിക്ക് മാരകമായിട്ടുള്ള എന്തോ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് ഓട്ടോ സജഷൻ, സ്വന്തമായിട്ടുള്ള നിർദ്ദേശം കുട്ടി തന്നെ നൽകുകയാണ്. കാരണം അവൻ്റെ അടുത്ത ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു അയൽവാസി മാരകമായ ഒരു രോഗം പിടിപെട്ട് മരണപ്പെട്ട സന്ദർഭത്തിൽ പിന്നെ അവൻ സ്വയം സങ്കല്പിക്കുകയാണ്, ആ രോഗം, ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ മരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ ശാരീരിക മാനസിക വൈകല്യങ്ങൾ, പ്രധാനമായിട്ടും കേൾവിക്കുറവുണ്ടാവുക, കാഴ്ചക്കുറവുണ്ടാവുക, ഇത് കേൾവി വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കൃത്യമായി ക്ലാസുകൾ കേൾക്കാനോ മനസ്സിലാക്കാനോ കുട്ടിക്ക് സാധിക്കില്ല. അതുപോലെ അധ്യാപകൻ എഴുതുന്ന കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കി എഴുതണമെങ്കിൽ അവൻക്ക് കാഴ്ച വേണം. എന്നാൽ കാഴ്ചക്കുറവ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള അല്ലെങ്കിൽ പുവർ പെർഫോമൻസ് ഇൻ ലേണിംഗ്, പഠനത്തിൽ പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും അവർ വേണ്ട രൂപത്തിൽ പഠനത്തിൽ എക്സൽ ചെയ്യുകയില്ല. ഈ കാര്യങ്ങളാണ് ഇത് സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗെയിമിന് എഡിക്റ്റഡ് ആവാത്ത കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മുതിർന്നവർ വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരിൽ നിന്ന് ചെറിയ കുട്ടികൾ മൊബൈൽ ഫോൺ കൈക്കലാക്കുകയാണ്. എന്നിട്ട് അടുക്കളയിൽ ജോലിയിൽ വ്യാപൃതരായിട്ടുള്ള ഒരു ഉമ്മക്ക് സദാസമയവും കുട്ടിയെ നിരീക്ഷിക്കാനോ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കാനോ സാധിക്കുകയില്ല. ഈ തക്കം നോക്കി ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ കൈക്കലാക്കുന്ന മൊബൈൽ ഫോൺ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ, ഗെയിംസ് കാണാൻ വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ അടുത്ത് കേരളത്തിൽ 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കഥ നമുക്കറിയാം. കാരണം ചാലഞ്ചിങ് ഗെയിമിൽ പങ്കെടുത്ത ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ചേക്കേറുന്നത് ഒരു വലിയ പേടിയാണ്. കാരണം ഓരോ ചാലഞ്ചുകളും ഏറ്റെടുക്കുമ്പോൾ അടുത്ത ചാലഞ്ച് നൽകപ്പെടുന്നു. ആ അവസാനത്തെ ചാലഞ്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്ന ഘട്ടത്തിൽ തൻ്റെ ജീവിതം തന്നെ ഭീഷണിയിലാണ് എന്ന് അവൻ സ്വയം മനസ്സിലാക്കുകയും ഇനി തന്നെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്, അതുകൊണ്ട് അയാൾ വരുന്നതിന് മുമ്പ് ഏറ്റവും അഭികാമ്യ അല്ലെങ്കിൽ നല്ലത് ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കുട്ടിയെത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ പ്രത്യേകിച്ച് കൗമാരത്തിൽ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്നുള്ളത് പക്വതയുള്ള ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയല്ല. അമേരിക്കൻ സൊസൈറ്റി ഓഫ് അഡോളസെൻ്റ് ഹെൽത്ത് പ്രസിഡൻ്റായിട്ടുള്ള ജോൺ സാൻഡിലേ, അദ്ദേഹം ചാലഞ്ചിങ് ഗെയിംസിനെ സംബന്ധിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ അഡോളസെൻസ് എന്നുള്ളത് ഒരു പ്രത്യേക സ്റ്റേജ് ആണ് എന്ന് വിവക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ഓരോ കൗമാരക്കാരും പുതിയ എക്സ്പെരിമെൻറ്റുകൾ, പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അവർ തയ്യാറാവും. അതുകൊണ്ടാണ് മദ്യപാനത്തിലേക്കും സിഗരറ്റ് വലിക്കുന്നതിലേക്കും കഞ്ചാവിലേക്കും എല്ലാം നമ്മുടെ കുട്ടികൾ ചെന്നെത്തുന്നത്. കാരണം അവരുടെ മനസ്സിൽ പ്രത്യേകമായിട്ടുള്ള പുതിയ അനുഭവങ്ങൾ കണ്ടെത്താനുള്ള ഒരു താല്പര്യം ജനിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത് അതെൻ്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടും എന്നവൻ സ്വയം വിശ്വസിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. ഇന്ന് നിലവിലുള്ള ഒരുപാട് ഡേഞ്ചറസ് ഗെയിംസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പിയർ ഗ്രൂപ്പിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഡേഞ്ചറസ് ഗെയിംസിന് അഡിക്റ്റഡ് ആവുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ചോക്കിംഗ് ഗെയിം എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഫയർ ഫെയറി, മൂന്നാമത്തേത് ബ്ലൂ വെയിൽ. ബ്ലൂ വെയിലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം മാധ്യമങ്ങളിൽ ബ്ലൂ വെയിൽ പോലെയുള്ള ഡേഞ്ചറസ് ഗെയിംസ് കളിച്ചുകൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്ത കഥ നാം കേട്ടിട്ടുണ്ട്. അതുപോലെ മാരിയംസ് ഗെയിം, ടൈഡ് പോഡ് ചാലഞ്ച്, ഫൈവ് ഫിംഗേഴ്സ് ഫില്ലറ്റ്, ഗാലൻ ചാലഞ്ച്, കട്ടിംഗ് ചാലഞ്ച്, ഇതുപോലുള്ള ഒരുപാട് ഡേഞ്ചറസ് ഗെയിംസ് ഇന്ന് നെറ്റിൽ ലഭ്യമാണ്. മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടുന്നതോടുകൂടി കുട്ടികൾ പുതിയ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഈ അടുത്ത് ഒരു കുട്ടിയെ, 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മകൻ പബ്ജി സ്ഥിരമായി കളിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവന് മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയില്ലാതാവുകയും വീട്ടിൽ വയലൻ്റ് ആവുകയും ആക്രമണ പ്രവണത പ്രകടിപ്പിക്കുകയും പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നു. അതായത് കുട്ടി നിരന്തരം കാണുന്ന പബ്ജി എന്ന ഗെയിം അവന് നൽകുന്ന ഒരു മോട്ടിവേഷനുണ്ട്. ആ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റേതായ ഒരു ലോകത്തേക്ക് അവൻ പോവുകയാണ്. അവൻ ഈ കളി കളിക്കുന്ന ഘട്ടത്തിൽ അവൻ മനസ്സിലാക്കുന്നത് ഈ കളിയിൽ കൂടി അവൻക്ക് അവൻ്റേതായിട്ടുള്ള ഒരു ഫാൻറ്റസി വേൾഡ് അല്ലെങ്കിൽ ഭാവനാലോകത്തേക്ക് പോവാനും അവൻ്റേതായ കരിയർ ബിൽഡപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യവുമായി കൃത്യമായ ബന്ധമില്ലാത്ത ഇത്തരം ആർട്ടിഫിഷ്യൽ ഗെയിംസ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇന്ന് പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രണയക്കുരുക്കാണ്. നമുക്കറിയാം സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവേണ്ടത് കൃത്യമായ ലക്ഷ്യബോധമാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന നമ്മുടെ കുട്ടികൾ ഈ പ്രണയത്തിൽ ഏർപ്പെടുകയും ഈ പ്രണയം എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു. സ്വാഭാവികമായി പ്രണയത്തിൽ ഏർപ്പെടുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബിലവറ്റിനെ അല്ലെങ്കിൽ തൻ്റെ കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ കാണാനുള്ള ആ ഒരു ആസക്തി മനസ്സിൽ ജനിക്കുകയും പഠനത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നുള്ള മൊബൈൽ എഡിക്ഷനാണ്. മൊബൈൽ ഫോൺ ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്താനും അല്ലെങ്കിൽ പഠനം കാര്യക്ഷമതയിലേക്ക് കൊണ്ടുപോകാനും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഓൺലൈൻ പഠനത്തിന് അതിൻ്റേതായിട്ടുള്ള നന്മകളും തിന്മകളും ഉണ്ട്. നിരന്തരം അപക്വമായ അല്ലെങ്കിൽ പക്വത എത്താത്ത ഒരു പ്രായത്തിൽ ഈ മൊബൈൽ ഫോൺ കൈവശം വരുന്നതോടുകൂടി പഠനത്തിൻ്റെ പേരിൽ കുട്ടികൾ മറ്റ് പല സ്രോതസ്സുകളിലേക്കും ചെന്ന് കയറുന്നു. പ്രധാനമായും പോണോഗ്രാഫിക് എഡിക്ഷൻ. നമുക്കറിയാം കൗമാരത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ലൈംഗികമായ വിഷയങ്ങളോട് അതീവ താല്പര്യമുണ്ടായിരിക്കും. ഈ താല്പര്യത്തെ മുതലെടുക്കാൻ വേണ്ടി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ് പോണോഗ്രാഫി ഇൻഡസ്ട്രി. അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള നഗ്നമായ ചിത്രങ്ങൾ കാണാനുള്ള അവസരം കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിട്ടുന്നതോടുകൂടി അതിനേക്കാൾ സൂപ്പറായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണാൻ അവൻ്റെ മനസ്സ് കൊതിക്കുകയാണ്. അതുകൊണ്ട് രഹസ്യ സ്വഭാവത്തിൽ അത് ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ മൊബൈൽ ഫോണാവാം, ആ മൊബൈൽ ഫോണിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അവൻ ഡൗൺലോഡ് ചെയ്യുകയും സീക്രറ്റായിട്ട് രഹസ്യമായിട്ട് അത് കാണുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ ഒരു രോഗമായി മാറുകയാണ്. കാരണം പോണോഗ്രാഫിക് സൈറ്റുകളിൽ സന്ദർശിക്കുന്നതോടുകൂടി കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ പഠനത്തിൽ നിന്ന് ലൈംഗികതയിലേക്ക് നീങ്ങുകയും സദാസന്ദർഭത്തിലും അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും ഏത് വേളകളിലും ഈ ഒരു ചിന്ത മാത്രം അവനെ അടിമപ്പെടുത്തുന്ന ഒരു അവസ്ഥ സംജാതമാവുന്നു. അതുകൊണ്ട് ഈ പോണോഗ്രാഫി എന്ന് പറയുന്നത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു വില്ലനാണ്. അതുപോലെ പാരൻസിൽ നിന്നുണ്ടാവുന്ന റിഗറസ് നെഗറ്റീവ് സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായ സംസാരങ്ങൾ, കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന നിഷേധാത്മകമായ സംസാരങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന്, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന്, റിലേറ്റീവ്സിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും പഠനത്തെ അത് പ്രതികൂലമായി ബാധിക്കും. പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കാതെ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ നൽകാൻ അവർക്ക് മടിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുകയും നിരന്തരം ബ്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യുന്ന ഒരു ശൈലി പാരൻസിൽ ദൃശ്യമാണ്. ഇത് കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടവരുത്തുന്ന കാരണമാണ്. അതുപോലെ തന്നെ ഏതൊരു കൗമാരത്തിലുള്ള കുട്ടികൾക്കും നിർബന്ധമായിട്ടും അവരുടെ ചിന്തകളും അവരുടെ സ്വകാര്യതകളും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കാൻ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ആവശ്യമാണ്. എന്നാൽ നല്ല സുഹൃത്തുക്കളുടെ അഭാവം പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. കാരണം അവരിലുണ്ടാവുന്ന ആന്തരികമായ സംഘർഷങ്ങൾ അവരുടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട ഫ്രണ്ട്സുമായി പങ്കുവെക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത്തരം ആശയങ്ങളെ മറ്റുള്ളവരോട് സംവദിക്കാൻ സാധിക്കാത്തതിൻ്റെ മാനസിക പിരിമുറുക്കം ഈ കുട്ടികൾ അനുഭവിക്കുകയാണ്. അത് അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. മറ്റൊന്ന് സ്വന്തത്തെ സംബന്ധിച്ചുള്ള പുവർ സെൽഫ് എസ്റ്റീം എന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുകയില്ല, എനിക്ക് പഠിക്കാൻ സാധിക്കുകയില്ല, മറ്റുള്ളവരെ പോലെയുള്ള ബുദ്ധിശക്തിയും തൻ്റെ ഇടവും എനിക്കില്ല. കാരണം നിരന്തരം മനസ്സിന് ഈ വ്യക്തി നൽകുന്നത് നിഷേധാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. കാരണം അത്തരം വ്യക്തികളുമായിട്ടായിരിക്കണം ഈ വ്യക്തി കൂടുതൽ സഹവസിക്കുന്നത് അല്ലെങ്കിൽ പങ്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രണ്ട്സിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഒരു നല്ല അഭിപ്രായമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ സംഗതി അവരുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുകയും പഠനത്തിൽ നിന്ന് പിന്നോക്കാവസ്ഥയിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ പാരൻസ് സദാസന്ദർഭത്തിലും ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതും കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. കുട്ടി എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ പെർഫോം ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ അറബിക് പോലെയുള്ള ഭാഷകളിൽ നല്ല താല്പര്യമുള്ള അല്ലെങ്കിൽ നല്ല മാർക്ക് സ്വായത്തമാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ വേണ്ടത്ര മാർക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും ഗുഡ് പെർഫോമൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. സ്വാഭാവികമായും രക്ഷിതാക്കൾ പഠനത്തിൽ പിന്നോട്ടു പോയ വിഷയങ്ങളെ ചൊല്ലിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഏതൊരു വിഷയത്തിലാണോ അവന് A+ കിട്ടിയത് അത് കാണാതെ പോകുന്നു. അപ്പോൾ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇത്തരം ടോക്കുകൾ, പാരൻസിൽ നിന്ന് ലഭിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന സംസാരങ്ങൾ കുട്ടിയെ പഠനത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോവാനാണ് പ്രേരിപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഡ്രഗ് എഡിക്ഷനാണ്. നമുക്കറിയാം കഞ്ചാവ് പോലെയുള്ള മാരകമായിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഇത് സുലഭമാണ്. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കാരിയേഴ്സ് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ട്യൂഷൻ സെൻ്ററുകളെ ഒക്കെ ചുറ്റിപ്പറ്റി ഇത്തരം കേസുകൾ നമ്മൾ കാണുകയാണ്. ഈ അടുത്ത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കേസ് ഞാൻ അതിന് സാക്ഷിയാവുകയുണ്ടായി. രണ്ട് കുട്ടികൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ വരികയാണ്. സ്കൂട്ടർ നിർത്തിയിട്ടിട്ട് അവർ പിന്നെ അപ്രത്യക്ഷമാവുന്നു. അവരെ ഫോളോ ചെയ്തപ്പോൾ അവർക്ക് ഇത് നൽകാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ശ്രമിക്കുന്നത് നേർക്കുനേരെ കാണാൻ നമുക്ക് സാഹചര്യം കിട്ടി. ഞാൻ പറയുന്നത് 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പക്വതയില്ലാത്ത കുട്ടികളെ വലവീശാൻ വേണ്ടി ഇത്തരം ഡ്രഗ് വിപണിയിലെ കഴുകന്മാർ വലവീശുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോ രക്ഷിതാവിനും വേണം. ഒരിക്കൽ ഇത്തരത്തിലുള്ള ഡ്രഗിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവർക്ക് മോചനം കിട്ടുകയില്ല. കാരണം ഒരു തവണ ഉപയോഗിക്കുന്നതോടുകൂടി അത് ആസ്വദിക്കുകയും അത് വീണ്ടും ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ ജനിക്കുകയും പിന്നീട് അത് കിട്ടുന്ന കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കാനും യാത്ര പോവാനും വലിയ പണം കൊടുത്ത് അത് സ്വായത്തമാക്കാനും കുട്ടികൾ തയ്യാറാവുകയാണ്. ആദ്യഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ഡ്രഗ്സ് ഫ്രീ ആയിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഏജൻസികൾ നൽകുക. കാരണം ഒരു പുതിയ ക്ലയൻറ്റിനെ, ഒരു പുതിയ കക്ഷിയെ തങ്ങളുടെ ഈ വിപണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഫേസ്റ്റ് ടാർഗറ്റ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ സാവകാശം ഫ്രീ ആയി കൊടുക്കുന്നത് അവർ നിർത്തിവെക്കുകയും പിന്നീട് ഒരു കരിയറായിട്ട് ഈ കുട്ടിയെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ട്രെയിനിങ് നൽകുകയും ചെയ്യും. കാരണം അവൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ല എങ്കിൽ 10 പൊതികൾ വിറ്റിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പൊതി ഫ്രീ എന്നുള്ള രീതിയിൽ മോട്ടിവേഷൻ നൽകിക്കൊണ്ടാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രഗ് അഡിക്ഷനിലേക്ക്, ഡ്രഗ് ഡിപ്പെൻഡൻസിലേക്ക് പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായി മാറും. കാരണം പഠനത്തിന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും അതിജീവിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ് ഉപയോഗിക്കുക എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവൻ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അവന് ബോധ്യമാവുകയാണ് എത്ര ഡോസ് കൂടിയിട്ടും അവന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ പൂർണ്ണമായി ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടി പോവുകയാണെങ്കിൽ അതവൻ്റെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ ഇന്ന് നമ്മുടെ കുട്ടികളിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ഹോമോസെക്സ്വാലിറ്റി അല്ലെങ്കിൽ ലെസ്ബിയനിസം, സാധാരണ പറയും സ്വവർഗരതി, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ലൈംഗികമായിട്ടുള്ള കേളികളിൽ വ്യാപൃതരാവാൻ താല്പര്യപ്പെടുന്ന ഒരവസ്ഥ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഈ ഹോമോസെക്സ്വാലിറ്റി ഹോസ്റ്റലുകളിൽ നിന്നാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ അതുമായിട്ടുള്ള അമിതമായിട്ടുള്ള താല്പര്യം പഠനത്തിൽ നിന്ന് കുട്ടിയുടെ ശ്രദ്ധ അകലാൻ കാരണമാവുന്നു. അത് വീട്ടിലാണെങ്കിലും ബന്ധുക്കളിലാണെങ്കിലും അത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് കുട്ടി നേരിട്ടിട്ടുണ്ടെങ്കിൽ, സെക്സ് അബ്യൂസ് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള പീഡനത്തിന് കുട്ടികൾ ഇടയാവുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ സമനിലയെ തന്നെ തെറ്റിപ്പിക്കുന്നു. കാരണം പഠനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ നടക്കണമെങ്കിൽ മനസ്സിന് സ്വസ്ഥത വേണം, അല്ലെങ്കിൽ മനസ്സിൻ്റെ തുലനാവസ്ഥ അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. എന്നാൽ ഉപ്പയോടോ ഉമ്മയോടോ അടുത്ത ആളുകളോടോ ഷെയർ ചെയ്യാൻ മടി കാണിക്കുന്ന, പേടി കാണിക്കുന്ന സെക്സ് അബ്യൂസ് എന്ന അവസ്ഥ പഠനത്തിൽ നിന്ന് കുട്ടിയെ പുറകോട്ട് കൊണ്ടുപോവാൻ പ്രേരിപ്പിക്കുന്നു. മറ്റൊന്ന് ഭാവിയെ സംബന്ധിച്ചുണ്ടാവുന്ന ആങ്സൈറ്റീസാണ്. ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു ജിജ്ഞാസ പഠനത്തിൽ നിന്ന് കുട്ടികളെ പുറകോട്ട് വലിക്കുന്ന മറ്റൊരു ഘടകമാണ്. കാരണം എൻ്റെ ഉപ്പ എല്ലാ പിന്നെ ജോലിയും അവസാനിപ്പിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്, വാപ്പക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനങ്ങൾ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കച്ചവടങ്ങൾ നഷ്ടത്തിലായിട്ടുണ്ട്, എന്നെ ഇനി പഠിപ്പിക്കാൻ ആരാണുള്ളത്, എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് ആരാണ് നൽകുക, ഇനി ഞാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ ഈ കോഴ്സ് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമോ, പൂർത്തീകരിച്ചാൽ തന്നെ എനിക്ക് ഒരു നല്ല ജോലി കിട്ടുമോ, ഇങ്ങനെ നിഷേധാത്മകമായ ചിന്തകൾ നിരന്തരമായി വേട്ടയാടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ സംബന്ധിച്ച് അവന് ഉത്കണ്ഠയാണ് ഉണ്ടാവുക. എന്നാൽ ശക്തമായ തവക്കുലും ദൈവബോധവും അള്ളാഹുവെ സംബന്ധിച്ചുള്ള സദ്വിചാരവും കുട്ടികൾക്ക് നാം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആകുലതകൾ ഭാവിയെപ്പറ്റി ഒരിക്കലും ഉണ്ടാവില്ല. മറ്റൊന്ന്, പാരൻസ് തങ്ങളുടെ മക്കളെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ പഠനം പിന്നോട്ട് പോവാം. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഒരു കുട്ടി അതുല്യനാണ്. ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയെപ്പോലെ ഒരിക്കലും പെരുമാറാനോ പഠിക്കാനോ സാധിക്കില്ല. ഒരു ഫാദറിന് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഇടയിൽ മാനസികമായും ബുദ്ധിപരമായിട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് മക്കൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള, എൻകറേജിംഗ് ആയിട്ടുള്ള സംസാരങ്ങളാണ് രക്ഷിതാവിൽ നിന്ന്, അധ്യാപകരിൽ നിന്നുണ്ടാവേണ്ടത്. കുട്ടികളുടെ വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ടീവായിട്ടുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ ആ കുട്ടിക്ക് പഠനത്തിലും അവൻ്റെ ഭാവി കരിയറും ഏറ്റവും നന്നാക്കി തീർക്കാൻ സാധിക്കും. എന്നാൽ കമ്പയർ ചെയ്യുന്ന, പരസ്പരം സാമ്യപ്പെടുത്തുന്ന സംസാരങ്ങൾ രക്ഷിതാവിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ ആത്മവീര്യവും ചോർന്നു പോവാനും പഠനത്തിൽ പിന്നോട്ട് പോവാനുമാണ് അത് പ്രേരിപ്പിക്കപ്പെടുക. മറ്റൊന്ന്, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നിർണയിക്കപ്പെടുന്നില്ല എന്നുള്ളത് പഠന പിന്നോക്കാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മളെല്ലാം തന്നെ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് കുട്ടികളെയുമായി രക്ഷിതാക്കൾ വരുമ്പോൾ സാധാരണ കുട്ടികളോട് നമ്മൾ ചോദിക്കാറുണ്ട്, മോനെ നീ പഠിച്ച് എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, വാട്ട് ഈസ് യുവർ കരിയർ ഗോൾ. എന്നാൽ പല വിദ്യാർത്ഥികൾക്കും എൻ്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധിക്കാറില്ല. പലപ്പോഴും രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവർ പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും ശരി, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് അവനെ പറഞ്ഞയക്കുന്നത്, പഠിച്ചതിന് ശേഷം ഇന്ന സ്ഥാനത്ത്, ഇന്ന ജോലിയിൽ, അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ എൻ്റെ കുട്ടി എത്തും എന്ന കൃത്യമായ ഒരു ഗോളോടുകൂടി കുട്ടികളെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാവുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതായത് ഒരു വർഷം കൊണ്ട്, ഒരു രണ്ട് വർഷം കൊണ്ട്, അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഒരു കുട്ടി എത്തിപ്പെടേണ്ട ലക്ഷ്യം എവിടെയാണ് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് അതവനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പഠനത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഓരോ വർഷവും പഠനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നിന്റെ ഗോൾ എത്രത്തോളം നീ അച്ചീവ് ചെയ്തു, എത്രത്തോളം നീ നേടി, അതിനെ സംബന്ധിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ആവശ്യമായ ഘട്ടത്തിൽ നിരന്തരം പ്രോത്സാഹനം നടത്താൻ രക്ഷിതാവ് തയ്യാറായിട്ടുണ്ടെങ്കിൽ പഠനം എന്നുള്ള ആ ഒരു പ്രക്രിയ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും. മറ്റൊന്ന്, ജോലി സാധ്യതയെ സംബന്ധിച്ച് ശരിയായ അറിവില്ലായ്മ ഉണ്ട് എന്നുള്ളതും ഈ കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നു. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏത് പൊസിഷനിലാണ്, ഏത് ജോലിയിലാണ് തനിക്ക് എത്താൻ സാധിക്കുക, ആ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര സാലറി കിട്ടും, അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്, അതിന് നാം ആർജിക്കേണ്ട സ്കില്ലുകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതും അവർ പഠനത്തിൽ പിന്നോട്ട് പോവാൻ കാരണമാവുന്നു. അതുപോലെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ട്രെൻഡ് അമിതമായ പണം സമ്പാദിക്കാനുള്ള ആർത്തിയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വഴി എന്താണ്, ഷോർട്ട് കട്ട് എന്താണ് എന്ന് കുട്ടികൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിനുള്ള നയങ്ങൾ കുട്ടികൾ രൂപീകരിക്കുകയും ഹലാലും ഹറാമും വേർതിരിക്കാതെ പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് പണം സമ്പാദിച്ച് ഉയരങ്ങളിൽ എത്തിയ ആളുകളെയായിരിക്കും ഒരുപാട് വർഷം പഠിച്ച ഒരു വ്യക്തിയുമായിട്ട് ഇവർ കമ്പയർ ചെയ്യുക. ഒരാളുടെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ട്, അവൻ SSLC തോറ്റതാണ് അല്ലെങ്കിൽ വല്ലാതെ പഠിച്ചിട്ടില്ല. എന്നാൽ അപ്പുറത്തുള്ള വ്യക്തി 8 വർഷമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ 15 വർഷമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ എവിടെയും അയാൾ എത്തിയിട്ടില്ല. അപ്പോൾ 50 ലക്ഷം സ്വായത്തമാക്കിയ വ്യക്തിക്ക് SSLC ഫെയിൽഡാണെങ്കിൽ ഈ MA കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ MSc കംപ്ലീറ്റ് ചെയ്ത വ്യക്തി ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടൊരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ പണത്തെയും ജോലിയെയും പരസ്പരം കമ്പയർ ചെയ്യുന്ന, താരതമ്യം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതും പഠന പിന്നോക്കാവസ്ഥക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പഠനം പ്രയാസകരമാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ പ്രശ്നങ്ങളെ ശരിയാം വണ്ണം അവരിൽ കൂടി മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സ്കഫോൾഡിംഗ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പഠനത്തിൽ മുന്നോട്ട് പോവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ കേൾക്കേണ്ട, രണ്ടു കുട്ടികളും ഒരുപോലെ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയെക്കുറിച്ച് വളരെ വിശദമായി കൊണ്ട് നമ്മോട് കാര്യങ്ങൾ പങ്കുവച്ചത് പ്രൊഫസർ KP സഹജ്.
2: ഇനി ആഴമേറിയ മറ്റൊരു പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: വിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു പോകാൻ നമുക്കൊരവസരം നൽകുന്ന റേഡിയോ വൈബ്സിൻ്റെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്
2: ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
1: അൽ മുത്തസിൽ എന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്.
2: കേട്ടുവരാം.
3: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഉസൂലുൽ ഹദീസിൽ മുസ്നദ് എന്താണ്, അതിൻ്റെ വിശദമായ ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ശ്രവിച്ചത്. ഇനി ഇന്ന് അൽ മുത്തസിൽ എന്ന ഒരു ഇനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഇത്തസ്വല എന്ന ഫേലിൻ്റെ എന്ന ക്രിയയുടെ ഇസ്മു ഫാഇലാണ്, അഥവാ ആ ക്രിയ ചെയ്യുന്ന വ്യക്തിയായി വരുന്ന ഒരു പദമാണ് അൽ മുത്തസിൽ. ഇത്തസല എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം ബന്ധപ്പെട്ടു, യോജിച്ചു എന്നൊക്കെയാണ്. വസുലുൻ എന്ന് പറഞ്ഞാൽ ചേർത്തുക എന്നാണ് അർത്ഥം. അതിൻ്റെ വിപരീതമാണ് ഇൻഖത മുറിഞ്ഞു, അറ്റുപോയി എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അപ്പോൾ മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ ചേർത്തുന്നത് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർ പല വിശദീകരണങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതും ലളിതമായതുമായ ഒരു വിശദീകരണം ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മൻദൂമത്തുൽ ബൈഖൂനിയ എന്നു പറയുന്ന ഇമാം ബൈഖൂനിയുടെ ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥത്തിനുള്ള ഷറഹിൽ, വിശദീകരണത്തിൽ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അൽ മുത്തസിലു, മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഹുവ, അതെന്താണ്? മത്തസല ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ ചേർന്നു വരിക. സനദ് എന്താണ് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ പരമ്പര അഥവാ റാവിമാരുടെ പേരുകൾ, അതിൻ്റെ പരമ്പര. ആ ഇസ്നാദ് മുത്തസിലായി വരിക, ചേർന്നു വരിക. എങ്ങനെ? ബി അയ്യർവിയ കുല്ലു റാവിൻ അമ്മൻ ഫൗഖഹു, ഓരോ റാവിയും തൻ്റെ തൊട്ടുമുകളിലുള്ള ആളുകളിൽ നിന്ന് റിവായത്ത് ചെയ്യുക. ആരും ഒരു മുറിവുമേൽക്കാതെ, ഒരു വിടവുമില്ലാതെ ഓരോ റിപ്പോർട്ടറും തൻ്റെ തൊട്ടുമുകളിലുള്ള, തൊട്ടുമുകളിൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താബിഈയാണെങ്കിൽ അതിന് തൊട്ടുമുകൾ സ്വഹാബി, തബഅ താബിഈയാണെങ്കിൽ അതിന് തൊട്ടുമുകളിൽ താബിഈ. ഇങ്ങനെ തൻ്റെ തൊട്ടുമുകളിലുള്ള ആളുകളിൽ നിന്ന് മുറിഞ്ഞു പോകാതെ മുത്തസിലായിക്കൊണ്ട് സനദ് ഉള്ള രീതിയിൽ റിവായത്ത് ചെയ്യുക. സവാഉൻ കാന മർഫുഅൻ ഔ മൗഖൂഫൻ ഔ മഖ്തുഅൻ, അത് മർഫു ആണെങ്കിലും മൗഖൂഫാണെങ്കിലും മഖ്തുഅാണെങ്കിലും. മർഫുഅ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകൾ. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകൾ. മഖ്തുഅ എന്ന് പറഞ്ഞാൽ താബിഈയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകൾ. അപ്പോൾ ഈ മൂന്ന് രീതിയിൽ ഏതായിരുന്നാലും അതിൻ്റെ സനദിൽ, പരമ്പരയിൽ ഓരോരുത്തരും തങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള ആളുകളിൽ നിന്ന് പരമ്പര മുറിയാതെ റിവായത്ത് ചെയ്ത ഹദീസുകൾ. ഇനി അങ്ങനെ റിവായത്ത് ചെയ്യുമ്പോൾ വസവാ ഉൻകാനത്ത് സീഗത്തു ഹയ്യസമ സമിഅ്തു, അതല്ലെങ്കിൽ സമിഅന, ഞാൻ കേട്ടു, ഞങ്ങൾ കേട്ടു എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ടോ ഔഗൈറ സമാഇ, ഇനി അതല്ല സമാഇൻ്റെ കേട്ടു എന്ന് നേർക്കുനേരെ പറയാത്ത രീതിയിലുള്ള പദം പ്രയോഗിച്ചുകൊണ്ടോ ഒക്കെ ഞങ്ങളോട് പറഞ്ഞു എന്നോ, അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നുവെന്നോ, അഖ്ബറന ഹദ്ദസന എന്നിങ്ങനെയുള്ള സീഗകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ സനദ് മുത്തസിലായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൽ മുത്തസിൽ അഥവാ മുത്തസിലായ ഹദീസുകൾ എന്നത്. അപ്പോൾ ഇവിടെ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന തഅരീഫിൻ്റെ, നിർവചനത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ആരിലേക്കെങ്കിലും ചേർത്തപ്പെടട്ടെ, അതല്ലെങ്കിൽ താബിഈകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിലേക്ക് ചേർത്തപ്പെടട്ടെ, ഏതായിരുന്നാലും അങ്ങനെ ചേർത്തി പറയുന്ന ഹദീസിൻ്റെ സനദ്, അതിൻ്റെ പരമ്പര മുറിയാതെ, കണ്ണി മുറിയാതെ ചേർന്നു വന്നതാണെങ്കിൽ അത്തരം ഹദീസുകൾക്ക് പറയുന്ന പേരാണ് അൽ മുത്തസിൽ. ഇത് പണ്ഡിതന്മാർ ഈ ഒരു വിശദീകരണം ഏകദേശം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം മത്തസ്സലിസ്നാദുഹു ബിഅഖ്ദി കുല്ലി റാവിൻ അമ്മൻ ഫൗഖഹു ഇലാ മുൻതഹ, ഇതും നാം നേരത്തെ പറഞ്ഞ വിശദീകരണത്തിനോട് യോജിക്കുന്നത് തന്നെയാണ്. അഥവാ സനദ് മുത്തസിലായി വരിക, പരമ്പര ചേർന്നു വരിക, ഓരോ റാവിയും അയാളുടെ തൊട്ടുമുകളിലുള്ള ആളിൽ നിന്ന് സ്വീകരിച്ച് ആ പരമ്പരയുടെ അവസാനം വരേക്കും ഈ ഒരു രീതി നിലനിർത്തുക, ഇതിനാണ് മുത്തസിൽ എന്ന് പറയുക. നാം നേരത്തെ പറഞ്ഞ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണവുമായി കൊണ്ട് ഏകദേശം സാമ്യതയുള്ള ഒരു വിശദീകരണമാണ്. അതേസമയം ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മൻദൂമത്തുൽ ബൈഖൂനിയയിൽ വിശദീകരിച്ചത് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റു പണ്ഡിതന്മാരും മുത്തസിലിന് കൊടുത്ത വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ ആരിലേക്കാണെങ്കിലും ആ ഹദീസിൻ്റെ പരമ്പര ചേർന്നു വന്നതാണെങ്കിൽ, മുത്തസിലാണെങ്കിൽ അതിന് മുത്തസിൽ എന്ന് നമ്മൾ പറയും, ഇത്തിസാലു സനദുണ്ടെങ്കിൽ. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വിശദീകരണത്തിൻ്റെ രീതിയല്ല ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം മുത്തസിലിന് കൊടുക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്: വമാ ബിസംഇ കുല്ലി റാവിൻ യത്തസിൽ ഇസ്നാദുഹു ലിൽ മുസ്തഫ ഫൽ മുത്തസിൽ. വമാ ബിസംഇ കുല്ലി റാവിൻ യത്തസിൽ, ഓരോ റാവിയും സംഓടുകൂടി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തസിലായി വന്നിട്ടുള്ളത്. എന്താണ് യത്തസിൽ ഇസ്നാദുഹു? അതിൻ്റെ സനദ് പരമ്പരയാണ് മുത്തസിലായി വന്നിട്ടുള്ളത്. ആരിലേക്ക്? ലിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതിൻ്റെ പരമ്പര ചേർന്ന് വന്ന് മുറിയാതെ മുത്തസിലായി വന്നതാണെങ്കിൽ ഫൽ മുത്തസിലു, അതിനാണ് മുത്തസിലെന്ന് പറയുക. وَمَا بِسَمْعِ كُلِّ رَاوٍ يَتَّصِلْ إِسْنَادُهُ لِلْمُصْطَفَى فَالْمُتَّصِلْ. ഇതാണ് ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ കുറിച്ച് വിശദീകരണം. ഈ ഒരു നിർവചനം എടുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർന്നു വന്നിട്ടുള്ളത് മാത്രമേ മുത്തസിലാവുകയുള്ളൂ. അങ്ങനെ മുത്തസിലാകുമ്പോൾ രണ്ട് ഷർത്താണ് ഇമാം ബൈഖൂനി ഇവിടെ വിശദീകരിച്ചത്. ഒന്ന്, വമാ ബിസംഇ കുല്ലി റാവിൻ, ഓരോ റാവിയും താൻ ആരിൽ നിന്നാണോ റിവായത്ത് ചെയ്യുന്നത് ഹദീസ്, ആ ഹദീസ് നേരിട്ട് കേൾക്കണം, സംഉണ്ടാകണം, കേൾവി ഉണ്ടാകണം. രണ്ടാമത്തെ നിബന്ധന, അയ്യക്കൂന മർഫുഅൻ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ ഹദീസ് ചേർന്ന് വരണം, പ്രവാചകനിലേക്കാണ് ചേർന്ന് വരേണ്ടത്. അപ്പോൾ ഈ നിർവചനപ്രകാരം സ്വഹാബികളിലേക്ക് ചേർന്ന് വന്നിട്ടുള്ള മൗഖൂഫായ ഹദീസുകൾ മുത്തസിലിൻ്റെ പരിധിയിൽ പെടില്ല. താബിഈകളിലേക്ക് ചേർത്തപ്പെട്ട് പറയുന്ന മഖ്തൂഉായ ഹദീസുകളും ഈ നിർവചനപ്രകാരം മുത്തസിലാണ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു റാവി, ഒരു റിപ്പോർട്ടർ തൻ്റെ സംഅ് താൻ കേട്ടിരിക്കുന്നു എന്നുള്ള തൻ്റെ കേൾവി സ്വരീഹായി വ്യക്തമായി പറയാതിരുന്നാലും ആ ഹദീസുകൾ മുത്തസിലായി വരികയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ്. ഇങ്ങനെ വന്ന ഹദീസുകളും മുത്തസിലാണ്, അതിൽ സംശയമില്ല. അതേസമയത്ത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഒരു തഅരീഫാണ്, ആ ഒരു വിശദീകരണമാണ് കുറച്ചുകൂടി മുത്തസിലിൻ്റെ അർത്ഥതലത്തെ കുറച്ചുകൂടി വിശാലമായി പരിഗണിക്കുവാൻ ഏറ്റവും നല്ലത്. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം മുത്തസിൽ തന്നെയാണ്, സംശയമില്ല. അതേസമയത്ത് അത് മാത്രമാണോ മുത്തസിൽ എന്ന് ചോദിക്കുമ്പോഴാണ് സംശയം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു അഭിപ്രായം കൂടി മുത്തസിലിൻ്റെ വിഷയത്തിൽ നിലവിലുണ്ട്. ദക്തൂർ മഹ്മൂദ് തഹാൻ അദ്ദേഹം രചിച്ചിട്ടുള്ള തൈസൂർ മുസ്തലഹുൽ ഹദീസിൽ അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്. മുത്തസൽ സനദുഹു മർഫൂഅൻ കാന ഔ മൗഖൂഫൻ, സനദ് മുത്തസലായി വരിക, അതിൻ്റെ പരമ്പര ചേർന്നു വരിക, അത് മർഫൂ ആകട്ടെ മൗഖൂഫാകട്ടെ. അപ്പോൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെടുന്ന മർഫൂഉകളും സഹാബികളിലേക്ക് ചേർത്തപ്പെടുന്ന മൗഖൂഫുകളും ഇത് രണ്ടുമാണ് മുത്തസലിൻ്റെ പരിധിയിൽ വരിക, അഥവാ താബിഈകളിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള മഖ്തൂഉകൾ മുത്തസലിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് മഹ്മൂദ് തഹാനെ പോലെയുള്ള ആധുനികരായ ചില പണ്ഡിതന്മാരുടെ വീക്ഷണം. കുറച്ചുകൂടി നാം നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ആ ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഒരു മേന്മയും അതേപോലെ തന്നെ കൂടുതൽ ഹദീസുകളെ ഉൾക്കൊള്ളുവാൻ കഴിവുറ്റതുമായ ഒരു തഅരീഫ്. വല്ലാഹു ആലം. മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ മറ്റൊരു കാര്യം കേൾവിയുണ്ടാകണമെന്നുള്ളതാണ്. അഥവാ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തൻ്റെ തൊട്ടു മുകളിലുള്ള തബഖയിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് തൻ്റെ ഉസ്താദിൽ നിന്ന് നേരിട്ട് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോഴാണത് മുത്തസലാകുന്നത്. ഇവിടെ കേട്ടു എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടു എന്ന് പറയണമോ അതല്ല എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? എങ്ങനെയാണ് അതല്ല ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികൾ തമ്മിൽ അയാളിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നു സമാ സ്വരീഹല്ല അഥവാ കേൾവി വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇതിൻ്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നതും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സമാ സ്ഥിരപ്പെട്ടതാണെങ്കിൽ അഥവാ കേൾവി സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയില്ല, അത് എല്ലാവരും യോജിപ്പിലാണ്. ഇനി അതേസമയത്ത് ചില മുഹദ്ദിസുകൾ, ചില റാവിമാർ അവരുടെ ഉസ്താദിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസ് മാത്രം കേട്ടു എന്ന് ചിലപ്പോൾ തെളിയുന്നു. ബാക്കിയുള്ള ഹദീസുകൾ കേട്ടു എന്നതിന് വ്യക്തമായ രേഖകളില്ലാത്ത ചില സന്ദർഭങ്ങളുമുണ്ട്. ഉദാഹരണം, ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലിഹിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല, അദ്ദേഹം അറിയപ്പെട്ട താബിഈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ കണ്ടവർക്കാണ് നമ്മൾ താബിഈകൾ എന്ന് പറയുക. വളരെ പ്രസിദ്ധനായ താബിഈ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. ആ സ്വഹാബിയിൽ നിന്ന് സമുറത് ബിൻ ജുന്ദുബിൽ നിന്ന് ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു, ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ എണ്ണം ഒന്നേ ഒന്ന് മാത്രമാണ്. അഖീഖയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് മാത്രമേ ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ടിട്ടുള്ളൂ. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം ഹസനുൽ ബസ്വരി സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസ് മുത്തസലായി പരിഗണിക്കണമെങ്കിൽ അത് അഖീഖയുടെ ഹദീസ് മാത്രമായിരിക്കണം. അഖീഖയുടെ ഹദീസ് മാത്രമേ സമുറത് ബിൻ ജുന്ദുബിൽ നിന്ന് ഇമാം ഹസനുൽ ബസ്വരി കേട്ടിട്ടുള്ളൂ, അഥവാ കേട്ടു എന്ന് സമാ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ പണ്ഡിതന്മാർ അതിന് ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, വൽ മസ്അലത്തു ഫീഹ ഖിലാഫുൻ ബൈനൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. വലാക്കിൻ നഖൂൽ, പക്ഷെ നാം പറയുന്നു, എൻ്റെ അഭിപ്രായം, ഇന്നൽ ഹസ്റ സഅബുൻ, ഈ ഒരു ഹദീസ് മാത്രമേ കേട്ടിട്ടുള്ളൂ മറ്റൊന്നും കേട്ടിട്ടില്ല എന്നത് നമ്മൾ കൃത്യമായി കട്ടായമാക്കിക്കൊണ്ട് പറയുക എന്നുള്ളത് സഅബുൻ, പ്രയാസമുള്ളതാണ്. فكوننا نقول إن الحسن لم يسمع من سمرة إلا حديث الأقيقة فيه نوع صعوبة جدا. إمام حسن البصري رحمة الله عليه سمرة بن جندب رضي الله عنه لنا ഒരേ ഒരു ഹദീസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, മറ്റു ഹദീസുകളൊന്നും അദ്ദേഹത്തിൽ നിന്ന് ശ്രവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതിലും ചില പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഹത്ത ലോ ഫുരിദ അന്നൽ ഹസൻ ഖാല ലം അസ്മ സിവ ഹാദൽ ഹദീസ്, ഇനി ഇത്രത്തോളം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറയുകയാണെന്ന് സങ്കല്പിക്കൂ, ഇങ്ങനെ ഞാൻ സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഒരൊറ്റ ഹദീസല്ലാതെ മറ്റു ഒരു ഹദീസും ഞാൻ കേട്ടിട്ടില്ല, ശ്രവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എങ്കിൽ ഫഇന്നന നഖൂൽ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക. എന്താ പറയുക? ഇൻകാന ഖദ് ഖാല ഹാദിഹിൽ കലിമ ബഅദ മൗത്തി സമുറ, സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്, അഥവാ സമുറ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഇത് പറയുന്നതെങ്കിൽ ഹക്കംന ബിഅന്നഹു ലം യസ്മഅ മിൻ സമുറ സിവ, നമുക്ക് ഉറപ്പിച്ചു പറയാം അദ്ദേഹം സമുറയിൽ നിന്ന് പിന്നെ ഒന്നും കേട്ടിട്ടില്ല, കാരണം അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ സമുറ ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷം ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ സമുറയിൽ നിന്ന് ഈ ഒരു ഹദീസല്ലാതെ മറ്റൊരു ഹദീസും ഞാൻ ശ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം അദ്ദേഹം ഈ ഒരൊറ്റ ഹദീസ് മാത്രമേ ശ്രവിച്ചിട്ടുള്ളൂ. കാരണം ലിഅന്നഹു ലം യുംകിൻ അൻ യസ്മഅ മിൻ സമുറ ബഅദ മൗതി, സമുറയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം വഫാത്തിന് ശേഷം അദ്ദേഹം കേൾക്കുക എന്നുള്ള അസംഭവ്യമാണ്. അതേസമയത്ത് വഅമ്മ ഇദാ കാന ഖദ് ഖാലഹു ഫി ഹാലി ഹയാതി സമുറ, സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത കാലഘട്ടത്തിലാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞതെങ്കിൽ ഫയുഹ്തമൽ അന്നഹു ഖാല ലം അസ്മ മിൻ സമുറ സിവ ഹാദൽ ഹദീസ്, ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി സമുറയിൽ നിന്ന് ഞാൻ ഒന്നും ഇപ്പോൾ കേട്ടിട്ടില്ല, അദ്ദേഹത്തിൽ നിന്ന് ഒരു ഹദീസ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കാം. എന്നാൽ സുമയക്കൂനു ഖദ് സമിഅ ബഅദദാലിക ഹദീസൻ ആഖർ, ഇത് പറഞ്ഞതിന് ശേഷം സമുറ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഹസനുൽ ബസ്രിയും ജീവിച്ചിരിക്കുന്നുണ്ട്, പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതകളുമേറെയാണ്. അങ്ങനെ വരുമ്പോൾ സമുറയിൽ നിന്ന് വീണ്ടും ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകും. അപ്പോൾ ഒരു റാവിയുടെ സമാഅ് ആ തൻ്റെ തൊട്ടുമുകളിലുള്ള ആളുടെ മരണശേഷം കൃത്യപ്പെടുത്തി വ്യക്തമാക്കി പറയുകയാണെങ്കിലാണ് മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഈയൊരു വിശദീകരണത്തിന് പ്രസക്തിയുള്ളൂ. അതല്ലാതെ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബത്തിലേക്കോ താബിഈകളിലേക്കോ സനദ് അതിൻ്റെ പരമ്പര മുത്തസിലായി കൊണ്ടുവന്ന് ഓരോരുത്തരും മറ്റുള്ള ആളുകളിൽ നിന്ന് സമാഅോടുകൂടിയോ അഥവാ കേൾവി സ്ഥിരപ്പെടുത്തിക്കൊണ്ടോ അതല്ലാതെയോ പറഞ്ഞ ഹദീസുകൾക്കാണ് മുത്തസിൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലിയുടെ വരി വാചകം ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്: വമാ ബിസംഇ കുല്ലി റാവിൻ ഇത്തസിൽ ഇസ്നാദുഹു ലിൽ മുസ്തഫ ഫൽ മുത്തസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള, സംഅ് കേൾവി സ്വരീഹായിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ഹദീസുകൾക്കും പറയുന്ന പേരാണ് ഫൽ മുത്തസിൽ, മുത്തസിൽ എന്നുള്ളത്. അപ്പോൾ മുത്തസിൽ എന്താണെന്ന് നമ്മൾ വളരെ ലളിതമായി വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ അതിൻ്റെ പരമ്പരയിൽ ഒരു ഇടർച്ചയുമില്ലാതെ വിടവുകളില്ലാതെ ഓരോരുത്തരും തങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള അഥവാ ഉസ്താദുമാരിൽ നിന്ന് ഒരിക്കലും മുറിയാത്ത രീതിയിൽ ഹദീസുകൾ ചേർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഹദീസുകൾക്കാണ് മുത്തസിലായ ഹദീസുകൾ എന്ന് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ നാം പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله അൽഉസൂലിൽ നാം ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫിയുടെ ഹദീസുമായി ബന്ധപ്പെട്ട അൽമുത്തസ്വിൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇന്നത്തെ റേഡിയോ വോയിസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഈ സമയം വരെ അബുൽ മുഹസിൻ വണ്ടൂരും അബുൽ ഫാദി മലാച്ചൂരുമാണ് ഉണ്ടായിരുന്നത്. റേഡിയോ വോയിസ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ വചനമാണ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഖുർആനുമായിട്ട് റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ, നാം കഴിഞ്ഞൊരു എപ്പിസോഡിൽ എവിടെയാണ് നിർത്തിവെച്ചത് അതിനുശേഷമുള്ള ഭാഗമാണ് നാം പഠിക്കാൻ പോകുന്നത്. നാം സൂറത്തു ഇബ്രാഹിം ആണല്ലോ മനഃപ്പാഠമാക്കുന്നത്. അതിൽ നാം 21-ാമതായത്താണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം പഠിച്ചത്. അതുവരെ എല്ലാ ശ്രോതാക്കളും ക്ലിയറായി ഒരു തെറ്റും കൂടാതെ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ അങ്ങത്തന്നെയാണ് നമുക്ക് പോകേണ്ടത്. അള്ളാഹു അതിനൊരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇനി 22-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഒരു ഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അത് ഞാൻ പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان

وعد الحق، وعد الحق. إن الله وعدكم وعد الحق.

فيكم وعد الحق إن الله وعدكم وعد الحق ووعدتكم

ووعدتكم ووعدتكم فأخلفتكم ووعدتكم فأخلفتكم.

قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم

لكم وعد الحق فأخلفتكم ووعدتكم فأخلفتكم

0: وعدكم وعد الحق ووعدتكم فأخلفتكم.
1: അൽഹംദുലില്ലാ, നാം ഇന്ന് പഠിച്ചത് 22-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തൊരു ഭാഗമാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിനെ ബാക്കി ഭാഗം നാം പഠിക്കാം, നമുക്ക് പഠിക്കാം. അള്ളാഹു അതിലുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 22-ാം വചനത്തിൽ നിന്നും ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ.

0: Tune to reality.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അഴിമതി മുക്ത ഭരണം അസാധ്യമോ? ജനാധിപത്യ സംവിധാനത്തിന്റെ കാവലാളാകേണ്ട ഭരണാധികാരികളും ഉദ്യോഗസ്ഥവൃന്ദവും തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി അധികാര ദുർവിനിയോഗം നടത്തുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ പ്രതീക്ഷകളാണ്. ജനക്ഷേമത്തിനായി നടപ്പിലാക്കേണ്ട പദ്ധതികളും സേവനങ്ങളും അഴിമതിയുടെ കറുത്ത കരങ്ങളാൽ വഴിതിരിച്ചുവിടപ്പെടുമ്പോൾ ദിനംപ്രതി പ്രയാസപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഒരു സാധാരണക്കാരന് സർട്ടിഫിക്കറ്റിനായും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്കായും കൈക്കൂലി നൽകേണ്ടി വരുന്ന അവസ്ഥ ജനാധിപത്യ സമൂഹത്തിന് അപമാനം തന്നെയാണ്. ചില ഉദ്യോഗസ്ഥരെ ചെറുതോ വലുതോ ആയ തുക കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടിയ വാർത്ത നാം ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. താൽക്കാലികമായ സസ്പെൻഷനോ സ്ഥലം മാറ്റമോ ആയിരിക്കും അവർക്ക് ലഭിക്കുന്ന കടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. അവരെവിടെ വച്ചെന്നാലും കൈക്കൂലി വാങ്ങാതിരിക്കുമോ? അപൂർവം ചിലർ മാത്രമേ കൈക്കൂലിക്കാർക്കെതിരെ പ്രതികരിക്കൂ. കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ ആവശ്യം നടക്കണമെന്നതായിരിക്കും അവരുടെ ചിന്ത. ഈ നിസ്സഹായവസ്ഥയാണ് ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുന്നത്. ജനസേവനത്തിനായി നിയമിക്കപ്പെട്ട കനത്ത ശമ്പളം വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലകൾ മറന്ന് അഴിമതിയെ ഒരു അവകാശമായി കാണുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നിയമങ്ങളും വിജിലൻസ് സംവിധാനങ്ങളുമൊക്കെ നിലവിലുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് അഴിമതി തടയുന്നതിൽ പ്രധാന വെല്ലുവിളിയാകുന്നത്. രാഷ്ട്രീയ സംരക്ഷണവും ഉദ്യോഗസ്ഥതലത്തിലുള്ള ഒത്തുകളികളും കാരണം കേവലം അന്വേഷണ പ്രഹസനങ്ങൾക്കപ്പുറം കുറ്റവാളികൾക്കർഹമായ ശിക്ഷ ലഭിക്കുന്നില്ല. ഇത് തെറ്റ് ചെയ്യാൻ മടിക്കാത്ത ഒരു അന്തരീക്ഷം സിസ്റ്റത്തിൽ സൃഷ്ടിക്കുന്നു. കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വിചാരണ നേരിടാതെ സർവീസിൽ തുടരുന്നതും ശിക്ഷാ നടപടികൾ നീണ്ടുപോകുന്നതും അഴിമതി തുടരാൻ കാരണമാകുന്നു. ശിക്ഷാഭയമില്ലായ്മയും രക്ഷിക്കാൻ പാർട്ടി നേതൃത്വമുണ്ടെന്ന ചിന്തയും തെറ്റുകൾ തുടരാൻ ധൈര്യം നൽകുന്നു. എത്രയെത്ര അഴിമതിക്കഥകളുടെ വാർത്തകളാണ് ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നുവെന്നല്ലാതെ ആരാണ് ശിക്ഷിക്കപ്പെടുന്നത്? കടിക്കാൻ വരുന്ന പട്ടിയെയോ പാമ്പിനെയോ കൊന്നാൽ അതിവേഗ നടപടിയുണ്ടാകുന്ന നാടാണ് ഇതെന്നോർക്കണം. വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും നിയമപരമായ വിടവുകൾ, തെളിവുകളുടെ അഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം എന്നിവ കാരണം പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയോ കേസ് എങ്ങുമെത്താതെ നിൽക്കുകയോ ചെയ്ത എത്രയോ സംഭവങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. ബൊഫേഴ്സ് പീരങ്കി ഇടപാട്, 2G സ്പെക്ട്രം കൈക്കൂലിക്കേസ് പോലുള്ളവ ഉദാഹരണം. 2G സ്പെക്ട്രം കൈക്കൂലി രാജ്യത്തിന് 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഭരണകൂടവും ഉദ്യോഗസ്ഥരും ജനങ്ങളോട് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളവരായി മാറുമ്പോൾ മാത്രമേ അഴിമതിരഹിതമായ ഒരു ഭരണം സാധ്യമാകൂ. തെറ്റ് ചെയ്യുന്നവർ ഭരണതലത്തിലായാലും ഉദ്യോഗസ്ഥതലത്തിലായാലും ശിക്ഷിക്കപ്പെടുമെന്ന ഭയം സൃഷ്ടിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. അഴിമതിക്കെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതികരണശേഷിയും ഉദ്യോഗസ്ഥരിൽ ധാർമ്മിക ബോധവും വളർന്നു വന്നാൽ മാത്രമേ സുതാര്യവും നീതിപൂർവവുമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരൂ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ധർമ്മധ്വജം ഉയർത്തി വീശിയ പ്രോഫ്കോൺ. എഴുത്ത് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. പ്രസിഡന്റ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ക്രയശേഷിയാൽ നെയ്തെടുത്ത 3 ദിവസം നീണ്ടുനിന്ന പ്രോഫ്കോൺ വാളയാറിലെ അഹല്യ ക്യാമ്പസിൽ സമാപിച്ചു. 18 വയസ്സിനും 25 വയസ്സിനുമിടയിലുള്ള ഊർജ്ജസ്വലരായ പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ 3 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രോഫ്കോൺ ചരിത്രത്തിലേക്ക് ഒരു പുതിയ അധ്യായം കൂടി തുന്നിച്ചേർത്തിരിക്കുകയാണ്. വിശാലമായ ഹാളിൽ ജലാശയത്തിലെ ഓളം കണക്കെ ഉയർന്നും താഴ്ന്നുമിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ അനിതരസാധാരണമായ ശാന്തത ദൃശ്യമായി. വേദിയിൽ നിന്ന് പകർന്നുകൊടുക്കുന്ന ധാർമ്മിക സന്ദേശങ്ങളെ ആകിരണം ചെയ്യാൻ കണ്ണും കാതും മസ്തിഷ്കവും അവർ മുൻകൂട്ടി തുറന്നുവച്ചതുപോലെ. സദസ്സിന് ആലസ്യം വരാതെ കൃത്യമായ പ്ലാനോടെ നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്ത പ്രോഗ്രാം കമ്മിറ്റി അഭിനന്ദനമർഹിക്കുന്നു. മുഴുനീള പ്രഭാഷണ പ്രഘോഷണങ്ങൾക്കു പകരം വാങ്ങിയും കൊടുത്തുമുള്ള ശൈലി കുട്ടികളെ ഇരുത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. ചോദ്യോത്തരങ്ങൾ, ഓർമ്മ പരിശോധനാ ടെസ്റ്റുകൾ, ചരിത്രാവിഷ്കരണങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ കുട്ടികൾ നന്നായി ആസ്വദിച്ചു. ലഹരിക്കെതിരെ കഠിന പ്രതിജ്ഞയെടുത്ത കുട്ടികൾ, തങ്ങൾ കലാലയ പരിസരങ്ങളിൽ ഭിക്ഷ തെണ്ടുന്ന ലഹരിക്കള്ളന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത വിധം നിശ്ചയദാർഢ്യമുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തി. പ്രോഫ്കോണിൽ സാന്നിധ്യമറിയിച്ച ജനപ്രതിനിധികൾ സംഘാടകരെ ചുമരിൽ തട്ടി അനുമോദിക്കുന്നത് കണ്ടു. വിസ്ഡം വിദ്യാർത്ഥി വിഭാഗത്തിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ അവർക്കാകില്ലായിരുന്നു. അത്രയും മികച്ച രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രോഫ്കോണിൽ നിന്നും പുതിയ പരിചയക്കാരിൽ നിന്നും പിരിയുന്നതിലുള്ള ദുഃഖം ഉതിർത്ത കണ്ണീർക്കണങ്ങൾ പലരുടെയും കൺതടങ്ങളിൽ തങ്ങി നിൽക്കുന്നത് കണ്ടു. മുഴുസമയ സേവനസന്നദ്ധരായി ഓടിനടക്കുന്ന വളണ്ടിയർമാർ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. മരക്കാവുകൾക്കിടയിൽ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന അഹല്യ ക്യാമ്പസിലെ റോഡുകൾ അല്പം ആശയക്കുഴപ്പമുണ്ടാക്കി. 1000 ഏക്കർ സ്ഥലത്ത് 3 പഞ്ചായത്തുകളെയും ആലിംഗനം ചെയ്തു നിൽക്കുന്ന അഹല്യയിലെ വൈദ്യുതി സ്തൂപങ്ങൾ പ്രോഫ്കോണിന് വേണ്ട വൈദ്യുതി ചുരത്തിക്കൊണ്ടിരുന്നു. ആവശ്യം കഴിഞ്ഞും നല്ലൊരളവിൽ വൈദ്യുതി സർക്കാരിന് കൊടുക്കുന്ന അഹല്യ ഈ ക്ഷാമകാലത്തും ഒരു വറ്റാത്ത ഉറവയാണെന്ന് പറയാം. വിദ്യാർത്ഥികളുടെ ഈ ധാർമ്മിക മുന്നേറ്റത്തിന് ഈ ക്യാമ്പസ് തുറന്നുകൊടുത്ത അഹല്യ മാനേജ്മെന്റിനെയും സ്റ്റാഫിനെയും നന്ദിയോടെ സ്മരിക്കട്ടെ. പ്രോഫ്കോണിൽ പങ്കെടുത്ത കുട്ടികൾ പകർത്തിയെടുത്ത സത്യസന്ദേശങ്ങൾ ക്യാമ്പസുകളിൽ പ്രതിധ്വനിക്കണം. കടലാടിച്ചെടിയുടെ പുല്ലുകൾ കണക്കെ നിങ്ങളുടെ മനസ്സിൽ പറ്റിപ്പിടിച്ച അറിവിന്റെ വിത്തുകൾ നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം വീണുമുളയ്ക്കണം.
0: ജസാക്കല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: വാർത്താമുറികളിലെ വംശീയത, ഒരു ടെക്സ്റ്റ് ബുക്ക് കേസ്. എഴുത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. കേരളത്തിലെ പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമ ചർച്ചകൾക്കും വാർത്താമുറികൾക്കും വലിയ പങ്കുണ്ട്. എന്നാൽ സമീപകാലത്തായി ഈ വാർത്താമുറികൾ ആരോഗ്യകരമായ സംവാദങ്ങൾക്കു പകരം വർഗീയവും വംശീയവുമായ ധ്രുവീകരണങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രമായി മാറുന്നുണ്ടോ എന്ന ഗൗരവതരമായ ചോദ്യം സമൂഹത്തിനു മുമ്പിൽ ഉയരുകയാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു പരാമർശത്തെ മുൻനിർത്തി ഒരു മലയാളം വാർത്താ ചാനലിൽ നടന്ന ചർച്ചയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഈ ചോദ്യത്തെ കൂടുതൽ പ്രസക്തമാക്കുകയാണ്. ഒരു വ്യക്തിയുടെ യാഥാസ്ഥിതിക നിലപാടുകളോടുള്ള വിയോജിപ്പ് എന്നതിനപ്പുറം ഒരു സമുദായത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഭാഷയിലേക്ക് ഇത്തരം ചർച്ചകൾ വഴിമാറുമ്പോൾ അത് കേവലം ഒരു മാധ്യമത്തിന്റെ മാത്രം പ്രശ്നമല്ലാതാകുന്നു. മറിച്ച് കേരളത്തിന്റെ ജനാധിപത്യ ഇടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അപകടകരമായ പ്രവണതകളുടെ സൂചനയാണത്. വിമർശനവും വംശീയ അധിക്ഷേപവും തമ്മിലുള്ള അകലം. ജനാധിപത്യത്തിൽ വിമർശനാതീതരായി ആരുമില്ല. ഒരു മതപണ്ഡിതൻ പ്രസ്താവനകളെ നിശിതമായി വിമർശിക്കാനും അതിലെ യുക്തിയില്ലായ്മയെ പൊളിച്ചെടുക്കാനും ഏതൊരു മാധ്യമത്തിനും പൂർണ്ണ അവകാശമുണ്ട്. അതാണ് സംവാദങ്ങളുടെ അടിസ്ഥാനം. എന്നാൽ പ്രസ്തുത ചർച്ചയിൽ ഉപയോഗിക്കപ്പെട്ട ഭാഷയും ന്യൂസ് കാർഡുകളിലെ വാചകങ്ങളും ആ വിമർശനത്തിന്റെ അതിരുകൾ കടക്കുന്നതായിരുന്നു. ആണൊരുത്തൻ കഞ്ചാവടിച്ചാലും എം ഡി എം എ കേസിൽ അറസ്റ്റായാലും അന്യന്റെ പെണ്ണുപിടിച്ചാലും അത് കിതാബിലെ സുന്നത്തെന്ന് കരുതുന്ന മതാചാര്യന്മാരുണ്ട്. അറിവുള്ള പെണ്ണെല്ലാം ഹറാം പിറപ്പോ, കിതാബിന്റെ സുന്നത്തെല്ലാം പുരുഷനോ? ഔറത്ത് മറക്കല്ലേ മറക്കല്ലേ എന്ന് പെണ്ണിനോട് മാത്രം പറയുന്നത് എന്തുകൊണ്ട്? ഈ പ്രയോഗങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഇതൊരു വ്യക്തിയോടുള്ള വിയോജിപ്പല്ല, മറിച്ച് സുന്നത്ത്, ഹറാം, കിതാബ്, ഔറത്ത് തുടങ്ങി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സാങ്കേതിക പദങ്ങളെ ബോധപൂർവം അപകീർത്തികരമായ രീതിയിൽ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ തെറ്റിനെ ഒരു സമുദായത്തിന്റെ മുഴുവൻ വിശ്വാസ പ്രമാണങ്ങളുമായി കൂട്ടിക്കെട്ടി സാമാന്യവൽക്കരിക്കുന്നത് വംശീയതയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. ഇത് വിശ്വാസികളെ വേദനിപ്പിക്കുകയും സമൂഹത്തിൽ തെറ്റായ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. ചർച്ചയിലേക്കുള്ള ക്ഷണം മുതൽ 31/8/2026 സംഭവത്തിന് ആധാരമായ ചർച്ചയ്ക്ക് ലേഖകന് ക്ഷണം വരുന്നത്. സ്ത്രീകളുടെ പൊതുപ്രവേശവുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മതവീക്ഷണമാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണം സ്വീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മറ്റു 3 പേരെയായിരുന്നു പാനലിസ്റ്റുകളായി പറഞ്ഞിരുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ ഒരു വിദ്വേഷ യൂട്യൂബർ കൂടി പങ്കെടുക്കുന്ന ചർച്ചയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഉടനെ അവതാരകയെ ബന്ധപ്പെടുകയും മാന്യമായ ചർച്ചയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ക്ഷണം സ്വീകരിച്ചതെന്നും ഇത്തരം നിലവാരം കുറഞ്ഞവരുള്ളത് അറിയിക്കാതെ ചർച്ച സംഘടിപ്പിച്ചത് ശരിയായില്ല എന്നും അറിയിച്ചു. മാത്രമല്ല, ഈ വിദ്വേഷ യൂട്യൂബർ എന്റെ മാതാവിനെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും വൃത്തികെട്ട ഭാഷയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്ത വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട നിയമനടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു വ്യക്തിയുടെ കൂടെ ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്നും ഞാൻ പിന്മാറുകയാണെന്നും അറിയിച്ചു. വിദ്വേഷ പ്രചാരകനെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ അവതാരക കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അവസാനം ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് കാണുന്നത് ആ വിദ്വേഷ പ്രചാരകൻ എന്താണോ പറയാനിരുന്നത് അത് മുഴുവൻ അവതാരകയുടെ നാവിലൂടെ പുറത്തുവരുന്നതാണ്. ചർച്ചയിൽ വെച്ച് തന്നെ അത് തെറ്റാണെന്നും മാപ്പ് പറയണമെന്നും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അവതാരക അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ ഉള്ളവന് സമയം അനുവദിച്ചതുമില്ല. അങ്ങനെയാണ് ചർച്ചയ്ക്ക് ശേഷം ഉടനെ തന്നെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ സംഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവതാരകയുടെ വംശീയ പരാമർശങ്ങൾ കേൾപ്പിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ജാതിമതഭേദമന്യേ എല്ലാവരും ചാനലിനെതിരെ രംഗത്തു വരികയും മാപ്പു പറയണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ ചാനലിന് പ്രസ്തുത വംശീയ പരാമർശങ്ങളടങ്ങിയ ചർച്ച പിൻവലിക്കേണ്ടി വന്നു. ഇതോടൊപ്പം ചാനൽ പുറത്തുവിട്ട ഖേദപ്രകടനത്തിൽ വംശീയത സംഭവിച്ചുപോയി എന്ന തുറന്നുപറച്ചിലിനു പകരം ആരൊക്കെയോ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്രയേറെ വലിയ വംശീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ഗൗരവരഹിതമായി സമീപിച്ചത് വീണ്ടും വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പക്ഷേ പിന്നീട് കണ്ടത് വിചിത്രമായ ചില നടപടികളായിരുന്നു. വിദ്വേഷവാക്കുകൾ പറഞ്ഞ അവതാരക അത് ചൂണ്ടിക്കാണിച്ച ലേഖകനെതിരെ കേസ് കൊടുക്കുന്നു. ചാനലിൽ വംശീയ വിദ്വേഷം ചർദ്ദിച്ച അവതാരകയ്ക്കെതിരെ നടപടിയെടുക്കാതിരുന്ന പോലീസ് തിടുക്കത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചേർത്തുകൊണ്ട് കേസെടുക്കുന്നു. അത് ആഘോഷിച്ചുകൊണ്ട് അവതാരകയും ചാനലും ഒന്നാം പ്രതി അബ്ദുള്ള അബ്ബാസിൽ എന്ന് ന്യൂസ് കാർഡ് ഇറക്കി ആഘോഷിക്കുകയും ചെയ്യുന്നു. വംശീയതയെ തെളിവ് സഹിതം വിശകലനം ചെയ്ത് ചോദ്യം ചെയ്ത വ്യക്തിക്കെതിരെ പോലീസ് തിടുക്കത്തിൽ FIR രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. ഇവിടെ പ്രതിചേർക്കപ്പെട്ടതിന്റെ യുക്തിയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഒരാൾ ഒരു പൊതുവിഷയത്തിൽ വിശകലന വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോയ്ക്ക് താഴെ ആയിരക്കണക്കിന് ആളുകൾ കമന്റിടുന്നു. അതിലേതെങ്കിലും അജ്ഞാതൻ നിയമവിരുദ്ധമായൊരു കമന്റിട്ടാൽ വീഡിയോ ചെയ്തയാൾ എങ്ങനെ ഒന്നാം പ്രതിയാകും? ഈ കേസ് കേവലം ഒരു വ്യക്തിക്കെതിരായ നടപടിയല്ല, ഭാവിയിൽ ആർക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഒരു അപകടകരമായ ടൈംപ്ലേറ്റ് ആണ്. ഈ യുക്തി അംഗീകരിക്കപ്പെട്ടാൽ കേരളത്തിൽ ഒരു പൊതുപ്രവർത്തകനോ മാധ്യമപ്രവർത്തകനോ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയില്ല. ഒരു ഫെയ്ക്ക് അക്കൗണ്ടും ഒരു മോശം കമന്റും ഉപയോഗിച്ച് ആരെയും കേസിൽ കൊടുക്കാമെന്ന അവസ്ഥ വരും. ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കേസ് നിർത്തിവെക്കാൻ പോലീസ് തയ്യാറായെങ്കിലും അതൊരു പൂർണ്ണമായ പരിഹാരമല്ല. ഒരു കേസ് മരവിപ്പിക്കുക എന്നത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും സജീവമാക്കാവുന്നൊരു ഭീഷണിയാണ്. ഒരാളുടെ തലയ്ക്ക് മുകളിൽ ഒരു FIR തൂങ്ങിക്കിടക്കുക എന്നത് അയാളുടെ പൊതുജീവിതത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മരവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. ശിക്ഷിക്കപ്പെടുമോ എന്നതിനേക്കാൾ ഭാവിയിൽ സംസാരിക്കാൻ മടിക്കുമോ എന്നതാണ് ഇത്തരം കേസുകളുടെ വിജയമായി കണക്കാക്കപ്പെടുന്നത്. നീതി നിർവഹണത്തിലെ ഇരട്ടത്താപ്പും സർക്കാരിന്റെ ഇടപെടലും. ഇത്തവണ ഈ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങളും ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കന്മാരും ന്യായത്തിനു വേണ്ടി നിലകൊണ്ടു. സ്വന്തം പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കാതെ തെറ്റുതെറ്റാണെന്ന് പറയാൻ ഭരണപക്ഷ പാർട്ടികളുടെ നേതൃത്വങ്ങൾ കാണിച്ച ആർജവും വലുതാണ്. ഇടതു നേതാക്കന്മാരാരും നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ മുന്നോട്ടു വന്നില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാരായ ആക്ടിവിസ്റ്റുകൾ നീതിക്കൊപ്പം തന്നെയായിരുന്നു. ഇതിന്റെ ഫലമായി ആഭ്യന്തരമന്ത്രി ഇടപെടുകയും ലേഖകനെതിരെയുള്ള കേസ് മരവിപ്പിക്കുകയും വിദ്വേഷ പ്രചാരണം നടത്തിയ യൂട്യൂബർക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ഒടുവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. ഈ നടപടി സ്വാഗതാർഹമാണെങ്കിലും വലിയ പൊതുജന ശ്രദ്ധ ലഭിക്കുന്ന പരാതികളിൽ മാത്രം നടപടിയുണ്ടാകുന്ന അവസ്ഥ മാറേണ്ടതുണ്ട്. ഇത് സിസ്റ്റത്തിന്റെ സ്വാഭാവിക നടപടിക്രമമായി മാറണം. വിദൂഷത്തിന്റെ സാധാരണവൽക്കരണം. 10 വർഷം മുമ്പ് മലയാളിയുടെ ചർച്ചാമണ്ഡലത്തിലില്ലാതിരുന്ന പദാവലികളാണ് ഇന്ന് വാർത്താമുറികളിൽ യാതൊരു തടസ്സവുമില്ലാതെ ഒഴുകിയെത്തുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ചരിത്രമുണ്ട്. മതവിമർശനമെന്ന പേരിൽ അശ്ലീലവും വംശീയവുമായ പദപ്രയോഗങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കടത്തിവിട്ട ഒരു കൂട്ടം വിദ്വേഷ യൂട്യൂബർമാരുടെയും പ്രോ സയനിസ്റ്റ് പ്രൊഫൈലുകളുടെയും സൃഷ്ടിയാണത്. അവർ സൃഷ്ടിച്ച ഭാഷ യൂട്യൂബ് കമന്റ് ബോക്സുകളിൽ നിന്ന് തുടങ്ങി ക്രമേണ ദൈനംദിന സംസാരത്തിലേക്കും ഒടുവിൽ മുഖ്യധാര ന്യൂസ് സ്റ്റുഡിയോകളിലേക്കും വളർന്നിരിക്കുന്നു. ഒരു വാർത്തയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നയാൾക്കും അത് വായിക്കുന്ന അവതാരകയ്ക്കും അതിന് ഗ്രാഫിക്സ് നൽകുന്ന ഡിസൈനർക്കും ഈ ഭാഷ കടന്നുപോകുമ്പോൾ അതിൽ യാതൊരു അസ്വാഭാവികതയും തോന്നുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇസ്ലാമോഫോബിയ അത്രമാത്രം അവരുടെ ഉപബോധ മനസ്സിൽ വേരുറപ്പിച്ചിരിക്കുന്നു. ബോധപൂർവമായ വിദ്വേഷത്തെക്കാൾ ഭയക്കേണ്ടത് ഇത്തരത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ട വിദ്വേഷങ്ങളെയാണ്. കാരണം സാധാരണമായിപ്പോയ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിലെന്താണ് പ്രശ്നം എന്ന മറുചോദ്യമാകും വരിക. അതുകൊണ്ടുതന്നെ ആ ചാനൽ അവതാരകയെ ഒരു വ്യക്തി എന്ന നിലയിലും വരിക. അതുകൊണ്ടുതന്നെ ആ ചാനൽ അവതാരകയെ ഒരു വ്യക്തി എന്ന നിലയിൽ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വ്യക്തിയെ വേട്ടയാടുക എന്നതല്ല മറിച്ച് ഈ സാമൂഹ്യ അന്തരീക്ഷത്തെയും അത് നിർമ്മിച്ചെടുത്ത സിസ്റ്റത്തെയും ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. മാധ്യമങ്ങൾ തിരുത്തേണ്ട പാഠങ്ങൾ. വിവാദങ്ങളെ മുൻനിർത്തി മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ അടിസ്ഥാനപരമായി ചില തിരുത്തലുകൾ അനിവാര്യമാണ്. ഒന്ന്, സമൂഹത്തെയും സംസ്കാരത്തെയും പഠിക്കുക. ഒരു സമുദായത്തെയോ മതത്തെയോ വിമർശിക്കുന്നതിനു മുമ്പ് അവരുടെ പദാവലികളും വിശ്വാസങ്ങളും ആന്തരിക വൈവിധ്യങ്ങളും മാധ്യമപ്രവർത്തകർ മിനിമമെങ്കിലും അറിഞ്ഞിരിക്കണം. അർത്ഥമറിയാതെ വാർപ്പുമാതൃകകളെ നിരന്തരം ആവർത്തിക്കുന്നത് വിമർശനമല്ല, അധിക്ഷേപം.

0: രണ്ട് സാമാന്യവൽക്കരണം എന്ന കെണി. ഒരു സമുദായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ നടത്തുന്ന പ്രസ്താവനകളെ ആ സമുദായത്തിന്റെ മുഴുവൻ ബാധ്യതയായി ചിത്രീകരിക്കുന്ന ഫ്രെയിമിംഗ് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. ഒരാളുടെ തെറ്റിന് ഒരു സമുദായം മുഴുവൻ മറുപടി പറയണമെന്ന രീതി മാധ്യമപ്രവർത്തനമല്ല. 3. വിദ്വേഷ ഭാഷകളെ പഠിക്കുപുറത്തു നിർത്തുക. സൈബറിടങ്ങളിലെ വിദ്വേഷ പ്രചാരകർ നിർമ്മിച്ചെടുക്കുന്ന ഭാഷകളെയും ഫ്രെയിമുകളെയും ന്യൂസ് റൂമുകളിൽ നിന്ന് മാറ്റി നിർത്താൻ എഡിറ്റോറിയൽ ജാഗ്രത കാണിക്കണം. 4. മാപ്പിലെ ആത്മാർത്ഥത. ഒരു വംശീയ പരാമർശം സംഭവിച്ചാൽ കേവലം വഴുതി മാറാനായി ഒരു പൊതുമാപ്പപേക്ഷ നടത്തുന്നതിനപ്പുറം ഏതു പരാമർശമാണ് പ്രശ്നമായതെന്നും അത് ഇനി ആവർത്തിക്കില്ല എന്നും വ്യക്തമാക്കുന്ന ആത്മാർത്ഥമായ തിരുത്തലാണ് സമൂഹത്തിന് ആവശ്യം. വംശീയതയെ സമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഒരു കുറ്റമല്ല, മറിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തെ ആരോഗ്യകരമായി നിലനിർത്താനുള്ള അനിവാര്യതയാണ്. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒരു അനീതി കണ്ടാൽ ശബ്ദിക്കാൻ കേരളത്തിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാനും തിരുത്താനുമുള്ള സന്നദ്ധതയാണ് മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. ചർച്ചകളുടെയും സംവാദങ്ങളുടെയും വാതിലുകൾ കുട്ടിയടച്ച് നിയമ നടപടികളിലൂടെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതിനു പകരം ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്ന കൂടുതൽ തെളിഞ്ഞ സംവാദങ്ങൾക്കുള്ള വേദിയായി കേരളം മാറേണ്ടതുണ്ട്. കേസുകൾക്ക് പകരമാകേണ്ടത് ആരോഗ്യകരമായ ആശയ സംവാദങ്ങൾ തന്നെയാണ്.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഇസ്ലാം ജീവിത പാഠങ്ങൾ. വിനയം എന്ന വിഷയത്തിൽ ബഹുമാനനായ ഷമീർ മുണ്ടേരി നമുക്കായി ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി അസ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബിലാ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയ ശ്രോതാക്കളെ, സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചെടുക്കേണ്ട പാഠമാണ്. പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങളിലെ ശ്രദ്ധേയമായ, പ്രവാചകൻ മാതൃക കാണിച്ചു തന്ന ഒട്ടനവധി മേഖലകളിലെ പ്രധാന മേഖലയാണ് പ്രവാചക തിരുമേനിയുടെ വിനയം. വിനയം വിശിഷ്ട സ്വഭാവമാണ്. നേതൃത്വമോഹമില്ലായ്മയും സ്ഥാനമാനങ്ങളോടുള്ള വിമ്മിഷ്ടവും വിരക്തിയും വിനയത്തിൻ്റെ ലക്ഷണമാണ്. ഇബാദുറഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകൾ, പടച്ചതമ്പുരാന്റെ അടിമകളുടെ സവിശേഷതകൾ അള്ളാഹു വിശദീകരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തി. പരമകാരുണ്യകന്റെ ദാസന്മാർ, ഭൂമിയിൽ കൂടെ വിനയത്തോടെ നടക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 63-ാമത്തെ വാചകം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, ഈ ആയത്തിന്റെ വിശദീകരണമായി സൂചിപ്പിക്കുകയാണ്, അഥവാ ആഢ്യതയോ നിഗളിപ്പോ അഹങ്കാരമോ ഇല്ലാതെ സമാധാനവും അടക്കവും വിനയവുമുള്ളവരായി നടക്കുന്നവരാകുന്നു വിശ്വാസികൾ. ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം നൽകിയ വിശദീകരണം, സ്വർഗവും മാറിപ്പോവുകയോ നീങ്ങിപ്പോവുകയോ ചെയ്യാത്ത നൈതികമായ സ്വർഗീയ അനുഗ്രഹവും അള്ളാഹു നിശ്ചയിച്ചത് വിനയാന്വിതരും വിശ്വാസികളുമായ അവൻ്റെ ദാസന്മാർക്കാണെന്ന് അവൻ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം വിശദീകരിച്ചു, ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു ആ പാരത്രിക ഭവനം നാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. വിനയം കാണിക്കുന്ന ആളുകൾ അവർക്കുള്ളതാകുന്നു സ്വർഗമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിനയം കാണിക്കുവാനും സൗമ്യതയിൽ വർത്തിക്കുവാനുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത് വഹ്ഫിളു ലഹുമ ജനഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. വഹ്ഫിളു ജനാഹകലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് നീ നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുക. നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് നീ താഴ്ത്തിക്കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മഹാനായ പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാളും ഒരാളോടും ഗർവ് കാണിക്കാതിരിക്കുകയും ഒരാളും ഒരാളുടെ മേലും അതിക്രമം കാണിക്കാതിരിക്കുകയും ചെയ്യുവോളം നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കണമെന്ന് അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു. വിനയം കാണിക്കുന്നതിൻ്റെ മഹത്വവും വിനയാന്വിതരുടെ മഹത്വവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദാനധർമ്മം ഒരു സ്വത്തും കുറച്ചിട്ടില്ല. മാ നഖസത് സദഖത്തുൻ മിൻമാൽ, അതെ, പ്രവാചകന്റെ അധ്യാപനം അങ്ങനെയാണ്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, അല്ലാഹു ഒരു ദാസനും വിട്ടുവീഴ്ച കാണിച്ചതിനാൽ പ്രതാപമല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുമില്ല. അള്ളാഹുവിനായി ഒരാളും വിനയം കാണിച്ചിട്ടില്ല. അവന് അള്ളാഹു ഉയർച്ച നൽകാതെ. വിനയം കാണിക്കുന്നതിലൂടെ നാം പ്രതാപമുള്ളവരാകുന്നു. വിനയം കാണിക്കുന്നതിലൂടെ നാം പടച്ചതമ്പുരാന്റെ അടുക്കൽ ദരജകൾ വർദ്ധിക്കുന്ന, ഉയർച്ച ലഭിക്കുന്ന ആളുകളായിക്കൊണ്ട് മാറുകയാണ്. പ്രവാചകൻ അതിൻ്റെ ശ്രേഷ്ഠതയായി വീണ്ടും നമുക്ക് പറഞ്ഞു തന്നു. വല്ലവനും അള്ളാഹുവിനോടുള്ള വിനയത്തിൽ ആർഭാട വസ്ത്രം തനിക്ക് അത് വാങ്ങി ഉപയോഗിക്കുവാൻ കഴിഞ്ഞിട്ടുകൂടി അതിനെ ഉപേക്ഷിച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ പരലോകത്ത് സൃഷ്ടികൾക്ക് മുന്നിലേക്ക് വിളിക്കുകയും പിന്നീട് ഈമാനിന്റെ ഉടയാടകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുത്ത് ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യും. ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭങ്ങളുടെയും നിറഞ്ഞ ഉദാഹരണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൽസ്വഭാവങ്ങളുടെയും നിറഞ്ഞ ഉദാഹരണമായിരുന്നു. അവയിൽ ഒരു മഹനീയ സ്വഭാവമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നാം സൂചിപ്പിച്ചു വരുന്ന വിനയം. പടച്ചവനായ അള്ളാഹുവിന് മുമ്പിൽ വിനയാന്വിതനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടപ്പുകളോടും വിനയത്തിലും കാരുണ്യത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറുകയുണ്ടായി. പ്രവാചക തിരുമേനി തന്നെ നമുക്ക് പറഞ്ഞു തന്നു വിശുദ്ധ ഖുർആനിലെ 159-ാമത്തെ ആയത്ത് ആലു ഇമ്രാനിൽ, നബിയെ, അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. പ്രവാചകന്റെ കൂടെ ആളുകൾ കൂടാനുള്ള കാരണം, പ്രവാചകനെ ആളുകൾ ഇഷ്ടപ്പെടുവാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവമാണ്. പ്രവാചകൻ സൗമ്യമായാണ് പെരുമാറിയത്. പ്രവാചകന്റെ ശത്രുക്കൾക്ക് പോലും മനസ്സിൽ പ്രവാചകനോട് ഇഷ്ടമായിരുന്നു. അവർ പ്രവാചകനെ വെറുത്തത് പ്രവാചകന്റെ സ്വഭാവം കൊണ്ടല്ല. അവർ പ്രവാചകനെ വെറുത്തത് പ്രവാചകൻ അവരെ ഉപദ്രവിച്ചത് കൊണ്ടല്ല. അവർ പ്രവാചകനെ കല്ലെറിഞ്ഞത് പ്രവാചകൻ അവരെ കല്ലെറിഞ്ഞത് കൊണ്ടല്ല. പ്രവാചകനെ അവരുടെ നാട്ടിൽ നിന്നവർ ആട്ടിപ്പുറത്താക്കിയത് ആ നാട് തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രവാചകൻ നേതൃത്വം നൽകിയത് കൊണ്ടുമല്ല. മറിച്ച് അവർക്ക് പരിചയമില്ലാത്ത, അവരുടെ ഉപ്പ ഉപ്പാപ്പമാർ കേട്ടിട്ടില്ലാത്ത ഒരാദർശം പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വെറുത്തത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ആ ശത്രുക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹം നിറച്ചുവെക്കാൻ, പ്രവാചകനോട് ഇഷ്ടം തോന്നുവാൻ അവർക്ക് സാധിച്ചത് പ്രവാചകന്റെ ഉത്തമമായ സ്വഭാവമായിരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ അനുചരന്മാരോടൊത്ത് ഇരിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ എത്രത്തോളമെന്നാൽ അപരിചിതനായ ഒരു വ്യക്തി വന്നാൽ തങ്ങളിൽ ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതുവരെ അയാൾക്ക് പ്രവാചകനെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അത്രമാത്രം സാധാരണക്കാരനായി, അവരിൽ ഒരാളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ വിനയാന്വിതനായി ഇരിക്കുകയായിരുന്നു. ബനു ആമിർ സംഘത്തോടൊപ്പം ഞാൻ തിരുമേനിയുടെ അടുക്കൽ പോയി. അബ്ദുല്ലാഹി ബിനു ശിഖർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്, ബനു ആമിർ സംഘത്തോടൊപ്പം ഞാൻ തിരുമേനിയുടെ അടുക്കൽ പോയി. ഞങ്ങൾ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സയ്യിദ് അല്ലാഹുവാണ്, നേതാവ് അല്ലാഹുവാണ്. ഞങ്ങൾ പറഞ്ഞു, താങ്കൾ ഞങ്ങളിൽ അതിശ്രേഷ്ഠരും മഹത്തായ നേതൃത്വമുള്ളവരുമാകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾ നിങ്ങൾ പറയുക, നിങ്ങളെ പിശാജ് വഴിതെറ്റിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ അമിതമായ പ്രോത്സാഹന വചനങ്ങൾ, തന്നെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങൾ പ്രവാചക തിരുമേനി ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പഠിപ്പിച്ചത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ബിഖൗലികും വലാ യസ്തഹവിയന്നകും ശൈത്വാൻ അന മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഷെയ്ത്വാൻ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമായ മുഹമ്മദാണ്. ഇപ്രകാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയം കാണിച്ചിരുന്നു. അത് ഏതെങ്കിലും വ്യക്തികളോട് മാത്രമായിരുന്നല്ല, എല്ലാ ആളുകളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയം കാണിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്കൊന്നിച്ച് ഉമ്മു ഐമന്റെ അരികിലേക്ക് പുറപ്പെടാം. തിരുദൂതർ അവരെ സന്ദർശിച്ചിരുന്നത് പോലെ നമുക്ക് അവരെ സന്ദർശിക്കാം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ പലരെയും സന്ദർശിക്കുമായിരുന്നു, അവരുടെ കൂടെ ഇരിക്കുമായിരുന്നു, അവരോട് ഇടപഴകുമായിരുന്നു. താൻ നേതാവാണ് എന്ന, താൻ വലിയ ആളാണ് എന്ന, താൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന ഒരു ചിന്ത പ്രവാചകനെ പിടികൂടിയിട്ടില്ല. പ്രവാചകൻ ആ പേര് പറഞ്ഞ് ആളുകളിൽ നിന്ന് അകന്നു നിന്നിട്ടില്ല. അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. യഹൂദിയായ കുട്ടി രോഗിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. പ്രവാചകൻ ആ കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെല്ലുന്നു. പ്രവാചക തിരുമേനി ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ ഇസ്ലാം സ്വീകരിക്കണം, നീ മുസ്ലിമാകണം. ആ കുട്ടി പ്രവാചകന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ആ കുട്ടിയുടെ പിതാവിനെ നോക്കി. ആ പിതാവ് കുട്ടിയോട് പറഞ്ഞു, അബൽ ഖാസിം, നീ അബൽ ഖാസിമിനെ അനുസരിക്കുക. ആ സമയത്ത് ആ കുട്ടി വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി. فأسلم فخرج النبي صلى الله عليه وسلم وهو يقول الحمد لله الذي അൻഖദഹു മിനന്നാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പുറത്തു കിടക്കുകയാണ് സന്തോഷത്തോടെ. അൽഹംദുലില്ലാ, അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. റബ്ബേ, ഒരാളെ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ വഴിയിലേക്ക് മാറ്റിയ റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. പ്രവാചകൻ സന്ദർശനം നടത്തി, പ്രവാചകൻ വേണ്ടത് പറഞ്ഞുകൊടുത്തു, പ്രവാചകൻ മാറി നിൽക്കുകയല്ല, അവരുടെ കൂടെ ജീവിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു പാനീയം കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുടിക്കുകയുണ്ടായി. പ്രവാചക തിരുമേനിയുടെ വലതുഭാഗത്തിരിക്കുന്നത് ഒരു കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഒരു മര്യാദയാണ്, ഇസ്ലാമിന്റെ ഒരു നല്ല വശമാണ് ഏത് കാര്യങ്ങളും വലതുവശത്തു നിന്ന് ആരംഭിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ലഭിച്ച പാനീയം കുടിച്ചു. വലതുഭാഗത്തു നിന്ന് അത് കുടിക്കാൻ കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയാണിരിക്കുന്നത്. പ്രവാചകൻ ആഗ്രഹമുണ്ട്, ആ സദസ്സിൽ പ്രായമുള്ള വാർദ്ധക്യം ബാധിച്ച പല ആളുകളുമുണ്ട്, അവർക്ക് ആ പാനീയം ആദ്യം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവാചകൻ ആ ചെറിയ കുട്ടിയോട് അനുവാദം ചോദിച്ചു, മോനെ, ഇത് ഞാൻ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തോട്ടെ. ആ കൊച്ചുകുട്ടിയുടെ മറുപടി ആ കുട്ടി പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്. പ്രവാചകൻ ഏതൊരു വിഷയത്തിലും ഒരു വിഹിതം കൊടുക്കുമ്പോൾ ആ വിഹിതം എനിക്ക് തന്നെ ലഭിക്കണം, ആദ്യം എനിക്ക് ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് റസൂലെ ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വിഹിതത്തിൽ നിന്ന് ഞാൻ ഒരാൾക്കും പ്രാമുഖ്യം കൽപ്പിക്കുകയില്ല എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. പ്രവാചകൻ ആ കുട്ടിയെ പരിഹസിച്ചില്ല, പ്രവാചകൻ ആ കുട്ടിയെ അവഗണിച്ചില്ല, പ്രവാചകൻ ആ കുട്ടിയെ മാറ്റിയിരുത്തി മുതിർന്ന ആളുകൾക്കത് നൽകിയതുമില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാനീയം ആ കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. വിനയത്തിന്റെ നിറകുടമായിരുന്ന തിരുദൂതരുടെ മഹനീയ ജീവിതത്തിലെ ഒരുപാട് ചരിത്രങ്ങൾ ഇപ്രകാരം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, നാം ഉൾക്കൊള്ളേണ്ട പാഠം, സഹജീവികളോട്, ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളോട്, അത് മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, എല്ലാറ്റിനോടും വിനയത്തോടുകൂടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ചരിത്രം കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. തിരുമേനിയുടെയും പായയുടെയും ഇടയിൽ വിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈത്തപ്പനാര് നിറച്ച തോലിന്റെ ഒരു തലയിണ അദ്ദേഹത്തിന്റെ തലക്കടിയിലുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾക്കരിയിൽ തോലുകൾ ഊറക്കിടുവാൻ ഉപയോഗിക്കുന്ന കൊന്നയും തലക്കരികിൽ കെട്ടിത്തൂക്കിയ തോൽസഞ്ചികളും ഉണ്ടായിരുന്നു. പായയുടെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പാർശ്വഭാഗത്ത് ഞാൻ കണ്ടു. ഞാൻ കരഞ്ഞു. തിരുമേനി ചോദിച്ചു, താങ്കളെ കരയിപ്പിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, കിസ്രയും കൈസറും അവിശ്വാസികളായിട്ടും എത്രമാത്രം ഭൗതിക സുഖങ്ങളിലാണ് ആ നാട്ടിലുള്ള ആളുകൾ, ആ നാട്ടിലുള്ള രാജാക്കന്മാർ, ആ നാട് ഭരിക്കുന്ന ആളുകൾ അവരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്, എത്രമാത്രം ഭൗതിക വിരക്തിയിലാണ് താങ്കൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനായിട്ടും സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ലല്ലോ. അത് ആലോചിച്ചുകൊണ്ടാണ് റസൂലെ ഞാൻ കരഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരിരുവർക്കും ഇഹലോക സുഖങ്ങളും താങ്കൾക്ക് പാരത്രിക വിജയവും ആകുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേ? നോക്കൂ സഹോദരങ്ങളെ, ഈ ലോകത്ത് സുഖങ്ങളും സൗകര്യങ്ങളും ഒഴിവാക്കി വിനയാന്യതരായി ജീവിക്കുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തരുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, ഗോതമ്പ് റൊട്ടിയിൽ നിന്ന് തിരുമേനിയുടെ വയറു നിറഞ്ഞിട്ടില്ലാത്ത അവസ്ഥയിലാണ് ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ യാത്രയായത്. ഭക്ഷണരംഗത്ത് നമ്മളൊക്കെ എവിടെയാണ് സഹോദരങ്ങളെ? ഭക്ഷണം കഴിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെയൊക്കെ മുൻപിലുള്ളത്? കഴിക്കാൻ പാടില്ല എന്നല്ല, ഈ ലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം നമുക്ക് അനുഭവിക്കാം, എല്ലാം നമുക്ക് ആസ്വദിക്കാം, പക്ഷേ പരലോകത്തെ മറക്കാൻ പാടില്ല. മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, പ്രവാചകന്മാരുടെ അനുയായികൾ വിനയാന്യതരായിക്കൊണ്ടാണ് അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ മാർഗം പിന്തുടരേണ്ട ആളുകളാണ് നമ്മൾ. വ്യാജവാദികളും കപടന്മാരും ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരിൽ ആരോപണം ഉന്നയിക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്ത വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിരപരാധിയാക്കി. അന്ത്യനാള് വരേക്കും പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ വചനങ്ങളെ അല്ലാഹു അവരുടെ വിഷയത്തിൽ അവതരിപ്പിച്ചു. അവർ നല്ല സ്ത്രീകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സാക്ഷ്യം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപമോചനവും നല്ല ഉപജീവനവും വാഗ്ദാനം ചെയ്തു. ഇത്തരം ഉന്നത സ്ഥാനങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയത്തോടുകൂടെ ജീവിക്കുകയാണ് ചെയ്തത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത്രയെല്ലാം പടച്ചു തമ്പുരാൻ അവരെ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടും അല്ലാഹുവിന്റെ മുൻപിൽ വിനയപ്പെടുകയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞത് നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ ഉമ്മ അല്ലാഹുവാണെ സത്യം, പാരായണം ചെയ്യപ്പെടുന്ന ഒരു വഹിയ് എന്റെ പേരിൽ അല്ലാഹു അവതരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്റെ വിഷയത്തിൽ അല്ലാഹു വല്ലതും സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ എളിയവളാണു ഞാൻ എന്നതാണ് എന്റെ കാര്യം. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കുകയല്ല ആവേശം കാണിക്കുകയല്ല നമ്മുടെ ഉമ്മ ചെയ്തത്. ഉമ്മയെ പടച്ചതമ്പുരാൻ ലോകമവസാനിക്കുവോളമുള്ള ജനങ്ങൾ ഓർക്കുന്ന, ജനങ്ങൾ സ്മരിക്കുന്ന ചരിത്രമാണ് അവർക്ക് നൽകിയത്. എന്നിട്ടും അവിടെ വിനയാന്യതയായി, അവിടെ വിനയത്തിന്റെ നിറകുടമായി നമുക്കവർ മാതൃക കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, വിനയം കാണിക്കുക, വിനയത്തോടെ ജീവിക്കുക, അതായിരിക്കും നമുക്ക് ആത്യന്തികമായ വിജയം നൽകുക. വിനയം കാണിക്കേണ്ട വഴികളും മാർഗങ്ങളും നമ്മുടെ മുൻപിൽ ഒരുപാടുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ജീവിക്കുക. അതിലൂടെ സ്വഭാവരംഗത്ത് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ചുറ്റുപാടിലുള്ള ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ, അവർക്ക് ഇസ്ലാം പരിചയപ്പെടാനും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനും നമ്മുടെ സ്വഭാവങ്ങൾ കാരണമാകേണ്ടതുണ്ട്, നമ്മുടെ മാതൃകയാകേണ്ടതുണ്ട്. പ്രവാചകൻ മാതൃകയായതുപോലെ, മുൻഗാമികൾ നമുക്ക് മാതൃകയായതുപോലെ നമ്മളും മാതൃകയാവുക. ആ മാതൃക കണ്ടുകൊണ്ട് ഈ ദീനിനെ പഠിക്കാൻ, ഈ ദീനിനെ ഉൾക്കൊള്ളാൻ മറ്റുള്ള ആളുകൾക്ക് സാധിക്കട്ടെ. അതിനാകണം നമ്മുടെ അധ്വാനം. പരലോകത്ത് വിജയം ലഭിക്കണമെങ്കിൽ വിനയാന്യതരാകണമെന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇസ്ലാം ജീവിത പാഠങ്ങൾ. അവതരിപ്പിച്ചത് ഷമീർ മുണ്ടേരി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840.
1: ഇനി നമുക്ക് മധുര ഖുർആനിലേക്ക് പോവാം.
2: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ. സൂറത്ത് ബക്രയിലെ 143-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിമനോഹരമായ ഖുർആൻ വചനം അബൂബക്കർ ഷാദ്രി ഹഫിൽഹുദ അല്ലേ, അദ്ദേഹമാണ് നമ്മുടെ മുമ്പിൽ ഇത് ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികൾ ഒരാളാണ് ആര്? അബൂബക്കർ ഷാദ്രി എന്ന് പറയുന്ന അദ്ദേഹം സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ല് പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അവർ നടത്തിയിട്ടുണ്ട്.
1: യെസ്, നമ്മുടെ ആയത്തിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ,
0: അതെ,
1: അപ്രകാരം നാം നിങ്ങളെ മധ്യമ അഥവാ ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും വേണ്ടി അത്രേ അത്. നീ ഇതേവരെ യാതൊരു ഖിബിലയിൽ നിലകൊള്ളുന്നവൻ ആയിരുന്നുവോ അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല. വന്നപാടെ മടമ്പുകളിൽ തിരിഞ്ഞു മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ചറിയുവാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു നിർമാർഗത്തിലാക്കിയവർക്കൊഴികെ അത് ഒരു വലിയ കാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ സത്യവിശ്വാസം പാഴാക്കിക്കളയുവാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് ദയാലുവും കരുണാനിധിയും തന്നെ.
0: അതെ, ഇതിവിടെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്, മധ്യമ സമുദായം എന്നുള്ളതാണ്.
1: അതെ,
0: ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ അഹ്ലുൽ കിതാബിൻ്റെ ആളുകളായ ക്രിസ്ത്യാനികൾ അവർ മതത്തിൽ അതിരുകവിയാണ് ചെയ്ത്,
1: അതെ അതെ,
0: എന്നാൽ ജൂതന്മാർ ചെയ്തതോ മതം വെട്ടിച്ചുരുക്കുക ചെയ്തു. ഈ രണ്ടവസ്ഥ അവരുണ്ടാക്കി. അപ്പം നമ്മൾ മുഅ്മിനീങ്ങൾ വിശ്വാസികൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി പറഞ്ഞത് അവിടെ നിൽക്കണം.
1: അതെ,
0: കൂട്ടാനും കുറക്കാനും
1: പാടില്ല.
0: അതിൻ്റെ ഒരു ഗൗരവം ഇതിലുണ്ട്.
1: അതെ,
0: പിന്നെ നമ്മളൊരു മറ്റുള്ള സാക്ഷികളാണ്, അത് വലിയൊരു ഗൗരവമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന പലരും, നമ്മളെ അയൽവാസികൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ഉള്ളത് അവിടെയുള്ളവരൊക്കെ നമ്മൾ എന്താണ്, സാക്ഷികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയായതുപോലെ നമ്മൾ നമ്മളെ കൂടെ ജീവിക്കുന്നവർ സാക്ഷികളാണ് എന്നുള്ളതാണ്.
1: സാക്ഷിയാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങളും.
0: അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിക്കും നമ്മളോട് ചോദിക്കപ്പെടുന്നു, നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗവാക്കാണല്ലോ, നമ്മുടെ കൂടെ ജീവിച്ച ആളുകൾ,
1: അതെ അതെ,
0: നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ച് ഉള്ള ഒരു ചോദ്യങ്ങൾ നമ്മളെയും ചോദിക്കപ്പെടും. അപ്പോൾ നമ്മൾ സാക്ഷികളാണ്, കാരണം നമ്മളൊരു മധ്യമ സമുദായമാണ്. അപ്പോൾ ദീനിൻ്റെ വിഷയങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു മധ്യമ നിലപാടല്ല പറഞ്ഞിട്ടുള്ളത്. അതിരി കവിഞ്ഞ് ഇപ്പോൾ രാത്രി ഒരു സഹോദരി വന്നിട്ട് നബിയോട് പറയുന്നുണ്ടെന്ന്, എൻ്റെ ഭർത്താവ് നല്ല ദീനിയായൊരു മനുഷ്യനാണ്, അദ്ദേഹം പകലുകളിൽ എന്ത് ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, രാത്രി അയാൾ ഉറക്കം വഴി നിസ്കരിക്കുന്നു. നബി അത് വിലക്കേ ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളോട് ബാധ്യത ഉണ്ട്, അത് ഉറങ്ങുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾക്കൊക്കെ ബാധ്യതകളുണ്ട്, അതെന്ത് ചെയ്യണം, അതൊക്കെ നിർവഹിക്കപ്പെടണം. ഒരു മൂന്നാളുകൾ വന്നിട്ട് നബിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നല്ലോ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, നബി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നബി നോമ്പെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ലോ, നബി ആയതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ മതി.

0: സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കണം, സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഇടപെടണം. അതല്ലാതെ ഞാൻ ഇങ്ങനെ പോവാ, ഞാൻ ഇങ്ങനെ തസ്ബീഹും മാലയും കയ്യിൽ വെച്ച് തസ്ബീഹും ചൊല്ലി ഒരു പള്ളി മൂലയിൽ ഇരിക്കുക എന്നുള്ളതല്ല. ഈ ആശയങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും മനുഷ്യരെ സാക്ഷിയാകുക എന്നുള്ളതിന്റെ ഒരു വലിയ വിശദീകരണമാണ് നമ്മൾ സംസാരിച്ചു വെച്ചത് അല്ലേ. മനുഷ്യന്റെ സന്തോഷങ്ങൾക്കും ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. അതോടൊപ്പം കൃത്യമായൊരു മാതൃക മനുഷ്യനായി മാറാനും ഓർമ്മ.
0: വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോ കന്യാസ്ത്രീകളെ പോലെയുള്ള അത് ഇസ്ലാം വിലക്കാണ്, സന്യാസിമാര് അത് പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ സംസ്കാരമുണ്ടോ അതൊക്കെ നിലനിർത്തി തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറഞ്ഞു അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ നബി പറഞ്ഞു ശരിയാണ്, സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു സ്ഥിരപ്പെട്ടു. മറ്റൊരാൾ ജനാസ കൊണ്ടുപോയപ്പോൾ ആളുകൾ പറഞ്ഞു ഇയാൾ നരകത്തിലാണ്. അതായത് ആ സാക്ഷി എന്നുള്ളത്, കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ചില ആൾക്കാർ മരണപ്പെട്ടാൽ നാട്ടിലെല്ലാവർക്കും സങ്കടമായിരിക്കും, ചില ആൾക്കാർ മരണപ്പെട്ടാൽ തീർന്നു കിട്ടിയല്ലോ, ഒരാൾ പോയി കിട്ടിയല്ലോ. അതെ അതെ. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും.
1: ചില ആളുകളെങ്കിലും ഈ വളരെ മോശമായിട്ട് നമുക്ക് സാക്ഷികളായി ജീവിക്കുന്നവരുണ്ട് നടത്തം.
0: അതെ അതെ അതെ.
1: പറയിപ്പിക്കാനെന്ന് പറയും നമ്മളല്ലേ.
0: അതെ. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഇങ്ങനെ പറയാം, ഇപ്പൊ ഇന്ത്യ ഒരു ഫുട്ബോൾ മാച്ചിൽ പങ്കെടുത്താല് അതിലാകെ എത്ര ആളാ, 11 ആളോ കളിക്ക. പക്ഷെ തോറ്റ എന്താ പറയാ, ഇന്ത്യ തോറ്റു എന്ന് പറയാം. 11 പേര് തോറ്റു എന്ന് പറയില്ല. അതേപോലെ തന്നെ നമ്മളൊക്കെ എന്താണ്, ഓരോ വ്യക്തികളാണെങ്കിലും നമ്മൾ ഈ സമുദായത്തിന് സാക്ഷികളാണ്. നമ്മളൊരു ഫോൾട്ട് പറ്റിയാല്
1: അല്ലേ,
0: അതൊരു വലിയ ഫോൾട്ടാണ്.
1: അതാണല്ലോ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ്.
0: അതെ അതെ.
2: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഡയലോഗ്. 2025 ജൂലൈ 26 ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ പാലക്കാട് മോത്തി മഹലിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പ്രോഗ്രാമിൽ അവതരിപ്പിച്ച വിഷയങ്ങളെയാണ് നാം കേൾക്കുന്നത്. നമ്മുടെ കൂടെ ഷംജാസ് കെ അബ്ബാസ്. വിഷയം തലമുറയിൽ പടർത്തുന്ന ലിബറൽ വിഷം.
3: ഈ തന്നിഷ്ട കൂത്ത് എന്ന് പറയുന്ന, നേരത്തെ അർശരിക്കുമ്പി പറഞ്ഞ ലിബറലിസത്തിന്റെ പച്ച മലയാളത്തിലെ തോന്നിവാസം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ കാഴ്ചകളായി മാറിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ഒരു ഹെഡ്മാസ്റ്ററുടെ, ഒരു പ്രിൻസിപ്പളിന്റെ റൂമിൽ ഒരു കുട്ടി പറഞ്ഞ വർത്തമാനം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അത് നിങ്ങൾ കേട്ടോക്കീ.
4: എടാ, നിനക്ക് കറക്റ്റ് ടൈമിന് വരാൻ അറിയില്ല എന്ന എപ്പോഴും പറയണോ? നിന്റെ
5: ചെറിയ മാഷോട് എന്താ മനസ്സിലുള്ള പുറത്ത്, ഞാൻ ഇവിടെ നല്ല പോലെ എഴുതിക്കോ സ്കൂളിൽ
6: പുറത്തേക്ക് നീ എന്താ
5: ചെയ്യാം? സത്യത്തിന ഞാൻ പോകുന്നു, ഞാൻ അങ്ങനെ സ്വഭാവം സാറ് സംസാരിച്ചാണ് കൊറേ വീഡിയോ കറക്റ്റ് തേങ്ങ വാങ്ങിച്ച മാറ്റി. ഞാൻ പറയും
3: ഇത് ഒരു പ്രിൻസിപ്പളുടെ റൂമിൽ കയറിയിട്ട് ഒരു കുട്ടി പറഞ്ഞ വർത്താനാണ്. ഇതിന് പല വിശദീകരണങ്ങളും ആർക്ക് വേണമെങ്കിലും എന്തും പറയാം, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കുട്ടികളെ ഒരു പരിധിക്കപ്പുറം തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഭയം ഇന്ന് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നിത്യക്കാഴ്ച അല്ലാത്തത്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരു പരിധി വിട്ട് കുട്ടികളെ ചീത്ത പറയാൻ പോലും പേടിയാണ്. ഒരു കാലം വരെയും ഉപദേശങ്ങൾ കേട്ടിരുന്ന തലമുറ ഇന്ന് ഉപദേശം ലവലേശം ഇഷ്ടമില്ലാത്തൊരു തലമുറയായി മാറിയിരിക്കുന്നു. ആ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് അവിടെയും അവസാനിക്കാതെയാണ്. അതുകൊണ്ടാണ് പ്രിൻസിപ്പളെ റൂമിൽ കയറി തെറി വിളിച്ച കുട്ടിക്കും അതിനെ ചാടിക്കളിച്ച കുട്ടിക്കും യഥാർത്ഥത്തിൽ ഇവിടെ നിയമ സംവിധാനത്തിന് പരിരക്ഷകൾ ലഭിക്കുന്നത്. കുട്ടികളുടെ പ്രായം 18 വയസ്സല്ലേ, 18 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ കുട്ടീന്ന് മാറുള്ളൂ. അതുകൊണ്ട് 17-ഉം 16-ഉം വയസ്സിൽ എന്ത് തോന്നിവാസം കാണിച്ചാലും അതൊന്നും ഇവിടെ കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽപ്പെടില്ല. സുഹൃത്തുക്കളെ, അവിടെയും അവസാനിക്കുന്നില്ല ഈ വർത്തമാനങ്ങൾ. അവർ എവിടെ നിന്ന് പഠിച്ചു? അധ്യാപകരുടെ മോത്ത് നോക്കി പച്ചക്ക് തെറി വിളിക്കാനുള്ള ഈ അധ്യാപനങ്ങൾ അവർ എവിടെ നിന്ന് പഠിച്ചു? ആ കാഴ്ച കൂടി നിങ്ങൾ കണ്ടു നോക്കി.
4: എടാ, നിനക്ക് കറക്റ്റ് ടൈമിന് വരാൻ അറിയില്ല എന്ന എപ്പോഴും പറയണോ? നിന്റെ ഞാൻ അവരുടെ ജഡ്ജ്മെന്റ് എടുക്കണ്ടാ, ജോലി ഇത്ര ടൈമിന് വന്നിട്ട് പോകാൻ.
3: ആ ബീപ്പ് എന്താണ് ഞാൻ പറയേണ്ട കാര്യമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലെ. പച്ചത്തെറികളാണ് വിളിക്കുന്നത്, പച്ചത്തെറികൾ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, അത് അയാൾ അയാളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ ഫോൺ എടുത്ത് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെയുള്ള 1000-ക്കണക്കിന് വീഡിയോസ് കിട്ടും. അതിൽ ഏറ്റവും കുറഞ്ഞ തെറിയുള്ളത് കുറച്ച് നേരം പണിപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തതാ. നിങ്ങൾക്ക് കേൾപ്പിക്കുമ്പോൾ

0: കുറച്ചൊരു മര്യാദ വേണ്ടെന്നുള്ളതുകൊണ്ട് പണിപ്പെട്ട് തിരഞ്ഞെടുത്തതാണിത്. ഈ വീഡിയോസിനെല്ലാം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ കുട്ടികളുടെ കമന്റുകൾ അവിടെ അവസാനിച്ചോ? ഇതേ ആളുകൾ ഇനോഗ്രേഷൻ എന്ന് പറയുന്ന ഉദ്ഘാടനത്തിന് വരുമ്പോൾ പച്ചത്തൊരു സ്റ്റേജ് എന്ന് വിളിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് പോകാൻ കുട്ടികളുണ്ട്. ഈ പാലക്കാട് നമ്മുടെ സ്റ്റേഡിയം സ്റ്റാൻഡിന്റെ പരിസരങ്ങളിലടക്കം DJ പാർട്ടികൾ നടക്കുമ്പോൾ ഇതേ വ്യക്തികൾ വന്ന് ഇതേ തെറി വിളിക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു മൈതാനം മുഴുവൻ ആളുകൾ എത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് സൂംബയിൽ എന്താ പ്രശ്നം, പാൻഡിൽ എന്താ പ്രശ്നം, ജെൻഡർ ന്യൂട്രാലിറ്റി എന്താ പ്രശ്നം? ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഇനി എന്നാണ് തിരിച്ചറിയുക? അവിടെയും അവസാനിച്ചോ? ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു തെറിവിളിയും കാര്യങ്ങളൊക്കെ പിന്നീട് പച്ച അടിയിലേക്കാണ് പോകുന്നത്. ശരിക്ക് പറഞ്ഞാൽ സ്കൂളിൽ സെൻഡ് ഓഫിന് പോലും ഒന്ന് ആലോചിച്ച് നോക്കുക. എഡ്യൂക്കേഷൻ ഫോർ കൾച്ചർ എന്നാണ് കേരളത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം. വിദ്യാഭ്യാസം സംസ്കാരത്തിന് വേണ്ടി എന്നുള്ളതാണ്. ഈ സംസ്കാരം 10 വർഷം പഠിച്ചിട്ട് SSLC റിസൾട്ട് വാങ്ങിയിട്ട് സെൻഡ് ഓഫിന്റെ ദിവസം സ്പെഷ്യൽ പ്രോട്ടോകോൾ എന്താണെന്നറിയോ? ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ജീപ്പ് വന്ന് കാത്തു നിൽക്കണം, ഒപ്പം രക്ഷിതാക്കൾ വന്ന് വിളിച്ചു കൊണ്ടോണം. 10 വർഷം പഠിച്ചതാണ്. 10 വർഷം ഒരു വിദ്യാർത്ഥി പഠിച്ചത് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മര്യാദക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രക്ഷിതാക്കളെ കാത്തു നിർത്താനാണ്. എങ്ങനെ സംഭവിച്ചു ഇത്? അവിടെ അവസാനിച്ചോ? ഇല്ല, കൂട്ടത്തല്ലാണ് സ്കൂളുകളിൽ, കൂട്ടത്തല്ലാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാട്ടിലെ മിക്കവാറും സ്കൂളുകളിലെല്ലാം കുട്ടികൾ ഗ്യാങ് തിരിഞ്ഞ് തല്ലുകൂടുന്നത്, ഗ്യാങ് തിരിഞ്ഞ്. നിങ്ങൾ ഒരു കാഴ്ച മാത്രം നിങ്ങൾക്ക് പിന്നിൽ കാണാം, കുട്ടികൾ പച്ചക്ക് തല്ലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ തല്ല് കാണുമ്പോൾ പലരും വിചാരിച്ചത് ഇതിപ്പോ കോവിഡിന് ശേഷം ഇപ്പത്തെ തലമുറയല്ലേ? അല്ല സുഹൃത്തുക്കളെ, കേരളത്തിൽ തല്ലുമാല എന്ന് പറഞ്ഞൊരു സിനിമ അവിടെ ഇറങ്ങുന്നു. പച്ചക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുന്ന മാസ വീഡിയോസ് ഇടുന്നു, അത് നമ്മുടെ കുട്ടികൾ കാണുന്നു, ഗ്യാങ് തിരിഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അടി തുടങ്ങുന്നു. ഇതാണ് സംഭവിച്ചത്, ഇതാണ് സംഭവിച്ചത്. ഈ അടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വ്യാപകമായി നമ്മുടെ കുട്ടികളിൽ കാണുന്നത്. ഇനിയോ അവിടെയും അവസാനിക്കുന്നില്ല. ഇങ്ങനെ തല്ലുകൂടുന്നൊരു തലമുറയിലേക്ക് മാറ്റിയതിന്റെ അവസാനമാണ് നമ്മൾ താമരശ്ശേരിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുട്ടി ഷെഹബാസ് മരിക്കുന്നത് കണ്ടത്. അവൻ എന്ത് തെറ്റോ ചെയ്തോട്ടെ, അവൻ ആ ഗ്യാങ്ങിലുണ്ടായിക്കോട്ടെ, പക്ഷെ സുഹൃത്തുക്കളെ, ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക്. തിരുവനന്തപുരത്ത് അഫാൻ എന്ന ആ ഒരു കുട്ടി കൂട്ടക്കൊലപാതകം നടത്തുന്നത് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തരിച്ചിരിക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെടുക. എന്തായാലും ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ, ഇത് ഇങ്ങനെ തരിച്ചിരിക്കേണ്ട ഒരു സാധനമല്ല. ഇത് നിരത്തിലിറങ്ങി, സമൂഹത്തിലിറങ്ങി, ഈ ജനകീയ പ്രതിരോധം പോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നുള്ളതാണ്. ഇനി അവിടെയും അവസാനിച്ചോ? ഇല്ല. ഈ തല്ലും ഈ തെറിവിളിയും ഈ ലൈംഗികമായ അരാജകത്വവും പറയുമ്പോൾ അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു തുടക്കം നമ്മുടെ കുടുംബ വീടുകളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ ഒരു കുറച്ചുകൂടി മതപരമായി സൂക്ഷ്മത പാലിക്കുന്ന, കുറച്ചുകൂടി ആ കാര്യത്തിലൊക്കെ കണിശത പാലിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. പല ട്രെൻഡുകളും കുടുംബത്തിൽ ഇങ്ങനെ കടന്നു വരികയാണ്. എന്തൊക്കെ ട്രെൻഡുകളാണ്? സേവ് ദ ഡേറ്റ്. ഒരു കല്യാണം ഒരു കാലത്ത് വളരെ സിമ്പിളായി നടത്തിയിരുന്ന ഭാഗത്തുനിന്ന് ഇന്ന് 6-7 ദിവസത്തെ ഗംഭീര കല്യാണമാണ്. നിങ്ങൾക്കറിയോ, ഈ കല്യാണത്തിന് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോഷൂട്ടിന് മാത്രം ഒരു ക്യാമറമാന് കൊടുക്കണം 50,000-1,00,000 രൂപ. ഒരു കാലത്ത് കല്യാണം മുഴുവൻ നടത്താണ്ടായിരുന്ന ചെലവ് ഒരു ഫോട്ടോഗ്രാഫർക്ക് മാത്രം കൊടുക്കണം. എന്നിട്ട് എന്താ ചെയ്യുക? കല്യാണ ദിവസം രാവിലെ മുതിർന്ന രക്ഷിതാക്കൾക്ക് പോലും ഒരു റോളും ഇല്ലാത്ത രൂപത്തിൽ മണിക്കൂർ കണക്കിന് തിരിഞ്ഞും മറിഞ്ഞും പെൺകുട്ടികളെ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്ത ഫോട്ടോകളൊക്കെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. എത്രത്തോളം പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ഉണ്ട്. എന്താണെന്നറിയോ, അവരുടെ പ്രണയത്തിന്റെ കഥ പറയാനാ. എന്നിട്ട് അതൊക്കെ നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുക. എന്നിട്ട് പറയാം, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിച്ചത്, 4 ദിവസം കഴിഞ്ഞാൽ ഡൈവേഴ്സിന്റെ കഥയും പറയും, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വിവാഹം തല്ലിപ്പിരിഞ്ഞത്. ഇത്തരത്തിലാണ് സേവ് ദ ഡേറ്റിന്റെ കോലം. ഇനിയോ സേവ് ദ ഡേറ്റിൽ അവസാനിക്കുണ്ടോ? ഇല്ല. കല്യാണ ഇടങ്ങൾ എങ്ങനെയാണ്? ഈ മോത്തി മഹലിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ എങ്ങനെ കല്യാണം എന്ന് ഞാൻ പറയണം നിങ്ങൾക്ക്. ഞാനത് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ കാണുന്ന കാഴ്ചകൾ വെറുതെ ഉണ്ടായതല്ല. ഇവിടെ ഈ മോത്തി മഹലിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ കല്യാണ ചക്കരം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കല്യാണ പെണ്ണിനെ കാണുന്നത് പോലെ ഈ മേൽക്കൂരൊന്നും ഇല്ലാത്ത പോലെ 4 ആൾക്കാർ പന്തൽ പിടിക്കും. ആ 4 ആൾക്കാർ പന്തൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുട്ടോ. ഇവിടെ തിക്കഴിഞ്ഞ് ടാറ്റ അണിക്കും. ഭയങ്കര ദൂരമുള്ള ആളുകളാണല്ലോ, ടാറ്റ അണിച്ച് യാത്ര പറയുന്നത് പോലെ അവിടെ കഴിയോ? ഇല്ല. കയറി വന്നു കഴിഞ്ഞാൽ വിവാഹം കല്യാണം നിശ്ചയം ഉറപ്പിച്ച് കയറി വന്ന കുട്ടികളെ ഇവിടെ വന്നിട്ട് ഒരു പ്രപ്പോസൽ ഉണ്ട്, വില്യു മാരി മീ എന്ന്. അപ്പൊ നോന്ന് പറഞ്ഞ എന്താ കല്യാണം പിരിച്ചുവിടോ? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്നിട്ടോ അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, ഈ കല്യാണത്തിന്റെ ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ പിന്നീടുള്ള ഡാൻസ് പാർട്ടികൾ. വീടുകളിലടക്കം നല്ല മാപ്പിളപ്പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക, അപ്പൊ അത് ഹലാലായല്ലോ. നല്ല മാപ്പിളപ്പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക. ഇത് സിനിമകളിലൂടെ കടന്നു വരുന്നു. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, മുസ്ലിം സമുദായത്തിൽ എങ്ങനെ ഇത് തിരികെ കയറ്റാമെന്ന് വളരെ പ്ലാൻഡായിട്ട് ഇത്തരം പാട്ടുകൾ റീമേക്ക് ചെയ്യുന്നു, ആ പാട്ടുകൾ ഉപയോഗിച്ച് ഡാൻസ് കളിക്കുന്നു, അത് നമ്മുടെ കുട്ടികൾ കാണുന്നു. കല്യാണത്തിന് സമയത്തുമ്പോൾ ചോദിക്കുകയാണ്, ആ ഒരു വൈബൊക്കെ നമുക്കും വേണ്ടേ, ഒറ്റല്ലേ കല്യാണം കഴിക്കുള്ളൂ? അപ്പോൾ വളരെ ദീനിയായ രക്ഷിതാക്കളടക്കം കുട്ടിയുടെ ആഗ്രഹമല്ലേ, നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ തള്ളാനും വേണ്ട കൊള്ളാനും വേണ്ട. സുഹൃത്തുക്കളെ, അത് തള്ളിയില്ലെങ്കിൽ, അത് പ്രതിരോധിച്ചില്ലെങ്കിൽ അത് അവസാനിക്കുന്നത് എവിടെയും നമ്മൾ പറഞ്ഞുതരാം. ഇനിയോ അവിടെയും അവസാനിക്കുന്നില്ല. ഈ വെഡിങ്ങിന് ഹാമ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മുട്ടായി കൊടുക്കൽ. ഒരു കാലം വരെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് നിർത്തിയിരുന്നു, പക്ഷെ ഇപ്പം ഇത് നോർമലായി മാറി. എന്താ പ്രശ്നം? ഒരു മുട്ടായി കൊടുക്കല്ലേ, കുട്ടികളൊരു സന്തോഷമല്ലേ, ഒരു കേക്ക് മുറിക്കല്ലേ. ഇതിന്റെ പ്രശ്നം എവിടെയെന്നറിയോ? നേരത്തെ ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഇത് തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് മാറിയാൽ, സ്വന്തം ഇഷ്ടത്തിലേക്ക് മാറിയാൽ അത് അവിടെ അവസാനിക്കില്ല എന്നുള്ളതാണ്. ഇലാഹു ഹവ, ഇലാഹു ഹവ, നിങ്ങളുടെ ദേഹേച്ഛകൾ നിങ്ങൾ ഇലാഹാക്കി മാറ്റിയിരിക്കുന്നു. ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതാ സുഹൃത്തുക്കളെ. ലോകത്ത് ഏതൊരു ആശയത്തിലും ഏതൊരു മതത്തിലും അതിന്റെ കേന്ദ്ര ബിന്ദുവായി ദൈവമുണ്ട്, അള്ളാഹുണ്ട്. ആ അള്ളാഹിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ലിബറൽ ചിന്തകളുടെ അള്ളാഹ് എന്ന് പറയുന്നത്, ഇലാഹ് എന്ന് പറയുന്നത്, അത് ഹവയാണ്, അത് ദേഹേച്ഛയാണ്. ആ ദേഹേച്ഛ കല്യാണ സമയത്ത് ഹാമ്പറായിട്ട് വരും. അപ്പോ 10,000, 20,000, 1,00,000 കൊടുത്തിട്ട് നല്ല മുട്ടായി, മുട്ടായി കാണാത്ത ലോകത്തേക്ക് മുട്ടായി കൊടുത്തേക്കണ പോലെ, സാധാരണ മരുഭൂമിക്ക് മറ്റേ ബസറയ്ക്ക് ഈത്തപ്പഴം കൊടുത്തേക്കാന്ന് അറിയില്ലേ, അതേപോലെ അങ്ങനെ മുട്ടായി കൊണ്ടേ കൊടുക്കുക. അത് ജാതകണക്കിന് ആളുകൾ ജെ സി ബിയിലേക്ക് ഒരു കാലത്ത് മുട്ടായി കൊടുത്തേച്ചിരുന്നു. ഇത് കാണുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ പറയാം, ഇപ്പത്തെ കുട്ടികളല്ലേ, ഇപ്പത്തെ തലമുറയുടെ പ്രശ്നമല്ല, അവരെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയോ അവിടെയും അവസാനിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടുകൾ വ്യാപകമായി ഒന്ന് റീവയർ ചെയ്യുന്നൊരവസ്ഥ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. നമ്മൾ സാധാരണ പറയല്ലോ, എന്തിനും മലയാളി മുമ്പിലുണ്ടാവും. ലോകത്ത് എവിടെ പോയാലും മലയാളിയിലേ, നമ്മൾ സാധാരണ പറയാം, ലോകത്ത് ഏത് തെരുവിൽ പോയിട്ടും നമ്മൾ എടാ എന്ന് വിളിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. മലയാളികൾ എല്ലാവരും ഉണ്ട്, എന്ത് ട്രെൻഡിലും ആദ്യം നമ്മളുണ്ട്. അത് എവിടെയൊക്കെ എത്തി എന്നറിയാം നിങ്ങൾക്ക്? സാധാരണ ലോകത്തൊക്കെ ഈ റേസിസം എന്ന് പറയുന്ന സാധനം, റേസിസം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഈ വെളുപ്പ് കറുപ്പ് എന്നുള്ള ഒരു വേർതിരിവ് അമേരിക്കയിലൊക്കെ അത് വ്യാപകമാണ്. ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊലപാതകം ചെയ്തിട്ടുണ്ട്, കൂട്ടക്കൊലപാതകം. ഏറ്റവും അവസാനം ജോർജ് ഫ്ലോയിഡിനെയൊക്കെ കഥ നമ്മൾ കേട്ടതാണ്, കഴുത്ത് ധരിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഈ കറുപ്പിനെയും വെളുപ്പിനെയും മാറ്റി നിർത്തുന്നത് എന്തിനാണ്? സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിന്റെ നിലപാടിലാണ്. ആ സൗന്ദര്യ സങ്കല്പത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമകളിൽ നല്ല വെളുത്ത് സുന്ദരിയായ നടിമാരെ കാണുന്നു, കട്ടടിച്ച എന്താ പറയാ നായകന്മാരെ കാണുന്നു. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ആ കാഴ്ചകളിലേക്ക് സ്വന്തം സൗന്ദര്യത്തെയും മാറ്റണമെന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയോ? ഒരു കാലത്തൊക്കെ സ്കൂളിലത്തെ ബോക്സ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ പെൻസിലും പേനയൊക്കെ കാണാം. ഇപ്പം ഇങ്ങനെയൊക്കെ കാണാം ലിബാം, ലിപ്സ്റ്റിക്ക്, ട്യൂടെക്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാം. ഇത് മുൻപുണ്ടായിരുന്നു, പക്ഷേ ഇത് നോർമലായി മാറിയിരിക്കുന്നു. സ്വന്തം മുഖത്ത് ഒന്ന് പൗഡർ ഇടാതെ പുറത്തിറങ്ങാൻ, സ്വന്തം ചുണ്ടിലൊന്ന് ലിപ്സ്റ്റിക്ക് തേച്ച് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മുടെ തലമുറ മാറിയിരിക്കുന്നു. അവിടെയും അവസാനിച്ചോ? സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് കണക്കിന് വ്ളോഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വ്ളോഗ് മാത്രം നിങ്ങൾക്ക് ബാക്കിൽ കാണാം.
1: നല്ല അഫോർഡബിൾ ആയിട്ടില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫൗണ്ടേഷൻ സജസ്റ്റ് ചെയ്യുന്നത് ഇത് ഫൗണ്ടേഷൻ ആണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായ കാര്യം ഇത് വെയിറ്റ്ലെസ് ആണ്, പക്ഷേ ഫുൾ കവറേജ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രീസ് ഫ്രീ മേക്കപ്പ് ക്യാൻവാസ് നമുക്ക് നമ്മുടെ ഫേസിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന് മേലെ കൺസിലർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അതൊരു ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഫൗണ്ടേഷനിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നിയാസിനമൈഡും വൈറ്റമിൻ സി.
0: ഓക്കെ, നിങ്ങളത് കണ്ടല്ലോ അല്ലേ? ഇത് ഒറ്റപ്പെട്ട കാഴ്ചയല്ല. ഇന്ന് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഉണ്ട്, കപ്പിൾ വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വൺ ഡേ ഇൻ മൈ ലൈഫ്, വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, മൈ പ്രഗ്നൻസി ജേണി. സുഹൃത്തുക്കളെ, ഒരു കുട്ടീനെ ഗർഭപാത്രത്തിൽ ഏറ്റു തുടങ്ങിക്കഴിഞ്ഞാൽ 1-ാം മാസം മുതൽ 9-ാം മാസം വരെ പ്രഗ്നൻസി ജേണിയാണ്. അത് കഴിഞ്ഞാൽ കുട്ടി പ്രസവിച്ചവന്റെ ബർത്ത്ഡേ പാർട്ടികളാണ്, മന്ത് വേഴ്സുകളും ആനിവേഴ്സറികളും. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവർ കച്ചവടം ചെയ്യുന്ന എന്താ അറിയോ? കോസ്മെറ്റിക്സ് ആണ്. ഗൂഗിൾ പേയിലൊക്കെ പണ്ട് നമുക്ക് പൈസയില്ലേ ക്യാഷ് ബാക്ക് കിട്ടുക, ഇപ്പം ഒക്കെ എന്താ കിട്ടാറുള്ളത്? ചില കൂപ്പൺ കോഡുകൾ കിട്ടും. ആ കൂപ്പൺ കോഡൊക്കെ എന്തിലേക്കുള്ളതാ? ലിബാം വാങ്ങാനുള്ളത്, ഇന്ന മേക്കപ്പ് സെറ്റ് വാങ്ങാനുള്ളത്, ഇന്ന വെബ്സൈറ്റിൽ ഓഫർ ഉള്ളത്. അത് വെറുതെ ഉണ്ടായതല്ല, അത് വെറുതെ ഉണ്ടായതല്ല. ഇവിടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ കണക്കുകൾ മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് $500 ബില്യൺ, 5 to 11 അപ്പുറത്തിടുക, 11 അതാണ് ഇന്ന് ലോകത്തുള്ള കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ വിറ്റ് വരുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ കച്ചവടത്തിന്റെ വരുമാനം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 18 രാജ്യങ്ങൾ എടുത്തിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് മൊത്തം ചെലവഴിക്കുന്ന പൈസ നോക്കിക്കഴിഞ്ഞാൽ അത് 18 ബില്യണാ. 18 and 500, ഇതാണ് ഡിഫറൻസ്. ആ കച്ചവടം ഇന്ന് കേരളത്തിൽ തകൃതിയായി നല്ല പൊടി പൊടിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയോ? നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചില സ്റ്റോറുകളൊക്കെ പോയി കഴിഞ്ഞാൽ കൊറിയൻ മേക്കപ്പ് കിറ്റുകൾ കിട്ടും. സാധാരണ ഫെയർ സ്കിൻ എന്ന് പറയും അല്ലേ, ഐശ്വര്യമുള്ള മുഖം, വൈറ്റ് സ്കിൻ ആയി മാറി അത്, ഇപ്പൊ ഗ്ലാസി സ്കിന്നാ. കേരളത്തിലെ കുട്ടികൾക്കൊന്നും ഇന്ന് കേരളത്തിലെ ആൺകുട്ടികളെ വേണ്ട. എന്തേ കാരണം? കൊറിയൻ ആൺകുട്ടികളെ മതി, നല്ല ക്യൂട്ടാണെന്ന് പറയാം. പൂക്കി എന്നൊക്കെ അവർ പറയാം, പൂക്കി എന്നൊക്കെ. ഞാൻ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പറയുന്നത് ഇത് ഇന്ന് നോർമലായി മാറിയിരിക്കുന്നു ഓൺലൈൻ ലോകത്ത്. ഈ കാഴ്ചകൾക്ക് അനുസരിച്ച് കുട്ടികൾ അവരുടെ നിലപാടുകളെ മാറ്റിയിരിക്കുന്നു. എന്നിട്ടോ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ കൊറിയക്ക് ട്രെയിൻ കയറുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാരൊക്കെ ചൈനയ്ക്ക് ട്രെയിൻ കയറി ചെന്നൈയിലാണ് എത്തിയത്. ഈ പോക്കാണ് പോണത്. കൊറിയൻ ഭാഷ പഠിക്കാൻ കുട്ടികൾ ക്യൂ നിൽക്കുകയാണ്, കൊറിയൻ ഭാഷ പഠിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇനിയോ അവിടെ കഴിഞ്ഞോ കൊറിയൻ പ്രൊഡക്റ്റുകൾ, കൊറിയയിലെ എന്താ പറയുക ആക്ഷനുകൾ. ഇന്ന് കുട്ടികളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ സാധാരണ അത് അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കണം അത് കൈ ഇങ്ങനെ പടഞ്ഞതാണെന്നുള്ളത്. ഇത് BTS എന്ന് പറയുന്ന ഒരു ആർമിയുടെ കൊറിയൻ ബാൻഡിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ ലൈക്ക് അടിക്കുക, കുട്ടികളിപ്പോൾ ഇങ്ങനെ ലൈക്ക് അടിക്കുക. എന്തേ അത് വെറുതെ ലൈക്ക് ഇങ്ങനെ മാറിയതല്ല, അതൊരു ട്രെൻഡിൻ്റെ ഭാഗമായി മാറിയതാണ്. അവിടെ നിന്നോ നമ്മളിങ്ങനെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ലൗ ചിഹ്നൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഇടൂലേ, അത് ചോപ്പ് മാറിയിട്ട് പർപ്പിളായിട്ട് നിങ്ങൾ നോക്കിക്കൊളിയും. ആ പർപ്പിള് ഒരു ആശയത്തിൻ്റെ ബാക്ക് നിന്ന് വന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഇങ്ങനെ ഒഴുകി എത്തിയിട്ടുണ്ട്. ആ ഒഴുകിയെത്തിയതിന്റെ ബാക്കിയായിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയോ, നിങ്ങൾക്ക് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി വ്യാപകമാകുന്ന വിറ്റഴിക്കാൻ തുടങ്ങി. ഇനി അവിടെ അവസാനിച്ചോ? ഇല്ല, കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഈ തേക്കണയിലും പുരട്ടിയിലും നിൽക്കില്ല, അത് പിന്നീട് സർജറിയിലേക്ക് മാറും. കേരളത്തിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറികൾ, ബൊട്ടക്സ് സർജറികൾ, വ്യത്യസ്ത രൂപത്തിൽ വെളുപ്പിക്കാനും ചുണ്ട് ചുമപ്പിക്കാനും വലിപ്പം കൂട്ടാനൊക്കെ ഉള്ള പ്രത്യേക സർജറികൾക്കുള്ള ക്ലിനിക്കുകൾ വ്യാപകമായി ആരംഭിച്ചിരിക്കുന്നു. ഈ പാലക്കാട് അടക്കം അങ്ങനെയുള്ള ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ വെറുതെ പാലക്കാട് അങ്ങാടി തുറന്നിട്ടത് അവര് അല്ല, അതിലേക്ക് പോകാൻ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെയൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആ കോസ്മെറ്റിക്കിന്റെ ബാക്കി പത്രമായി നമുക്ക് കാണാൻ പറ്റുന്ന ചില കാഴ്ചകളുണ്ട്. അതിന് മുൻപ് ചില കാര്യങ്ങൾ പറയട്ടെ. ഇനി ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ വിരുവ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന പരിപാടി അവർ എവിടെ തുടങ്ങിയെന്നറിയോ? ഇവിടെയുള്ള സെലിബ്രേഷൻ കൾച്ചറിൽ തുടങ്ങി. ഇപ്പൊ സൂംബനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചില്ലേ എന്താ സൂംബക്ക് പ്രശ്നം? സൂംബയുടെ പ്രശ്നം എന്താ സുഹൃത്തുക്കളെ? നൃത്ത ചുവടുകൾ പാട്ടിന്റെ അകമ്പടിയോടുകൂടി നല്ല ഗംഭീരമായി നടത്തുമ്പോൾ സ്കൂളിൽ കുട്ടികൾ യൂണിഫോം ഇട്ട് നല്ല മാന്യമായി തുള്ളും. സ്കൂൾ കഴിഞ്ഞാൽ DJ പാർട്ടിയിൽ പോയി തുള്ളും. ഇതാണ് അതിന്റെ വ്യത്യാസം. അവിടെ പാട്ടുകൾ മാറും. കൊളംബിയൻ നൃത്തത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞതല്ല, ഈ സൂംബ ലിമിറ്റഡ് കമ്പനി ആഗോളതലത്തിൽ പുറത്തിറക്കിയ 5 പാട്ടുകൾ, വെറും 5 പാട്ടുകൾ, അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയ 5 പാട്ടുകൾ ഈ സ്ക്രീനിൽ ഇട്ടാൽ ഇവിടെ ഇരിക്കുന്ന ഒറ്റ ആൾക്കാർ കണ്ടിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ പോയിട്ട് ഞാൻ പറയുന്നത് ലോകത്തൊരാൾക്ക് കാണാൻ പറ്റില്ല. അത്തരം കാഴ്ചകൾ അതിന്റെ പിന്നിലുണ്ട്. ഇതൊന്നും സമൂഹത്തിൽ വലിച്ചിടണ്ട, ഇത് തിരുത്തണമെന്ന് പറഞ്ഞ് മാന്യമായി ഇതിനെ എതിർക്കുമ്പോൾ അവർ പറയുന്ന വർത്തമാനമാണ് എന്ത് പറഞ്ഞാലും മതം കലർത്തുന്നു. സ്കൂളിൽ മതത്തിന്റെ ആവശ്യമുണ്ടോ? ഇത് മതത്തിന്റെ മാത്രം വിഷയമല്ല, ഇത് സമൂഹത്തെ തകർക്കുന്ന വിഷയമാണ്. ഈ സെലിബ്രേഷൻ കൾച്ചർ ഇന്ന് ഒരു ടൂറ് പോകുമ്പോണ്ട് എന്തിനും ഏതിനും ആഘോഷമാണ്. ബസ്സിൽ ടൂറിന് പൊടി പൊടിക്കുന്ന പാട്ടിട്ട് ഡാൻസ് കളിക്കും. അതോ സ്കൂളിൽ മാത്രമാണോ? അല്ല, ഒരു ഫാമിലി ടൂറ് പോകുമ്പോൾ പാട്ടിടാതൊരു യാത്രയല്ലെന്ന്, പാട്ടിടാതൊരു യാത്രയല്ല. ആ പാട്ട് കേൾക്കുമ്പോൾ രക്ഷിതാക്കൾ വിചാരിക്കും അതൊരു പാട്ടല്ലേ, ആ പാട്ട് അവിടെ നിൽക്കില്ല. അതേ കുട്ടി പിന്നീട് അത് സ്കൂളിൽ പോയി കേൾക്കും, അതേ കുട്ടി സ്കൂൾ കഴിഞ്ഞ് അത് DJ പാർട്ടിയിലും പോയി കേൾക്കും. അവിടെയും നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പൊ ചോദിക്കും ഉമ്മി വാപ്പി ടൂർ പോയപ്പോൾ ഇതേ പാട്ടല്ലേ വെച്ചെന്ന് ചോദിക്കും. അവിടെയാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മ്യൂസിക്കിന്റെ അകമ്പടിയോടുള്ള ഡാൻസ് അത് വർദ്ധിച്ചു വന്ന് പിന്നീട് ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഇന്ന് ഫ്രഷേഴ്സ് മുതൽ ഫെയർവെൽ മുതൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നടത്തുന്ന എല്ലാ പരിപാടിയിലും ഉണ്ട്. എന്ത് ആർട്സ് ഫെസ്റ്റ് ഉണ്ടെങ്കിലും അതിന്റെ അവസാനം കൾച്ചറൽ ഈവൻ ഉണ്ട്. എന്ത് പരിപാടിയിലും ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു പാർട്ടി മൊമെന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ തുള്ളി കളിക്കുന്ന ഡാൻസുകൾ കാണാൻ സാധിക്കും. അവിടെയും അവസാനിച്ചോ? DJ റാപ്പറുകൾ ഉണ്ട് ഇന്ന് കേരളത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൊപ്പി, ഡാബ്സി, ഇങ്ങനെ കുറേ പേരുകളാണ്. ഈ ചങ്ങാവരെ എന്താ ചെയ്യണത്? രാത്രികളിൽ നല്ല അടിപൊളിയായിട്ട് ലഹരി അടിച്ച് തുള്ളി കളിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ്. ഇത് ബോധപൂർവം പറഞ്ഞാണ് ആ വർത്തമാനം, ബോധപൂർവം പറഞ്ഞതാ. കാരണം എന്താണെന്ന് അറിയോ, 2025 മാത്രം ഈ കേരളത്തിൽ ആഗോള ബാൻഡുകൾ, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ബാൻഡുകളെ കുറിച്ചല്ല, കോൾപ്ലേ, അലൻ വാക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ബാൻഡുകളൊക്കെ ഇവിടെ തുടങ്ങിയാണ്, ഇവിടെ ടൂർ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഈ പേര് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, അങ്ങനെ പോയി സെർച്ച് ചെയ്യുമെന്നൊന്നും. ഇതൊക്കെ നമ്മൾ നാളെയും മറ്റന്നേ കാണാനിരിക്കുന്ന കാഴ്ചകളാണ്, സോഷ്യൽ മീഡിയയിൽ കാണാനിരിക്കുന്ന കാഴ്ചകളാണ്. ഇത് മുൻകൂട്ടി പറഞ്ഞതിനാണെന്നറിയോ, ഇത് അറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ബാൻഡുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കൊച്ചിയിലും കോഴിക്കോടും മാത്രമല്ല, പാലക്കാടടക്കം അത്തരം ബാൻഡുകളുടെ ടൂറുകൾ ഉണ്ട് എന്നാണ്. അപ്പൊ രാത്രി കുട്ടികളുടെ ടർഫൊക്കെ വിടുമ്പോൾ കുറച്ച് നോക്കി വിട്ടാൽ മതി എന്നാണ് ഈ പറയുന്നത്. നോക്കി വിട്ടാൽ മതി എന്നാണ്. ഇനി അവിടെയും അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇതെല്ലാം പറയുമ്പോൾ ഈ സെലിബ്രേഷനും ഈ ട്രെൻഡും ഈ ഫാഷനൊക്കെ പറയുമ്പോൾ മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ അതിർവരമ്പുകൾ പറയുന്നു. ഈ അതിർവരമ്പുകൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു മടി നമ്മൾ ഇനിയിപ്പോൾ അത് പറയണോ? ഇപ്പോഴേക്ക് ഇത് പറയാൻ പറ്റുമെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ആശയം യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ടൊരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ടായിരുന്നു. ഈ അടുത്ത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് പെണ്ണും കല്യാണം കഴിച്ച് പോയ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അവർ പറയുന്നൊരു വർത്തമാനം എടുത്ത് അട്ടത്തെക്കുറിച്ച് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി.
2: ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. ഡ്രസ്സ് മാറി, അതുപോലെ തന്നെ ഞങ്ങൾ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നി, ഞങ്ങൾ ചേഞ്ച് ആക്കി. ഞങ്ങൾക്ക് ഇനിയിപ്പോ ബാക്ക് ടു തട്ടിടണം എന്ന് തോന്നി, ഞങ്ങൾ തട്ടിടും. തട്ടിടണ്ടെന്ന് തോന്നി, ഞങ്ങൾ തട്ടിടൂല. ഇറ്റ് സോളി ഡിപെൻഡ് ഓൺ അസ് ബോത്ത്. ഓക്കെ,
0: ഇറ്റ് സോളി ഡിപെൻഡ് ഓൺ അസ്. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞ വർത്തമാനം. എന്താണത്? തട്ടമിടണം തോന്നി തട്ടമിട്ടു, തട്ടമൂരണം തോന്നി തട്ടമൂരി. ഈ ആശയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളിലേക്ക് മതപാഠമായി നൽകുന്നതെങ്കിൽ അവർ ഈ ആശയത്തിലേക്ക് വളരെ എളുപ്പത്തിലെത്തും. അതുകൊണ്ടാണ് പുതിയ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് മതം പറയുന്ന ഭാഷ നമ്മൾ മാറ്റണം എന്ന് പറയാനുള്ള കാരണം. നമ്മളിങ്ങനെ പഴയ തലമുറയായിട്ട് ആ പഴയ ഉപദേശങ്ങളിൽ നിന്ന് ചീത്ത പറഞ്ഞ് അവർ നിസ്കരിക്കാൻ കൊണ്ടുപോകാനും ഈ തട്ടടിപ്പിക്കാനൊക്കെ വിചാരിച്ചാൽ അത് വെറും ബാലിശമായ ആശയമാണ്. നമ്മൾ മാറേണ്ടത് എങ്ങനെ മാറണം, കുട്ടികളുടെ ചർച്ചകൾ എന്താണെന്ന് നമ്മൾ അറിയണം. പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്നതിൽ ഏറ്റവും ആദ്യത്തെ സംസാരം എന്താണെന്നറിയോ, കുട്ടികളുടെ ചർച്ചകൾ എന്താണെന്ന് നമ്മൾ അറിയലാണ്. നമ്മൾ കാണൽ നിർബന്ധമല്ല. മൊബൈൽ അവർ ഉപയോഗിക്കും, എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അവർക്ക് തുറന്നൊരു സ്പേസ് നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാവണം. വാപ്പാക്കും ഉമ്മാക്കും കുട്ടിനെ കേൾക്കാൻ സമയമില്ലെങ്കിൽ, സ്വന്തം മക്കൾക്ക് ഒന്ന് ഓപ്പണായിട്ട് വാപ്പാൻ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ അപകടങ്ങളൊക്കെ രഹസ്യമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് തുറന്ന് കേൾക്കാനുള്ളൊരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരു പ്രശ്നമില്ല. കുട്ടികൾ ഇത് പറയും, അത് തിരുത്തി കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷേ അത് തിരുത്തുമ്പോഴൊക്കെ അതൊരു ഉപദേശത്തിന്റെ രൂപത്തിൽ, അതിങ്ങനെ ഭയങ്കര ചീത്ത പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അത് വലിയ അപകടം ചെയ്യും. അവിടെ അവസാനിച്ചോ? ഇല്ല. ഇന്ന് ഫാഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്കിടയിൽ വ്യാപകമായി നടക്കുന്ന ട്രെൻഡുകളുണ്ട്. പർദ്ദകൾക്ക് പ്രതി ട്രെൻഡാ ഹിജാബ്, മോഡസ്റ്റ് ഹിജാബ്, മോഡസ്റ്റ് ഫാഷൻ. എന്താണ് പർദ്ദയിലും ട്രെൻഡാണ്? നേരത്തെ പറഞ്ഞില്ലേ കല്യാണത്തിലും ഡാൻസാണ്? ഇങ്ങനെയുള്ള ഡാൻസും ട്രെൻഡൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഇസ്ലാമിന്റെ ഫണ്ടമെന്റലുകൾ, അടിസ്ഥാന കാര്യങ്ങൾ കൃത്യമായും പാലിക്കുക എന്നത് മാത്രമാണ് പരിഹാരം. ഈ പറഞ്ഞ ലിബറൽ ഇസ്ലാമിന്റെ കുറച്ച് ആൾക്കാരുണ്ട്, ഇതൊക്കെ അന്നത്തെ പോലെ ഇപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ? കുറച്ചൊക്കെ നിളവ് കൊടുത്ത പ്രശ്നമുണ്ടോ? ഇങ്ങനെ പറയേണ്ട കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ, അടിസ്ഥാനത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് തന്നെയാണ് പരിഹാരം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുട്ടികളുടെ കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു പേടി വേണം, പക്ഷെ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആ തലമുറക്ക് ഒരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ, ഒരു പ്രശ്നമില്ല. പലപ്പോഴും പലരും പറയാം ഇപ്പോഴത്തെ കുട്ടികൾ എന്താ എന്ന് ചോദിക്കുക, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല. നമ്മളൊക്കെ വളർന്ന കാലഘട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയണം, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയണം. രക്ഷപ്പെട്ടു പോന്നതാ, രക്ഷപ്പെട്ടു പോന്നതാ. ഇന്നത്തെ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മൊബൈലിനെ കുറിച്ച് ഭയങ്കര പരാതി പറയണ്ടല്ലോ. എടുത്തു വെക്കണമെന്ന് ഒരു 100 വട്ടം പറഞ്ഞാൽ എടുത്തു വെക്കുന്നില്ല എന്ന് പറയണ്ടല്ലോ. അത് വെറുതെ എടുത്തു വെക്കാത്തതല്ല, നമുക്കാണ് ആ പ്രായത്തിൽ മൊബൈൽ കിട്ടുന്നതെങ്കിൽ ആ മോൻ ഇരിക്കുന്നത് പോലെ ആ സോഫ സെറ്റിന്റെ മൂലയിൽ നമ്മളും ഉണ്ടാവും. ആ മാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, അവരെ കൂടെ നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊന്ന് മാറണം എന്നുള്ളതാണ് ആ ഒരു ഭാഗത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തലമുറയെ പഴിക്കാതെ, തലമുറക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയാതെ, എന്ത് കാണുമ്പോഴും പേടിക്കാതെ. അങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇനി കുട്ടി രാത്രി പുറത്തിറങ്ങുമ്പോഴേക്കും പേടി, ഇനി കല്യാണം നടത്തുമ്പോഴേക്കും പേടി. അതിനു വേണ്ടി അല്ല ഇതൊന്നും പറയുന്നത്, മറിച്ച് നമ്മൾ ഈ പറയുന്നതിനെല്ലാം പൊരുൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാം ആഴം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു സൂമ്പ ഈ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണെന്ന് പറഞ്ഞേ, ആ അഗ്രമാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇത്രയും വലിയൊരു മഞ്ഞുമല ഇതിനടിയിലുണ്ട്. ഇതും പറയാത്ത, ഇതിലും പറയാത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട്. ഈ സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത കാഴ്ചകൾ ഇനിയുമുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു അപകടം നമ്മുടെ ചുറ്റുമുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ഉറപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലൊരു തലമുറയായി വളരുവാനും നാളെ ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും എല്ലാം നേതൃത്വം നൽകുന്ന ഒരു ഉമ്മത്താക്കി മാറ്റുവാനും എല്ലാമുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അക്കുലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും ജമീഇൽ മുഅ്മിനീൻ അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാ തബാറകല്ലാ. നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് ഡയലോഗ്. ജനകീയ വിചാരണയിൽ ഷംജാസ് കെ അബ്ബാസ് നടത്തിയ പ്രഭാഷണത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് നാം കേട്ടത്.

0: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ,
2: വികസന പദ്ധതികൾ, ഭൂമി നഷ്ടപരിഹാരം വേഗം നൽകണം, ധനവകുപ്പ്. ജനങ്ങളിൽ നിന്ന് വികസന പദ്ധതികൾക്കായും മറ്റും ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിൽ നൽകണമെന്ന് വകുപ്പുകളോട് ധനവകുപ്പ് നിർദ്ദേശിച്ചു. ഒട്ടേറെ കേസുകളിൽ സമയത്തിന് പണം നൽകാത്തതിനാൽ സർക്കാരിന്റെ വസ്തുക്കൾ കോടതി ജപ്തി ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയടക്കം മരവിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ധനവകുപ്പ് ഈ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പണം നൽകാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ എല്ലാ ഭൂമി ഏറ്റെടുക്കലുകളിലും ഉണ്ടാകണം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ,
6: പല മനുഷ്യരുടെയും വേദനയേൽക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്ക് അതിലേറെ പ്രതിഫലങ്ങൾ, പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പദ്ധതിയാണ് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. പീസ് റേഡിയോയിലിനി ഹിഫുദുൽ ഖുർആൻ. ഇന്ന് നാം പഠിക്കുന്നത് സൂറ മുഹമ്മദ് 11-ാമത്തെ വചനം. അവതരിപ്പിക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ 11-ാം വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആയത്തൊന്ന് പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് നമുക്ക് പോകാം.

0: പതിനൊന്നാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ 12-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൈഫുള്ളൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ മുഹമ്മദിലെ 11-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം. ആദ്യഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള പ്രധാന കാരണങ്ങൾ: അവൻ ദുനിയാവിനെ പിൻപറ്റുന്നു, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതും, പരമവഞ്ചകനായ പിശാജ് അവൻ ചെയ്യുന്ന കുതന്ത്രങ്ങളിൽ പെട്ടുപോവുകയും നന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ തിന്മകളിൽ മുഴുകുകയും ചെയ്യുക എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ ഏതൊക്കെ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി അവൻ്റെ വിവിധതരം തന്ത്രങ്ങളെപ്പറ്റി ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളതും നാം മനസ്സിലാക്കുകയുണ്ടായി. നാം ചെയ്യുന്ന ഏതേത് തെറ്റുകളും വളരെ നല്ല ഒരു കാര്യമായിക്കൊണ്ട് നമുക്ക് തോന്നിപ്പിച്ചു തരും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സർവ്വസാധാരണയായി ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നിപ്പിക്കുകയും, അതുകൊണ്ട് ഞാൻ ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന ചിന്ത കാരണം അത്തരം തെറ്റുകൾ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നെല്ലാം ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കാനുള്ള അവസരങ്ങളെ അവൻ ഇല്ലാതാക്കുക എന്നുള്ളത്. ദിക്റുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മറ്റു കർമ്മങ്ങളിലൂടെയുമുള്ള അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കൽ, അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ തട്ടിത്തെറിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: യഖീദു ശൈത്താനു അലാ കാഫിയതി റഅ്സി അഹദികും സലാസ അഖ്ദിൻ. പിശാജ് നിങ്ങളുടെ മൂർദാവിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് 3 കെട്ടുകളിടുന്നതാണ്. يضرب كل عقدة عليك ليل طويل فارقد. കുറേ സമയമുണ്ട് ഉറങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ടു മുമ്പ് നാം സാധാരണ എഴുന്നേൽക്കാറുള്ള സമയങ്ങളിൽ അവനിങ്ങനെ നമ്മെ മന്ത്രിച്ചുകൊണ്ട് ഉറങ്ങിക്കോ എന്നിങ്ങനെ പറയും. കുറേ സമയം ഉറങ്ങാനുണ്ട്, അതുകൊണ്ട് ഉറങ്ങിക്കോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കെട്ടുകൾ അടിച്ചുകൊണ്ട് അവൻ പ്രേരിപ്പിക്കും. ഫൈനിസ്തയ്ക്കല, ഇനി ഒരു വ്യക്തി ഉണർന്നു, സുബഹിക്ക് ഉണർന്നു. ഫദക്കറല്ലാഹ വൽഹംദുലില്ലാ അല്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ആ ഒരു ദിക്ർ അവൻ ചൊല്ലിക്കൊണ്ട് എഴുന്നേറ്റാൽ വഇൻഹല്ലത്ത് ഉഖദ, അവൻ കെട്ടിയ ആ ഒരു കെട്ട് അവിടുന്ന് അഴിഞ്ഞു പോകുന്നതാണ്. വഇൻ തവല്ലഅ വഇൻഹല്ലത്ത് ഉഖദ, അയാൾ വുളു ചെയ്താൽ പിശാചിൻ്റെ രണ്ടാമത്തെ കെട്ടും അവിടെ അഴിഞ്ഞു വീഴുന്നതാണ്. ഫഇൻ സല്ല വഇൻഹല്ലത്ത് ഉഖദ, അവൻ നമസ്കരിക്കുകയും ചെയ്താൽ മൂന്നാമത്തെ കെട്ടും അവിടുന്ന് അഴിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സി, ഈ മൂന്ന് കെട്ടുകളും അടിയുന്നതോടുകൂടി അവൻ്റെ ആ ഒരു ദിവസം അവൻ വളരെ ഉന്മേഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അവന് നേരം പുലരുന്നതാണ്. വഇല്ല അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, ഇനി ഏതെങ്കിലും കെട്ടുകൾ അഴിയാൻ ബാക്കിയുണ്ട് എങ്കിൽ നേരം വെളുത്തപ്പോൾ അവൻ ദിക്ര ചൊല്ലിയില്ല, അല്ലെങ്കിൽ വുളു ചെയ്തില്ല, നിസ്കരിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഖബീസൻ നഫ്സി കസ്ലാൻ, ഒരു മടിയനായിക്കൊണ്ട് ഉന്മേഷമില്ലാത്തവനായി അവന് നേരം പുലരുന്നതാണ് എന്നുള്ളതാണ്. പിശാചിൻ്റെ കെട്ടുകൾ അഴിക്കാനുള്ള മാർഗങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. അൽഹംദുലില്ലാ പറയണം, വുളു ചെയ്യണം, നമസ്കരിക്കണം, ഇല്ല എങ്കിൽ ആ കെട്ടുകൾ അവിടെ ബാക്കിയാവുകയും ഒരു അലസനായിക്കൊണ്ടവൻ ജീവിക്കുകയും ചെയ്യുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതെല്ലാം അതീവ ദുർബലമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നക്ക ഇദശ്ശൈത്വാനി കാന ളൈഫ, പിശാചിൻ്റെ കുതന്ത്രങ്ങളെല്ലാം ദുർബലമാണ്, അത് അതീവ ദുർബലമാണ് എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിശാചി പിന്നെ ഒരു പ്രശ്നമല്ലാതായി മാറുകയാണ്. പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അൽ ഈമാനു ബില്ലാ വത്തവക്കുലു അലൈഹി, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ജീവിതത്തിലുണ്ടായിരിക്കെ, അവനിൽ ഭരമേൽപ്പിക്കാനുള്ള മനസ്സ് തനിക്കുണ്ടായിരിക്കെ പിശാചൊരിക്കലും നമ്മുടെ അടുക്കലേക്ക് വരികയില്ല എന്നുള്ളതാണ്. കാരണം ഈമാൻ എത്ര കണ്ട് ശരിയാവുന്നുവോ അതിനനുസരിച്ച് പിശാജ് നമ്മിൽ നിന്ന് ഓടിപ്പോകുമെന്നുള്ളതാണ്. നമ്മുടെ ഈമാനിന് കാര്യരിമ്പിൻ്റെ കരുത്തുള്ളതായാൽ അത്ര തന്നെ പിശാജ് നമ്മിൽ നിന്നും മാറി നിൽക്കും, ഓടിപ്പോകും എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതെന്താ, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തീർച്ചയായും പിശാജ് അവന് യാതൊരു അധികാരവുമില്ല. ആരുടെ മേൽ? അലല്ലദീന ആമനു, ഈമാൻ ശരിയാക്കിയവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. യഥാർത്ഥ ഈമാനിൽ അടിയുറച്ച് ജീവിക്കുന്ന അള്ളാഹുവിനെ പേടിയുള്ള ഒരാളുടെ മേൽ പിശാജിന് യാതൊരു കുതന്ത്രവും പ്രയോഗിക്കാൻ സാധിക്കുന്നതല്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവൻ്റെ മേലും പിശാചിന് അധികാരമില്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് യഥാർത്ഥ ഈമാനോടുകൂടി നാം മുന്നേറുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ വഴിതെറ്റിക്കാൻ പിശാചിന് സാധിക്കൂല എന്നുള്ളതാണ്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീനഹും ബിഹി മുശ്രിഖൂൻ. അള്ളാഹു പറയുകയാണ്, അവൻ്റെ അധികാരം മാരുടെ മേലാകുന്നുവോ, ഇനി അവൻ്റെ അധികാരം മാരുടെ മേലാണ് എന്ന് അള്ളാഹു പറയാണ്, അലല്ലദീനയത്തവല്ലൗനഹു, പിശാചിനെ തന്നെ പിൻപറ്റണമെന്നാഗ്രഹിച്ച് നന്മയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളില്ലേ, തോന്നിവാസികൾ, അവൻ്റെ മേലാണ് പിശാചിന് അധികാരമുള്ളത്. വല്ലദീനഹും ബിഹി മുശ്രിഖൂൻ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാരോ ശിർക്ക് ചെയ്യുന്നവരാരോ അവരുടെ മേലാണ് പിശാചിന് അധികാരമുള്ളത് എന്നുള്ളതാണ്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈമാനുണ്ടോ നമുക്ക്? ശിർക്കില്ലാത്ത തൗഹീദോടുകൂടിയുള്ള ജീവിതമാണോ നമ്മുടേത്? ഏത് പ്രതിസന്ധികളിലും റബ്ബിനെ ഭരമേൽപ്പിക്കാനുള്ള മനസ്സുണ്ടോ നമുക്ക്? എങ്കിൽ പിശാച് നമ്മുടെ അടുത്തുപോലും വരികയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് കടന്നു വരാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് മാത്രം നേർച്ച നൽകി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് മാത്രം ഭരമേൽപ്പിച്ച് ജീവിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാചിന്റെ എല്ലാ ഷെറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ശത്രുവിനെ കീഴ്പ്പെടുത്താം ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ കഥ പറയാം. നിഴലിന്റെ അവകാശി. കഥ പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനോഹരമായൊരു കഥ വീണ്ടും നമ്മൾ പറഞ്ഞാലോ. കഥയുടെ പേര് നിഴലിന്റെ അവകാശി. ഒരിക്കൽ കഠിനമായ ചൂടുള്ള മരുഭൂമിയിലൂടെ ഒരു വഴിയാത്രക്കാരൻ യാത്ര ചെയ്യുകയായിരുന്നു. ചൂട് സഹിക്കാനാകാതെ അയാൾ വിശ്രമിക്കാൻ തണൽ തിരഞ്ഞു നടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ അയാൾക്ക് ഒട്ടക്കപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളെ കാണാൻ പറ്റി. വഴിയാത്രക്കാരൻ അവർക്കരികിലെത്താറായപ്പോൾ മറ്റേയാൾ തൻ്റെ ഒട്ടകത്ത് നിർത്തുന്നത് കണ്ടു. ഒട്ടകത്തിൻ്റെ നിഴൽ നീണ്ടു കിടക്കുന്നത് കണ്ട വഴിയാത്രക്കാരൻ ആ നിഴലിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അയാൾ വേഗം ഒട്ടകത്തിൻ്റെ നിഴലിൻ്റെ മറവിൽ ഇങ്ങനെ വിശ്രമിക്കാനിരുന്നു. ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഈ കാഴ്ച കണ്ടു. അയാൾ ആ വഴിയാത്രക്കാരനോട് തട്ടിക്കയറി, എൻ്റെ ഒട്ടകത്തിൻ്റെ നിഴലിലിരിക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? ഈ നിഴലിന് നീ എനിക്ക് വാടക തരണം. വഴിയാത്രക്കാരൻ അത്ഭുതത്തോടെ അയാൾ നോക്കി പറഞ്ഞു, സുഹൃത്തേ, ഇതൊരു മരുഭൂമിയാണ്. ഇവിടെ നിഴൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിന് പണം ആവശ്യപ്പെടുകയോ? എന്തൊരു ന്യായമാണിത്! ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അയാൾ പണം വേണമെന്ന് വാശി പിടിച്ചു. ഇരുവരും തമ്മിൽ തർക്കം രൂക്ഷമായി. ഒടുവിൽ തർക്കം കയ്യാങ്കളിയിലെത്തി. ആ അടിപിടിയിൽ അവർ അറിയാതെ ഒട്ടകത്തിൻ്റെ മേൽ ചെന്നിടിച്ചു. ഭയന്ന് വിറച്ചുപോയ വിരളി പിടിച്ച ഒട്ടകം ഉടനെ തന്നെ എങ്ങോട്ടോ ഓടിപ്പോയി. അതോടെ രണ്ടുപേരും കഷ്ടത്തിലായി. അനാവശ്യമായ തർക്കങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും ഒടുവിൽ വലിയ നഷ്ടങ്ങൾക്ക് വഴിവെക്കും. ഈ കഥ അത് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? തീർച്ചയായും. അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, നിഴലിൻ്റെ അവകാശി. കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.

പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ കേൾവിയുടെ

0: ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരും ഒക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. സ്വരം റൂഹൊരു നാൾ വിധി വന്നാൽ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് സാജിദ് പുതുനഗരം.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. റൂഹൊരു നാൾ വിധി വന്നാൽ, സാജിദ് പുതുനഗരത്തിന്റെ ആലാപനം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആൻ പാഠങ്ങൾ. മാനവരാശിയുടെ മാർഗദർശകമായി അവതരിച്ച വിശുദ്ധ ഖുർആനിലെ ഹൃദയസ്പൃക്കായ പാഠഭാഗങ്ങളെ അവതരിപ്പിക്കുന്ന ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് ഹൃദയം കല്ലുപോലെ കടുത്തുപോയവർ എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനത്തിൽ ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവമേറിയ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളായ ബനു ഇസ്രായേലരുടെ ഹൃദയകാഠിന്യത്തെ സംബന്ധിച്ചും അല്ലാഹുവിൽ നിന്ന് ഒട്ടനവധി നിഅമത്തുകളും കണ്ണുകൾ തുറപ്പിക്കുന്ന, ഹൃദയങ്ങൾക്ക് വിശാലത നൽകുന്ന ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളും കണ്ടിട്ടും ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരിൽ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടും ഹൃദയം കടുത്തുപോവുകയും അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ മറന്നുകൊണ്ട് ധിക്കാരപൂർവം പെരുമാറുകയും ചെയ്ത ഒരു സമുദായം. തത്തുല്യമായ സമൂഹങ്ങളും സമുദായങ്ങളും എക്കാലഘട്ടത്തിലും നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അപ്രകാരം ഹൃദയം കടുത്തുപോയ ആളുകളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഇപ്രകാരമാണ്. സൂറത്തുൽ ബഖറ 74-ാമത്തെ വചനം. ബനു ഇസ്രായേലരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്, അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു. ഫഹിയ കൽ ഹിജാറ, അതൊരു പാറ പോലെ, ഒരു പാറക്കല്ലുപോലെ ആയി മാറിയിരിക്കുന്നു. ഔ അഷദ്ദു ഖസ്വ, അല്ല പാറയേക്കാൾ, കല്ലിനേക്കാൾ കാഠിന്യമുള്ളതായിരിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയമെന്നത് ഒരു ചെറിയ മാംസക്കഷ്ണമാണ്. പക്ഷേ ആ ഒരു ചെറിയ മാംസക്കഷ്ണം ഏത് നിലക്കും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന അത്രയും ഫ്ലെക്സിബിളായ, ഏത് നിലക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു മാംസക്കഷ്ണത്തെ പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപമിക്കുന്നത് കല്ലുപോലെ കടുത്തത് എന്നാണ്. ഇളക്കമില്ലാത്തത്, ഇളക്കാൻ പറ്റാത്തത്, അല്ല ഔ അഷദ്ദു ഖസ്വ, ആ കല്ലിനേക്കാൾ, പാറയേക്കാൾ ഉറപ്പുള്ളതായി മനുഷ്യൻ്റെ ഹൃദയം, ആ ഒരു നിസ്സാരമായ പ്രവാചകൻ പറഞ്ഞതുപോലെയുള്ള മുദ്ഗ, ആ ഒരു മാംസക്കഷ്ണമായി തീർന്നു എന്നാണ്. എന്തുകൊണ്ടാണ് കല്ലിനേക്കാൾ കടുത്തതെന്ന് അല്ലാഹു പറഞ്ഞത്? വളരെ ഗൗരവത്തിൽ, വളരെ മനോഹരമായി അല്ലാഹു അത് നമുക്ക് വിശദീകരിച്ചു തരുന്നു. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹു അൽഅൻഹാർ, പല പാറകളിൽ നിന്നും പാറക്കല്ലുകളിൽ നിന്നും അവയുടെ ഇടയിലൂടെ നദികൾ പൊട്ടിപ്പുറപ്പെട്ടു വരാറുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹു അൽമാ, വേറെ ചില പാറകൾ, കല്ലുകൾ പൊട്ടിപ്പിളർന്ന് അതിനുള്ളിലൂടെ ഉറവുകൾ വരാറുണ്ട്. അപ്പോൾ നദികൾ ഒഴുകുന്നു പാറകൾക്കുള്ളിലൂടെ. ഉറവകളുണ്ടാകുന്നു, കല്ലുകൾ പൊട്ടിപ്പിളർന്നുകൊണ്ട്. വഇന്ന മിൻഹാലമായ ബിത്തു മിൻ ഹഷിയത്തില്ല, വേറെ ചില കല്ലുകൾ, പാറകൾ പർവ്വതങ്ങളുടെ ഉയരങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് താഴോട്ട് പതിക്കുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അശ്രദ്ധനല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചില മനുഷ്യരുടെ ഹൃദയങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, നന്മയുടെ ഒരു നീരുറവ പോലും അവിടെ കണ്ടെത്തുക സാധ്യമല്ല എന്നാണ്. പുണ്യത്തിൻ്റെ ലോലതയുടെ ഒരു അടയാളം പോലും, ഒരു നനവ് പോലും ഹൃദയത്തിൽ കാണപ്പെടാത്ത കല്ലിനേക്കാൾ കടുത്തുപോയ ആളുകൾ. അങ്ങനെ അള്ളാഹു പറയാനുള്ള കാരണം, ചില കല്ലുകളിൽ നിന്ന് നദികൾ ഒഴുകുന്നുണ്ട്, ചില കല്ലുകൾ പൊട്ടിയിട്ട് ഉറവകൾ വരുന്നുണ്ട്, ചില കല്ലുകൾ സ്വമേധയാ തന്നെ പൊട്ടിപ്പിളർന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി കൊണ്ട് താഴോട്ട് പതിക്കുന്നുണ്ട്. ഇതെല്ലാം കല്ലുകൾക്ക് സംഭവിക്കുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, എണ്ണമറ്റ അടയാളങ്ങൾ കണ്ടിട്ടും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും കൂടെയുണ്ടായിട്ടും അതുകൊണ്ടൊന്നും ഹൃദയത്തിന് ഇളക്കം സംഭവിക്കാതെ അള്ളാഹുവിനെ ഭയപ്പെടാതെ കടുത്ത ഹൃദയവുമായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ശക്തമായ താക്കീത് തന്നെയാകുന്നു ഈ ഒരു വചനം. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ഇതേപോലെ കടുത്തുപോയിട്ടുണ്ടോ എന്ന്. ഇനി അങ്ങനെ കടുത്തതായി നമുക്കനുഭവപ്പെടുന്നുവെങ്കിൽ ആ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ ഇല്ലാതെയാക്കി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നദികളും അരുവികളും ഉറവകളും വരുമാറ് അതിനെ നിർമ്മലമാക്കുവാൻ എന്തു നമ്മെ സഹായിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 22-23 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. 22-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഫമൻ ഷറഹല്ലാഹു സദ്റഹു ലിസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഇസ്ലാമിലേക്ക് ആരുടെ ഹൃദയത്തിനാണോ അല്ലാഹു വിശാലത നൽകുന്നത്, അവൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പ്രകാശത്തിലാണ്. അപ്പോൾ യഥാർത്ഥ ഇസ്ലാം, അനുസരണം, സമർപ്പണം സ്വീകരിക്കുന്നവൻ, അവൻ വ്യക്തമായ പ്രകാശത്തിലും നന്മയിലുമാണ്. എന്നാൽ ഫവൈലുല്ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ ഉലായിക ഫീ ളലാലിൻ മുബീൻ. എന്നാൽ അല്ലാഹുവിൻ്റെ ഓർമ്മയെത്തൊട്ട് ആരുടെ ഹൃദയമാണോ കടുത്തുപോയത് അവർ വ്യക്തമായ വഴികേടിലാകുന്നു. അപ്പോൾ ഹൃദയം കടുത്തുപോകുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ലാതാകുമ്പോഴാണ്. അതുകൊണ്ട് ഹൃദയത്തിന് നൈർമല്യം ലഭിക്കാൻ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളാവുക. സമർപ്പണത്തിൻ്റെ മതമായ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവനായും സർവശക്തനായ അല്ലാഹുവിന് സമർപ്പിക്കുകയും ചെയ്യുക. ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും ഥുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല പരസ്പര സാദൃശ്യമുള്ള ആവർത്തിത വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും നല്ല ഒരു ഹദീസ് അഥവാ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ഖുർആൻ കൊണ്ട് തൊലികൾക്ക് വിറകൊള്ളും, അതേപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികളും ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ആ ഖുർആനിലൂടെ മടങ്ങി വരികയും ചെയ്യും. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ, മരണത്തെയും മരണാനന്തര ജീവിതത്തെയും സ്വർഗത്തെയും നരകത്തെയും എല്ലാം ഓർക്കാനും, അങ്ങനെ ഹൃദയത്തിന് നൈർമല്യമുള്ള ആളുകളായി മാറാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊള്ളുക, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചാൽ ഹൃദയത്തിൻ്റെ കാഠിന്യമില്ലാതെയാകും എന്നല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജൂതന്മാരെപ്പോലെ ആവാതെ ഹൃദയ നൈർമല്യമുള്ള യഥാർത്ഥ വിശ്വാസികളായി നാം മാറുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. وصلى الله على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين.
2: جزاكم الله خيرا. ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ഹൃദയം കല്ലുപോലെ കടുത്തുപോയവർ എന്ന വിഷയമാണ് ഇന്ന് ഖുർആൻ പാഠങ്ങളിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പ്രാകൃത മനുഷ്യർ ഏതാണ്ട് നഗ്നരായിരുന്നു. അവൻ്റെ ബുദ്ധി വികസിച്ചു. അവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഞാനും ഞാൻ ധരിക്കുന്ന വസ്ത്രവും മനുഷ്യൻ എത്തിച്ചേർന്ന ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷിയെയും നാഗരികതയെയുമാണ് പ്രകടിപ്പിക്കുന്നത്. അത് പിന്തിരിപ്പനല്ല. യഥാർത്ഥത്തിൽ വീണ്ടും വസ്ത്രം ഉയരുന്നതാണ് പിന്തിരിപ്പൻ. അതാണ് പ്രാകൃതത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ഒരു വാക്ക് നമുക്കറിയാം, 2011 ലോകത്ത് സമാധാനത്തിനുള്ള അവാർഡ് കിട്ടിയ തവക്കുൽ കർമാനിയുടെ വാക്കുകളാണ്.
1: തവക്കുൽ
0: കർമാനി. അപ്പോൾ ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇസ്ലാമിക വേഷത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ഇത്രയും വലിയ അവാർഡൊക്കെ കിട്ടിയൊരു വേദിയിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആകെ പൊടിച്ചു മൂടിയതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞൊരു ഉത്തരമാണ്. അതായത് പണ്ട് കാലത്ത് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളോ വിവരങ്ങളോ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പലതും മറച്ച് ഇങ്ങനെ പോകുന്നതാണ്. ഇന്ന് മനുഷ്യന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ വീണ്ടും ആ ഒരു അറിവില്ലായ്മയിലേക്കും സാധ്യത ഇല്ലാത്തൊരു ലോകത്തേക്ക് തിരിച്ചു പോകുന്നതാണ് യഥാർത്ഥത്തിൽ പിന്തിരിപ്പൻ. അല്ലാതെ ഇങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ധരിച്ചതല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
1: ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്വതന്ത്രവാദികൾ എന്ന് പറഞ്ഞുകൂടാ, കുറച്ചൊക്കെ നമ്മള് ആളുകളിട്ട് ഭയങ്കരമായിട്ട് സംഭവമാണെന്ന് പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇപ്പം പല പ്രതികരണങ്ങളും അടുത്ത 2-3 ദിവസങ്ങളിലായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2011 ഇപ്പോൾ ഈ വാക്ക് തവക്കൽ കർമാൻ പറഞ്ഞിട്ടുള്ളത്. 15 കഴിഞ്ഞു, ഇപ്പോഴും നമ്മൾ സംസ്കാരം ഏതാണ് എന്നുള്ളതും ധാർമ്മികത ഏതാണ് എന്നുള്ളതും, അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും വേഷത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഇപ്പോഴും സംശയമാണ് അല്ലേ. ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത പറയാം, അത് അങ്ങനെയാണ്. ശരിക്കും ഒരു മതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ദർശനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പിന്നെ ഒരു അതിന്റെ തത്വം പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയണതല്ലോ.
0: ഇപ്പൊ
1: ഒരു മനുഷ്യൻ മനുഷ്യനായി നടക്കണം എന്ന് പറഞ്ഞത് ആരാണ്? അവനെ സൃഷ്ടിച്ചവനാണ്. എങ്ങനെയായിരിക്കണം അവന്റെ വേഷം എന്നുള്ളതും എങ്ങനെയായിരിക്കണം അവന്റെ പിന്നെ നടത്തിപ്പ് എന്നുള്ളതും ഒക്കെ. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാണ് എതിർക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇസ്ലാമാണ് എന്ത് ചെയ്യണത്, വേഷവിധാനങ്ങളെക്കുറിച്ച് അത് ഒരു മനുഷ്യന്റെ പിന്നെ യുക്തിയും അതോടൊപ്പം തന്നെ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതായിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണത്, ഇസ്ലാമാണ് കാര്യമായത് മുമ്പിൽ വെക്കുന്നത്. ഇനി ഒരു ഭാഗം അവിടെ, എന്നാൽ ഇസ്ലാം അല്ലാത്ത ഇനിയിപ്പോൾ നമ്മളൊരു ക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ സഹോദരിമാരെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയൊക്കെ നല്ല രൂപത്തിലാണ് നടക്കുന്നവർ അല്ലേ. ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം സഹോദരിമാർ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ സന്യാസിനികളായിട്ടുള്ള ആളുകൾ വേഷപ്പെടുത്തി നടക്കുന്നില്ലേ. അത് മറ്റൊരു ഭാഗത്ത് മാറ്റിവെച്ച് ഇസ്ലാം എന്ത് പറയുന്നു, അതിനെ ഏത് രൂപത്തിലാണോ അടിക്കാൻ പറ്റുക അതിനൊക്കെ അടിച്ചുകൊണ്ട്. ഇപ്പോൾ ഒരു ദാവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പോലും എങ്ങനെയെങ്കിലും അതിനെ വക്രീകരിച്ച് അത് എന്താ പറയുക, നമ്മൾ അവനവനെ കാക്കുക എന്ന് പറയില്ലേ, വടക്കാക്കി തനിക്കാക്ക എന്ന് പറയുന്നതിലേക്ക്, അതിന് ചാനലിൻ്റെ മുമ്പിൽ വന്നാണ്ട് ആളുകൾക്ക് ഇതൊന്നും പറയാനൊന്നില്ല. ഒരു മടിയിൽ അവനവൻ്റെ പെങ്ങൾ അങ്ങനെ നടത്തുമോ, അവന്റെ ഭാര്യ അങ്ങനെ നടത്തുമോ? ഒരു സ്ത്രീ ഒരു സ്റ്റേജിൽ അഴിഞ്ഞാടുന്നത് കാണുമ്പോ അതൊരു സംസ്കാരത്തിന്റെയും പുരോഗമനത്തിന്റെയും ഭാഗമാണ് എന്ന് വരുത്ത്. അപ്പൊ നിന്റെ ഭാര്യ എന്നിങ്ങനെ ഇറക്കോ, നിന്റെ മോൾ അങ്ങനെ നീ ഇറക്കോ അല്ലെ. റസൂല് അങ്ങനെ ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ ഭാര്യ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ എന്താ കയറ, എന്റെ മോൾ എങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ചിന്ത
0: എന്ത് സന്ദേശം കൊടുക്കണം,
1: എന്ത് സന്ദേശം അല്ലെ?
0: അവയർനെസിന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്.
1: അതെ, അവയർനെസിന്റെ പേര് ബോധവൽക്കരണം. ഇനിയും ഞങ്ങൾ നടത്തും, ഇത് ഭയങ്കര അങ്ങനെയാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആരോടാണ് ഈ വെല്ലുവിളി? അപ്പം ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുരക്ഷയും സംരക്ഷണവും അവൻ്റെ വേഷത്തിലും ഉണ്ട്.
0: അതെ
1: എന്ന് കൃത്യമായ ചില വാക്കുകളാണ് അവരുടെ വാക്ക് നമ്മൾ കണ്ടത്.
0: പിന്തിരിപ്പൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഇത് നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവര് യഥാർത്ഥത്തിൽ ഈ വസ്ത്രത്തിന്റെ വിഷയത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ എന്ത് പുരോഗമനമാണ് അവരുദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ അവരാണ് പിന്തിരിപ്പൻ. കാരണം യഥാർത്ഥത്തിലുള്ള ഇത്രയും ഇപ്പൊ ഇവർ പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, ലോകം ഇത്ര പുരോഗമിച്ചിട്ടും പുരോഗതിയിലേക്ക് എത്താത്ത ഒരവസ്ഥയാണല്ലോ ശരിക്ക് അതിലൂടെ നൽകുന്നത്.
1: പഴയ പ്രാകൃതത്തിലേക്ക്,
0: അതെ അതെ, പ്രാകൃത ഒരു കാലത്തിലേക്ക് അല്ലേ. മനുഷ്യന് തുണി ഉടുക്കാൻ അറിയാത്ത, സൗകര്യമില്ലാത്ത, അതിങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഓർമ്മ വന്നൊരു വിഷയം എന്താ അറിയോ, ഒരു വീട്ടില് ആങ്ങള കല്യാണം കഴിച്ചു കൂടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കല്യാണം കഴിച്ചു കൂടുന്നപ്പോൾ ആ പിന്നെ പെരുന്നാൾക്ക് എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട സമയത്ത് ആ വീട്ടിൽ ഈ ആങ്ങളയുടെ ചെറിയ പെങ്ങള് ചെറിയ കുട്ടിയാണ് തോന്നുന്നുണ്ട്, അവർ പറയാണ് പിന്നെ താത്താക്ക് വസ്ത്രമല്ല കീറിയതാണ് പുതിയ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. സംഗതി എന്താന്ന് വെച്ചാല്
1: വാങ്ങിയത്
0: അങ്ങനെയാണ്. ശരീരം മറക്കാൻ ഉപയോഗിക്കേണ്ട ഒരു സാധനം അവിടെയും ഇവിടെയും വെളിവാക്കിക്കൊണ്ട് ധരിച്ചപ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ബോധം പോലും ആ മുതിർന്ന ആളുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്.
1: അതന്നെ പറഞ്ഞ പഴയ കാലത്തെ ഡ്രസ്സില്ലാത്ത കാലഘട്ടത്തിലെ ആളുകൾ അത് ഇല്ലാഞ്ഞിട്ടായിരുന്നു അവരെന്ത് ചെയ്യുന്നത്, ആ രൂപത്തിൽ നടന്നിരുന്നത്. ഇപ്പൊ ഉണ്ടായിട്ടും ഇല്ലാത്തതിലേക്ക് ചിന്തിച്ച് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു വല്ലാത്ത പുരോഗമനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

عوج له وخشعت الأصوات للرحمن وخشعت الأصوات

0: ഹജ്ജും പാപമോചനവും എന്ന വിഷയത്തിൽ ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സലാഹി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസു ജിബ്രീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഷഹാദത്തിനെ സംബന്ധിച്ചും സ്വലാത്തിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കി. നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അന്ത്യോപദേശം അലി റളിയല്ലാഹു തആല അൻഹും അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെക്കുറിച്ചും സകാത്തിനെക്കുറിച്ചും പറയുന്നു. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പൊതു ശൈലിയും സകാത്തിനെക്കുറിച്ച് പറയുക എന്നതാണ്. അത് ഇബാദത്തുൻ മാലിയ, ഇബാദത്തുൻ മാലിയയാണ്, ധനവുമായി ബന്ധപ്പെട്ട ആരാധനയാണ്. സകാത്ത് നിർബന്ധമാകുന്ന ധനം, അതിൻ്റെ ഷുറൂത്തുകൾ, അതിൻ്റെ അളവ്, അതിൻ്റെ അവകാശികൾ, ഇതൊക്കെ ആരാണ്, എങ്ങനെയൊക്കെയാണ് എന്നത് സകാത്തിനെക്കുറിച്ചുള്ള അധ്യായത്തിൽ വരും. ഏതായിരുന്നാലും സകാത്ത് എന്നുള്ളത് നമസ്കാരത്തോട് ചേർത്ത് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. സകാത്ത് നൽകാത്ത ആളുകൾക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ കടുത്ത പരീക്ഷണങ്ങളും ശിക്ഷകളുമൊക്കെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഖബറിലും മഹ്ശറമുറ്റത്തും കടുത്ത ശിക്ഷകൾ ലഭിക്കുമെന്ന് റസൂലുള്ളാഹ് പരാമർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പിനെക്കുറിച്ചാണ് റസൂലുള്ളാഹ് പറഞ്ഞത്. നോമ്പ് എന്ന് പറയുന്നത് ഇബാദത്തുൻ ബദനിയയാണ്. വഹിയ സിർറും ബൈനൽ അബ്ദി വബൈന റബ്ബി, അടിമയുടെയും റബ്ബിൻ്റെയും ഇടയ്ക്കുള്ള ഒരു രഹസ്യമാണത്. അള്ളാഹുവിനല്ലാതെ കൃത്യമായി വ്യക്തിക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നറിയുക സാധ്യമല്ല. അതിൻ്റെ പ്രതിഫലം നോമ്പിനെ പ്രത്യേകമായും അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയുന്ന ഖുദുസിയായ ഹദീസൊക്കെ നമുക്ക് പരിചിതമാണ്. ഇങ്ങനെ സകാത്തിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി നൽകി. പിന്നീട് ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞു. ഹജ്ജ് എന്നുള്ളത്, ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെ ഭവനം ഉദ്ദേശിച്ചുകൊണ്ട് പോകുക, അത് ആയുസിൽ ഒരിക്കൽ നിർബന്ധമായും കഴിവുള്ളവൻ നിർവഹിക്കേണ്ടുന്ന ആരാധനയാണ്. അത് നിർവഹിക്കുക വഴി അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും സ്വർഗം അവന് പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യുമെന്നൊക്കെ ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. മൻ ഹജ്ജ ഹാദൽ ബൈത്ത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഫിസ്ഖ് ചെയ്യാതെ, വേണ്ടാവൃത്തികളൊന്നും ചെയ്യാതെ, ഹജ്ജിൽ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ പൂർണ്ണമായും ഹജ്ജ് നിർവഹിച്ച ഒരാൾ, അയാള് തന്റെ മാതാവ് തന്നെ പ്രസവിച്ച നാളിൽ എങ്ങനെയായിരുന്നുവോ ആ ഒരവസ്ഥയിലേക്കാണ് നാട്ടിലേക്ക് മടങ്ങുക. ഒരു നവജാത ശിശുവിനെപ്പോലെ പാപങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നാട്ടിലേക്ക് മടങ്ങാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ നിന്ന് തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യവും പാപം പൊറുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഹജ്ജ് നിർവഹിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന നേട്ടവും ഈ ഒരു ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഉംറ ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറ നിർവഹിച്ചു, അടുത്ത ഉംറയും ഈ രണ്ട് ഉംറക്കിടയിലുള്ള പാപങ്ങൾ ഈ ഉംറ വഴി പൊറുക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുന്നവൻ, മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കനുസരിച്ച് റസൂലുള്ള പഠിപ്പിച്ച വിധം ആ മനാസിക്കൊക്കെ നിർവഹിക്കുന്ന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആൾക്ക് അയാൾക്ക് പ്രതിഫലമായി സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല, അയാൾക്ക് സ്വർഗം തന്നെയാണ് പ്രതിഫലമായി ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ അതിൻ്റെ ഷർത്താണ് മറ്റു ഇബാദത്തുകളെ പോലെ തന്നെ ഇസ്തിത്താഅത്ത്, സാധിക്കണം, കഴിവുണ്ടാകണം എന്നത്. ശാരീരികമായും സാമ്പത്തികവുമായുമുള്ള ശേഷി ഉണ്ടായിരിക്കണം എന്നത് ഹജ്ജിൻ്റെ ഹജ്ജ് നിർബന്ധമാകുവാനുള്ള ഷർത്തിൽപ്പെട്ടതാണ്. മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കൽ അത് രണ്ട് സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കൽ, മരണപ്പെട്ടു പോയ ആൾക്കല്ല മറ്റൊരാൾക്ക് വേണ്ടി പകരമായി ഹജ്ജ് ചെയ്യൽ, അത് രണ്ട് സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത് വഴിയെ വരും. ആദ്യമായ ഹയ്യായ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പകരമായി വേറൊരാളെ ഹജ്ജ് ചെയ്യുന്നത് രണ്ട് സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടതായി സ്വഹീഹ ഹദീസുകളിൽ കാണാം. ഒന്ന്, ഹജ്ജിന് പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം വയോവൃദ്ധനായിട്ടുണ്ട്, യാത്ര അസാധ്യമാകുന്ന വിധത്തിൽ അയാളെ പ്രായാധിക്യം ബാധിച്ചിട്ടുണ്ട്, പ്രായം ബാധിച്ചിട്ടുണ്ട്, അയാൾക്ക് ശാരീരികമായി ശേഷിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പകരമായി മറ്റൊരാൾക്ക് നിർവഹിക്കാവുന്നതാണ്. മറ്റൊന്ന്, അയ്യക്കൂന മരീളൻ മറവൻ ലായുർജാബുർഉ, ശമനം പ്രതീക്ഷിക്കുവാൻ വകയില്ലാത്ത വിധത്തിലുള്ള രോഗം ബാധിച്ചിട്ടുണ്ട്, കടുത്ത രോഗമാണ്. പ്രത്യക്ഷത്തിൽ സാധാരണഗതിയിൽ ഇനി ആ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കുക പ്രയാസമാണ്. ആ വിധത്തിൽ കടുത്ത രോഗം ബാധിച്ച ഒരാൾക്ക് പകരമായി ഹജ്ജ് നിർവഹിക്കാവുന്നതാണ്. ഇത് രണ്ടും അതിൻ്റെ നിബന്ധനയാണ്. എന്നാൽ സ്ത്രീകളാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ മഹ്റമ ഉണ്ടായിരിക്കുക എന്നതും അതുകൂടെ ഷർത്തായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുലത പറഞ്ഞു, ലാ യഖലുവൻ റജുലുൻ ബിംറഅതിൻ ഇല്ലാ വമഅഹ ദൂ മഹ്റം. ഒരാണും പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല, അവരുടെ കൂടെ അവളുടെ മഹ്റം ഉണ്ടായാലല്ലാതെ, വിവാഹം നിഷിദ്ധമായ ആൾ അവരുടെ കൂടെ ഉണ്ടായാലല്ലാതെ, അവളുടെ വാപ്പ അല്ലെങ്കിൽ അവളുടെ മകൻ അല്ലെങ്കിൽ അവളുടെ സഹോദരൻ അവരുടെ അമ്മാവൻ ഇവരൊക്കെയാണ് ഇതുപോലുള്ള ആളുകളാണ് അവരുടെ മഹ്റം. എന്നിട്ട് റസൂൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റമിൻ. മഹ്റമിൻ്റെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാവതുമല്ല എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ, ഫഖാല റജുൽ, قال يا رسول الله ان امراتي خرجت حاجه എന്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുന്നു. വൈന്നി ഉഖുതുദി എന്റെ പേര് ഉഖുതുതിബ ഫീ ഗസ്വതി കദാ വകദാ ഇന്ന ഇന്ന യുദ്ധത്തിന് എന്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? മഹറമില്ലാതൊരു പെണ്ണിന് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ സ്വഹാബി ചോദിച്ച സംശയമാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇൻ തലിഖ് ഫഹുജ്ജ ഫഹുജ്ജ മഅ ഇംറാഅതിക്, നീ പോകുക, നീ യുദ്ധത്തിന് പോണ്ട, നീ അവരുടെ കൂടെ പോയി ഹജ്ജ് നിർവഹിക്കുക എന്ന് റസൂലുള്ള പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റിവാദ് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് അഥവാ ഒരു മഹറം ഉണ്ടാകുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ഷറത്തിൽപ്പെട്ടതാണ്, ഇസ്തിത്താഅത്തിൻ്റെ ഭാഗമാണ് അത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റസൂലുള്ളാഹി ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കൊടുത്തു. ഈ ഉത്തരം കേട്ടപ്പോൾ, റസൂലുള്ളയുടെ ഈ ഉത്തരം അങ്ങ് കേട്ടപ്പോൾ കാൽ അദ്ദേഹം പറഞ്ഞു, സദഖത്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്, ശരിയാണത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സദഖത്ത എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫഅജിബ്ന, ഞങ്ങൾക്ക് ആശ്ചര്യമായി. കാരണം എന്താ? യസ്അലുഹു വയുസദ്ദിഖു, അദ്ദേഹം ചോദിക്കുന്നു എന്നിട്ട് ആ ഉത്തരത്തെ അദ്ദേഹം സത്യപ്പെടുത്തുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. അത് ഞങ്ങളിൽ ആശ്ചര്യമുണ്ടാക്കി. കാരണം ചോദ്യകർത്താവിന് നേരത്തെ അതിൻ്റെ ശരി ഉത്തരം അറിയാം എന്നതുകൊണ്ടാണല്ലോ തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞത്. ആരാണ് ഇദ്ദേഹം, ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അദ്ദേഹം ആരാണ് എന്നതുകൂടെ ഇതിനോട് കൂട്ടിവെക്കുമ്പോൾ ഞങ്ങളുടെ അത്ഭുതം വർദ്ധിക്കുന്നു എന്നർത്ഥത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്. ഇൻഷാഅല്ലാ വരുന്ന ക്ലാസ്സുകളിൽ അതിൻ്റെ ബാക്കി പാഠങ്ങളും ഫവായിദുകളും മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് റിയാദു സ്വാലിഹീൻ, ഹജ്ജും പാപമോചനവും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ബഹുമാനിയായ മുജീബ് റഹ്മാൻ സുലാഹി അവതരിപ്പിച്ചത്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനേജി. ആത്മീയതയും ഏറ്റവും നല്ല ഇമ്പമാർന്ന പാരായണ ശൈലിയുമുള്ള ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻകാരികളിൽ ഒരാളാണ് ഖലീഫ അൽ തുനേജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവൻ ഹഫ്ള് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ അധ്യാപകരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള അക്കാദമിക യോഗ്യത നേടുകയുണ്ടായി. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുത്തിട്ടുമുണ്ട്. ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ള് തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട് അദ്ദേഹം. ഖലീഫ തുനേജിയുടെ പാരായണത്തിലെ ഏറ്റവും ചില സവിശേഷതകൾ ആഗോളതലത്തിൽ അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. യുവാക്കളും ഖുർആൻ വിദ്യാർത്ഥികളും അനുകരിക്കുന്ന ഏറ്റവും പ്രചാരം നേടിയ പാരായണ ശൈലികളിൽ ഒന്നു തന്നെയാണ് ഖലീഫ അത്തുനൈജിയുടെ ശൈലി. പഠന രീതിയിലും പാരായണ മാർഗങ്ങളിലും അദ്ദേഹം ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബയിലെ 6 മുതൽ 11 വരെ കൂടിയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പന്നോണമാക്കിയിട്ടില്ലയോ? വൽ ജിബാല ഔത്താദ, മലകളെ ഭൂമിക്ക് ആണികളുമാക്കിയിട്ടില്ലേ? വഹലക്കിനാക്കും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. വ ജാൽന നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്ക് നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. വ ജാൽനല്ലയിൽ ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവുമാക്കിയിരിക്കുന്നു. വ ജാൽന നഹാറ മആശ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയിലുമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന ചില വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ ഓതിക്കേട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങി 16 കൂടി ആയത്തുകളിലൂടെ വിശദീകരിക്കുന്ന ഭാഗം തീർച്ചയായും നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനങ്ങളിൽ എടുത്തുകാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിച്ചത് നമുക്ക് കാണാനും കഴിയും. ഒന്നാമത് പറഞ്ഞത്, ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിത സന്ധാരണത്തിന് ഉപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ച് വിധാനപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്. മൂന്നാമത് പറഞ്ഞത്, മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്. നാലാമത് പറഞ്ഞത്, ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലിത്തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യന് ഉറക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത്, രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞ് സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്. ആറാമത് പറഞ്ഞത്, മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടിയതാക്കാതെ പകലിനെ അതിൽ നിന്നും വേർതിരിച്ച് ജീവിത സന്ധാരണത്തിന് പക്വമായ അവസരമാക്കിയത്. ഏഴാമത് പറഞ്ഞത്, ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശലോകങ്ങളെ ഭൂമിക്കുമീത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. എട്ടാമത് പറഞ്ഞത്, കത്തിജ്വലിച്ചും തെളങ്ങിപ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകവിളക്കാകുന്ന സൂര്യനെ ഏർപ്പെടുത്തിയത്. 9 പറഞ്ഞത്, മഴ വർഷിപ്പിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴവെള്ളം വർഷിപ്പിക്കുന്നത്. 10 പറഞ്ഞത്, അങ്ങനെ മഴ മൂലം ധാന്യം തുടങ്ങിയ എല്ലാ സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനന്തം അതേപോലെ തന്നെ വിസ്തൃതമായ ഒരുപാട് ആശയങ്ങളെ അള്ളാഹു സംയോജിപ്പിക്കുന്ന ആയത്തിന്റെ ശകലങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബഇന്റെ തുടക്കം മുതൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ 6 മുതൽ 11 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള പഠനങ്ങളിലും ചിന്തകളിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ഭക്ഷ്യവിഷബാധ, ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഭക്ഷ്യ വിഷബാധ, മലിനമായതോ പഴകിയതോ സുരക്ഷിതമല്ലാത്തതോ ആയ ഭക്ഷണമോ ജലമോ കഴിച്ചുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഭക്ഷ്യ വിഷബാധ. പ്രധാനമായും വയറ്റിലുള്ള അസ്വസ്ഥതകളാണ്. വയറുവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം, പനി ഇവയുടെ ലക്ഷണങ്ങൾ. എന്നാൽ ഇത് ചിലപ്പോൾ വളരെ ലഘുവായ ലക്ഷണങ്ങൾ മുതൽ മരണകാരണം വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഭക്ഷ്യവിഷബാധ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളിൽ ഈകോളൈ, ഷിഗല്ല, സാൽമോണല്ല വൈറസിൻ്റെ ഇതിൽ നോവോ വൈറസുകൾ, ഫംഗസുകളാണെങ്കിൽ വിഷക്കൂണുകൾ, അങ്ങനെ പല രോഗാണുക്കളും ഈ ഒരു ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിക്കൊണ്ട് വരാം. സ്റ്റെഫൈലോകോക്കസ് പോലെയുള്ള ചില ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കും. കഴിച്ച് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും. ഇത്തരം ടോക്സിനുകൾ ഭക്ഷണം ചൂടാക്കിയത് കൊണ്ട് ചിലപ്പോൾ നശിക്കണമെന്നില്ല. എന്നാൽ മറ്റു ചില രോഗാണുക്കൾ, ഇപ്പോൾ ഷിഗല്ല പോലെയുള്ളതൊക്കെ കുടലിൽ പ്രവേശിച്ച ശേഷമായിരിക്കും അതിൻ്റെ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ കലർന്ന ചില മെർക്കുറി, ലെഡ്, കീടനാശിനികൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാം. വയറിളക്ക രോഗങ്ങളായിട്ടുള്ള കോളറ, ടൈഫോയിഡ്, അതുപോലെ ചില വൈറസുകൾ മൂലമുള്ള മഞ്ഞപ്പിത്തം, അമീബ മൂലമുള്ള വയറുകടി, വിരബാധ, ഇവയൊക്കെ ഈ ഭക്ഷ്യവിഷബാധയിൽപ്പെട്ട അസുഖങ്ങളാണ്. നമ്മളിതിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു 4 C-ലായിക്കൊണ്ടാണ് പ്രധാനമായിട്ട് പറയാറുള്ളത്. ഒരു ക്ലീൻ, ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻഷൻ, കുക്ക്, ചിൽ, ഈ 4 കാര്യങ്ങളാണ്. അതിൽ ക്ലീൻ എന്ന് പറയുമ്പോൾ വൃത്തിയാണ് പ്രധാനമായിക്കൊണ്ടും. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വ്യക്തി ശുചിത്വം ഇവിടെ വളരെ പ്രാധാന്യമാണ്. കൈ കഴുകൽ, അതുപോലെ കൈയിൻ്റെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി വെക്കുക, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, പാകം ചെയ്യുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊന്നും പുകവലിക്കാതിരിക്കുക, അസുഖങ്ങളുള്ളപ്പോൾ ഉദാഹരണത്തിന് ജലദോഷം, ചുമ, വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളുള്ള സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്നും പൂർണ്ണമായിക്കൊണ്ടും വിട്ടുനിൽക്കുകയും മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ കയ്യിൽ വ്രണങ്ങളുണ്ടെങ്കിൽ നന്നായി ബാൻഡേജ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായിക്കൊണ്ടും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുമ്പൊക്കെ വൃത്തിയായിക്കൊണ്ട് തന്നെ കൈ സോപ്പിട്ട് കഴുകണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ശേഷം മൂക്ക് പിഴിയുക, തലമുടി തടവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിരലോ മറ്റോ കൈയ്യടകൊക്കെ ചെയ്താൽ വൃത്തിയായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യുന്നതിലോ അതിൻ്റെ വിളമ്പുന്നതിലോ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം വേവിക്കലാണ്. ഭക്ഷണം നന്നായി വേവിച്ച് മാത്രം കഴിക്കുക. അപ്പോൾ അത് ശരിയായ താപനില എത്തുന്നത് വരെ വേവിച്ച് സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഇപ്പം ഇറച്ചി പോലെയുള്ള വസ്തുക്കളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ വേവിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ അരച്ച സോസേജുകളൊക്കെ, ബർഗറുകൾ ഇവയൊക്കെ, അതൊക്കെ കൃത്യമായിട്ട് പാകമായിട്ടുണ്ടോ, പാകം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ വേണം, ഇറച്ചിയൊക്കെ നല്ല രീതിയിൽ വേവിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പം ബീഫ്, ആട് പോലെയുള്ളതൊക്കെ അതേപോലെ വലിയ കഷ്ണ മീനുകൾ ഇതൊക്കെ ഒരു 145 ഡിഗ്രി ഫാരൻഹീറ്റിലെങ്കിലും ചൂടിൽ തിളപ്പിച്ച് വേവിക്കേണ്ടതുണ്ട്. കോഴിയിറച്ചിയാണെങ്കിൽ ഒരു 165 ഡിഗ്രി ഫാരൻഹീറ്റ് ഊഷ്മാവ് ആണ് അതിന് സുരക്ഷിതമായിട്ടുള്ളത്. അതേപോലെ തന്നെ വിളമ്പുന്നതിന് മുമ്പ് പിന്നെ ഭക്ഷണം ചൂടുള്ളതാണോ എന്ന് പരിശോധിക്കുക.
4: മാഷാ പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ, ഭക്ഷ്യവിഷബാധ ഇവ ശ്രദ്ധിക്കുക. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മള് പിന്നെ നമ്മുടെ പീസ് ടൈമിലേക്കൊന്ന് പോകുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അൻവർ എൻ ടി മുട്ടിലിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. ഈ സമയവും കടന്നു പോകും, ഈ സമയം നമ്മുടേതാണ്, ജീവിച്ചിരിക്കുന്ന ഈ സമയത്താണ് അമലുകൾ ചെയ്യേണ്ടത്. അതിന് പ്രചോദനം നൽകുന്ന പീസ് റേഡിയോ പീസ് എന്ന വാക്കിനെ ജീവിപ്പിക്കുന്നു. ചേർത്ത് പിടിക്കാം ഈ പീസ് റേഡിയോ എന്ന അറിവിൻ്റെ ഗോപുരത്തെ. നല്ലൊരു മെസ്സേജാണ്.
6: അതെ, അൻവർ മുട്ടിലിൻ്റെ മെസ്സേജാണ് നമ്മൾ സൂചിപ്പിച്ചു.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഷമീർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
1: വീട്ടിൽ ആരുമില്ലെങ്കിൽ ഹാളിൽ നിസ്കരിക്കുമ്പോൾ സുത്ര വയ്ക്കുന്നതിന്റെ വിധി എന്താണ്?
2: നിസ്കാരത്തിൽ മറ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. നിസ്കാരത്തിൽ മറ സ്വീകരിക്കുക അഥവാ സുത്ര സ്വീകരിക്കുക എന്ന വിഷയത്തിൽ, അത് സുന്നത്താണോ അതല്ല വാജിബാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന വിഷയമാണ്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് യജിബു അലൽ ഇമാമി വൽ മുൻഫരിദി അൻ യുസല്ലി ഇല സുത്ര, ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുമ്പോഴും അതുപോലെ തന്നെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും

0: സുത്തറയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ് എന്നാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് അത് സുന്നത്താണ് എന്നാണ്. അഥവാ യസ്തഹിബ്ബു അലൽ ഇമാമി, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബ്ബാണ്. വൽ മുൻഫരിദി, മുൻഫരിദിനെ സംബന്ധിച്ചിടത്തോളവും സുന്നത്താണ്. അൻ യുസല്ലി ഇല സുത്ര, സുത്രയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് മഹാനായ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ സല്ല അഹദുക്കും ഫൽ യുസല്ലി ഇല സുത്ര വൽ യദ്നു മിൻഹ ولا يدع احدا يمر بين يديه. اذا صلى احدكم നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഫല്യുസല്ലി ഇല സുത്ര, അവർ സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കട്ടെ. വല്യദുനു മിൻഹ, അതിലേക്ക് അവർ അടുത്തു നിൽക്കുകയും ചെയ്യട്ടെ. വല യദ അഹദൻ യമുറു ബൈന യദൈഹി, അവരുടെ മുമ്പിലൂടെ ഒരാളെയും നടക്കാൻ അനുവദിക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ നിസ്കാരത്തിൽ സുത്ര സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിസ്കരിക്കുന്ന ഇമാമാണെങ്കിലും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളാണ് എങ്കിലും സുത്ര സ്വീകരിക്കുക എന്നത് സുന്നത്താണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ സുത്ര സ്വീകരിച്ചതും അതിനുവേണ്ടി പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സുത്രയും ഇമാമും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാന ബൈന മുസല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബൈനൽ ജിബാരി മമറുഷാദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസല്ലയുടെയും അതുപോലെ തന്നെ മുമ്പിലുണ്ടായിരുന്ന മതിലിൻ്റെയും ഇടയിൽ ഒരു ആടിന് നടക്കാനുള്ള സ്ഥലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നതായിക്കൊണ്ട് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഫിൽ കഅബ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് തീർച്ചയായും നിസ്കരിക്കാറുണ്ടായിരുന്നു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഫിൽ കഅബ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിൽ വെച്ചു നിസ്കരിച്ചു. വബൈനഹു വബൈനൽ ജിദാരി തലാസത്തു അദ്റുഇൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ കഅബയുടെ ചുമരിൻ്റെയും ഇടയിലായിക്കൊണ്ട് മൂന്ന് മുഴം സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ, ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂന്ന് മുഴം മുമ്പിൽ ഒരു സുത്രയുണ്ടാവുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമാമ് നിൽക്കുന്ന സമയത്ത് തൻ്റെ മൂന്ന് മുഴം മുമ്പിൽ ഒരു മറ സ്വീകരിക്കുക എന്നത് സുന്നത്താണ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ആ ഒരു മൂന്ന് മുഴം ആയിരിക്കണം നമ്മുടെയും ചുമരിൻ്റെയും അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മറയുടെയും ഇടയിലുണ്ടായിരിക്കേണ്ട സ്ഥലമെന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇനി ആ സുത്രയുടെ ഉയരം എത്രയാണ്, അതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇമാം മുസ്ലിം ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സുത്രത്തിൽ മുസല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുത്രത്തുൽ മുസല്ലിയുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കുന്നയാളുടെ സുത്രയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെടുകയുണ്ടായി. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിസ്ലു മുഉഖിറത്തിർ റഹ്ലി, റഹ്ലി അത് ഒട്ടകത്തിൻ്റെ പുറകിലുള്ള ചാരിയിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലകയുടെ ഉയരമാണ്, അതല്ലെങ്കിൽ അതേ രൂപത്തിലുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം നവവി റഹിമഹുള്ള പ്രത്യേകമായി കൊണ്ടെടുത്തു പറയുന്നത് കാണാം, അതൊരു മുഴമായിരുന്നു അതിൻ്റെ വലിപ്പമെന്നാണ്. ഇതേ സംഭവം തന്നെ ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുള്ളയും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഖദറു സുത്രത്തി ഫീ തൂലിഹ, ഒരു സുത്രയുടെ നീളം, അതിൻ്റെ നീളമെന്നുള്ളത് അതിൻ്റെ അളവ്, ദിറാഉൻ, അതൊരു ദിറാ ആയിരുന്നു, ഔ നഹ്വഹു, അതല്ലെങ്കിൽ ഒരു ദിറാഇനോട് അഥവാ ഒരു മുഴത്തിനോട് അടുത്തു വരുന്ന ഉയരമായിരുന്നു എന്നാണ്. ഇതേ വീക്ഷണമാണ് ഇമാം അതാ റഹിമഹുല്ലക്കും സൗരി റഹിമഹുല്ലക്കും ഇമാം അബു ഹനീഫക്കും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്കും ഇമാം മാലിക് റഹിമഹുല്ലക്കും ഇമാം ഷാഫിഇ റഹിമഹുല്ലക്കും എല്ലാം ഉള്ളത് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ നടന്നോ നടന്നില്ലേ എന്നതല്ല വിഷയം. നിസ്കരിക്കുന്ന സമയത്ത് ഇമാമാണ് എങ്കിൽ തൻ്റെ മുമ്പിൽ ഒരു ചുമരിലേക്കുള്ള നീളമെന്നുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മുഴമായിരിക്കണം. അതിനേക്കാൾ കൂടുതൽ ഒഴിവാക്കിയിടുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാണ് എന്നതാണ്. സുത്രയായി സ്വീകരിക്കുന്ന വസ്തുവിൻ്റെ ഉയരം ഏതാണ്ട് ഏറ്റവും ചുരുങ്ങിയത് അലൽ അഖല്ലി എന്നാണ് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു മുഴമെങ്കിലും അതല്ലെങ്കിൽ ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരം വരുന്ന രൂപത്തിലുള്ളതാകണം. അതിൻ്റെ വീതിയുമായി ബന്ധപ്പെട്ടും നീളവുമായി ബന്ധപ്പെട്ടുമെല്ലാം ചർച്ചകൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചെയ്തതു കാണാം. ഏതായിരുന്നാലും നിസ്കരിക്കുന്ന സമയത്ത് മറയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കർഷിച്ച വിഷയങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാനുള്ള തൗഫീഖ് നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഉറ്റ ബന്ധുക്കളുടെ ഖബർ തിരിച്ചറിയാൻ വേണ്ടി എന്തെങ്കിലും അടയാളമോ നമ്പറോ ഉപയോഗിക്കുന്നത് ഇസ്ലാമികമായി ശരിയാണോ എന്നാണ്.
0: ഖബറുകളുടെ മുകളിൽ പേരെഴുതുക എന്നത് കറാഹത്തായി കൊണ്ടാണ് മദ്ഹബുകളുടെ ചർച്ചകളിൽ കാണാൻ സാധിക്കുക. പ്രത്യേകിച്ചും ഷാഫിഈ മദ്ഹബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന നിങ്ങൾ ഖബറുകളുടെ മേലിൽ കുമ്മായമിടുകയോ ഖബറുകളുടെ മുകളിൽ ഇരിക്കുകയോ ഖബറുകളുടെ മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യരുത് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഖബറുകളുടെ മുകളിൽ എഴുതരുത് എന്നത് പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുള്ള ഇമാം ഷാഫി റഹിമഹുള്ളയുടെ മദ്ഹബായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത് ഖബറിൻ്റെ മുകളിൽ എഴുതുക എന്നത് മക്രൂഹാണ്, കറാഹത്താണ് എന്നതാണ്. നാം മനസ്സിലാക്കേണ്ടത് പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ കർമ്മശാസ്ത്ര വിഷയത്തിൽ ഉണ്ടാകാവുന്ന അഭിപ്രായ ഭിന്നതകൾ ഉണ്ട്. വിഷയത്തിൽ സാലിഹുൽ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും, തിരിച്ചറിയുക എന്ന ലക്ഷ്യമാണ് എങ്കിൽ അതിൻ്റെ പേരിൽ ഒരാൾ പേര് രേഖപ്പെടുത്തി വെക്കുന്നത് അത് പ്രശ്നമുള്ള കാര്യമല്ല. അതേസമയത്ത് ജാഹിലിയത്തിൽ ചെയ്തിരുന്നതുപോലെ ഖബറുകളുടെ മുകളിൽ പ്രത്യേകം ഫലകങ്ങൾ സ്ഥാപിക്കുകയും അതിൻ്റെ മുകളിൽ പേരും മരിച്ച വ്യക്തിയെ മദഹ് ചെയ്തുകൊണ്ടുള്ള വർത്തമാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമെല്ലാം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അത് വിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അദ്ദേഹം തെളിവുദ്ധരിക്കുന്നത് മഹാനായ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സാഹചര്യത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ സഹോദരൻ ഉസ്മാനിൻ്റെ ഖബറ് എനിക്ക് തിരിച്ചറിയുവാൻ എന്നു പറഞ്ഞുകൊണ്ട് ഒരു വലിയ പാറക്കല്ല് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ ഭാഗത്ത് അഥവാ തലയുടെ ഭാഗത്ത് സ്ഥാപിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖബറ് തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി പേരു മാത്രം എഴുതി വെക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ നാടുകളിൽ 786 എന്നും ബിസ്മില്ലാഹിർ റഹ്മാനി റഹീമെന്നും ജനനതീയതിയും മരണതീയതിയും അയാളുടെ കുടുംബവും തറവാടും അതല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട നെസബുമെല്ലാം എഴുതി വെക്കുന്ന രീതി കാണാൻ കഴിയും. ഇതൊക്കെ ജാഹിലിയത്തുമായി ബന്ധപ്പെട്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. ഒരാൾക്ക് ഏറി വന്നാൽ തിരിച്ചറിയുവാൻ വേണ്ടി എന്നുള്ള നിലക്ക് വേണമെങ്കിൽ പേരൊന്ന് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞവർ തന്നെ വളരെ കുറഞ്ഞ പണ്ഡിതന്മാർ മാത്രമാണുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെടി നടുന്നത് പലപ്പോഴും സുന്നത്താണ് എന്ന രൂപത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാഹചര്യത്തിൽ, ഒരു സന്ദർഭത്തിൽ രണ്ട് ഖബറുകളുടെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിലുള്ള ആളുകൾ ശിക്ഷ അനുഭവിക്കുന്നതറിഞ്ഞപ്പോൾ അവരുടെ ശിക്ഷയിലൊരു ഇളവ് ലഭിക്കുവാൻ വേണ്ടി അവിടെയുണ്ടായിരുന്ന ഈത്തപ്പന യോല നെടുക പുലർത്തി രണ്ട് ഖബറിൻ്റെ മുകളിലും സ്ഥാപിച്ചു എന്ന ഒരു ഹദീസ്. ആ ഹദീസ് വെച്ചുകൊണ്ട് പല ആളുകളും ഖബറിൻ്റെ മുകളിൽ ചെടികളും കുറ്റിപ്പൊന്തകളുമെല്ലാം വളർത്തുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും തന്നെ പ്രവാചകൻ പിന്നെ മറ്റൊരിക്കലോ അതല്ലെങ്കിൽ അതിനു മുമ്പോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഹദീസുകളിലൊന്നും തന്നെ കാണാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ അതൊരു സുന്നത്തായി കാണുവാൻ പറ്റുന്നതല്ല. ആ മുമ്പ് മരിച്ച ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന കബറാളികൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്തതാണെന്നൊഴിച്ചാൽ അതിൽ യാതൊരു പുണ്യമോ പ്രതിഫലമോ ഇല്ല. മാത്രവുമല്ല, അതിനു വേണ്ടി പ്രത്യേകമായി ചെടി വെക്കലും അത് നനക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നു എങ്കിൽ ഒരു വേള ബിദ്അത്ത് ആയി പോലും അത് മാറുമെന്ന വിഷയവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം ബിസ്സവാബ്.
1: കുട്ടികൾ കാർട്ടൂൺ കാണുന്നതിന് കുഴപ്പമുണ്ടോ? അത് സിനിമ കാണുന്നത് പോലെയാണോ എന്നാണ്.
2: യഥാർത്ഥത്തിൽ കാർട്ടൂണുകൾ ഒന്നും തന്നെ നമുക്ക് അനുവദനീയമല്ല. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അതിൽ ചിത്രരചനയുണ്ട്, അതോടൊപ്പം അതിനെ ചലിപ്പിക്കലുണ്ട്, അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ പരിഹസിക്കലുണ്ട്. ഇങ്ങനെ ഒരുപാട് തിന്മകൾ ഒന്നു ചേരുന്ന വിഷയമാണ് കാർട്ടൂണുകൾ എന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ മാർഗത്തിലൂടെ നമുക്ക് ദീൻ പഠിക്കേണ്ടതില്ല, പഠിപ്പിക്കേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഹറാമുകളില്ലാത്ത രൂപത്തിൽ കുട്ടികളെ മദ്രസകളിൽ പറഞ്ഞയച്ചോ മറ്റു ദർസുകളിൽ പറഞ്ഞയച്ചോ ഒരു ഉസ്താദിൻ്റെ കീഴിലിരുന്നു കൊണ്ട് അവരിൽ നിന്ന് കേട്ടും വായിച്ചും സാധാരണ നിലക്ക് നമ്മൾ പഠിച്ചു വരുന്ന ആ രീതിയിൽ തന്നെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. അതിനപ്പുറത്തുള്ള രീതികൾ സ്വീകരിക്കാം, ജായിസാണെങ്കിൽ ഓൺലൈനിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയുമുള്ള മദ്രസകൾ അനുവദനീയമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള രൂപങ്ങൾ വരയ്ക്കുക, കാർട്ടൂണുകൾ ഉണ്ടാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. ഹദാ വല്ലാഹു തആല ആലം.
1: ഭർത്താവും ഭാര്യയും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് സഫ് നിൽക്കേണ്ടത്? ഭാര്യ മാത്രമാണെങ്കിലും ഭാര്യയും മകളും ഉണ്ടെങ്കിലും നിൽക്കേണ്ട രീതി എങ്ങനെയാണ്? ഇമാം നിൽക്കുന്ന സഫിലോ അതോ പിന്നിലോ നിൽക്കേണ്ടത് എന്നാണ്.
0: കുടുംബം ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും സുന്നത്ത് നമസ്കാരങ്ങളും മറ്റുമെല്ലാം വീട്ടിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കുവാൻ ഉള്ള സാഹചര്യങ്ങളുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അത്തരം സാഹചര്യങ്ങളിൽ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുവാനുള്ളത് കൂട്ടത്തിൽ മതപരമായി കൊണ്ട് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകൾ ഇമാമായിക്കൊണ്ട് നിൽക്കുക എന്നത് തന്നെയാണ്. ഇമാമിൻ്റെ വലതുഭാഗത്തായി പുരുഷൻ മാത്രമാണുള്ളത് എങ്കിൽ ഇമാമിന് പുറമെ ഒരു പുരുഷൻ മാത്രമാണുള്ളത് എങ്കിൽ അയാൾ ഇമാമിൻ്റെ വലതുഭാഗത്തായി നിൽക്കുക. പിന്നീട് സ്ത്രീകളാണ് ഉള്ളത് എങ്കിൽ ആ വലതുഭാഗത്തു നിൽക്കുന്നയാളുടെ നേരെ പിറകിൽ ആണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. ഒരിക്കലും തന്നെ സ്ത്രീയും പുരുഷനും ഒരു സൊഫിലൊന്നിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകളും കുട്ടികളും ഒന്നിച്ച്, അതുപോലെ തന്നെ മുതിർന്ന പുരുഷന്മാരും ഒന്നിച്ച് നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്ന് പുരുഷന്മാരാണുള്ളത്, അതുപോലെ തന്നെ ഒരു സ്ത്രീയോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളോ ആണുള്ളത് എങ്കിൽ ഇമാമിൻ്റെ തൊട്ടുപുറകിലായിക്കൊണ്ട് സാധാരണ പോലെ പുരുഷന്മാർ സൊഫിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതിനുശേഷം അതിൻ്റെയും പിറകിലെ സൊഫിലായിക്കൊണ്ട് സ്ത്രീകൾ നിൽക്കുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി കുട്ടികളുണ്ടെങ്കിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൊഫിനിടയിലായിക്കൊണ്ട് അവർ സൊഫ് നിൽക്കുകയാണെങ്കിൽ അതാണ് അതിലെ ഏറ്റവും ഖൈറായ രൂപം. ഈ ഘട്ടത്തിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ ഇമാമത്തായിക്കൊണ്ട് പുരുഷന്മാർക്ക് ഇമാമത്തായിക്കൊണ്ട് നിസ്കരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഗീവ് അവേ നടക്കുന്നുണ്ടല്ലോ, ഐഫോൺ ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കും, അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ അതിൽ വിന്നറായാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ഹലാലാണോ എന്നാണ്?
3: നമുക്കൊക്കെ അറിയാവുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ ഗീവ് അവേ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ നടത്തുന്നതാണ്. അവിടെ പരസ്യം നൽകുന്നതിൻ്റെ ഹുക്മ് തന്നെയാണ് ഇസ്ലാമിൽ ഇതിനുള്ളത്. അതല്ലാതെ അത് ലോട്ടറി പോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പരസ്യമാകുമ്പോൾ ആ പരസ്യം നൽകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ആരുടെ പരസ്യമാണോ എന്തിൻ്റെ പരസ്യമാണോ അതിൻ്റെ കൃത്യമായ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇതിൽ നറുക്കിട്ടെടുക്കുന്ന ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ആ പരസ്യം നൽകിയ ആ വസ്തുവിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ പ്രൊമോട്ട് ചെയ്ത ആളുകളിൽ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ പ്രതിഫലം ലഭിക്കൂ. അത് നറുക്കിട്ടാണ് എടുക്കുന്നത്. അത് നേരത്തെ തന്നെ കമ്പനിയാകട്ടെ, അതേപോലെ തന്നെ ചാനലുകളാകട്ടെ, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആകട്ടെ, ഈ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ അത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഇതിന് പരസ്യം ചെയ്യുന്ന, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഇതിൻ്റെ വരുമാനമോ അല്ലെങ്കിൽ അതിൻ്റെ പരസ്യക്കൂലിയോ നൽകാമെന്നവർ പറയുന്നില്ല. അവർ നേരത്തെ തന്നെ അറിയിക്കുന്നത് നറുക്കിട്ടെടുക്കുന്ന ആളുകൾക്കേ ലഭിക്കൂ എന്നാണ്. ഏതാനും ചില വ്യക്തികൾക്ക്, ചിലപ്പോൾ അഞ്ചാകാം, ചിലപ്പം പത്താകാം, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാകാം, ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമേ ഇത് നൽകൂ എന്ന് പറഞ്ഞ് അത് എനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരും അതിൻ്റെ പ്രൊമോട്ടേഴ്സായി മാറുന്നു, ഓരോരുത്തരും അതിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിയിക്കുന്നത് കൊണ്ട് നമ്മളതിലേക്ക് പണം മുടക്കി ആ പണം അതിനേക്കാൾ ഇരട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ലോട്ടറിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. കാരണം ലോട്ടറിയിൽ ഓരോരുത്തരും അവർ പണം ചെലവഴിക്കുന്നു. ആ പണം ചെലവഴിക്കുമ്പോൾ, ടിക്കറ്റ് എടുക്കുമ്പോൾ അവൻ്റെ ആഗ്രഹം, ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് 10,000 10,00,000 കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് കൊടുക്കുന്നത്. അവിടെയാണ് പലിശയുടെ ചൂതാട്ടത്തിൻ്റെ രൂപം വരുന്നത്. ഓരോരുത്തരും അതിലേക്ക് ഈ സംഖ്യകൾ നൽകുന്നു, അതിൽ ഒരു നിശ്ചിത ഭാഗം കമ്പനിയെടുത്ത് ബാക്കിയുള്ളത് അതിലെ നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് നൽകുന്നു. ഇതാണ് ചൂതാട്ടത്തിൽ നടക്കുന്നത്, ഇതാണ് ലോട്ടറിയിൽ നടക്കുന്നത്. എന്നാൽ ഇവിടെ ആരും പണം മുടക്കുന്നില്ല, മറിച്ച് ഓരോരുത്തരും തനിക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം അവരെ പരസ്യം ചെയ്ത് അവരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവർ തെരഞ്ഞെടുക്കുന്ന ആളുകളിൽ ഒരാൾ ഞാനുമാകും, ആകാവുന്നതാണ് എന്നത് മാത്രമേ ഗീവ് അവേ കോണ്ടസ്റ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അനുവദനീയം തന്നെയാണ്. പക്ഷേ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നന്മയുടെ മാർഗത്തിലും അതേപോലെ തന്നെ നല്ല വസ്തുക്കളും ഉപകാരപ്രദമായ കാര്യങ്ങൾക്കും വേണ്ടിയായിരിക്കണം എന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്രയേ അതിൽ നോക്കേണ്ടതുള്ളൂ.
1: പല്ലിയെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഹദീസ് തെളിവുണ്ടോ? ഇബ്രാഹിം നബിയെ തീകുണ്ടത്തിൽ എറിഞ്ഞപ്പോൾ തീ ഊതി കത്തിക്കാൻ പല്ലി ശ്രമിച്ചു എന്ന നിലയിൽ ഒരു ചരിത്രമുണ്ടോ എന്നാണ്.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന നിരവധി ഹദീസുകളുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമടക്കം. പല്ലിയെ കൊല്ലുവാനും അത് അധർമ്മകാരികളുടെ കൂട്ടത്തിൽ അഥവാ മനുഷ്യന് ഉപദ്രവമുണ്ടാക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയും ചെയ്ത ഹദീസുകൾ പ്രബലമാണ്. അതുകൊണ്ട് തന്നെ പല്ലിയെ കൊല്ലുക എന്നത് ഒരു മോശമായ കാര്യമല്ല. ഇസ്ലാം പഠിപ്പിച്ച മനുഷ്യന് ഉപദ്രവകരമായി വർത്തിക്കുന്ന ജീവികളെന്നുള്ള നിലയിൽ അതിൻ്റെ അപകടങ്ങളിൽ നിന്ന്, ദൂഷ്യങ്ങളിൽ നിന്ന് നമുക്ക് നന്മക്കു വേണ്ടി കൊന്നുകളയണം എന്ന് പറഞ്ഞ ജീവികളാണ്. അതിന് പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പല്ലിയെ കൊല്ലാൻ പറഞ്ഞ ഹദീസിനെ പരിഹസിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകും. അതിൻ്റെ പേരിൽ പല യുക്തികളും അതേപോലെ മറുചോദ്യങ്ങളും ഉന്നയിക്കുന്ന ആളുകളുണ്ടാകും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഫുവൈസിഖ്, അത് അധർമ്മകാരിയാണ്, അഥവാ മനുഷ്യന് ദോഷകരമായ പലതും വരുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പള്ളിയെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന പ്രവാചക വചനങ്ങളുണ്ട്. അത് അന്ധവിശ്വാസമല്ല, അതല്ലെങ്കിൽ കെട്ടുകഥയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്.
5: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഷമീർ മദീനി, ഹംസ മദീനി, ഷബീബ് സൊലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
6: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സ്വരം കരുണക്കടലായ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് റിയ എടവണ്ണ.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
1: നമ്മുടെ ജാമിയൽ ഹിന്ദിൻ്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
0: തെക്കൻ കേരളങ്ങളിലൊക്കെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. ഇപ്പൊ കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
1: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
0: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
1: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
0: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
1: ഓക്കെ.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുരുന്നുകൂട്ടുകാരുമായി കളിയും ചിരിയും പങ്കുവച്ചുകൊണ്ട് നന്മ പകർന്നു നൽകുന്ന പൂമരത്തണലിൽ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. പൂമരത്തണലിൽ പങ്കെടുക്കുന്നവർ ആഹിൽ അഹമ്മദ്, അബ്ദുള്ള ഇംതിയാസ്, ഒപ്പം അബ്ദുസ്സലാം വീട്ടി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ പൂമരത്തണലിലെ കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെ രണ്ട് അതിഥികളാണുള്ളത്. നമ്മുടെ കൂട്ടുകാരുടെ പ്രതിനിധികളായിക്കൊണ്ട് രണ്ട് കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ പൂമരത്തണൽ വളരെ വിശേഷപ്പെട്ടൊരു വിഷയവുമായിട്ടാണ് കേട്ടോ നിങ്ങളെടുത്തേക്ക് വന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആരാണ് നമ്മുടെ കൂടെയുള്ളത്, അവർക്ക് ഈ പൂമരത്തണലിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഓരോരുത്തരെ പരിചയപ്പെടല്ലേ. അസ്സലാമു അലൈക്കും.
6: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
5: അപ്പൊ കൂട്ടുകാർക്ക് മറ്റേ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്ത്.
6: എന്റെ പേര് ആഹിൽ അഹമ്മദ്, ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് വരുന്നു.
5: കണ്ണൂർ തലശ്ശേരിയിലാണ് ആഹിൽ ഉള്ളത്. ഗ്രീൻ വാലി സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ?
6: അതെ.
5: ആ ഗ്രീൻ വാലി സ്കൂളിൽ എത്രാം ക്ലാസ്സിലാ?
6: അഞ്ചാം ക്ലാസ്.
5: അഞ്ചാം ക്ലാസ്സിലാണ് ഗ്രീൻ വാലി സ്കൂൾ പഠിക്കുന്നു. അപ്പോ ഏത് എവിടെയാണ് നിൽക്കുന്നത്?
6: ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസ്.
5: ഗ്രീൻ വാലി സ്കൂളിലെ റെസിഡൻഷ്യൽ ക്യാമ്പസ്, ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ് പഠിക്കുന്നത് അല്ലേ, താമസിക്കുന്നത് അല്ലേ, ഹോസ്റ്റലിലാണ്. ഓക്കെ, കൂടെ അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം.
7: അസ്സലാമു അലൈക്കും.
5: വലൈക്കും സലാം.
7: എൻ്റെ പേര് അബ്ദുള്ള ഇംതിയാസ്. എൻ്റെ വീട് കോഴിക്കോട് പയ്യോളിയാണ്.
5: അബ്ദുള്ള ഇംതിയാസ് കോഴിക്കോട് പയ്യോളിയിൽ നിന്ന്. ഗ്രീൻ വാലി സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
7: അഞ്ചാം ക്ലാസ്.
5: ആ മുഖം ഗ്രീൻ വാലി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അതേപോലെ
7: ഗ്രീൻ ഹോം
5: റെസിഡൻഷ്യൽ ക്യാമ്പസിൽ താമസിച്ച് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ രണ്ട് കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. രണ്ട് കൂട്ടുകാരാണ് അടിപൊളിയായിട്ടുള്ള പരിപാടിയായിട്ടാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്കവരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് ചിരിച്ചടാ ആഹിലെ, കൂട്ടുകാരെ കൂടെ ഒന്ന് ചിരിച്ചു കൊടുക്ക്. ഇംതിയാസ് ഷറല്ലേ, നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എന്താ നമ്മൾ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്? പൂമരത്തണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൂക്കളൊക്കെ ഉള്ളൊരു മരം. ആ മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ആ പൂക്ക് എന്തിൻ്റെ പൂക്കളാണ്? നന്മയുടെ പൂക്കളാണ്. അതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമ്മൾ നന്മയെക്കുറിച്ച് പറയണം. എന്നാ ഏതൊരു നന്മയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ആഹിൽ പറയും, എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയാം?
6: നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്.
5: അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചാണോ?
7: അതെ.
5: അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ?
7: അബൂബക്കർ റളിയല്ലാഹു ആദ്യത്തെ ഖലീഫയാണ്.
5: ആദ്യത്തെ ഖലീഫയാണ്. നമുക്കപ്പോൾ കൂട്ടുകാർക്ക് ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചില സവിശേഷതകളൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്താൽ. അപ്പോൾ അതിൻ്റെ മുമ്പ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങനെ അതെന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടോ?
7: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ ആദ്യമായി തന്നെ ഒരു സംശയവുമില്ലാതെ വിശ്വസിച്ചതുകൊണ്ട് സിദ്ദീഖ് എന്ന നാമം ലഭിച്ചിരിക്കുന്നുണ്ട്.
5: അങ്ങനെയാണ് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇസ്റാ മിഅ്റാജിലേക്ക് നബി ആ സംഭവം നടന്നതിന് ശേഷം ആരും വിശ്വസിക്കണില്ല. പക്ഷെ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന് എന്ത് ചെയ്തു? ഞാനത് വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എങ്കിൽ ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് സിദ്ദീഖ് കിട്ടിയത്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരിക്കും പേരെങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താ?
7: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരിക്കുമുള്ള പേര് അബ്ദുള്ള എന്നാണ്.
5: അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്?
7: അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബു ഖുഹൈഫ. അതുപോലെ മാതാവിൻ്റെ പേര് സൽമ ഉമ്മുൽ ഖൈർ.
5: അബു ഖുഹാഫ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി എന്താണ് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയേണ്ടാവും?
6: അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്നു.
5: ആ ഒന്നാമത്തെ ഖലീഫയാണല്ലേ. പിന്നെ പിന്നെ നബിയോട് ബന്ധപ്പെടുത്തി നിൽക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ എങ്ങനെ നമ്മൾ കാണും?
6: അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ നബിയുടെ കുടുംബത്തിലുള്ള ഒരാളാണ്.
5: ആ പിന്നെ
6: പിന്നെ അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് രോഗം ബാധിച്ചപ്പോൾ നിസ്കാരത്തിന് ഇമാമായി നിന്നതും.
5: മാഷാല്ലാ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നബി മരണാസന്നമായ രോഗത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഇമാമത്ത് നിൽക്കാൻ പറ്റാത്ത സമയത്ത് നബി ആരെയാണ് നിർത്തിയത്? അബൂബക്കർ. അപ്പൊ അതന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠതയുടെ തെളിവാണ്. സഹാബികളിലെ ഏറ്റവും ശ്രേഷ്ഠത ഉള്ള സഹാബിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. നബിയുമായിട്ട് അബൂബക്കർ റളിയല്ലാഹു എന്തെങ്കിലും ഒരു വേറെ നിലക്ക് കുടുംബം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതാണ് ആ കണക്ഷൻ?
7: അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാമത്തെ പിതാമഹന്റെ പരമ്പരയിൽ വരുന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു.
5: അതിന്റെ പുറമെ വേറൊരു കണക്ഷൻ കൂടി ഉണ്ട്. എന്തായിരിക്കും?
6: അബൂബക്കർ റളിയല്ലാഹു ജനിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് ജനിച്ചത്.
5: അതും കിട്ടും, അതും ഒക്കെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് എടുത്തു പറയാമെന്നുണ്ട്.
7: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ മകൾ ആയിഷ
5: അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയുടെ പ്രിയ പത്നിയാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലേ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബിയുടെ ജീവിതത്തെ ശരിക്കും അല്ലേ നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഇനി നമ്മൾ പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ കുറിച്ചാണ്. അപ്പൊ നബി വഫാത്തായതിന്റെ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു അല്ലേ. അപ്പൊ ശേഷം പിന്നീട് എന്തൊക്കെയായിരുന്നു ആ ഭരണകാലം, എങ്ങനെയാണ് അത് ആരാ പറയാം?
7: അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി തന്നെ ചെയ്ത ഒരു കാര്യം യമാമ
5: ഖിലാഫത്ത് ഏറ്റെടുത്തു അല്ലേ. നബി മരണപ്പെട്ടതിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തു ഒന്നാമത്തെ ഖലീഫ. എന്നിട്ട് എന്താ ചെയ്തിരുന്നത്?
7: ഒരു യുദ്ധത്തിന് വേണ്ടി ഉസാമയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നബിയുടെ രോഗം കാരണം ആ സൈന്യം പുറപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ആ സൈന്യത്തെ പുറപ്പെടുത്തിയിട്ടുണ്ട്.
5: അയ്യോ, അത് വളരെ പ്രധാനപ്പെട്ട. നബി വഫാത്തായതിന്റെ ശേഷം മരണപ്പെടുന്നതിന്റെ മുമ്പ് നബി ചെയ്തു വെച്ചൊരു പ്രവർത്തനത്തിന്റെ തുടർച്ച ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഏതാണ് ആ സഹാബി? യമാമ യുദ്ധത്തിന് വേണ്ടിയിട്ട് അല്ലേ സൈന്യത്തിൻ്റെ പുനർവിന്യാസം നടത്തി എന്നൊക്കെ പറയും നമ്മൾ. വീണ്ടും ആ സൈന്യത്തെ യമാമയിലേക്ക് യുദ്ധത്തിന് കൊണ്ടുപോയത്. പിന്നെ എന്തൊക്കെയായിരിക്കും ആ ഖിലാഫത്തിൽ ഉണ്ടാവുന്ന വേറെ കാര്യങ്ങൾ?
7: അതുപോലെ യമാമ യുദ്ധത്തിൽ പല ഖുർആൻ മനഃപ്പാടമാക്കിയവരും മരണപ്പെട്ടു ഷഹീദായിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കണം എന്നുള്ളത് ഉമർ റളിയല്ലാഹു തആല ശ്രദ്ധിച്ചു. അത് ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അറിയിച്ചു.
5: ഓക്കെ, അപ്പോൾ യമാമ യുദ്ധത്തിൽ കുറേ ആളുകൾ മരണപ്പെട്ടു. ആരാ മരണപ്പെട്ടു പറഞ്ഞത്? ഖുർആൻ ഹാഫ്ലിങ്ങൾ അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ തുടർച്ചയിലേക്ക് വരണം. അതിൻ്റെ മുമ്പ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ. പിന്നെ നിങ്ങളിപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ സ്കൂളിൽ എം എസ് എല്ലെ? പിന്നെ നമ്മൾ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറിച്ചും ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. പീസ് റേഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പരിപാടി ഇതുപോലെ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ?
7: അതെ, പലതവണ പങ്കെടുത്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ആദ്യമാണ്, അല്ലാണ്ട് റെക്കോർഡിംഗ്
5: പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടോ പരിപാടി? എത്ര തവണ പ്രക്ഷേപണം ചെയ്യുന്നു? ഇവിടെ വന്നിട്ടാണോ അതും വീട്ടിൽ നാട്ടിലായിരുന്ന സമയത്തോ എപ്പോഴാണ് പ്രക്ഷേപണം ചെയ്തത്?
7: ഗ്രീൻ ഹോമിൽ വന്നതിന് ശേഷം പലതവണ റെക്കോർഡ് ചെയ്യാനുള്ള അവസരം കിട്ടി.
5: പക്ഷെ അത് റേഡിയോയിൽ പോയിട്ടുണ്ടോ?
7: റേഡിയോയിൽ പോകാൻ പറ്റില്ല.
5: ആ റേഡിയോയിൽ ആ പരിപാടി പോയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അത് ഒരു ഇൻഷാല്ലാ പിന്നീട് പോവായിരിക്കും. അപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് റേഡിയോ കേൾക്കലുണ്ട് ആഹിലെ ഇടക്ക് കേൾക്കണ്ട. അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഇനി എല്ലാരോടും പറയണം, വീട്ടിൽ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം റേഡിയോ ഉണ്ട്, ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ളതൊക്കെ അറിയിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ പൂമരത്താണിൽ ഇരുന്നിട്ട് ഓരോ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം അല്ലേ. അപ്പൊ പീസ് റേഡിയോ ഇവിടെ ഗ്രീൻ ഹോമിൽ നിങ്ങൾ റേഡിയോ കേൾക്കലുണ്ട് തോന്നുന്നു അല്ലേ?
6: അല്ലേ,
5: ടെലിഗിസ് കേൾക്കലുണ്ട്, സ്റ്റാർ ക്വസ്റ്റ് കേൾക്കലുണ്ട്. അങ്ങനെ ഗ്രീൻ ഹോമിൽ അവിടെ ഹോസ്റ്റലൊക്കെ എങ്ങനെ?
6: അടിപൊളിയാണ്,
5: അടിപൊളിയാണ്. അപ്പോൾ ഗ്രീൻ വാലി സ്കൂളിൽ, ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂളിൽ പീസ് റേഡിയോ ഒക്കെ കേൾക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അല്ലേ. അപ്പോൾ മാഷാല്ല. അപ്പോൾ പൂമരത്തണലിൻ്റെ നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയിലേക്ക് പോകല്ലേ. എന്താ നമ്മൾ പറഞ്ഞത് നേരത്തെ?
6: നമ്മൾ അവസാനിച്ചത്
5: യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകൾ അത് അധികവും ആരായിരുന്നു? ഹാഫ്ലിങ്ങളായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു?
7: ഉമർ റളിയല്ലാഹു അത് ശ്രദ്ധിച്ചു, ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അത് അറിയിച്ചു.
5: എന്നിട്ട് അതിന്റെ ഒരു
7: ഖുർആൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു.
5: അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരുപാട് ഹാഫ്ലിങ്ങൾ. പണ്ടത്തെ കാലത്തൊക്കെ ഖുർആൻ എങ്ങനെയായിരുന്നു? അപ്പ സഹാബികളൊക്കെ ഹിഫ്ളാക്കി വെക്കലാണ്.
7: ഓരോ വചനങ്ങളും ആയത്തുകളും പറയുമ്പോൾ അങ്ങനെ വഴിയായിട്ട്
5: അത്രയും പവർ ഉണ്ടായിരുന്നു അവർക്ക് അല്ലേ മനഃപ്പാടമാക്കാനുള്ള. അങ്ങനെ മനഃപ്പാട് മാക്കി വെക്കുകയാണ്. പക്ഷെ ഖുർആൻ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ ഉണ്ടായിരുന്നു?
7: പലയിടങ്ങളിലും എഴുതിയും വെച്ചു, അതുപോലെ മനഃപ്പാടം
5: കുറച്ചൊക്കെ അവിടെ ഇവിടെയും രേഖകളിൽ ചിലതും, ബാക്കി അധികം മനഃപ്പാടാണ്. അപ്പൊ പിന്നെയാണ് ഖുർആനിന്റെ ഒരു മുസഫ് രൂപത്തിലേക്ക് ആക്കുന്നതിനെ കുറിച്ച് ഉമർ റളിയല്ലാഹുവാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്ത്, ഇങ്ങനെ ആളുകൾ വഫാത്തായി കഴിഞ്ഞാൽ, ഷഹീദായി കഴിഞ്ഞാൽ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുമ്പം ഇത് ഖുർആന്റെ പതിപ്പ് വേണ്ടേ? അങ്ങനെയാണ് ഉമർ റളിയല്ലാഹുവാണ് ആരോട് പറയുന്നത്? നേരത്തെ പറഞ്ഞല്ലോ ഇംതിയാസ്. എന്താ പറഞ്ഞത്?
7: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയുടെ ഒരു വഹി എഴുത്തുകാരനായ സയ്യിദ് ബിൻ താബിത്തിനെ ആ ദൗത്യം ഏൽപ്പിച്ചു.
5: മാഷാല്ലാ, കൂട്ടുകാരെ കേട്ടല്ലോ, ആരാണ്, ആരോടാണ്? സയ്യിദ് ബിൻ താബിത്ത് നബിയുടെ വഹി എഴുത്തുകാരിൽപ്പെട്ട പ്രധാനിയായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, സയ്യിദ് ബിൻ താബിത്തിനോട് പറഞ്ഞു. അങ്ങനെ
7: അയാൾ കുറെ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളും പല എഴുതിയ രേഖകളാക്കി വെച്ച ഇതൊക്കെ എടുത്തുകൊണ്ട് ഒരു ഹാളിൽ വെച്ച് ഖുർആൻ ക്രോഡീകരണം തുടങ്ങി.
5: അപ്പൊ നമ്മളിപ്പോ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടാണ്. അല്ലേ ആഹിലെ? ഖുർആനിന്റെ ക്രോഡീകരണം, അപ്പൊ ഖുർആന്റെ ക്രോഡീകരണം തുടങ്ങുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. അപ്പൊ ഉമറുല്ലാഹുവിന്റെ കൽപ്പന കേട്ട് അബൂക്കർല്ലാഹുവിനത് ഏറ്റെടുത്തു. അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് ഖുർആൻ എഴുത്തുകാരിൽ പ്രധാനിയായി. സെയ്ദ് ഇബ്നു സാബിത്ത് പിന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നു വേറെ?
7: പിന്നെ ഖുർആൻ മനപ്പാഠമാക്കി
5: ധാരാളം സഹാബികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട്
7: ഖുർആൻ ക്രോഡീകരണം
5: നടത്തി.
7: അങ്ങനെ ഖുർആൻ ക്രോഡീകരിച്ചു കഴിഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിൻ്റെ കോപ്പികൾ എടുത്ത് പട്ടണങ്ങളിലെല്ലാം വിറ്റു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു ഗ്രന്ഥമായിട്ട്.
5: ഗ്രന്ഥമായിട്ട് അല്ലേ? ഇതൊന്നും ചിലപ്പോ ചില കൂട്ടുകാർക്കൊന്നും അറിയില്ല. എങ്ങനെ ചില ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും അള്ളാഹു ആകാശത്തുനിന്ന് ഒരു ഖുർആൻ ഇങ്ങനെ ഇറക്കി കൊടുത്തതാണ് അല്ലേ? ശരിക്കും അങ്ങനെ അല്ലല്ലോ. എത്ര കൊല്ലം കൊണ്ടാ ഖുർആൻ എങ്ങനെ ഇറങ്ങണത്?
7: ജിബ്രീൽ അലൈഹി സ്വലാം വഹിയായിരുന്നു.
5: അപ്പൊ ഖുർആനിന്റെ ഒരു ഫുൾ പതിപ്പ് ഉണ്ടായിരുന്നു. അത് എവിടെ ഉണ്ടായിരുന്നു?
7: ഖുർആനിന്റെ ഫുൾ പതിപ്പ്,
5: ഫുൾ പതിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതെവിടെയാണ് നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞിരട്ടെ, ലൗഹുൽ മഹഫൂദിൽ അല്ല വെച്ചിട്ടുണ്ട്. ഈ ഖുർആന്റെ പൂർണ്ണ രൂപം ലൗഹുൽ മഹഫൂദിൽ അല്ല വെച്ചു. ആ ലൗഹുൽ മഹഫൂദിൽ നിന്നാണ് 23 കൊല്ലം കൊണ്ട് നബിക്ക് ജിബ്രീൽ ഇങ്ങനെ ഓരോന്ന് ആയത്തുകളായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ 23 കൊല്ലം കൊണ്ട് നബിക്ക് അത് സന്ദർഭാനുസരണമായി കിട്ടിയതിനെയാണ് സഹാബികൾ എന്ത് ചെയ്തത്, മനപ്പാഠമാക്കി. ആ മനപ്പാഠമാക്കിയത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, കുറേ ആൾ മനപ്പാഠമാക്കും, ബാക്കി കേൾക്കുന്നതൊക്കെ കുറേ കല്ലിൽ അവിടെ ഇവിടെ എഴുതി വെക്കും. കല്ലിലും പിന്നെന്തെങ്കിലുമൊക്കെ ഇലകൾ, തോലിൽ, അല്ലേ,
6: എല്ലാ സ്ഥലങ്ങളിലും അവർ എഴുതി വെക്കുക.
5: ആ അങ്ങനെ എഴുതി വെക്കുമായിരുന്നു.
7: അതുപോലെ ധാരാളം ആളുകൾ അത് മനപ്പാഠമാക്കി വെക്കുകയും.
5: ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവസാനം ഇതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ ക്രോഡീകരിക്കുന്നു സെയ്ദ് ഇബ്നു സാബിത്തിന്റെ നേതൃത്വത്തിൽ. പിന്നെ അവസാനത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന്റെ വിവിധ പതിപ്പുകളായിട്ട് ഇവിടുക്ക് അയച്ചു കൊടുത്തു,
6: പട്ടണങ്ങളിൽ,
5: ഓരോ പട്ടണങ്ങളിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഖുർആന്റെ ക്രോഡീകരണം ഉണ്ടാവുന്നത്. ശരിക്ക് നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വലിയൊരു കർമ്മമാണ് ചെയ്തത് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലം എത്ര വർഷം ഉണ്ടായിണ്ടാവും?
7: 10 വർഷം 2 മാസം 10 ദിവസം
5: അല്ലേ? ഈ 2 വർഷം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്?
7: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണകാലത്തിൽ പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്.
6: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്തിലെ ഏറ്റവും വലിയ ദൗത്യമായിരുന്നു ഇത്.
5: മാഷാല്ലാ. പിന്നെ
7: പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനെ ഖലീഫയായതിനു ശേഷം ആദ്യമായി ചെയ്തതിൽപ്പെട്ട ഒരു കാര്യമാണ് താൻ എങ്ങനെയാണ് ഭരണം ഏറ്റെടുക്കുന്നത്, അതുപോലെ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നെ ശരിയാക്കണം, അതുപോലെ ഞാൻ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ.
5: അതൊരു പ്രധാനപ്പെട്ട കാര്യം, ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ അബൂബക്കറിലാണ് എണീറ്റ് നിന്നിട്ട് പറയുന്നത് എനിക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങൾ എന്നെ തിരുത്തണം
6: അല്ലേ
5: ജനങ്ങളോട് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള പിന്നെ അതിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഏതെങ്കിലും സംഭവം ഉണ്ടോ?
7: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ലോണം കിട്ടിയ ഒരു ഭാഗ്യത്തിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ പോകാൻ പറ്റി.
5: ആ അത് നബിയുമായിട്ട് അത്രയും ബന്ധം ഉണ്ടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? നബിയുടെ കൂട്ടുകാരനായിരുന്നു.
6: നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ ആദ്യം വരുന്നത്
5: അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പോഴേ ഒരു സംഭവം ഉണ്ടായി, അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ സംഭവം എന്നോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി കഴിഞ്ഞ സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആ അയൽവാസി ഇങ്ങനെ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കുകയാണ്, എന്താ പറയണെന്നോ, ആ ഇനിയിപ്പം നമ്മളെ ആടിനൊന്നും കറക്കാൻ ആരും ഉണ്ടാവില്ല. അബൂബക്കർ സിദ്ദീഖ് എന്ത് ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായില്ലേ, നമ്മളെ ആടിനെ വയസ്സായ ഉമ്മ, ആ ഉമ്മാൻ്റെ ആടിനെ കറക്കാൻ ഉമ്മ ഇങ്ങനെ പരിതാപം പറയാണ്, ഇനി ആരും ഉണ്ടാവില്ല, വലിയ വലിയ ഖലീഫയായില്ലേ എന്ന്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊവ്വിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഖലീഫയായാലും നിങ്ങളെ ആടിന് ഞാൻ തന്നെ കറന്നു തരും. അപ്പം ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, മുമ്പേ അയൽവാസിയായ ഒരു ഒരു ഒരു വൃദ്ധയായ മാതാവിൻ്റെ ആടുകളെ കറന്നു കൊടുക്കാറുണ്ടായിരുന്നത് ആരാണ്? പാല് കറന്നു കൊടുക്കുക അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖലീഫയായപ്പോൾ ഇനി അത് കഴിയൂല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇല്ല ഞാൻ ഖലീഫയായിരിച്ചിട്ട് പഴയ പണി നിർത്തുന്നില്ല, ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആ സഹായം ചെയ്തു തരും. അപ്പോൾ ആളുകളോട് അത്ര പിന്നെ ലോല മനസ്സായിരുന്നു.
7: അതെ, സ്വഭാവവും അതുപോലെ എല്ലാവരെയും ബഹുമാനിക്കുകയും കരുണ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.
5: പിന്നെ
6: വലിയൊരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും നന്മയ്ക്കാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുമായിരുന്നു, പണത്താലാണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും.
5: മാഷാല്ലാ. ഒരിക്കൽ അബൂബക്കർ അല്ലാഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമർ അലി അല്ലാഹുവിനും ആരൊക്കെയോ കൂടിയിട്ട് എന്തോ ഒരു ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് നബി സഹായം ചോദിച്ചപ്പോ ഓർമ്മയുണ്ടോ? ഏതാണ്
6: അത്? ഉമർ അല്ലാഹു അൻഹുടെ സ്വത്തിൽ നിന്ന് പകുതിയാണ് ഉമർ അല്ലാഹു കൊടുത്തത്.
5: കൊടുത്തത് അപ്പൊ ഉമർ അല്ലാഹു വിചാരിച്ചു ഇത്തവണ ഞാൻ തന്നെ ആയിരിക്കും മുന്നിൽ ഉണ്ടാവാം, കാരണം പകുതി കൊടുത്തില്ലേ, അത്രയൊന്നും ആരും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ
6: അപ്പോൾ നബി ചോദിച്ചു നീ നിന്റെ കുടുംബത്തിന് എന്താണ് ബാക്കി വെച്ചത്? അപ്പൊ ഉമർ അല്ലാഹു പറഞ്ഞു ഞാൻ തന്നതിന്റെ അതേ സംഭവം ഞാൻ എന്റെ
5: കുടുംബത്തിന് ബാക്കി വെച്ചു. അപ്പൊ പൗതി എടുത്ത് തന്നിട്ടുണ്ട്, പൗതി അവിടെ ഉണ്ട്. പിന്നെ
6: അപ്പൊ അബൂബക്കർ അല്ലാഹു വന്നിട്ട് അതിന്റെ സ്വത്ത് ഫുള്ളും ആ യുദ്ധത്തിന് വേണ്ടി കൊടുത്തു.
5: അബൂബക്കർ അല്ലാഹുവിനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് വീട്ടിൽ ബാക്കി വെച്ച് ചോദിച്ചില്ലേ?
6: അപ്പോൾ അബൂബക്കർ അല്ലാഹു പറഞ്ഞു ഞാൻ എന്റെ നബീനെയും അല്ലാഹുവിനെയും ബാക്കി വെച്ചു,
5: ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്നുമില്ല അറിഞ്ഞു. ആഹിലേ അബൂബക്കർ അല്ലാഹു എന്താ പറഞ്ഞേ?
7: എന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും ഉണ്ട്, അല്ലാഹുവിനെ എല്ലാത്തിനും സൂക്ഷിക്കാനും കാണാനും ഒക്കെ കഴിയും.
5: ആ അപ്പോ അബൂബക്കർ അല്ലാഹുവിനെ പറഞ്ഞത് എന്റെ വീട്ടിൽ ഇനി ആരുമില്ല, അല്ലാഹു അല്ലാഹുവിന്റെ റസൂലേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നു കഴിഞ്ഞു. അപ്പോ എന്താണ് ഉമർ അല്ലാഹുവിനെ പറഞ്ഞത് ഇംതിയാസേ? ഉമർ അല്ലാഹുവിനെ പറഞ്ഞു എന്തു പറഞ്ഞു? ഇനി എനിക്ക് അബൂബക്കർ അല്ലാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. നബി മരണപ്പെട്ടപ്പോ നബിയുടെ ആ ഒരു പിന്നെ അടുത്ത അല്ല ആ ഒരു സമയത്ത് ഇമാമായിട്ട് നിൽക്കുന്ന സമയത്ത് ആയിഷ അല്ലാഹുവിനെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ വാപ്പാനെ നിർത്തേണ്ട, വാപ്പ കരയും ഓതുമ്പോൾ കരയും, വാപ്പക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞു അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായിരുന്നു അല്ലെ അത്രയും നല്ല ഒരു സഹാബി, അവരാണ് ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള അബൂബക്കർ അല്ലാഹുവിനെ കുറിച്ചാണ് കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ പൂമരത്താണേലിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അബൂബക്കർ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും വായിച്ചും കേട്ടും ഒക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ പരിചയപ്പെട്ട ഈ ഒരു എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായ പ്രതിനിധികളെ നമുക്കറിയാലോ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒന്ന് അബ്ദുള്ള ഇംതിയാസ് ആണ്, മറ്റേതാരാണ്? ആ നമ്മുടെ ആഹിൽ അഹമ്മദ്. ആഹിൽ അഹമ്മദ്, ആഹിൽ അഹമ്മദിന്റെ സ്ഥലം നമ്മൾ പറഞ്ഞിരുന്നു എവിടുന്നിരുന്നു? തലശ്ശേരി എന്നാണ് ആഹിൽ അഹമ്മദ്. ഇംതിയാസ് പയ്യോളി അല്ലേ. ആ അടുത്തത് അപ്പം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഇതുപോലെ പൂമരത്തണലിൽ കഥയും ചരിത്രങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നാം ഇതുവരെ കേട്ടത് കൂട്ടുകാരുടെ പൂമരത്തണലിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചരിത്രഭാഗമാണ് വി ടി അബ്ദുസ്സലാം കുരുന്നുകളുമായി പങ്കുവച്ചത്.

0: ശത്രുക്കളോട് നന്മ ചെയ്യുന്നത് നീ വർദ്ധിപ്പിച്ചാൽ നിന്റെ ജീവിതം ധന്യമാകും, ധന്യത വർദ്ധിക്കും.
1: മാഷാല്ലാ, ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളൊരു ചെറിയ ഒരു ടിപ്പ് ആയി എടുക്കേണ്ടുന്ന ഒരു ഒരു ചിന്തയാണ് ഇന്ന് പകർന്നു കിട്ടിയത്. മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. ഒന്നാമത്തെ കാര്യം
0: സ്വതക്ക വർദ്ധിപ്പിച്ചാൽ.
1: സ്വതക്ക
0: നമ്മുടെ ജീവിതത്തിൽ സ്വതക്കകൾക്കൊരു ഒരു പ്രധാനപ്പെട്ട സ്ലോട്ട് നമ്മൾ കണ്ടെത്തിയാൽ, തുടർച്ചയായി നൽകപ്പെടുന്ന സ്വതക്കകൾ,
1: അതെ,
0: അല്ലെങ്കിൽ സ്വതക്കയോട് അഭിനിവേശമുള്ള താല്പര്യമുള്ള ഒരാളായി നമ്മൾ മാറിയാൽ, നമ്മൾ എത്ര കണ്ട് സ്വതക്ക ചെയ്യുന്നുവോ, എത്ര കണ്ട് ഇത്തരത്തിൽ അസാധുക്കളായ, അശരണരായ, മിസ്കീനുകളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഇടപഴകാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾ സഹായിക്കുന്നുവോ, നമ്മുടെ ജീവിതത്തിലെ ഉപജീവനം അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്.
1: മാത്രമല്ല ഇതിൽ ഒരു പങ്കുവെക്കാനുള്ള ഒരു സംഗതി എന്നുള്ളത്, ഇപ്പം നമ്മുടെയൊക്കെ കലാലയങ്ങളിൽ വളരെ സുന്ദരമായൊരു കാഴ്ചയുണ്ട്. അതായത് പിന്നെ സ്വതക്ക എന്നുള്ളത് ഒരു ഒരു ഒരു മനസ്സാണ്. അതായത് കൊണ്ടുവന്ന ഉപ്പേരിയുടെ പാത്രം തുറന്ന് അതിൽ പപ്പടത്തിൻ്റെ പൊടിച്ചു വെച്ച, ഉമ്മ പപ്പടത്തിൻ്റെ പൊടി പൊടിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെറിയൊരു കുഞ്ഞു പാത്രം, അത് അധ്യാപകനെ കൊണ്ട് തുറന്നു വെപ്പിച്ച് അതുമായിട്ട് എല്ലാ സഹപാഠികളുടെ മുമ്പിൽ പോയിട്ടും നീട്ടിവെച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒന്നെടുക്കാൻ, ഒരു പപ്പടപ്പൊടി ഇപ്പം എത്ര നിസ്സാരമായിരിക്കും, അതിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഒരു പപ്പടപ്പൊടി കൊടുക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സ്, അതൊരു ദാനധർമ്മത്തിൻ്റെ മനസ്സാണ്.
0: നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്നലെ ഞാൻ എൻ്റെ തൊട്ടടുത്ത സ്കൂളിലേക്ക്, എൻ്റെ സ്കൂളല്ല മറ്റൊരു സ്കൂളിലേക്ക് അവിടുത്തെ ഒരു അധ്യാപകനെ കാണേണ്ടതായിട്ട് പോയി. ഞാൻ ഒരു 1:30 ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അവിടെ എന്താണ് കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നോക്കുമ്പോൾ ബിരിയാണിയാണ്. മാഷാണ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് അങ്ങനത്തെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ നമ്മൾ എല്ലാ സ്കൂളുകളിലും ലഭിക്കാറുണ്ട്.
1: ഞെട്ടിക്കൽ ബിരിയാണി,
0: ഞെട്ടിക്കൽ ബിരിയാണികളും പൊട്ടിക്കൽ ബിരിയാണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ഇങ്ങനെ കുട്ടികൾ നല്ല റാഹത്തോടു കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 3 കുട്ടികൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് വരാന്തയിൽ, സ്കൂൾ ക്ലാസ് വരാന്തയിൽ. അപ്പോൾ 3 എന്താണ് പ്ലേറ്റിൽ ഒരു ചെറിയ കഷ്ണം ചിക്കൻ്റെ കഷ്ണമുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് ചിക്കൻ ബിരിയാണി എന്നാണ്. അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിലെത്തി, ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട അധ്യാപകനെ ഞാൻ കാണുമ്പോഴും അദ്ദേഹവും സ്റ്റാഫ് റൂമിൽ ഭക്ഷണം കഴിക്കണം. അപ്പോൾ എല്ലാവരും എന്നെ ക്ഷണിച്ചു, ഭക്ഷണം കഴിക്കാം വരും മാഷേ, ഇന്ന് ഞങ്ങളുടെ ബിരിയാണിയാണ്. അപ്പോൾ എന്താണ്, പക്ഷെ അവരൊന്നുകൂടി ആഡ് ചെയ്തു, ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വെജിറ്റബിൾ
1: ബിരിയാണി
0: ബിരിയാണി. അപ്പോൾ ഞാൻ അപ്പോഴാണ് ആലോചിച്ചത് വെജിറ്റബിൾ ബിരിയാണിയും. പക്ഷെ ആ കുട്ടികളുടെ 3 പാത്രത്തിലും ചിക്കനും. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താണ് ആ കുട്ടികളുടെ അടുത്ത് കൂടെ തന്നെ വന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം നിങ്ങൾക്ക് മാത്രം ചിക്കൻ? അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു, ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നാണ് ചിക്കൻ. അപ്പോൾ മറ്റേ 2 കുട്ടികൾക്കും അവളത് പകർന്നു കൊടുത്തിട്ടുണ്ട്.
1: അതെ, മാഷാല്ലാ, അതിൽ നമ്മൾ കിട്ടേണ്ടെന്നൊരു സംഗതിയാണ് ഇന്നത്തെ ചിന്തയുടെ 1 ഭാഗം. സ്വതക്ക നമുക്ക് എന്തുകൊണ്ട് വരും എന്നാ പറഞ്ഞത്?
0: നമ്മുടെ ഉപജീവനം വർദ്ധിപ്പിച്ചു. അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വാഗ്ദാനം കൂടിയാണ്.
1: അതെ,
0: ലഇൻ ശകർത്തും ലഅസീദന്നകും എന്ന് പറഞ്ഞതുപോലെ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ചെയ്തതിന്റെ 10 കൊടുത്തതെങ്കിൽ അതിന്റെ ഇരട്ടിക്കരട്ടിക്കായിട്ട് പടച്ചോൻ തിരിച്ചു തരും എന്നത് ഖുർആനിൽ അള്ളാഹു നൽകുന്ന വാക്കാണ്. മനുഷ്യർ തമ്മത്തമ്മിൽ നൽകുന്ന വാക്ക് പോലെ അല്ല പടച്ചോന്റെ വാക്ക്, അത് ലംഘിക്കപ്പെടുകയില്ല. 2, നമ്മൾ എത്ര കണ്ട് ഖുശൂഉയോടുകൂടി നമസ്കരിക്കാൻ പരിശ്രമിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സആദത്ത് വർദ്ധിക്കുമെന്നാണ്, സൗഭാഗ്യം വർദ്ധിക്കും.
1: മാത്രമല്ല മഹാരഥന്മാരായിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഏത് നിസ്കാരം നിർവഹിക്കുമ്പോഴും അത് തൻ്റെ ജീവിതത്തിലെ അവസാനത്തേതാണ് എന്ന് കരുതി നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ആത്മ
0: ചൈതന്യം ചോദിക്കുന്നുണ്ടല്ലോ, എനിക്കൊരു ഉപദേശം തരാൻ തന്നാലും എനിക്കത് വളരെ ഷോർട്ടായൊരു ഉപദേശം. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നുണ്ട്, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദഇൻ, നീ ഒരു നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ
1: വിട
0: പറയുന്നവന്റെ നമസ്കാരം നിസ്കരിക്കുന്ന അത്രയും ഖുശൂഉയോട് കൂടി. തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെയല്ല, പറയുന്ന തത്തമ്മക്കാരനില്ല പൂച്ച എന്താന്ന് അറിയണത്, അതിങ്ങനെ പഠിച്ചത് പാടാന്നേ ഉള്ളൂ, അങ്ങനെയല്ല. നേരെ മറിച്ച് താൻ ഓതുന്ന ആ വചനങ്ങൾ, താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ അർത്ഥസഹിതം ആശയത്തോടുകൂടി അത് ഖുശൂഉയോടുകൂടി മനസ്സറിഞ്ഞ് അത് നിർവഹിക്കുകയാണെങ്കിൽ അതിലും മനോഹരമായ മറ്റൊന്നില്ല എന്നാണ്.
1: അതെ, 1 കാര്യം സ്വതക്ക, അത് നിന്റെ ജീവിതത്തിലേക്ക് ബർക്കത്തിന് വലിച്ചു കൊണ്ടുവരും,
0: വർദ്ധിപ്പിക്കും.
1: 2 കാര്യം നിസ്കാരത്തിലെ ഖുശൂഉ
0: സആദത്ത് വർദ്ധിപ്പിക്കും. 2 വർദ്ധനകളാണ്.
1: അതെ,
0: 3 വർദ്ധനവിന്

0: പറ്റി പറഞ്ഞത്, നീ നിന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ തൗഫീഖ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാഷാല്ലാ, അതൊരു വലിയൊരു ടിപ്പാണ്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണ്. ഇപ്പം ഈ അടുത്ത കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായൊരു പോസ്റ്റ് കണ്ടു. അതിലൊരു മാതാവ് പരിഭവം പറയാണ്, ഞാൻ എൻ്റെ മക്കളോട് ചില കാര്യത്തിൽ, അവരുടെ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി, ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട. അപ്പോൾ എന്താണ്, വളരെ വിഷമത്തോടുകൂടി ആ അനുഭവം പങ്കുവെക്കുന്ന ഒരു മാതാവിൻ്റെ പോസ്റ്റ് ഈ അടുത്ത് വളരെ വൈറലായൊരു പോസ്റ്റാണ് ഞാനത് കണ്ടു. അത് ഒരു പക്ഷെ അവരവരുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചതായിരിക്കും അത്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ പലപ്പോഴും നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണത്, മാതാപിതാക്കൾ അവർ എന്താണ് അത്രയും പ്രായാധിക്യം ചൊല്ലുമ്പോൾ കുട്ടികളുടെ സ്വഭാവമാണ്. പ്രത്യേകിച്ച് നമ്മൾ നമ്മളുടെ അവഗണന പെട്ടെന്ന് അവരെ തളർത്തിക്കളയും. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബിർറുൽ വാലിദൈൻ എന്നുള്ളത് പടച്ചോൻ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ നന്മയോടൊപ്പം ചേർത്തി പറഞ്ഞതാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണം. അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്നാണ്. അപ്പോൾ ഇത്രമേൽ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു മഹിതമായ ആദർശം, അപ്പം നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. അവർ നമ്മുടെ ആവശ്യമുള്ള സമയമാകുന്ന ഒരു ഘട്ടം അവരുടെ ജീവിതത്തിൽ വരും. ആ സമയത്ത് നമ്മുടെ വിലപ്പെട്ട സമയങ്ങളിൽ പലതും അവർക്കായി നമ്മൾ മാറ്റിവെക്കേണ്ടി വരും, നമ്മുടെ പലതും മുടക്കേണ്ടി വരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതാണ് മാതാപിതാക്കളുടെ നന്മ എന്നുള്ളത്. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവരുമായി സമയം ചെലവഴിക്കുക, അവരോട് സംസാരിക്കുക, അവരെ ഇടപഴകുക, അവർക്കാവശ്യമായ സ്നേഹ പരിചരണങ്ങൾ നൽകുക, ഇത് കൊടുത്താൽ, ഇത് ഉണ്ടാക്കിയാൽ അയാൾക്ക് കിട്ടുന്ന അയാളുടെ ജീവിതത്തിലെ വർദ്ധനവ് തൗഫീഖ് എന്നാണ്. അയാളുടെ തൗഫീഖ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ മൂന്ന് വർദ്ധനവുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഒന്നാമത്തെ വർദ്ധനവ്, നമുക്ക് ഉപജീവനം വർദ്ധിക്കും, സ്വദഖ നമ്മൾ നൽകിയാൽ. രണ്ടാമത്, നമുക്ക് സൗഭാഗ്യം വർദ്ധിക്കും, നിസ്കാരത്തിൽ ഖുശൂഉ് ഉണ്ടായാൽ. മൂന്നാമത്തത്, തൗഫീഖ് വർദ്ധിക്കും, മാതാപിതാക്കളോട് നന്മ ചെയ്താൽ അല്ലാഹു അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.
1: ആമീൻ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ആത്മീയ വാണിഭത്തിനെതിരെ രംഗത്ത് വരുന്ന യുവാക്കളറിയാൻ ഖുതുബ നിർവഹിച്ചുകൊണ്ട് ടി കെ അഷ്റഫ് നമുക്കൊപ്പം ചേരുന്നു.
4: ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നല്ലൊരു ഡോക്ടർ രോഗത്തെയാണോ രോഗത്തിൻ്റെ കാരണങ്ങളെയാണോ യഥാർത്ഥത്തിൽ ചികിത്സിക്കുക? രോഗത്തിൻ്റെ കാരണത്തെ ചികിത്സിക്കാത്ത ഡോക്ടർ നല്ല ഡോക്ടറല്ല. കാരണം ആ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സ കൊടുത്താൽ അത് വീണ്ടും വരും. കുറച്ചുകൂടെ തീവ്രമായിട്ടായിരിക്കും ആ രോഗം പിന്നീട് വരിക. അത് വരുന്ന സമയത്ത് പിന്നെ അത് ചികിത്സിക്കാൻ തന്നെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെ മറ്റു ഡോക്ടർമാർ പറയും, ഇത്രയും കാലം നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ പോയതെന്ന് ചോദിക്കും. എന്തേ ഈ രോഗം നിങ്ങൾ കണ്ടുപിടിക്കാതെ പോയി എന്ന് ചോദിക്കും. അപ്പോഴാണ് പഴയ ഡോക്ടർ നമ്മളോട് ചെയ്ത ആ ഒരു അലംഭാവത്തെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ശരിക്കും നല്ലൊരു ഡോക്ടർ എന്ന് പറയുന്നത് രോഗിയുടെ രോഗത്തെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിനെ ചികിത്സിക്കുമ്പോഴാണ് അയാൾ നല്ല ഡോക്ടറായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ശരീരത്തിൻ്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ശരീരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ആത്മീയ രംഗത്തും ഇങ്ങനെ തന്നെയാണ്. ആത്മീയമായി മനുഷ്യനുണ്ടാകുന്ന കുറേ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെ ചികിത്സിക്കുമ്പോഴും അതിൻ്റെ ലക്ഷണങ്ങളെയോ അല്ലെങ്കിൽ ആ രോഗത്തെയോ ചികിത്സിച്ചാൽ പോരാ, അതാ രോഗം ഉണ്ടാകാനുള്ള കാരണം. ആ കാരണത്തെ കൂടി ചികിത്സിക്കുമ്പോഴാണ് ശരിയായ രീതിയിൽ ആളുകൾക്ക് വിശ്വസിച്ച് വിശ്വാസരംഗത്ത് ചൂഷണമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആത്മീയ ചൂഷണവും മതം പറഞ്ഞുള്ള തട്ടിപ്പും ഇന്ന് വൻതോതിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത് ദിവസമാണ് വാർത്താ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തിരുനാവായ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വ്യക്തി അവിടെ തമ്പടിക്കുകയും അവിടെയുള്ള ആളുകളെ വൻതോതിൽ ചൂഷണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചൂഷണം അവിടെയുള്ള കുറേ ചെറുപ്പക്കാർ അത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൽ ചെന്ന് അദ്ദേഹത്തോട് വളരെ കർക്കശമായി തന്നെ സംസാരിക്കുകയും അദ്ദേഹം അവിടെ കാണിച്ചു കൊണ്ടിരുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത് ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും അദ്ദേഹത്തിൻ്റെ വേദിയിൽ. എന്നിട്ട് കുറേ ജനങ്ങളെയും വിളിച്ചു കൂട്ടും. അദ്ദേഹത്തിൽ എന്തോ ഒരു ദിവ്യത്വമുണ്ട് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളവിടെ വന്നിരിക്കും. അവിടെ അവരോരോരുത്തർ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും. എനിക്കിന്ന പ്രശ്നമുണ്ട്, എനിക്കിൻ്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, എനിക്കിൻ്റെ സാധനം എന്നെ കാണാനില്ല എന്ന് ഓരോരുത്തർ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ ഒരാളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ മുകളിലൊരു പച്ച പിന്നെ പുതപ്പും പുതച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ഈ പച്ചപ്പുതപ്പിനുള്ളിൽ തലതാഴ്ത്തിയിരിക്കുന്ന മനുഷ്യൻ എന്തൊക്കെയോ പിറുപിറുക്കും, മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഇന്നതാകുന്നു എന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിയുടെ പ്രശ്നം ഇദ്ദേഹത്തിന് മനസ്സിലായി, അഥവാ അയാൾ ജിന്നാണ്, ജിന്ന് ഹാലറൈക്കാണ്. അതുകൊണ്ടാണ് അതിന് അവരുടെ സദസ്സിന് പേര് ജിന്ന് മഹല്ലറ, ജിന്ന് ഹാലറാകുന്ന സ്ഥലമാണ്. അപ്പോൾ ആളുകൾ അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിലുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പിന്നെ പരിഹാരം നിർദ്ദേശിക്കുന്ന സ്ഥലം. എന്നിട്ട് കാശുണ്ടാക്കുക, കാശുണ്ടാക്കുന്ന രൂപമോ ഒരു പഴം ഉയർത്തി പിടിക്കുക. എന്നിട്ട് പറയും ഇത് ജിന്ന് പിന്നെ കട്ട് ചെയ്ത പഴമാണ്, ഇതാർക്കാണ് വേണ്ടത്, എത്രയും കാശ് തരിക, അങ്ങനെ തന്നെ ചോദിക്കണം. അപ്പോൾ ഒരാൾ പറയുന്നത് 1000 രൂപ. ഏയ്, 1000 തരൂല, എന്നാൽ 2000, 2000 തരൂല, ലേലം വിളിച്ച് പൊങ്ങിക്കുകയാണ്. എന്നിട്ടോ ഇതിൻ്റെ തൊലി പൊളിക്കുന്നു. ആ തൊലി പൊളിക്കുമ്പോൾ അതിൽ നേരത്തെ അതെന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജിന്ന് കട്ട് ചെയ്തതാണ്, ആൾക്കാർ വിശ്വസിക്കുക. എന്നിട്ട് അതിന് കാശ് വാങ്ങുക, ആലോചിച്ച് നോക്കും. അത് നേരത്തെ കട്ട് ചെയ്ത രൂപമൊക്കെ പിന്നെ വാട്സപ്പിൽ എല്ലാവരും വരുന്നുണ്ട്. ഇത്ര ബുദ്ധിമോശം കാണിക്കുന്ന ആളുകൾക്ക് പോലും ഇവിടെ അതിൻ്റെ പിന്നാലെ ആളുകൾ വട്ടം കൂടി ഇത്തരം ആളുകൾക്ക് വൻതോതിൽ കാശ് കൊടുക്കുന്ന ഒരു സംവിധാനം, അതിനെയാണ് ചെറുപ്പക്കാർ ചോദ്യം ചെയ്യുകയും അവരിൽ പഴം കൊണ്ടുവരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് കണ്ട് നിങ്ങളെ ജിന്നിനെ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് തരാൻ പറയും എന്ന് പറഞ്ഞ അദ്ദേഹമായി കടുക്കണില്ല, അയാൾക്ക് കഴിയണില്ല. അപ്പോൾ മനുഷ്യന്മാരെ തട്ടിപ്പ് നടത്തുക, അത് സ്വന്തം കയ്യിലുള്ള സാധനം പലതും ചെയ്യാൻ പറ്റും. അതിലൊരു ചെറിയൊരു പിന്നെ മുട്ടുസൂചി വെച്ചൊന്ന് വരഞ്ഞാൽ അതിനുള്ളിൽ കറങ്ങും, സംശയിക്കൊന്നും വേണ്ട. അപ്പോൾ വേറെ പുതിയത് കൊടുത്തു പറ്റണില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ആത്മീയതയുടെ മറവിൽ വലിയ ചൂഷണങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഏതായിരുന്നാലും അവിടെയുള്ള ചെറുപ്പക്കാരത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനോട് ഇത്ര ദിവസത്തിനുള്ളിൽ അവിടെ നിർബന്ധമായിട്ടും പോകണം എന്ന് പറയിപ്പിച്ച ശേഷം അവിടുന്ന് പോകുന്നത്. അതിൻ്റെ വീഡിയോ എല്ലാം അവിടുന്ന് വൈറലായിട്ടുണ്ട്, അയാൾ പോകാമെന്ന് സമ്മതിക്കുന്നു. ഏതായാലും ആ ചെറുപ്പക്കാരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള ആ തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങളെ അത് കൃത്യമായി കണ്ടറിഞ്ഞ് ശരിയായ വിധത്തിൽ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ആത്മീയ ചൂഷണത്തിൻ്റെ പ്രകടമായ രൂപത്തെ മാത്രമല്ല അതിൻ്റെ അടിവേരുകൂടി പറിച്ചു കളയാൻ ഇത്തരം യുവാക്കൾ തയ്യാറാകണം എന്നതുകൂടി അവരോട് നമുക്ക് പറയാനുണ്ട്. അതായത് ഒരു മരത്തെ മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില്ല മാത്രം വെട്ടിയാൽ പോരാ, അതിൻ്റെ മുരട് വെട്ടുമ്പോൾ മാത്രമേ ആ മരം എന്ത് ചെയ്യുള്ളൂ, ശരിക്കണ്ട് പുഴങ്ങുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയ രംഗത്തുള്ള ചൂഷണമാണ്, രോഗമാണിത്.
1: ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ചാൽ പോരാ, അതിൻ്റെ കാരണത്തെ കൂടി ചികിത്സിക്കാൻ ഈ രംഗത്ത് വന്ന യുവാക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കണമെന്നാണ് അവരോട് വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണത്തെ ചികിത്സിക്കാൻ ഇന്ന് പലരും തയ്യാറാകുന്നില്ല എന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ. ഒരു സ്ഥലത്ത് നിന്ന് അടപ്പിച്ചാൽ അവർ വേറെ സ്ഥലത്ത് പോയി കൂടും, അവിടുന്ന് ആട്ടിയോടിച്ചാൽ വേറെ സ്ഥലത്ത് കൂടും. ഇവരൊക്കെ ചരിത്രം അങ്ങനെയാണ്. അപ്പം എന്താ വിഷയം? ഇതിൻ്റെ കാരണത്തെ ചികിത്സിക്കണില്ല, അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് പൂട്ടുമ്പോൾ വേറെ സ്ഥലത്ത് പോയി തുടങ്ങുന്നത്. അപ്പം ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുപ്പക്കാർ ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കണം, അതിന് പഠിക്കണം. അത് ഒരു വികാരത്തിന് എടുത്തൊരുങ്ങി ഞങ്ങളുടെ നാട്ടിലുള്ള സംഗതികളെ കെട്ടിക്കെട്ടിച്ചു തീർന്നു എന്ന് വിചാരിക്കണ്ട. അത് മറ്റൊരു സ്ഥലത്ത് കൂട് പോലെ പൊന്തോ, പൊന്താതിരിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഇത്തരം ആളുകൾക്ക് ചുറ്റും കറങ്ങിക്കൂടുകയും 10,000 ലക്ഷക്കണക്കിന് രൂപ ഇവർ കൊടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അതിനവരുള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തെ ചികിത്സിക്കണം. അല്ലാത്ത പക്ഷം ചെറുകിട കേന്ദ്രങ്ങളൊക്കെ പൂട്ടിപ്പോകും, വൻകിട കേന്ദ്രങ്ങളൊക്കെ അവിടെ നിൽക്കുകയും ചെയ്യും. അതാ സംഭവിക്കുക. ഇതേ തത്വമാണ് CM മടവൂരിന്റെ മുടിക്കച്ചവടത്തിലുള്ളത്, CM മടവൂരിനെ പടച്ചോനാക്കിയ വിഷയത്തിലുള്ളത്, ഇതേ തത്വമാണ്. അതുപോലെ തന്നെ മുടി വെള്ളത്തിലിട്ട് ആ വെള്ളം വിൽക്കുന്ന ഒരു സംവിധാനം അവിടെ നടക്കുന്നുണ്ട്, ഇതേ തത്വമാണ് അവിടെയും പ്രയോഗിക്കുന്നത്. ഒരു ബായാർത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ തേൻകുപ്പി ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, വലിയ കാശിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെയും വർക്ക് ചെയ്യുന്നത് ഇതേ വിശ്വാസമാണ്. ഈ അറിവിൻ നിലാവ്, നൂറെ ഹബീബ് തുടങ്ങിയ പേരുകളിലുള്ള ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയി നടക്കുന്ന തട്ടിപ്പുകളും ഒക്കെ തന്നെ ഇതേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരുപാട് സിദ്ധന്മാരും അതുപോലെ ഭാവമാരും ഭീവിമാരും ഒക്കെ ഇത്തരം തട്ടിപ്പുകൾ പല രീതിയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ പ്രദേശവാസികളും സ്വാഭാവികമായും അതിൻ്റെ പങ്കുവറ്റികളാവും. അപ്പോൾ പിന്നെ ആരും എതിർക്കൂല. അതാ വിഷയം. ഒരു സ്ഥലത്ത് വന്നു, അവിടെ എസ്റ്റാബ്ലിഷ്ഡായി, അപ്പോൾ അവിടെ കുറേ കച്ചവടക്കാർ വരും, അവിടുത്തെ ആളുകൾക്ക് പിന്നെ അവിടെ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാനും അതുപോലെ തന്നെ അവരുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അവിടെ വാഹനങ്ങൾ ഷട്ടിലടിക്കാൻ തുടങ്ങും, അപ്പോൾ കുറേ ഡ്രൈവർമാർക്ക് ജോലി കിട്ടും. അപ്പോൾ ആ നാട്ടുകാർക്ക് ഇതുകൊണ്ട് ജീവിച്ചു പോകണൊരവസ്ഥ വരുമ്പോൾ പിന്നെ നാട്ടുകാർ ഇതിനെതിരാവില്ല, അപ്പോൾ വളരെ സുഖമായിട്ട് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകൾ ഒന്നായിട്ട് ഒഴുകി തുടങ്ങുമ്പോഴോ രാഷ്ട്രീയക്കാർ മൗനം പാലിക്കും, അവരെ ഇടപെടാൻ തയ്യാറാവില്ല, കാരണം ഇവരൊക്കെ വോട്ട് പോകുമെന്ന് വിചാരിക്കും. അപ്പോൾ ആ രാഷ്ട്രീയക്കാരും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചൂഷണം തുടർന്നു പോവുകയാണ്. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിലല്ല, എല്ലാ മതത്തിൻ്റെയും മറവിൽ ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അപ്പോൾ അതാത് മതപണ്ഡിതന്മാർ എന്ത് ചെയ്യണം? ഇതിനെതിരെ രംഗത്ത് വരണം, എന്നിട്ട് തിരുത്തണം. നാട്ടുകാർ വിഷയം പഠിക്കുമാണ്. അതല്ലാതെ വെറുതെ ആവേശത്തിന് കയറി വന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം എന്ത് ചെയ്യൂല, ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല. അത് വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആത്മീയ ചൂഷണത്തിൻ്റെ അടിസ്ഥാന കാരണമാണ് ഞാൻ പറയുന്നത്. അത് ഈ യുവാക്കളും ഈ രംഗത്ത് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഇതിലൊക്കെ ഒറ്റ പോയിന്റേ ഉള്ളൂ പ്രധാനമായിട്ട്. അതായത് അബൗദികമായ കഴിവ് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അള്ളാഹു അല്ലാത്തവർക്കുമുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ തട്ടിപ്പൊക്കെ വരുന്നത്. അവിടെ അപ്പോൾ ആ തട്ടിപ്പില്ലാതിരിക്കണമെങ്കിൽ എന്തു വേണം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രക്ഷയും ശിക്ഷയും അള്ളാഹുവിന്റെ അടുത്തുനിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് സമൂഹത്തെ പഠിപ്പിച്ചാൽ മതി, വിഷയം തീർന്നു. ഇതാണ് അതിൻ്റെ അടിസ്ഥാന, രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം അതാണ്. ഇത് ഡയഗ്നോസ് ചെയ്യുമ്പോഴുള്ള കാരണം അതാണ്. അത് നമ്മൾ പഠിപ്പിക്കണം. ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 10:107 നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് എന്തെങ്കിലും ദുർറ് ബാധിച്ചാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങളെ ബാധിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അത് നീക്കം ചെയ്യുന്ന ഒരാളുമില്ല. ആരല്ലാതെ? അള്ളാഹു അല്ലാതെ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് ആ ബുദ്ധിമുട്ട് നീക്കാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. വൈയുരിദുക ബിഖൈരിൻ, ഇനി ആർക്കെങ്കിലും അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ, ഫലാ റാദ്ദ ലിഫളിഹി, ആ ഫളിനെ ആ അനുഗ്രഹത്തെ ഒരിക്കലും തന്നെ അതിനെ തടസ്സം നിൽക്കുവാൻ തട്ടി നീക്കാൻ ഒരാൾക്കും തന്നെ കഴിയില്ല. യുസീബു ബിഹി മയ്യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ചില കാര്യങ്ങൾ ബാധിപ്പിക്കുന്നു. വഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പരമകാരുണ്യകനാകുന്നു പൊറുക്കുന്നവനാകുന്നു എന്നാണ്. എല്ലാ പാപം പൊറുക്കാനും ഒക്കെ അല്ലാഹുക്കേ കഴിയൂ. നമുക്ക് എന്തെങ്കിലും ഖൈറ് ആരെങ്കിലും പിന്നെ അല്ല വിചാരിച്ചാൽ ആരെ കൊണ്ടും തടയാൻ കഴിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാണ്ടെങ്കിലോ അത് ആര് ഏത് തങ്ങളും ഏത് ബീവിയും ഏത് ഷെയ്ക്കും വിചാരിച്ചിട്ടും കാര്യമില്ല, അത് തടയാനും പറ്റും. അത് കൃത്യമാണല്ലോ കുർആനെന്ന്. അപ്പൊ ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ ഇടപെടാൻ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് മനസ്സിലാക്കി ഈ സമൂഹത്തെ അതൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആത്മീയ ചൂഷണങ്ങളുടെ വേര് മുഴുവൻ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും. പക്ഷെ ഇത് തിരിച്ചറിയാതെ എത്ര നമ്മൾ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അത് ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് വേറെ സ്ഥലത്ത് എന്ത് ചെയ്യും, ഇവിടെ പൊന്തും. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? ഈ തൗഹീദ് മനുഷ്യന്മാരെ ശരിക്ക് പഠിപ്പിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇത് പറയുമ്പോ എന്താ ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചില ആളുകൾക്ക് അതൊരു പിടുത്തം കിട്ടില്ല. വളരെ ലളിതമാണ് ആ വിഷയം. ഇപ്പൊ ഒരു ഉമ്മ ഒരു മുറ്റത്ത് ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിച്ചു വാരുന്ന സമയത്ത് ഒരു രണ്ടര വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ അഴിഞ്ഞു പോയിട്ട് ആൾമറയില്ലാത്തൊരു കിണറ്റിലേക്ക് കാല് തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് കണ്ടത്, മകൻ്റെ കുട്ടിയാണ്. അപ്പം ഉമ്മ പെട്ടെന്ന് എന്ത് ചെയ്യൂ, എൻ്റെ ബഷീറെ കുട്ടിനെ രക്ഷിക്കേന്ന് പറഞ്ഞു ഉറക്കാണ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ബഷീർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിൻ്റെ വാപ്പാടെ ഉള്ളിൽ ബെഡ്റൂമിലുണ്ട്. അവൻ എന്ത് ചെയ്യും, ഉമ്മാൻ്റെ വിളി കേട്ടിട്ട് ഓടി വന്നു നേരം കുട്ടിനെ പോയി പിടിച്ച് രക്ഷിച്ചു. അത് കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ള പരിപാടിയാണ്. എന്താ കാര്യകാരണത്തിൻ്റെ ഉള്ളിലുള്ളത്? ഈ ഉമ്മ ബഷീറെ എന്ന് വിളിച്ചാൽ ബഷീർ എന്ത് ചെയ്യും, കേൾക്കും. ബഷീർ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ബഷീർ വരും. ബഷീർ വന്ന കുട്ടീനെടുത്തോണ്ട് പോകും. വിഷയം തീർന്നു. ആ വിളി തെറ്റല്ല, മനസ്സിലായോ? ആ വിളി എന്തല്ല, തെറ്റല്ല. അത് കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ള വിളിയാണ്. നമുക്ക് വിളിക്കാം, എനിക്ക് തല കറങ്ങണി, ഇത് എന്നെ പിടിച്ചോളി, നിങ്ങളോട് പറയാം, കാരണം നിങ്ങൾ എന്നെ വന്ന് പിടിക്കും, ഒരു പ്രശ്നമില്ല കാര്യത്തിൽ. പിന്നെ എപ്പോഴാണ് ഈ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് താകണത്? ഇവിടെ തന്നെ ഞാൻ പറയാം, ബഷീർ മരിച്ചു പോയ ആളാണ് വിചാരിക്കുക, ഈ കുട്ടിൻ്റെ വാപ്പ മരിച്ചു പോയാളെന്ന് വിചാരിക്കുക. വീട്ടിൽ ആരുമില്ല, ഈ ഉമ്മന്നെ ഉള്ളൂ. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്, ഈ കുട്ടി വീകാൻ പോണ കാര്യം കാണുന്നത്. അപ്പം ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബഷീറേ എൻ്റെ കുട്ടിനെ കാക്കണേ. അത് കാര്യകാരണ ബന്ധത്തിന് പുറത്തു പോയി. എന്തേ കാരണം? ബഷീർ മരിച്ചു പോയിക്കണു. പിന്നെ അവിടെ കാര്യമല്ല, കാരണമല്ല. കാരണം ഉമ്മ വിളിച്ചാൽ ബഷീർ കേൾക്കൂല, കാരണം മരിച്ച ആളല്ലേ ബഷീർ. ബഷീർ അവിടുന്ന് കബറിന്ന് വീശി വരൂല, കുട്ടിനെ രക്ഷിക്കൂല. അപ്പം ആ വിളി ആരോടെ പാടുള്ളൂ? അള്ളാഹിനോടെ പാടുള്ളൂ. വിഷയം മനസ്സിലായോ? ഇത്രേ ഉള്ളൂ തൗഹീദേ. വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാം. അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിളി ആരോടെ പാടുള്ളൂ? അത് ശൈഖിനോടും പറ്റൂല, ബാബയോടും പറ്റൂല, ബീവിയോടും പറ്റൂല, അത് വിഗ്രഹത്തോടും പറ്റൂല, അത് ഖബറിനോടും പറ്റൂല, അത് പൂജാരിയോടും പറ്റൂല, അത് തങ്ങളോടും പറ്റൂല, അത് ജിന്നിനോടും പറ്റൂല, അത് മലക്കിനോടും പറ്റൂല, ഒരാളോടും പറ്റൂല, ഒരു വസ്തുവിനോടും പറ്റൂല, അത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്, ഇതിനാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ആ ഏകദൈവ വിശ്വാസം മനുഷ്യന്മാർക്ക് മനസ്സിലായാല് പിന്നെ ഒരാളും ഒരു തങ്ങളെടുത്തൊക്കെ എന്ത് ചെയ്യൂല, എനിക്ക് എന്തോ ഒരു മറിഞ്ഞ വഴി കൂടി ഇയാൾക്കെന്തോ ചെയ്യാൻ പറ്റും, ഇയാൾക്കെന്തോ ഒരു പഴം പിന്നെ തൊലിക്കിണീൻ്റെ മുമ്പ് തന്നെ കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ കളഞ്ഞു പോയ സാധനം കിട്ടും, അല്ലെങ്കിൽ എൻ്റെ രോഗം മാറ്റിത്തരാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കുട്ടിയില്ല, ഞാൻ എട്ട് പത്ത് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് എനിക്ക് കുട്ടിനെ തരാൻ പറ്റും. ഇതൊന്നുമില്ല. അതൊക്കെ അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ നമ്മളെ സഹായിക്കാനും എന്തെങ്കിലും ദോഷം വരുത്താൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഇത് ഉറച്ചാണ് വിശ്വസിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇത് പിന്നെ ഒരാളും ഒരു തങ്ങളത്തെ തേടി പോകൂല, ഒരാളും ഒരു ബീവിയെ തേടി പോകൂല, ഒരാളും ഈ പഴത്തിന്റെ പിന്നാലെ പോകൂല, തർക്കൊന്നും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ജനങ്ങൾക്ക് അള്ളാഹു തുറന്നു കൊടുക്കുകയില്ല, ഫലാ മുംസിക ലഹാ, അതിനാർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല. തുറന്നു കൊടുത്തതിന് ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല. വമാ യുംസിക്കു ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഒരിക്കലും തന്നെ അള്ളാഹു തന്നത് തിരിച്ചെടുക്കാനും വേറൊരാൾക്കും കഴിയില്ല, പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഈ വിശ്വാസത്തിൻ്റെയൊക്കെ വേറെ എവിടെ കിടക്കുന്നത് അറിയും? ഈ ചെറുകിട ചൂഷകരിൽ മാത്രമല്ല, മറിച്ച് ഇതിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ബഹുമാനിക്കുന്ന ചില പണ്ഡിതന്മാരുടെയും അവരുടെ ചില ഗ്രന്ഥങ്ങളുടെയും ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ വേരുള്ളത്. അല്ലാതെ ഈ ഒരു കാണുന്ന ആൾക്കാരിൽ മാത്രമല്ല, ആ സത്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, ഉദാഹരണം പറഞ്ഞുതരാം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാണ്. പ്രായമുള്ള ആളുകൾക്കൊക്കെ ആ പേര് പറയുമ്പോൾ തന്നെ ആരാന്ന് വേഗം മനസ്സിലാവും അല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ അദ്ദേഹം പ്രസിഡൻറ്റുമായിട്ടുണ്ട്. വളരെ അവരാദരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, ഖസീദത്തുൽ ഖുത്ബിയ ഫി മദ്ഹി ഓയിസിൽ മരിവ്യ. അതായത് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഷെയ്ഖ് ജീലാനിയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, യാ ഷെയ്ഖ് അസ്സഖലൈൻ, മനുഷ്യരുടെയും ജിന്നുകളുടെയും ഷെയ്ഖേ, യാ ഖുതുബൽ ഖൗനൈൻ, ഇരു ലോകങ്ങളുടെയും ഖുതുബേ, യാ ഗൗസ സഖലൈൻ, യാ മഹിയദ്ദീൻ അബാ മുഹമ്മദിൻ അബ്ദുൽ ഖാദർ ജീലാനി ആസിനി. അബ്ദുൽ ഖാദർ ജീലാനി, ഞങ്ങളുടെ അഭയകേന്ദ്രമായ അബ്ദുൽ ഖാദർ ജീലാനി ഷെയ്ഖേ, ഞങ്ങളെ സഹായിക്കണേ. വ അമിദ്ദനി, ഞങ്ങളെ തുണ നൽകണേ. ഫീ ഖളാഇ ഹാജതി, എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. വ തഫ്രീജി ഖുറാബതി, എന്റെ പ്രയാസങ്ങൾക്കുള്ള ആ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരാൻ ഞങ്ങളെ സഹായിക്കണേ. അള്ളാഹനോട് എന്താണോ ചോദിക്കുന്നത്, അതാണ് ആരോട് ചോദിക്കുന്നത്? ഈ ജീലാനിയോട് ചോദിക്കണേ. ഇതിപ്പോൾ അവരുടെ ഗ്രന്ഥത്തിലുള്ള സംഗതിയാണ്. നമ്മൾ ആലോചിച്ചു നോക്കും, ഹിജറ 470 മരണപ്പെട്ടു പോയ വ്യക്തിയോടാണ് ഈ ചോദിക്കുന്നത്. നേരത്തെ ബഷീർ മരിച്ച ചോദിക്കാൻ പാടില്ലെന്നുള്ളേ, ആ വ്യക്തിനോടാണ് എന്ത് ചോദിക്കുന്നത്. ഇത് എഴുതിയത് ഞാൻ നേരത്തെ പറഞ്ഞു സമസ്തയുടെ ഉന്നതമായ ആളുകളുമാണ്. അപ്പോൾ വേറെ എവിടെ? ഈ പറഞ്ഞ തിരുനാവയിലാണുള്ളത്? അല്ല, ഇതിൻ്റെ വേര് ഇവർ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരിലും അവർ കൊണ്ട് നടക്കുന്ന മാലകളിലും കിതാബുകളിലും തന്നെയാണ് ഇതിൻ്റെയൊക്കെ വേരുള്ളത്. ഇപ്പൊ ഷെയ്ഖ് റിഫായിനെ കുറിച്ച് പറയുന്ന വരികൾ നോക്കി നിങ്ങൾ, യാ റിഫായി യാ റഫായി ഇദാ ജാഅത്നി ഖുർബതുൻ നാദൈതുക യാ ഉദി വയാ മൽജഈ, ഏ റിഫായി, എനിക്കൊരു പ്രയാസം വന്നാൽ എൻ്റെ രക്ഷകനും അഭയകേന്ദ്രവുമായ നിങ്ങളോട് ഞാൻ യാചിക്കുന്നു. അഭയകേന്ദ്രമായ നിങ്ങളോട് ഞാൻ യാചിക്കുന്നു. നമ്മൾ അഭയകേന്ദ്രം ആരാ? അല്ലല്ലേ. അള്ളാഹനോട് ചോദിക്കണതാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ആളുകളോട് ഇവർ ചോദിക്കുന്നത്. ഇയ്യാക്കൻ അഅ്ബുദു വഇയ്യാക്കൻ നസ്തഈൻ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഈ വരികളൊക്കെ ചൊല്ലാൻ പറ്റുക? എങ്ങനെ റിഫായി തങ്ങളോടും മരിച്ചുപോയ ആൾക്കാരോടും ഒക്കെ ഈ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുക? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ലേ നമ്മൾ അഞ്ചു വഖത്ത് നിസ്കാരത്തിൽ പറയുന്നത്? സൂറത്ത് അഹ്കാഫിലെ 5-ാമത്തെ ആയത്ത് മനസ്സിൽ തട്ടി പാരായണം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരം ഷിർക്കിന്റെ വരികൾ ചൊല്ലാൻ സാധിക്കുക? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിതെറ്റിയവൻ ആരുണ്ട്? ഖിയാമത്തുനാൾ വരെ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാലും ഉത്തരം നൽകുകയില്ല. വഹുമ്മൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങളുടെ പ്രാർത്ഥനയെത്തൊട്ട് അവർ അശ്രദ്ധയിലായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിൽ 60-ാമത്തെ ആയത്ത് ഓതിപ്പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഷെയ്ഖ് ജീലാനിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഖുതുബിയത്ത് നടത്താൻ പറ്റുക? എങ്ങനെയാണ് ജിന്നു മഹളറ എന്നും പറഞ്ഞ് അതുണ്ടാകുമെന്ന് വിചാരിച്ച് അവിടെ പോയി ഇരിക്കാൻ പറ്റുക? വഖാല റബ്ബുക്കും ദുഉനി അസ്തജീബു ലക്കും, വഖാല റബ്ബുക്കും, ദാ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു, ഉദുഉനി അസ്തജീബു ലക്കും, നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുവീൻ, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിശ്ചയമായും എന്നെ ഇബാദത്ത് എടുക്കുന്നതിൽ നിന്ന് അഹങ്കാരം കാണിക്കുന്നവരാരാണോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ ആ നരകാഗ്നിയിൽ നിന്ദ്യരായി പ്രവേശിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ മുത്തുനബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കുകൾ മനസ്സിൽ തട്ടി അംഗീകരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ കഴിയുക? എങ്ങനെ ജീലാനിയെ വിളിക്കാൻ കഴിയുക? എങ്ങനെ വേറെയുള്ള മഹാന്മാരെ വിളിക്കാൻ കഴിയുക? അവരുടെ പേരിൽ നേർച്ച ചെയ്യാൻ കഴിയുക? അവർക്ക് വേണ്ടി ആരാധനകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത് ഇബ്നു അബ്ബാസ് പിന്നെ റളിയല്ലാഹു അൻഹുവിനോട്? യാ ഉലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാതിൻ, ഞാൻ നിനക്ക് ചില വാക്കുകൾ, നിനക്ക് ഞാൻ ആശയങ്ങൾ പറഞ്ഞുതരാം. ഇതിലെന്തോ ഒന്ന്, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവനെ നിന്റെ മുമ്പിൽ നിനക്ക് കാണാം. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹനെ നിനക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം ആ അള്ളാഹു വരെ നമുക്ക് ആ മുത്തലിബിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യം സ്വീകരിച്ചാൽ നമുക്ക് പോകാം. എന്തിനാണ് നമ്മൾ ഷെയ്ഖ് മടവൂരിൻ്റെ അടുത്ത് പോണത്? എന്തിനാണ് ജീലാനിയുടെ അടുത്ത് പോണത്? എന്തിനാണ് നാഗൂർ പോണത്? എന്തിനാണ് അജ്മീർ പോണത്? എന്തിനാണ് ഇങ്ങനത്തെ തങ്ങന്മാരെ തേടി പോകുന്നത്? നമ്മൾ ശരിക്കും കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ചില ആൾക്കാർ അവന് കൊടുത്ത കഴിവെന്ന ന്യായമാണ് ഇവിടെ പറയാറുള്ളത്. അത് കൊടുത്ത കഴിവെന്ന് ചോദിക്കണം, ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നല്ല, അള്ള കൊടുത്ത കഴിവെന്ന് ചോദിക്കണം. ഈ ന്യായം അംഗീകരിച്ചാൽ എന്താ സംഭവിക്കാൻ പോണെന്നറിയോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ള ആ ഒരു കഴിവ് അള്ള ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് അള്ള അവരിലൂടെ പ്രകടിപ്പിക്കുന്നതാണ്. കറാമത്ത് അള്ളാഹു അവരിലൂടെ മഹാന്മാരിലൂടെ പ്രകടിപ്പിക്കുന്നതാണ്. അവർക്ക് വിട്ടുകൊടുത്ത കഴിവല്ല. അപ്പൊ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ് പടച്ചോ കൊടുത്തിട്ടേയില്ല. അതുണ്ട് എന്നാണ് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അത് എവിടെ എത്തിപ്പോ? ഈ സി എം മടവൂര് പടച്ചോനാണ് എന്നുള്ള പാട്ടിറങ്ങിയില്ലേ? ആ പാട്ടിറങ്ങിയപ്പോ അതിനെ വിമർശിക്കാൻ ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ലല്ലോ. വിമർശിച്ചപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ച തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ അറിയോ? നിങ്ങളല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്, കഴിവ് കൊടുക്കും. അപ്പോൾ പടച്ചോ ഇപ്പോൾ സി എം മടവൂരിന് കുറച്ച് കാലം പടച്ചോകനാകാനുള്ളൊരു കഴിവ് അള്ളാഹു കൊടുത്തൂടെ? ഞങ്ങളാ വിശ്വസിച്ചിട്ടാണ് അവർ പടച്ചോനാന്ന് പറയുന്നത്. അതിന് മറുപടി പറയാൻ ഇതുവരെ പറ്റുന്നില്ല. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കല്ലിൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ ഈ എന്താ കല്ലിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അയാളെ ന്യായം ഈ കല്ലിന് പടച്ചോന് കൈ കൊടുത്തൂടെ? അതുകൊണ്ടാണ് നിൽക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ബഹുദൈവ വിശ്വാസം ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള ന്യായമാണ് ഈ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണത്, ഇത് നിസ്സാര വിഷയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലോണം ആലോചിക്കുക. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ മീഡിയയിൽ വരുമ്പോൾ അതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ യുവാക്കളൊക്കെ രംഗത്ത് വരുന്ന സന്തോഷമാണ്. പക്ഷേ ആ യുവാക്കളോടൊക്കെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഇതിൻ്റെ വേര് പഠിക്കണം. ഇതൊരു വിശ്വാസത്തെ എന്തുകൊണ്ടാണ് ആളുകൾ ഞാൻ ചെയ്യുന്നതെന്ന് പഠിക്കണം. എന്നിട്ട് ആ പഠനം നടത്തിയിട്ട് അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടി ഇത്തരം യുവാക്കൾ എന്ത് ചെയ്യണം? രംഗത്ത് വരണം. അപ്പോഴേ ഇതിൻ്റെ മുരടറുക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ ശരിക്ക് ജനങ്ങളെ ശരിയായ തൗഹീദിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അങ്ങനെ മാത്രമേ ആത്മീയ ചൂഷണത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന, പഠിക്കുന്ന, പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനികളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. ആത്മീയ വാണിഭത്തിനെതിരെ രംഗത്ത് വരുന്ന യുവാക്കൾ അറിയാൻ യുവാക്കൾക്ക് ചില സാരോപദേശങ്ങളുമായി ടി കെ അഷ്റഫാണ് ഇതുവരെ ഇന്നത്തെ ഖുതുബയിൽ നമ്മോടൊപ്പം ചേർന്നത്.
5: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
5: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
6: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
5: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
6: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
5: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
6: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
5: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
6: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
5: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ജിയോ സയന്റിസ്റ്റ് അപേക്ഷ ക്ഷണിച്ചു. യു പി എസ് സി നടത്തുന്ന കമ്പൈൻഡ് ജിയോ സയന്റിസ്റ്റ് പരീക്ഷ 2027 ഇപ്പോൾ അപേക്ഷിക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലും സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിലുമായി 127 ഒഴിവുകളിലാണ് അവസരം. സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജിയോളജിസ്റ്റ്, ജിയോ ഫിസിസ്റ്റ്, കെമിസ്റ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി തസ്തികയിലാണ് അവസരങ്ങൾ ഉള്ളത്. ഫീസ് 200 രൂപ. SBI ശാഖയിലൂടെ നേരിട്ടും ഓൺലൈനായും അടയ്ക്കാം. സ്ത്രീകൾ, പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് www.upscionline.nic.in.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ദൃശ്യം. KSRTC കണ്ടക്ടർ എന്ന നിലക്ക് തന്റെ ആദ്യ ഡ്യൂട്ടിയിലെ യാത്രാനുഭവങ്ങൾ ആഷിഖ് എടത്തനാട്ടുകര പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമായി പങ്കുവെക്കുന്നു. അവരുടെ സംസാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആഷിഖ് എടത്തനാട്ടുകരയാണ്. അദ്ദേഹം KSRTCയിലെ ഒരു കണ്ടക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി കുമിളി, ഗവി, പത്തനംതിട്ടയായിരുന്നു. ആ യാത്രാ അനുഭവങ്ങളിലൂടെയാണ്, കാട്ടിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ ആനകളും മാനുകളും കാട്ടുപോത്തുകളൊക്കെ ഉണ്ട്. യാത്ര പൂർത്തിയായിട്ടില്ല, ഏതാണ്ട് പകുതി വഴി എത്തിയിട്ടുണ്ടാവും. നമുക്ക് ആഷിഖ യാത്ര തുടരാം. ഇനി അടുത്ത സ്റ്റോപ്പ് ഏതാണ്? ആനത്തോട് കഴിഞ്ഞു.
3: ഇനി കക്കി ഡാമാണ് വരുന്നത്. കക്കി ഡാം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഡാം തന്നെയാണ്. അത് ശബരിഗിരി ജലവൈദ്യുതത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള നിർമ്മിച്ച ഒരു
2: ഡാമാണ്.
3: അപ്പോൾ അവിടെ കുറച്ച് ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് യാത്രക്കാരൊക്കെ ബസ്സിൽ കയറും. അങ്ങനെ ഒരാൾ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ബസ് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേകതയിൽ ആളുകളോടൊക്കെ ഒരു അക്രമത്തിനും ഇതിനൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ.
2: കണ്ടക്ടർ ഒരു പോലീസും കൂടി
3: ആവേണ്ടിയിരുന്നില്ലേ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ
2: പേര് ഓർമ്മ ഉണ്ടായല്ലേ,
3: ഇട്ടിക്കൽ രാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
2: ഒരു ഞെട്ടിക്കൽ പേരാണ്,
3: ഇട്ടിക്കൽ പേരാണ്. അപ്പോൾ ഇട്ടിക്കൽ രാമന് എപ്പോഴും ആളുകളോട്, എന്നോടൊക്കെ, ഞാൻ ഈ കാട്ടിൽ ഒരു രാമനേ ഉള്ളൂ, അത് ഇട്ടിക്കൽ രാമനാണെന്ന് ഇങ്ങനെ ആളുകളോടൊക്കെ പോയി അടുത്തിങ്ങനെ നിന്ന് പറയും.
2: ഒരു സിംഹമുള്ള പറഞ്ഞ പോലെ.
3: അപ്പോൾ ആളുകൾക്കൊക്കെ അതൊരു അരോചകമായി തോന്നിയിട്ട് എന്നോട് പറയും, അയാൾ ഇറക്കി വിടണം. അപ്പോൾ നമ്മൾ, ഞാൻ പറയും ഇത് കാട്ടിലൂടെ ആ ഏക വണ്ടിയല്ലേ, അപ്പോൾ
2: എങ്ങനെയെങ്കിലും
3: ഇടിച്ചു പോകുന്നില്ല അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകും.
2: ശരി.
3: കക്കി ഡാം കഴിഞ്ഞാൽ പിന്നെ ഒരു വാൽവ് ഹൗസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻസ്റ്റോക്ക് പൈപ്പ് പോകുന്ന ഒരു പ്രദേശമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ജനവാസമുള്ള ഒരു പ്രദേശമാണ് മൂഴിയാറ്. അത് KSEB ഒക്കെ കൂടുതൽ അവിടെ കറണ്ട് ഓഫീസുകളും മറ്റേ കറണ്ട് ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു UP സ്കൂളുണ്ട്. അവിടുത്തെ ഒരു അധ്യാപകൻ ഞാൻ പോയ അന്ന് ബസ് കയറി. ആളെ പേര് സനൽ എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടുത്തെ അവസ്ഥയും, കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തതിൻ്റെ അവസ്ഥയും, ഇങ്ങനെ ഈ ആദിവാസികൾ ചൂഷണം ചെയ്യുന്നതിൻ്റെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിച്ചു.
2: സ്കൂളിൽ അവിടെ അപ്പോൾ ആദിവാസികൾ അല്ലേ പഠിതാക്കൾ കൂടുതൽ?
3: ആദിവാസികൾ കുറച്ചുണ്ട്. പിന്നെ KSEB ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മക്കൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള ആളുകളാണ്
2: അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആളുകളുടെ.
3: ഈ സനൽ മാസ്റ്റർ തന്നെ പാലക്കാരനാണ്, കോട്ടയം ജില്ല.
2: ശരി ശരി. അവിടുത്തെ പിന്നെ ആദിവാസി കുട്ടികൾ തീരെ പേരിന് മാത്രം
3: ഉള്ളൂ സ്കൂളിൽ വരുന്നതെന്നാണ് പറഞ്ഞത്.
2: അടുത്ത സ്റ്റോപ്പിൽ നിർത്താം നമുക്ക്. ഏതാണ് അടുത്ത സ്റ്റോപ്പ്?
3: അടുത്തത് മൂഴിയാർ ഡാം വരുന്നുണ്ട്. അവിടുന്ന് ഇതേപോലെ തന്നെ നമ്മൾ, അവിടെ പോലീസ് ഓഫീസർമാരുണ്ടാവും. അവർ ചെക്ക് പോസ്റ്റ് തുറന്നാലുള്ള നമുക്ക് പിന്നെ തിരി കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ ഒന്ന് തുറന്നു തരും. അങ്ങനെ
2: അവിടെയും ഇതൊക്കെ രേഖപ്പെടുത്തണോ?
3: അവിടെ രേഖപ്പെടുത്തണ്ട. അതിന് മുൻപ് ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയിട്ട് നമ്മൾ രേഖപ്പെടുത്തണം, അങ്ങനെ ഏത് സമയമാണ് ഇവിടെ കടന്നു പോയത്. അവിടെ ഒരു പത്രം കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മളവിടെ പത്രം കൊടുത്ത് പിന്നെയാണ് നമ്മൾ മൂഴിയാർ എത്തുന്നത്. മൂഴിയാറിൽ നിന്ന് ഈ ഡാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എത്തും. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റാണ് ഈ വനത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്.
2: 800 കിലോമീറ്റർ വനത്തിലുള്ള യാത്ര കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്
3: അവസാനിക്കും.
2: അപ്പോൾ ഇനി കുറേ ആളുകളൊക്കെ കാണാൻ പറ്റും.
3: ആ പിന്നെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആളുള്ള പ്രദേശങ്ങളായി ആങ്ങമൂഴി അറിഞ്ഞ പ്രദേശം.
2: അതിനടക്കം ചോദിച്ചോട്ടെ, ഈ യാത്രക്കാർക്കൊക്കെ പ്രാഥമിക കൃത്യങ്ങൾ വല്ല മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ
3: അതിന് അതിന് പെയിൻ സ്റ്റോക്ക് പൈപ്പുകൾ പറഞ്ഞ പ്രദേശമല്ലേ, അവിടെ നിർത്തി അവിടെ ആണുങ്ങൾ മൂത്രം ഒഴിക്കും, അങ്ങനെ സ്ത്രീകളൊക്കെ ബുദ്ധിമുട്ടി വണ്ടിയിലിരിക്കുന്ന ഒരവസ്ഥയാണ്.
2: ഓപ്പൺ ഏരിയയിൽ കാര്യം നടത്തണം,
3: ഓപ്പൺ ഏരിയയിൽ കാര്യങ്ങൾ നടത്തണം.
2: അട്ടയും പുലി
3: അട്ടയും മൃഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ വാനത്തിൻ്റെ മുന്നിൽ മരം വീണ് മരമൊക്കെ വെട്ടേണ്ടി വരും മഴക്കാലം ആയതുകൊണ്ട്, അപ്പോൾ അട്ടൻ്റെ ശല്യം ഉണ്ടാവും.
2: അങ്ങനെ ആദ്യത്തെ യാത്രയിൽ തന്നെ മരം വീണോ?
3: ആ മരം വീണ്, അപ്പോൾ അട്ട വന്ന് കാലിമ കയറി ഒരാളെ
2: ശരി
3: രക്തവലിക്കണുണ്ട്. അങ്ങനെ
2: അപ്പോൾ വണ്ടിയിൽ പിന്നെ കൊടുവാളും
3: ഇതൊക്കെ ഒക്കെ
2: ആയിട്ട്
3: കൊണ്ടുവരുന്ന യാത്ര. പിന്നെ പണിക്കാരൊക്കെ ഉണ്ടാകൊണ്ട് അവരൊക്കെ മുറിച്ചു തരും.
2: പിന്നെ പണിക്കാർക്കും പോകണമല്ലോ അല്ലേ, ഇത് മുറിച്ചു മാറ്റിയാലേ പണിക്കാർക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. ശരി, അപ്പോൾ നമ്മൾ കാടിൻ്റെ അതിർത്തി ഏതാണ്ട് കഴിയുന്നു അല്ലേ, കൊച്ചാണ്ടിയിലാണ്.
3: കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്.
2: കൊച്ചാണ്ടിയിൽ നിന്ന് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗവിയിലേക്കുള്ള ആളുകൾക്കുള്ള പ്രവേശനം അല്ലേ.
3: ആ പ്രവേശനം
2: എന്തൊക്കെയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ധാരണയുണ്ടോ?
3: ആ അവിടെ 9 മണിക്കാണ് അവിടുന്ന് പാസ് കൊടുക്കും. കൊച്ചാണ്ടി 1 മണിവരെ പാസ് കൊടുക്കും കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന്. അവിടുന്ന് നമ്മൾ ഗവി വഴി വന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ടച്ച് ചെയ്ത് വണ്ടി പെരിയാറ് അങ്ങനെ പോരണം, അല്ലാതെ കൊച്ചാണ്ടിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. പിന്നെ ആ സമയത്ത് തന്നെ നമ്മളെ പത്തനംതിട്ട നിന്ന് ഇതേ 5:30 നമ്മൾ കുമളിയിൽ നിന്ന് പുറപ്പെടുന്ന പോലെ പത്തനംതിട്ടയിൽ നിന്ന് 6 മണിക്കൊരു ബസ് പുറപ്പെടുന്നുണ്ട് കുമളിയിലേക്ക്. ഇങ്ങനെ 2 വണ്ടിയാണ് ഈ റൂട്ടിൽ ഓടുന്നത്. അപ്പോൾ അവർ നമ്മളെ പാസ് ചെയ്യുന്നത് ഏകദേശം കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്നാവും. പക്ഷെ അതില് യാത്രക്കാർ കൂടുതലായിട്ട് ഉണ്ടാവും, കാരണം ആ ഒരു ഭാഗത്തു നിന്നാണ് അധിക ആളുകളും കടന്നു വരുന്നത്. ഈ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴിയാണ് ഗവിയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്.
2: ഈ ഗവി ഫേമസ് ആയത് ഒരു സിനിമയും അതുപോലെ അതിന് KSRTC ഒക്കെ വന്നിട്ടുള്ള അതിനുശേഷമാണ് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത്.
3: അങ്ങനെയാണ് ടൂറിസ്റ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങിയത്.
2: പക്ഷെ ഇപ്പോഴും പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ ഓടിച്ചെന്ന് കാണാൻ പറ്റിയ മറ്റു സ്ഥലങ്ങൾ പോലുള്ള ഒരു ഇടമല്ല
3: ഇടമല്ലി.
2: ഇപ്പോഴും ഫോറസ്റ്റിന്റെ അനുമതിയൊക്കെ വാങ്ങണം അല്ലേ. ഞാൻ കുറെ ആയിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ്, പക്ഷെ ഇതുവരെ ഗവിയിൽ പോകാന് പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഈ വിവരണങ്ങൾ കേൾക്കുമ്പോൾ ശ്രോതാക്കളെപ്പോലെ എനിക്കും ഗവി കാണണമെന്ന് വലിയൊരു മോഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊച്ചാണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
3: ആങ്ങമൂഴി.
2: ആങ്ങമൂഴി
3: അതിനിടയിലാണ് നമ്മളെ മൂഴിയാർ പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത്. മൂഴിയാർ പോലീസ് സ്റ്റേഷൻ, മൂഴിയാർ കുറച്ച് മേലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പോലീസ് സ്റ്റേഷന്
2: റൂട്ടിലാണ്,
3: ഈ റൂട്ടിലാണ്. പിന്നെ അവിടെ പള്ളിയും ഇതൊക്കെ ഉണ്ട്, ആങ്ങമൂഴി
2: ജനവാസവും
3: ജനവാസവും പള്ളി ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്.
2: ആങ്ങമൂഴിയിൽ വേറെ എന്തൊക്കെയാണുള്ളത് അവിടെ? ഏതാണ്ട് ശബരിമലയുടെ ഒക്കെ ഒരു
3: ശബരിമലയുടെ ബോർഡറാണ്. സീതത്തോട് പഞ്ചായത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഈ ഗവിയും ആണെങ്കിലും ആങ്ങമൂഴി ആണെങ്കിലും ഒക്കെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ സീതത്തോട് പഞ്ചായത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കുമളിയാണ്.
2: വലിയ പഞ്ചായത്തുകളിൽ ഒന്ന്
3: ഒന്നാണ് സീതത്തോട്.
2: എന്തൊക്കെ അവിടെ കൃഷി കാര്യങ്ങളൊക്കെ? ഈ
3: ആങ്ങമൂഴിയൊക്കെ ആയ പിന്നെ നമ്മൾ സാധാരണ റബ്ബർ കൃഷിയിലേക്കൊക്കെ കാട് കഴിഞ്ഞ് വരുന്ന വേറൊരു അവസ്ഥയിലേക്കാണ്. നമ്മൾ വണ്ടിപ്പെരിയാർ എന്നൊക്കെ കാണുമ്പോൾ തേയിലത്തോട്ടം മാത്രമാണെങ്കിൽ വള്ളക്കടവ് വരെ തേയിലത്തോട്ടം മാത്രമാണ്. പിന്നെ വള്ളക്കടവ് മുതൽ കൊച്ചാണ്ടി വരെ വനം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റബ്ബർ അങ്ങനെ ഒരു കൃഷി രീതിയിലേക്ക്.
2: റബ്ബറിനെ പറ്റിയ ഒരു കാലാവസ്ഥയൊക്കെയാണ് തോന്നുന്നത്. നേരത്തെയൊക്കെ അവിടെ ഏല കൃഷിയൊക്കെ തന്നെ ആയിരുന്നില്ലായിരുന്നത് അല്ലേ?
3: ആയിരിക്കും, ഏലം കൃഷി ആയിരിക്കും.
2: അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ്?
3: പിന്നെ സീതത്തോടാണ്. അത് അവിടെ അതിന് മുൻപ് ആണത്തെ കൊച്ചു കോയിക്കല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ആവാസ കേന്ദ്രമൊക്കെയാണ് ആദ്യം മുതൽക്ക് തന്നെ.
2: ബസ്സിൽ കയറാനും ഇറങ്ങാനും
3: ഉണ്ട്
2: അല്ലേ.
3: അത് കഴിഞ്ഞാല് ശബരിഗിരി പദ്ധതിയുടെ സ്ഥലം നമുക്ക് കാണാം, ഡാം കാണാം. പിന്നെ സീതത്തോടായി. സീതത്തോട് കുറച്ച് ചെറിയൊരു ടൗൺ ആണ്.
2: പിന്നെ ആ ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുമോ, എന്താണ് അവസ്ഥ?
3: ആ ദൂരെ നിന്ന് കാണാം നമുക്ക്. മൂഴിയാർ ഡാമിൻ്റെ അവിടെ നിന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ സീതത്തോട് എത്തുന്നതിന് മുന്നിലെ ശബരിഗിരി ജലവൈദ്യുതത്തിൻ്റെ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും.
2: അവിടെ ഡാമിൻ്റെ ഭാഗങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്ന അതൊക്കെ
3: നമുക്ക് അവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം.
2: അനുമതി കിട്ടാതെ ആദ്യത്തേക്ക് പ്രവേശനം ഉണ്ടായില്ല.
3: അനുമതി കിട്ടാതെ ഇല്ല, അവിടുന്ന് ഫോട്ടോ കൂടെയും എടുക്കാൻ സമ്മതമില്ല.
2: കൊടുക്കാൻ ആദ്യത്തേക്ക് എൻട്രി ഇല്ല.
3: ഇല്ല ഇല്ല ഇല്ല.
2: ശരി, ചില സ്ഥലങ്ങളിൽ അതേ ഈ പറഞ്ഞ പോലെ ഡാമിൻ്റെ ഒക്കെ ഫോട്ടോസ് പോലും എടുക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയാറ്. പിന്നീട് ചിറ്റാറ്.
3: ചിറ്റാറ്
2: എന്താണ്? ചിറ്റാറ് ഇതേപോലത്തുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്.
3: ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്.
2: പിന്നെ പത്തനംതിട്ടയ്ക്ക് ഇനി ഏതൊക്കെയാണ് സ്റ്റോപ്പുകൾ ഇങ്ങനെ ഓർമ്മ ഉണ്ടോ? ഈ ആദ്യത്തെ
3: പെരുന്നാട്, കുമ്പളാംപൊയ്ക, വടക്കശ്ശേരിക്കര അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ, മണ്ണാറക്കുളഞ്ഞി അവിടെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ആ ഒരു റൂട്ടിൽ റാന്നി പത്തനംതിട്ട റൂട്ടിൽ വരുന്നതാണത്. അത് നമ്മൾ ആ റാന്നി മുണ്ടക്കയം പത്തനംതിട്ട റൂട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ മഞ്ഞളാംകുഴി മണ്ണാർക്കുളഞ്ഞി അറിഞ്ഞ പ്രദേശത്ത് നിന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ മയിലപ്ര, അത് കഴിഞ്ഞാൽ പിന്നെ കുമ്പള, ഇങ്ങനെ പത്തനംതിട്ട.
2: ഈ നാവിലൊതുങ്ങാത്ത കുറേ പേരുകളാണ് പഠിച്ചു അല്ലേ?
3: പഠിച്ചു.
2: പത്തനംതിട്ടയിൽ എന്തൊക്കെയാണ് അവിടുത്തെ നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പായിരിക്കും പത്തനംതിട്ട, എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകതകൾ കണ്ടപ്പോൾ തോന്നിയൊരു ചരിത്രപരമായിട്ടൊക്കെ ഒരു പഠനം നടത്തുന്ന ആൾ എന്നുള്ള നിലക്ക്?
3: ആ അവിടെ ഈ കുണ്ടറ വിളംബരമായിട്ട് 1809 വേലുത്തമ്പിയുടെ സമയത്തൊക്കെ കുറേ വിളംബരവും സമരങ്ങളൊക്കെ നടന്നൊരു പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. പിന്നെ പത്തനംതിട്ട ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ KSRTC ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് അകലെയാണ്. ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സും KSRTCയും ഒക്കെ ഒരേ സ്റ്റാൻഡിൽ നിർത്തുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട.
2: പിന്നെ
3: വലിയ മറ്റു ടൗണുകളെ മറ്റു ജില്ലാസ്ഥാനങ്ങളെ പോലെയല്ല, അത്ര തിരക്കില്ലാത്തൊരു ടൗൺ ആണ് പത്തനംതിട്ട എന്ന് പറയുന്നത്.
2: അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയാണ്? ഈ ഒരു ഗവിയുടെയൊക്കെ?
3: അല്ല, ഗവിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ റബ്ബർ കൃഷി അങ്ങനെയൊക്കെയുള്ള പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്.
2: കാലാവസ്ഥ എങ്ങനെ?
3: കാലാവസ്ഥ ചൂട്,
2: സാധാരണ ചൂടില്ല. പിന്നെ അവിടുത്തെ കാടും കുന്നുകളും ഒക്കെ മനോഹരമായ ആ ഒരു ഇടുക്കിയുടെയും പത്തനംതിട്ടയൊക്കെ ദൃശ്യം അവിടെ ഉണ്ട്. എന്തൊക്കെ കുന്നുകളും കാര്യങ്ങളും ഒക്കെ?
3: ആ കുന്നുകള് നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നോക്കുമ്പോ തന്നെ ഒരു ചെറിയ കുന്നൊക്കെയാണ് പത്തനംതിട്ട ടൗണില് നോക്കുമ്പോ തന്നെ.
2: ഒരു ടൗൺ എന്ന് പറയുകയാണെങ്കിലും
3: തിരക്ക് ഇല്ലാത്ത ടൗൺ ആണ്.
2: കച്ചവട കാര്യങ്ങളും കച്ചവടങ്ങളും
3: സ്ഥാപനങ്ങളൊക്കെ ധാരാളമല്ലേ? ഒരു
2: എന്തൊക്കെ തരത്തിലുള്ള കച്ചവടങ്ങൾ? ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങള് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ ചെയ്യാനുണ്ടാവില്ലേ?
3: അതെ അതെ, നമ്മള് സമയം വെക്കണം ഡിപ്പോയിൽ എത്തിയാല്, അതുപോലെ തന്നെ ചെക്ക് ഇൻസ്പെക്ടറൊക്കെ കയറിയാല് അത് നമ്മള് വേബില് ഇതൊക്കെ അവര് ചെക്ക് ചെയ്യും. അങ്ങനെ
2: ആദ്യത്തെ ഡ്യൂട്ടി തന്നെ ചെക്കിംഗ് നടക്കും. എങ്ങനെയാണൊക്കെ
3: അത് തിരിച്ച് നമ്മൾ പത്തനംതിട്ടന്ന് കുമളിലേക്ക്
2: തിരിക്കുന്ന കാര്യം എങ്ങനെയാണ്?
3: പത്തനംതിട്ടന്ന് തിരിച്ച് നമ്മള് കുമ്പഴ വഴിയാണ് പത്തനംതിട്ടയിലേക്ക് പോവുക. പക്ഷെ നമ്മൾ തിരിച്ചു പോരുമ്പോ കുമ്പഴ പോകാതെ മൈലപ്ര, നേരെ മൈലപ്രയിലേക്കുള്ള മൈലപ്ര പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ്. പിന്നെ അവിടുന്ന് മണ്ണാറക്കുളഞ്ഞ് കഴിഞ്ഞ് കുമ്പള പോയിക വടശ്ശേരിക്കര, അങ്ങനെ പെരുന്നാട്, അങ്ങനെ നമ്മൾ ചിറ്റാറ് വന്ന് സീതത്തോട്, ആങ്ങമൂഴി. ആങ്ങമൂഴി എന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഈ വടശ്ശേരിക്കര എത്തിയപ്പോഴാണ് ചെക്ക് ഇൻസ്പെക്ടർ കയറിയത്.
2: എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ പരിശോധന?
3: അപ്പോ അധികാളും ഈ റൂട്ടിൽ അങ്ങനെ ചെക്കിംഗ് ഇൻസ്പെക്ടർ കയറൂല എന്ന് പറഞ്ഞു കണ്ടാണ്
2: കയറ്റിവിട്ടത്.
3: അപ്പൊ പെട്ടെന്ന് മൂപ്പര് കയറിയപ്പോ നമുക്കൊരു അമ്പരപ്പായി. അങ്ങനെ മൂപ്പര് ചെക്ക് ചെയ്ത് നമ്മള് ടിക്കറ്റൊക്കെ ക്ലിയർ ആയി കൊടുത്തിരുന്നു. അങ്ങനെ മൂപ്പര് വടശ്ശേരിക്കര എത്തിയപ്പോ ഇറങ്ങി. ഷാജി പറഞ്ഞ മൂപ്പര് പരിചയപ്പെട്ടു, അല്ലെ, സൗഹൃദമായി,
2: ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നു.
3: അപ്പൊ അടുത്ത് മൂപ്പര് മരിച്ചു, പത്രത്തില് കണ്ടതാണ്.
2: അപ്പൊ നമുക്ക് മടക്കയാത്ര ആരംഭിക്കാം. മടക്കയാത്രയിലാണ് ഈ ഷാജി സാറ് കയറിയത്, അതേപോലെ പിന്നെ ചെക്കിംഗ് ഒക്കെ
3: ഉണ്ടായത്.
2: ശരി, പിന്നെ ഭക്ഷണം കഴിക്കാൻ?
3: ഭക്ഷണം കഴിക്കാൻ നമ്മള് 2 മണിയാകുമ്പോ ആങ്ങമൂടി എത്തും. അപ്പൊ അവിടുന്ന് നമ്മള് അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ കുറച്ച് പൈസ ഒക്കെ കുറച്ച്
2: തരും. മീനൊക്കെ വലിയ
3: അപ്പൊ മീനും ഭക്ഷണത്തിനും ആകെ 30 രൂപയോളം വാങ്ങുക.
2: അപ്പൊ
3: അങ്ങനെ ഭക്ഷണം കഴിച്ച് അവ ചിലപ്പോ പോലീസ് അവിടുത്തെ ഗവിയിൽ ഉള്ള പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും KCB ക്കാരൊക്കെ ഉണ്ടാവും നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാം.
2: യാത്രയിൽ കൂടെ
3: അവരെ ഭക്ഷണമൊക്കെ കഴിക്കാൻ അവിടെ ഇറങ്ങും. അങ്ങനെ ഞങ്ങളെ കൂടെ ഇപ്പൊ ഞാൻ പാലും ഇതൊക്കെ വാങ്ങി, വിളിച്ചു ചേച്ചി പറഞ്ഞേ പാലും ഇതൊക്കെ വാങ്ങി, ചിലപ്പോ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പൊ അന്ന് പോയെന്ന് ആദ്യം പോയെന്ന് പാല് മാത്രം ഉണ്ടായിരുന്നു. ഒരു 10 പേക്ക് പാലൊക്കെ വാങ്ങി കണ്ടക്ടർ സീറ്റിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയി വെച്ച് അങ്ങനെ യാത്ര.
2: അത് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്.
3: ഡ്യൂട്ടിയുടെ ഭാഗമാണ്.
2: ശരി,
3: അപ്പൊ 2:20 ഞങ്ങൾ വീണ്ടും ആങ്ങമൂഴിന്ന് തിരിച്ച് ഒരു 2:30 വീണ്ടും കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും കാട്ടിലൂടെ.
2: രാവിലെ അങ്ങോട്ടുള്ള യാത്രയിൽ കുറേ കൂടിയും ഒരു തണുപ്പും മൃഗങ്ങളൊക്കെ ഉണരുന്നൊരു സമയമായിരിക്കും. തിരിച്ചു വരുമ്പോഴും അതേ ഫീൽ തന്നെയാണ്? അതോ
3: ഒരു ഫീല് തന്നെയാണ്. കോടാമഞ്ഞൊക്കെ കൂടി ഒരു മൂടിയൊരവസ്ഥയാണ്. ചിലപ്പോ ലൈറ്റ് ഒക്കെ ഇടേണ്ട ഒരു സന്ദർഭം
2: മഞ്ഞ ലൈറ്റ് ഉണ്ടോ? ശരി. അപ്പോ പിന്നെ നമ്മള് പണ്ട് നിങ്ങളെ ബഹളം ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ.
3: ആ അത് ഞാൻ തിരിച്ചുകൊണ്ടായിരുന്നു.
2: ഇട്ടിക്കൽ
3: രാമൻ
2: കേറിയ പോലെ തന്നെ ആയിരുന്നു അതോ?
3: ഒരു ഇതിലായിരുന്നു മുമ്പേ. അപ്പോ
2: മദ്യം
3: ഈ കാട്ടില് മദ്യത്തിന്റെ
2: അല്ലാത്തതും പൊതുവെ കിട്ടാൻ ചാൻസ് കൂടുതലുള്ള
3: സ്ഥലങ്ങളാണ്. അപ്പൊ അത് ഇങ്ങനെ വീണ്ടും ഇട്ടിക്ക രാമൻ ഈ കാട്ടിലെ ഒരു രാമനെ ഉള്ളൂ അങ്ങനെ അത് പറഞ്ഞ് വീണ്ടും വാളം ഇതൊക്കെ ആയി.
2: ശരി. ആ റൂട്ടില് പിന്നെ ആറു മാസത്തോളം വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞു.
3: അതെ അതെ.
2: അപ്പൊ ഇട്ടിക്കൽ രാമൻ ഒരു സ്ഥിരം
3: നമുക്ക് മീനൊക്കെ ഡാമിന്ന് പിടിച്ചുതരാ. ഇയാൾക്ക് ഇത് ഡാമിന്ന് മീൻ പിടിച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുക, അതുപോലെ തന്നെ തേന് ഒക്കെ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് പ്രധാനപ്പെട്ട
2: ജോലി. മീന് വാഗ്ദാനം അല്ലാതെ കിട്ടിയിട്ടുണ്ടോ?
3: ഇല്ല, കിട്ടിയിട്ടില്ല.
2: ഈ ആറു മാസം വാഗ്ദാനം തന്നെ ആയിരുന്നു.
3: ശരി
2: ശരി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വേറെ യാത്രക്കാരോട് ഉണ്ടായിരുന്നല്ലോ മാഷേ.
3: അല്ല അത് അന്ന് ഐ ഓഫീസിലേക്ക് പോകുമായിരുന്നു, അങ്ങനെ കയറിയതാണ്. മൂഴിയാർ സ്കൂളിലെ അധ്യാപകനാണല്ലോ, അവിടുത്തെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ എന്നാ പറഞ്ഞത്. അങ്ങനെ
2: ആദിവാസികളുടെ ഒരു ഏരിയയിൽ, പക്ഷെ ആദിവാസികളുടെ എണ്ണം കുറഞ്ഞ.
3: അതുപോലെ തന്നെ ഗവിയിലുണ്ട് സ്കൂള്, അത് തമിഴ് മീഡിയം ആണ്. അവിടെ ഏക അധ്യാപകരുള്ളൂ, ഒരു അധ്യാപകനേ ഉള്ളൂ, കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. അത് അതിന്റെ പണി ഇപ്പോഴും അതിന്റെ പണി നടക്കുന്നുണ്ട്. കെട്ടിടത്തിന് കുറെ വർഷങ്ങളായി നടന്നത്, ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല.
2: പണി തീരാ വീടായി
3: അവശേഷിക്കുകയാണ്. അതായത് നമ്മള് സർക്കാരുകളൊക്കെ മാറി വരുന്ന സർക്കാരുകളൊക്കെ ഈ കാട്ടിലെ ആളുകളോട് നടത്തുന്ന ഒരു ഇതാണ് അത്.
2: അനീതി
3: എന്ന് പറയാം. കാരണം ഇത്രയും കാലമായിട്ട് ഒരു സ്കൂള് നിർമ്മിക്കാൻ തുടങ്ങിയിട്ടും സ്കൂൾ പൂർത്തീകരിച്ചിട്ടില്ല. 1995 ഇത് കാറ്റിൽ തുടങ്ങിയതാണ് സ്കൂള്, ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല.
2: പക്ഷേ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കാം.
3: ആ അങ്ങനെ എന്തോ യാത്രക്കാർ പറഞ്ഞ തന്നതാണ്, എത്ര കണ്ട് സത്യം ഉണ്ട് നമുക്കറിയില്ല.
2: സ്ഥിരം യാത്രക്കാരനെയാവുക ആ വഴിയിൽ കൂടുതലുണ്ടാവുക?
3: ആ സ്ഥിരം ഈ ശശികുമാർ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ. പിന്നെ ഈ പൂവ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഈ ഗവിയിൽ നിന്ന്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പൂവ് കുമളിയിൽ നിന്ന് നമ്മുടെ വണ്ടി കയറ്റി ഈ ഗവിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്.
2: ഗവിയിൽ
3: ക്ഷേത്രങ്ങളിലേക്കോ മറ്റെന്തെങ്കിലും ആവും എന്നാണ് തോന്നുന്നത്. എന്നും ആ യാത്രക്കാരനൊക്കെ ബസ്സിൽ സ്ഥിരം ഉണ്ടാവും.
2: ഈ തമിഴ്നാട്ടിലേക്കെ ബസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു വട്ടിയും അതിൽ കുറേ പൂവും കുറെ നിറമുള്ള പിന്നെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള തമിഴ് പാട്ടിന്റെ ചുവയൊക്കെയുള്ള ആ ഒരു സ്റ്റൈലാണ്. ഏതാണ്ട് നമ്മുടെ വണ്ടികളിലും ആൾക്കാരും മണമൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് വരുന്നത്
3: അല്ലേ. അപ്പൊ ഇങ്ങനെ കക്കി ഡാം എത്തിയപ്പോ നമ്മളെ ഇട്ടിക്കൽ ഡാമിന് ഇറങ്ങി. പിന്നെ അവിടെ നമ്മള് ഡാമിന്റെ അവിടെ കുറച്ചു നേരം നിർത്തുകയൊക്കെ ചെയ്യും നമ്മള് ഡാം കാണാനും യാത്രക്കാർക്ക്. അപ്പൊ സൗകര്യത്തിന്
2: വേണ്ടിട്ട്
3: ആവശ്യപ്പെട്ടിട്ട് ചില ഡ്രൈവർമാരാണ് വെച്ചാൽ നിർത്തില്ല. കുറച്ച് ഫ്രണ്ട്ലി ആയ ഡ്രൈവർമാരാണെങ്കിൽ നിർത്തി കുറച്ച് നേരമൊക്കെ ഒരു 15 മിനിറ്റ് ഒക്കെ അതിൽ കാണാനൊക്കെ അനുവദിക്കും. പക്ഷെ അപ്പോഴും പലപ്പോഴും ഫോറസ്റ്റ് ഓഫീസർമാര് അതിനെ
2: എതിർക്കും,
3: നിരുത്സാഹപ്പെടുത്തും. കാരണം ഈ കുപ്പി മറ്റതും ഒക്കെ പ്ലാസ്റ്റിക് ഒക്കെ കാട്ടിൽ ഇട്ടിട്ട് മൃഗങ്ങൾക്ക് അത് ഭയങ്കര ദോഷമായിട്ട് വഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇതുകൊണ്ട് ഫോറസ്റ്റുകാരെ അതിനെ ഭയങ്കര നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഇതാണ് സമീപനാണ്.
2: അത് കഴിഞ്ഞാൽ ഡാം കഴിഞ്ഞാൽ
3: അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ആനത്തോട് എത്തും. ആനത്തോട് എത്തുമ്പോൾ നമ്മളെ പത്തനംതിട്ട പോയ വണ്ടി തിരിച്ച് നമ്മളെ പാസ് ചെയ്ത് പോകും.
2: വഴിയിൽ കാണുന്ന കെഎസ്ആർടിസി.
3: പിന്നെ നമ്മള് പമ്പ ചെക്ക് പോസ്റ്റിൽ എത്തും.
2: പമ്പ ചെക്ക് പോസ്റ്റ്,
3: പമ്പ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് വീണ്ടും അവിടെ തുറന്നാലുള്ളൂ നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശനം. അങ്ങനെ നമ്മളെത്തി പിന്നെ പമ്പ ഡാം ക്യാൻറ്റീനിൽ ഒരു 4:30 എത്തും. അവിടെ നിന്ന് നമ്മള് ചായക്ക് പാല് തിരിച്ച് കൊടുത്ത് അപ്പോ പിന്നെ അവിടെ ജോലി ചെയ്യണ അയ്യപ്പ അയാള് തിരിച്ച് പച്ചങ്ങാനത്തേക്ക് ബസ്സിലുണ്ട്.
2: ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അയ്യപ്പൻ എന്ന് പറഞ്ഞ ആള്?
3: അയാൾ ഇതില് ഈ ക്യാൻറ്റീനിൽ ജോലി, ഈ KCB ക്യാൻറ്റീനിൽ ജോലിക്കാരാണ്. അവിടെ കുറച്ച് KCB ഉദ്യോഗസ്ഥന്മാരൊക്കെ ചായ കുടിക്കുന്നൊക്കെ ഉണ്ടാവും നമ്മൾ ചെല്ലുമ്പോൾ.
2: പക്ഷെ ഈ ഒരു ക്യാൻറ്റീൻ നടത്താൻ മാത്രമൊക്കെ ഉള്ള ആളുകളും വരുമാനമൊക്കെ ഉണ്ടോ? അതോ
3: പ്രത്യേക അത് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്?
2: അതൊരു ലാഭം നടക്കൂല,
3: ലാഭം നടക്കില്ല.
2: ശരി. അവിടെയുള്ള ജീവനക്കാർക്ക് യാത്രക്കാർക്ക് ഫലപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം.
3: പിന്നെ കുറച്ച് ഡാമിന്റെ പണി കണക്കുകയാണെങ്കിൽ കുറച്ച് പണിക്കാരും, അത്രേ ഉള്ളൂ.
2: പിന്നെ അടുത്ത ഏതാണ് സ്റ്റോപ്പ്?
3: പിന്നെ നമ്മള് വീണ്ടും ഗവിയിലേക്ക് ഒരു 5:45 ആകുമ്പോ ഗവിയിലെത്തും.
2: തിരക്കൊക്കെ ഉണ്ടാവും?
3: അതുവരെ തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മള് പത്തനംതിട്ട നാങ്ങമൂടി വരെ തിരക്കുണ്ടാവും.
2: പിന്നെ വീണ്ടും കാടാവുമ്പോ
3: മൂഴിയാറോടുകൂടെ ചിലപ്പോ ആളുകള് മറ്റേ കുറവാകും. പിന്നെ കുറച്ചാളുകൾ കയറാൻ നമുക്ക് ഗവിയിലെത്തുമ്പോഴാണ്. അവര് ഈ കുമളി വഴി തമിഴ്നാട്ടിലേക്കൊക്കെ പോണോല് കുറെ ആൾക്കാരുണ്ട്. ഇവരെ അധികം ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, കേരളത്തിലേറെ ബന്ധവർക്ക് തമിഴ്നാടുമായിട്ടാണ്. അപ്പൊ അവരൊക്കെ ബസ്സിൽ കയറും.
2: മൊത്തത്തില് അവരുടെ ഭാഷ എങ്ങനെയാണ്? ഒരു
3: തമിഴാണ്, മൊത്തം തമിഴാണ്.
2: കുമളിയിലാണെങ്കിലും ആ ഒരു
3: ഒരു ദിവസം ബസ്സിൽ നിന്ന് നമുക്ക് പൈസ തന്നപ്പോ ഈ ശ്രീലങ്കൻ നിവാസികൾ 2 രൂപേന്റെ ഒരു ശ്രീലങ്കന്റെ പൈസയൊക്കെ തന്നു. ഞാൻ 2 രൂപയാണെന്ന് കരുതി ബാഗിലിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ ആൾക്ക് കൊടുത്തപ്പോഴാണ് അത് ഇന്ത്യന്റെ പൈസ അല്ല ശ്രീലങ്കന്റെ പൈസയാണെന്നൊക്കെ മനസ്സിലായത്.
2: നാണയശേഖരത്തിലേക്ക് മാറ്റേണ്ടി വന്നു.
3: അപ്പൊ ഗവിയിൽ കൂടുതൽ ശ്രീലങ്കൻ നിവാസികളും പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്, മലയാളികൾ കുറവാണ്.
2: അപ്പൊ ഈ ടൂറിസ്റ്റ് ആളുകൾ വന്നാലും ഒരു ഭക്ഷണത്തിനുള്ള ഒരു സംവിധാനം ഒന്നും അവിടെ വേണ്ടാന്നുള്ളതാണല്ലോ. അവിടെ
3: ടൂറിസ്റ്റ് അവര് ബുക്ക് ചെയ്യണം. നമ്മളെ ഇവിടെ ക്യാൻറ്റീനിൽ പറയണം, ആദ്യം നമ്മൾ വിളിച്ച് പറയണം, മുൻകൂട്ടി ബുക്ക് ചെയ്താലുള്ളൂ പറ്റുക.
2: അപ്പൊ ഗവി കഴിഞ്ഞാല് പിന്നെ നമ്മള് മടക്കയാത്രയിൽ ഏതൊക്കെയാണെങ്കിൽ
3: പിന്നെ നമ്മൾ കൊച്ചു ഡാമിന് പച്ചക്കാനത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തുന്നു. അവിടെ നമ്മൾ രാവിലെ ചെയ്തതുപോലെ യാത്രക്കാരുടെ എണ്ണം, വണ്ടി നമ്പറും, സമയവും, കടന്നു പോണ സമയമൊക്കെ എഴുതി ഒപ്പിടണം കണ്ടക്ടർ. അത് ചെയ്ത് വീണ്ടും നമ്മൾ വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര തുടരും. അപ്പോൾ പുള്ള് തേയില തോട്ടങ്ങൾ നിറഞ്ഞ വഴിയാണ്,
2: രസകരമായ
3: ഒരു കാഴ്ചയാണ്.
2: ഈ നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ വളഞ്ഞു വളഞ്ഞ റൂട്ട് കൂടിയുള്ള യാത്ര,
3: അത് വളരെ രസകരമായ യാത്രയാണ് വണ്ടിപ്പെരിയാർ. അതുപോലെ തന്നെ ഈ കൊച്ചു ഡാമെന്ന്

0: അറി 14-ാം മൈല്, 26-ാം മൈല്, ഈ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ 26-ാം മൈല് വരുന്നത്. അതുപോലെ പിന്നെ ഈ കുമളി എത്തുമ്പോൾ അതിന് മുൻപ് 57-ാം മൈലുണ്ട്, പിന്നെ 62-ാം മൈല്, 63-ാം മൈല്, അങ്ങനെ. അത് ഈ കുമളിക്കും വണ്ടിപ്പെരിയാറിന് ഇടയിലാണ് 62-63-ാം മൈലൊക്കെ വരുന്നത്.
1: മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടിന് ഇടയിൽ അതേപോലെ
0: 56-ാം മൈല്, 55-53-ാം മൈല്
1: അങ്ങനെയൊക്കെയുള്ള
0: ഉണ്ട്. അതന്ന് മൈല് അടിസ്ഥാനത്തിലാവും,
1: പണ്ടത്തെ
0: 1.6 അങ്ങനെ എന്തോണ് കിലോമീറ്റർ, 1 കിലോമീറ്റർ, 1 മൈല് എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ അങ്ങനെ എന്തോ ആണ്.
1: അപ്പോൾ ആഷിഖിൻ്റെ കൂടെ ഉള്ള യാത്രയിലായിരുന്നു നമ്മൾ കുമിളി, ഗവി, പത്തനംതിട്ട വരെ പോയി. കുറേ കാട് കണ്ടു, മരങ്ങളും പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ തിരിച്ച് കുമിളിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ആഷിഖിൻ്റെ ഒരു സസ്പെൻസ് ഉണ്ട്, ആഷിഖ് തന്നെ പറയാവുന്നല്ലേ, ഒരു പ്രസിദ്ധീകരണമായി ബന്ധപ്പെട്ടിട്ടില്ല.
0: ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ട്, ഗവി ഡ്യൂട്ടി എന്നാണ് അത് പേര് നൽകിയിരിക്കുന്നത്. അത് കൈപ്പട ബുക്സ് എറണാകുളം പബ്ലിഷ് ചെയ്യും, ജനുവരിയിൽ പുറത്തിറങ്ങും.
1: അപ്പോൾ പുസ്തകത്തിന് വേണ്ടി എഴുതിയ കുറേ കാര്യങ്ങളാണ് സത്യത്തിൽ ആഷിഖ് അടുക്കും ചിട്ടോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, ഗ്രന്ഥകാരനാണ്. 3-ാമത്തെ അല്ലെങ്കിൽ 2-ാമത്തെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഈ ഗവിയാത്ര നടത്തിയതിന്, ഗവിയാത്രയിൽ നമ്മളെ എല്ലാവരെയും കൂടെ കൂട്ടിയതിന് ആഷിഖിന് ടീം പീസ് റേഡിയോയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
2: മാഷ അള്ളാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ദൃശ്യം ഇതോടെ സമാപിക്കുന്നു. KSRTC കണ്ടക്ടർ എന്ന നിലക്ക് തൻ്റെ ആദ്യ ഡ്യൂട്ടിയിലെ കുമളി, ഗവി, പത്തനംതിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയിലെ അനുഭവങ്ങളായിരുന്നു. ആഷിഖ് എടത്തനാട്ടുകര പീസ് റേഡിയോ പ്രതിനിധി ഇബിനോലി എടത്തനാട്ടുകരയുമായി പങ്കുവച്ചത്.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 22-ാം തീയതി, ക്രിസ്തുവർഷം 2026 സെപ്റ്റംബർ 4-ാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്ത് ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുള്ള ഖയ്യാത്ത് ഹഫിള്ളഹുല്ലാഹു തആല വറഅ അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ ദാസന്മാരെ, അവനെ സൂക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആരാധനകളിൽ മുഴുകി എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോകുന്ന പാപങ്ങളിൽ നിന്ന് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തെ പരലോകത്തിലേക്കുള്ള വിളവെടുപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിന്ന് നാളേക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അതിനു വേണ്ടത് സൂക്ഷ്മമായ ഒരു ജീവിതമാണ്. സൂക്ഷ്മതയോടെ അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുകയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈകഹുമുൽ ഫൈസൂൻ. ജീവിതത്തിൽ ആരാണ് വിജയിച്ചവർ? അതിൻ്റെ മറുപടിയാണിത്. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ അവർക്കാണ് ജീവിതത്തിൽ

0: ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ആവശ്യത്തിന് സമ്പത്ത്, അതുപോലെ തന്നെ നല്ല താമസ ഇടങ്ങൾ എന്നിങ്ങനെ അള്ളാഹു മനുഷ്യന് ഇഹലോകത്ത് നൽകുന്ന ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇൻഷാ അള്ളാഹ് ആ ഔദാര്യം അള്ളാഹു നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം നാം മറക്കരുത്, എല്ലാം നൽകുന്ന റാസിഖാണ് അള്ളാഹു, റസ്സാഖാണ് അള്ളാഹു. നമുക്ക് ആഹാരമാവട്ടെ, മറ്റു ജീവിത സൗകര്യങ്ങളാവട്ടെ, അത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് മറ്റൊരാൾക്കും നമുക്കീ സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവോ അവകാശമോ ഇല്ല. നമ്മളാണെങ്കിലോ ആ അള്ളാഹുവിനെ എപ്പോഴും ആവശ്യമുള്ളവനാണ്. അള്ളാഹുവോ നമ്മളിലേക്ക് ഒരാവശ്യവും ഇല്ലാത്തവനാണ്. അള്ളാഹു പറയുന്നത് കാണൂ, യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ, നിങ്ങൾക്കെപ്പോഴും അള്ളാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആവട്ടെ ആരിലേക്കും ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവനാണവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അള്ളാഹുവാണ് എല്ലാം അപാരമായി നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ശക്തനായിട്ടുള്ളവനും അള്ളാഹുവാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നാം മനസ്സിലാക്കണം, എല്ലാ കാര്യത്തിനും ചില കാരണങ്ങളുണ്ടായിരിക്കും, എല്ലാ ലക്ഷ്യത്തിലേക്കും ചില വഴികളുണ്ട്. ആ വഴി നാം സ്വീകരിക്കണം. ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും നല്ല ആഹാരങ്ങളും ആ വസ്തുക്കളും താമസ ഇടങ്ങളും ഒക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ ചില മാർഗങ്ങൾ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയവനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവ നാം സ്വീകരിക്കുകയും വേണം. അള്ളാഹു തആല പറഞ്ഞത്, ഒന്നാമതായി അള്ളാഹുവിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ അള്ളാഹു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു എക്സിറ്റ്, പുറത്തു കടക്കാനുള്ളൊരു വഴി നമുക്ക് നൽകും. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ ദുർഘട നിമിഷത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പുറത്തു പോകാനുള്ള വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത മാർഗത്തിൽ കൂടി അള്ളാഹു അവൻ്റെ എല്ലാ തരത്തിലുള്ള റിസുഖുകളും ഞഴുമത്തുകളും അവൻ നമുക്ക് നൽകും. മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, അള്ളാഹു പറയുന്നു, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കവൻ ഒരുപാട് നന്മകൾ വർഷിച്ചു തരും എന്ന്. ഒലു അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ, ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫത്തഹന അലൈഹിം ബറക്കാത്തി മിനസ്സമാഇ വൽ അർഹ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് നാം തുറക്കപ്പെടുമായിരുന്നു. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ കള്ളമാക്കിയപ്പോൾ, ഫ അഖദ്നാഹും ബിമാക്കാനു യക്സിബൂൻ, അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിങ്കൽ നിന്ന് ഞഴുമത്തുകളും റിസുക്കും ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, അവനിലേക്ക് നാം അഭയം പ്രാപിക്കണം. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള വഴിയുള്ളൂ എന്നും, അള്ളാഹു തടഞ്ഞത് തരാൻ ആരുമില്ല എന്നും, അള്ളാഹു തന്നത് അത് മതിയെന്ന സംതൃപ്തിയുമാണ് നമ്മുടെ തവക്കുൽ വേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മുവഹ്ഹിദുകൾക്ക് മാത്രമേ ഈ തവക്കുലിൻ്റെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഒമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അത് മതി, ആ ഭരമേൽപ്പിക്കൽ മതി അവൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, എല്ലാ വിശ്വാസത്തിൻ്റെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം തവക്കുലിലാണ് നിലകൊള്ളുന്നത്. ഒരു ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ്, ശിരസിൻ്റെ സ്ഥാനമാണ് തവക്കുലിനുള്ളത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആ ഒരു ബോധത്തിനുള്ളത്. ശരീരത്തിന് തലയില്ലാതെ ശരീരമില്ലല്ലോ, അതുപോലെ ഈമാനും സൽക്കർമ്മങ്ങളും തവക്കുലാകുന്ന അതിന്മേലല്ലാതെ നിലനിൽക്കുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, തവക്കുലാക്കുക എന്നതിൻ്റെ അർത്ഥം വെറുതെ എന്തെങ്കിലും കിട്ടും എന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹത്തിനു വേണ്ടി നാം തേടേണ്ടതുണ്ട്, തിരഞ്ഞു നടക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. വെറുതെ കിട്ടുന്നതല്ല തവക്കുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തവക്കുൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവാണ് മാത്രമാണ് എനിക്ക് നൽകുന്നവൻ, അവനാണ് രക്ഷകൻ എന്ന ബോധത്തോടൊപ്പം ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ജീവിത ആയോധനങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും വേണം. അത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് തവക്കുൽ പൂർണ്ണമാകുന്നത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞത് കാണാം, ഹുവല്ലദി ജഅല ലക്കുമുൽ അർള ദലൂല, ഈ ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാണ്. ഫംഷൂഫി മനാക്കിബിഹ, ആ ഭൂമിയുടെ പല ഭാഗത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. വക്കുലൂമിർ റിസ്ഖിഹി, അവൻ തരുന്ന റിസ്ഖ് നിങ്ങൾ തിന്നുകൊള്ളുക. വൈലഹി നുഷൂർ, അവനിലേക്കാണ് മടക്കം. ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി കുത്തിയിരുന്നാൽ പോരാ, നമ്മൾ സഞ്ചരിക്കണം. എവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുക, അവിടെ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ഓടേണ്ടയിടത്തും പോകേണ്ടയിടത്തും യാത്ര ചെയ്യേണ്ടയിടത്തും യാത്ര ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയായിരുന്നുവെങ്കിൽ ല റസഖക്കും കമായ റിസ്ഖു തൈറ, പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. തഗദു ഹിമാസൻ, വയറൊട്ടിയ രൂപത്തിലാണ് പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പ്രഭാതത്തിൽ. വത്തറോഹു ബിത്താന, വയറ് നിറഞ്ഞുകൊണ്ടാണ് പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ പക്ഷികൾ കൂട്ടിലിരുന്ന് വയറ് നിറയുമെന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്, കൂട്ടിൽ നിന്നെന്നും അതിരാവിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെയാണ് തിന്നാനുള്ളത്, എവിടെ നിന്നാണ് വെള്ളം കുടിക്കാനുള്ളത്, അത് നോക്കി നടന്ന് തിന്ന് കുടിച്ച് അത് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു. അവിടെ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇറങ്ങിത്തിരിക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം, എങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ഖ് നമുക്ക് തരും. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ഇബ്നുൽ ജൗസി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഖുദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി വഹുവ യഖൂൽ അല്ലാഹുമ്മ റസ്ഖ്നി, അള്ളാഹുവേ എനിക്ക് റിസ്ക് നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ആ റിസ്ക്കിന് വേണ്ടി കുത്തിയിരുന്ന് റിസ്ക് വരും എന്ന് കാത്തിരിക്കരുത്. എവിടെയെങ്കിലും കുത്തിരിഞ്ഞ് ചടഞ്ഞിരുന്ന് ഒന്നും പ്രവർത്തിക്കാതെ എവിടേക്കും പുറത്തിറങ്ങാതെ റിസ്ക് തൻ്റെ വീട്ടിലേക്ക് വരും എന്നാരും കാത്തിരിക്കരുത്. പിന്നെ വഖദ് അലിമ അന്ന സമാ അലാ തുംതിറു ദഹബം വലാ ഫില്ലത്തൻ, ആകാശം സ്വർണവും വെള്ളിയുമല്ലല്ലോ, അത് മഴ വർഷിക്കുന്നത് വെള്ളമാണല്ലോ. വെള്ളമാണ് ആകാശം നൽകുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുന്നത് വെള്ളമാണ്. ആ വെള്ളം നനയ്ക്കേണ്ടയിടത്ത് നനച്ചും തിരിച്ചുവിടേണ്ടയിടത്ത് തിരിച്ചുവിട്ടും ആ വെള്ളം കൊണ്ട് നാം കൃഷി ഉൽപ്പാദിപ്പിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു റിസ്ക് കിട്ടും. അതല്ലാതെ നേർക്കുനേരെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ നമുക്ക് വർഷിക്കുകയില്ല മുകളിൽ നിന്ന് എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുപോലെ ജീവിതത്തിൽ റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹുവിനോട് പാപക്കറയിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫക്കുൽത്തുസ്തഫിറു, നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം പറയുന്ന ഇടത്ത് കാണുന്നുണ്ട്, ഫക്കുൽത്തുസ്തഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. ഞാൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ പുറത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, എങ്കിൽ മഴ, ആകാശത്ത് നിന്ന് മഴ അല്ലാഹു തആല വേണ്ടുവോളം വർഷിക്കും. വയുംദിദുക്കും ബിഅംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും മക്കളും കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയജ്അല്ലുക്കും ജന്നാത്തിൻ വയജ്അല്ലുക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നദികളും അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കണം എന്ന്. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതും അതാണ്. നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് മുക്തമാകുക. എങ്കിൽ യുമത്യഉക്കും മതാൻ ഹസനൻ ഇലാ അജലി മുസമ്മ, നല്ല ജീവിത വിഭവങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. വൈ ഉത്തിക്കുല്ലദീ ഫളിലിൻ ഫളിലഹു, ഫളിൽ ശ്രേഷ്ഠതയുള്ളവർക്ക് അവൻ്റെ ശ്രേഷ്ഠതയുടെ അവകാശികൾക്ക് അതവൻ നൽകും. അതല്ല, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫൈനിയ ഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ആ മഹാ ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുപോലെ റിസ്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിനോട്. പ്രാർത്ഥനയില്ലാതെ അള്ളാഹു നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. رب പറയുന്നു നിങ്ങളോട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉത്തരം നൽകാം. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരിക്കലും ഉത്തരം നൽകുകയില്ലെന്ന് മാത്രമല്ല, അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥന വേണം, അതാണ് ആരാധന. അദ്വാഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ ഇഹലോകത്തും പരലോകത്തും നന്മ ഞങ്ങൾക്ക് നീ തരണമേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥന. ഇഹലോകത്തെ നന്മക്ക് വേണ്ടിയും പരലോകത്തെ നന്മക്ക് വേണ്ടിയും അല്ലാഹു തആല പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളെ റിസ്ക്, നല്ല ഭവനം, നല്ല വീട്, നല്ല ജീവിത സൗകര്യങ്ങൾ, ആരോഗ്യം, നല്ല മക്കൾ, അതൊക്കെ ദുനിയാവിൽ ഹസനത്താണ്. പരലോകത്ത് എളുപ്പമുള്ള വിചാരണ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി, എന്നിട്ട് അവസാനം സ്വർഗം, അതാണ് പരലോകത്ത് ഹസനത്ത്. രണ്ട് രോഗത്തും ഹസനത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കുക, എങ്കിൽ നിങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് വിശാലമാക്കി തരും എന്നാണ്. മൻസറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു വ അൻ യുസ്അല ലഹു ഫീ അസരിഹി യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. കുടുംബബന്ധം ചേർക്കുക, നിങ്ങൾക്ക് നല്ല നിലക്കുള്ള ആയുസ് അല്ലാഹു തആല നീട്ടിത്തരും, നിങ്ങളുടെ റിസ്ക് അല്ലാഹു തആല വിശാലമാക്കിത്തരും. അപ്പം കുടുംബബന്ധങ്ങൾ, ഇതുപോലെ നേരായ മാർഗത്തിൽ കൂടി സഹോദരങ്ങളെ നാം നമ്മുടെ റിസ്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള ജീവിത സൗകര്യങ്ങൾ തേടണം. സത്യസന്ധമായ ആത്മാർത്ഥമായ നേരായ വഴികളിൽ കൂടി നമ്മൾ തേടണം. പക്ഷേ മനുഷ്യർ റിസ്ക് തേടുന്നത് നേരായ വഴിക്കല്ല, ഹറാമായ മാർഗങ്ങളിൽ കൂടി അത് നമ്മൾ തേടുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. നാം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനിസ്തബ്ദ വലാ യജ്രിമന്നക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി, ജിബ്രീൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലേക്ക് അറിവ് നൽകിയിട്ടുണ്ട്. എന്താണ്? അന്ന നഫ്സൻ ലൻ തമൂത അത്താ തസ്തക്മില അജല, ആരും അവധിയെത്താതെ മരിക്കുകയില്ല. എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ അവധിയുണ്ട്, അന്നേ മരിക്കൂ. വത്തസ്തഇദ റിസ്ഖഹ, ഓരോരുത്തർക്കും അല്ലാഹു തആല റിസ്ക്കുകൾ കണക്കാക്കിയിട്ടുണ്ട്. ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ താമസയിടങ്ങളൊക്കെ അല്ലാഹു കണക്കാക്കി, അത് പൂർണ്ണമായും അവൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഫത്തഖുല്ലാഹ വ അജ്മിലു ഫിത്തലബ്, ഈ കണക്കാക്കിയ റിസ്ക് തേടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നല്ല നിലയ്ക്ക് ആ റിസ്ക് കിട്ടാൻ നിങ്ങൾ പ്രവർത്തിക്കണം. ഉലായ അഹമീലന്നക്കും ഇസ്തിബത്താ ഒരു റിസ്ക്കി, റിസ്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, വിചാരിച്ച പോലെ റിസ്ക് കിട്ടുന്നില്ല, ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതി അന്യത്തുലു ബഹൂബി മാസിയത്തില്ല, തെറ്റായ മാർഗങ്ങളിൽ കൂടി ആരും റിസ്ക്കിന് വേണ്ടി അന്വേഷിച്ച് നടക്കരുത്. അതായത് തെറ്റായ തിന്മയിൽ കൂടി, വ്യാജമായ പ്രവർത്തനങ്ങളിൽ കൂടി, കളവ് പറഞ്ഞ് കൈക്കൂലി വാങ്ങി, അതുപോലെ മറ്റു അനർഹമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് സക്കാത്ത് നിർവഹിക്കാതെ സംഭരിച്ച് എനിക്ക് റിസ്ക് കൂടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു ഉദ്ദേശിച്ചതേ കിട്ടൂ, അള്ളാഹു ഉദ്ദേശിച്ചത് കിട്ടാതിരിക്കുകയുമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുദൂ മാ ഹല്ല വദഊ മാ ഹറുമ, നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾ സ്വീകരിക്കണം, ഹറാമായത് നിങ്ങൾ തള്ളിക്കളയണം. സഹോദരങ്ങളെ, റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദാനധർമ്മം കൊടുക്കണം എന്നത് മറ്റൊരു കാര്യമാണ്. ദാനധർമ്മം കൊടുത്തവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമാ അംഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം കൊടുത്ത് ചെലവഴിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകും. അള്ളാഹു ഖൈറുർ റാസിഖീൻ, റിസ്ഖ് നൽകുന്നവരിൽ ഉത്തമനാണ് അള്ളാഹു തആല. അതുപോലെ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുംസിക്കൻ തലഫ, ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് പകരം സമ്പത്ത് നൽകണമേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ, ദാനധർമ്മം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കും പിശുക്കന്മാർക്കും അവരുടെ സമ്പത്തിൻ്റെ നാശം നൽകണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദാനധർമ്മം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് കാണാം, ഇന്നമാ അൽതുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലന്മാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ആ മഹത്വം കൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സഹായം നൽകുന്നത്. ആ പാവപ്പെട്ടവരെ നമ്മൾ കൈയൊഴിച്ചാൽ അല്ലാഹു നമ്മളെയും കൈയൊഴിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ റിസ്ക് തേടുന്ന ആളുകൾ അതിനുവേണ്ടി വളരെ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ജീവിത അധ്വാനത്തിന് വേണ്ടി ഏറ്റവും നേരത്തെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൂടുതൽ ബർക്കത്ത് ലഭിക്കും എന്ന്. അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവേ അതിരാവിലെ ജീവിത മാർഗങ്ങളും തേടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സഹറുൽ ഗാമിദി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ദരിദ്രനായ സഹാബിയായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ തന്നെ അദ്ദേഹം വ്യാപാരങ്ങൾക്കു വേണ്ടി ഇറങ്ങുകയും വൈകുന്നേരം വരെ കഠിനാധ്വാനവും നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം സമ്പന്നനായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായി കാണിച്ചു തന്നിരുന്നു എന്നാണ്. തെറ്റായ മാർഗത്തിൽ കൂടി ഒരിക്കലും റിസ്ക് നാം ആഗ്രഹിക്കരുത്. എന്നാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നല്ല ജീവിതം ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു ഹലാലായ റിസ്ക് നൽകും. അത് ഇഹലോകത്ത് സുഭിക്ഷമായി ജീവിക്കാൻ നമുക്ക് സൗകര്യം തരും, പരലോകത്തും രക്ഷ കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. അയാളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ഭാവമായിരുന്നില്ല ആ മുഖത്ത്. തളർന്ന് പരവശനായി ദയനീയമായ അവസ്ഥയിലായിരുന്നു അയാൾ. ഉയരം കൂടിയ അതിനൊത്ത തണ്ടും തടിയുമുള്ള ഓഫീസിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് സങ്കടവും ഉണ്ടായിരുന്നു. നികുതി കുടിശ്ശിക അടച്ചു തീർക്കാൻ സാവകാശം തേടിയാണ് അയാളെത്തിയത്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ മാനേജറായിരുന്നു അയാൾ. വലിയ ശമ്പളമില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളത് കിട്ടിയിരുന്നു. കുറച്ചു കൂടിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് മറ്റൊരു സ്ഥാപന ഉടമ അയാളെ സമീപിച്ചു. താരതമ്യേന മെച്ചപ്പെട്ട ജോലിയായതുകൊണ്ട് പുതിയത് സ്വീകരിച്ചു. അന്യസംസ്ഥാനക്കാരനായ ഒരാളായിരുന്നു ഉടമ. കുറച്ചു മാസം കൃത്യമായി ശമ്പളം കിട്ടി. ഒരു നാൾ മുതലാളി വന്നത് നിരാശയോടെയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ കച്ചവടം ചെയ്യാൻ നികുതി വകുപ്പ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഏറെ നേരം സംസാരിച്ചു. അധികാരികൾ ആവശ്യപ്പെടുന്ന അനിവാര്യമായ രേഖകൾ സംഘടിപ്പിക്കാൻ കുറെ സമയമെടുക്കുമെന്നും അപ്പോഴേക്കും കിട്ടിയ മേൽക്കൂര നിർമ്മാണ സാധനങ്ങളുടെ വിതരണ ഓർഡറുകൾ കൈവിട്ടുപോകുമെന്നും അയാൾ സങ്കടപ്പെട്ടു. തൻ്റെ രേഖകൾ കൊടുക്കാമോ എന്ന മുതലാളിയുടെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി. പിന്നെ രേഖകളിൽ മാത്രമേ അയാൾ ഉണ്ടാകുകയുള്ളൂവെന്നും ബാക്കി എല്ലാ കാര്യവും മുതലാളി ചെയ്യുമെന്നുള്ള ഉറപ്പിൽ ആ സാധു വീണുപോയി. നിഷ്കളങ്കനായ അയാൾ ആവശ്യപ്പെട്ട രേഖകൾ സംഘടിപ്പിച്ചു കൊടുത്തു. നിർദ്ദേശിക്കപ്പെട്ട രേഖകളിലെല്ലാം ഒപ്പിട്ടു കൊടുത്തു. ഏതാനും മാസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ സ്ഥാപനം നടന്നു. സമീപത്തെ ആശുപത്രി സമുച്ചയത്തിലേക്ക് വരെ സാധനങ്ങൾ വിതരണം ചെയ്തു. എന്നാൽ പിന്നീട് ബിസിനസ് കുറഞ്ഞു. അയാൾക്ക് ശമ്പളം വൈകിത്തുടങ്ങി. പിന്നെ മുടങ്ങി. ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും മുതലാളിയുടെ വരവ് കുറഞ്ഞു. ബന്ധം ഫോണിൽ മാത്രമായി. പിന്നെ അതും ഇല്ലാതായി. അങ്ങോട്ട് വിളിച്ചാലോ ഫോണെടുക്കാതെയുമായി. ജോലിയും കൂലിയും ഇല്ലാതായ അയാൾ പണ്ടുള്ള ജോലി കളഞ്ഞതിൽ പരിതപിച്ച് വിട പറഞ്ഞു. മറ്റൊരു കമ്പനിയിൽ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന സെയിൽസ്മാനായി. മാതാപിതാക്കളും ഭാര്യയും മക്കളുമുള്ള ജീവിതം ഉന്തിത്തള്ളി മുന്നോട്ട് നീക്കി. ആയിടെയാണ് സ്ഥാപനത്തിലെ 500,000+ രൂപ നികുതി കുടിശ്ശിക അടവാക്കാൻ ആവശ്യപ്പെട്ട് ജപ്തി നടപടിയുമായി റവന്യൂ വകുപ്പ് ജീവനക്കാരെത്തിയത്. പഴയ മുതലാളിയുടെ ശരിയായ വിലാസം പോലും ആ പാവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒടുക്കം വീട്ടുകാരറിയാതെ കടം വാങ്ങി അത് അടച്ചു തീർത്തു. ആ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇനിയും 100,000+ അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ കാര്യമറിയുന്നത്. കരുത്തനായ അയാളുടെ വാക്കുകൾ ദുർബലമായിരുന്നു. അറിയാതെ നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. കുടിശ്ശിക ഒഴിവാകില്ല എന്നറിയാമായിരുന്നിട്ടും അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടു. പൂർണ്ണ പലിശ ഇളവും നികുതി തുകയ്ക്ക് ഇൻസ്റ്റാൾമെൻ്റ് നൽകാനുള്ള ഉത്തരവും നൽകി അയാളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ പണമടച്ചു തീർക്കാൻ ആ സാധുവിന് സാധിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. അയാൾക്കും മുതലാളിയെ വിശ്വസിച്ചു എന്ന തെറ്റ് മാത്രമാണ് ആ നിഷ്കളങ്കൻ ചെയ്തത്. ഇതുപോലെ ചതിയിൽപ്പെട്ട അനവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. കടം വാങ്ങാൻ വാക്കാൽ കൂടെ നിന്നവർ, പണം തിരിച്ചടയ്ക്കാതെ മുങ്ങിയവർ, കുടുങ്ങിയവർ, കോടതിയിൽ ജാമ്യം നിന്ന് പ്രതി അറിയാതെ മുങ്ങിയതിനാൽ കെണിയിലകപ്പെട്ടവർ, ലോണിന് ജാമ്യം നിന്ന് കുടുങ്ങി ശമ്പളത്തിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നവർ, പണവസ്തു ഇടപാടിൽ രേഖാമൂലം ജാമ്യം നിന്നവർ, ഇങ്ങനെ പലരുടെയും നല്ല വാക്കിലും വാഗ്ദാനങ്ങളിലും വീണ് പണവും മാന്യതയും സമാധാനവും നഷ്ടപ്പെട്ടവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ചതിക്കപ്പെടാൻ ഇനിയും നിഷ്കളങ്കർ ഉണ്ട് എന്നതാണ് ചതിക്കാൻ തുനിയുന്നവരുടെ കരുത്ത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ഷിർക്ക് ചെയ്തവർ ഒറ്റപ്പെടുന്നു ക്ലാസ്സെടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽഹിക്കമിയാണ് നമ്മോടൊപ്പമുള്ളത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله الله سبحانه وتعالى യുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യമേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 27 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. 27-ാമത്തെ ആയത്തിൽ തിന്മ ചെയ്ത ആളുകളുടെ പര്യവസാനം എന്തായിരിക്കുമെന്നാണ് വിശദീകരിച്ചത്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിക്കുന്നത് ഉലായിക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിൻ്റെ ആളുകളാണ്, അവർ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ 27-ാമത്തെ ആയത്തും 28-ാമത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം, 27-ാമത്തെ ആയത്തിൽ തിന്മ ചെയ്ത ആളുകളുടെ അനന്തരഫലം സൂചിപ്പിച്ചപ്പോൾ 28-ാമത്തെ ആയത്തിൽ ഏറ്റവും വലിയ തിന്മ, ആ തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം.

0: ആയത്തിൻ്റെ അർത്ഥം അവരെയെല്ലാം നാം ഒരുമിച്ചു കൂട്ടുകയും എന്നിട്ട് ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കൂ എന്ന് നാം പറയുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ. അനന്തരം നാം അവരെ തമ്മിൽ വേർപ്പെടുത്തും. അവർ പങ്കാളികളായി ചേർത്തവർ പറയും, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പദം ഒന്ന് മക്കാനക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ നിൽക്കുക എന്നാണ് അർത്ഥം. രണ്ട് ഫസയ്യൽന, ഫറക്കന, നമ്മൾ വേർപ്പെടുത്തി. സയ്യൽന എന്ന് പറഞ്ഞാൽ നമ്മൾ വേർപ്പെടുത്തി എന്നാണ് അർത്ഥം. ആയത്തിൻ്റെ തഫ്സീറിലേക്ക് പ്രവേശിക്കുമ്പോൾ വയൗമ നഹ്ഷുറുഹും ജമീഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, ഓ പ്രവാചകരെ, ഒരു ദിവസം അവരെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും. നമുക്കറിയാം, നമ്മളെല്ലാവരും, ഒരു മനുഷ്യൻ പോലും ബാക്കിയാകാതെ, ഏത് വിശ്വാസം വെച്ച് പുലർത്തിയ ആളും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാ ആളുകളും അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ, അവരെ നാം ഒരുമിച്ച് കൂട്ടി അവരിൽ നിന്ന് ഒരാൾ പോലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും അകന്നു നിന്നിട്ടില്ല. എന്നിട്ടോ നഖൂലു ലില്ലദീന അശ്റകു, ഷിർക്ക് ചെയ്ത ആളുകളോട് പറയും. നഖൂലു, ഞങ്ങൾ പറയും, ലില്ലദീന അശ്റകു, ഷിർക്ക് ചെയ്ത ആളുകളോട്, മക്കാനക്കും, അവിടെ തന്നെ നിൽക്കൂ, അന്തും, നിങ്ങളും, വഷുറക്കും, നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, നിങ്ങൾ അള്ളാഹുവിനോട് ആരെയാണോ സമന്മാരാക്കിയത്, അവരും നിങ്ങളും അവിടെ തന്നെ നിൽക്കൂ എന്ന് ഞാൻ പറയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സൂറത്തുൽ അൻആം 22-ാമത്തെ ആയത്തിൽ സമാനമായ ആശയമുള്ള വചനമാണ്. വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ثم نقول للذين اشركوا, ഷിർക്ക് ചെയ്ത ആളുകളോട് ചോദിക്കും, ഐന ശുറകാഉകും, നിങ്ങളുടെ പങ്കാളികൾ എവിടെ, അല്ലദീന കുന്തും തസ്ഉമൂൻ, നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പങ്കാളികൾ എവിടെ എന്ന് അവരോട് ചോദിക്കപ്പെടുന്നാണ്. എന്നിട്ടോ ഫസയ്യൽന ബൈനഹും, ഷിർക്ക് ചെയ്ത ആളുകളും ആരെയാണോ ഈ പറയുന്ന ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെയും അള്ളാഹു അവിടെ നിർത്തും. എന്നിട്ട് രണ്ട് വിഭാഗത്തെയും വേർപ്പെടുത്തും. സൂറത്തുൽ കഹ്ഫിൽ 52-ാമത്തെ ആയത്തിലും ഇതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിപാദിക്കുന്നുണ്ട്. വയൗമ യഖൂലു നാദു ശുറകാഇയല്ലദീന സഅംതും ഫദഅൂഹും ഫലം യസ്തജീബു ലഹും വജഅൽന ബൈനഹും മൗബിഖാ. അള്ളാഹു ഖിയാമത്ത് നാളിൽ പറയും, നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവരെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. അങ്ങനെ ആ സമയത്ത് അവർ വിളിക്കും, ഫലം യസ്തജീബു ലഹും, അവർക്ക് ഉത്തരം കൊടുക്കൂല, അവർക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുകയില്ല. വജഅൽന ബൈനഹും മൗബിഖ, അവർക്കിടയിൽ നാം ഒരു നാശഗർത്തം ഉണ്ടാക്കുകയും ചെയ്യും. വഖാല ശുറകാഉകും മാ കുന്തും ഇയ്യാനാ തഅബുദൂൻ, എന്താണ് അവരുടെ മറുപടി? അവർ പങ്കുചേർത്ത ഷിർക്ക് വെച്ചു പുലർത്തിയ ആരാധ്യന്മാർ പറയും, വഖാല ശുറകാഉം, അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ, അവർ പങ്കുചേർത്ത ആളുകൾ പറയും, മാ കുന്തും, നിങ്ങളല്ല, ഇയ്യാനാ തഅബുദൂൻ, ഞങ്ങളെയല്ല നിങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന് പറയും. അപ്പം പിന്നെ ആരെയാണ് അവർ ആരാധിച്ചത്? അവർ ആരാധിച്ചത് അവരുടെ സ്വന്തം ഇച്ഛയെയാണ്, സ്വന്തം ദേഹേച്ഛയെയാണ് അവർ ആരാധിച്ചിരുന്നത്. പിശാചിനെയും ഷെയ്ത്താനിനെയുമാണ് ആരാധിച്ചിരുന്നത്. ഇതിന് സമാനമായ മറ്റു ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു നഹ്ലിലെ 86-ാമത്തെ ആയത്ത്, വഇദാ റഅല്ലദീന അശ്റകൂ ശുറകാഅഹും ഖാലു റബ്ബുനാ ഹാഉലാഇ ശുറകാഉനല്ലദീന കുന്നാ നദ്ഉൂ മിൻ ദൂനിക്. ഷിർക്ക് ചെയ്ത ആളുകൾ അവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത്, ആരെയാണോ പങ്കുചേർത്തത്, അവരെ നാളെ ഖിയാമത്ത് നാളിൽ കാണുമ്പോൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ, നിന്നെ കൂടാതെ ഞാൻ ആരാധിച്ചിരുന്നത് അവരെയാണ്. ആ സമയത്ത് ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗല ഇന്നക്കും ലകാദിബൂൻ, അപ്പോൾ അവർക്ക് നൽകുന്ന മറുപടി, തീർച്ചയായും നിങ്ങൾ കള്ളം പറയുന്നവരാകുന്നു എന്ന വാക്കായിരിക്കും. ഇന്നകും ലകാദിബൂൻ, തൗക്കീദോടുകൂടി ഉറപ്പോടുകൂടിയിട്ടാണ് അവർ പറയുന്നത് നിങ്ങൾ കള്ളം പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഷിർക്കിൽ അകപ്പെട്ട ആളുകൾ, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ ഈ പറയുന്ന ആളുകൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. സൂറത്തുൽ ഫുർഖാനിലെ 17-19 ആയത്തുകൾ, വയൗമ യഹ്ഷുറുഹും വമാ യഅബുദൂന മിൻ ദൂനില്ലാ, ഷിർക്ക് ചെയ്തവരെയും അവർ വിളിച്ചു പ്രാർത്ഥിച്ചവരെയും ഒരുമിച്ച് കൂട്ടും. ഫയഖൂലു അഅൻതും അദ്ലൽതും ഇബാദി ഹാഉലാഇ അം ഹും ദല്ലു സബീല, എന്റെ അടിമകളെ നിങ്ങളാണോ വഴിപിഴപ്പിച്ചത്, അതല്ല അവർ തന്നെ വഴിപിഴച്ചു പോയതാണോ. ആ സമയത്ത് ഖാലു, അവർ പറയും, സുബ്ഹാനക് റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. മാ കാന യംബഗീ ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയ, നിന്നെ കൂടാതെ ഒരു രക്ഷാധികാരിയെ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് യോജിച്ചതല്ല. വലാക്കിൻ മത്തഅതഹും വആബാഅഹും ഹത്താ നസു ദിക്ര വകാനൂ ഖൗമം ബൂറാ, പക്ഷേ അവർക്കും അവരുടെ പിതാക്കൾക്കും നീ സൗഖ്യം നൽകി. ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ മുൻകഴിഞ്ഞുപോയ പിതാക്കൾക്കും നീ അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുത്തു. ആ അനുഗ്രഹത്തിൽ വഞ്ചിതരായി അവർ ഷിർക്കിൽ തുടർന്നു. അതാണ് അവർക്ക് മടങ്ങിവരാൻ സാധിക്കാത്തത്, ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നത്. ഫഖദ് കദ്ദബൂകും ബിമാ തഖൂലൂൻ, അങ്ങനെ അവർ ഉത്ബോധനം മറന്നു കളയുകയും നശിച്ച ഒരു ജനതയായിത്തീരുകയും ചെയ്തു. സൂറത്തു റോമിലെ 12-13 ആയത്തുകളിൽ, വയൗമ തഖൂമു സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫഅ വകാനൂ ബിശുറകാഇഹിം കാഫിരീൻ, അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരുമുണ്ടായിരിക്കുകയില്ല. വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫഅ, എത്ര വ്യക്തമായ ആയത്താണ്. ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്ത ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ ഉണ്ടാവുകയില്ല, അവർ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുകയില്ല, മറിച്ച് നിങ്ങളെ കളവാക്കും, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയും. നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്, നിങ്ങൾ ആരാധിച്ചത് നിങ്ങളുടെ ദേഹേച്ഛയാണ് എന്ന് പറയും. അതുകൊണ്ട് ഈ ആയത്തുകൾ മാറി ചിന്തിക്കാൻ നമുക്ക് കാരണമാകേണ്ടതുണ്ട്, തൗഹീദിലേക്ക് കടന്നു വരാൻ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. സൂറത്തു സബയിലെ 41-41 ആയത്തിലും അല്ലാഹു ഇത് പറയുന്നുണ്ട്. മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ അവരോട് നിങ്ങളെ ആരാധിക്കാൻ പറഞ്ഞത്? ആ സമയത്ത് പറയും, സുബ്ഹാനക അൻത വലിയുന മിൻ ദൂനിഹിം, അല്ലാഹുവേ നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ബൽക്കാനു യഅബുദൂനൽ ജിന്ന, അവർ ആരാധിച്ചിരുന്നത് ജിന്നിനെയാണ്. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, ആ ജിന്നിൽ അവരിൽ അധികം ആളുകളും വിശ്വസിച്ചിരുന്നു. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. അതിലൊന്ന് ആയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്, വയൗമ വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടും. അത് വല്ലാത്തൊരു രംഗമാണ്, ഒരാൾ പോലും ബാക്കിയാകാതെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗമെന്നുള്ളത് വേദനിപ്പിക്കുന്ന, സൽക്കർമ്മങ്ങളില്ല എങ്കിൽ പ്രയാസപ്പെട്ടു പോകുന്ന രംഗം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും അന്നുണ്ടാകും, പക്ഷെ എല്ലാവരും കടന്നു വരിക ഒറ്റക്കൊറ്റക്കായിട്ടാണ്. സ്വാർത്ഥമായ ലോകമായിരിക്കും. സ്വന്തം ഉപ്പയും ഉമ്മയും, സ്വന്തം സഹോദരന്മാർ, സ്വന്തം കൂട്ടുകാർ, എല്ലാവരും ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. അതിൻ്റെ തീവ്രത എത്രയാണ്! വിശുദ്ധ ഖുർആനിലെ സൂറത്തു മആരിജിൽ അതിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. 11-ാമത്തെ വചനം, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, സ്വന്തം മക്കളെ കൊടുത്തുകൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന രംഗമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് യൗമ നഹ്ഷുറുഹും ജമീഅ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു പേടി പിടികൂടേണ്ടതുണ്ട്. അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്താണ് നമുക്ക് സൽക്കർമ്മമായി ബാക്കിയുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, ഷിർക്ക് ചെയ്ത ആളുകൾ, അവർക്ക് ദുനിയാവും നഷ്ടമാണ്, ആഹിറവും നഷ്ടമാണ്. ആഹിറത്തിൽ രക്ഷ ലഭിക്കുമെന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദുനിയാവിൽ ഷിർക്ക് ചെയ്യുന്നു. ദുനിയാവിലാകട്ടെ നരകതുല്യമായ ജീവിതം, ആഹിറത്തിലേക്കെത്തിയാൽ തത്തുല്യമായ ജീവിതം അല്ല, അതിനേക്കാളുമപ്പുറം പ്രയാസം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഷിർക്ക് എന്ന് പറയുന്നത് ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വമ്പിച്ച ഇരുട്ടാണ്, വമ്പിച്ച അക്രമമാണ്. അത് ദുനിയാവിലും ആ അക്രമത്തിന്റെ പരിണിതഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തേത്, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അന്ന് നിങ്ങൾ കളവാക്കപ്പെടും എന്നതാണ്. അന്ന് നിങ്ങൾ കളവാക്കപ്പെടും. അന്യായമായി ആരൊക്കെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിങ്കിൽ പിടിക്കപ്പെടുന്ന ദിവസമാണത്. ഒരാൾക്കുമന്ന് രക്ഷയുണ്ടാവുകയില്ല. നീതിപൂർണമായിരിക്കും അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനവും. അള്ളാഹുവിനെ എതിർക്കാനോ അള്ളാഹു പറഞ്ഞതിൽ വിസമ്മതം വെച്ചു പുലർത്തുവാനോ ഒരാൾ പോലും മുന്നോട്ട് വരികയില്ല എന്ന്. അങ്ങനെയുള്ള ദിവസമായിരിക്കും ഈ പറഞ്ഞ ആളുകൾക്ക് നേരിടേണ്ടി വരിക. ഇത് ഷിർക്ക് ചെയ്ത ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ കഴിഞ്ഞ രണ്ട് ആയത്തുകൾക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ അവസ്ഥയും സന്തോഷവും ആഹ്ലാദവുമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഷിർക്കിൻ്റെ ഒരംശം പോലും കലരുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ വരുത്തണം. ഒരംശം പോലും എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും ഷിർക്കിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഷിർക്ക് ചെയ്തവർ ഒറ്റപ്പെടുന്നു. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: قبل منامي مر ببالي وحي سؤال
2: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, ലൈവ് ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയട്ടോ. ഇൻഷാല്ലാ നമ്മൾ ഇപ്പോൾ ഒരു ഞായറാഴ്ച കൂടെ കഴിയുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രഭാതമായി പ്രദോഷാവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞു പോയതെന്നൊരു അവലോകനം നടത്താൻ നമ്മളൊക്കെ ഒന്ന് തയ്യാറാവുക. അതുപോലെ എങ്ങനെയാണ്, മഴയുണ്ടോ വെയിലുണ്ടോ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. നമ്മുടെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം.
1: ഞാൻ ആതിഫ് അബ്ദുള്ള.
0: ആതിഫ് അബ്ദുള്ള, ഓക്കെ.
1: ഞാൻ അഹ്സാൻ ഷാജഹാൻ.
0: അഹ്സാൻ ഷാജഹാൻ. അഹ്സാൻ ഷാജഹാൻ മോൻ എത്രയിലാണ് പഠിക്കുന്നത്? ഏഴിൽ. എവിടെ വീട്?
1: കാസർഗോഡ്.
0: കാസർഗോഡ്. കാസർഗോഡ് എവിടെയാണ്
1: പഠന?
0: ഓക്കെ. അപ്പോൾ ആതിഫ് അബ്ദുള്ളയോ?
1: ആലപ്പുഴ.
0: ആലപ്പുഴ. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: എൻ്റെ വീട്ടിൽ ഏട്ടനും ഏട്ടത്തിയും അനിയനും ഞാനും ഉമ്മാ.
0: ഓക്കെ, വലിയൊരു കുടുംബം അല്ലേ. ഏട്ടനൊക്കെ എന്താ ചെയ്യുന്നത്?
1: ജോലി കിട്ടി, ജോയിൻ ചെയ്തിട്ടില്ല.
0: എവിടെയാണ് ജോലി?
1: ജപ്പാനിൽ.
0: ജപ്പാനിൽ, മാഷാല്ലാ. ഓക്കെ. ഏട്ടത്തിയോ?
1: ഏട്ടത്തി
0: പ്ലസ് ടു പഠിക്കാൻ. ഏട്ടൻ എന്താ ജോലി? ജപ്പാനിൽ എന്തിൻ്റെ ഇതിലാണ് ജോലി?
1: സോഫ്റ്റ്വെയർ
0: എഞ്ചിനീയറിംഗ്. അപ്പോൾ ഏട്ടനിപ്പം പോവും, ജപ്പാനിലേക്ക് പോകൂലേ. ഇൻഷാല്ലാ ഖൈറാവട്ടെ, പ്രാർത്ഥിക്കാം. അപ്പോഴേ മോൻ്റെ വീട്ടിലോ?
1: ഉപ്പ, ഉമ്മ, ഉമ്മ, ഉപ്പ, അനിയൻ, അനിയത്തി.
0: ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ വീട്ടിലെ മൂത്താളിങ്ങിയാലേ. ഓക്കെ, നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ലൈവിൽ വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജമീല തുറക്കൽ, അസ്സലാമു അലൈക്കും. സഫിയ ഇടപ്പാൾ, അതുപോലെ സഹൽ ഇടപ്പലം, പിന്നെ ഉമ്മുകുൽ സുച്ചിറയമംഗലം, പിന്നെ അമീർ തീർത്ഥനാട്ടുകര, ശംഷാദ് തലശ്ശേരി, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ അമീർ സാഹിബിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് സ്വർഗത്തിലെ നിരവ് നിധികളിൽപ്പെട്ട ഒന്ന് പരിചയപ്പെടുത്തിയ അതിശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. മിഅ്റാജ് രാവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കണ്ടുമുട്ടിയപ്പോൾ ഭൂമിയിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി അദ്ദേഹം നൽകിയ നിർദ്ദേശമാണിത്. ഈ ദിക്റിൻ്റെ അത്ഭുതകരമായ ഫലം വ്യക്തമാക്കുന്ന പ്രമുഖ സംഭവമാണ് സ്വഹാബിയായ ഔഫ് ബിൻ മാലിക് അഷ്ജായി റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലുണ്ടായത്. ഒരു യുദ്ധവേളയിൽ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ മകൻ സാലിമിനെ തടവുകാരനായി പിടികൂടുകയും മകനെ പിരിഞ്ഞ ദുഃഖത്തിൽ ഔഫ് ബിൻ മാലിക്കും ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സമീപിച്ച് വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രവാചകൻ അവരോട് അള്ളാഹുവിനെ സൂക്ഷിക്കാനും ക്ഷമിക്കാനും നിർദ്ദേശിക്കുകയും നിരന്തരം ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. നബിയുടെ ഉപദേശം അനുസരിച്ച് അവർ ആ ദിക്ര് അധികമായി ചൊല്ലിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമായി യാതൊരു യുദ്ധമോ ആയുധബലമോ ഇല്ലാതെ അവരുടെ മകൻ സാലിം ശത്രുക്കളിൽ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തി. ശത്രുക്കളുടെ ഒട്ടനവധി ഒട്ടകങ്ങളെയും സമ്പാദ്യങ്ങളെയും കൂടെ കൂട്ടിയാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവന് പുറത്ത് കടക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കും. ബമയ്യത്തഖില്ലാഹി യജ്അൽഹു മഖ്റജ എന്ന തിരുവചന സത്യം സാക്ഷ്യപ്പെടുത്തുന്ന ഈ സംഭവം മനുഷ്യൻ്റെ എല്ലാവിധ വിഷമങ്ങളും ദുരിതങ്ങളും അകറ്റാനും അള്ളാഹുവിൻ്റെ അദൃശ്യമായ സഹായം ലഭിക്കാനും ഈ ദിക്ർ പതിവാക്കുന്നത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. പിന്നെന്താണ് നമ്മെ പഠിപ്പിക്കുന്നു ചെയ്യുന്ന നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജുള്ളത്. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മളൊക്കെ എന്ത് ചെയ്യാറിയോ? ഒന്ന് പഠിക്കണം. ഇൻഷാല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൻസു മിൻ കുനൂസിൽ ജന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദിക്റാണിത്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ഇൻഷാല്ലാ നമുക്ക് സാരോപദേശത്തിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ സാരോപദേശം കിട്ടിയിട്ട് ഇൻഷാല്ലാ മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ആയിട്ടുണ്ട് അത് കുറഞ്ഞ സമയം കൂടെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ടെക്നിക്കലായി ചെറിയൊരു വിഷയമുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഷംനാദ് ഖാൻ നഫീസ കാടാമ്പോഴേ ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ് എന്ത് നമ്മുടെ സമയം. അപ്പോൾ ആ സമയത്തിനൊരു വില കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ മാറ്റിക്കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ വാഗ്ദാനങ്ങൾ അള്ളാഹു തആല ഒരു വിശ്വാസി നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല നൽകിയ കുറേയേറെ വാഗ്ദാനങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് അള്ളാഹു തആലയോട് പാപമോചനം തേടിയാൽ അള്ളാഹു തആല നൽകുമെന്ന് പറഞ്ഞ കുറേ വാഗ്ദാനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് കുറേ ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിക്കൊണ്ട് അള്ളാഹു തആല അത് എടുത്തുദ്ധരിക്കുന്നത് കാണാൻ കഴിയും. സൂറത്തു നൂഹിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അദ്ദേഹം സമൂഹത്തിൽ പറയാം, ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിൽ പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ എന്ത് ചെയ്യുക? പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. എന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾക്കൊക്കെ കുറേയേറെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾക്കുള്ളൊരു പ്രയാസമുണ്ട് അല്ലേ, നമ്മളൊക്കെ വേനൽക്കാലത്താണോ ഇതൊക്കെ, ഇത് പൊതുവെ ഇപ്പം മഴയാണ് വെയിലാണ് ഉണ്ടാവേണ്ടത്.

0: ആയശം സമൃദ്ധിയമായി ലഭിക്കാൻ. അതുപോലെ വയുംതിദുക്കും ബി അംവാലിം വബനീൻ, അതുപോലെ നിങ്ങൾക്ക് സമ്പത്ത് വേണോ, മക്കളെ വേണോ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സന്താനങ്ങളെക്കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തും സ്വത്തുകളും നിങ്ങൾക്ക് പോഷിപ്പിക്കണോ, അതിനുള്ള മാർഗവും അത് തന്നെയാണ്. എന്താണ്? ഇസ്തിഗ്ഫാറിന് തരും, പാപമോചനം തരും. അതുപോലെ തന്നെ വയജഅലുക്കും ജന്നാത്തിൻ വയജഅലുക്കും അൻഹാറ, അതുപോലെ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യണോ? അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്താണ്? എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് പാപമോചനം തരണമെന്നാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന അള്ളാഹു തആല നമ്മൾക്ക് നൽകുന്നൊരു വാഗ്ദാനമാണത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ പ്രത്യേകത എന്താ അറിയോ? അള്ളാഹു തആല നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് ലംഘിക്കപ്പെടും. പറ്റിക്കുള്ള നമ്മളെ ഇല്ലല്ലോ അല്ലേ. നമ്മൾ ആരോടെങ്കിലും ഒരു കൂട്ടുകാരനോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പം എന്ത് ചെയ്യും, നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിക്കോളന്നില്ല. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു ഞാൻ എന്തായാലും വരാം, എനിക്ക് എന്നാലും തരാമെന്നൊക്കെ പറയും. പക്ഷെ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്നാൽ അള്ളാഹു തആലയുടെ വാഗ്ദാനങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? അതൊരിക്കലും ചെയ്യില്ല, ലംഘിക്കപ്പെടില്ല. അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണ്, അത് സത്യമാണ്, അതൊരിക്കലും ലംഘിക്കപ്പെടില്ല. അതുപോലെ തന്നെ അള്ളാഹു തആല നമ്മളോട് പറയാം, നമുക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും അതിനുള്ള മാർഗം, മക്കളില്ലേ, സമ്പത്തില്ലേ, മഴ വർഷിക്കുന്നില്ലേ, ക്ഷാമമുണ്ടോ, നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെയാണ് ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ പാപമോചനം തേടുന്നവരുണ്ടെങ്കിൽ തേടിക്കൊണ്ടിരിക്കണം. കാരണം അള്ളാഹു തആലയുടെ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ, അതുപോലെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയാണ് അത് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എന്ത് ചെയ്യുക, ജീവിതത്തിലെ തിന്മകൾ നമ്മൾക്കൊക്കെ വന്നു പോകാം. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. അസ്സലാമു അലൈക്കും. ഒരു കുസൃതി ചോദ്യം. ബാങ്കുകൾക്കും മരങ്ങൾക്കും പൊതുവായി ഉള്ളത് എന്താണ് എന്നാണ് ചോദ്യം. അയച്ചിട്ടുള്ളത് ഷുഹൈബ് എം വളപട്ടണം. അതുപോലെ സാജിദ ഷൗക്കത്ത് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്കുകൾ ഇല്ലേ, ബാങ്ക് കണ്ടിയില്ലേ, അതുപോലെ മരങ്ങൾ, ഇത് രണ്ടിനുമുള്ള പൊതുവായിട്ടുള്ളൊരു സാധനമുണ്ട്, എന്താണെന്ന ചോദ്യം. പെട്ടെന്ന് ഉത്തര അയച്ചുപോയി, ആരൊക്കെ അയക്കും നോക്കാം. അതുപോലെ ഒരാളൊരു സലാം പറഞ്ഞു, ഫിസബിയ താമരശ്ശേരി സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്തിഗ്ഫാറിൻ്റെ പ്രാധാന്യം അല്ലേ. ഇസ്തിഗ്ഫാർ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയത്. ഒരു സദസ്സിൽ നിന്ന് റസൂൽ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഇടക്ക് എത്രയോ തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. റസൂൽ പറയുന്നുണ്ട് ഞാനൊരു ദിവസം 100 തവണയെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നുണ്ടെന്ന്. റസൂൽ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പാപങ്ങൾ ചെയ്യാത്ത പാപ സുരക്ഷിതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണയൊക്കെ ഇസ്തിഗ്ഫാറിനെ തേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ ചെയ്യേണ്ടി വരും? കാരണം നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വന്നു പോകാറുണ്ട്. പക്ഷേ റസൂല് അതെന്തിനാണെന്നറിയാം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടി പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ള മാത്രമല്ല, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവാൻ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ഇബാദത്തുകളിൽ അടുത്തുകൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിനേക്ക് കൂടുതൽ എടുക്കാൻ കഴിയും. നമ്മൾ ദുർബലരാണ് എന്നുള്ളതും ഇതാക്കുന്ന കുറേ ആളുകൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആരൊക്കെ എത്ര അയച്ചെന്നുള്ളത്. ഷംനാഥ് ഖാൻ ഒന്ന് അയച്ചിട്ടുള്ളത്, ശാഖ, അതുപോലെ ജമീല വി പി, കാദർ, പിന്നെ ആരാണ്, സഫിയ എടപ്പാൾ എന്താ അയച്ചത്, ബ്രാഞ്ച്, പിന്നെ പോക്കറ്റ് എന്ന് അയച്ചിട്ടുണ്ട്, ആയിഷ അങ്ങാടിപ്പുറം പോക്കറ്റ്. ഇങ്ങനെയൊക്കെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉത്തരം അയക്കും നോക്കി, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ശരി ഉത്തരം എന്താണെന്നുള്ളത് പറയാം അല്ലേ. ഇൻഷാല്ലാ നമുക്ക് സർവദേശ ഇൻഷാല്ലാ സർവദേശത്തിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഇൻഷാ
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മുടെ മനസ്സിനെ ഒരു ബലൂണായിട്ട് കാണുക. ബലൂണിലേക്ക് നമ്മൾ എന്താ നിറക്കാറുള്ളത്? കാറ്റല്ലേ. മനസ്സാകുന്ന ബലൂണിലേക്ക് നമ്മൾ നിറക്കുന്നത് നമ്മുടെ ഫീലിങ്സാണ്. എന്താ ഈ ഫീലിങ്സ്? നമുക്കുണ്ടാകുന്ന ദുഃഖം, അല്ലെ, നമുക്കുണ്ടാകുന്ന വിഷമം, നമുക്കുണ്ടാകുന്ന ദേഷ്യം, നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ, പക, വിദ്വേഷം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് നമ്മൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മളെ എല്ലാ കഴിവുകളും ഇല്ലാതായിപ്പോവും. നമ്മളെപ്പോഴും ടെൻഷനാവുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മളെ ഷെയ്ത്താൻ പിടികൂടും. ദേഷ്യം മൂക്കുന്ന സമയത്ത് ഷെയ്ത്താനായിരിക്കും കൂടെ ഉണ്ടാവുക. ഭയങ്കരമായിട്ടൊരാൾക്ക് സങ്കടം, ആ സങ്കടമുള്ള സമയത്ത് ഷെയ്ത്താൻ അവനെ വേണ്ടാത്ത കാര്യങ്ങൾ ഉപദേശിക്കും, അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറയും. മറ്റുള്ള ഒരാളോട് അസൂയ, അല്ലെ, അങ്ങനെ അസൂയ വെക്കുന്ന ഒരാൾ

0: ഷെയ്ത്താൻ നല്ലോണം പിടികൂടും. അപ്പം നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കാൻ, ഹാപ്പി ആയിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് വിവരമില്ലാത്തതിനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ ഹൃദയവും അള്ളാഹു ചോദ്യം ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും നല്ല ചിന്തകൾ കൊണ്ടുവരിക. നല്ല ചിന്തകൾ ഉണ്ടാകാൻ നമ്മൾ നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലവരോടൊപ്പം നടക്കണം, നല്ലത് പഠിക്കണം. നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ നട്ടുപിടിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ വില കൊടുത്ത് നല്ല ചെടികൾ വാങ്ങാറുണ്ട്. ആ ചെടികൾ അത്ര വില കൊടുത്ത് വാങ്ങാൻ കാരണം എന്താണ്? അത് നല്ല ചെടികളാണ്. നല്ല ചെടികൾ നന്നായി നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്ന് നല്ല ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ നാവിന് രുചിയുണ്ടാക്കുന്നതും നമ്മുടെ കണ്ണിന് ആനന്ദമുണ്ടാക്കുന്നതുമായ കാഴ്ചകളും നല്ല പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ലത് കൃഷി ചെയ്യണം. നല്ലതല്ലാത്തത് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നല്ലതുണ്ടാകണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ അനാവശ്യമായ ചിന്തകളെയൊക്കെ നമ്മൾ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഓവറായിട്ട് നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എപ്പോഴാണ് സങ്കടം ഉണ്ടാവാറുള്ളത്? ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമ്പോൾ, മറ്റുള്ള നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചീത്ത പറയുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്, എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഇന്ന കാര്യത്തിനാണ്. എനിക്ക് മിഠായി കിട്ടിയില്ല. ഓക്കെ, ദിസ് ടൈം മിഠായി കിട്ടിയില്ലെങ്കിലും ഒരുപാട് മിഠായി കഴിച്ചതാണല്ലോ, ഇനിയും നമുക്ക് മിഠായി കിട്ടാനുള്ള അവസരങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ സമാധാനമടയുക എന്നുള്ളതാണ്. ഒരാൾ നമ്മെ അവഗണിച്ചു എന്നതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. അയാളല്ലാത്ത ബാക്കി എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ, അവരല്ലാത്ത എല്ലാവരും നമ്മളോട് മാന്യമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അയാളോടും വെറുപ്പില്ല, മറ്റുള്ളവരോടും വെറുപ്പില്ല. അയാളോട് നമ്മൾ നല്ല നിലക്ക് പെരുമാറുക, അതല്ലാതെ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ വീട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ട്, നമ്മുടെ വീട്ടിലില്ല. എല്ലാ വീട്ടിലും നല്ല ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. ഉമ്മയും ഉപ്പയും ഹാപ്പിയാണ്, മക്കളും എല്ലാവരും ഹാപ്പിയാണ്. എൻ്റെ വീട്ടിലിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ, എന്ന ചിന്തകൾ വരുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും. അവിടെ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ വീടിനെ ഹാപ്പിയാക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അല്ലേ, കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കാൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ദേഷ്യം നമ്മൾ അമിതമായി കഴിഞ്ഞാൽ പിശാച് നമ്മളെ പിടികൂടും. നമുക്ക് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കൈ കിട്ടിയ സാധനങ്ങൾ വലിച്ചെറിയുക, സാധനങ്ങൾ കേടുവരുത്തുക. സാധനങ്ങൾ കേടുവരുത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? കേടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വബോധത്തിലേക്ക് വരും. പിന്നീട് നമുക്ക് സങ്കടമാവും, അയ്യോ എൻ്റെ സാധനം ഞാൻ തന്നെ കേടുവരുത്തിയല്ലോ എന്ന് പറഞ്ഞ് കരയേണ്ടി വരും. അപ്പം നമ്മുടെ ആങ്കർ ദേഷ്യത്തെ നമ്മളെന്ത് ചെയ്യണം? പിടിച്ചു നിർത്തണം. അത് റസൂലുള്ള ദിവസം പറഞ്ഞത്, നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് ചൊല്ലണം. മറ്റുള്ളവർ നമ്മളെ ദേഷ്യം പിടിപ്പിക്കും, അപ്പോൾ നമ്മൾ അഊദു ചൊല്ലണം. നമുക്ക് സ്വമേധയാൽ ദേഷ്യം വരും, അപ്പോഴും നമ്മൾ അഊദു ചൊല്ലണം. ദേഷ്യം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുണ്ടായിരിക്കും നമ്മുടെ പിന്നെ കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്നത് ശരിയും തെറ്റുമായി മാറുന്നത് നമ്മളെങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത്. ഉമ്മനോട് ദേഷ്യം വന്നപ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു, പിന്നെ അത് ഉമ്മക്ക് ഭയങ്കര സങ്കടമായി, പിന്നെ ഞമ്മക്കത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ വായി തോന്നിയത് വിളിച്ചു പറയുകയാണോ ചെയ്യേണ്ടത്? അല്ല, അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ നമ്മളവിടെ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഭയവും ആശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പേടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, അല്ലെ, അദ്കാറുകൾ ചൊല്ലുക, അള്ളാഹു തവക്കുലാക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, ആരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടിയെന്നതിൻ്റെ പേരിൽ ആരോടും നമുക്ക് അസൂയയോ പകയോ വിദ്വേഷമോ ഒന്നും വേണ്ട. അവർക്ക് അള്ളാഹു കൊടുത്തതാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ, ബാറക്കല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ സേഫായിട്ട് വെക്കുക, മനസ്സിന് പ്രയാസങ്ങൾ കൊടുക്കാതിരിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, പിസ് റേഡിയോയിലൊക്കെയുള്ള നല്ല നല്ല ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാവുക, മത്സരങ്ങളിലും മറ്റു പഠന പദ്ധതികളിലുമൊക്കെ നമ്മൾ പാർട്ടാവുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള മനസ്സിനെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നമ്മൾ വെറുതെ ദേഷ്യം പിടിക്കാനുള്ള എപ്പോഴും ബാക്കിയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ, നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആരൊക്കെ ഉത്തരങ്ങൾ അയച്ചു എന്ന് നോക്കാം. കുറേ ഉത്തരങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ്, നഫിസ പി എ താമരശ്ശേരി, അതുപോലെ അബ്ദുൽ ഖഫൂർ ശാഖകൾ, ജമീല വി പി ബ്രാഞ്ച് എന്ന് പറയുന്നുണ്ട്, അതുപോലെ ബ്രാഞ്ചുകൾ എന്ന് മുഹമ്മദ് കെ പാലപ്പുഴ, ഐഷ അങ്ങാടിപ്പുറം സിപ്പ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഐഷ കൊയിലാണ്ടി ശാഖ എന്ന് പറയുന്നത്, ഷംനാദ് ഖാൻ ബ്രാഞ്ച് എന്ന് പറയുന്നുണ്ട്, ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ ഇത് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു സാരോപദേശം, മാഷാ അല്ലാ. അള്ളാഹു പിശാചിൻ്റെ കെടുതിയിൽ നിന്ന് നമ്മയെല്ലാം കാക്കുമാകറാട്ടെ, ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടാരാണ് ഷുഹൈബ എം വളപട്ടണം. ജമീല കുമരൻ നല്ലൂർ, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. മൂസ നബി അലൈഹി സ്ലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് ചോദ്യത്തിൻ്റെ സഫിയ അടപ്പ. നോക്കാം ആരൊക്കെ ഉത്തരം പറയുമെന്ന്. നേരത്തെ പറഞ്ഞതിൻ്റെ ശരി ഉത്തരം എന്താ അറിയോ? സലീമ ഒതുക്കുകൾ പറഞ്ഞിട്ട് ശാഖ എന്ന്. നേരത്തെ പറഞ്ഞതിൻ്റെ ശരി ഉത്തരം ഇതാണ്, എന്താണ്? ബ്രാഞ്ചസ്. ഓക്കെ, നമുക്ക് നിങ്ങൾ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ഉറുമ്പിനെ കുറിച്ചൊന്ന് പഠിച്ചാലോ അല്ലേ? ഉറുമ്പിനെ കാണാത്തവരാരുണ്ടോ? ഉറുമ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ? അവരെങ്ങനെയാണ് പോകുന്നത്, ഏറ്റവും പ്രത്യേകതകൾ എന്താന്നൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? എന്തൊക്കെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ടുള്ളത്? പിന്നെ അവര് കൂടുണ്ടാക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങള് കൂടുകൾ ഉണ്ടാക്കുന്ന
2: കണ്ടിട്ടുണ്ടോ?
1: എവിടെ ആയിട്ട് കൂടുണ്ടാക്കല്? മണ്ണിന്റെ അടിയിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ചില കൂടുമ്പുകൾ മരത്തിന്റെ പൊത്തിലുണ്ടാക്കും. അതൊക്കെ നമുക്കൊന്ന് ഇൻഷാ അല്ലാ നോക്കാം. ആ നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളത്, അപ്പൊ അത് നോക്കണല്ലോ. അതിന്റെ കൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവർ പറയട്ടെ ഉറുമ്പിനെ കുറിച്ച് ഇൻഷാ അല്ലാ. അപ്പോൾ അതിനു മുമ്പ് മക്കൾ എന്തൊക്കെ പ്രോഗ്രാം എന്നാണ് അവതരിപ്പിക്കുന്നത്? പ്രസംഗം. ഓക്കെ, എന്നാൽ ആരാ ആദ്യം പ്രസംഗിക്കുന്നത്? ഒരു പ്രസംഗം കേൾക്കാം നമുക്ക്. ഓക്കെ, എന്തായിരുന്നു? അഹ്സാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമാ ബാദ്. ബഹുമാനപ്പെട്ട ആങ്കർ കൂടാതെ പീസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ഏവരും കേൾക്കുന്ന ശ്രോതാക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
1: വഅലൈക്കും അസ്സലാം.
2: ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ വ്യത്യസ്തവും എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ ചിന്തനീയവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാമിലെ പരിസ്ഥിതി സംരക്ഷണവും വൃത്തിയും പ്രിയ ആഗോളതാപനത്തെ കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുമൊക്കെ ലോകം വലിയ ചർച്ചകൾ നടത്തി തുടങ്ങിയത് അടുത്ത കാലത്താണ്. എന്നാൽ പ്രകൃതിയെയും പരിസ്ഥിതിയെയും എങ്ങനെ സംരക്ഷിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിന് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയും അതിലെ സസ്യങ്ങളും ജീവജാലങ്ങളും നദികളും പർവ്വതങ്ങളുമെല്ലാം അള്ളാഹു മനുഷ്യന് നൽകിയ അമാനത്താണ്, അഥവാ സൂക്ഷിപ്പ് വസ്തുവാണ്. ഈ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് നാം പ്രകൃതിയോട് അനീതി കാണിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു സൗകര്യങ്ങൾ ചെയ്തു തന്നു, അതിനാൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നതും പരിസ്ഥിതിയെ മലിനമാക്കുന്നതും ഈ കുഴപ്പത്തിൽ പെടുന്ന കാര്യമാണ്. അള്ളാഹു നൽകിയ അളവറ്റ അനുഗ്രഹങ്ങളെ നശിപ്പിക്കാതെ നിലനിർത്തുക എന്നത് നമ്മുടെ ഇസ്ലാമിക ഉത്തരവാദിത്വമാണ്. മതകാര്യങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് ശുചിത്വം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അത്തുഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി എന്നത് ഈമാനിന്റെ പകുതിയാണ്. വിശ്വാസത്തിന്റെ പകുതിയായിട്ടാണ് ഇസ്ലാം വൃത്തിയെ കാണുന്നത്. സ്വന്തം ശരീരവും വസ്ത്രവും വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നാം ജീവിക്കുന്ന ചുറ്റുപാടും. പൊതുവഴികളും ജലാശയങ്ങളും മലിനമാക്കാതെ ചെയ്യുന്നത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ശാഖയാണെന്നും അതൊരു വലിയ വലിയ പുണ്യ പ്രവൃത്തിയാണെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. നമുക്കറിയാം, ഇന്നെങ്ങും പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും പൊതു പൊതുവഴികളിലും പുഴകളിലും വലിയ വലിച്ചെറിയുന്ന പ്രവണത കൂടുതലാണ്. വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാലിന്യം തള്ളുന്നത് ഇസ്ലാമിക തത്വങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലും തണൽ മരച്ചുവടുകളിലും മാലിന്യം നിക്ഷേപിച്ച് ശാപം ഇരുന്നു വാങ്ങുന്നവരാണ്. ഇരുന്നു വാങ്ങരുത്. വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ പോലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നദിയിൽ നിന്ന് വുളു ചെയ്യുകയാണെങ്കിൽ പോലും വെള്ളം അനാവശ്യമായി പാഴാക്കരുതെന്ന് അവിടുന്ന് ഉപദേശിച്ചു. അതുപോലെ തന്നെ വെറുതെ ഒരു മരച്ചില്ല പോലും ഒടിക്കരുതെന്നും മൃഗങ്ങളെയും പക്ഷികളെയും ദ്രോഹിക്കരുതെന്നും പഠിപ്പിച്ചു. യുദ്ധരംഗത്തേക്ക് സൈന്യത്തെ അയക്കുമ്പോൾ പോലും
1: ഇസ്ലാം. അപ്പോ നമ്മള് ഇസ്ലാമിന്റെ പ്രകൃതി സംരക്ഷണമായി ബന്ധപ്പെട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അതെന്താ ചെയ്യൽ? അവർ തോന്നുന്ന പോലെ സകല സ്ഥലത്തും പോകുമ്പോഴും കുട്ടികളെ കൊല്ലും, കൃഷിയിടങ്ങൾ നശിപ്പിക്കും, അവരുടെ വരുമാനങ്ങൾ. ഇപ്പോൾ സൗദിയിലൊക്കെ കണ്ടല്ലേ, എന്താ പറയുക, എണ്ണ പൈപ്പ് ലൈൻ വരെ തകർക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടല്ലേ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ, യുദ്ധത്തിൽ പോലും റസൂൽ പറഞ്ഞു പ്രകൃതിക്ക് ദോഷം വരുന്ന പ്രവർത്തനങ്ങൾ, അതായത് മരം മുറിച്ച് കളയുക, അവരുടെ ഒന്ന് വരുമാനം നശിപ്പിക്കലാണ്, മറ്റൊന്ന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് വേണ്ടതാണ് ഫലവൃക്ഷങ്ങളൊക്കെ അല്ലേ, അത് മുറിച്ച് കളയരുത് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വഴി വൃത്തികേടാക്കുക, റസൂൽ അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാഷാല്ലാ, നല്ല പ്രസംഗമായിരുന്നു. അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ജമീല VP 35 ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ താഹിറ TK കാസർഗോഡ് 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല VP 135 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി. അതുപോലെ ജമീല കുമരൻ നല്ലൂർ 136 തവണ, മുസാനബിയുടെ പേര് ഖുർആനിൽ എത്ര തവണ വന്നു എന്നുള്ളതിന്. അതുപോലെ പിന്നെ ആരാണ്, പിന്നെ 136 എന്ന് പറഞ്ഞിട്ട് ഷുഹൈബായം വളപട്ടണം. അതുപോലെ അമീർ TA എടുത്തനാട്ടുകര ഉറുമ്പുകളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു, നമുക്ക് നോക്കാം. ഉറുമ്പുകളുടെ ഒരു പ്രത്യേകത എന്താ അറിയോ, അവർ അവരുടെ ശരീരഭാഗത്തിനേക്കാൾ പല മടങ്ങ്, അതായത് 10 മുതൽ 50 ഇരട്ടി വരെ കനം അവർ വഹിക്കും. ഉറുമ്പുകളുടെ സ്വന്തം ശരീരത്തിലെ പല മടങ്ങ് ഭാരം വഹിക്കാനുള്ള അത്ഭുതകരമായ ശക്തിയുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ ശരീരത്തിൻ്റെ അളവ് കോളി വെച്ച് നോക്കിയാൽ ഇവയാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തരായ ജീവികൾ. അത് നമ്മളിങ്ങനെ നോക്കിയാലേ, ആന വലിയ സാധനം എടുക്കൂലേ, പക്ഷെ ആനൻ്റെ തൂക്കം നമുക്ക് ഇത്രയാണോ, അതിൻ്റെ കുറഞ്ഞുകൂടി അധികം ആളൊക്കെ എടുക്കാൻ കഴിയും. ഒരു മനുഷ്യൻ നമ്മളിപ്പോൾ ലിഫ്റ്റ് ഉണ്ടല്ലോ, ലിഫ്റ്റിങ് പൊക്കുന്നത്, ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും, കുറേ വെയിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ തൂക്കത്തിൻ്റെ 1-2 ഇരട്ടിയൊക്കെ മാക്സിമം അവരെടുക്കാറുള്ളൂ. പക്ഷേ ഒരു ഉറുമ്പ് 2 ഗ്രാമാണ് അതിന് വില തൂക്കുള്ളതെങ്കിൽ, അത് അതിൻ്റെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായി, 100 ഗ്രാമുള്ളൊരു സാധനത്തിൻ്റെ 10 ഇരട്ടി ഒരു കിലോ വരും അല്ലേ. ഇതുപോലെ നമ്മൾ എനിക്കിപ്പോൾ ഇങ്ങനൊരു 30 കിലോ ഉണ്ട്, എത്ര കിലോ ഉണ്ട് ഇനി അറിയോ,
3: 35 കിലോ.
1: എനിക്ക് മാക്സിമം പോയാൽ ഒരു 40 കിലോ 50 കിലോ ഒക്കെ നമുക്ക് എടുക്കാനാവും അല്ലേ. 100 കിലോ എടുക്കാനാവുമോ, അല്ലെങ്കിൽ 1000 കിലോ എടുക്കാനാവുമോ, ഇല്ല. നമ്മളെ തൂക്കത്തിൻ്റെ 10 ഇരട്ടി അത് 3500 കിലോ അല്ലോ, ആ 3500 കിലോ എടുക്കണം 10 ഇരട്ടി എന്ന് പറയുന്ന നേരം. ഉറുമ്പിൻ്റെ തൂക്കത്തിൻ്റെ 10 ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭാരം അത് ഉറുമ്പ് എടുക്കുന്നുണ്ട്. ശരിക്കും നോക്കുകയാണ് ശരീരത്തിൻ്റെ വലിപ്പവും പ്രകൃതവും വെച്ച് നോക്കുകയാണ് ഏറ്റവും വലിയ ശക്തരാരാണ് ഉറുമ്പുകളെന്ന് പറയേണ്ടി വരും. കൂടാതെ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരത്തെ കണ്ട് ആഹാരം ശേഖരിച്ച് വെക്കുന്നു. അതുപോലെ ഉറുമ്പുകളുടെ സ്വഭാവമാണ്. അതുപോലെ ചൂടുള്ള അന്തരീക്ഷവും ഇളഞ്ചൂടുള്ള അന്തരീക്ഷവും കൃത്യമായ ആസൂത്രണവും ഇവയുടെ കൂട്ടായ്മയുടെ കൂടുതൽ ശക്തമാക്കുന്നു. അതായത് ഉറുമ്പുകളാണ് ഇതുപോലെ കൂട്ടമായിക്കൊണ്ട് ജീവിക്കുന്ന നല്ലൊരു ഐക്യമുള്ള ജീവികളാണെന്നാണ്. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ ഉറുമ്പുകൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അമീർ ടി അടുത്തനാട്ട് കരാം. അതുപോലെ പിന്നെ ആരാണ്, ജമീല ഒതുക്കുങ്ങൽ 136, ശംഷാദ് ഖാൻ നല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖുർആനിൽ ഹറാമുകൾ എത്ര തവണ വന്നിട്ടുണ്ട് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ജമീല കുമരനല്ലൂർ, ഖുർആനിൽ ഹറാമുകൾ, ഓക്കെ. താഹിറ TK കാസർഗോഡ് 136 പ്രാവശ്യം ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേത് പറഞ്ഞിട്ട് പറയില്ല. ഷുഹൈബായ വളപട്ടണം, ഓക്കെ. ഓക്കെ, ഒരു കുസൃതി ചോദ്യം കൂടി അതിൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷുഹൈബ് അലിയുടെ ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഖുർആൻ ഹറാമുകൾ എത്ര തവണ വന്നു എന്നുള്ളത്, അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ നമുക്കേ നേരത്തെ പറഞ്ഞ ഉറുമ്പുകളെ കുറിച്ചല്ലേ, ഉറുമ്പുകളുടെ പ്രത്യേകതകൾ കുറേയൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഉറുമ്പുകളുടെ നമ്മൾ ഉണ്ടല്ലോ ഓരോരോ രാജ്യത്തിലും ഓരോരോ രാജാക്കന്മാരുണ്ടാവും അല്ലേ, എന്നാൽ ഉറുമ്പുകളുടെ പ്രത്യേകത എന്താ അറിയാം, അവർക്കൊരു രാജ്ഞിയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ പോകുന്ന ഭരണ സംവിധാനമുള്ളതാണ് ഉറുമ്പുകൾ. അവരുടെ വർക്കേഴ്സ് ഉണ്ടാവും, അതുപോലെ ആണുറുമ്പുകൾ വേറെ ഉണ്ടാവും. രാജ്ഞിയുടെ മെയിൻ പണി എന്താ അറിയോ, മുട്ടയിടുക എന്നുള്ളതാണ്. അത് ഇതേ സ്വഭാവമാണ് തേനീച്ചകൾക്കും. തേനീച്ചയുടെയും റാണി രാജ്ഞിയുടെ പ്രത്യേകത എന്താണ്, കൂട് നിയന്ത്രിക്കുക, അതുപോലെ മുട്ടയിടുക എന്നുള്ളതാണ്. ദിവസം കുറേയേറെ, സാധാരണ നമ്മൾ കോഴി എത്ര മുട്ടയിടും ഒരു ദിവസം? ഒരു മുട്ട. എന്നാൽ ഉറുമ്പുകൾ തേനീച്ചയൊക്കെ, തേനീച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി നൂറുകണക്കിന് മുട്ടയിടും. അതുപോലെ ഉറുമ്പുകൾക്ക് ചെവി കേൾക്കുമോ? ഉറുമ്പുകൾക്ക് ചെവി കേൾക്കൂല. ഉറുമ്പുകൾക്ക് എന്തറിയോ, സംസാരിക്കാനോ ചെവി കേൾക്കാനോ കഴിയില്ല. അതിനു പകരം അവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഫിറമോൺസ് എന്ന രാസവസ്തുക്കൾ പുറപ്പെടുവിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആശയ സംവേദനം നടത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഏതെങ്കിലും ഒരു ഉറുമ്പ് ഭക്ഷണം കണ്ടെത്തിയാൽ ഈ ഉറുമ്പ് കൂട് വരെയുള്ള സ്ഥലത്ത് ഈ ഫിറമോൺസ് എന്ത് ചെയ്യും, ഇതാക്കിക്കൊണ്ടാണ് പോരുക, പുറപ്പെടുവിച്ചിട്ട് വരിക ഈ രാസവസ്തുക്കൾ, എന്നിട്ട് ബാക്കിയുള്ള ഉറുമ്പുകൾക്കൊക്കെ അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കും. അതുപോലെ ഉറുമ്പുകൾക്ക് മറ്റൊരു പ്രത്യേകത, നമ്മൾ കൃഷി ചെയ്യലല്ലേ, ഉറുമ്പുകളും കൃഷി ചെയ്യും. നിങ്ങൾ കണ്ടുണ്ടോ? ഉറുമ്പുകൾ കൃഷി ചെയ്യും, അതുപോലെ വളർത്തും, ചില ജീവികളെ അവർക്ക് വളർത്തും. കൃഷി ചെയ്യുക എന്നാൽ നമ്മൾ കൃഷി ചെയ്യും പോലെ നെല്ലും അരിയും ചേമ്പും ചേനയും എന്നല്ല കൃഷി ചെയ്യാം, അവർക്ക് വേണ്ട ചില ഫംഗസുകൾ വേണം. അതിനെന്ത് ചെയ്യും, ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ജീവികൾ എന്ത് ചെയ്യും, ഉറുമ്പുകൾ പല സൈസ് ഉറുമ്പുകളുണ്ട്. നമ്മൾ എന്തൊക്കെ ഉറുമ്പിനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര ടൈപ്പ് ഉറുമ്പുകൾ
2: കണ്ടിട്ടുണ്ടാവും?
1: കട്ടുറുമ്പ്, പിന്നെ ആ അതന്നെ കട്ടുറുമ്പിനെ കൂട്ടത്തിൽ തന്നെ കുറേ ഉറുമ്പുകളുണ്ട് അതിൽ പെട്ടത്. അതുപോലെ നമ്മൾ ചുവന്ന ഉറുമ്പുകൾ പല വലിപ്പത്തിലുള്ളതുണ്ട് അല്ലേ. ചില നിങ്ങളുണ്ട് മരത്തിൻ്റെ മുകളിൽ കൂട് കെട്ടുന്ന, ഇല ഇങ്ങനെ കൂട്ടിയിട്ട് ഇലകൾ തുന്നി ചേർത്ത് കൂട് കെട്ടുന്ന ഒരു സൈസ് ഉറുമ്പുണ്ട് അല്ലേ. അതിന് പറയുന്ന പേരെന്താ അറിയോ, നീറ് നിസറ് എന്നൊക്കെ പറയും. ആ അതുപോലെ വേറെ ചെറുണ്ട്, തായത്ത് മരത്തിൻ്റെ ചുവട്ടിൽ അതുണ്ടാകുക, മരത്തിൻ്റെയൊക്കെ ഇലകൾക്കിടയിൽ മുട്ടയൊക്കെ ഇട്ടുകാൻ ജീവിക്കുന്ന ഉറുമ്പുകളുണ്ട്, ചോണൻ എന്നൊക്കെ പറയുന്ന സൈസ്. ഇതും ചുവന്ന ഉറുമ്പിനെ പക്ഷേ ഭയങ്കര സ്പീഡിൽ പായുന്ന, കടിക്കൂല, പക്ഷേ എല്ലാത്തൂടെയൊക്കെ ഇങ്ങനെ കീറി പ്രയാസപ്പെടുന്ന സൈസ് ഉറുമ്പ്. അതുപോലെ വേറെ ചെറിയൊരു ചുവന്ന ഉറുമ്പുണ്ട്, നല്ലോണം കടിക്കുന്നത്. ആ അതുപോലെ അതേ ടൈപ്പ് കറുത്ത ഉറുമ്പുകൾ, കുറേ ടൈപ്പ് ഉറുമ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉറുമ്പിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്, ഇവരെന്താ ചെയ്യാന്നറിയോ, ലീഫ് കട്ടർ എന്ന് പറയുന്ന സൈസ് ഉറുമ്പുണ്ട്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവ ഇലകൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കൂട്ടിയിടും, ഇലകൾ അവർ മുറിച്ചിട്ട് കൂട്ടിയിടും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് അതിൽ ഫംഗസിനെ വെച്ച് പിടിപ്പിച്ചിട്ട് അത് ഭക്ഷണമാക്കുക. ഇലകൾ അതിൽ ഫംഗസ് വരുമല്ലോ, അങ്ങനെ അത് വെച്ചുണ്ടാക്കി, അത് ഇലകൾ മുറിച്ചിട്ട് അതിൽ ഫംഗസ് ഉണ്ടാക്കിയിട്ട് അത് ഭക്ഷിക്കുന്ന ജീവികളുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഒരു ഉറുമ്പുകളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ചില ജീവികളെ വളർത്തും. പേരെന്താ പറയുക, ആഫിഡുകൾ എന്ന് പറയുന്നൊരു സ്ഥലം ജീവികളുണ്ട്, ചെറു പ്രാണികൾ, അവരെ വളർത്തിയിട്ട് അതിൽ നിന്ന് മധുരമുള്ളൊരു ദ്രാവകം ഉണ്ടാവും ഏറ്റവും ശരീരത്തിന്, അത് കറന്നെടുത്ത് കുടിക്കുന്ന, കറന്നുപയോഗിക്കുന്ന ജീവികളുണ്ട് ഉറുമ്പുകൾ. നോക്കി അള്ളാഹിൻ്റെ ഓരോരോ കഴിവുകളാണ് ഇതൊക്കെ അല്ലേ. അള്ളാഹു തആല ഓരോരോ ജീവികൾക്ക് ഓരോ രീതിയിലാണ് കഴിവുകൾ കൊടുത്തിട്ട്. ആ ഉറുമ്പുകളുടെ ആയുസ് എത്രയാണെന്നറിയോ, ഉറുമ്പുകളുടെ രാജ്ഞിയുടെ ആയുസ് 20 മുതൽ 30 കൊല്ലം വരെ ജീവിക്കുന്നു ഒരു ഉറുമ്പിൻ്റെ രാജ്ഞി. എന്നാൽ സാധാരണ തൊഴിലാളികളായ ഉറുമ്പുകൾ കുറഞ്ഞ മാസങ്ങൾക്ക് ആയുസുള്ളൂ. അതുപോലെ ഉറുമ്പുകളുടെ കൂടുകൾ നിങ്ങളിങ്ങനെ പരിശോധിച്ചിട്ടുണ്ടോ? പല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3-4 ഉറുമ്പുകൾ നമ്മൾ പറഞ്ഞല്ലേ, മരത്തിൻ്റെ മുകളിൽ ഇലകൾ കൂട്ടിയിട്ട് കൂടുണ്ടാക്കുന്നത്. ചില ഉറുമ്പുകൾ മണ്ണിൻ്റെ അടിയിൽ കൂടുണ്ടാക്കും, ചിലത് നമ്മൾ പറഞ്ഞ ഇലകളൊക്കെ എന്തെങ്കിലും കുറേ ചപ്പ് ചവറൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കൂടുണ്ടാക്കും. കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഉറുമ്പുകൾ മണ്ണിൻ്റെ അടിയിൽ വലിയ നഗരങ്ങൾ പോലെ തുരങ്കൾ നിർമ്മിക്കുന്നു. ചില ഉറുമ്പുകളുടെ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ കുറേ ഏരിയകളിലായിട്ട് അവർ കൂടുണ്ടാക്കുക. നമ്മളെപ്പോലെ വലിയ വീടിലതിനെന്നല്ല, പക്ഷേ അവറ്റുകൾക്ക് ഓരോന്നിനും റൂമുകളുണ്ടാവും, രാജ്ഞിക്ക് പ്രത്യേകം ചേമ്പർ, ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ വേറെ സ്ഥലം, ഇങ്ങനെ എല്ലാത്തിനും പറ്റിയ ക്രമീകരണങ്ങളുണ്ട്. അതുപോലെ കാലാവസ്ഥക്കനുസരിച്ച് ചൂട് ക്രമീകരിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ മുട്ടകൾ സൂക്ഷിക്കാൻ, ഭക്ഷണം സംഭരിച്ച് വെക്കാൻ, രാജ്ഞി താമസിക്കാൻ, ഇതിനൊക്കെ വെവ്വേറെ വെവ്വേറെ റൂമുകളുണ്ടാവും. നമ്മളൊരു ഉറുമ്പിൽ കൂടെ അങ്ങനെ ഒരു തുള മാത്രമേ നമ്മൾ കാണുള്ളൂ അല്ലേ, അല്ലേ? എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയാൽ കുറേ വഴികൾ, പല വഴികളിലൂടെ ഉണ്ടാകും, പല സ്ഥലത്തായിട്ടാണ് എന്ത് ചെയ്യുക, അവരുടെ മുട്ടകൾ സൂക്ഷിക്കുക, ഭക്ഷണം സൂക്ഷിക്കുക. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചൂട്, വായുസഞ്ചാരം, ഈർപ്പം, ഇതൊക്കെ കടക്കുന്നത് എന്ത് ചെയ്യണം, ക്രമീകരിക്കാനുള്ള രീതിയിലാണ് അവർ എന്ത് ചെയ്യുക, കൂടുണ്ടാക്കിയെന്ന്. അതൊരു ഉറുമ്പിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഉറുമ്പിന് എന്തില്ല അറിയോ? ശ്വാസകോശമല്ല. ഉറുമ്പുകൾക്ക് ശ്വാസകോശമല്ല. അപ്പം പിന്നെ അവരെങ്ങനെ ശ്വസിക്കുക? പിന്നെ എങ്ങനെ ശ്വസിക്കുക? അവരുടെ ശരീരത്തിലെ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് അത് നടത്തുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഉറുമ്പുകൾ പല രീതിയിൽ ഉണ്ടാക്കുന്നു. തയ്യൽക്കാര ഉറുമ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അവരുടെ പ്രത്യേകത എന്താ? ഇലകൾ കൂട്ടിയിട്ട് അതിലാണ് കൂടുണ്ടാക്കുക. ഇത് എങ്ങനെ ഉണ്ടാക്കുക അറിയാം? വലിയ അതിൽ പ്രായം വലിയ ഉറുമ്പുകൾ ഇലകൾ ഇങ്ങനെ അറ്റുകൾ ഉറുമ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ ഈ ഈ പറഞ്ഞ ഈ നീറുറുമ്പുകളുണ്ടല്ലോ, നിസ്ര എന്ന് പറയുന്നത്, ആ സാധനങ്ങൾ ഇങ്ങനെ കാൽമൽ കാലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മാല പോലെ എന്നിട്ട് ഇലകൾ ഇങ്ങനെ കടിച്ച് വലിച്ചിങ്ങനെ ചേർത്ത് പിടിക്കും. എന്നിട്ട് ഇത് വെറ്റവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ലാർവയിൽ നിന്ന് വരുന്നൊരു തരം പശ പോലുള്ളൊരു ഇതുണ്ട്, അതുകൊണ്ടാണ് നൂല്, അതുകൊണ്ടാണ് ഒട്ടിക്കത്. ആ കൂടി കൂടി ഇങ്ങനെ തുന്നി ചേർത്താണ് ഈ ആറ്റുകൾ കൂടുണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇല കുറഞ്ഞ ഇലകൾ ഇങ്ങനെ കുടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ അറകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ ഉറുമ്പ് അങ്ങനത്തെ കൂടുകൾ ഒഴിവാക്കി പോയ കൂടുകളെടുത്ത് നോക്കി നോക്കേണ്ടി, ഇത് കുറേ എണ്ണം ഒഴിവാക്കി പോകും ഇങ്ങനത്തെ കൂടുകളൊക്കെ, അല്ലെങ്കിൽ ഈ ഉണങ്ങി തൊയ്യുന്ന നേരമൊക്കെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. അതുപോലെ സ്ഥിരമായി കൂടുണ്ടാക്കാത്ത ഉറുമ്പുകളുണ്ട്, നാടോടി ഉറുമ്പുകളുണ്ട്. ഒരു നാട്ടിൽ സ്ഥിരമായി നിൽക്കാതെ ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ല, നാടോടി ദേശാടന പക്ഷികളെ പോലെ നാടോടികളായിട്ടുള്ള ഉറുമ്പുകളുണ്ട്. ഇങ്ങനെ ഒരു തീരെ സ്ഥിരമായി താമസിക്കില്ല അവർ, അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂട് നിർമ്മിക്കില്ല, പകരം എന്താ ചെയ്യാറ്, ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ തങ്ങളുടെ ശരീരങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്ത് രാജ്ഞിക്കും ലാർവകൾക്കും ചുറ്റും ഒരു ജീവിച്ചിരിക്കുന്ന കൂട് തീർക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഉറുമ്പുകൾ ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ, നമ്മൾ സാധാരണ കണ്ടിട്ടില്ല ഉറുമ്പുകൾ ഈ നീറിൻ്റെ സ്വഭാവം നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ ഒട്ടിക്കണം. നിങ്ങൾ ഈ ഉറുമ്പുകളെ ഒന്നായിട്ട് ഉറുമ്പിൻ്റെ കൂട് വെള്ളത്തിലേക്ക് വീണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഈ മലവെള്ളമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്താൽ ഒക്കെ അവരുടെ ചില കൂടുകൾ ഒലിച്ചു വരുന്നേരം ഉറുമ്പുകൾ എന്താ ചെയ്യുക അറിയോ? ഒന്നായിട്ട് കൂടി ഒട്ടിയാൽ നിൽക്കുക, ഒന്നായിട്ട് ബോൾ പോലെ അങ്ങോട്ടാകും, വെള്ളത്തിന് മോൾ പൊന്തി കിടക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിൽ വായ ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് നല്ല വെള്ളമുള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അവരെന്ത് ചെയ്യും, വലിയ ഒന്നായിട്ട് കൂടി നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അവരുടെ രാജ്ഞിനെയും മുട്ടയൊക്കെ വിരിപ്പിക്കുക. അതിനുള്ള അതുപോലെ നമ്മൾക്ക് വേറൊരു സ്ഥലം ഉറുമ്പാണിത് മരപ്പൊത്തുകളിൽ കൂടുണ്ടാക്കുന്നത്. അവർ പ്രത്യേകം ചെയ്യാൻ അറിയോ, അവർ മരം തിന്നൂല, പക്ഷേലും അവർ മരം ഉണങ്ങിയ മരങ്ങൾ തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയാണ് അവർ ജീവിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത മരം തിന്നൂല, അറ്റുകൾ നല്ല അറ്റുകൾ പറ്റിയ മരങ്ങൾ തുരന്ന് അതിലേക്ക് കയറി അതിൻ്റെ ഉള്ളിൽ കൂടുണ്ടാക്കി അതിൽ ജീവിക്കും. അതുപോലെ ഉറുമ്പുകൾ വൃത്തിയുടെ കാര്യത്തിലും മഹാത്ഭുതമാണ്. എന്താ അറിയോ, ഉറുമ്പുകൾ കൂടുതലും ചത്തുപോയാൽ അവരെന്താ ചെയ്യാം, എന്താ ചെയ്യാം? നമ്മളൊക്കെ ആളെ മരിച്ചാൽ എന്തെയ്യും, പെട്ടെന്ന് കുഴിച്ചിടില്ല, മറവില്ലേ. അതുപോലെ വേറെ ജീവിക്കുന്ന ജീവികളുണ്ട്, ഈ കോഴികളൊക്കെ ചത്ത് കൂട്ടിൽ കോഴിക്കളെ കൂട്ടിൽ കോഴി ചത്തിരുന്ന് എന്താ ചെയ്യുക, ആ കോഴിക്കളെടുത്ത് പുറത്തിടുവോ? ഇല്ല. എന്നാൽ ഉറുമ്പുകൾ എന്താ ചെയ്യാന്നറിയോ, അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഉറുമ്പ് ചത്താൽ ഉടനെ തന്നെ അതിനെ മറ്റുറുമ്പുകൾ അതിനെ കോളനിക്ക് വെളിയിലേക്ക് മാറ്റുന്നു, വേഗം പുറത്തുകൊണ്ട് ഒഴിവാക്കും. ആ കൂടിൻ്റെ ഉള്ളിൽ പിന്നെ എന്തെയ്യൂല, ആ ഉറുമ്പിൻ്റെ ശരീര ചത്ത ഉറുമ്പിനെ വിടൂല. ഈ ഉറുമ്പുകൾ എങ്ങനെ അറിയോ എഴുതിയിട്ട് ചത്തക്കെന്ന് മനസ്സിലാക്കുക? ആ ചത്ത ഉറുമ്പിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഒലീക്ക് ആസിഡ്, ഒരുതരം ആസിഡുണ്ട്, അത് പുറത്തേക്ക് വരുന്ന നേരം അവർക്ക് മനസ്സിലായത് ചത്തതാണത്. അതിൻ്റെ സ്മെല്ല് വരുന്ന നേരം രാസവസ്തു തിരിച്ചറിഞ്ഞാണ് വരുന്നത് ചെയ്യുക, ആ മരണം സ്ഥിരീകരിക്കുകയെന്ന. അതുപോലെ തന്നെ ഉറുമ്പുകൾ കൂടിൻ്റെ യുദ്ധം ചെയ്യും. നമുക്ക് എന്ത് ചെയ്യുക, ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഒരാളോടെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അല്ലേ. ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നു നമ്മൾ നേരത്തെ, ഖുർആനിൽ എത്ര ഹറാമുകളാണ് വന്നിട്ടുള്ളത്, അതിനാരും ഇതിൽ ഉത്തരം പറഞ്ഞു കാണില്ല. ഏതായാലും ഒരു കുസൃതി ചോദ്യം വന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാലോ. ശുഹൈബാം വളപട്ടണം ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഒരു ഓടിറ്റ വീട്, ഒരു ഓടിട്ട വീടുണ്ട്, അതെന്നും ചോർന്നിരിക്കും, മഴ പെയ്താൽ അന്നൊക്കെ ചോരും. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു ഓടിട്ട വീട് ഇപ്പോൾ മഴ പെയ്താൽ ചോർന്നൊടിക്കും, എന്തുകൊണ്ട്? സഫിയ എടപ്പാൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 83 എന്നാണ് ഖുർആൻ എത്ര തവണ ഹറാമുകൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതിന് 83 ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ ജമീല ഒതുക്കുങ്ങൽ 136, പിന്നെ ആരാ നല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞവരാണ് ഷംഷാദ് തലശ്ശേരി. അപ്പോൾ ഇനി ആരെങ്കിലും ഉത്തരം അയക്കാൻ നോക്കുക. സഫിയ എടപ്പാൾ നമ്മൾ നേരത്തെ ചോദിച്ചതിൻ്റെ കുസൃതി ചോദ്യത്തിന് ശരി ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ. സഫിയ എടപ്പാൾ അയച്ചത് ശരി ഉത്തരമാണ്. ഇനി ആരെങ്കിലും ഉത്തരം അയക്കാൻ നോക്കുന്നിട്ട് നമുക്ക് പറയാം. അപ്പൊ മോൻ്റെ പ്രസംഗത്തിലേക്ക് പോവാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ആങ്കർ കൂടാതെ പീസ് റേഡിയോ പ്രിയപ്പെട്ട ഏവരും കേൾക്കുന്ന ശ്രോതാക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഹൃദയത്തോടെ ചേർത്ത് വെക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാമിലെ മാതാപിതാക്കളോടുള്ള സ്ഥാനവും അവരോടുള്ള കടമയും. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ അളവറ്റ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മെ ഭൂമിയിലേക്ക് എത്തിക്കാൻ കാരണക്കാരായ സ്വന്തം സുഖസന്തോഷങ്ങൾ തട്ടിയെറിഞ്ഞ് നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച രണ്ട് മഹത് വ്യക്തികളാണ് ഉമ്മയും ഉപ്പയും. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് കൽപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അള്ളാഹു കൽപ്പിച്ചത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ് ഖുർആൻ പറയുന്നു. നിന്റെ റബ്ബ്
1: കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു തരും.
2: അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കൾക്ക് നമ്മെ നന്മ ചെയ്യുകയും വേണം. അവരിൽ ഒരാളോ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് ചേ എന്ന് പോലും പറയരുത്. അവരോട് കയർത്ത് സംസാരിക്കരുത്. നോക്കൂ കൂട്ടുകാരെ, മാതാപിതാക്കളോട് ചേ എന്നൊരു വാക്ക് പോലും പറയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത്രമേൽ ആദരവോടെയും സ്നേഹത്തോടെയും അവരോട് പെരുമാറേണ്ടത് ഒരിക്കൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ നല്ല സഹവാസത്തിൻ്റെ ഏറ്റവും അർഹൻ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മ. മൂന്നാമതും ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മ. നാലാമത് ചോദിച്ചപ്പോഴാണ് പ്രവാചകൻ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞത്. ഉമ്മയ്ക്ക് ഇസ്ലാം നൽകിയ മഹത്തായ പദവിയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തം രക്തവും മാംസവും പങ്കുവച്ച് 9 മാസം ഗർഭം ചുമന്ന് മരണവേദന സഹിച്ച് നമ്മെ പ്രസവിച്ച വളർത്തിയവളാണ് ഉമ്മ. ഭരണാധികാരികൾ നൽകിയ നിർദ്ദേശം, നിങ്ങൾ ശത്രുക്കളുടെ അസ്സലാമലൈക്കും.
1: മഷാല്ലാ, നല്ലൊരു പ്രസംഗം നമ്മൾ കേട്ടു. മാതാപിതാക്കളോടുള്ള കടമകൾ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ഇന്നത്തെ പ്രസംഗം കേട്ടത്. മഷാല്ലാ, ഉഷാറായിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞു ഉറുമ്പുകളെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും മോൻ്റെ പ്രസംഗം ഉഷാറായി. ഇനി നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വീണ്ടും കുറേ ആളുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആയിഷ കൊയിലാണ്ടി ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ആയിഷ അല്ലേ? ആയിഷ, ഓക്കെ. ജമീല വി പി, ജമീല വി പി മഴ പെയ്യുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാൻ, ഷംനാദ് ഖാൻ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അത് ഉത്തരം നമുക്ക് പറയാൻ തോന്നുന്നുണ്ട് അല്ലേ. സഫിയ എടപ്പാൾ ഒരു ഓട് മാത്രം ഇട്ടത് കൊണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ പറഞ്ഞിട്ടുള്ളത് എന്താറിയോ, ഒരു ഓടല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചോരും. ഞാൻ പറഞ്ഞെന്താ, ഒരു ഓടിട്ട വീട് നല്ലതാണ്, അപ്പോൾ പിന്നെ ചോരൂലേ, ബാക്കിയുള്ളടത്ത് ഓടിട്ടല്ലേ അല്ലേ. ഏതായാലും ചോദ്യം നല്ല ഉഷാർ ചോദ്യമായിരുന്നു, മാഷാല്ലാ. അതുപോലെ മാഷാല്ലാ, മോൻ നല്ല രീതിയിൽ അവതരിപ്പിച്ചു, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സുബൈദ ഇസ്മായിൽ മടിക്കിരി. അപ്പോഴേ നമുക്കൊരു പാട്ട് കേട്ടാലോ അല്ലേ, നമ്മൾ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ ഒരു പാട്ട് കേൾക്കാം നമുക്ക് ഇൻഷാ അള്ളാ.

ഹച്ചിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് ഹച്ചിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് തൗഹീദിൻ മന്ത്രം മുഴക്കാനി ഭൂവേദി മുന്നെ പാണി തീർത്ത മങ്ങാത്ത മന്ദിരം തൗഹീദിൻ മന്ത്രം മുഴക്കാനി ഭൂവേദി മുന്നെ പാണി തീർത്ത മങ്ങാത്ത മന്ദിരം കണ്ടെൻ്റെ കണ്ണ് കുളിർത്തു വല്ല

0: പുണ്യപാദങ്ങൾ ചുംബനമേകി തൂമണിമുത്തുകൾ ഞാനും കരളിൽ വാരി എന്റെ കണ്ണീരപ്പോൾ ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് ജവാവുമായെത്തിയ തിങ്ങിനിറഞ്ഞ മഹാജനസാഗരം റബ്ബിനിലേക്ക് ജവാവുമായെത്തിയ തിങ്ങിനിറഞ്ഞ മഹാജനസാഗരം ഞാനതിൽ നന്നായി അണിഞ്ഞു ചേർന്നു എന്റെ ഞാനെന്ന ഭാവങ്ങൾ തേഞ്ഞുമാഞ്ഞു ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്
1: മഷാല്ലാ ബാർക്കല്ലാഹു ഫീക്. നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു അല്ലേ? ജിസിയ ജമാലിൻ്റെ പാട്ടാണ് നമ്മൾ കേട്ടത്. മഷാല്ലാ, നല്ല ഉഷാറായി പാട്ടുണ്ട്. എന്തോ ശബ്ദത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുമോളുടെ. ഇൻഷാല്ലാ, ഏതായാലും നല്ല പാട്ടായിരുന്നു. അതുപോലെ ഒരു കടങ്കഥ വന്നിട്ടുണ്ട്. കൊയ്തു കൊയ്തു നെയ്ത്തിന് പോയി, കൊയ്ത കുറ്റികൾ വീണ്ടും മേയാൻ പോയി. ഒരു കടങ്കഥയാണ്. നിങ്ങൾ കൊയ്യാന്നറിയോ എന്താ വിളവെടുക്കുന്ന പറയാം? നെല്ലൊക്കെ വിളവെടുക്കുന്ന നേരം നെല്ല് കണ്ടിട്ടുണ്ടോ? അരി ഉണ്ടാക്കുന്ന അത് കൊയ്തെടുക്കുക എന്ന് പറയാം. അങ്ങനെ അരി അരിഞ്ഞരിഞ്ഞെടുക്കുക. ഇതുപോലെ കൊയ്തു കൊയ്തു നെയ്ത്തിന് പോയി. കൊയ്ത കുറ്റികൾ, നെല്ല് കൊയ്താൽ കുറെ കുറ്റി നിലത്തുണ്ടാവും അല്ലേ? എന്നാൽ ഈ കൊയ്ത കുറ്റികളുണ്ടല്ലോ, അതൊക്കെ മേയാൻ പോവുകയും ചെയ്തു. അതാണ് ചോദ്യം. ആരൊക്കെ ഉത്തരവാക്കി നോക്കാം, ആർക്കൊക്കെ അറിയാൻ നോക്കട്ടെ. അടിപൊളി ജമാ ജമീലാക്കും വരുന്നല്ലോർന്നാൽ അടിപൊളി നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇനിയും പാടുക. അതുപോലെ ഫാത്തിമ ഷെയ്മ പെരിന്തൽമണ്ണ ബ്രാഞ്ച്. നേരത്തെ അങ്ങനെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴാണ് ഉത്തരം വരുന്നത്. നൂറ് യുദ്ധം ചെയ്തു, എല്ലാ യുദ്ധത്തിലും വിജയിച്ച സ്വഹാബി ആര് എന്നുള്ളൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചതിനൊക്കെ ഉത്തരങ്ങൾ വരട്ടെ. അപ്പോഴേ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനെ ഖുർആനിൽ എത്ര തവണ ഹറാമ് വന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. ആരും ഇതുവരെ ഉത്തരം അയച്ച് കാണുന്നില്ല. ഏതായാലും നമുക്ക് ഉത്തരം പറയാം അല്ലേ? എന്താ അഭിപ്രായം? എന്തായിരുന്നു എൻ്റെ പേരുന്നേ? അഹ്സാൻ. അഹ്സാനെ പറയല്ലേ, 250 തവണ എന്നാണ് ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം ഇനി ആരൊക്കെ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് പാട്ടുകൾ പറയുന്നത്. മാഷാല്ലാ, മോളുടെ പാട്ട് ഉഷാറായി, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആരൊക്കെ ഉത്തരം അയക്കി നോക്കല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഉറുമ്പുകളുടെ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഉറുമ്പുകൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഉറുമ്പുകൾ ചില കൂടുകൾ നീ ആക്രമിക്കും, പരസ്പരം യുദ്ധം ചെയ്യും. എന്നിട്ട് നീന്നറിയോ, ജയിക്കുന്ന ടീം മറ്റൊരു മുട്ടകളും ലാർവകളൊക്കെ എടുത്തോണ്ട് പോകും. എന്നിരുന്നാൽ അവരുടെ കൂട്ട് സൂക്ഷിക്കും. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ, ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ, ആ വിരിയുന്ന മക്കളുണ്ടല്ലോ, ആ ഉറുമ്പുകളുടെ സ്വന്തം കൂട്ടിലെ ജോലിക്കാരായിട്ട് കോളനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അടിമകളാക്കി മാറ്റും. മനസ്സിലായില്ല? ഒരു കൂട് നീയും മറ്റേ കൂട്ടിലുള്ള ഉറുമ്പുകളെ പോയി ആക്രമിക്കും. എന്നിട്ട് അവിടെ അവർ കൂണ്ടുള്ളിൽ നമ്മൾ പറഞ്ഞ കുറേ പ്രത്യേകത അല്ലേ? മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്, രാജ്ഞി വേറെ സ്ഥലം, എല്ലാവർക്കും ഓരോന്നും ഓരോരോ റൂമുകളൊക്കെയാണ്. അപ്പോൾ ഈ മുട്ടകളൊക്കെ ഇവരെടുത്തോണ്ട് വരും, ജയിക്കുന്ന ടീം എടുത്തോണ്ട് വരും. എന്നിട്ട് ഇവരെ കൂട്ടിൽ വെച്ച് വിരിയിപ്പിക്കും. വിരിഞ്ഞു കഴിഞ്ഞാൽ ആ വിരിയുന്ന മക്കളില്ലേ, ഉറുമ്പുകളില്ലേ, വിരിഞ്ഞു വരുന്ന ഉറുമ്പുകളാണ്, ഇവരെ പണിക്കാരാക്കിയിട്ട് ഇവരെ കൂടിനു വേണ്ടി പണിയെടുക്കാനുള്ള അടിമകളാക്കി മാറ്റും. ഉറുമ്പുകൾ ചെയ്യുന്ന പണിയാണ്. അതുപോലെ ഉറുമ്പുകൾക്ക് മഴക്കാലത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? അവരുടെ കൂട് മണ്ണിലാണെങ്കിൽ എന്താ പറ്റുക? മഴ ഈ നേരം വെള്ളം വന്നാൽ എന്ത് ചെയ്യും? കൂടിനുള്ളിലൊക്കെ വെള്ളം കയറില്ലേ. അതില്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റും? അവർക്ക് കൂടടയ്ക്കും, ഒരു കൂടിൻ്റെ ഡോർ അടയ്ക്കും. കൂടുതലേക്ക് കയറുന്നൊരു വഴി ഉണ്ടാകുമല്ലോ. അതെന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രവേശന കവാടങ്ങളും മണ്ണും ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് അടച്ച് ക്ലിയർ ആക്കി വെക്കും. എന്നിട്ട് ഇല്ല, അതിനനുസരിച്ചുള്ള സെറ്റപ്പിൽ അവർ കൂടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഹോളിൽ കൂടി വെള്ളം വരാതിരിക്കാൻ ഹോൾ അടച്ച് ഭദ്രാക്കും. എന്ന് മാത്രമല്ല, ഒരു മഴക്കാലത്തേക്ക് വേണ്ട ഭക്ഷണങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും കൂടിനുള്ളിൽ. അതുപോലെ തന്നെ തണുപ്പ് തട്ടിയാൽ ഈ ഇവർ ശേഖരിച്ച് വെക്കുന്ന ധാന്യങ്ങളൊക്കെ ഉള്ളത്, ഗോതമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട്. തണുപ്പൊക്കെ തട്ടി ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാത്, മഴക്കാലത്ത് നനഞ്ഞാൽ എന്താ സംഭവിക്കാം, അത് മുളച്ചു വരും അല്ലേ. അതെന്താ ചെയ്യാറി, അങ്ങനെ മുളയ്ക്കാൻ സാധ്യതയുള്ള വിത്തുകളൊക്കെ വരുന്നതെന്നറിയോ, കട്ട് ചെയ്താളും മുളയ്ക്കാതിരിക്കാൻ. ഉറുമ്പുകൾ അവർ കടിച്ചു മുറിക്കും, ഞാൻ ദ്രവിപ്പിച്ചെടുക്കും. നമുക്ക് ഇൻഷാല്ല പാഠക്കുറിപ്പ് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഇൻഷാല്ല പാഠക്കുറിപ്പിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ. ഒരിക്കലും അത് തകർന്നു പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ സെഷനിൽ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം, ഊഹം ഊഹിച്ച് പറയുന്നതിനെ സൂക്ഷിക്കണം. അവൻ അങ്ങനെയൊക്കെ ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം, അങ്ങനെ നമ്മൾ ഊഹിച്ച് പറയില്ലേ. ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഊഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കളവാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ മഹാന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യത്തെ നമ്മൾ കൃത്യമായി മുഖവിലക്കെടുക്കുമ്പോൾ നബി ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താ, വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത് എന്നതാണ്. വലാ തഹസ്സസു, നിങ്ങൾ ചൂയിന്ന് അന്വേഷിക്കരുത്. ഒരാളെപ്പറ്റി ചാരവൃത്തി നടത്തി ചൂയിന്ന് അന്വേഷിച്ച് അയാളുടെ പിന്നാലെ നടന്ന് അയാൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടെത്തി അയാളെ പ്രയാസപ്പെടുത്തുക, അതൊരിക്കലും പാടില്ല. വലാ തനാഫസു, നിങ്ങൾ പരസ്പരം മത്സരിക്കരുത്. അവനേക്കാളും മുകളിൽ ഞാനാണ്, ജിന്നോട് മത്സരിക്കാനുണ്ടോ എന്ന് പറഞ്ഞ് ഒരാളെ തോൽപ്പിച്ച് കളയാനുള്ള ഒരു മത്സര്യബുദ്ധിയോടുകൂടെ ഒരാളെ തകർത്ത് കളയാനുള്ള ശ്രദ്ധ, ആ ഒരു ചെയ്തി പ്രവൃത്തി നമ്മൾ ചെയ്യരുത്. വലാത്ത ഹസദു, നമ്മൾ പരസ്പരം അസൂയ കാണിക്കരുത്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ അവന് ലഭിച്ചു എന്നതിൻ്റെ പേരിൽ അത് അവന് ലഭിക്കരുത്, അത് എനിക്കാണ് ലഭിക്കേണ്ടത് എന്നൊരു അസൂയ മനോഭാവം നമുക്ക് ഉണ്ടാകരുത്. വലാത്ത ബഹളു, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുത്. വലാത്തതബറു, നിങ്ങൾ പരസ്പരം തെറ്റി പിന്മാറിപ്പോകരുത്. നിങ്ങളാകേണ്ടത് പരസ്പരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന സഹോദരങ്ങളാണ് ആവേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, എത്ര വലിയ നിർദ്ദേശമാണ് ഈ ഹദീസിൽ നൽകിയതിലെ. എത്രയോ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മറ്റുള്ളവരെ പറ്റി ചോയിന്ന് അന്വേഷിച്ച് അവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തി ആളുകൾക്കിടയിൽ അതിനെ ഫ്ലാഷാക്കി എല്ലാവർക്കും പ്രചരിപ്പിച്ച് അവനെ പ്രയാസപ്പെടുത്തുക, പരസ്പരം മത്സരിച്ച് പ്രവർത്തിക്കുക, തോൽപ്പിക്കണം, മറ്റുള്ളവരെ തോൽപ്പിക്കണമെന്നൊരു ഒരു മത്സര്യബുദ്ധി നമുക്ക് ഉണ്ടാകുക, എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും വിജയം ലഭിക്കണം, എല്ലാവർക്കും ഹൈറുകൾ ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. പരസ്പരം അസൂയ വെക്കരുത്, ദേഷ്യം പിടിക്കരുത്. എത്ര വലിയ നിർദ്ദേശങ്ങളാണ് റസൂൽ സലസം പഠിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ സഹോദരനോട് തെറ്റി അവനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന പ്രയാസമുണ്ടാക്കുന്ന ഘട്ടങ്ങൾ, അവസ്ഥകൾ നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരാണ് അവർ. അവർക്കിടയിൽ നമ്മൾ ഈ രൂപത്തിലുള്ള തിന്മകളൊന്നും കടന്നു വരാതെ ഏറ്റവും നല്ല സ്നേഹത്തോടെയും അവരെ ഹെൽപ്പ് ചെയ്തും അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ അവരെ സന്തോഷിപ്പിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരോട് മത്സരിക്കാതെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പ്രവർത്തിക്കാനും ഒക്കെ മുന്നോട്ട് വരികയും അവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാതെ അതിന് അഥവാ ഇനി അറിഞ്ഞാൽ തന്നെ അതിനെ മറച്ചു വെച്ച് ആളുകളോട് അറിയിക്കാതെ അവനെ നമ്മൾ സംരക്ഷിച്ച് ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മളെ ഈ പല സ്വഭാവ ദുസ്വഭാവങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ പെട്ടത് കുറേ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതെന്ന് പറഞ്ഞു. ഒന്ന്, അസൂയ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതുപോലെ പരസ്പരം കോപിക്കരുത്, തെറ്റരുത്. അതുപോലെ മത്സരിക്കരുത് എന്നല്ലേ, അതെന്തർത്ഥത്തിലാണെന്നറിയോ, അനാവശ്യമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാര്യമില്ലാതെ ഈ പണ്ട് കുറേശ് ഇവർക്കുണ്ട് ജാഹിരിയക്കാലത്ത് തന്നെ ഗോത്രങ്ങൾ തമ്മിൽ കിട മത്സരങ്ങളുണ്ടായും നിസാരമായ കാര്യങ്ങൾ, ഞാനാണ് അവരെ ഞങ്ങളാണ് അവരെക്കാട് വലിയ ശക്തരെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അഭിമാനത്തിൻ്റെ പേരിലുള്ള മത്സരങ്ങൾ. എന്നാൽ നന്മയിൽ എന്ത് ചെയ്യണം, നമ്മൾ മത്സര ബുദ്ധിയോടുകൂടി തന്നെ പെരുമാറണം. അള്ളാഹു തആല സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞത് ഫലിയ തനാഫസിൽ മുത്തനാഫസിയോൻ, സ്വർഗ്ഗത്തിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞു നിങ്ങൾ മത്സരിക്കുന്ന ഒരു ഇതിനു വേണ്ടി മത്സരിക്കട്ടെ എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മത്സരിക്കാം, സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ നമുക്ക് അദ്ദേഹത്തിനുടെ മുന്നിൽ എത്തണം എന്ന് വിചാരിക്കാം. പക്ഷേ അദ്ദേഹത്തിനുള്ള നന്മകൾ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. അസൂയ എന്ന് പറഞ്ഞാൽ അറിയോ, ഒരാൾക്ക് ഒരു സൗകര്യം കിട്ടി, അപ്പം അത് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതുപോലെ എനിക്കും വേണമെന്ന് പറയാം. പക്ഷേ അയാളത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, കുരുട്ട് പ്രയോഗിക്കുക, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക, അയാളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക, അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് എന്താണ്, നമ്മൾക്കുള്ളത് നമ്മളൊരു കാര്യം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സഹോദരനും അതുപോലെ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ അതുപോലെ ഉണ്ടാവണമെന്ന്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാനുള്ള സമയമുണ്ടോ? ഒരു പാട്ടുകൂടെ കേട്ടാലോ? ഓക്കെ, ഇൻഷാ നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം.
0: ജീഗം തങ്കം പാത്തി മണ്ണ് മലബാറും പണ്ട ഗണം വെള്ളുതൽ പാടവടിവ്.

മണി മണി മലബാറിലെ ചേർത്തി പൊരുൾ വീരുത്തം തങ്കം പതി മണ്ണ് മലബാറൻ പണ്ടഗണം വെള്ളുടൽ പടവടി ഓടെ ഗമജഗ പാടൽ കൊടും ഇംഗ്ലണ്ടാറു മുറക്കാറമില്ല പെർനില കീബറിലെ പേരേ പെർനില കീബറിലെ പേരേ ഉഗം മനസകം പക ചീനത്തുള്ളം വെള്ളക്കാർ ഉദണ്ടൂരം ചൂയിപ്പാക്കി ചെപ്പിത്താരൻ ചെപ്പിയോർ ഉടർന്നുള്ളം വെള്ളപ്പാട കൂരിക്കിട്ട് ഭരിത്തോർ ഭരിത്തേ അന്തർനിക്ക് അന്ത മാണിക്കായത്തെ ഭീരിത്തെ നാടും വീടും കടത്തിട്ട് പീരിത്തെ ഉടൻ പേടി പേടും തളോൾ കാടും കേടും അടവുകൾ വകർണ്ട ചെടി അടവുകൾ വടി കേട വെള്ളൂരും വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പാട്ടം കെട്ടി പറ്റിച്ച് വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ച് പാട്ടം കെട്ടി പറ്റിച്ച് ചൂട്ട് കെട്ടി മാപ്പിളമാർ കുതിച്ചേ കേട്ടിങ്കണ്ടി മണ്ണിന്ന് പാറിച്ചേ പോറ്റിമാല ബാലന്തസ് കുറിച്ചേ പൊള്ളും പള്ളാത്തുള്ളി ബില്ലി വെള്ളം പട പണിത ബില്ലാം സീറ 920 വാഹിദ 920 വാഹിദ ജിഗന്തങ്കം പാതി മണ്ണ് മലബാറിൻ പണ്ടഗണം.

0: ചാതിപ്പാര വെള്ളക്കാർ താളത്തോടി പോര് കുറുകുത്തും കാലം ബലും ചോറ്.
1: അത് നല്ലൊരു പാട്ടുകൂടെ നമ്മൾ കേട്ടു. ഏതായാലും നമ്മുടെ ലൈവിന്റെ സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അതിനിപ്പോൾ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒന്ന്, 100 യുദ്ധങ്ങളുടെ അടക്കം പങ്കെടുത്ത് വിജയിച്ച സ്വഹാബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഒരു കടങ്കഥ ഉണ്ടായിരുന്നു അല്ലേ, നെയ്ത് നെയ്ത് അത് ചെമ്മരിയാടാണ്, ചെമ്മരിയാടിന്റെ രോമം. ഇൻഷാല്ലാ ഇനി വീണ്ടും നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു ലൈവിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെപ്റ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല,
1: എടുത്തു കൊടുത്താൽ മതി,
0: എടുത്തു കൊടുത്താൽ മതി, മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
2: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
0: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസ്സിന്റെ നിയന്ത്രണത്തിലുള്ള
1: സ്ഥാപനം
0: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
2: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ചരിത്രത്തിന്റെ സ്മൃതിപഥങ്ങളിലേക്ക് ശ്രോതാക്കളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഓർമ്മയിൽ ഇന്ന് നിഷ്കളങ്ക ഹൃദയൻ എന്ന ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: മർഹൂം KM മൗലവി. സ്മാരകക്കുറിപ്പ്. അനുകരണാർഹമായ സ്വഭാവം. എഴുത്ത് മുഹമ്മദ് അമാനി. തുടർച്ച. ശുദ്ധഗതി. അകവും പുറവും രണ്ടില്ലാതെ, വളവും തിരിവുമില്ലാതെ, നേർക്കുനേരെ ശുദ്ധമായ ഒരു മനസ്ഥിതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതേ അളവുകോൽ കൊണ്ടുതന്നെ അദ്ദേഹം മറ്റുള്ളവരെയും അളന്നു. തന്നിമിത്തം ദുരുദ്ദേശക്കാർക്കും വളഞ്ഞ മനസ്ഥിതിക്കാർക്കും മൗലവിയെ കബളിപ്പിക്കാനും തങ്ങൾക്കുവേണ്ടി ഉപയോഗപ്പെടുത്താനും വേഗം സാധിച്ചിരുന്നു. ചില ആളുകൾ ഇത് അദ്ദേഹത്തിന്റെ ദൗർബല്യമായി കണക്കാക്കാറുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമൊരു മനസ്സില്ല, മറ്റുള്ളവരുടെ മനസ്സുകൊണ്ടാണ് ചിന്തിക്കുക എന്നുപോലും ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വാസ്തവം അതല്ല. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും ശുദ്ധതയും മാത്രമാണ് അതിന് കാരണം. ക്ഷീണിതനായി പുറത്തിറങ്ങി നടക്കാൻ പ്രയാസമായിരുന്ന അവസരങ്ങളിൽ പോലും വല്ല പൊതുകാര്യങ്ങൾക്കു വേണ്ടിയോ മറ്റുള്ളവരുടെയോ ആവശ്യത്തിനു വേണ്ടിയോ മൗലവി പോരാതെ പറ്റുകയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം വിസ്മയം ചൊല്ലി വടിയും കുടയുമെടുത്ത് പുറപ്പെടുക പതിവാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രകളിൽ അദ്ദേഹം വളരെ വിഷമം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഗുണകാംക്ഷികളാരെങ്കിലും അദ്ദേഹത്തെ യാത്രാശ്രമങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കലാണ് പതിവ്. രോഗവും ക്ഷീണവുമായി വീട്ടിലിരിക്കുന്ന കാലത്തും അദ്ദേഹം സമയം വെറുതെ കളഞ്ഞിരുന്നില്ല. നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്ർ മുതലായവയിലും അതുകഴിഞ്ഞ് ബാക്കി സമയങ്ങളിൽ സന്ദർശകന്മാരില്ലാത്തപ്പോൾ വിജ്ഞാനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ഗ്രന്ഥപാരായണത്തിലും മറ്റും ഉത്സുകനായിരിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്ത സമയം വിരളമായിരുന്നു. വിപുലമായ ലക്ഷ്യപരിപാടികളോടുകൂടിയ പല സംരംഭങ്ങളും ഈ അവസരത്തിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും. തന്നെ സന്ദർശിക്കാൻ ചെല്ലുന്ന പണ്ഡിതന്മാരോടും നേതാക്കളോടും അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യും. ഇന്നത്തെ പരിതസ്ഥിതിയിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണർന്നിരിക്കേണ്ട ചില സന്ദേശങ്ങൾ അറബി ഭാഷയിൽ പ്രചരിപ്പിക്കുക, ശരിയായ ഇസ്ലാമിക ശിക്ഷണമുറകളോടുകൂടിയ ഒരു ഉന്നത മദ്രസ നടത്തുക, പ്രധാനമായ ചില ഹദീസ് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക, പൗരാണിക രീതിയിലുള്ള ഖുർആൻ തഫ്സീർ മലയാളത്തിലുണ്ടായിരിക്കുക മുതലായവ അദ്ദേഹത്തിന്റെ വല്ലാത്ത അഭിലാഷങ്ങളായിരുന്നു. വാർദ്ധക്യ സഹജമായും മറ്റുമുള്ള ക്ഷീണം അദ്ദേഹത്തിന്റെ ശരീരത്തിന് പിടിപെട്ട് കുറേ നാളുകളായിരുന്നുവെങ്കിലും ഹൃദയത്തെ അത് ബാധിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തിലും ശുഭപ്രതീക്ഷയല്ലാതെ നിരാശപ്പെടുന്ന സമ്പ്രദായം അദ്ദേഹത്തിനില്ലായിരുന്നു. വേഷവൈശിഷ്ട്യം. ബാഹ്യമായ ആർഭാടങ്ങളിലും വേഷപരിഷ്കാരാദികളിലും ഒട്ടും താൽപ്പര്യമില്ലാതെ ആധുനിക ഭ്രമങ്ങളൊന്നും പിടി

0: ആ പഴഞ്ചൻ വേഷം കൃഷകാത്രം ഉന്നതാദർശങ്ങളുടെ വിളനിലവും കേരള മുസ്ലിങ്ങൾക്കിടയിൽ വിപ്ലവകരമായ ഉണർവും ബോധവും ഉണ്ടാക്കി തീർക്കുന്നതിൽ പണ്ഡിതോചിതവും മാതൃകാപരവുമായ നേതൃത്വം നൽകിയ ഒരു സമുദായ സ്നേഹിയായിരുന്നുവെന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം. അനിസ്ലാമിക സംസ്കാരങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് മുസ്ലിമോ അമുസ്ലിമോ എന്നുപോലും തിരിച്ചറിയാത്ത വിധത്തിലുള്ള ഇന്നത്തെ പരിഷ്കൃത വേഷധാരികളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വേഷം വാസ്തവത്തിൽ ഒരു പുതുമയായിരുന്നു. കാരണം അദ്ദേഹം ഒരു മൗലവിയാണ്, ഉൽപതിഷ്ണുവാണ്, ഉൽപതിഷ്ണുക്കളുടെ തലപ്പത്തിരുന്ന ആളുമാണ്. പക്ഷേ വേഷപരിഷ്കാരത്തെക്കാൾ മനപരിഷ്കാരത്തെയും ആധുനിക സംസ്കാരത്തെക്കാൾ ഇസ്ലാമിക സംസ്കാരത്തെയും ബാഹ്യമായ മോടികളേക്കാൾ സ്വഭാവ നന്മകളെയും വിലയിരുത്തിയിരുന്ന ആളായിരുന്നു കെ എം മൗലവി സാഹിബ്. അതുകൊണ്ടു തന്നെയാണ് കാഴ്ചയിൽ ഒരു യാഥാസ്ഥികനാണെന്ന് വിളിച്ചോതിയിരുന്ന ആ വേഷം മാന്യമായ ഏതൊരു രംഗത്തും അദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്കും അന്തസ്സിനും മകുടം ചാർത്തുന്നതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഒരു വാർഷിക യോഗത്തിന് അധ്യക്ഷത വഹിക്കാനായി മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി കോഴിക്കോട് വന്നത് പലരും ഓർക്കുന്നുണ്ടാവും. ഇന്നത്തെ മുസ്ലിം പണ്ഡിത ലോകത്ത് വളരെ ഉന്നതമായ ഒരു സ്ഥാനം കൈവന്ന ഒരു മഹാനാണ് അദ്ദേഹം. ഇന്ത്യയിൽ മാത്രമല്ല, നിലവിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം വളരെ പ്രശസ്തി നേടിയ ഒരു പ്രമുഖ നേതാവ് കൂടിയാണ് നദ്വി സാഹിബ്. പ്രസ്തുത യോഗാനന്തരം നദ്വത്തിൻ്റെ ആപ്പീസിൽ പല പ്രധാന പണ്ഡിതന്മാരുമടങ്ങുന്ന ഒരു സദസ്സിൽ വച്ച് മുജാഹിദുകളായ പണ്ഡിതന്മാർക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണഗണങ്ങളെക്കുറിച്ച് പല ഉപദേശങ്ങളും അദ്ദേഹം നൽകുകയുണ്ടായി. ഇസ്ലാമികമായ വേഷഭൂഷണങ്ങളും സ്വഭാവമര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതചര്യകളും അവർ സർവോപരി ആദരിച്ചു സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി. കുറച്ചു സംസാരിച്ച ശേഷം ആ സദസ്സിൽ സന്നിഹിതനായിരുന്ന മൗലവി സാഹിബിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നദ്വി സാഹിബ് പറഞ്ഞു, എല്ലാവരും ഈ ഷെയ്ഖിനെപ്പോലെ ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വാക്ക് അന്ന് ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടാകും. മതകാര്യങ്ങളിൽ ആധികാരികമായി വിധി പറയുവാനും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നാനാമുഖങ്ങളായ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം കണ്ടെത്താനും കെൽപ്പും അർഹതയുമുള്ള, അറിവിനനുസരിച്ച് പ്രവർത്തനവും വിശ്വാസത്തിനനുസരിച്ച് ഭയഭക്തിയുമുള്ള പണ്ഡിതന്മാരുടെ അഭാവം ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ മതബോധവും യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനവും മുസ്ലിങ്ങൾക്കിടയിൽ കുറഞ്ഞു വരികയും പകരം അനിസ്ലാമിക വീക്ഷണഗതിയും ആധുനിക ഭാവവും ഭൗതിക മനഃസ്ഥിതിയും രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഈ പരിതസ്ഥിതിയിൽ മൗലവി സാഹിബിൻ്റേതുപോലുള്ള മാതൃകാ ജീവിതരീതികൾ സ്വീകരിച്ച് ഇസ്ലാമിനു വേണ്ടി ആത്മാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന പണ്ഡിതന്മാരുടെ ആവശ്യം മുസ്ലിം സമുദായത്തിന് ഇന്ന് കൂടുതലാണുള്ളത്. അള്ളാഹു ഈ സമുദായത്തിന് ഉണർവും ആവേശവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നിങ്ങൾ കേട്ടത് ഓർമ്മ, ചരിത്രത്തിൻ്റെ സ്മൃതി പഥങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന ഓർമ്മയിൽ ഇന്ന് നിഷ്കളങ്ക ഹൃദയൻ എന്ന ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്. ഓർമ്മ സമാപിക്കുന്നു.
2: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സു തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല,

0: ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
0: പീസ് റേഡിയോ. Tune to reality.
2: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. 3 മുതൽ 16 വരെയുള്ള കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ള മുഖത്തുള്ള ചില പാടുകൾ, വെള്ളപ്പാടുകൾ. പലപ്പോഴും ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയാണ് ആ ഒരു പ്രായത്തിൽ. പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാകുക, മുഖത്ത് ഇങ്ങനെ വെള്ളപ്പാടുകൾ ഉണ്ടാകുന്നു. ഇത് പല വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പലരും പറയാറുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വൈറ്റമിൻ്റെ കുറവ് കൊണ്ടല്ല, ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഈ ഒരു വെള്ളപ്പാടുകൾ വരുന്നത് പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു എക്സിമ പോലത്തെ ഒരു കണ്ടീഷനാണ്. അത് ശരീരത്തിൽ ഒരു നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ സ്കിന്നിൻ്റെ പുറം ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ വ്യാസത്തിലോ വട്ടത്തിലോ അങ്ങനെ വെളുത്ത പാടുകളുണ്ടാകും. ചിലപ്പോൾ അത് പിങ്ക് നിറത്തിലൊക്കെ ആയിട്ടുള്ള പാടുകളുണ്ടാകും. അവിടെ ഏത് പ്രധാനമായിക്കൊണ്ടും കുട്ടികൾ കൂടുതൽ സമയം സൂര്യപ്രകാശമേറ്റ് കളിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് അങ്ങനെ കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അതേപോലെ കൂടുതൽ സമയം മുഖം സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവർ, അങ്ങനെ കൂടുതൽ നേരം കുളിക്കുന്ന കുട്ടികളിലൊക്കെ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. പിന്നെ ചില ട്രേസ് എലമെൻറ്റ്സ് കോപ്പറിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ട്രേസ് എലമെൻസിൻ്റെ കുറവുകൾ കൊണ്ടും ഇത് ഉണ്ടാവാം. പ്രധാനമായും ഒരു വേനൽക്കാലത്താകുന്നു ഈ ഒരു കണ്ടീഷൻ അധികവും കാണാറുള്ളത്. അപ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് കാണുന്ന ഈ വെള്ള പാടുകൾ പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. ഇത് പകരുന്ന ഒരു അസുഖമല്ല. അതൊരു കുട്ടിക്കുണ്ടെന്ന് കരുതി വേറെ കുട്ടിക്ക് വരാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് പകരാനോ സാധ്യതയുള്ള ഒരു അസുഖമല്ല. പകരാത്ത ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒറ്റപ്പെടുത്തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകളൊക്കെ ചിലർക്ക് കാണിക്കാം. ചൊറിച്ചിലുകളും ഇതെല്ലാം ഉണ്ടാകാം. ഇതിനെ നമ്മൾ ഇനി അത് ചുണങ്ങാണോ എന്നുള്ള ഒരു വ്യത്യാസമാണ് പിന്നെ സംശയമുണ്ടാവുക. അത് ചുണങ്ങാണോ അതല്ല സാധാ പകരാത്ത പിറ്റീരിയാസിസ് ആൽബ പോലത്തെ കണ്ടീഷനാണോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് തന്നാലെ മാറിപ്പോകാം. എന്നാൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിക് തിരൂർ.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക. ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: വാർത്താമുറികളിലെ വംശീയത, ഒരു ടെക്സ്റ്റ് ബുക്ക് കേസ്. എഴുത്ത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. കേരളത്തിലെ പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമ ചർച്ചകൾക്കും വാർത്താമുറികൾക്കും വലിയ പങ്കുണ്ട്. എന്നാൽ സമീപകാലത്തായി ഈ വാർത്താമുറികൾ ആരോഗ്യകരമായ സംവാദങ്ങൾക്കു പകരം വർഗീയവും വംശീയവുമായ ധ്രുവീകരണങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രമായി മാറുന്നുണ്ടോ എന്ന ഗൗരവതരമായ ചോദ്യം സമൂഹത്തിനു മുമ്പിൽ ഉയരുകയാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു പരാമർശത്തെ മുൻനിർത്തി ഒരു മലയാളം വാർത്താ ചാനലിൽ നടന്ന ചർച്ചയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഈ ചോദ്യത്തെ കൂടുതൽ പ്രസക്തമാക്കുകയാണ്. ഒരു വ്യക്തിയുടെ യാഥാസ്ഥിതിക നിലപാടുകളോടുള്ള വിയോജിപ്പ് എന്നതിനപ്പുറം ഒരു സമുദായത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഭാഷയിലേക്ക് ഇത്തരം ചർച്ചകൾ വഴിമാറുമ്പോൾ അത് കേവലം ഒരു മാധ്യമത്തിന്റെ മാത്രം പ്രശ്നമല്ലാതാകുന്നു. മറിച്ച് കേരളത്തിന്റെ ജനാധിപത്യ ഇടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അപകടകരമായ പ്രവണതകളുടെ സൂചനയാണത്. വിമർശനവും വംശീയ അധിക്ഷേപവും തമ്മിലുള്ള അകലം. ജനാധിപത്യത്തിൽ വിമർശനാതീതരായി ആരുമില്ല. ഒരു മതപണ്ഡിതൻ പ്രസ്താവനകളെ നിശിതമായി വിമർശിക്കാനും അതിലെ യുക്തിയില്ലായ്മയെ പൊളിച്ചെടുക്കാനും ഏതൊരു മാധ്യമത്തിനും പൂർണ്ണ അവകാശമുണ്ട്. അതാണ് സംവാദങ്ങളുടെ അടിസ്ഥാനം. എന്നാൽ പ്രസ്തുത ചർച്ചയിൽ ഉപയോഗിക്കപ്പെട്ട ഭാഷയും ന്യൂസ് കാർഡുകളിലെ വാചകങ്ങളും ആ വിമർശനത്തിന്റെ അതിരുകൾ കടക്കുന്നതായിരുന്നു. ആണൊരുത്തൻ കഞ്ചാവടിച്ചാലും MDMA കേസിൽ അറസ്റ്റായാലും അന്യന്റെ പെണ്ണുപിടിച്ചാലും അത് കിതാബിലെ സുന്നത്തെന്ന് കരുതുന്ന മതാചാര്യന്മാരുണ്ട്. അറിവുള്ള പെണ്ണെല്ലാം ഹറാം പിറപ്പോ, കിതാബിന്റെ സുന്നത്തെല്ലാം പുരുഷനോ? ഔറത്ത് മറക്കല്ലേ മറക്കല്ലേ എന്ന് പെണ്ണിനോട് മാത്രം പറയുന്നത് എന്തുകൊണ്ട്? ഈ പ്രയോഗങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഇതൊരു വ്യക്തിയോടുള്ള വിയോജിപ്പല്ല, മറിച്ച് സുന്നത്ത്, ഹറാം, കിതാബ്, ഔറത്ത് തുടങ്ങി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സാങ്കേതിക പദങ്ങളെ ബോധപൂർവം അപകീർത്തികരമായ രീതിയിൽ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ തെറ്റിനെ ഒരു സമുദായത്തിന്റെ മുഴുവൻ വിശ്വാസ പ്രമാണങ്ങളുമായി കൂട്ടിക്കെട്ടി സാമാന്യവൽക്കരിക്കുന്നത് വംശീയതയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. ഇത് വിശ്വാസികളെ വേദനിപ്പിക്കുകയും സമൂഹത്തിൽ തെറ്റായ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. ചർച്ചയിലേക്കുള്ള ക്ഷണം മുതൽ 31/8/2026 സംഭവത്തിന് ആധാരമായ ചർച്ചയ്ക്ക് ലേഖകന് ക്ഷണം വരുന്നത്. സ്ത്രീകളുടെ പൊതുപ്രവേശവുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മതവീക്ഷണമാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണം സ്വീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മറ്റു 3 പേരെയായിരുന്നു പാനലിസ്റ്റുകളായി പറഞ്ഞിരുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ ഒരു വിദ്വേഷ യൂട്യൂബർ കൂടി പങ്കെടുക്കുന്ന ചർച്ചയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഉടനെ അവതാരകയെ ബന്ധപ്പെടുകയും മാന്യമായ ചർച്ചയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ക്ഷണം സ്വീകരിച്ചതെന്നും ഇത്തരം നിലവാരം കുറഞ്ഞവരുള്ളത് അറിയിക്കാതെ ചർച്ച സംഘടിപ്പിച്ചത് ശരിയായില്ല എന്നും അറിയിച്ചു. മാത്രമല്ല, ഈ വിദ്വേഷ യൂട്യൂബർ എന്റെ മാതാവിനെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും വൃത്തികെട്ട ഭാഷയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്ത വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട നിയമനടപടികൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു വ്യക്തിയുടെ കൂടെ ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്നും ഞാൻ പിന്മാറുകയാണെന്നും അറിയിച്ചു. വിദ്വേഷ പ്രചാരകനെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ അവതാരക കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അവസാനം ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് കാണുന്നത് ആ വിദ്വേഷ പ്രചാരകൻ എന്താണോ പറയാനിരുന്നത് അത് മുഴുവൻ അവതാരകയുടെ നാവിലൂടെ പുറത്തുവരുന്നതാണ്. ചർച്ചയിൽ വെച്ച് തന്നെ അത് തെറ്റാണെന്നും മാപ്പ് പറയണമെന്നും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അവതാരക അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ ഉള്ളവന് സമയം അനുവദിച്ചതുമില്ല. അങ്ങനെയാണ് ചർച്ചയ്ക്ക് ശേഷം ഉടനെ തന്നെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ സംഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവതാരകയുടെ വംശീയ പരാമർശങ്ങൾ കേൾപ്പിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ജാതിമതഭേദമന്യേ എല്ലാവരും ചാനലിനെതിരെ രംഗത്ത് വരികയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ ചാനലിന് പ്രസ്തുത വംശീയ പരാമർശങ്ങളടങ്ങിയ ചർച്ച പിൻവലിക്കേണ്ടി വന്നു. ഇതോടൊപ്പം ചാനൽ പുറത്തുവിട്ട ഖേദപ്രകടനത്തിൽ വംശീയത സംഭവിച്ചുപോയി എന്ന തുറന്നു പറച്ചിലിനു പകരം ആരൊക്കെയോ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്രയേറെ വലിയ വംശീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ഗൗരവരഹിതമായി സമീപിച്ചത് വീണ്ടും വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പക്ഷേ പിന്നീട് കണ്ടത് വിചിത്രമായ ചില നടപടികളായിരുന്നു. വിദ്വേഷവാക്കുകൾ പറഞ്ഞ അവതാരക അത് ചൂണ്ടിക്കാണിച്ച ലേഖകനെതിരെ കേസ് കൊടുക്കുന്നു. ചാനലിൽ വംശീയ വിദ്വേഷം ചർദ്ദിച്ച അവതാരകയ്ക്കെതിരെ നടപടിയെടുക്കാതിരുന്ന പോലീസ് തിടുക്കത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചേർത്തുകൊണ്ട് കേസെടുക്കുന്നു. അത് ആഘോഷിച്ചുകൊണ്ട് അവതാരകയും ചാനലും 1 പ്രതി അബ്ദുള്ള അബ്ബാസിൽ എന്ന് ന്യൂസ് കാർഡ് ഇറക്കി ആഘോഷിക്കുകയും ചെയ്യുന്നു. വംശീയതയെ തെളിവ് സഹിതം വിശകലനം ചെയ്ത് ചോദ്യം ചെയ്ത വ്യക്തിക്കെതിരെ പോലീസ് തിടുക്കത്തിൽ FIR രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. ഇവിടെ പ്രതിചേർക്കപ്പെട്ടതിന്റെ യുക്തിയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഒരാൾ ഒരു പൊതുവിഷയത്തിൽ വിശകലന വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയ്ക്ക് താഴെ 1000+ കമന്റ് ഇടുന്നു. അതിലേതെങ്കിലും അജ്ഞാതൻ നിയമവിരുദ്ധമായൊരു കമന്റിട്ടാൽ വീഡിയോ ചെയ്തയാൾ എങ്ങനെ 1 പ്രതിയാകും? ഈ കേസ് കേവലം ഒരു വ്യക്തിക്കെതിരായ നടപടിയല്ല, ഭാവിയിൽ ആർക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഒരു അപകടകരമായ ടൈംപ്ലേറ്റ് ആണ്. ഈ യുക്തി അംഗീകരിക്കപ്പെട്ടാൽ കേരളത്തിൽ ഒരു പൊതുപ്രവർത്തകനോ മാധ്യമപ്രവർത്തകനോ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയില്ല. ഒരു ഫെയ്ക്ക് അക്കൗണ്ടും ഒരു മോശം കമൻറ്റും ഉപയോഗിച്ച് ആരെയും കേസിൽ കൊടുക്കാമെന്ന അവസ്ഥ വരും. ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കേസ് നിർത്തിവെക്കാൻ പോലീസ് തയ്യാറായെങ്കിലും അതൊരു പൂർണ്ണമായ പരിഹാരമല്ല. ഒരു കേസ് മരവിപ്പിക്കുക എന്നത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും സജീവമാക്കാവുന്നൊരു ഭീഷണിയാണ്. ഒരാളുടെ തലയ്ക്ക് മുകളിൽ ഒരു FIR തൂങ്ങിക്കിടക്കുക എന്നത് അയാളുടെ പൊതുജീവിതത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മരവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. ശിക്ഷിക്കപ്പെടുമോ എന്നതിനേക്കാൾ ഭാവിയിൽ സംസാരിക്കാൻ മടിക്കുമോ എന്നതാണ് ഇത്തരം കേസുകളുടെ വിജയമായി കണക്കാക്കപ്പെടുന്നത്. നീതി നിർവഹണത്തിലെ ഇരട്ടത്താപ്പും സർക്കാരിൻ്റെ ഇടപെടലും. ഇത്തവണ ഈ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങളും ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കന്മാരും ന്യായത്തിനുവേണ്ടി നിലകൊണ്ടു. സ്വന്തം പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കാതെ തെറ്റുതെറ്റാണെന്ന് പറയാൻ ഭരണപക്ഷ പാർട്ടികളുടെ നേതൃത്വങ്ങൾ കാണിച്ച ആർജവും വലുതാണ്. ഇടതു നേതാക്കന്മാരാരും നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ മുന്നോട്ടു വന്നില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാരായ ആക്ടിവിസ്റ്റുകൾ നീതിക്കൊപ്പം തന്നെയായിരുന്നു. ഇതിന്റെ ഫലമായി ആഭ്യന്തരമന്ത്രി ഇടപെടുകയും ലേഖകനെതിരെയുള്ള കേസ് മരവിപ്പിക്കുകയും വിദ്വേഷ പ്രചാരണം നടത്തിയ യൂട്യൂബർക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ഒടുവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. ഈ നടപടി സ്വാഗതാർഹമാണെങ്കിലും വലിയ പൊതുജന ശ്രദ്ധ ലഭിക്കുന്ന പരാതികളിൽ മാത്രം നടപടിയുണ്ടാകുന്ന അവസ്ഥ മാറേണ്ടതുണ്ട്. ഇത് സിസ്റ്റത്തിന്റെ സ്വാഭാവിക നടപടിക്രമമായി മാറണം. വിദ്വേഷത്തിന്റെ സാധാരണവൽക്കരണം. 10 വർഷം മുമ്പ് മലയാളിയുടെ ചർച്ചാമണ്ഡലത്തിലില്ലാതിരുന്ന പദാവലികളാണ് ഇന്ന് വാർത്താമുറികളിൽ യാതൊരു തടസ്സവുമില്ലാതെ ഒഴുകിയെത്തുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ചരിത്രമുണ്ട്. മതവിമർശനമെന്ന പേരിൽ അശ്ലീലവും വംശീയവുമായ പദപ്രയോഗങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കടത്തിവിട്ട ഒരു കൂട്ടം വിദ്വേഷ യൂട്യൂബർമാരുടെയും പ്രോ സയനിസ്റ്റ് പ്രൊഫൈലുകളുടെയും സൃഷ്ടിയാണത്. അവർ സൃഷ്ടിച്ച ഭാഷ യൂട്യൂബ് കമന്റ് ബോക്സുകളിൽ നിന്ന് തുടങ്ങി ക്രമേണ ദൈനംദിന സംസാരത്തിലേക്കും ഒടുവിൽ മുഖ്യധാര ന്യൂസ് സ്റ്റുഡിയോകളിലേക്കും വളർന്നിരിക്കുന്നു. ഒരു വാർത്തയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നയാൾക്കും അത് വായിക്കുന്ന അവതാരകയ്ക്കും അതിന് ഗ്രാഫിക്സ് നൽകുന്ന ഡിസൈനർക്കും ഈ ഭാഷ കടന്നുപോകുമ്പോൾ അതിൽ യാതൊരു അസ്വാഭാവികതയും തോന്നുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇസ്ലാമോഫോബിയ അത്രമാത്രം അവരുടെ ഉപബോധ മനസ്സിൽ വേരുറപ്പിച്ചിരിക്കുന്നു. ബോധപൂർവമായ വിദ്വേഷത്തെക്കാൾ ഭയക്കേണ്ടത് ഇത്തരത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ട വിദ്വേഷങ്ങളെയാണ്. കാരണം സാധാരണമായിപ്പോയ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിലെന്താണ് പ്രശ്നം എന്ന മറുചോദ്യമാകും വരിക. അതുകൊണ്ട് തന്നെ ആ ചാനൽ അവതാരകയെ ഒരു വ്യക്തി എന്ന നിലയിൽ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വ്യക്തിയെ വേട്ടയാടുക എന്നതല്ല മറിച്ച് ഈ സാമൂഹ്യ അന്തരീക്ഷത്തെയും അത് നിർമ്മിച്ചെടുത്ത സിസ്റ്റത്തെയും ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. മാധ്യമങ്ങൾ തിരുത്തേണ്ട പാഠങ്ങൾ. വിവാദങ്ങളെ മുൻനിർത്തി മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ അടിസ്ഥാനപരമായി ചില തിരുത്തലുകൾ അനിവാര്യമാണ്. 1. സമൂഹത്തെയും സംസ്കാരത്തെയും പഠിക്കുക. ഒരു സമുദായത്തെയോ മതത്തെയോ വിമർശിക്കുന്നതിനു മുമ്പ് അവരുടെ പദാവലികളും വിശ്വാസങ്ങളും ആന്തരിക വൈവിധ്യങ്ങളും മാധ്യമപ്രവർത്തകർ മിനിമമെങ്കിലും അറിഞ്ഞിരിക്കണം. അർത്ഥമറിയാതെ വാർപ്പു മാതൃകകളെ നിരന്തരം ആവർത്തിക്കുന്നത് വിമർശനമല്ല, അധിക്ഷേപമാണ്. 2. സാമാന്യവൽക്കരണമെന്ന കെണി. ഒരു സമുദായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ നടത്തുന്ന പ്രസ്താവനകളെ ആ സമുദായത്തിന്റെ മുഴുവൻ ബാധ്യതയായി ചിത്രീകരിക്കുന്ന ഫ്രെയിമിംഗ് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. ഒരാളുടെ തെറ്റിന് ഒരു സമുദായം മുഴുവൻ മറുപടി പറയണമെന്ന രീതി മാധ്യമപ്രവർത്തനമല്ല. 3. വിദ്വേഷ ഭാഷകളെ പഠിക്കുപുറത്തു നിർത്തുക. സൈബറിടങ്ങളിലെ വിദ്വേഷ പ്രചാരകർ നിർമ്മിച്ചെടുക്കുന്ന ഭാഷകളെയും ഫ്രെയിമുകളെയും ന്യൂസ് റൂമുകളിൽ നിന്ന് മാറ്റി നിർത്താൻ എഡിറ്റോറിയൽ ജാഗ്രത കാണിക്കണം. 4. മാപ്പിലെ ആത്മാർത്ഥത. ഒരു വംശീയ പരാമർശം സംഭവിച്ചാൽ കേവലം വഴുതി മാറാനായി ഒരു പൊതുമാപ്പപേക്ഷ നടത്തുന്നതിനപ്പുറം ഏതു പരാമർശമാണ് പ്രശ്നമായതെന്നും അത് ഇനി ആവർത്തിക്കില്ല എന്നും വ്യക്തമാക്കുന്ന ആത്മാർത്ഥമായ തിരുത്തലാണ് സമൂഹത്തിനാവശ്യം. വംശീയതയെ സമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഒരു കുറ്റമല്ല, മറിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തെ ആരോഗ്യകരമായി നിലനിർത്താനുള്ള അനിവാര്യതയാണ്. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒരു അനീതി കണ്ടാൽ ശബ്ദിക്കാൻ കേരളത്തിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാനും തിരുത്താനുമുള്ള സന്നദ്ധതയാണ് മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. ചർച്ചകളുടെയും സംവാദങ്ങളുടെയും വാതിലുകൾ കൊട്ടിയടച്ച് നിയമ നടപടികളിലൂടെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതിനു പകരം ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്ന കൂടുതൽ തെളിഞ്ഞ സംവാദങ്ങൾക്കുള്ള വേദിയായി കേരളം മാറേണ്ടതുണ്ട്. കേസുകൾക്ക് പകരമാകേണ്ടത് ആരോഗ്യകരമായ ആശയ സംവാദങ്ങൾ തന്നെയാണ്.
4: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: ഇന്നത്തെ വോയ്സ് ഓഫ് പീസിൽ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ നാസർ സ്വലാഹി.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ ദിവ്യ വെളിപ്പാടുകളാണ്. മനുഷ്യരുടെ ഇഹപര വിജയത്തിന് നിധാനമാകുന്ന എല്ലാ കാര്യങ്ങളും അതിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യരുടെ ഇഹപര ജീവിതം പ്രകാശപൂരിതമാക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം ദീൻ പൂർണ്ണമാക്കിയിട്ടുണ്ട്. അല്യോമാക്കുമൽ തുലക്കും ദീനക്കും വാത്തുമാം ത്വാലയ്ക്കും ഞഹ്മത്തി വറളി തുലക്കുമൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഖുർആനിലെ അഞ്ചാമത്തെ സൂറത്ത്, സൂറത്തുൽ മായിദയിലെ മൂന്നാമത്തെ സൂക്തം. മതത്തിൽ കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ആർക്കും അവകാശമില്ലാത്ത രൂപത്തിൽ അത് പൂർണ്ണമാണ്. മാതറക്തുമിൻ ശൈഇൻ യുകരിബുക്കും ഇലൽ ജന്ന ഇല്ലാ വഖദ് ഹദ്ദസ്തകും ബിഹി വലാ തറക്തുമിൻ ശൈഇൻ യുബഇദുക്കും അനിന്നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തകും ബിഹി. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടുപോയിട്ടില്ല. നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ഒന്നും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടുപോയിട്ടില്ല. അതായത് സ്വർഗത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ച ചര്യകൾ പിൻപറ്റൽ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്ന് പറയാനുള്ള കാരണം. കൂടുതൽ പുണ്യം ആഗ്രഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയാൽ അദ്ദേഹം സുന്നത്തിന്റെ പ്രകാശത്തിൽ നിന്നും ബിദ്അത്തുകളുടെ ഇരുട്ടുകളിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ പുതുതായി ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗം വിട്ട് മറ്റു വഴികൾ തേടലാണ്. അതായത് തെളിഞ്ഞതും പ്രകാശപൂരിതവുമായ വഴിയിൽ നിന്നും സംശയത്തിന്റെയും ദേഹേച്ഛകളുടെയും നരകത്തിന്റെയും വഴിയാണ് അവൻ തെരഞ്ഞെടുക്കുന്നത്. അത് ഇരുട്ടുകളുടെ വഴികളാണ്. സിറാത്തുക്കൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതായത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വഴികളേക്കാൾ മറ്റുള്ളവരുടെ വഴികൾക്ക് പ്രാധാന്യം നൽകലാണ്. അത് ലലാലത്തിന്റെ വഴിയാണ്, ഇരുട്ടിന്റെ വഴികളാണ്, നരകത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ അനുധാവനം ചെയ്യുന്നതിൽ അതീവ തൽപരരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുന്ന കാര്യങ്ങളെ യാതൊരു വൈമനസ്യവും കൂടാതെ ജീവിതത്തിന്റെ മാർഗമായി അവർ സ്വീകരിച്ചു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും അണിവിട വ്യതിചലിക്കാതെ അതേപടി പിൻപറ്റാൻ അവർ ജാഗ്രത കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ പിൻപറ്റി ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നവർ ദൃഢമായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ അനുചരന്മാർ. അതുകൊണ്ട് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ ചര്യകളെ പിൻപറ്റാൻ അവർ അതീവ താൽപര്യം കാണിച്ചിരുന്നതും. മാത്രമല്ല അള്ളാഹുവിന്റെ കൽപ്പനയും ആ രൂപത്തിലാണ്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർളി ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വയുമീത് ഫആമിനു ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മിയി അല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബഊഹു ലഅല്ലകും തഹ്തദൂൻ. പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങൾക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവന്റെ ദൂതൻ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവിൻ. അതേ അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവീൻ, നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. ഖുർആനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തു ആറാഫിലെ 188-ാമത്തെ വചനം. അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം സ്വീകരിക്കുവാനുള്ള കൽപ്പനകളും അദ്ദേഹം വിലക്കിയതിനെ ഉപേക്ഷിക്കാനുള്ള ആഹ്വാനവും ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വമാ ആതാകുമുർ റസൂലു ഫഹുദൂഹു അൻഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് നിങ്ങൾക്ക് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. മതപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പുണ്യകരമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ മാ ലം യകും ഫീ അഹദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം. നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇമാം നബവി റഹ്മഹുള്ള പറഞ്ഞു, ഇന്നൽ ബിദ്അത്ത ഹിയ മാ ഖാലഫൽ കിതാബ വസ്സുന്ന ആരാധനകൾ, വിശ്വാസങ്ങൾ തുടങ്ങിയ ഖുർആനിനും സുന്നത്തിനും മുൻഗാമികളുടെ ഇജ്മാവിനും എതിരായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇമാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്, നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല പ്രവർത്തനവും ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലു അമലി ലാ യകൂനു അലൈഹി അംറുല്ലാ വറസൂലഹു വഹുവ മർദൂദൻ അലാ ആമിലിഹി വകുല്ലു മൻ അഹദസ ഫിദ്ദീനി മാ ലം യഇദൻ ബിഹില്ലാ വറസൂലഹു ഫലൈസ മിനദ്ദീനി ഫീ ഷൈഇൻ. അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനയില്ലാത്ത ഏതു പ്രവർത്തനം ആരു ചെയ്താലും അത് ചെയ്തവനിലേക്ക് തന്നെ വലിച്ചെറിയുന്നതാണ്. അള്ളാഹും അവന്റെ റസൂലും അനുമതി നൽകിയിട്ടില്ലാത്ത ഒരു കാര്യം മതത്തിൽ വല്ലവനും കൊണ്ടുവന്നാൽ അത് ദീനുമായി ഒരു ബന്ധവുമില്ല. ഐഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കാര്യത്തിൽ, മതവിഷയത്തിൽ അതിൽ ഇല്ലാത്തത് വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഹുദൈലു ബിൻ ഉയ്യാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ ഖാല അഖ്ലസഹു വഅസ്വബഹു വഖാല ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകും സവാബൻ ലൻ യുഖബൽ വഇദാ കാന സവാബൻ ലം യകും ഖാലിസൻ ലൻ യുഖബൽ ഹത്താ യകൂനു ഖാലിസൻ സവാബ ഖാല വൽ ഖാലിസു ഇദാ കാന ലില്ലാഹി അസ്വബജൽ വസബാബു ഇദാ കാന അല സുന്ന. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാവുന്നു. ഖുർആനിലെ 69-ാമത്തെ സൂറത്ത്, സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയുള്ളതും ഏറ്റവും ശരിയായിരിക്കണം എന്നതുമാണ്. കാരണം കർമ്മം ആത്മാർത്ഥതയുള്ളതാണ്, പക്ഷേ ശരിയായ രീതിയിലല്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. കർമ്മം ശരിയായ രീതിയിലാണ്, പക്ഷേ അത് ആത്മാർത്ഥത ഇല്ലെങ്കിൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥതയും വേണം, കർമ്മം ശരിയാവുകയും വേണം. അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം ആത്മാർത്ഥതയുള്ളതാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം ശരിയാവുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മ പറഞ്ഞു, ഇഖ്ലാസിനെയും പ്രവാചകനെ പിൻപറ്റലിനെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. കിതാബു റൂഹ്, 1-ാം പള്ളി, 135-ാമത്തെ പേജ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്താൽ എന്താ, ഒരു തെറ്റായ കാര്യമൊന്നുമല്ലല്ലോ. ഖുർആൻ ഓതലല്ലേ, സ്വലാത്ത് ചൊല്ലലല്ലേ, അതിലെന്താ തെറ്റ്? മരിച്ച വീട്ടിലെ യാസീൻ പാരായണം നല്ലതല്ലേ? മയ്യത്തെടുക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? അവിടെ വെച്ചും കൊണ്ട് മഹാന്മാരിലേക്ക് ഹദിയ ചെയ്ത് കൊടുക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? മയ്യത്ത് മറമാടുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? മരണപ്പെട്ട് 3 ദിവസം വരെ മരിച്ച മയ്യത്തിന്റെ വീട്ടിൽ വെച്ച് ദിക്കറുകൾ ചൊല്ലുന്നത് നല്ലതല്ലേ? ആ ദിക്കറുകള് മയ്യത്തിനു വേണ്ടി ഹദിയ ചെയ്യുന്നത് നല്ലതല്ലേ? ഖബറിങ്കിൽ തൽക്കീൻ ഓതുന്നത് നല്ലതല്ലേ? ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്ന് ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ബിദ്അത്തും സുന്നത്തും കൂട്ടിക്കുഴക്കപ്പെടുന്നു. ഉദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ രണ്ടു കല്ലുകൾക്കിടയിൽ എത്രത്തോളം വെളിച്ചമുണ്ടോ അത്രത്തോളം പോലും സത്യം കാണാൻ കഴിയാത്ത വിധത്തിൽ ബിദ്അത്തുകൾ പ്രകടമാവുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് സത്യം, ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ബിദ്അത്ത് ഒഴിവാക്കിയാൽ ജനങ്ങൾ പറയും ഇതാ സുന്നത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബിമാരും ആരാധനയായി നിർവഹിക്കാത്ത ഒരു ആരാധനയും നിങ്ങൾ നിർവഹിക്കരുത്. കാരണം മുൻഗാമികൾ പിൻകാലക്കാർക്ക് ചർച്ചയ്ക്കുള്ള ഒരു അവസരവും വിട്ടേച്ചു പോയിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങൾക്ക് മുമ്പിൽ ഓരോ വർഷം വരും തോറും അതിൽ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഓരോ സുന്നത്തുകളെ നശിപ്പിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ബിദ്അത്തുകൾ ജീവിക്കുകയും സുന്നത്തുകൾ മരിക്കുകയും ചെയ്യും. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുള്ള പറഞ്ഞു, സ്വാഹിബിൽ ബിദ്അത്തില്ലാ യസ്ദാദു ഇജ്തിഹാദൻ ഇല്ലാ ഇസ്ദാദ മിനല്ലാഹി ബുഅദ. ബിദ്അത്തിന്റെ ആളുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം അള്ളാഹുവിങ്കിൽ നിന്നും അവർ അകന്നുപോയിക്കൊണ്ടിരിക്കും. അൽ ഇഹ്തിസാം, 1-ാം പള്ളി, 111-ാമത്തെ പേജ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയും അതിനെ നല്ലതായി കാണുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം തന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് അവർ വാദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ പറഞ്ഞു, മൻ ഇസ്തഹസന ഫഖദ് ശർഅ, ഒരു പുതിയ കാര്യമുണ്ടാക്കി അതിനെ ആരെങ്കിലും നല്ലതായി കണ്ടാൽ അവൻ പുതിയ മതനിയമം ഉണ്ടാക്കിയെന്നർത്ഥം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഉസൂലു സുന്നത്തി ഇന്ദന അത്തമസ്സഖു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇക്തിദാഉ വതർകുൽ ബിദഅ വകുല്ലു ബിദഅത്തിൻ ളലാല. നമ്മുടെ അടുക്കൽ സുന്നത്തിൽ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസ കാര്യങ്ങളാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബിമാരുമാണ്. ഏതൊന്നിലായിരുന്നുവോ അതിനെ മുറുകെ പിടിക്കലാണ്, അതിനെ പിൻപറ്റലാണ്, ബിദ്അത്തുകളെ ഒഴിവാക്കലുമാണ്. സഹോദരന്മാരെ, സുന്നത്തിൽ നിന്നുള്ള വ്യതിചലനം നാം സൂക്ഷിക്കുക. ബിദ്അത്തിനെ നാം ഭയപ്പെടുക, കാരണം ബിദ്അത്തുകൾ ഉള്ളിടത്ത് നിന്ന് സുന്നത്തുകൾ നിസ്കാസനം ചെയ്യപ്പെടും. ജനങ്ങൾ നന്മയായി കണ്ട് ജനങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇസ്ലാമിക വിഷയത്തിൽ സുന്നത്തിനെ അവഗണിച്ച് ബിദ്അത്തിന്റെ വഴി നാം സ്വീകരിച്ചാൽ നാം സത്യമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു, സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്നും നരകത്തിന്റെ മാർഗത്തിലേക്ക് നാം പോയി. പ്രവാചകന്റെ സുന്നത്തായ പ്രകാശത്തെ ഉപേക്ഷിച്ചു വഴികേടിന്റെ വലാലത്തിന്റെ വഴികളെ നാം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുന്നത്തിനെ അനുധാവനം ചെയ്യുക. ബിദ്അത്തുകളാകുന്ന കൂരാകൂരിരുട്ടുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അങ്ങനെ പ്രകാശത്തിൽ നിലകൊള്ളുവാൻ സുന്നത്ത്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക്, ഭാഗം 1. വിഷയം അവതരിപ്പിച്ചത് നാസർ സ്വലാഹി.

0: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാ ദിവസത്തിലെ പ്രത്യേക സമയം ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1156 ഹദീസ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم ذكر يوم الجمعة فقال فيها ساعة لا يوافقها عبد مسلم وهو قائم يصلي يسأل الله شيئا إلا أعطاه إياه وأشار بيده يقللها متفق عليه. مهنا يا صحابي أبو هريرة رضي الله عنه إلنا رواية جينا حديث الله عند دودر صلى الله عليه وسلم ദക്കറയോമൽ ജുമുഅ, ജുമുഅ ദിവസത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഫീഹ സാഅത്തുൻ, ജുമുഅ ദിവസത്തിലൊരു സമയമുണ്ട്. ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ, മുസ്ലിമായ ഒരു അടിമക്ക് ആ സമയത്തോട് യോജിച്ചു വരുന്നില്ല. ആ അടിമ വഹുവ ഖായിമുൻ, അയാൾ നിന്നുകൊണ്ട് യുസല്ലി നമസ്കരിക്കുന്നു. യസ്അലുല്ലാഹ ഷൈഅൻ, അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുന്നു. ഇല്ലാ അഅതാഹു ഇയാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്കത് നൽകിയിട്ടല്ലാതെ. വ അശാറ ബിയദിഹി, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് ഈ ആംഗ്യം കാണിച്ചു, ഇഷാറത്ത് നൽകി, സൂചന നൽകി. യുഖല്ലിലുഹ, ആ സമയം വളരെ കുറച്ച് അല്പസമയം മാത്രമാണുള്ളത് എന്ന്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിമായ അടിമ നമസ്കാരം നിർവഹിച്ച് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു അത് നൽകുമെന്നാണ്. വഹാദാ മിൻ ഖസ്വാഇസ് യൗമിൽ ജുമുഅ, ഇത് ജുമുഅ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്. നീ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും, അയ്യ ഷെയ്ഇൻ യക്കൂൻ, എന്താവട്ടെ, മാലം യക്കുൻ ഇസ്മൻ ഔ ഖതിഅത റഹിമിൻ, കുടുംബബന്ധം മുറിക്കാനോ അതല്ലെങ്കിൽ പാപത്തിനോ വേണ്ടിയല്ലാത്ത കാര്യങ്ങൾ, അതല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഫഇന്നല്ലാഹ തആല യുജീബുഹു, നിശ്ചയമായും അയാൾക്കല്ലാഹു അതിന് ഉത്തരം നൽകും. ഈ ഹദീസിൽ വഹുവ ഖായിമു യുസല്ലി, നമസ്കാരം നിർവഹിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വഅശാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖല്ലിലു ഹാദിഹി സഅ, ഈ സമയം വളരെ കുറവാണ്. ലൈസത്ത് തൊവീല, ഈ സമയം ദീർഘമായിക്കൊണ്ടില്ല. പണ്ഡിതന്മാർ ഈ സമയം എപ്പോഴാണ് എന്നത് നിർണയിക്കുന്നതിൽ ഇഖ്തിലാഫിലാണ്, അഭിപ്രായ വ്യത്യാസത്തിലാണ്. അവലിൻ നഹാറിലാണെന്ന് പറഞ്ഞവരുണ്ട്, വസ്തു നഹാർ പകലിൻ്റെ മധ്യത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്, അതേപോലെ തന്നെ ആഖിറിൻ നഹാർ പകലിൻ്റെ അവസാനത്തിലാണ് എന്ന രൂപത്തിലൊക്കെ. ഇഖ്തലഫു ഫി, ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ഇഖ്തലഫു ഫീഹ അല അക്തറ മിൻ 40 ഖൗലൻ, 40-ൽ അധികം അഭിപ്രായങ്ങൾ, കൗലുകൾ ആ വിഷയത്തിലുണ്ട് എന്നതാണ്. കമഖ്തലഫു ഫി തഅയീനി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ നിർണയിക്കുന്നതിൽ അവർ ഇഖ്തിലാഫിലായതുപോലെ, അതും അല അക്സറ മിൻ 40 ഖൗലൻ, 40-ൽ അധികം ഖൗലുകളൊക്കെ അതിലുണ്ട് എന്ന. എന്നാൽ ചില ഖൗലുകൾ അതിൽ ഉൾപ്പെടുന്നതാണ്, അത് പ്രത്യേകം ചുരുക്കിക്കൊണ്ട് പറയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഹദീസുകളിൽ വന്ന വിഷയങ്ങൾ കൂടി നമ്മൾ അതിനെ ചേർത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. വർജ സമനിൻ തക്കൂനു ഫീഹി ഹാദിഹി സഅ, ഈ സമയം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, ഇമാം നവവി റഹിമഹുള്ള തന്നെ ഈ വിഷയത്തിൽ തുടർന്ന് 1157-ാമത്തെ ഹദീസ് ഇവിഷയകമായി കൊണ്ടുതന്നെയാണ് നൽകിയിട്ടുള്ളത്. വഅൻ അബി ബുർദ ഇബ്നു അബി മൂസ അൽഅഷ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അസമിഅത അബാക യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഷഅ്നി സാഅത്തിൽ ജുമുഅ ഖാല ഖുൽതു നഅം സമിഅതുഹു യഖൂലു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഹിയ മാ ബൈന അൻ യജ്ലിസ ഇമാമു ഇലാ അൻ തുഖള സ്വലാത്തു റവാഹു മുസ്ലിം. അബൂ ബുർദ ഇബ്നു അബി മൂസ അൽഅഷ്അരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ഈ വിഷയമായി വന്നിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അസമിഅത അബാക, നിങ്ങളുടെ പിതാവ് പറയുന്നത് കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജുമാ ദിവസത്തിലെ സമയത്തിൻ്റെ വിഷയത്തിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടു. എന്താ? ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖള സ്വല, ഇമാമ് മിമ്പറിൽ ഇരിക്കുന്നതിൻ്റെയും നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിൻ്റെയും ഇടയിലുള്ള ആ സമയമാണ് എന്ന്. അപ്രകാരം ഹദീസിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിലെ ഈ ഒരു സമയം, ആ സമയം വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല മറ്റു ദിവസങ്ങളെക്കാളേറെ ജുമാ ദിവസത്തിന് ശ്രേഷ്ഠത നൽകി. അതേപോലെ തന്നെ പല വിധത്തിലുള്ള പല കാര്യങ്ങളും, ശ്രേഷ്ഠമായ മഹത്വമേറിയ കാര്യങ്ങളും വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാ ദിവസത്തിൻ്റെ ഫളായിലുകൾ പറയുന്ന കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ദുആഇന് വേണ്ടി പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന ഒരു സമയം. അത് ആഗ്രഹിച്ചുകൊണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് ദുആയിൽ, പ്രാർത്ഥനയിൽ മുഴുകുവാൻ വേണ്ടി ആ സമയം ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ തൗബക്ക് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് ദുനിയാവിൻ്റേതും ആഖിറത്തിൻ്റേതുമായ നന്മകൾ ചോദിക്കുവാൻ വേണ്ടി ഒരാളത് ഉപയോഗപ്പെടുത്തിയാൽ, റബ്ബിലേക്ക് അടുക്കുവാൻ പ്രാർത്ഥന കൊണ്ട് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതായൊരു സമയത്താവാം. നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് പള്ളിയിലാവാം, അവൻ നമസ്കാരത്തിലാണെന്നാണല്ലോ പറഞ്ഞത്, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഹാദ ഹുവൽ മുറാദു ബിസ്വലഹ് ഖായിമു യുസല്ലി, ഇവിടെ ഒരാൾ നിന്ന് നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്രകാരം പറയപ്പെട്ടിട്ടുണ്ട്. യഹ്തമിലു അൻ യകൂന അൽ മുറാദു മിന സ്വലാത്തി അദ്ദുആ, പ്രാർത്ഥനയാവാമെന്ന്. അതല്ല, യഥാർത്ഥത്തിൽ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് എന്നുള്ള രൂപത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാല ഏതൊരു ഖൈറ് ചോദിച്ചാലും അയാൾക്കത് നൽകും, ഏത് ബലായിൽ നിന്ന്, തിന്മയിൽ നിന്ന് രക്ഷ ചോദിച്ചാലും അവനത് നൽകും. ഖിയാമത്ത് നാളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അതിന് കൃത്യമായി ലഭിക്കും. ആ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പക്ഷേ ആഖിറത്തിൽ അവന് രക്ഷപ്പെടാനായിരിക്കാം, അവൻ്റെ ശിക്ഷയെ മാറ്റിവെക്കലായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയുണ്ടായി, യുഷീറു ഇലാ അന്നഹ വഖ്തുൻ ഖലീലുൻ ഖഫീഫുൻ, വളരെ ചെറിയ സമയമാണത്, കുറഞ്ഞ സമയമേ ഉള്ളൂ. രണ്ട് അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഇമാമ് മിമ്പറിലിരിക്കുന്ന സമയം നമസ്കാരം നിർവഹിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം, മറ്റൊന്ന് ബഅദുൽ അസ്ർ, അസറിന് ശേഷമുള്ള സമയം എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, അബൂ മുസൽ അഷ്അരി റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖള സ്വലാഹ്, ഇമാമ് മിമ്പറിലിരിക്കുന്നതിൻ്റെയും നമസ്കാരം നിർവഹിക്കപ്പെടുന്നതിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇദാ ദഖല ഇമാമു യൗമൽ ജുമുഅത്തി വസല്ലമ അലന്നാസി വജലസ, ജുമുഅ ദിവസത്തിൽ ഇമാം ജനങ്ങളിലേക്ക് പുറപ്പെട്ടു വരികയും മിമ്പറിൽ കയറിക്കൊണ്ട് സലാം പറഞ്ഞിരിക്കുകയും ചെയ്യും. മിൻ ഹാദൽ ഹൈനി തബ്തദി ഉസാഅത്തുൽ ഇജാബ, ഈ സമയം മുതൽ പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന സമയം ആരംഭിക്കുകയായി. വമിനൽ മഅലൂമി അന്നഹു ഇദാ ഖാമ യഖ്തുബു ഫഇന്ന അന്നാസ മുൻസിത്തൂൻ, ഇമാമ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ മൗനമവലംബിച്ചിരിക്കുകയാണ്. പക്ഷേ ലാക്കിൻ യുംകിനു അൻ യദുഉ ബൈനൽ ഖുത്ബതൈനി വ അൻ യദുഉ ഫീ സ്വലാത്തിൽ ഫരീള, ഫർദ് നമസ്കാരത്തിലും രണ്ട് ഖുത്ബകൾക്കിടയിലും എല്ലാം പ്രാർത്ഥിക്കാൻ സാധിക്കും. വദുആ ഫീ സ്വലാത്തിൽ ഫരീളത്തി അഖ്റബു ഇലൽ ഇജാബ, ഫർദ് നമസ്കാരത്തിലുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കാൻ ഏറ്റവും അടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് സുജൂദ് നിർവഹിച്ചുകൊണ്ട്

0: ജാബ: സഹോദരാ, നിന്റെ റബ്ബിനോട് ഈ സന്ദർഭങ്ങളിൽ, ഈ സമയങ്ങളിൽ നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം താൽപ്പര്യത്തോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകി ആവർത്തിച്ചാവർത്തിച്ചു റബ്ബിനോട് ചോദിക്കുവാൻ വേണ്ടി നീ തയ്യാറായാൽ നിനക്ക് വൈകിപ്പിക്കാതെ തന്നെ അതിന് ഇജാബത്ത് നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതാല തയ്യാറാണ്. ലാ തസ്തഅദിമിസ് തലബ്, നീ റബ്ബിനോട് തേടുന്നത് അത് നീ മാറ്റിവെക്കരുത്. ഗൗരവത്തോടുകൂടി കാണണം. അള്ളാഹു സുബ്ഹാനഹു വതാല, അള്ളാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും ഹയ്യനുൻ അലല്ലാഹി അസ്വജൽ, അള്ളാഹുവിന് നിസ്സാരമാണ്. ഫദുഉല്ലാഹു സുബ്ഹാനഹു വതാല വഹ്രിസ് അല ദുആ ഫി ഹാദൽ വഖ്, നീ അങ്ങേയറ്റത്തെ താൽപ്പര്യം കാണിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക ഈ സമയത്ത്. അതാണ് ഒന്നാമത്തെ സമയം, ഇമാമ് മിമ്പറിൽ ഖുതുബക്ക് വേണ്ടി ഇരുന്ന് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് വരെയുള്ള സമയമാണ് അൽ വഖ്തു സാനി. രണ്ടാമത്തെ സമയം, അൽ വഖ്തു സാനി രണ്ടാമത്തെ സമയമായി പറയപ്പെടുന്നത്, മിൻ സ്വലാത്തുൽ അസ്രി ഇലാ ഉറൂബി ശംസ്, അസർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ്. ഹാദ ഐദൻ തുർജാ ഫീഹിൽ ഇജാബ, ഈ സമയത്തും ഇജാബത്ത് ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായതാണ്. വഹുവ ഖായിമു യുസല്ലി എന്ന് പറയുന്നുണ്ട്. ഫൈനൽ അസർ ലാ സ്വലാത്ത ഫീഹി വലാക്കിൻ ഖദ് യുഖാരി യഹ്താജുൽ ഇൻസാനു യതവള്ളാ ഫീ ഹാദൽ വഖ് വയതവള്ളാ ഉസ്മ യുസല്ലി റകഅതൈനി ലിൽ വുദു. അപ്പോൾ ആ സമയത്ത് അസറിന് ശേഷമുള്ള സമയമാണെങ്കിൽ നമസ്കാരമില്ലല്ലോ പ്രത്യേകം, എങ്കിൽ വുദുവിന് വേണ്ടി രണ്ട് റക്അത്ത് നമസ്കരിക്കുക. വുദു ചെയ്തുകൊണ്ട്, വുദു ചെയ്താൽ രണ്ട് റക്അത്ത് ഉണ്ടല്ലോ, നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട്, മഗ്രിബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുന്ന സമയമാവാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഹദീസുകളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. അള്ളാഹു സുബ്ഹാനഹു വതാല ചില സിറ്റികൾക്ക്, ചില സിറ്റികളെക്കാൾ ശ്രേഷ്ഠത നൽകി, ചില സമയങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക് എല്ലാം അങ്ങനെയാണ്. മറ്റു സ്ഥലങ്ങളെക്കാൾ മക്കയ്ക്കുള്ള പ്രാധാന്യം, ചില കാലങ്ങൾക്ക്, ചില ദിവസങ്ങൾക്കതിലാണ് ജുമാ ദിവസം. അതാ സാബിഇയായ അബൂബുർദ ഇബിൻ അബി മുസലഷ് അരി, അദ്ദേഹമാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത്. ആ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുന്ന അദ്ദേഹത്തോട്, നിങ്ങളുടെ പിതാവിനോട് ചോദിച്ചിട്ടില്ലേ, അതായത് അബൂ മുസലഷ് അരി റളിയല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ എന്ന് അബൂബുർദ ബിൻ അബി മുസലഷ് അരി, അബൂ മുസലഷ് അരി റളിയല്ലാഹുവിൻ്റെ മകനായ അബൂബുർദയോട് ഇബിൻ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ കാര്യം അവിടെ പറയുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഈയൊരു സമയം, ഈയൊരു ഹദീസ്, ആ ജുമാ ദിവസത്തിലെ പ്രത്യേകമായ സമയത്ത്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, യോമുൽ ജുമാഅത്തി സിൻത അഷറത സാഅത്തുൻ, ഒരു 12 മണിക്കൂറുണ്ട് ജുമാ ദിവസത്തിൽ. ലാ യൂജദു മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജൽ ഷൈഇൻ ഇല്ലാ ആതാഹുല്ലാഹു അസ്സ വജൽ ഫൽതമിസുഹ ആഖിറ സാഅത്തിൻ ബഅദൽ അസർ. ജുമാ ദിവസത്തിലെ ആ ഒരു പകലിലെ 12 മണിക്കൂർ ഏതൊരടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഏതൊരു അടിമ റബ്ബിനോട് ചോദിക്കുന്നുവോ അള്ളാഹു അത് നൽകുമെന്നാണ്. അതുകൊണ്ട് നിങ്ങളതിനെ തേടണം അസറിന് ശേഷമുള്ള സമയത്ത്. സ്വഹീഹ് അബൂ ദാവൂദിൽ വന്നതാണ്, ഇമാം അൽബാനി റഹ്മഹുല്ലാ സ്വഹീഹാക്കിയിട്ടുണ്ട്. ജുമാ ദിവസത്തിൽ ഇസ്നത അശറത സാഅത്തിന് 12 മണിക്കൂറുണ്ട്. ആ ഒരു സമയത്ത് മുസ്ലിമായ ഒരടിമ റബ്ബിനോട് ചോദിക്കുന്നു, അള്ളാഹു അത് നൽകും, നിങ്ങളതിനെ പ്രതീക്ഷിക്കണം. സഹോദരങ്ങളെ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ ദിവസമാണ്. അത് മറ്റു ദിവസങ്ങളെക്കാളേറെ വലിയ പ്രതിഫലവും ശ്രേഷ്ഠതയും ബറക്കത്തുകളും നിറഞ്ഞതാണ്. അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തുകൾ ഇറങ്ങുന്നുണ്ട്. അതാണ് പ്രത്യേകം ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത്. ദുആഇന് ഉത്തരം നൽകും, മൻ ദഅഹു വലാ യറുദ്ദു, ആര് പ്രാർത്ഥിക്കുന്നു റബ്ബിനോടത് തള്ളിക്കളയുകയില്ല എന്നത്. ആ ഉത്തരം ലഭിക്കാൻ വേണ്ടി, പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 12 മണിക്കൂർ ഏതൊരു അടിമയും വിശ്വാസിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഉത്തുലുബൂഹ വതഹറൗഹ, നിങ്ങളതിനെ തേടണം, കാത്തിരിക്കണം, പ്രത്യേകം പറയപ്പെട്ട ഈ സമയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും റബ്ബിൽ നിന്നുള്ള എല്ലാവിധ ഖൈറിനും വേണ്ടി നമ്മൾ തേടുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാ ദിവസത്തിലെ പ്രത്യേക സമയത്തെ വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
2: ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ ഏതെങ്കിലും ആയത്ത് മറന്നാൽ ആ ആയത്തിന് തൊട്ടടുത്തുള്ള ആയത്ത് മുതൽ ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
3: നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കു ശേഷം നമുക്കറിയാവുന്ന സൂറത്തുകളോ അതല്ലെങ്കിൽ സൂറത്തുകളിലുള്ള ആയത്തുകളോ പാരായണം ചെയ്യുക എന്നത് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ്. ഒരാൾ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ തുടർന്നുള്ള ആയത്ത് ഓർമ്മ വരാതിരിക്കുകയാണ് എങ്കിൽ ആ ആയത്ത് ഓതാതെ തൊട്ടടുത്ത ആയത്ത് മുതൽ ഉള്ള ഭാഗങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ഓതുന്നതിന് വിരോധമില്ല. അറിയാത്ത ആയത്തുകൾ തെറ്റിച്ചു ഓതുകയും അർത്ഥം തെറ്റുകയുമെല്ലാം ചെയ്യുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് നിസ്കാരത്തെ ബാധിക്കുന്നതാണ്. എന്നാൽ അറിയാത്ത ആയത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയും പിന്നീട് വേറൊരു പുതിയ ആയത്ത് മുതൽ ഓതിത്തുടങ്ങുകയും ചെയ്താൽ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത സൂറത്തുകൾ ഓതുന്നത് പോലെ തന്നെ ഒരു നിസ്കാരത്തിൽ വ്യത്യസ്ത ആയത്തുകൾ ഓതുന്നതായിക്കൊണ്ടാണ് അതിനെ പരിഗണിക്കപ്പെടേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: സമ്പത്ത് ദാനം ചെയ്തപ്പോൾ ഇങ്ങനെ നിയത്ത് ചെയ്തു, എന്റെ മേലിൽ സമ്പത്തിന്റെ സക്കാത്ത് ബാധ്യതയുണ്ടെങ്കിൽ അതിനെ തൊട്ടാണ് ഈ ദാനം, ഇല്ല എങ്കിൽ സുന്നത്തായ സദക്കയാണിത്. ഈ രൂപത്തിൽ നിയത്ത് കരുതി ദാനം ചെയ്താൽ സക്കാത്തിന്റെ ബാധ്യതയുള്ളവനാണെങ്കിൽ അവന്റെ നിർബന്ധ ബാധ്യത വീടുമോ എന്നാണ് ശ്രോതാവിന്
3: അറിയേണ്ടത്. ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവർക്കുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ താൻ മുമ്പ് എപ്പോഴെങ്കിലും സക്കാത്തു നൽകാത്തതുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ ഈ നിലക്ക് ദാനം ചെയ്യുമ്പോൾ എനിക്ക് വല്ല സക്കാത്തും നൽകാനുണ്ട് എങ്കിൽ ആ കടത്തിലേക്കാണിത് നൽകുന്നത്, അല്ല എങ്കിൽ ഇത് ദാനമാണ് എന്നുദ്ദേശിച്ചു നൽകിയാൽ മുൻപ് ബാധ്യതയുള്ള വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് മടങ്ങുമെന്നും അല്ലാത്ത ഘട്ടത്തിൽ അത് സ്വതക്കയായി പരിഗണിക്കപ്പെടുമെന്നും തന്നെയാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു ഉസ്താദിന്റെ മെസ്സേജിൽ പാമ്പേഴ്സ് ധരിച്ച കുട്ടികൾ നിസ്കരിക്കുന്ന വേളയിൽ നമ്മെ തൊട്ടാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറയുന്നു. ആ പാമ്പേഴ്സ് നജസായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നജസുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കണം, ചെറിയ കുട്ടികളുള്ള ഉമ്മമാർക്ക് വളരെ പ്രയാസമാകുമല്ലോ ഇത്. ഇങ്ങനെ ഒരു വിധിയുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ അന്വേഷണം.
3: ഹാമിലത്തുൻ നജസ് അഥവാ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ പമ്പേഴ്സ് ധരിക്കുകയും ആ പമ്പേഴ്സിൽ മൂത്രമൊഴിക്കുകയോ മലവിസർജനം നടത്തുകയോ ചെയ്ത കുട്ടികളെ ഹാമിലത്തുൻ നജസിലേക്ക് ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലേ, അതല്ലെങ്കിൽ അത്തരം കുട്ടികളെ എടുക്കുന്നയാളുകളെ ഹാമിലത്തുൻ നജസ് നജസ് വഹിക്കുന്നയാളുകൾ എന്ന രൂപത്തിൽ അവരെ ഉൾപ്പെടുത്തുവാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് പമ്പേഴ്സിൽ മൂത്രമോ അതുപോലെ അല്ലെങ്കിൽ മലമോ അങ്ങനെ എന്തെങ്കിലും നജസുകൾ ഉണ്ട് എങ്കിൽ തന്നെ അത് ആ ശരീരത്തിൽ നിന്ന് അതല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോരാത്ത അവസ്ഥയിൽ അവിടെ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അതോടൊപ്പം തന്നെ എടുക്കുന്നയാളുടെ ശരീരത്തിലേക്കോ മറ്റോ ഒന്നും ആകുന്നുമൊന്നുമില്ല എന്നുറപ്പുണ്ട് എങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തും മറ്റുമൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടാവുകയില്ല എന്നുറപ്പുണ്ട് എങ്കിൽ അത് മഷക്കത്താണ് ആ കുട്ടിയെ ഏതാ ഓരോ സമയത്തും അങ്ങനെ മാറ്റി നിർത്തലും എന്നൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽ മഷക്കത്തു തജ്ലിബു തൈസീർ എന്ന ഹുക്കുമിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കുട്ടികളെ എടുത്തു നിസ്കരിക്കുന്നത് നിസ്കാരത്തെ ബാധിക്കുകയില്ല എന്ന അഭിപ്രായമാണ് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
2: കുടുംബത്തിൽ ബാപ്പ മരണപ്പെട്ടു, അദ്ദേഹത്തിന് 6 മക്കളാണ്, ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഒരു മകൻ ബാപ്പയുടെ മരണശേഷം മരണപ്പെടുകയുണ്ടായി. 2 പെൺമക്കൾ വിവാഹശേഷം അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ആൺമക്കളിൽ 2 പേർ വാടക വീട്ടിലും ഒരാൾ ഭാര്യയുടെ വീട്ടിലുമാണ് താമസം. ഈ ബാപ്പയും ഉമ്മയും താമസിച്ചിരുന്ന വീട് ഇപ്പോൾ തർക്കത്തിലാണ്, അത് അടച്ചിട്ടിരിക്കുകയാണ്. ആ വീടിപ്പോൾ ഭാഗം വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണോ അതോ ഉമ്മാക്ക് ഉമ്മയുടെ കാലശേഷം വരെ താമസിക്കാൻ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. ഉമ്മ ഇപ്പോൾ 3-ാമത്തെ മകനോടൊപ്പം വാടകയ്ക്കാണ് താമസം. ജീവിച്ചിരിക്കുന്ന മറ്റ് 2 ആൺമക്കളുമായി നല്ല നിലയിലല്ല. ഇപ്പോൾ ഇത് തർക്കത്തിലേക്കും കേസിലേക്കും എല്ലാം പോകാൻ പോവുകയാണ്. ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്.
3: മതപരമായി നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ സ്വത്തുക്കൾ ഓഹരി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഓഹരി വെക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായി. ആർക്കും തന്നെ ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരെ ഉണ്ടായി എന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഉപ്പ മരിച്ച ഘട്ടത്തിൽ ആ ഉപ്പയുടെ ഭാര്യ എന്നുള്ള നിലക്ക് ഈ ഉമ്മക്ക് ആ ഉപ്പയുടെ സ്വത്തിൽ എട്ടിലൊന്ന് അവകാശമുണ്ട്. ആ എട്ടിലൊന്ന് അവകാശം അവർക്കു നൽകിയതിനു ശേഷം ജീവിച്ചിരുന്ന മക്കൾക്ക്, ആൺ പെൺ മക്കൾക്കിടയിൽ ഒരു ആണിന് രണ്ട് പെണ്ണോഹരി എന്ന അടിസ്ഥാനത്തിൽ സ്വത്ത് വിഹിതം വെച്ച് നിലവിലുള്ള സ്വത്തിനെ ആ നിലക്ക് കണക്കാക്കി മരണപ്പെട്ടു പോയ മകനും അവർക്ക് മക്കളുണ്ടെങ്കിൽ അവൻ്റെ അവകാശം അവരുടെ മക്കൾക്കും അത് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യക്കുമൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ തന്നെ വിഹിതം വെച്ച് അതോടൊപ്പം തന്നെ ഈ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തിൽ ആറിലൊന്നിന് ഈ ഉമ്മക്കും അവകാശം നൽകി ആ നിലക്ക് തന്നെ ഓരോരുത്തരുടെയും അവകാശം എത്രയും പെട്ടെന്ന് അത് പകുത്തു നൽകി വിഷയത്തിൽ തീർപ്പുണ്ടാക്കുകയാണ് വേണ്ടത്. ആർക്കും നൽകാതെ കേസിന് പോയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തിയുമൊക്കെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് മതവിരുദ്ധമാണ്, ഇസ്ലാമിനെതിരാണ് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് സ്വാഭാവികമായും ഒരു ഭാഗത്ത് അനീതി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ അനീതിയിൽ നീതി തേടിക്കൊണ്ടാണ് കേസിനും മറ്റുമെല്ലാം പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ അവകാശികൾക്ക് അവരുടെ അവകാശം കൃത്യസമയത്ത് വിഹിതം വെച്ചു നൽകിയില്ല എന്നൊരു അനീതി നിലനിൽക്കുമ്പോൾ അത് പെട്ടെന്ന് നടപടിയാകുവാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം നീങ്ങേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: ബാങ്കിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തത് കൊണ്ട് 3,500 രൂപയോളം ഫൈൻ വന്നു. ഇതിപ്പോൾ എൻ്റെ മേലൊരു കടമായി മാറുമോ? ഇത് അടച്ചു വീട്ടേണ്ടതുണ്ടോ? അടക്കാതെ വിട്ടാൽ മതപരമായി വല്ല പ്രശ്നവുമുണ്ടോ എന്നൊക്കെയാണ് സംശയം.
3: ഓരോ വിശ്വാസികളും അവർ ചെയ്ത കരാർ പൂർത്തീകരിക്കേണ്ടയാളുകളാണ്. ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ ബാങ്കുമായി നടത്തിയ ഒരു കരാറാണ് അവരുടെ മിനിമം ബാലൻസ് ഇത്ര രൂപ കാത്തു സൂക്ഷിക്കുമെന്നത്. ആ നിലക്ക് നമ്മുടെ സ്വത്ത് അവർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു നൽകാം എന്ന കരാറിലാണ് നമ്മുടെ സ്വത്ത് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നിരിക്കെ നമ്മൾ ആ കരാർ ലംഘിച്ച് ആ കരാർ ലംഘിച്ചതിൻ്റെ ഭാഗമായി വന്ന ആ പിഴ അത് അടക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മേൽ ഒരു ബാധ്യതയായി തുടരുമെന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ചെയ്ത കരാർ എന്നുള്ള നിലക്കും അത്തരം കരാറുകൾ ഹറാമായ നിലക്കുള്ള കരാറുകളല്ല എന്നുള്ള നിലക്കുമൊക്കെ അത് പൂർത്തീകരിക്കപ്പെടാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മതം വിലക്കിയ രൂപത്തിലുള്ള വല്ല കരാറുകളിലുമാണ് ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ കരാർ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് അത്തരത്തിലുള്ള മുഴുവൻ ക്രയവിക്രയങ്ങളിൽ നിന്നും ഒഴിവാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: 4 റക്അത്തുള്ള നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 3-ാമത്തെ റക്അത്തിൽ ഒരാൾ വന്നു ചേർന്നാൽ അയാൾ 1-ാമത്തെ അത്തഹിയാത്ത് നിർവഹിക്കേണ്ടത് എപ്പോഴാണ്?
3: കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു വിഷയമാണ്, ഒരാൾ മസ്ബൂക്കായി ഇമാമിനെ തുടരുമ്പോൾ അഥവാ 1 റക്അത്ത് കഴിഞ്ഞോ മറ്റോ ഇമാമിനെ തുടരുമ്പോൾ ആ വ്യക്തി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇമാമിൻ്റെ നിസ്കാരത്തെ തുടർന്നുകൊണ്ടുള്ള നിസ്കാരമാണോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടേത് ഒരു പുതിയ നിസ്കാരമാണോ എന്നത്. ഉദാഹരണത്തിന്, 4 റക്അത്തുള്ള ലഹുറു നിസ്കാരത്തിലേക്ക് ഒരാൾ 2-ാമത്തെ റക്അത്തിലാണ് കടന്നു വരുന്നത് എങ്കിൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അത് 2-ാമത്തെ റക്അത്താണ്, മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അത് 1-ാമത്തേതാണോ 2-ാമത്തേതാണോ എന്നതാണ് ചർച്ച. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, മഅ്മൂമ് എപ്പോഴാണോ നിസ്കാരം തുടങ്ങുന്നത് അത് മുതൽ അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ റക്അത്താണ്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് അതല്ല, ഇമാമിൻ്റെ റക്അത്ത് ഏതാണോ അത് പരിഗണിച്ചുകൊണ്ടാണ് റക്അത്തിനെ പരിഗണിക്കേണ്ടത്. പിന്നീട് തനിക്കു നഷ്ടപ്പെട്ടതിനെ അയാൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്നതാണ്. ഈ ചർച്ചയാണ് ഈ വിഷയത്തിലും ഉള്ളത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജുഇലൽ ഇമാമുലി ഉച്ചമ്മ ബിഹി, ഇമാമിനെ പിന്തുടരപ്പെടുവാനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇമാം അത്തഹിയാത്തിലിരിക്കുമ്പോൾ നമ്മൾ അത്തഹിയാത്തിലിരിക്കുക. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അത്തഹിയാത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്താണെന്ന് പറഞ്ഞ് അത്തഹിയാത്തിൽ ആ ഭാഗം മാത്രം ഓതി പിന്നീട് മൗനികളായിക്കൊണ്ടിരിക്കുക എന്നതല്ല, മറിച്ച് നിസ്കാരത്തിൽ എവിടെയും മൗനമില്ല. മൗനമുണ്ട് എങ്കിൽ മഅ്മൂമിന് മൗനമുള്ളത് ഇമാമു ഉറക്കെ ഓതുന്ന സമയത്ത് ആ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ മഅ്മൂമ് അതാത് ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഈ നിലക്ക് ഒരു ഇമാമ് നാലാമത്തെ റക്കായത്തിലുള്ള അത്തഹിയാത്തിലിരിക്കുമ്പോഴാണ് ഒരാൾ നിസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൽ അയാൾ പ്രവേശിച്ചാൽ ആ അത്തഹിയാത്ത് ഇമാം എപ്പോഴാണോ സലാത്ത് വീട്ടുന്നത് അതുവരെ അത്തഹിയാത്തും സലാത്തും അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലുമൊക്കെ അയാൾ നിരതനായി. പിന്നീട് സലാം വീട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട റക്കായത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഇത്തരം ഘട്ടത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്നത് ഈ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇമാമിൻ്റെ കൂടെ അയാൾക്ക് ലഭിച്ച അത്തഹിയാത്തു തന്നെയാണ്. അതിനുശേഷമുള്ളത് രണ്ടാമത്തെയും അവസാനത്തെയും ഒക്കെ അത്തഹിയാത്തുകളായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക. ചില ഘട്ടങ്ങളിൽ ഒന്നാമത്തെ അത്തഹിയാത്തായിക്കൊണ്ട് ഈ ഇമാമിൻ്റെ കൂടെ ലഭിച്ച അത്തഹിയാത്ത് പരിഗണിക്കപ്പെടാത്ത സാഹചര്യവും ഉണ്ടാകുന്നതാണ് എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
2: ലോൺ എടുത്ത് കടത്തിലായ ഒരാൾക്ക് വലിയൊരു തുക നൽകി സഹായിച്ചു, എനിക്ക് അയാൾ അത് തിരിച്ചു തരുവാൻ സാധ്യതയില്ല, എനിക്കാണെങ്കിൽ കുറേ സക്കാത്ത് കൊടുക്കാനുമുണ്ട്, അത് അയാൾക്ക് സക്കാത്ത് പരിഗണിച്ച് പൊരുത്തപ്പെട്ട് കൊടുത്താൽ സക്കാത്തിന്റെ കടം വീടുമോ? എന്റെ ഭർത്താവ് തരും എന്ന് പറഞ്ഞ് എന്നോട് കടം വാങ്ങി കൊടുത്തതാണ്, ഇപ്പോൾ ഭർത്താവിനോട് തിരിച്ചു ചോദിക്കാൻ മടി, ഞാനാണെങ്കിൽ കടം വാങ്ങി കൊടുത്തതുമാണ്, എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട നിലപാട്?
3: സക്കാത്ത് എന്നതൊരു ഇബാദത്താണ്. ഇബാദത്തിന്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതിന്റെ നിയ്യത്ത് എന്നത്. ഷർത്ത് എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് സക്കാത്തിൻ്റെ തുകയാണ് അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതലാണ് എന്ന് നിയ്യത്ത് കരുതേണ്ടത് അത് കൊടുക്കുന്നതിന് മുമ്പാണ്. കൊടുത്തു കഴിഞ്ഞ ഒരു തുക അത് തനിക്ക് തിരിച്ചു ലഭിക്കുകയില്ല എന്നുറപ്പുള്ള ഘട്ടത്തിൽ അത് സക്കാത്തായിക്കൊണ്ട് കരുതുക എന്നതൊരിക്കലും തന്നെ ശരിയായ കാര്യമല്ല. അത് സക്കാത്തായി പരിഗണിക്കപ്പെടുന്നതുമില്ല. അവിടെയാണ് നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് ഇബാദത്ത് എന്ന നിലക്ക് ഇബാദത്തിൻ്റെ ഷർത്തായി പറഞ്ഞിട്ടുള്ള നിയ്യത്ത് അത് നൽകുന്നതിന് മുമ്പാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല. വേണമെങ്കിൽ സ്വതക്കയായി നിങ്ങൾക്കത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാവുന്നതാണ്, സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: വീട് പണിക്ക് വേണ്ടി ഞാൻ എന്റെ സഹോദരനോട് അദ്ദേഹം മറ്റൊരാവശ്യത്തിന് കരുതി വെച്ച പണം കടമായി വാങ്ങി, ആ തുക തിരിച്ചു നൽകാൻ ഞാൻ സ്വരൂപിച്ചു വെച്ചു, എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യ സമയത്ത് തുക തിരികെ നൽകിയാൽ മതിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, അപ്പോൾ ആ തുകക്ക് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ?
3: ഒരാൾ മറ്റൊരാളിൽ നിന്നും പണം കടമായി വാങ്ങുകയും തിരിച്ചു കൊടുത്ത സമയത്ത് അത് ഇപ്പോൾ തരേണ്ടതില്ല, അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി, പിന്നീട് നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ തരിക എന്നു പറഞ്ഞ് ആ നിലക്കൊരു സൂക്ഷിപ്പ് മുതലായിക്കൊണ്ട് വെച്ച സ്വത്താണ് എങ്കിൽ അതിൻ്റെ സക്കാത്ത് ആരാണോ അത് സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത് അഥവാ അതിൻ്റെ യഥാർത്ഥ ഉടമ അയാൾ തന്നെയാണ് ആ പണത്തിന് സക്കാത്ത് നൽകേണ്ടത്. ആ ഒരു പണത്തെ നാം കാണേണ്ടത് ബാങ്കിലും മറ്റുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള തുകയെപ്പോലെയാണ്. അയാൾക്ക് ആവശ്യമുണ്ടാകുന്ന ഏത് സമയത്തും അയാൾക്കത് തിരിച്ചെടുക്കാവുന്നതാണ് എന്ന നിലക്ക് ഒരു സുരക്ഷിത വരുമാനം എന്ന നിലക്കാണത് നമ്മുടെ കൈവശം വെച്ചിട്ടുള്ളത് എന്നതിനാൽ അതിൻ്റെ സക്കാത്ത് അയാൾ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.
2: ഒരാൾക്ക് 381,497.90 രൂപ കടമുണ്ട്. അയാളുടെ കയ്യിൽ സ്വർണ്ണാഭരണമായി 120 ഗ്രാം ഉണ്ട്. അതൊരു വർഷത്തിൽ കൂടുതൽ ആവുകയും ചെയ്തു. വരുമാനം വേറെ ഇല്ല. ഉള്ളത് ഒരു കൊച്ചു വീടും സ്ഥലവും സ്വന്തമായി ഉണ്ട് എങ്കിൽ ഇയാൾ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടവനാണോ എന്നാണ് ചോദ്യം.
3: 120 ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷമായി ഉണ്ട് എങ്കിൽ അതിൽ നിന്നും അതിൻ്റെ 3 ഗ്രാം അയാൾ സക്കാത്തായി നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കടമുണ്ട് എങ്കിൽ ഒന്നുകിൽ ഈ 120 ഗ്രാം കയ്യിലുള്ള സ്വർണം വിൽക്കുകയും എന്നിട്ട് ആ കടം വീട്ടുകയും ചെയ്യുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ ഈ 120 തൻ്റെ കൈവശമുള്ള സ്വത്തായി പരിഗണിച്ച് ആ 120 ഗ്രാമിന് 3 ഗ്രാം അതല്ലെങ്കിൽ ആ 3 ഗ്രാമിന് തുല്യമായ ധനം സക്കാത്തു നൽകുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. താൻ കൊടുക്കാനുള്ള 38 ലക്ഷം രൂപ ഒരിക്കലും തന്നെ ഈ കഴിവശമുള്ള 120 ഗ്രാം സ്വർണത്തിന്റെ സക്കാത്തിനെ തടയുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
2: റമദാൻ മാസം സദഖ നൽകുന്നത് സക്കാത്തിന്റെ തുകയായി നിയത്ത് ചെയ്ത് നൽകാമോ? അങ്ങനെ നൽകുമ്പോൾ സ്വീകരിക്കുന്നയാളോടും ഇത് സക്കാത്തിന്റെ തുകയാണെന്ന് പറയേണ്ടതുണ്ടോ എന്നാണ് ശ്രോതാവിന്റെ സംശയം.
3: സക്കാത്ത് എന്നത് നമ്മുടെ സ്വത്തിൽ നിന്നും നാം നിർബന്ധമായും നൽകേണ്ട നിർബന്ധദാനമാണ്. എന്നാൽ സദഖ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഐച്ഛികമായി നമ്മൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളെയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സക്കാത്തിൽ നിന്നുമുള്ള ഓഹരി അദ്ദേഹം സക്കാത്തായിക്കൊണ്ടു തന്നെയാണ് നൽകേണ്ടത്. അത് നൽകുന്ന വ്യക്തികളോട് ഇത് സക്കാത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ സദഖയെ സക്കാത്തായിക്കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവിടെ നടക്കുന്നത്. നൽകുന്നത് സക്കാത്തു തന്നെയാണ്, സദഖയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം തൻ്റെ സ്വത്തിൽ പാവപ്പെട്ടവൻ്റെ 2.5% ഉണ്ട് എന്നത് നാം തിരിച്ചറിയണം. അത് നമ്മുടെ ഔദാര്യമല്ല, അത് അവൻ്റെ അവകാശമാണ്. ആ അവകാശം അത് അവനു തന്നെ ലഭിക്കേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ 8 അവകാശികളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 8 അവകാശികളിൽപ്പെട്ട ആളുകൾക്കല്ലാതെ മറ്റാർക്കും തന്നെ സക്കാത്തിൻ്റെ തുക അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ മുതൽ നൽകാൻ പാടില്ലതല്ല. അങ്ങനെ നൽകിയാൽ അത് സക്കാത്തായി പരിഗണിക്കുകയുമില്ല. എന്നാൽ സദഖ അത് നമുക്കിഷ്ടമുള്ള ആർക്കും നൽകാവുന്നതാണ്. അതിന് ധനാഢ്യനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന വ്യത്യാസമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സക്കാത്ത് എന്നത് സക്കാത്തായി കണ്ട് അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കമ്മിറ്റികളും സംവിധാനങ്ങളുമുണ്ട് എങ്കിൽ അവരെ ഏൽപ്പിക്കുകയോ, അതല്ല എങ്കിൽ നേരിട്ട് അത് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ അതിന് അർഹരാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷം അവരെ ഏൽപ്പിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. സദഖ എന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ അത് ആർക്കും നമുക്ക് നൽകാവുന്നതാണ്. അതിൽ സക്കാത്തിൻ്റെ അവകാശികളായി വരുന്നവർക്കും നൽകാം, അല്ലാത്തവർക്കും നൽകാം. അതുകൊണ്ട് ആ 2 വ്യത്യാസവും ആ രൂപത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലേ? അയാളും ഭാര്യയും മരിച്ച ശേഷം മക്കൾക്ക് എന്നാണ് വസീയത്ത് എഴുതിയത്. ഇപ്പോൾ മക്കൾ പറയുന്നു ഇതിൽ ഉമ്മാക്ക് അവകാശമില്ല എന്ന്. മക്കൾക്കുള്ളതെല്ലാം വീതിച്ച് കൊടുത്തിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി?
3: 2 കാര്യങ്ങളാണ് ഈ ചോദ്യത്തിലുള്ളത്. 1, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമില്ലേ എന്നതാണ്. തീർച്ചയായും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ 1/8 അവകാശിയാണ് ഭാര്യ. അത് കഴിഞ്ഞുള്ളതാണ് മക്കൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2, വസീയത്ത് എന്ന വിഷയം നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് അനന്തരവകാശം ഉള്ളയാളുകൾക്കുള്ളതല്ല, മയ്യത്തിൽ നിന്ന് നേരിട്ട് അനന്തരമെടുക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് വസീയത്തുള്ളത്. തൻ്റെ കാലശേഷം തൻ്റെ മക്കൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ തൻ്റെ സ്വത്തിൽ നിന്നും നേരിട്ട് അനന്തരമെടുക്കുന്നയാളുകൾക്ക് ഈ സ്വത്ത് എന്ന് പറഞ്ഞ് വസീയത്ത് ചെയ്യുന്ന രീതി അനിസ്ലാമികമാണ്. ഇസ്ലാമിൽ അത്തരത്തിലുള്ള വസീയത്തുകൾ നിലനിൽക്കുകയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: ഇന്നല്ലാഹ അഅത ദീകുല്ലി ഹഖിൻ ഹഖഹു ലാ വസിയ്യത ലി വാരിസിൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരുടെയും അവകാശം അവർക്ക് നൽകിയിട്ടുണ്ട്, അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ഇല്ല എന്നാണ്. വസിയ്യത്തിൻ്റെ പേരു പറഞ്ഞ് തങ്ങളുടെ ഉമ്മക്ക് തങ്ങളുടെ ഉപ്പയുടെ സ്വത്തിൽ നിന്നും നിഷേധിക്കുക എന്ന് പറയുന്നത് മതം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിൽ നിന്നും തൻ്റെ മാതാവിന് ലഭിക്കേണ്ട അവകാശം, ഭാര്യയെന്ന് ലഭിക്കേണ്ട അവകാശമായ 1/8 അത് ആ ഭാര്യയ്ക്ക് നൽകിയതിന് ശേഷം എത്രയാണോ ബാക്കിയുള്ളത് അതാണ് മക്കൾക്കിടയിൽ ഓഹരി വെക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും

0: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: ISRO 175 സയന്റിസ്റ്റ് എഞ്ചിനീയർ. ISRO സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് സയന്റിസ്റ്റ് എഞ്ചിനീയർ SC തസ്തികയിലെ 175 ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 16 വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. ഒഴിവുള്ള വിഭാഗങ്ങൾ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 28, ശമ്പളം 56,100. തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷ. തിരുവനന്തപുരത്തും എറണാകുളത്തും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ISRO 175 സയന്റിസ്റ്റ് എഞ്ചിനീയർ ഒഴിവ് സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.isro.gov.in.
3: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
4: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ നേർരേഖ യാത്ര തെറ്റുകളുണ്ടാക്കും. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു പ്രോഗ്രാമിൽ സ്വാഗത ഭാഷണം നടത്തിയ സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ പീസ് റേഡിയോയിൽ നിന്നുള്ള ലൈഫ് കോഴ്സ്, നമസ്കാരത്തെക്കുറിച്ചുള്ള കോഴ്സ് സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ നമസ്കാരത്തിലെ തെറ്റുകൾ ഞാൻ രേഖപ്പെടുത്തിയപ്പോൾ ഏകദേശം 26 തെറ്റുകൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ കേട്ടതനുസരിച്ച് എൻ്റെ നമസ്കാരത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാനസികവും ശാരീരികവുമായി നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു ആരാധനയാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, അത് നേടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് നമസ്കാരം എന്നത്. അനവധി നിരവധി നേട്ടങ്ങൾ നമുക്ക് നൽകുന്ന ഒന്നാണ്. എന്തെല്ലാം ജീവിതത്തിൽ നമുക്ക് ആശങ്കകളും ആവശ്യങ്ങളുമുണ്ടോ അതെല്ലാം ഇഹലോകത്തും പരലോകത്തും നേടിത്തരാൻ സാധ്യമാകുന്ന ഒന്നാണ് നമസ്കാരം. തിന്മകളെന്ന് വിട്ടുനിൽക്കാൻ നമസ്കാരം കൊണ്ട് സാധ്യമാകും. നമ്മുടെ മനസ്സിൻ്റെ മുഷിപ്പും വിഷമങ്ങളും മാറ്റി ആശ്വാസവും റാഹത്തും നൽകാൻ, സന്തോഷവും നൽകാൻ നമസ്കാരത്തിന് പറ്റും. ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തിനും ആത്മബോധത്തിനും നമസ്കാരം കാരണമായി തീരുന്നു. അള്ളാഹുവിലേക്ക് നിർബന്ധ നമസ്കാരങ്ങളോട് അടുക്കുകയും നാം ചോദിക്കുന്ന എന്തു കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നതിനുള്ള ഒരു ബന്ധം അള്ളാഹുവുമായി സ്ഥാപിക്കുവാൻ നമസ്കാരം കൊണ്ട് നമുക്ക് സാധ്യമായിത്തീരും. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ നമസ്കാരവും അതിനോടനുബന്ധമായ കാര്യങ്ങളും ഒരു നിമിത്തമായിത്തീരും. ഇങ്ങനെ ധാരാളം പ്രയോജനങ്ങൾ നമസ്കാരത്തെക്കുറിച്ചുണ്ട്. പക്ഷെ ഈ പ്രയോജനങ്ങളെല്ലാം യഥാർത്ഥ നമസ്കാരത്തിൽ, ആത്മാവുള്ള ഭക്തിയുള്ള യഥാർത്ഥ നമസ്കാരത്തിൽ നിന്നാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ രണ്ട് വശങ്ങളും ശരിയാക്കി തീർക്കുവാനുള്ള ഒരു തീവ്ര പരിശ്രമം, അതേപോലെ തന്നെ അടങ്ങാത്ത ഒരു ആഗ്രഹം, ത്യാഗപൂർണമായിട്ടുള്ള ഒരു ഒരുക്കം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിലൊന്ന്, നമസ്കാരം ജീവനുള്ളതാവുക, ആത്മാവുള്ളതാവുക എന്നതാണല്ലോ ഒരു വശം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചു, അവരവരുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരാകുന്നു, ഖുശൂഉ ഉള്ളവരാകുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ഈ ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. ഈ ഭക്തി എന്നുള്ളത് നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനകളും അതിൻ്റെ ആശയങ്ങളും ഉൾക്കൊള്ളുന്നതിലൂടെയാണ് അത് സംഭവിക്കുന്നത്. ഒന്ന്, നമസ്കാരത്തിൽ നമ്മൾ കൂടുതൽ ചൊല്ലുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് അനുബന്ധമായി ഓരുന്ന സൂറത്തുകളെല്ലാം ഖുർആനിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഖുർആൻ എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ഓതുമ്പോൾ വിശുദ്ധ ഖുർആനിനൊരു മഹത്വമുണ്ടല്ലോ, അത് മനസ്സുകളെ സ്വാധീനിക്കുമല്ലോ, അത് നമ്മളിൽ രോമാഞ്ചവും അതേപോലെ തന്നെ നമുക്ക് വലിയ ഭക്തിയും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ ചൊല്ലുന്ന വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നവയുടെ അർത്ഥങ്ങളും ആശയങ്ങളും ശരിയായി പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ പ്രാർത്ഥനകൾക്കും അതിവിശാലമായ അർത്ഥങ്ങളുണ്ട്. നമ്മൾ റുക്കുഴിലായാലും സുജൂദിലായാലും അതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലായാലും അത്തഹിയാത്തിലായാലും നമ്മൾ ചൊല്ലുന്നതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ വിശാലമാണ്, നമ്മുടെ വളരെ പ്രയോജനപ്രദമാണ് ഓരോ വാക്കുകളുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് മനസ്സാന്നിധ്യമുണ്ടാവുകയും മനസാന്നിധ്യത്തോടുകൂടെ നമസ്കാരം നിർവഹിക്കാൻ പറ്റുകയും ആത്മാവുള്ള ജീവനുള്ള ഒരു നമസ്കാരമാക്കി നമ്മുടെ നമസ്കാരത്തെ മാറ്റാൻ ആന്തരികമായി നമുക്ക് കഴിയും. നമസ്കാരത്തിൻ്റെ മറ്റൊരു വശമാണ് അതിൻ്റെ ബാഹ്യരൂപങ്ങൾ. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിഷിദ്ധമാക്കുക എന്നതാണ്. അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ നമസ്കാരത്തിൽപ്പെടാത്ത എല്ലാ കാര്യങ്ങളും നിഷിദ്ധമാണ്. പിന്നെ നമസ്കാരത്തിൽ നിർദ്ദേശിച്ചതേ നാം ചെയ്യാൻ പാടുള്ളൂ. നമസ്കാരത്തിൽ നിർദ്ദേശിക്കാത്ത രൂപത്തിലുള്ള ചലനങ്ങളോ സംസാരങ്ങളോ ചിരികളോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ നമസ്കാരത്തിൽ സംഭവിച്ചു പോകാൻ പാടില്ല. അതിനെയെല്ലാം നിഷിദ്ധമാക്കുകയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി സലാം വീട്ടുന്നതുവരെ നാം എന്തു പറയണം, എന്ത് ചൊല്ലണം, എവിടെ കൈവയ്ക്കണം, എവിടെ നമ്മൾ നമ്മുടെ അവയവങ്ങൾ ചലിപ്പിക്കണം, എങ്ങോട്ടേക്ക് നോക്കണം, ഇതെല്ലാം ഇനി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രകാരം മാത്രമേ പറ്റൂ. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി നമ്മൾ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ കൈയെ ഏതുവരെ ഉയരണം, നമ്മുടെ ചുമല് വരെയോ ചെവി വരെയോ ഉയരണം എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ രൂപം. എവിടെയാണ് കൈവയ്ക്കേണ്ടത്, എങ്ങനെയാണ് കൈവയ്ക്കേണ്ടത്, റുക്കോയിൽ പോകുമ്പോൾ കൈ എവിടെ വെക്കണം, സുജൂദിൽ പോകുമ്പോൾ കൈ എവിടെ വെക്കണം, അത്തഹിയാത്തിലിരിക്കുമ്പോൾ കൈ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, ഇതിനെല്ലാം നിർണയങ്ങളുണ്ട്. നമ്മുടെ കാല് ഏത് രൂപത്തിൽ വെക്കണം, ആദ്യത്തെ അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം, രണ്ടാമത്തേൽ എങ്ങനെ ഇരിക്കണം, ഇതിനെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു റക്അത്ത് നമസ്കാരത്തിൻ്റെ ബാഹ്യരൂപം ശരിയായി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ സുന്നത്തും ഫറളുമായ എല്ലാ നമസ്കാരങ്ങളും നമുക്ക് ശരിയാക്കി തീർക്കാൻ പറ്റും. ആത്മവിശ്വാസത്തോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയാണ് മോനെ, ഇങ്ങനെയാണ് മോളെ നമസ്കരിക്കേണ്ടത് എന്ന് അവരോട് നമുക്ക് ആത്മധൈര്യത്തോടുകൂടെയും അറിവോടുകൂടെയും പറയത്തക്ക വിധത്തിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ചുള്ള കണിശമായ ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. നമ്മുടെ റേഡിയോ ഉപയോഗിച്ചിട്ടോ, അതല്ലെങ്കിൽ നമ്മളതിനു വേണ്ടിയുള്ള നമസ്കാരത്തിൻ്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടോ, അതല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ നാട്ടിലോ വീട്ടിലോ ഒക്കെ ഉള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് അറിവുള്ള പണ്ഡിതന്മാരെ കൊണ്ട് ഒരു വർക്ക്ഷോപ്പ് എന്ന രൂപത്തിൽ നമ്മുടെ നമസ്കാരം ശരിയായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടോ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും അറിയണം. നാളെ നമുക്ക് സ്വർഗ്ഗം ലഭിക്കുവാനുള്ള, നരകമോചനം ലഭിക്കുവാനുള്ള, അള്ളാഹുവിനടുക്കൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു നമസ്കാരം അതിൻ്റെ ബാഹ്യ രൂപത്തിലും അതിൻ്റെ ആത്മാവിലും ആന്തരികമായും ഏറ്റവും ഭക്തിപൂർവ്വമാക്കാനും മരണപ്പെട്ടു പോകുമ്പോൾ പടച്ചവനെ നമസ്കാരം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, യാത്ര തെറ്റുകളുണ്ടാക്കും. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ, പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയാണ്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു. അങ്ങനെയുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്. അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളിലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അങ്ങനെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു പാഠം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്ത ഒരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ.
0: അതെ,
1: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
0: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
1: അതെ,
0: എന്തെങ്കിലും ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാളെങ്കിലും പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ആത്മാർത്ഥമായ പശ്ചാത്താപത്തിന്റെ പ്രത്യേകത വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നാം ഓരോരുത്തരും ധാരാളം തിന്മകൾ പ്രവർത്തിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കുല്ലു ബനി ആദമ ഖത്വാഉൻ, മനുഷ്യന്മാരെല്ലാവരും തിന്മകൾ ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ആ തിന്മകളെ മായ്ച്ചു കളയുക എന്നുള്ളതും നമ്മുടെ മേൽ നിർബന്ധമായ വിഷയമാണ്. കാരണം ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും പരലോകത്ത് നമുക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാനുള്ള ധാരാളം വഴികൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പശ്ചാത്താപം, തൗബ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹൂദിൻ്റെ 3-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറയുന്നത് ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, സുമ്മ തൂബൂ ഇലൈഹ്, പിന്നീട് അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവീൻ എന്നാണ്. അതുപോലെ സൂറത്തു തഹ്രീമിൻ്റെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ നിങ്ങൾ അല്ലാഹുവിലേക്ക് നിർവഹിക്കുവീൻ. അപ്പോൾ തൗബ ചെയ്യുവാൻ, ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിച്ചു മടങ്ങുവാൻ അല്ലാഹു നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യകത അത്രയും വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ നമ്മോട് പറഞ്ഞു തന്നത് വല്ലാഹി ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹ് ഫിൽ യൗമി അക്സറ മിൻ സബഈന മറ, ഞാനൊരു ദിവസം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതും ഇസ്തിഗ്ഫാർ നടത്തുന്നതും 70-ലധികം തവണയാണ്. മറ്റൊരു ഹദീസിൽ മിഅത്ത മറ, 100 തവണയാണ് എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ഒരു പാപങ്ങളും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ഇസ്തിഗ്ഫാർ, തൗബ, ഇതെല്ലാം നമുക്കെത്രത്തോളം ആവശ്യമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ തൗബ ആത്മാർത്ഥമാണ് എങ്കിൽ, എത്ര വലിയ തെറ്റ് ചെയ്തിട്ടാണ് ആ തൗബ ചെയ്യുന്നത് എങ്കിലും ശരി, അത് സ്വീകരിക്കുവാൻ അല്ലാഹു തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തിന്മ ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കുവാൻ രാത്രിയിൽ അല്ലാഹു കൈകൾ നീട്ടിയിരിക്കുകയാണ്. വയബുസുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ തിന്മ ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കുവാൻ അല്ലാഹു പകലിൽ കൈ നീട്ടിയിരിക്കുകയാണ്. ഹത്താ തത്ലു അശംസു മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്ന അഥവാ ഖിയാമത്ത് നാളിൻ്റെ ആ അവസാനത്തിൽ നടക്കുന്ന അടയാളങ്ങളിൽപ്പെട്ട ഒന്ന്, അത് സംഭവിക്കുന്നതുവരെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും, അല്ലാഹു തൗബ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ, തൊണ്ടയിൽ റൂഹ പിടിക്കുന്ന സമയത്ത് ഗർഗർ ശബ്ദമുണ്ടാകുന്ന ആ സമയം വരെയും അല്ലാഹു ഒരടിമയുടെ തൗബ സ്വീകരിക്കും എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗബയുടെ വാതിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ, അത് അടഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തൗബ, അള്ളാഹുവിൻ്റെ പാപമോചനം, അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് തൗബ ഇരക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 പേരെ കൊന്ന ഒരു മനുഷ്യന് പോലും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് എങ്കിൽ, എത്ര വലിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി, അള്ളാഹു പുറത്തു തരും എന്നാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൽഹഖുല്ലാഹു ഇലാ റജുലൈൻ, 2 ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു ചിരിച്ചു, അള്ളാഹു ചിരിക്കുന്നു എന്നാണ്. യഖ്തുലു അഹദുഹുമാ അൽ ആഖർ, അവരിൽ ഒരാൾ മറ്റവനെ കൊന്നിട്ടുണ്ട്. യദുഖുലാനിൽ ജന്ന, പക്ഷെ 2 പേരും സ്വർഗത്തിൽ പ്രവേശിച്ചു. യുഖാത്തിലു ഹാദാ ഫീ സബീലില്ലാഹി ഫയുഖ്തലു സുമ്മ യതൂബുല്ലാഹു അലൽ ഖാത്തിലി ഫയുസ്ലിമു ഫയസ്തഷ്ഹദു. ആ കൊല്ലപ്പെട്ടവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിലാണ് കൊല്ലപ്പെട്ടത്, അതുകൊണ്ട് അവൻ ഷഹീദാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. കൊന്നവൻ പിന്നീട് അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കുകയും അവൻ ഇസ്ലാം സ്വീകരിക്കുകയും അവൻ ഷഹീദായി മരണപ്പെടുകയും ചെയ്തു, അതുകൊണ്ട് 2 പേരും സ്വർഗത്തിലെത്തിയെന്നാണ്. ഇത്രയും വിശാലമാണ് തൗബയുടെ വാതിൽ എന്നിരിക്കെ, ആ തൗബയിലൊരിക്കലും നമ്മൾ അലംഭാവം കാണിക്കാൻ പാടുള്ളതല്ല. തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ആത്മാർത്ഥമായ പശ്ചാത്താപം. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ കബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത കബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന്

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: Reality. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഒരേ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗം നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. പ്രാർത്ഥന ദുനിയാവിലെയും പരലോകത്തെയും നന്മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അതിൻ്റെ അവസാനത്തെ ഭാഗം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ വഅസ്അലുക അൻ തജ്അല കുല്ല ഖളാഇൻ ഖളൈതഹു ലീ ഖൈറാ. പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ. അള്ളാഹുവെ, സ്വർഗവും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ. അള്ളാഹുവെ, നരകവും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഞാൻ നിന്നോട്, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് റബ്ബേ. വഅസ്അലുക അൻ തജ്അല കുല്ല ഖളാഇൻ ഖളൈതഹു ലീ ഖൈറാ. അള്ളാഹുവെ, നീ വിധിച്ച എല്ലാ വിധിയും എനിക്ക് നന്മയാകാൻ വേണ്ടി ഞാൻ നിന്നോട് തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം. നമുക്ക് ആ ഒരു ഭാഗം പഠിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹ വമാ ഖറബ ഇലൈഹ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ. മിൻ ഖൗലിൻ ഔ അമലിൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ. വഅഊദു ബിക മിനൻ നാരി وَأَعُوذُ بِكَ مِنَ النَّارِ وَأَعُوذُ بِكَ مِنَ النَّارِ وَمَا قَرَّبَ إِلَيْهَا مِنْ قَوْلٍ أَوْ عَمَلٍ وَمَا قَرَّبَ إِلَيْهَا مِنْ قَوْلٍ أَوْ عَمَلٍ وَأَسْأَلُكَ أَنْ تَجْعَلَ وَأَسْأَلُكَ أَنْ تَجْعَلَ كُلَّ قَضَاءٍ وَأَسْأَلُكَ أَنْ تَجْعَلَ كل قضاء قضيته لي خيرا قضيته لي خيرا قضيته لي خيرا. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ പ്രാർത്ഥന അവസാനിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ രൂപം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈറി കുല്ലിഹി ആജിലിഹി വആജിലിഹി ما علمت منه وما لم اعلم واعوذ بك من الشر كله عاجله واجله ما علمت منه وما لم اعلم اللهم اني اسالك من خير ما سالك عبدك ونبيك واعوذ بك من شر ما عاذ به عبدك ونبيك اللهم اني اسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل واسالك ان تجعل كل قضاء قضيته لي خيرا. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: കുടുംബാംഗങ്ങളിൽ കുളിർത്തെന്നലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ സമയമാണിപ്പോൾ. ഇന്ന് സ്നേഹക്കൂടിൽ മക്കളുടെ പഠന നിലവാരം, നമുക്കെവിടെയാണ് പിഴച്ചത്, ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യരായ ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമാബദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ സാമ്പത്തിക ബജറ്റിൽ ഏറ്റവും വലിയൊരു വിഹിതം നമ്മൾ മാറ്റിവെക്കുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചെലവിന് വേണ്ടിയിട്ടാണ്. നല്ല സ്കൂൾ നമ്മൾ അന്വേഷിക്കുന്നു, നല്ല അധ്യാപകരെ നമ്മൾ അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ അതിനു പുറമേ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ നമ്മൾ ഏർപ്പെടുത്തുന്നു, മികച്ച പഠന സൗകര്യങ്ങൾ നാം ഒരുക്കി കൊടുക്കുന്നു, അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് ലഭ്യമാണ്, ഇതെല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഇന്ന് രക്ഷിതാക്കളായ നമ്മയൊക്കെ അലട്ടുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കുട്ടികൾ അതിൽ നിന്നെല്ലാം ഒഴിവായി പോകുന്നു. പല കാരണങ്ങളും അതിനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മക്കൾ ഈ പഠന നിലവാരം ഉയരുന്നുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പല കുട്ടികളും പഠനത്തിൽ പിന്നോക്കാവസ്ഥ, അതുപോലെ തന്നെ പഠനത്തോടുള്ള താല്പര്യക്കുറവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു വിലയേറിയ ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികളുടെ ഈ ഒരു പഠന പ്രശ്നത്തിൻ്റെ ആശങ്കയിൽ ഇന്ന് നമ്മോടൊപ്പം ചർച്ച ചെയ്യുന്നത് ബഹുമാനനായ ഷമീം എം വണ്ടൂരാണ്. ടീച്ചറും ട്രെയിനറുമായ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ ഈ ഒരു പഠന പ്രശ്നങ്ങൾ ഇന്ന് വലിയ ഗൗരവത്തിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ പഠിക്കാത്തത്? പഠിക്കാൻ കഴിയാത്തതാണോ അതോ പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് ആ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ചർച്ച ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഇന്ന് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം ഒരു പി ടി എ മീറ്റിംഗ് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ലൈവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും, പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒന്നാമതായിട്ട് പിന്നെ ഇപ്പോൾ ഒരു കാക്കുല പരീക്ഷ കഴിഞ്ഞു, അത് സ്കൂൾ തലത്തിൽ എന്താ പറയുക, എൽ കെ ജി മുതൽ പ്ലസ് ടു തലം വരെയുള്ള ക്ലാസ്സുകളിൽ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി, ഇതുപോലെ പാരൻസ് മീറ്റിംഗൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഇപ്പോൾ അവിടെ ഇന്നിപ്പോൾ വന്ന രക്ഷിതാക്കൾ, ഞങ്ങൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ എട്ടാം ക്ലാസ്സിൻ്റെയും ഒൻപതാം ക്ലാസ്സിൻ്റെയും ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കായിട്ട് നടത്തുന്നു, പത്താം ക്ലാസ്സിൻ്റെ ഒരു ഫുൾ ഡേ ഇന്ന് കംപ്ലീറ്റ് ഒരു ദിവസത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ 42 കുട്ടികളുണ്ട്. ഈ 42 കുട്ടികളിൽ അവരുടെ രക്ഷിതാക്കൾ 38 രക്ഷിതാക്കളും പാരൻസ് മീറ്റിങ്ങിൽ വന്നു, ബാക്കി 4 ആൾക്കാർ ജെന്യുൻ റീസൺ കൊണ്ടാണ് നമ്മൾ വിളിച്ചറിയിച്ച് ഇന്ന് വരാൻ കഴിയില്ല, അതുകൊണ്ട് സാറേ തൊട്ടടുത്ത ഏതെങ്കിലും. അപ്പം അത്രയും രക്ഷിതാക്കൾ വിജിലൻ്റാണ് കുട്ടികളുടെ കാര്യത്തിൽ എന്നുള്ളത്, താല്പര്യമുള്ളവരാണ്, ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ വന്ന രക്ഷിതാക്കളിൽ എൻ്റെ ക്ലാസ്സിലെ മാത്രമല്ല, ഞാൻ പഠിപ്പിക്കുന്ന മറ്റു ക്ലാസ്സിലെ രക്ഷിതാക്കളും മക്കളുടെ മാർക്കുമായിട്ടൊക്കെ നമ്മളടുത്തേക്ക് വരുമ്പോൾ ഒരു സന്തോഷത്തോടുകൂടി വരുന്ന രക്ഷിതാക്കളുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 10% താഴെയാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വൈ, എന്ത് ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊരു ചോദ്യം നമ്മൾ ആദ്യം രക്ഷിതാക്കൾ രക്ഷിതാക്കളോട് ചോദിക്കണം, അധ്യാപകരായ ഞങ്ങൾ അധ്യാപകരോട് ചോദിക്കണം, കുട്ടികൾ അവരോട് തന്നെ ചോദിക്കണമെന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടെയൊക്കെയോ നമ്മുടെ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളില്ലേ എന്നൊരു ചോദ്യമാണ്. നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തിൻ്റെ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ ഒരു വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം, അതല്ലെങ്കിൽ ഏതൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ മക്കൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്, ആ ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു മിനിമം യോഗ്യത നേടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വെക്കേഷൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അവന് ഒന്നാം ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ എ ബി സി ഡി അക്ഷരമാലകൾ മലയാളത്തിൽ അറബിയിൽ ഇല്ലേ അവർ പഠിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഒരു പത്ത് പേരൊക്കെ അതൊരു സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു എൽ കെ ജി യു കെ ജിന്ന് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ. രണ്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തത്, ഒരു അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോൾ വാചകങ്ങളൊക്കെ കൂട്ടി വായിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ, അതുപോലെ മാത്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാന ഗണിതങ്ങളൊക്കെ കൂട്ടാനും കുറക്കാനും അതുപോലെ ഗുണിക്കാനും ഹരിക്കാനൊക്കെ അറിയുന്നത്, ലാംഗ്വേജുകൾ ഇംഗ്ലീഷ് അറബി അതുപോലെ ഹിന്ദി ഒക്കെ വായിക്കാൻ അറിയുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി, പരീക്ഷാ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു. പത്താം ക്ലാസ്സിൽ എ പ്ലസ്സുകൾ വാങ്ങുന്ന കുട്ടികൾ അതിന് അർഹതയുണ്ടോ എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയക്കാരും എല്ലാവരും അദ്ദേഹത്തിനെ കൊത്തി വലിക്കാനും അതുപോലെ തന്നെ ആ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കുറ്റപ്പെടുത്താനുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളില്ലേ എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണെന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ഇരിക്കുന്ന ക്ലാസ്സുകളിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അല്ലെ, പത്താം ക്ലാസ്സിൽ ഇരിക്കുന്നൊരു കുട്ടി പത്താം ക്ലാസ്സിലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ അറബിയിൽ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഹിന്ദിയിൽ അതുപോലെ മാത്സിൽ ഇതൊക്കെ ആ ഒരു പത്താം ക്ലാസ്സിൻ്റെ മിനിമം ലെവൽ മാക്സിമത്തിലേക്ക് തന്നെ ആ ഒരു മിനിമം ലെവലിലേക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കണമെന്നാണ്. പലപ്പോഴും അവിടെ ആൻസർ എന്താണ്?
3: ഇല്ല
4: എന്നുള്ളതാണ്. അപ്പം അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്, നമ്മുടെ നാടിലെ വിദ്യാഭ്യാസ സിസ്റ്റം പോകുന്നത് എന്നതാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം.
3: അതെ, ഇതിൽ പിന്നെ കുട്ടികൾക്കൊരു മടി എന്ന് പറയുന്ന ഒരു ഭാഗം ഏരിയ ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു നെവർ മൈൻഡുമാണ്. പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഒരു ജോലി ഒക്കെ വാങ്ങണം അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ. മിനിമം എന്താ വെച്ചാൽ ഒരു പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ എസ് എസ് എൽ സി പാസ്സാകണം എന്നൊരു പിന്നെ ലക്ഷ്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ലാത്ത ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ?
4: ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്ന് ഈ പാരൻസ് മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ എൻ്റെ ക്ലാസ്സിലല്ലാത്ത മറ്റു ക്ലാസ്സിലെ രക്ഷിതാക്കൾ ഏകദേശം ഒരു പത്തിലധികം ആൾക്കാർ നമ്മുടെ നമ്പർ സാർ ആ നമ്പറും തരും ഞങ്ങൾ ഒഴിവുള്ളൊരു സമയത്ത് ഇന്നിപ്പോൾ തിരക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോണത്. അതിൽ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് അവിടെ സംസാരിക്കുമ്പോൾ പറയുന്നതറിയോ, ഈ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ മാഷെ ഈ മാർക്ക് കിട്ടിയില്ലേ, ഇതിൽ അത്ഭുതമാണ്, എങ്ങനെ ഇവനിത് കിട്ടിയതെന്ന്. കാരണം വീട്ടിൽ വന്നാൽ പുസ്തകം ഒന്ന് മറിച്ച് നോക്കു പോലും ഇല്ലെന്നാണ്. പണ്ടത്തെ ബസ്സിലെ ക്ലീനർമാരെയും ചെക്കർമാരുടെയും പരിപാടിയാണ്, എന്താ കയറ്റി വെക്കുക ഇറക്കി വെക്കുക, രാവിലെ പിന്നെ ടൈം ടേബിൾ നോക്കുക, അപ്പോൾ തലേ ദിവസം കൊണ്ടുപോയ പുസ്തകത്തിൽ ഏതാണോ ടൈം ടേബിൾ ഇല്ലാത്ത അത് ഇറക്കി ഒഴിവാക്കുക, ഉള്ള സാധനം കയറ്റി വെക്കുക, അതൊന്നും ഉള്ളിൽ തുറന്ന് മറിച്ച് നോക്കുകയോ ചെയ്യാനുള്ള വർക്കുകൾ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ കുട്ടികൾ പിന്നെ ഹോം വർക്കുകളൊക്കെ കൊടുക്കുമ്പോൾ അത് ചെയ്യണ കാണാൻ നോക്ക്, അത് ഏതെങ്കിലും ചെയ്തു വന്നൊരു കുട്ടി ഉണ്ടാവും, ആ നോട്ട്ബുക്ക് എന്താണെന്ന് നോക്കുപോലില്ല, ചിത്രം വരക്കുന്നത് പോലെയാണ് എഴുതി വെക്കുന്നത് എന്നുള്ളതാണ്. ആ ജസ്റ്റ് എഴുതിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ആ എഴുതുന്നത് എന്താണ് എന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് മനസ്സിരുത്തിയിട്ട് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കിട്ടും. പക്ഷെ അതുപോലും ചെയ്യാതെയാണ് പലപ്പോഴും നമ്മുടെ മക്കൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പഠന പിന്നോക്കാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ മടി തന്നെയാണ്. ആ മടിക്ക് വളരെ അടിയന്തരമായി ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠനത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല എവിടെ എത്താതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അലംഭാവം, ഒരു നിസ്സംഗത, ഒരു ഗൗരവമില്ല, അതിപ്പോൾ ഇന്ന് നമ്മൾ കേട്ടൊരു കാര്യം തന്നെയാണ്. സാറേ വീട്ടിലുണ്ട്, വേറെ ഒരു ദുഷ്പ്രവൃത്തി ഇല്ല, ഫോണിൽ കളിക്കുകയോ ഗെയിമോ അങ്ങനെ ഒരു സംഭവമില്ല, സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് എത്തുന്നു, കുറച്ച് നേരം കളിക്കുന്നു, പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാരിവിൻ്റെ മുന്നേ വീട്ടിലേക്ക് എത്തുന്നു, അത് കഴിഞ്ഞ് വീട്ടിലുണ്ട്, പക്ഷെ ആ പുസ്തകം ഒന്ന് തുറന്നു കൊടുക്കണ്ടേ. ചില രക്ഷിതാക്കൾ പറയണെന്തറിയോ, ആ ബാഗിൽ നിന്ന് പുസ്തകം നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുന്ന പറയുക, അവരെ മേശം പറയും, ഒന്ന് ഇരിക്കടാ, ഒന്ന് മറിച്ച് നോക്കടാ, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ആശ്വാസത്തിന് സമാധാനത്തിന് വേണ്ടി ഒന്ന് അതിൻ്റെ മുന്നിൽ അല്പനേരം ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലും ഇരിക്കാൻ കുട്ടികൾ അല്ലേ അവർ
3: ഇവിടെ ഇതിലെ പിന്നെ ഇടയിൽ വന്നൊരു സംശയമാണ്. കുട്ടികൾ പൊതുവെ, ഞാനിപ്പോൾ എൻ്റെ മോനെ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമാണ്, അത് ഞാൻ പല കുട്ടികളിലോട് ഞാൻ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട്. കുട്ടികൾ ഈ പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വന്നാൽ ടെക്സ്റ്റ് പുസ്തകം ഒന്ന് വായിക്കും, അന്നത്തെ പാഠഭാഗം ഒന്ന് വായിക്കും, പിന്നെ ആ നോട്ടിലൊന്ന് നോക്കും, അല്ലെങ്കിൽ ചോദ്യം നമ്മളോട് വർക്ക് ചെയ്ത് പോകാൻ പറയും. ഈ ഒരു അവസ്ഥ കുട്ടികൾക്കില്ല. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മൊബൈലിൽ ആ ക്ലാസ് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അത് കേട്ടിട്ട് അതിന് എന്തെങ്കിലും പോയിൻ്റ് എടുക്കാൻ പറ്റുന്നെങ്കിൽ അവരെടുക്കും. അതും എപ്പോഴാണ്? പരീക്ഷയുടെ സമയത്ത് മാത്രം. അതല്ലാതെ അവർ ചെയ്യുന്നില്ല. ഇങ്ങനൊരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
4: അതെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ഒന്ന് പിന്നെ രക്ഷിതാക്കൾ അധികവും പറയണത് കുട്ടികൾ സാറേ, ഒരു സ്ഥിരമായിട്ടുള്ളൊരു വായന ഇല്ല ഒന്ന്. പിന്നെ പരീക്ഷ എത്തുമ്പോൾ എന്തു ചെയ്യുന്നറിയോ, അന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം ഈ പരീക്ഷയുടെ തൊട്ട് തലേദിവസം പിന്നെ എന്താ പറയുക, വലിയ ആവേശത്തോട് കൂടിയിട്ടും ആഡോട് കൂടിയിട്ടും ഇവരെല്ലാവരും പുറത്ത് വരും. ഇതാ ഈ ചോദ്യം വരും, ഇത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി, വേറൊരു ചോദ്യം വേണ്ട. സംഭവം ശരിയാ, കാരണം ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഒരു ക്ലാസ് കേൾക്കുന്നു, പുസ്തകം ഒട്ടും തുറക്കാതെ ആ കേട്ടത് വെച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ കേട്ടതിൻ്റെ മാത്രം മാർക്ക് എന്തേ ഉള്ളൂ പലപ്പോഴും ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. അതൊന്നുകൂടി ഇപ്പോൾ കേട്ടോട്ടെ, അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസത്തിൽ പറയുന്ന നാല് കാര്യങ്ങളുണ്ട്. LSRW എന്നാണ്, എൽ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്, കേൾക്കണം അല്ലേ. എനിക്കൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, കേൾക്കണം. രണ്ടാമത്തത് നമ്മൾ കേട്ട കാര്യം ഒന്ന് പറയണം,
3: അതെ
4: ഒന്ന് പറയണം, സ്പീക്ക് എന്നതാണ്. എന്താ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റീഡ് എന്നാണ്, അത് വായിക്കണം അല്ലേ. നമ്മൾ കേട്ടു, പറഞ്ഞു, അതൊന്ന് വായിച്ചു. അപ്പോൾ ഒന്നും കൂടി എന്താ ഫോർത്ത് വൺ ആണ് റൈറ്റ്, W എന്നത് റൈറ്റിംഗ് ആണ്, എഴുതണം എന്നുള്ളതാണ്. ഈ നാല് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ശരിക്കും പഠനം എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. വെറും കേട്ടത് കൊണ്ട് മാത്രം പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്രതീക്ഷ മാർക്ക് കിട്ടില്ല. ആ ക്ലാസ്സിൽ കേട്ടത് എന്താണോ അത് മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതന്നെ പരിപൂർണമായിട്ട് എന്ത് ചെയ്യില്ല. ഈ കേൾവിയുടെ തന്നെ ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര കിട്ടുള്ളൂ, പിന്നെ ബാക്കി ആ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ കേട്ടതിൻ്റെ എത്ര ശതമാനം പോകും, എത്ര നമ്മുടെ ഉള്ളിലുണ്ടതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. എന്തായിരുന്നാലും കേട്ട കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അലംഭാവം, ഒരു നിസ്സംഗഭാവം, ഇതൊക്കെ വേണോ, നിനക്ക് ആവശ്യമുണ്ടോ എന്ന രൂപത്തിൽ ഒരു ഗൗരവമൊന്നുമില്ലാത്ത ഒരവസ്ഥ മക്കളിൽ കുട്ടികളിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതും
3: അവിടെ അവിടെ രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പഠന പ്രശ്നങ്ങളുണ്ടോ എന്ന് രണ്ടുപേരും തിരിച്ചറിയണ്ടേ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്.
4: നമ്മള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറെ കാലം, ഇപ്പൊ നമ്മളൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ വെച്ച് നോക്കുമ്പോൾ, അന്ന് പിന്നെ കൊഴിഞ്ഞു പോക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഒരു 7-ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കുട്ടികളൊന്നും നമ്മൾ പിന്നെ കാണൂല. 8, 9 ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ പോവും. പിന്നെ പല ക്ലാസ്സിലും ഫെയിൽ ചെയ്ത് 18 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരൊരു പാസ്പോർട്ടിന് അപേക്ഷിച്ച് പിന്നെ അവർ വിദേശത്തേക്ക് ഇരിക്കും. നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവരൊക്കെ ഗൾഫിൽ പോയി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വന്ന ചരിത്രങ്ങൾ അവരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. അഥവാ പഠനത്തിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വ്യത്യസ്തമായ മറ്റു മേഖലകൾ അന്ന് അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തോൽവികളില്ല അല്ലേ. 1-ാം ക്ലാസ് മുതൽ ഒരു 16 വയസ്സാകുമ്പോഴേക്ക് 10-ാം ക്ലാസ്സിലേക്ക് നമ്മുടെ മക്കളെത്തി, 10-ാം ക്ലാസ്സിലേക്കെത്തി. അത് എഴുതാനറിഞ്ഞാലും ശരി, വായിക്കാനറിഞ്ഞാലും ശരി, പരീക്ഷ എഴുതിയാലും ശരി, ഇല്ലെങ്കിലും ശരി, 10-ാം ക്ലാസ്സിലാണ് ഒരു ചെറിയ ഒരു ഫിൽട്രേഷനെങ്കിലും നടക്കുന്നത്. ഒരു അരിപ്പ് വെച്ചിട്ടുള്ള 10-ാം ക്ലാസ്സിൽ മാത്രമാണ്, അതുവരെ ഒരു മാനദണ്ഡമല്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ആ രീതി വേണമെന്നല്ല കേട്ടോ നമ്മൾ ഒരിക്കലും, ചിലപ്പോൾ ആ രൂപത്തിൽ ഇതിനൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ കൊഴിഞ്ഞു പോകുന്ന അന്നത്തെ ആളുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരിൽ പല ആളുകളും വലിയ ബിസിനസ്സിലേക്ക് എത്തിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല മേഖലയിൽ തിളങ്ങിയവരുണ്ട്. ചില ആളുകളെ സാധാ മറ്റു എന്താ പറയുക, ഇപ്പോൾ പോലെ തന്നെ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് നിരീക്ഷിച്ച് നോക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പഠന വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പഠന വൈകല്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവരുടെ പഠനങ്ങൾ പലപ്പോഴും മുടങ്ങി മറ്റത് മുടങ്ങിപ്പോയതും അവർ മറ്റു പല മേഖലയിലേക്ക് എത്തിയത്. അവർ പരാജയപ്പെട്ടവരൊന്നല്ല, അവർ അവരുടേതായ മേഖലയിൽ ഉഷാറായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ പഠന വൈകല്യങ്ങളുള്ള കുട്ടികളാണെങ്കിലും ശരി, അവരൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോരണം. പക്ഷേ പഠന വൈകല്യങ്ങൾ വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പോൾ വായിക്കാൻ അറിയാത്ത ആളുകൾ, അക്ഷരങ്ങൾ അറിയാത്തത്, പിന്നെ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട്, ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്, ഡിസ്ഗ്രാഫി, എഴുത്തുമായി, അങ്ങനെ വായനയുമായിട്ട്, എഴുത്തുമായിട്ട്, പിന്നെ മൊത്തത്തിൽ ഈ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ആ കുട്ടികളൊന്നും എന്ത് ചെയ്യണില്ല, ഐഡൻറ്റിഫൈ ചെയ്യണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള പഠന വൈകല്യങ്ങളുള്ള കുട്ടികളെ നേരത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ വളരെ ചെറിയ ഒരു പരിശീലനം കൊണ്ട് അവർക്ക് അവരെ കൂടെ ഒന്ന് ഇരുത്തി ഒരു നല്ല സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും രക്ഷിതാക്കളാവട്ടെ അധ്യാപകരാവട്ടെ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പരാജയം. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ.
3: അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്ന മൊബൈൽ, അത് അതിലെ ഗെയിമുകൾ, സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പഠനത്തെ ശരിക്കും ബാധിക്കുന്നില്ലേ?
4: തീർച്ചയായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളിങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറഞ്ഞ ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞത് നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കാരണങ്ങളായിട്ട് വരാം. സാറേ എങ്ങനെ മാർക്ക് കിട്ടുക? വീട്ടിലെത്തിയാൽ ഫോണാണ്, ഇനി മുതൽ ഞാൻ ആ ഫോണ് കൊടുക്കില്ല, അങ്ങനെയൊക്കെ ഒരു ഇന്ന് ഇപ്പോൾ പാരൻസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളാവും പോവുക. അത് എത്രത്തോളം നിലനിർത്തുമെന്നുള്ള നമുക്കറിയില്ല. ഫോൺ വലിയൊരു വില്ലനാണ്. ഫോണിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു വിഷയം എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്ന് അവൻ്റെ മുന്നിൽ 100 കണക്കിന് ക്ലാസ്സുകൾ ലഭ്യമാണ് അല്ലേ. എല്ലാ വിഷയങ്ങൾക്കും വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ ക്ലാസ്സുകൾ 100 കണക്കിന് ഓരോ വിഷയത്തിലുണ്ട്. അപ്പോൾ കുട്ടികൾക്കതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ ആ അനുഗ്രഹം നമ്മുടെ മക്കൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ പലപ്പോഴും പഠിക്കാൻ വേണ്ടി നമ്മളുടെ നിന്ന് ഫോണൊക്കെ വാങ്ങും, ഫോണോ ടാബൊക്കെ വാങ്ങിക്കും. പക്ഷെ കുറച്ച് നേരമൊക്കെ അവരതിൽ നിൽക്കും. അവരുടെ ഒരു ടെൻഡൻസി വെച്ച് ഒരല്പസമയം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നറിയോ, അവർ മറ്റുള്ള പല മേഖല ഗെയിം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഗെയിമിലേക്ക് പോകും. അതുപോലെ റീൽസുകൾ കാണുന്ന ടെൻഡൻസിയുള്ള കുട്ടികളാണെങ്കിൽ അവരങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ഷോർട്സുകളും റീൽസുകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ പിന്നെ തങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട്. അപ്പോൾ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കുകയാണ് സംശയങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഫോൺ കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. പക്ഷെ ഒരു നിശ്ചിത സമയം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്. പഠിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ടൈമില്ലാതെ അവനത് ഉപയോഗിച്ചോട്ടെ എന്നൊരു രൂപത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ പഠനം നടക്കില്ല എന്ന് മാത്രമല്ല മറ്റു പല മേഖലയിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം.
3: ഇവിടെ അധ്യാപകർക്ക് വലിയൊരു റോളുണ്ട് അല്ലേ, കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കൽ, അതുപോലെ തന്നെ അവരുടെ പരിമിതികൾ മനസ്സിലാക്കൽ, അധ്യാപകർ വേണ്ട ശ്രദ്ധ നൽകൽ, ആ ഒരു ഏരിയ പറഞ്ഞു പോവാം.
4: ഇവിടെ രക്ഷിതാക്കളും അധ്യാപകരും ഇപ്പം നമ്മളൊക്കെ നോർമലി
3: രക്ഷിതാക്കളെക്കാൾ ചിലപ്പോൾ അധ്യാപകർക്ക്
4: തീർച്ചയായിട്ടും, കാരണം ഒരു അധ്യാപനം സംബന്ധിച്ച് അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും ഒരേ ഏജിലുള്ള ഓൾമോസ്റ്റ് ഒരേ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പം ആ കുട്ടികളിൽ വരുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, പഠന വൈകല്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാറുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാറുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവിടെ രക്ഷിതാക്കളോട് എനിക്കൊന്ന് അടിവരയിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു കുറവുണ്ട്, ഏതെങ്കിലും ഒരു പ്രയാസമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അവരെ ഇകഴ്ത്താനും അവരോട് തട്ടിക്കയറാനും അവരെ താറടിക്കാനും എൻ്റെ കുട്ടിനെ കള്ളനാക്കണം, എൻ്റെ കുട്ടിനെ മോശക്കാരനാക്കണം, എൻ്റെ കുട്ടിനെ പഠിക്കാത്തവനാക്കണം എന്ന രൂപത്തിലൊക്കെ കുറവാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മൾ കാണാറുണ്ടെന്നുള്ള. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ഓരോ അധ്യാപകനും അവരുടെ മുന്നിൽ വരുന്ന മക്കൾ മോശക്കാരാവണമെന്ന് ആഗ്രഹിക്കാറില്ല എന്നുള്ളതാണ്. എത്ര ആയിരുന്നാലും നല്ല മാർക്കോടുകൂടി നല്ലൊരു ഗുഡ് ക്വാളിറ്റിയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഏതൊരു ടീച്ചറാണെങ്കിലും ഏതൊരു അധ്യാപകനാണെങ്കിലും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളുടെ നല്ലൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും കുറവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ പോരായ്മകളെക്കുറിച്ചോ ഉണർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് പരിശോധിക്കുക, എന്നിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗം ആ പറയുന്ന അധ്യാപകന് സാധിക്കുമെങ്കിൽ അയാളോടനെ ചോദിക്കാം, അതല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മാർഗം ഏതാണോ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അതാണ് രക്ഷിതാക്കളുടെ ഭാഗത്ത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ടീച്ചേഴ്സിനോട് ഈ ഒരു വിഷയം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലുള്ള ഇതുപോലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു ചെറിയൊരു പരിഗണനയും ഒരു ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ പല ടീച്ചേഴ്സും പറയുന്നത് ആ ക്ലാസ്സിലേക്ക് പോകാനേ മടിയാണ്, കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്, അതല്ലെങ്കിൽ പിന്നെ കുട്ടികൾ അടങ്ങിയിരിക്കാറില്ല, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കുറിച്ച് അടച്ചാക്ഷേപിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ ആ അടച്ച ആക്ഷേപം കൊണ്ട് ഒരിക്കലും ആ ക്ലാസ്സോ ആ കുട്ടികൾ ഒരിക്കലും നന്നാവില്ല എന്നുള്ളതാണ്. അവരെ അടക്കിയിരുത്താനുള്ളൊരു ക്ലാസ് മാനേജ്മെൻറ്റ് നമുക്ക് ആദ്യം വേണം അല്ലേ. രണ്ടാമത് വേണ്ടത് എങ്ങനെയാണ് ഇവരൊക്കെ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ എന്നിലേക്ക് കൊണ്ട് എൻ്റെ ടീച്ചിങ്ങിൽ ഞാൻ എന്ത് മാറ്റങ്ങൾ വരുത്തണം, ഞാൻ എൻ്റെ പിന്നെ ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും ടോപ്പേഴ്സായ കുട്ടികളെ പഠിപ്പിക്കാനല്ല ശരിക്കും അധ്യാപകർ ആവശ്യമുള്ളത് എന്നുള്ളതാണ് അല്ലേ. അവിടെ ഏറ്റവും താഴേക്കിടയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിച്ച് അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന അവരെ കൂടി പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയാവണം നമ്മുടെ ക്ലാസ്സും നമ്മുടെ മെത്തേഡും എന്നുള്ളതാണ്.
3: അപ്പോൾ കുട്ടികൾക്ക് പഠനത്തിനിപ്പോൾ നമ്മൾ പറഞ്ഞാലൊരു താല്പര്യമില്ലായ്മ, അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായ ഒരു വിരസത, ഈ പഠനത്തിൽ വിരസത അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം, അതായിരിക്കുമോ അതിനുള്ള കാരണം?
4: അവിടെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. ഒന്ന്, കുട്ടികൾ അർഹിച്ച രൂപത്തിലുള്ള ഒരു മാർക്കോ ഗ്രേഡോ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ വിഷയത്തോടും അങ്ങനെയുള്ള അധ്യാപകരോടും ഇപ്പം ഈ പരീക്ഷ നടന്ന ഈ ഒരു സമയത്തുള്ള ചില എക്സ്പീരിയൻസുകൾ വെച്ച് പലരും പറയുന്ന കാര്യങ്ങളാണ്. പല രക്ഷിതാക്കൾ നമ്മൾ പലപ്പോഴൊക്കെ വിളിച്ച് ചോദിക്കാറുള്ള കാര്യമാണ്, മാഷേ കുട്ടിക്ക് ഇത്രയൊക്കെ മാർക്കുണ്ട്, പക്ഷേ ആ സാറ് അല്ലെങ്കിൽ ആ ടീച്ചർ ഇത്രയൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഞാൻ എന്താ ചെയ്യുക? വിദേശത്ത് നിന്ന് വരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ച ഒരു പിന്നെ കാര്യമാണിത്. ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്.
3: ഞാനും എൻ്റെ കൂടെ ഉള്ളവനും എഴുതിയത് ഒരേ ഉത്തരമാണ്, പക്ഷേ എനിക്ക് കിട്ടിയതിൽ മാർക്ക് കുറവാണ് എന്ന് കുട്ടികൾ പറയും.
4: ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും ഒരു എന്താ പറയുക, കുട്ടികൾക്കിടയിൽ ഒരു വിവേചനം ഒരിക്കലും അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ അർഹമായ മാർക്കുകൾ നിർബന്ധമായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. എവിടെ ഒരു മാർക്ക് കുറക്കാം എന്നല്ല നോക്കേണ്ടത്, മറിച്ച് എവിടെ ഒരു മാർക്ക് കൊടുക്കാം നൽകാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഏത് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ കുറക്കാൻ പറ്റുന്നില്ല, ഇന്ന് അതൊക്കെ മാറ്റണം അല്ലേ. കുട്ടികളൊരു പോസിറ്റീവ്നെസ് ആഗ്രഹിക്കണതാണ്. അപ്പോൾ ആ ഒരു പിന്നെ പരീക്ഷ എഴുതുന്ന ആ കുട്ടികൾക്ക് കിട്ടേണ്ട അർഹമായ മാർക്ക് അധ്യാപകരുടെ ഭാഗത്ത് എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ എന്ത് ചെയ്യും, അധ്യാപകരുടെ ഇടപഴകലിൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്ത് ചെയ്യും, പഠനം പിന്നോക്കത്തിന് അത് കാരണമാവാറുണ്ട് എന്നുള്ളതാണ്.
3: തീർച്ചയായിട്ടും ആ അധ്യാപനെ കുറിച്ച് അവർക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടാവില്ല. ശരിയാണ്, ഇവിടെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കണേ, അവർക്കൊരു താല്പര്യം ഉണ്ടാക്കണമെങ്കിൽ അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കണം. പൊതുവേ ഞാൻ എന്തിനപ്പോൾ പഠിക്കണം, എന്തപ്പോൾ പഠിച്ചിട്ട് കിട്ടുന്നത് എന്നുള്ള ഒരു രൂപമാണ് കുട്ടികളടുത്തുള്ളത്. അപ്പോൾ അവർക്കൊരു വ്യക്തമായ ഒരു ലക്ഷ്യബോധം ശരിക്ക് പാരൻസും അധ്യാപകരും ശരിക്കും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്.
4: ഈ ലക്ഷ്യബോധം നിർണ്ണയിക്കുന്നതിൽ ഇന്നത്തെ മക്കളോട് കുറച്ച് നല്ല രൂപത്തിൽ നമ്മൾ ഇടപഴകേണ്ടിയിരിക്കുന്ന കാലം കഴിഞ്ഞിരുന്നു. എന്നോട് തന്നെ ചിലപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, സർ എന്താ പഠിച്ചിട്ട്, ഏയ്, എന്നിട്ട് അവരെ മുന്നിൽ വരുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഹൈ പ്രൊഫഷനിലേക്ക് എത്തിയ പഠിക്കാത്ത അല്ലെങ്കിൽ അക്കാഡമിക്കലി അത്ര പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത ഉയരങ്ങളിലേക്ക് എത്തിയ ഏതെങ്കിലും വരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ എണ്ണിത്തരും, ഇവരൊക്കെ പഠിച്ചിട്ടാണോ, ഇവരൊക്കെ സ്കൂളിൽ പോയിട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവരെ മുന്നിലേക്ക് മറ്റു ചില എക്സാമ്പിളുകൾ ഇട്ട് കൊടുക്കും. ശരി, നിങ്ങൾ ഈ പറഞ്ഞ ഇതേ ലിസ്റ്റിലുണ്ടായിരുന്ന വേറെ കുറേ ആൾക്കാരാണ് ഇവരൊക്കെ, ഇവരൊക്കെ ഇന്ന് എവിടെ? പിന്നെ അവരോട് പറയാം, മക്കളോടെ പറയുന്ന കാര്യം, മക്കളെ ഈ പറഞ്ഞ നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും.
3: അതെ,
4: സ്കൂളിലെ പഠനം കഴിഞ്ഞാലും കോളേജ് പഠനം കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുക, ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അത് മുന്നിൽ കണ്ട് പഠനം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ട സമയം ഇപ്പോഴാണ്. ഈ സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് എന്താണെന്ന് വെച്ചാൽ സങ്കടപ്പെടുന്ന, അന്ന് ഞാനത് ചെയ്തില്ലല്ലോ, അന്ന് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഓരോരുത്തർക്ക് വരില്ല. ഇത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ അത്യാവശ്യം നല്ല കാലിബർ ഉണ്ടായിട്ടും ഈ മടിയും അലംബാവഹ കാണിച്ച് അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നല്ലൊരു ഗ്രേഡൊന്നും വാങ്ങാതെ പോയ പല ആൾക്കാരും പിന്നീട് പലപ്പോഴും കാണുമ്പോൾ, സാറേ ഇപ്പം നിങ്ങളങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത്, അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇല്ല, അതിന് അർത്ഥമൊന്നുമില്ല.
3: പക്ഷെ
4: ഒരു പറയണതാണ്, ഉള്ളു തട്ടിയിട്ടാണ് ചിലപ്പോൾ പറയല്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ആ വാക്കും ഒക്കേഷനും കൂടി പറയും, അല്ലെ, നിങ്ങൾ അവിടെ നിന്ന് വെച്ചിട്ടാണ് പറഞ്ഞ സംഭവം, അത്ര വരെ അവരെ മനസ്സിൽ തറച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സങ്കടവും ആ ഒരു പ്രയാസവും അവരെ മനസ്സിൽ എത്ര എത്ര വേട്ടയാടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് ഈ ഒരു സമയത്ത് പറയണത്, സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ പഠനത്തിനാണ്. അതൊരു ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും എന്ത് ചെയ്യാത്തത്, അലമ കാണിക്കണം. അവിടെ രക്ഷിതാക്കൾക്കും ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ്. പത്താം ക്ലാസ് ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല രക്ഷിതാക്കളോടും കുട്ടികൾ, ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദയർ അംബിഷൻ എന്നത് ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ അവർക്കൊരു നല്ലൊരു മെസ്സേജൊക്കെ നൽകിയിട്ട് അവരെ കൊണ്ടൊരു പുസ്തകത്തിൽ ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബുക്കിൽ ഓരോരുത്തരും ആ റോൾ നമ്പർ അടിസ്ഥാനത്തിൽ 42 വരെയുള്ള ഓരോ കുട്ടികളെ കൊണ്ടും അവരെ പേരും അവർ ഈ SLC ടാർഗറ്റ് വെക്കുന്ന ഗ്രേഡുകളും അവർ ജീവിതത്തിൽ ആവാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ, ഒരെണ്ണമല്ല എത്ര എണ്ണം ഉണ്ടോ എത്ര എണ്ണം ഉണ്ടെങ്കിലും അതും, പിന്നെ ഇഷ്ടപ്പെടുന്ന കാര്യം ഹോബീസ്, ഇതൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ആ ബുക്കുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പാരൻസ് മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലേ, അപ്പോൾ രക്ഷിതാക്കൾ പറയും, ആ അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ ഒരുത്തൻ എഴുതി തന്ന ബിസിനസ് CA എന്നുള്ളതാണ്, രണ്ടും അല്ല, ബിസിനസ് എന്ന് പറഞ്ഞിട്ട് CA എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവൻ്റെ പേരൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചപ്പോൾ പറയാം, ബിസിനസ് നടക്കും പക്ഷേ CA എനിക്ക് നടക്കില്ല സർ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്തോടാ നടക്കാത്തത്, ഏയ് അത്ര നിനക്ക് പഠിക്കാൻ. ഞാൻ പറയും, അങ്ങനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകേണ്ട ആളല്ലേ, നീ എന്തിടണം, അത് കഴിയും എന്നൊരു മനസ്സോടുകൂടിയിട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്നും സ്കൂളിൽ ഒരു അത്ര വലിയൊരു അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നല്ല നമ്മുടെ പഠനങ്ങൾ തുടർന്നത്. കേവലം 18% ഒക്കെ മാത്രം SSLC വിജയമുള്ള ഒരു കാലഘട്ടമാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആശ്വസിക്കാറുള്ളത്. പക്ഷെ എന്നാലും ഒരു വലിയൊരു മാർക്കും ഗ്രേഡും ഒന്നുമല്ല. പക്ഷേ പിന്നീടാണ് നമ്മളിതിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കറക്റ്റ് ഗൈഡൻസുകൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. മാർക്കും ഗ്രേഡും പല അഡ്മിഷൻ്റെയും ബേസിക്കാണ്. അപ്പം അതുകൊണ്ട് അടുത്തൊരു വർഷം എവിടെ പഠിക്കണം, ഏത് കോഴ്സിന് ചേരണം, ജീവിതത്തിൽ ഏത് മേഖലയിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ എത്തണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ആഗ്രഹങ്ങൾ ഒരു 1, 2, 3, 3 or 4 ഓപ്ഷനുകളിലൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ട് മുന്നോട്ട് പോയെങ്കിൽ പഠനവും നന്നാവും. പിന്നെ മാത്രമല്ല ഒരു ഒരു കോൺസെൻട്രേറ്റ് സ്റ്റഡി, അത് ശ്രദ്ധിച്ച് പഠിക്കാൻ കൂടി നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്നുള്ളതാണ്.
3: ഇവിടെ ഒരു പിന്നെ ആ കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ പറയുന്നത് വെച്ചാൽ, കുട്ടികളൊരു സുഗലോലുപതയിലാണ് എന്തും കിട്ടുന്നൊരവസ്ഥ. അപ്പം നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, ഒരു പെൻസിൽ വെച്ചാൽ ഒരു ബോക്സ് പെൻസിൽ അല്ലേ, അങ്ങനെ എന്ത് എന്താണ് ചോദിക്കുന്നത് അത് അത്രയും അവർ ചോദിക്കുന്നതിനേക്കാൾ അവർ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉടൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ശരിക്കും അവർക്ക്. അപ്പോൾ ഒരു പരിശ്രമിക്കാനുള്ള പിന്നെ ഒരു മനോഭാവം അവർക്കില്ല, അത് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരാളുണ്ട്. പിന്നെ അയാൾ 8-ാം ക്ലാസ്സിൽ പിന്നെ പഠനം നിർത്തി. ആ വീട്ടിലെ സാഹചര്യമായിരുന്നു. പക്ഷെ പിന്നെ അദ്ദേഹം ജോലിക്ക് പോകുന്ന എന്താണ് ജോലി എന്ന് വെച്ചാൽ, ഈ കല്ല് വെട്ടുന്ന ജോലിയാണ്. അന്ന് കല്ല് മെഷീനൊന്നുമില്ല, മഴകൊണ്ട് വെട്ടി അത് രാവിലെ മുതൽ ഉച്ചവരെ അയാൾ ചെയ്യും. അതിനുശേഷം വീണ്ടും പഠിക്കാൻ പോകും. ഇന്നലെ ഒരു ഉന്നത വിദ്യാഭ്യാസ പിന്നെന്താ പറയുക, ഒരു വലിയ ഡിഗ്രിയൊക്കെയുള്ള ഒരു നല്ല ഒരു അറിയപ്പെടുന്ന ഒരാളായി ഇന്നിപ്പോൾ അയാൾ ഇന്നും അയാൾ ഉണ്ട് എനിക്കറിയാൻ പറ്റുന്ന എപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അയാളെ കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, കാരണം അയാൾ അന്ന് കഷ്ടപ്പെട്ട ഒരു അവസ്ഥയൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരെന്തും അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അവർക്ക് വീട്ടിൽ പിന്നെ വാഹനങ്ങളുണ്ട് അവർക്ക് ഓടിക്കാൻ, അതുപോലെ തന്നെ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ അവർക്ക് അധികമുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമല്ലേ, ഈ സുഗലോലുപത ഒരു പ്രശ്നമല്ലേ?
4: നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് പറഞ്ഞ സമയത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഇപ്പം എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത്. 8-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് റെയ്നോൾസിൻ്റെ ഒരു പേനയാണ്, റെയ്നോൾസിൻ്റെ പച്ച ഒരു സ്കൈ ബ്ലൂവിൻ്റെ ആ ഒരു ടോപ്പും ഒരു വെള്ള, അന്ന് വളരെ അപൂർവം. അന്ന് കുട്ടികൾ ഭൂരിഭാഗവും അതിൻ്റെ ട്യൂബ് കൊണ്ട് ആ ഫില്ലർ കൊണ്ടാണ് ഇതിൽ എഴുതുക. വളരെ കുറച്ച് ആൾക്കാർക്ക് പേന ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പുതിയ പേന വാങ്ങി തന്നു. പിന്നെ ഇപ്പോൾ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അന്നും എന്ത് ചെയ്തിരുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ബാക്കിയുള്ളവരെക്കാൾ അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേന കൊണ്ടുപോയ ആ ദിവസം തന്നെ എന്ത് ചെയ്തു, ആരോ നഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ നമുക്കറിയാം ഇത് ആരോ മോഷ്ടിച്ചാണ്, കാരണം അത്ര എൻ്റെ ബാഗിൽ വെച്ചൊരു പേന നമുക്ക് കിട്ടാതിരിക്കുക. ഞാൻ ടീച്ചറോട് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അത് പിന്നെ എന്ത് ചെയ്ത് ആരെടുത്താന്നുള്ളത് ടീച്ചറിനെ കണ്ടെത്തിയിട്ട് വാങ്ങിച്ചു തന്നു. ആളെ ഒക്കെ ടീച്ചർ എന്നോട് പേഴ്സണലി പറഞ്ഞു. പക്ഷേ ടീച്ചർ പറഞ്ഞ മറ്റൊരു വാക്കെന്ത് അറിയോ, ആ പേന ജീവിതത്തിൽ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല, അത് കണ്ടപ്പോൾ അറിയാതെ എടുത്തു പോയതാണ്. നീ അവനെ മോശമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, കുറ്റപ്പെടുത്തുക കാണുന്നു ചെയ്യരുത് കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിൽ ഈ വിഷയങ്ങൾ വന്ന് പറഞ്ഞു. ഉപ്പ എന്നോട് പറഞ്ഞു വെച്ചാൽ ഒരു പുതിയ പേന അവന് വേണ്ടിയിട്ട് നീ നാളെ കൊടുക്കണം. എന്നിട്ട് ഉപ്പ എൻ്റെ കയ്യിൽ ഒരു പുതിയൊരു പേന നിട്ട് പിറ്റേ ദിവസം ആ പേന അവന് കൊടുക്കണത്. ഞാൻ പറഞ്ഞ അത്ര കഷ്ടപ്പാടുന്നത്, ഇതിപ്പോൾ നമ്മൾ പഠിച്ചിട്ട് അധിക കാലം നീട്ടില്ലല്ലോ അല്ലേ, ഒരു 10-20 വർഷത്തിനിടയിൽ ഉള്ള മാറ്റങ്ങളാണ്
3: വലിയ.
4: അപ്പോൾ ഇന്ന് ക്ലാസ് റൂമിൽ കാണുന്ന കാഴ്ച എന്താ പറയുക, കുട്ടികളെല്ലാവരും പോയി കഴിഞ്ഞ് ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൻസിലുകൾ അവിടെ കിട്ടും, പേനകൾ അവിടെ ഉണ്ട്, സ്കെയിലുകളുണ്ട്, എറൈസറുകളുണ്ട് അല്ലേ. ഇതൊന്നും ഒരു പേന ചാടി ചിലപ്പോൾ അത് എടുത്ത് പിന്നെ ഉപയോഗിക്കണമെന്നൊക്കെ കുറഞ്ഞു വരുന്നു, അത് ഇഷ്ടം പോലെയാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു പേന ചോദിച്ചാൽ നമ്മളൊരു ബോക്സാണ് വാങ്ങിക്കുക, ഒരു പെൻസിലിന് വേറെ ഒരു ബോക്സാണ്, ഒരു എറേസറിന് വേറെ ഒരു ബോക്സാണ്. കുട്ടികൾ യഥേഷ്ടം ഉപയോഗിക്കുന്നു. ഒരു സുഗലോലുപതയിലാണ് നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില പരിക്കുകൾ, കുറച്ചൊക്കെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ കുട്ടികളും കൂടി അറിയണം. ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് കിട്ടുന്നതിന് എൻ്റെ പേരൻസൊക്കെ ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് രക്ഷിതാക്കൾക്കും ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ, ഇതുപോലുള്ള ഇപ്പോൾ ഏതൊരു രക്ഷിതാവാണെങ്കിലും അവരെ ലൈഫിൽ അവരനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ, സ്കൂളിലേക്ക് പോകാനും പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടാണ്, 5-6 കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് പോയത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തൊട്ട് മുന്നിൽ വണ്ടി വരുന്നു, സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ടുപോയി ഇറക്കുന്നു, അല്ലെ, ഒരു നടത്തം കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുപോലെ പോക്കറ്റ് മണിയായിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ചെറിയ സംഖ്യ നമുക്കന്ന് കിട്ടുക. പക്ഷെ എന്നങ്ങനെ ഇന്ന് എല്ലാ ദിവസവും കുട്ടികൾക്ക് പോക്കറ്റ് മണിയുണ്ട്, അവർ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മിഠായികൾ വാങ്ങിച്ചിട്ടാണ് എല്ലാ ദിവസവും കൊണ്ട്. ഇപ്പോൾ ഒരു പ്രയാസം എന്താണ് എന്നുള്ളത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണില്ല, ഇന്ന് അറിയണില്ല. അതും ഈ പഠന പിന്നോക്കത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. കാരണം എന്താ അറിയോ, ഇതൊന്നിപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ശരി, എനിക്ക് നല്ല മാർക്കും ഗ്രേഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ശരി, ഇതൊക്കെ ഉണ്ടല്ലോ, എന്നുള്ള ഒരു സുഖ ലൈഫ് കിട്ടിയതുകൊണ്ട് റോയൽ ലൈഫ് ലയിക്കുന്നതുകൊണ്ട് തന്നെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠനത്തിനോടൊക്കെ ഒരു നിസ്സാരഭാവം വരുന്നുണ്ടോ എന്നുള്ള ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്.
3: അതെ, നമ്മൾ ഈ ഇതിൻ്റെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകണം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് പറയാതിരിക്കാൻ നിർവാഹമല്ല, മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കളുടെ അലംഭാവം നന്നായി ഉണ്ട്. മക്കൾക്ക് നല്ല സ്കൂൾ കണ്ടെത്തുന്നു, അവർ പറയുന്ന ഫീസ് അടക്കുന്നു, അവരടക്കം ചോദിക്കുന്ന പണം നമ്മൾ കൊടുക്കുന്നു, ബാക്കിയുള്ള കാര്യം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇത്ര രക്ഷിതാക്കൾ വന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അല്ലേ, വലിയ അത്ഭുതമാണ്. കാരണം അങ്ങനെയൊന്നും ആരും എത്തിപ്പെടാറില്ല, അന്വേഷിക്കാറില്ല. ഞാൻ മുമ്പെപ്പോഴും ഷെയർ ചെയ്തൊരു കാര്യമാണ്, അത് വീണ്ടും ഇവിടെ ആവർത്തിക്കാം. ഞാനൊരിക്കലും എൻ്റെ മോൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ സ്കൂളിൽ ചെന്ന് ഞാനൊരു മാഷോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 12 വർഷമായിട്ട് ഇവിടെ അധ്യാപകനായി ജോലി ചെയ്യുന്നു, ഇന്നാണ് ഒരു രക്ഷിതാവ് കുട്ടിയുടെ കാര്യം ചോദിച്ച് ഇവിടെ വന്നതെന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങൾ ആലോചിച്ചു, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ പറയുകയാണ് 12 വർഷമായിട്ട് ആദ്യമാണ് ഒരാൾ വന്ന് അന്വേഷിച്ചത്, അതൊരു വലിയ അലംഭാവമാണ്. അവർക്ക് നമ്മുടെ രക്ഷിതാക്കൾ ശരിക്കും തിരിച്ചറിയേണ്ട ഒരു ഭാഗമാണ്. അവർക്ക് നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ട് നമുക്ക് ഈ ചർച്ച ഇന്ന് അവസാനിപ്പിക്കാൻ പറ്റും.
4: ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പരിഹാരം. ഇപ്പം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളാണ് പറഞ്ഞു, മടി വായിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ നടക്കുക, അല്ലെങ്കിൽ പിന്നെ അവരുപയോഗിക്കുന്ന ഡിവൈസുകൾ മൊബൈൽ ടാബ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവമില്ലാതിരിക്കുക, പല കാരണങ്ങൾ കൊണ്ട് പഠനത്തിൽ ഗ്രേഡിലൊക്കെ നമ്മുടെ മക്കൾ പിന്നിലാണെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരണം അല്ലേ, അതാണല്ലോ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. ആ മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ മക്കളെ തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലേ. എൻ്റെ മക്കൾ ഇപ്പം എല്ലാ കുട്ടികളും ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിച്ച ഒരു കാര്യങ്ങളുണ്ട്, എല്ലാ ഓരോ മക്കളെ കൊണ്ട് തീർന്നറിയോ, അവരുടെ ഇപ്പോൾ പിന്നിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അടുത്തൊരു പരീക്ഷ വരുമ്പോൾ എത്ര A+ വാങ്ങിക്കും അല്ലെ, അവരോട് ചോദിച്ചു ഞാൻ ഫുൾ A+ വാങ്ങുന്നു പറയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കഴിയണ ഇതേ മതി.
3: അതെ,
4: എന്ന് പറഞ്ഞാൽ മാത്സിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, ചിലപ്പോൾ മാത്സ് ഓക്കെ ആയിരിക്കും, മറ്റു ലാംഗ്വേജുകളിൽ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ മക്കളെ ആദ്യം നമ്മൾ തിരിച്ചറിയുക, അവർക്ക് എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പഠന വൈകല്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരം എന്താണ് നമ്മൾ അന്വേഷിക്കണം. എഴുതാനും വായിക്കാനൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ആ എഴുത്തും വായന ഇപ്പോൾ പരിശീലിച്ചതിന് എന്നാ അത് പരിശീലിക്കുക.
3: അതെ അതെ,
4: ചിലപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു പാരഗ്രാഫ് എല്ലാ ദിവസവും നോക്കി എഴുതലായിരിക്കും, ആ നോക്കി എഴുതിയ അവസാനം പിന്നെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എഴുതിക്കലായിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത്, അതാണ് മറ്റൊരു കാര്യം എന്നുള്ളത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്യബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ നിർണ്ണയിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടി, ഹൈസ്കൂളാകുമ്പോഴേക്കും എന്തായാലും കൊടുക്കണം നമ്മൾ പറയുള്ളത്, ഒരു 7-ാം ക്ലാസ് ആകുമ്പോഴേക്കെങ്കിലും നമ്മുടെ മക്കൾ അവരെത്തിച്ചേരേണ്ട മേഖലകളെ കുറിച്ചുള്ള ഒരു ധാരണ, രക്ഷിതാവിനും വേണം മക്കൾക്കും വേണം എന്നുള്ളതാണ്. പക്ഷെ 10-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പോലും അതില്ല എന്നുള്ളൊരു സങ്കടമാണ്. ഒരു 10-ാം ക്ലാസ്സൊക്കെ എത്തിയ കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് അവരെ മുന്നിലൊരു നല്ലൊരു ലക്ഷ്യം നിർണ്ണയിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിഹാരം. പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനത്തിൽ കുറച്ചൊക്കെ നമ്മുടെ ശ്രദ്ധ ഉണ്ട്, ഞാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് അതല്ല, സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ പഠിക്കുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഒരു നിരന്തര നിരീക്ഷണം, ഒരല്പസമയം ചിലപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരിക്കേണ്ടി വരും, ഈ രൂപത്തിലുള്ളൊരു പഠനത്തിൽ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലേ, ടീച്ചേഴ്സ്, അവരായിട്ട് നല്ലൊരു ഗുഡ് റാപ്പോ അല്ലേ, ഒരു ഗുഡ് റാപ്പോ ഉണ്ടാവുക, ഇടയ്ക്ക് അവരൊക്കെ ഇടുന്ന സംസാരിക്കുക, ഫോണ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യത്തിൽ, എന്താണ് സാറേ, എന്താണ് ടീച്ചറെ, എൻ്റെ കുട്ടീൻ്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട്, കഴിഞ്ഞ മീറ്റിങ്ങിലന്ന് വന്നിരുന്നല്ലോ, കണ്ടിരുന്നല്ലോ, സംസാരിച്ചല്ലോ, പിന്നെ ഇന്നൊരു വിഷയത്തിൽ, നിങ്ങളെ വിഷയത്തിൽ ഒന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ, ആ ഒരു രൂപത്തിൽ ഏതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു ഗുഡ് റാപ്പോ, നല്ലൊരു ബന്ധം എന്ത് ചെയ്യണം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ട് നമ്മൾ ഉണ്ടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ ചെയ്യാറുള്ളൊരു കാര്യം, ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെ.
3: അതെ,
4: സൗകര്യങ്ങൾ ഒരുക്കാം, പിന്നെ പണം നമുക്ക് ചെലവഴിക്കാം, ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ അത് പരിഹാരം കണ്ടെത്താം, അതൊക്കെ നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം, എന്നിട്ടും ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ശരിയായാലും ശരിയില്ലെങ്കിലും ശരി, നമ്മൾ നിരന്തരം നമ്മൾ ചെയ്യേണ്ടതാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അല്ലേ. ആ മക്കൾ ഉയരങ്ങളിലേക്ക് എത്താനും നല്ല ഗ്രേഡ് ഉണ്ടാവാനും അവരെ മുന്നിലൊക്കെ നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണിത്, ഇനി എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടതുണ്ടോ, അവർ കേൾക്കെ തന്നെ കുറച്ചൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു മാറ്റമൊക്കെ നമ്മുടെ മക്കളുടെ മനസ്ഥിതിയിൽ വരും, പഠിക്കാനുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു രക്ഷിതാവ് ഒന്ന് പറഞ്ഞൊരു കാര്യം, സാറേ കഴിഞ്ഞ വർഷവും പിന്നെ കാക്കുല പരീക്ഷയ്ക്ക് 25 മാർക്ക്, പിന്നെ അന്ന് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഓൻ എന്നെ തോന്നി എനിക്ക് പഠിക്കണം, ഈ പ്രാവശ്യം അതേ അവസ്ഥയാണ്. അപ്പം ഇന്നലെ എന്നോട് രാത്രി പറഞ്ഞത്, നാളെ ഇപ്പം ഞാൻ മീറ്റിങ്ങിലുണ്ടല്ലേ, എന്താ ഞാൻ സാറന്മാരോട് പറയാം, ഏതായാലും എനിക്ക് ഈ മാർക്കാണല്ലോ എനിക്ക് കിട്ടിയത്, അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും ഞാൻ വാങ്ങിക്കോളാം. എന്നിട്ട് അവൻ തന്നെ അവൻ്റേതായ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഏൽപ്പിക്കുന്നു, നിങ്ങൾ ഇത് നോക്കണം കേട്ടോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു മാറ്റൊക്കെ കുട്ടികളിൽ എന്തുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു ചെറിയൊരു ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് പോണ വഴി പോട്ടെ എന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, വൈകുന്നേര സമയങ്ങളിൽ അല്ലേ, പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ, അത് നിർബന്ധമായിട്ട് നമ്മൾ അവിടെ ഇടപെടണമെന്നുള്ള, ആരുസ്കരിക്കട്ടെ, ഇഷാക്ക് പള്ളിയിൽ പോയിട്ട് വരുന്ന നിർവഹിക്കട്ടെ, അതിലപ്പുറം ഫ്രണ്ട്സ് വിളിക്കുന്നു, അപ്പോൾ അവരെ കൂടെ പോകുന്നു, എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, ചിലപ്പോൾ അവരെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ, അങ്ങനെ ഒരു ആരെങ്കിലും വിളിച്ചാൽ അവിടേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ വിദ്യാർത്ഥികളായ മക്കൾക്കുണ്ടെങ്കിൽ അതിൽ രക്ഷിതാക്കൾ ഇടപെടണം എന്ന് തന്നെയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നല്ലൊരു മാർക്കും നല്ലൊരു ഗ്രേഡും ഒക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചതാണ്. മക്കളുടെ വിഷയത്തിൽ നമ്മൾ അതീവ താല്പര്യമുള്ളവരാണ്, അവരെ നാം സംരക്ഷിക്കേണ്ടവരാണ്. അവരുടെ ലക്ഷ്യബോധവും അവർക്ക് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടവരും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നല്ല മക്കളായി വളർത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, മക്കളുടെ പഠന നിലവാരം, നമുക്കെവിടെയാണ് പിഴച്ചത്. നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
5: ബോറടിക്കുന്നുണ്ടല്ലേ, ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ. വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم
8: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: പീസ് റേഡിയോ സലഫി ദുറൂസ് പ്രാമാണിക ഗ്രന്ഥങ്ങളെ ആസ്പദിച്ച പഠനവുമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്കെത്തുന്ന സലഫി ദുറൂസ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിൽ നുബുവത്തിന്റെ തെളിവുകൾ ഭാഗം 152 ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ ഈ ശീർഷകവുമായാണ് ബഹുമാന്യ പണ്ഡിതൻ അബൂബക്കർ സലഫി ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ എൻ്റെ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദയുടെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഫിത്റത്തിനോട് യോജിച്ചതാണ്. ഏതൊരു മനുഷ്യനും തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു പ്രകൃതമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് പലതും തെറ്റിക്കും. പല കാരണങ്ങളാൽ മനുഷ്യൻ അതിൽ തെറ്റിപ്പോകും. അതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, പിശാചനുണ്ട്, അവൻ ജീവിക്കുന്ന സമൂഹത്തിനുണ്ട്, അവൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കുണ്ട്, അങ്ങനെ പലതിനുണ്ട്. എന്നാൽ ഈ ഫിത്റത്തിനെ ഉണർത്താൻ എന്താണ് വഴികൾ? എപ്പോഴാ ഫിത്റത്ത് ഉണർന്നിരിക്കണം, അല്ലെങ്കിൽ അപകടമാണ്, ശിർക്കിലേക്കെത്തും, അല്ലെങ്കിൽ ദൈവ നിഷേധി എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്നവർ അങ്ങനെ അശ്രദ്ധരായി അങ്ങനെ ജീവിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവനിഷേധിയെന്നല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബോധം ഉണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരെയും ആ രൂപത്തിലാണ് തയ്യാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധയിൽ നിൽക്കുന്ന ഈ ഫിത്റത്തിനെ ഉണർത്താൻ എന്ത് ചെയ്യണം? അതിന് രണ്ട് മൂന്ന് വഴികൾ. അതിലൊന്ന് ചിന്തിക്കലാണ്, ബുദ്ധി ഉപയോഗിക്കുക. ബുദ്ധി ഉപയോഗിക്കേണ്ട മേഖല പലതുണ്ട്. അതിൽപ്പെട്ടത് ഒന്ന് വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക എന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആനെ ചിന്തിക്കാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഖുർആനെപ്പറ്റി ആലോചിക്കാൻ, ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അതൊക്കെ നമ്മെ അനേകം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിലൊന്ന്, നമ്മുടെ ഫിത്റത്ത് യഥാർത്ഥത്തിൽ യഥാർത്ഥ രൂപത്തിൽ ഉണർന്നു നിൽക്കാൻ നമ്മെ സഹായിക്കും. വിശുദ്ധ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ഖുർആനെപ്പറ്റി ചിന്തിക്കാൻ അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ്. സൂറത്തുൻ നഹലിലെ 44-ാമത്തെ വചനം, വ അൻസൽനാ ഇലൈക ദിക്ർ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. താങ്കൾക്ക് ഈ ദിക്ർ നമ്മൾ ഇറക്കിത്തന്നത് അത് ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. അപ്പം ഈ കിതാബ് അവരുടെ മുമ്പിലുണ്ട്, അതിൻ്റെ വിശദീകരണമുണ്ട്. ഇനി അവർ ചെയ്യേണ്ടത് അതിൽ നിന്ന് പുറംതിരിഞ്ഞ് ജീവിക്കല്ല, അത് പഠിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം. എങ്കിലവർ ശുദ്ധമായ മുവഹ്ഹിദായി മാറും. അതുപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുന്നവരായി മാറും. പക്ഷേ അവർ ചിന്തിക്കണം. മറ്റൊരു വചനം, ലൗ അൻസൽനാ ഹദൽ ഖുർആൻ അലാ ജബൽ, ഈ ഖുർആൻ നമ്മളൊരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ലറഅയ്തു ഖാശിയം മുത്തസദ്ദിഅം മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയന്നിട്ട് ആ മല പേടിച്ച് കഷ്ണങ്ങളാവുന്നത് താങ്കൾ കാണാം. ഇപ്പോൾ തിൽക്കെല്ലാം സാലു നെതിരി ബുഹലിന്നാസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ലഅല്ലഹും യത്തഫക്കറുൻ, അവർ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അചേതനമായ ആ വസ്തുക്കളെ നൽകി നമ്മൾ പറയുന്ന സൃഷ്ടിജാലങ്ങൾ, അവരുടെ മേലാണ് ഈ ഖുർആൻ. എത്രയേറെ മഹത്വമുള്ളതാണ് വിശുദ്ധ ഖുർആൻ. പക്ഷെ ആ ഖുർആനെപ്പറ്റി ചിന്തിക്കുന്നില്ല പലരും. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിച്ചാൽ എന്തൊക്കെയുണ്ട്? ഒരു പണ്ഡിതൻ്റെ വാചകം ഞാൻ പറയാം, വയത്തഫക്കർ ഐലം ഫീമാ ജാഫിഹ മിൻ മൗജിസാത്ത്, അവൻ എന്തൊക്കെ ചിന്തിക്കണം ഈ ഖുർആനിലടങ്ങിയിട്ടുള്ള മൗജിസത്തുകൾ, അതിലുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ, അതുപോലെ ബിഷാറാത്ത് വനദാറ, അതിലുള്ള സന്തോഷ വാർത്തകൾ, മുന്നറിയിപ്പുകൾ, സന്തോഷം അറിയിക്കൽ എന്ന് പറഞ്ഞാൽ നന്നായി ജീവിച്ചാൽ അവർ കിട്ടുന്ന സുവിശേഷങ്ങൾ, അതല്ലെങ്കിൽ അവർ കിട്ടുന്ന താക്കീതുകൾ, വൈബർ വാഹിക്കാം, അതിലുള്ള ഗുണപാഠങ്ങൾ, അതിൻ്റെ വിധിവിലക്കുകൾ, ഇതൊക്കെ അവർ ചിന്തിക്കണം. അങ്ങനെ ഖുർആനിൽ പറഞ്ഞ, അതിൻ്റെ വിശദീകരണം ഹദീസിൽ പറഞ്ഞ എന്തൊക്കെ കാര്യമുണ്ടോ അത് മുഴുവനും ചിന്തിക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും, അത് അള്ളാഹുവിൻ്റേതാണ് എന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടും. അതുപോലെ അളമത്തി ഹക്കാമി, അവൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ വിധികളുടെ മഹത്വം മനസ്സിലാവും. അങ്ങനെ പലതും. ഫഹാദ തഫക്കുർ, ഇങ്ങനെ അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, യൂരിസുഫിൽ ഖൽബി മഹബ്ബത്തുൽ ഖാലിഖ്, അവൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിന്നെ ഉണ്ടാവുന്നത് എന്താ? ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ പറ്റിയുള്ള സ്നേഹമാണ്. ഇപ്പോൾ തളീമോ, അവനെ മഹത്വപ്പെടുത്തൽ. വൈഹലാസൽ ഇബാദത്തിൽ ലോഹു, പിന്നെ അള്ളാഹുവിന് മാത്രമേ അവൻ ഇബാദത്ത് കൊടുക്കുള്ളൂ. പരിശുദ്ധ ഖുർആന് വേണ്ട വിധം ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആരാധനകൾ മുഴുവനും റബ്ബിന് മാത്രമാക്കും. അപ്പോൾ തവക്കുൽ അലൈ, അവനിൽ മാത്രം തവക്കുൽ ചെയ്യും. പിന്നെ അവൻ്റെ ഈമാൻ വർദ്ധിക്കും, അവൻ്റെ യഖീൻ വർദ്ധിക്കും. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കണം. അതിൻ്റെ ഓരോ വചനങ്ങളും, അതിൻ്റെ പ്രവചനങ്ങൾ, അതുപോലെ വൈബിയായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങൾ അതൊന്നും എഴുത്തും വായനയും അറിയാത്തൊരു മനുഷ്യൻ എങ്ങനെ പറയും? ഇതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അത് ധാരാളമായി വിശുദ്ധ ഖുർആനിലുണ്ട്. അതെങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ പ്രവചിക്കാൻ കഴിയും? അതുപോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ പലതും ഉണ്ട്, അതൊന്നും വിശുദ്ധ ഖുർആനെതിരാവുന്നില്ല. അതുപോലെ ശാസ്ത്രീയമായ പല കാര്യങ്ങളിലേക്ക് അത് സൂചന നൽകുന്നുമുണ്ട്. ഇങ്ങനെ അനേകം വിഷയങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ഏതൊരു നിയമവും, അതുപോലെ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ, അത് പഠിപ്പിക്കുന്ന സ്വഭാവ കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള ആചാരങ്ങൾ എല്ലാം പഠനവിധേയമാക്കിയാലും അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന കാര്യം, അതിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ അത് അവതരിപ്പിച്ചവൻ എത്ര മഹാനാണ്, അവന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ, അവൻ ഇറക്കിയത് സത്യമാണ്, അത് റബ്ബിൽ നിന്നുള്ളതാണ് എന്നുള്ള കാര്യം അവന് ബോധ്യമാകും. ഇനി ചിന്ത ഉപയോഗിക്കേണ്ട മറ്റൊരു വിഷയം എന്താ? നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദൃഷ്ടാന്തത്തെപ്പറ്റി പറഞ്ഞു, അത് പരിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞല്ലോ. ഇനി മറ്റൊന്ന്, ഈ ലോകം തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക. അത് രണ്ടാമത്തെ മഹാദൃഷ്ടാന്തമാണ്. അപ്പോൾ ഈ ലോകത്തെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ ഏകനായ സൃഷ്ടാവിനെപ്പറ്റിയുള്ള ഈമാൻ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ പലരുടെയും നിലവിലുള്ള ഈമാൻ ഒന്നിൽ ശിർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പറ്റെ അകന്നു പോകുന്നത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ രൂപത്തിൽ അവൻ്റെ ചിന്ത അവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഫിത്രത്ത് സദാ ജാഗ്രതയിൽ നിൽക്കും. അപ്പോൾ അതിനുള്ള വഴിയാണ് ഖുർആനെപ്പറ്റി ചിന്തിക്കൽ, നബിതിരുമേനിയെപ്പറ്റി ചിന്തിക്കൽ, ഇസ്ലാമിൻ്റെ ഓരോ അധ്യാപനങ്ങളെപ്പറ്റി ചിന്തിക്കലും. മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആൻ അടിക്കടി മനുഷ്യരോട് പറയുന്നൊരു വിഷയമുണ്ട്. അതെന്താ? ഈ ലോകത്തുള്ള എല്ലാറ്റിനെപ്പറ്റിയും ചിന്തിക്കുക. ചില അത്ഭുത പ്രതിഭാസങ്ങളെപ്പറ്റി പ്രത്യേകം വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില വചനങ്ങൾ പറയാം. ഇന്ന ഫി ഖൽഖി സമാവാതി വല്ലൽ, തീർച്ചയായും ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫില്ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയുള്ള ഇവിടെ. അതൊക്കെ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആകാശത്തെപ്പറ്റി ചിന്തിക്കണം. എങ്ങനെയാണ് ഏഴാകാശങ്ങളെ സ്ഥാപിച്ചത്? എന്തൊരത്ഭുതങ്ങളാണ്. ഇതുപോലെ ഈ ഭൂമി, മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും വാസയോഗ്യമായ ഈ ഭൂമി, അതിലുള്ള മരങ്ങളും വള്ളികളും ചെടികളും പർവ്വതങ്ങളും അതുപോലെ വെള്ളങ്ങളും നദികളും അങ്ങനെ തുടങ്ങി, അതിലുള്ള പക്ഷികൾ, ജീവജാലങ്ങൾ, വായു അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. ആ ഭൂമിയെപ്പറ്റി, അത് സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അതുപോലെ രാപ്പകലിൻ്റെ മാറി മാറി വരൽ, വൽ ഫുൽക്കില്ലത്തി തജ്രീഫിൽ ബഹർ, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, ഇത്ര വലിയ കപ്പലുകളാണെങ്കിലും കടലിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ആ രൂപത്തിൽ കടലിനെ പാകപ്പെടുത്തിയവൻ ആരാണ്? ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അതുപോലെ വമാ അൻസൽ

ഖരി ബൈന സമായി വല്ലർ, ഇതുപോലെ കാറ്റിനെ തിരിച്ചുവിടലിലും ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘത്തിനും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നവർക്കില ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷെ ആർക്കില്ല? ഖൗമിൻ യാഖിലൂൻ, ചിന്തിക്കുന്നവർക്ക്, ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക്. ഇതൊക്കെ യഥാർത്ഥമായ രൂപത്തിൽ ചിന്തിച്ചാൽ അത്തരക്കാർ ഒരിക്കലും തൗഹീദിൽ നിന്ന് തെറ്റുകയില്ല, അവർ ശിർക്കിലേക്ക് വഴുതി പോവുകയില്ല. അവർക്ക് റബ്ബിൻ്റെ മഹത്വം വീണ്ടും വീണ്ടും അവരുടെ മനസ്സിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവന് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന കാര്യം അവൻ ഇതുവഴി പഠിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. മറ്റൊരു വചനം, ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ല ആയാത്തിൽ ഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിൻ്റെയും മാറി മാറി വരലിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. കാരണം ബുദ്ധിയുള്ളവർ അല്ലദീന യദ്കുറൂന അല്ലാഹ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ടും വഖൂദൻ ഇരുന്നുകൊണ്ടും വാല ജുനൂബിഹിം കിടന്നുകൊണ്ടും വയത്തഫക്കറൂന ഫീ ഖൽഖി സമാവാതി വല്ലർ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പനെപ്പറ്റി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പിന്നെ ആ റബ്ബിനെ മാത്രമേ, അവൻ മാത്രമേ അവർ അഭയന്തിടുള്ളൂ. റബ്ബിൻ്റെ മഹത്വം അങ്ങേയറ്റം ഈ ചിന്ത കൊണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെപ്പറ്റിയുള്ള ചിന്ത തന്നെ ഒരു മഹാ ആരാധനയാണ്. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഈ സൃഷ്ടിജാലങ്ങളൊക്കെ എന്തൊരു അത്ഭുതങ്ങളാണ്, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, എന്തൊരു അത്ഭുതങ്ങളാണ് ഈ ലോകത്തെപ്പറ്റി ചിന്തിച്ചാൽ മനുഷ്യൻ്റെ മുമ്പിൽ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഫഖിന, അള്ളാഹു നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അപ്പോൾ ചിന്തിക്കുക എന്ന മഹത്തായ ആരാധന ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ ചില സൽക്രമങ്ങൾ വെച്ചിട്ട് തവസ്സുലാക്കുക എന്ന് പറയാറുണ്ട്. കൂട്ടത്തിലൊരു മഹാസൽക്രമമാണ് ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കുക എന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർ റബ്ബിനോട് പറയുന്നു, അതിനാൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അദാബന്നാർ, നരകത്തിലെ ശിക്ഷയിൽ നിന്നും. അപ്പോൾ ഈ ലോകത്തെപ്പറ്റി, ആകാശത്തെ, ഭൂമിയെപ്പറ്റി, രാപകലുകളുടെ മാറി മാറി വരലിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ എന്നുകൂടെ ഉലുൽ അൽബാബ് എന്നവരെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തുകളൊക്കെ ഓതിയിട്ടും ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാത്തവർക്കാണ് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അത് സൂചിപ്പിക്കുന്ന വചനം ഇങ്ങനെയാണ്. ഒരിക്കൽ ഉബൈദു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അഖ്ബിറീനാ ബിഅജബി ശൈഇൻ റഅയ്തീഹി മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിൽ നിന്ന് കണ്ട ഒരു അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആ പെട്ടെന്ന് അവർക്ക് ഓർമ്മുന്നൊരു വിഷയമാണ്, അത്ഭുതകരമായ കാര്യങ്ങൾ വേറല്ല എന്നല്ല, ഒരുപാടുണ്ടാവും. പക്ഷെ ഇവിടെ അതിൽപ്പെട്ടൊരു കാര്യം അവർ പറയണം. അതെന്താണ്? ലമ്മാ ഖാന ലൈലത്തു മിന ലയാലി ഖാല യാ ആയിഷ ദരീനി അതഅബ്ബദു അല്ലൈലത്ത ലി റബ്ബി, ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ആയിഷ ഇന്ന് എന്നെ വിടൂ, ഞാൻ എൻ്റെ റബ്ബിന് ഇബാദത്ത് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഭാര്യമാരുടെ അടുത്ത് ഊഴം വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും നബി തിരുമേനിക്ക് ഇഷ്ടമെന്നത് അറിയപ്പെട്ടതാണ്. പക്ഷെ ആ രാത്രി അവിടെ കിട്ടിയപ്പോൾ നബി തിരുമേനി പറയാണ്, ഇന്നെനിക്ക് എന്നെ നീ ഒന്ന് വിടുമോ, ഞാൻ എൻ്റെ റബ്ബിന് ഇബാദത്ത് എടുക്കട്ടെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാ ഇന്നിൽ ഉഹിബ്ബു ഖുർബക്ക്, നിങ്ങൾ എൻ്റെ അടുത്തുണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നവ ഉഹിബ്ബുമായ സുറുക്ക, പക്ഷേ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റബ്ബിന് ഇബാദത്ത് എടുക്കുന്നതല്ല ഇഷ്ടമെങ്കിൽ എനിക്കതാണ് സന്തോഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തു, പിന്നെ നമസ്കരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടുന്ന് കരയുന്നു, ഹത്താബല്ല ഹിജുറുഹു ഹിജുറു, നബി തിരുമേനിയുടെ മടിത്തട്ട് കണ്ണുനീര് കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? കഴിഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ. അപ്പോൾ ഇവിടെ കുറച്ച് വിശാലമായ, അല്പം നീളം കൂടിയ ഹദീസാണ്. നബി തിരുമേനി ഇവിടെ ഇരുന്ന് നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. രാത്രി നമസ്കരിച്ചിട്ട്

0: അങ്ങനെ സുബൈന്റെ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു നബി തിരുമേനിയെ നമസ്കാരത്തിന് സുബൈ നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നു. പക്ഷെ ആ നേരം നബി തിരുമേനി കരയുന്നത് കണ്ടപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, തബക്കി വക്കത് ഗഫറല്ലാഹു ലക്ക മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖർ, കഴിഞ്ഞു പോയതും വരാനുള്ളതുമായ എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു തന്നിട്ട് നിങ്ങൾ ഈ രൂപത്തിൽ കരയുകയാണോ എന്നാണ് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചോദ്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്ത് അഫലാഖൂൻ അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ, ലഖദ് ഉൻസിലത്ത് അലൈ അല്ലൈല ആയ, ഇന്ന് രാത്രി അല്ലെ ഇന്നലെ രാത്രി എൻ്റെ മേലൊരു ആയത്തിറങ്ങി, വൈലുൽ ലിമൻ ഖറഅഹ, അത് ഓതുകയും വല മിതഫക്കർ ഫിയ, എന്നിട്ട് അതിൽ പറഞ്ഞ വിഷയം ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവന് നാശം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ആയത്തതായിരുന്നു ഇന്ന ഫി ഖൽഖി സമാവാത്തി വല്ലർ എന്ന് തുടങ്ങുന്ന ആ വചനമായിരുന്നു. അപ്പം അതിൽ ആകാശത്തെപ്പറ്റി, ഭൂമിയെപ്പറ്റി, രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളെപ്പറ്റി, അതിനെപ്പറ്റി നിരന്തരമായി ചിന്തിക്കണം. അതൊരു മഹാ ആരാധനയാണ്. മാത്രവുമല്ല ആ ചിന്ത മനുഷ്യൻ്റെ തെറ്റിപ്പോയ ഫിത്രത്ത് അത് നേരായ രൂപത്തിലേക്ക് നിവർത്തി നിർത്തുന്ന കാര്യമാണ് എന്നാണ് ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറാ. സലഫി ദുറൂസ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിന്റെ തെളിവുകൾ ഭാഗം 152, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.

0: സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ജയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ജയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ജയിലിട്ട് കൊടുത്തു. നായ സഞ്ജി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായൊരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു. വീട്ടിലെത്തി വാതിലിൽ 2-3 തവണ മുൻകാല് കൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടി കൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അല്ലെ, മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
1: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
0: അതെ, നമുക്ക് മറ്റൊരാളെ കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാകുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി, ഇവിടെ ആ നായ ചെയ്തിട്ടുള്ള ഒരു നന്ദിയാണ്. അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
1: ഒരു എന്നാലും അല്ലേ,
0: ആ
1: എന്നാലും അങ്ങനെ പറയും.
0: ആ അങ്ങനെയൊക്കെ ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവും അല്ലേ.
1: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തതിൽ നിന്ന് നമുക്കറിയാം അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ് ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി, അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത ശരിയാവുമെന്നാവോ, ഇന്നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
0: ഒരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഓടി വന്ന നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അതിനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ പേട് എന്താണോ, സാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അല്ലാ നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷെ ആ ചെയ്തത് ശരിയായില്ല. എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
1: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ ആ പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണുണ്ട്.
0: അതെ അതെ,
1: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
0: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും ഒരു ഭർത്താവിൽ നിന്നും ഒരു അയൽവാസിയിൽ നിന്നും അല്ലേ ഒരു പിതാവിൽ നിന്നും ഒരു പിന്നെ വല്യപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
1: മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
0: അതെ, അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്. അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം. ഇൻഷാല്ലാ
1: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത് കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
0: അതിനെ കാണൂല.
1: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷേ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ, അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ. പറയാൻ ഉദ്ദേശിച്ചതാണ് സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ സവിശേഷം, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ജീവിതാനുഭവങ്ങൾ. ഇന്നത്തെ അതിഥി സുഹൈൽ പിപി, പ്രിവെന്റീവ് ഓഫീസർ, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ. പീസ് റേഡിയോ പ്രതിനിധികളായി പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി, ഒപ്പം സ്വാദിഖ് ബിൻ സലീം.
3: ജോയിൻ ചെയ്യുന്നത് കണ്ണൂർ മയ്യിൽ സ്വദേശി എന്റെ പ്രിയ സുഹൃത്ത് സുഹൈൽ പി പി ആണ്. പ്രിവെന്റ് ഓഫീസർ, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ, അതാണ് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ. തീർച്ചയായും ഈ രംഗത്ത് ഒരുപാട് സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്കുണ്ട്. യൂണിഫോം ജോബ് എന്നുള്ള നിലക്ക്, പിന്നെ പലപ്പോഴും പൊതു ഇടത്തിൽ, കൂട്ടായ്മകളിൽ, സംഘടനകളിലൊക്കെ അംഗമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും സ്വാഭാവികമായും ഒരു ആശയധാരയും ചിന്തയും വിശ്വാസവും ഒക്കെ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഭരണഘടനയുടെയും ഒക്കെ തത്വത്തിൽപ്പെട്ടതായതുകൊണ്ട് തീർച്ചയായും അവർക്ക് നമ്മളുമായിട്ടും നമ്മളുടെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാനസിക അടുപ്പവും ബന്ധവുമൊക്കെ ഉണ്ടാവുമല്ലോ.
4: അതെ,
3: യൂണിഫോം ഡ്രസ് കോഡിന്റെ പരിമിതികളൊക്കെ ഉണ്ടാകുമ്പോഴും ആ നിലക്ക് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. സുഹൈൽ, അസ്സലാമു അലൈക്കും.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
3: സുഹൈൽ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അദ്ദേഹത്തിന് നമ്മളൊരു ആദരം കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഞാനങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, മൊബൈലിക്ക് ഇങ്ങനെ കഞ്ചാവിന്റെ പാക്കറ്റ് മുന്നിൽ കിട്ടിയിട്ട് പ്രതിന് അപ്പുറത്ത് കിട്ടിയാലേ
4: സംസാരം
3: ഡയലോഗ് വരുള്ളൂ എന്നുള്ള മരുന്നൊരവസ്ഥയാണ്. അപ്പൊ നമ്മള് മൊബൈലാണ് വിളിച്ചു, വിളിച്ചു കഴിഞ്ഞപ്പോ നല്ല കിടിലൻ സ്പീച്ച്, ആ വളരെ അടിപൊളി സ്പീച്ചാണ് നടത്തിയത്. സുഹൈൽ, ഇന്നിപ്പോ എവിടെയാണുള്ളത്? വീട്ടിലാണോ അതോ ഓഫീസിലാണോ? കഴിഞ്ഞ ആഴ്ച ഇയാൾ നമ്മൾ പറ്റിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇയാൾ വരാന്നൊക്കെ എത്തിയതിന്റെ ശേഷം പിന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു ഫോട്ടോ ആണ് കണ്ടത്. എന്താ വെച്ചാല് മൂപ്പർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി, ഏതൊരു ചങ്ങാതി കഞ്ചാവ് ആയിട്ടോടെ രംഗത്തിറങ്ങിയാണെന്നുള്ളത്. അപ്പൊ കേരള പോലീസ് ഇപ്പൊ ഒരു വലിയ ട്രാക്കിൽ ഓടുകയാണ്. നമ്മൾ നേരത്തെ ആ വിഷയം ഇവിടെ പറയണ്ടായി, 3000-ലധികം
4: പോലീസും എക്സൈസും.
3: എക്സൈസും, അതെ, കേരള പോലീസ് എന്നുള്ളതിലേറെ എക്സൈസും കൂടി ആണെങ്കിലും മെൻഷൻ ചെയ്ത് പറയേണ്ടത്. പറയുമ്പോ എല്ലാരും അങ്ങനെ മെൻഷൻ ചെയ്യണില്ല,
4: ഡ്യൂട്ടി ചെയ്യുന്നത് മുഴുവൻ എക്സൈസ് ആണ്, പേര് മുഴുവൻ പോലീസിനാണ്.
3: ഇനി പോലെ നമ്മൾ തെറ്റിക്കണ്ട, രണ്ടു ഉഷാറാകട്ടെ. എന്തായാലും നമുക്ക് ചോദിച്ചു തുടങ്ങാം.
4: നമ്മളെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഔദ്യോഗികമായ പരിമിതികൾ പലപ്പോഴും അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും താങ്കളുടെ കരിയറിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു അനുഭവം പറയാമോ
3: സുഹൈൽ?
5: അനുഭവം വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്, വളരെ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ചില കേസുകൾ പിടിക്കുമോ, പിന്നെ ചില ഏറ്റവും ബുദ്ധിമുട്ടിച്ചാൽ ചില കുടുംബങ്ങള് ഉമ്മമാരുടെയും പിന്നെ മാതാപിതാക്കളും കരച്ചിലും, പിന്നെ ഞങ്ങള് കേസെടുക്കാൻ വീട്ടിൽ നിന്നൊക്കെ പോയപ്പോഴുള്ള അനുഭവങ്ങളാണ്. അവരെ കരച്ചിലും മറ്റും കാണുമ്പോൾ നമുക്ക് കേസെടുക്കാതെ ഉപേക്ഷിച്ചു വന്നാലോ എന്നൊക്കെ നമുക്ക് ചില സമയങ്ങൾ തോന്നിപ്പോയിട്ടുണ്ട്. ചില കുടുംബങ്ങളുടെ അവസ്ഥകളെ കാണുമ്പോൾ, നമ്മള് ഇതുപോലെ സുബീക്കൊക്കെ നമ്മള് രാവിലെ തന്നെ വീട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ ഉപ്പി ഉണ്ടാവും, നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നു, ആ സമയത്തൊക്കെ ആയിട്ട് ഞങ്ങൾ കയറുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും, കാരണം രക്ഷിതാക്കള് പിന്നെ അനുഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാവും. പിന്നെ ചില കേസില് വളരെ കഷ്ടപ്പെട്ടാണ് പല കേസുകളും എടുക്കുന്നത് തന്നെ.
3: നിങ്ങളെ ഓർമ്മയിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരു ഒരു പെൺകുട്ടിനെ ഒരു ആൺകുട്ടിനെ ഒക്കെ പിടിച്ച ഓർമ്മകളോ അനുഭവങ്ങളോ ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ?
5: 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്ന കുട്ടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോ അത് പിടിക്കാൻ കാരണം വെച്ചാല് കുട്ടിയുടെ രക്ഷിതാവ് ഞങ്ങളെ ബന്ധപ്പെട്ടു, നമ്മൾ അവന്റെ സ്വഭാവ ദൂഷ്യത്തിലുള്ള മാറ്റങ്ങൾ കണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്തി അവന്റെ ബാഗും മറ്റുമൊക്കെ ചെക്ക് ചെയ്തു. അപ്പൊ അവനെ നമ്മൾ രക്ഷിതാവോട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കലാണ് ഇവന്റെ ഫസ്റ്റ് സ്വഭാവം ഉണ്ടായത്. പിന്നെ അതീ മുണ്ടുള്ള റൂം അടച്ചിരിക്കല്. അപ്പൊ ഞങ്ങള് ചോദ്യം ചെയ്തപ്പം പറഞ്ഞ ഇങ്ങനെ ഒരു ആള് ഇങ്ങനെ സ്കൂളില് പുറത്തുനിന്ന് ഇപ്പൊ ഇങ്ങനെ കമ്പനിയായി അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്.
3: ഇതിലിപ്പോ നിങ്ങള് നിങ്ങളുടെ യൂണിഫോമിൽ അല്ലാത്ത ചില സെർച്ചുകളും മഫ്തിയിലുള്ള പോക്കും അന്വേഷണം ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും കെണി വെച്ച് പിടിച്ച എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ?
5: മഫ്തിയിൽ പിടിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങള് പിന്നെ വളരെ ബുദ്ധിമുട്ടിട്ടുണ്ട്. നമ്മള് ക്ലോസറ്റൊന്നും മറ്റൊക്കെ സംഭവം ഇത് ഡ്രോപ്പ് ചെയ്ത സമയത്ത് എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
3: തെളിവ് വേണല്ലോ അല്ലെ, പിടിച്ചതിനുള്ള തെളിവ് വേണല്ലോ.
5: തെളിവ് ഇല്ലാതെ നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് വളരെ കഷ്ടപ്പെടുന്ന പല കേസുകൾ എടുത്തിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ ഡോറ് പൂട്ടിയിട്ട് ബാത്റൂമിലൊക്കെ ഡ്രോപ്പ് ചെയ്യും. ഞങ്ങളത് അങ്ങനെ പിന്നെ എടുക്കും. കുറച്ചങ്ങ് കുറച്ച് കിട്ടിയാലേ കേസ് എടുക്കാൻ പറ്റൂ.
3: നല്ല വളരെ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ഈ നിയമപരിമിതിയിൽ അളവിന്റെ പരിമിതിയിലൊക്കെ കൈവീശി നല്ല മസിലൊക്കെ കാണിച്ച് ഗുണ്ടായിസം കാണിച്ച് ഇറങ്ങിപ്പോണ ആളുകളൊക്കെ ഒരുപക്ഷെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ.
5: കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങള് കഷ്ടപ്പെട്ട് പിടിച്ച് ചിലപ്പോ നമ്മള് പിന്നെ ഇതുപോലെ ഒരുപാട് സാധനം ഞങ്ങള് വീട്ടിലെത്തുന്നു, പക്ഷെ അവര് ചിലപ്പോ നശിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഡോറ് പൊട്ടി ചെറിയ സാധനങ്ങളായിരിക്കും. ഈ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷനിൽ പിന്നെ മയക്കുമരുന്ന് വെച്ചാല് LSD MDMA മെത്താഫിറ്റമിൻ പോലത്തെ പെട്ടെന്ന് നശിപ്പിക്കാനും പറ്റും. പിന്നെ ഇതേപോലെ ഒളിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് അതിന്റെ കേസ് പിടിച്ച് നമ്മള് കോടതിയിൽ ഹാജരാക്കിയ ഞങ്ങള് ഓഫീസിലെത്താൻ നമ്മള് ചിലപ്പോ ജാമ്യം എടുത്ത് നമ്മള് മുന്നോട്ട് നെഞ്ചു വിരിച്ച് പിന്നെ തജുദ്ദീക്ക് പറഞ്ഞപോലെ പോകുന്നുണ്ടാവും.
3: അതൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ഉണ്ടല്ലോ, സ്ലോ മോഷനൊക്കെ ഇട്ട് BGM ഒക്കെ കൊടുത്ത് ഇത് ഇത് പിടി ഇതില് എന്നെ ഇറക്കാനുള്ള വൻ വക്കീലന്മാരും വൻ മാഫിയകളൊക്കെ ഉണ്ടാവും അല്ലെ സുഹേൽ?
5: ഉണ്ട്, മാഫിയകളൊക്കെ ഉണ്ട്.
3: ഓക്കെ, പിന്നെ
5: ഞങ്ങളിപ്പോ ഈ അടുത്ത കാലത്ത് ഞങ്ങളെ വെച്ച് ആരും ഹിന്ദിക്കാരെ ഞങ്ങൾ പിടിക്കും. ഈ അന്യ സംസ്ഥാന ഹിന്ദി
3: തൊഴിലാളികൾ
5: അവരെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ച ആരും ജാമ്യത്തിന് ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളെ സഹായം, പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഹൈക്കോടതി വക്കീലും സുപ്രീം കോടതി വക്കീലൊക്കെയാണ് അവർക്ക് വേണ്ടി ജാമ്യത്തിന് വരുന്നത്.
4: ഇത് ശരിക്കൊരു മാഫിയ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായൊരു തെളിവാണ്, ഒരു സാഹചര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ?
5: സത്യമാണ്. ഞങ്ങള് ഇപ്പൊ തജുക്ക് പറഞ്ഞില്ല, കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേപോലെ പരിപാടിക്ക് ഞാൻ സെറ്റാക്കി ഇരുന്നതാണ്. അപ്പൊ പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി, അപ്പൊ ഹിന്ദിക്കാര് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാ സംഭവിച്ചാല് അവര് വെറും ഇവിടെ എത്തിക്കല് മാത്രാണ് സാധനം. അത് എത്തിച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് അവരെ ലോഡ്ജിൽ വെച്ചിട്ട് ആ താക്കോൽ അവിടെ വെച്ചിട്ട് അവരങ്ങ് പോകും. പിന്നെ വേറെ ടീം വന്നിട്ടാണ് അത് കൈകാര്യം ചെയ്യാം.
3: അതിലിപ്പോ സുഹൈൽ പറഞ്ഞ ഞാൻ ഈ ആളുകൾക്ക് നമ്മൾ സുഹൈൽ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്കിപ്പോ സുഹൈൽ സാറേ എന്നൊക്കെ വിളിക്കുന്നത് അതിലേറെ പ്രശ്നമാണ്. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് അത്രയും ഇന്റിമസി ഉള്ള മനുഷ്യന്മാരെ വിളിച്ചിട്ട് സുഹൈൽ സാറേ എന്നൊക്കെ വിളിക്കുമ്പോ അതിന്റെ ഒരു കൃത്രിമത്വം വരും. അതുകൊണ്ടാണ് ആള് അങ്ങനെ വേറെ ലെവൽ
4: സ്വാഭാവികത കീപ്പ് ചെയ്യണല്ലോ.
3: അല്ലെ പിന്നെ സുഹൈൽ അൽപുലി എന്നൊക്കെ പറയണം, എന്നാലും പ്രശ്നമല്ല.
4: എനിക്ക് തോന്നുന്നത് ഞാനും താജൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ. പലപ്പോഴും നമ്മൾ സ്കൂളുകളിൽ നിന്നാണ് ഈ ഒരു ലഹരിയുടെ സ്റ്റാർട്ടിങ്. എനിക്കിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു കേസ് ഉണ്ടായി, 6-ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു സിഗരറ്റ് കൊണ്ടുവന്ന് 4-5 പേരെ ഇത്ത പോകലെടുത്തിട്ട് ഹാൻഡ്സ് വെക്കും പോലെ വെച്ച് അത് നമ്മളെ കണ്ണിൽ പെട്ടി അവരിതാക്കി രക്ഷിതാക്കൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. ഇത് 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു കഞ്ചാവിലേക്ക് വഴി മാറുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളെ ഒരു ലഹരിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മളെക്കാളും കൂടുതൽ അതിന്റെ ഒരു അനുഭവം കാര്യങ്ങളും സുഹൈലിന് പറയാൻ കഴിയുന്നതാണ് തോന്നുന്നത്.
3: കുട്ടികൾ എങ്ങനെയാണ് ലഹരിയിലേക്ക് എത്തുന്നത്?
5: കൂട്ടുകെട്ട് തന്നെ, ഒന്ന് ഫസ്റ്റ് കൂട്ടുകെട്ട്. പിന്നെ സംഭവിച്ചാൽ ഇപ്പൊ വെച്ചാല് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ അധികം പിടിക്കപ്പെടുന്ന സംബന്ധം ഇ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പിന്നെ ഒരു 8 വർഷം ബെഞ്ച് ചെയ്ത് അതിന്റെ ശിക്ഷ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മുതൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ 2-3 കേസുകൾ എടുക്കുകയും ചെയ്തു ഈ സിഗരറ്റിന്റെ. അതായത് കുട്ടികളുടെ ഇ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് അതിന് സ്മെല്ലോ കാര്യം ഒന്നും ഉണ്ടാകുകയല്ല. അത് വിളിച്ച് പിന്നെ അത് കൂട്ടുകെട്ടിലും മറ്റും ഇപ്പോ ഈ ഗൾഫ് ബസാറും മറ്റുള്ള കടകളിലും അത് വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പം കുറെ കൺട്രോൾ ചെയ്തു. അത് യൂസ് ചെയ്യാൻ പല സ്കൂളും ഞങ്ങളെ വിളിക്കും, അധ്യാപകരെ വിളിക്കും. പിന്നെ ഇങ്ങനെ കുട്ടികളെ ബാഗ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് വരുമോ വെച്ചിട്ട് ഞങ്ങൾ പോകും. അപ്പൊ അതിന്റെ അന്വേഷണത്തിൽ നോക്കുമ്പോ തന്നെ അതിലും വലിയത്. കാരണം വെച്ചാൽ ഇതും ഈ ലഹരി മാഫിയന്റെ ഒരു ബന്ധം തന്നെയാണ് ഉള്ളത്. കാരണം ആദ്യം ഇവര് യൂസ് ചെയ്യാൻ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ അതിന്ന് പിന്നെ കഞ്ചാവിലേക്കും LSDയിലേക്കും MDMAയിലേക്കും പോകുന്ന അനുഭവങ്ങളാണ് പലതും കണ്ടിട്ടുള്ളത്.
3: ഓക്കെ, അപ്പൊ ഇതില് വേറൊരു തലം എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇത് ഫേസ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഇങ്ങനത്തെ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു ടോയ്ലറ്റിൽ നിന്ന് മനുഷ്യരുപയോഗിക്കുന്ന ടോയ്ലറ്റിലേക്ക് ഈ സാധനം ഉപേക്ഷിച്ചിട്ട് ഒരു എക്സൈസ് ഓഫീസർ കൈയിട്ടത് എടുക്കാണ്. കാരണം കൈയിട്ടെടുത്താലേ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ
4: പറ്റുള്ളൂ.
3: ഇനി ഇതൊക്കെ കഴിഞ്ഞ് എന്താ പറയാ, നിയമത്തിന്റെ നൂലുപയോഗിച്ചിട്ട് അവനെ മാഫിയ വൻ വക്കീലിനെ കൊണ്ടുവന്ന് ഇറക്കി കൊണ്ടുപോകാണ്. അപ്പം ശരിക്കൊരു സങ്കടം, ഒരു പ്രശ്നമൊക്കെ, ഇനി ഇത് വേണ്ടാന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവൂലേ? ആ നിലക്കുള്ള നിങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥകളും പ്രശ്നങ്ങളൊക്കെ എന്താണ്?
5: ഞങ്ങള് ഇത് സത്യം പറഞ്ഞാല് നമ്മളിത് ടീം വർക്കാ. സത്യം പറഞ്ഞാല് കാരണം വെച്ചാല് ടീം വർക്ക് ഉണ്ടെങ്കിലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒറ്റക്കൊന്നായാലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഒരു ടീം ഉണ്ടാക്കി അത് നമ്മളിത് ആസ്വദിച്ച് തന്നെയാണ് പലതും ചെയ്യുന്നത്. കാരണം രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ ഉറപ്പൊഴിഞ്ഞ് വണ്ടിയിലൊക്കെ കിടന്ന്, കാരണം ഒരു വ്യക്തി പിന്നെ നമ്മള് റൂമിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ചിലപ്പോ ഒന്നര ദിവസമൊക്കെ ഞങ്ങൾ പുറത്ത് നിന്നിട്ടുണ്ട് ലോഡ്ജിൽ നിന്നൊക്കെ. കാരണം പുറത്തിറങ്ങി പിടിച്ചാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിന്നെ മയക്കുമരുന്നുകൾ നശിപ്പിക്കാതിരിക്കാൻ പറ്റൂ. ഇറങ്ങി അവനെ കൊണ്ട് തന്നെ റൂമ് തുറപ്പിച്ച് അവനെ കസ്റ്റഡി എടുത്താൽ മാത്രമേ നമുക്ക് ചിലത് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോ നമ്മൾ റൂമിന്റെ പുറത്തും മറ്റും ഒന്നര ദിവസവും മറ്റൊക്കെ കാറിൽ തന്നെ കിടന്നിട്ടും മറ്റൊക്കെയുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
3: നിങ്ങൾക്ക് ഈ ഒരു ജീവഭയവും ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന പേടിയും അങ്ങനത്തെ ഒന്നും ഉണ്ടാവൂലേ?
5: ഉണ്ടാകാറുണ്ട്. പിന്നെ ആ ഫീൽഡിൽ ഇറങ്ങിയാലേ ഒരു പ്രത്യേക ധൈര്യമാണ്. അതെന്തില്ല എന്നാ അറിയാ, അല്ലാണ്ട് വല്ലാത്തൊരു ആ സമയത്തൊരു പേടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ആലോചിക്കും ഇവര് ഇത് നേരത്തെ പറഞ്ഞ ഒരു വലിയ മാഫിയകളല്ലേ. എനിക്ക് രണ്ടു മൂന്ന് തിരിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഭീഷണി ഉണ്ടാകാറുണ്ട്.
3: എന്താ വിളിച്ചെന്താ പറഞ്ഞേ? വീട്ടിൽ കത്തൂലെന്നറിഞ്ഞോ? മുട്ടുകാല് വിട്ടെന്ന് പറഞ്ഞോ?
5: ഇവരധികം വിളിക്കല് പിന്നെ നെറ്റ് കോളിലും മറ്റൊക്കെയാണ്. ട്രേസ് ചെയ്യാൻ പറ്റും, ഇപ്പൊ അതും ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
3: ഏതായാലും പഠിച്ച നല്ല സുരക്ഷിതത്വം തരട്ടെ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ടീമിന്, ഈ ദൗത്യത്തിലുള്ള ആളുകൾക്കൊക്കെ. ഞാൻ ഒരു ജുമാ രണ്ടു മൂന്നാഴ്ച ജുമാ ഖുത്ബയില് ഈ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ നമ്മളെ ഒരു ഒരു സീസണില് ഒരു എനിക്കൊണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് അപ്പുറമാണ് പറഞ്ഞപ്പോൾ ആ പ്രദേശത്തെ സി ഐ ആണോ കറക്റ്റ് ഓർമ്മയിലില്ല, അദ്ദേഹം വന്ന് കണ്ടു അഭിനന്ദനൊക്കെ പറഞ്ഞു എന്നോട്. എനിക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നി. അതായതിപ്പോൾ ഒരാളത് നോട്ട് ചെയ്ത് നമ്മളെ കാണാൻ വന്ന് സംസാരിക്കണല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ശ്രദ്ധിക്കണം, നല്ല പണി തരും, എനിക്ക് പണി കിട്ടിയിരിക്കുകയാണ്, എൻ്റെ മോനിപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിലാണെന്ന് പറഞ്ഞു. ഇവര് കെണിയിൽ കുടുക്കിയിട്ട് അവന് ലഹരിയിൽ കുടുക്കി. അപ്പോൾ മക്കളെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഡയറക്റ്റ് ഫൈറ്റിലാണ് സുഹൈലൊക്കെ ഉള്ളത്, അത്രയും ഇതിലാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കൊക്കെ പഠിച്ചാൻ അങ്ങനെ ഒരു തൗഫീഖ് കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
4: ഈ ഒരു വിഷയത്തിലേ നമ്മൾ ഇതിൽ അകപ്പെടുന്ന കുട്ടി അതേപോലെ തന്നെ കുറേ കാലം ഉപയോഗിച്ച ശേഷമായിരിക്കും ഒരു പക്ഷെ കുടുംബം അറിയുന്നുണ്ടായിരിക്കും. കുടുംബം ഇങ്ങനെ ഒരു പോലീസ് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിന്നൊരു കേസ് വരുമ്പോഴൊക്കെയാണ്. അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ, ഒരു ട്രോമ ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ട് സമൂഹത്തെ ബാധിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ സുഹൈലിന് ഉണ്ടായിരിക്കുന്ന തോന്നുന്നത് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.
3: അതെ,
5: അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്ന് തോന്നി ഒരുപാട് കുട്ടികളെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത കുട്ടികൾ വരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്താ പറയാ, ഈ MDMA മെത്താഫിൻ LSD പോലത്തെ പിന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാല് ആ സമയം എത്തുമ്പം നമുക്കത് വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അപ്പൊ അവർ എത്ര കൺട്രോൾ ചെയ്താലും അത് എവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് എത്തിക്കും. അപ്പോൾ അവർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പിന്നെ സർക്കാർ തന്നെ പല വിമുക്തി സെന്ററുകളുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ അധികം പെരിന്തൽമണ്ണ ഞങ്ങളെ നാട്ടിലെ കണ്ണൂരിലെ ചെറുപുഴ പയ്യന്നൂർ അങ്ങനെയുള്ള ഗവൺമെന്റ് സംവിധാനത്തിലുള്ള അവിടത്തേക്ക് പിന്നെ ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്യും, അവരോട് പറയും. അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
3: ഈ ഇതിലിപ്പോ പൊതുജനങ്ങളുടെ പിന്തുണയും കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്?
5: നല്ല പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ഇത് ആരുടെ മക്കൾക്കാണ് ഇത് സംഭവിക്കാന്നുള്ളത് പിന്നെ ഒരു പേടി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. കാരണം ഇപ്പൊ എന്റെ കുടുംബത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും ആരുടെ കുടുംബത്തിലായത് ബാധിക്കാന്നുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും പേടിയുണ്ട്. ആ ഒരു ഇതിലാണ് ജനങ്ങൾ ഇപ്പൊ ജീവിക്കുന്നത്.
3: നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഓർമ്മയെന്ന് എന്തെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമർ എന്നുള്ള നിലക്കുള്ള ഇടപെടലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയെന്ന് എടുത്ത് പറയാനുണ്ടോ?
5: ഞങ്ങളെ കൂടെ രണ്ടു മൂന്ന് കേസുകളിൽ പൊതുജനങ്ങൾ തന്നെ നമ്മളെക്കാൾ ആത്മാർത്ഥമായ ഒരു പണിയെടുത്ത് നമുക്ക് പരതിയും നമ്മളൊരു പിന്നെ കാടിന്റെ ആടുന്നുള്ള സാധനം വളരെ റിസ്ക് എടുത്തിട്ട് തന്നെ പുഴയെ ചാടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. കാരണം അവരും അവരെ ജീവൻ ഒന്നും നോക്കാതെ പുഴയില് നമ്മളെ പിടിക്കുമ്പോൾ പുഴയിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അവര് ജനങ്ങളെ എടുത്ത് തന്നിട്ടുണ്ട് പൊതുജനങ്ങൾ.
3: ആളുകൾക്ക് ഏതൊരു വയ്യാവേലി ആകുമോ എന്നൊക്കെ ഉള്ളതാണ് പലപ്പോഴും ചിലപ്പോഴെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള തടസ്സം. നിയമത്തിന്റെ കുറെ എതിരുകളുണ്ടല്ലോ, ഒപ്പിട്ട് കൊടുക്കാനൊക്കെ ഉള്ള ഭയം അതാണ്.
4: കോടതി
3: കോടതിയിൽ ഇതിങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ എത്രത്തോളം ഈ ഒരു കാലത്ത് മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്?
5: അത് കേസ് പിടിച്ചാല് രണ്ട് പൊതുസാക്ഷികൾ നിർബന്ധമാണ്. അപ്പോ ഈ പിടിക്കപ്പെട്ടവർ പിന്നെ ആക്രമിക്കും, പിന്നെ അത് പിന്നെ ഉള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒപ്പിടലും മറ്റലും കുറവാണ്. പക്ഷെ എന്നാലും ഇതിനായി പിന്നെ അൽഹംദുലില്ലാ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴയങ്ങാടിയിൽ നിന്ന് ഒരു കേസ് എടുത്തപ്പോ പൊതുജനങ്ങൾ തന്നെ ഞാനുപ്പിടാ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നപ്പോ അതെന്തോ ഒരു മാനസികമായി വളരെ സന്തോഷമുണ്ടായ കാര്യം. കാരണം വെച്ചാല് ഇത് നമ്മൾ തന്നെയാ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അവര് നാലഞ്ചു പേര് മുന്നിൽ വന്ന് ഞങ്ങൾ ഉപ്പിടാന്ന് പറഞ്ഞൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര മാനസികമായി വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്.
3: അത് ഈ തൂഫാൻ വലിയൊരു മൂവ്മെന്റ് ആയി മാറിയിട്ടുണ്ട്. ശരിക്കും സുഹൈലിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സുഹൈലിനും നല്ല തിരക്കുണ്ട്, നമ്മളെ ഷെഡ്യൂൾ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ഇത്തരം സംഗതികളിൽ പോണേ യുവതലമുറയോട് ഒരു എക്സൈസ് ഓഫീസർ എന്നുള്ള നിലക്ക് എന്താണ് പറയാനുള്ളത്?
5: എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരോടുള്ളത് വെച്ചാല് ഇതിൽ അകപ്പെടാതിരിക്കുക, കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. അതായത് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുമ്പോൾ നമ്മള് സ്വന്തം ഉപ്പ മക്കളെ സൂക്ഷിക്കുക, സ്വന്തം പിന്നെ ജേഷ്ഠൻ അനുജനെ സൂക്ഷിക്കുക, നമ്മൾ ആ രീതിയിൽ നമ്മൾ നമ്മളെ കുടുംബങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം വെച്ചാല് നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ മാത്രമേ ഇതിന് നമുക്ക് മാറിയിരിക്കാൻ പറ്റൂ, കൂട്ടുകെട്ട് കൂടുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. എനിക്ക് അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് പിന്നെ ഒരു കേസ് കുടിക്കുമ്പോൾ നാല് കുട്ടികൾ ടൂറ് പോയി. അപ്പം എല്ലാം പൊതുസമൂഹത്തിൽ നല്ല കുട്ടികളായിരുന്നു, പക്ഷേ അതില് ഒരു കുട്ടി മാത്രം കുറച്ച് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അവര് ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോ പിന്നെ വേറൊരുത്തിന്റെ കാറിൽ എടുത്തിട്ടാണ് ഇവര് പോയത്. ആ കാറിൽ ഇവൻ ഈ മറ്റുള്ള മൂന്ന് പേരും അറിയാതെ പോയിട്ട് സാധനം വണ്ടിയിൽ വെച്ചു, ഞങ്ങൾ വഴിക്ക് വെച്ച് പിടിച്ചു. ആ നാലു പേരും അകത്തായി. ആ മൂന്ന് പേരും ചില ഒന്നിനും ഇല്ലാത്ത കുട്ടികളായിരുന്നു, പക്ഷെ നിയമത്തിന്റെ അവസ്ഥ അനുസരിച്ച് ആ മൂന്ന് കുട്ടികളും പ്രതികളാണ്. അപ്പൊ നാലു പേര് ഞങ്ങൾ റിമാൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ.
3: ആ കേസ് നിങ്ങൾക്ക് എങ്ങനെയാണ് വിവരം കിട്ടുന്നത്? എങ്ങനെ ഏതെങ്കിലും ഇൻഫോർമർ വഴിയാണോ എങ്ങനെയാണ് ആ വിവരം കിട്ടുന്നത്? അതോ നിങ്ങളെ ചെക്കിങ്ങിന്റെ ഇടയിലാണോ?
5: ഇതൊക്കെ ചെക്കിങ്ങിന്റെ ഇടയിൽ കിട്ടുന്നതാണ്. കാരണം ഒരാള് മുഖവും നമുക്ക് പിന്നെ മുഖവും അവന്റെ സ്വഭാവം വർത്താനം പിന്നെ ഒരു സ്മെല്ലൊക്കെ മനസ്സിലാകുമ്പോ നമ്മള് ഏകദേശം വണ്ടി മൊത്തം നമ്മൾ തപ്പും.
3: നമ്മള് ഒരു അനുഭവം ഉള്ളത് ഈ ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള ഒരു പരിപാടി നടക്കുകയാണ്. നേരത്തെ ചലനം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നിരുന്നു
4: യൂത്തിന്റെ കയ്യിൽ.
3: അപ്പോ പിന്നെ ഒരു പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എങ്ങനെ പറയണേ, ഒരാള് ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു 30 സ്പീഡിൽ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരാളെ കണ്ടാല് ഓ ലൈസൻസ് എടുത്തിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം. അത് പറഞ്ഞത് നോക്കി തിരിഞ്ഞു നോക്കണ ആരെയറിയോ ലൈസൻസ് എടുക്കാത്ത ഒരാളെ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഓരോന്നിലുള്ള ആളുകൾക്ക് അതിന്റെ സ്വയം പറഞ്ഞപ്പോ ഓർമ്മ വന്നാണ് എനിക്ക്, ഓരോന്നിലുള്ള ആളുകൾക്ക് അതിന്റെ ആളുകളെ മനസ്സിലാവും. കണ്ണും മോറും കണ്ടാല് അല്ലെ മലപ്പുറം ഭാഷ പറഞ്ഞാല്. അല്ല ഈ നിങ്ങള് ഈ ജാതി ഈ പരിപാടിക്ക് ഇറങ്ങും പെണ്ണുങ്ങൾ എന്താ പറയാ? അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. വൈഫ് എന്താ പറയാ?
5: വൈഫ് സപ്പോർട്ട് വന്ന് പിന്നെ ഭയമുണ്ട് വല്ലാണ്ട് എന്റെ കുടുംബക്കാർക്കാലും. ഈ അടുത്ത കാലത്ത് എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു, സഹോദരനൊക്കെ ഇങ്ങനെ ഫോൺ കോൾ വന്നിട്ടുണ്ട് അനിയനോട് സൂക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ ആയാലും പറഞ്ഞിട്ട്. അപ്പൊ സർവീസ് തന്നെ ഫുൾ ടൈം വേണ്ടെന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് എന്റെ ജ്യേഷ്ഠ മൂസർ പിന്നെ വിശ്വത്തിന്റെ പ്രവർത്തനാണ്. അപ്പൊ അവർക്കൊക്കെ പോകുന്ന വഴിക്കത്തെ കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്.
3: അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോ എന്താ തോന്നല്? ശരിക്കും നിങ്ങളുടെ ഉള്ളില് ഈ കോളുകൾ വരുമ്പോ എന്താ ഫീൽ ചെയ്യാറുള്ളത്?
5: കോളുകൾ വരുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കും ഒറ്റക്കുള്ള യാത്രയും മറ്റൊക്കെ. കാരണം വെച്ചാല് അതങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടു മൂന്ന് പേർക്ക് ഒറ്റക്കുള്ള യാത്രയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ അടിയും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്.
3: എന്തായാലും പോലീസ് മെഡൽ നേരത്തെ നിങ്ങളുടെ നാമനിർദ്ദേശം പോയിട്ടുണ്ടല്ലോ അല്ലെ?
5: ഉണ്ട്.
3: ഏതായാലും ഇത്തവണ കിട്ടി, അർഹതക്കുള്ള അംഗീകാരം. പ്രത്യേകം പീസ് റേഡിയോയുടെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഭാവിയിലും വലിയ ദൗത്യങ്ങൾ ചെയ്യാനുള്ള തോഫിക്ക് കിട്ടട്ടെ. ഈ ചുമതലകളിൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം പ്രതിരോധിക്കുന്നതിൽ ഉള്ള മഹാദൗത്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ. അങ്ങനത്തെ അഭിമാന നേട്ടങ്ങൾക്ക് ഇനിയും സാക്ഷിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സോയില് വന്നതിലുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. പീസ് റേഡിയോ കുടുംബത്തിന്റെ ഫീഡ്ബാക്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഷാല്ലാ, സുഹൈൽ സാറിന് ഇനിയും ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഹുസൈൻ എടത്തനാട്ടുകര. ഹുസൈൻ, കേസുകൾ ഇല്ലാതിരിക്കട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കൂ. ഓക്കെ, ബാർക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേട്ടത് സവിശേഷം, ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ജീവിതാനുഭവങ്ങൾ. നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുത്തത് സുഹൈൽ പി പി, പ്രിവെന്റീവ് ഓഫീസർ, എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് കണ്ണൂർ. പീസ് റേഡിയോ പ്രതിനിധികളായി പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി, ഒപ്പം സാദിഖ് ബിൻ സലീം.
6: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതക്കാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
7: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
8: Peace Radio, tuned to reality.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നു യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും പരലോകത്തും നേതാവ് എന്ന ഭാഗമാണ് ഇന്ന് സിദ്ദീഖ് സലാഹി നിലമ്പൂർ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. പരലോകത്തും നേതാവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകരിൽ ഉത്കൃഷ്ടനാണല്ലോ. അവിടുത്തെ മഹത്വവും ശ്രേഷ്ഠതയും മറ്റുള്ളവരെക്കാളും അധികമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഈ ലോകത്ത് നൽകിയ വിവിധങ്ങളായ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുകയുണ്ടായി. പരലോകത്ത് വരുമ്പോൾ അതിലേറെ വമ്പിച്ച സ്ഥാനവും പദവിയുമാണ് നൽകപ്പെടാനിരിക്കുന്നത്. പരലോകത്ത് വരുമ്പോൾ അവിടുന്ന് തന്നെയാണ് മനുഷ്യരുടെ നേതാവ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവാകുന്നു ഞാൻ. ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്ന് എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും. ആദ്യമായി ശുപാർശ നടത്തുന്നവനും ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാനായിരിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസമാണല്ലോ അന്ന്. അന്ന് എല്ലാവരുടെയും നേതാവായിട്ട് മുഹമ്മദ് നബി ആയിരിക്കും എന്നത് അവിടത്തേക്ക് അല്ലാഹു നൽകിയ വമ്പിച്ച സ്ഥാനം തന്നെയാണല്ലോ. സയ്യിദ് എന്ന പദത്തെ ഇമാം നബവി വിശദീകരിച്ചത് ഉയർത്തിപ്പിടിച്ച് നബിയോട് സഹായം തേടാൻ തെളിവാക്കുന്ന ചിലരുണ്ട്. നേതാവ് എന്നു പറയുന്നതിനെപ്പറ്റിയാണ് ഇമാം നബവി അവിടെ പ്രതിപാദിക്കുന്നത്. അല്ലാഹുവിനു പുറമെ നബിയോടും പ്രാർത്ഥിക്കാം എന്ന് സമർത്ഥിക്കുന്നതിനു വേണ്ടിയല്ല മഹാനവറുകൾ അത് പറയുന്നത്. ഈ ഹദീസിനെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള രേഖയായി മുൻഗാമികളായ ആരും തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷവേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സദസ്സുകളിൽ ഹാജരാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളുണ്ട്. അവരുടെ മതപ്രമാണങ്ങളിലുള്ള അജ്ഞതയുടെ ആഴം എത്ര വലുതാണെന്ന് ഈ ഹദീസ് വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ മാത്രമേ ഖബറിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് അവിടുന്ന് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ഭൗതിക ലോകത്തേക്ക് വരുന്നതിനെപ്പറ്റി ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല. കഴിഞ്ഞുപോയ മഹാന്മാരായ എത്രയോ പണ്ഡിത പ്രമുഖന്മാർ അവരുടെ ആയിരക്കണക്കിന് കിതാബുകളിൽ ആരും എവിടെയും ഇപ്രകാരം ഒരു വിശ്വാസം വിവരിക്കുന്നത് നമുക്ക് കാണുക സാധ്യമല്ല. പിൽക്കാലത്ത് വന്ന ചില പിടച്ച ആളുകളാണ് ഈ വിശ്വാസം പ്രചരിപ്പിച്ചത്. മരണത്തിനുശേഷം ഖിയാമത്ത് നാളിലാണ് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിത്തൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവരാകുന്നു. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. എല്ലാവരും മഹ്ഷറിൽ ഒരുമിച്ചു കൂട്ടപ്പെടുന്ന ദിവസം, ആരും ആരെയും തിരിഞ്ഞുനോക്കാത്ത ദിവസം, ഭയവിഹ്വലരായി കുറ്റവാളികൾ ഹാജരാക്കപ്പെടുന്ന ദിവസം, കൊല്ലങ്ങളോളം കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ വിചാരണ കാത്ത് മനുഷ്യരെല്ലാം നിൽക്കുന്ന ദിവസം, രക്ഷയെങ്കിൽ രക്ഷ, ശിക്ഷയെങ്കിൽ ശിക്ഷ എന്ന് വിചാരിക്കുന്ന ഭയാനകരമായ മഹ്ഷർ. അന്ന് വിചാരണക്കെടുക്കാനായി അല്ലാഹുവിനോട് ശുപാർശക്കായി ഓരോ നബിയെയും മനുഷ്യർ സമീപിക്കുന്നു. ഓരോരുത്തരും അടുത്ത പ്രവാചകനിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയും അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ശഫാഅത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്ന ദിവസം. എന്നാൽ അന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ആരും ആർക്കുവേണ്ടിയും ശുപാർശ നടത്തുകയില്ലല്ലോ. അല്ലാഹുവിന്റെ അനുവാദം ലഭിക്കുന്നതിനാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴുന്നു. അങ്ങനെ കുറേനാൾ പിന്നിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ നടത്താൻ അല്ലാഹു കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശക്ക് തേടുന്നു. ശുപാർശ സ്വീകരിക്കപ്പെടുന്നു. അന്ന് അല്ലാഹുവിനോടാദ്യമായി ശുപാർശ നടത്തുന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ഷിർക്ക് ചെയ്യുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്നതല്ല. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണല്ലോ. എന്നാൽ ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അനുമതിയോടെ നടത്തുന്ന ശുപാർശ ലഭിക്കാൻ ചിലർ നബിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്ഷഫാഅത്തു ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വാലന ഇൻദാഅ യാ സയ്യിദി ഖൈറ നബി. ഭീതിയാം ഖിയാമത്തിൽ നൽകിടണം ശഫാഅത്ത്, നഷ്ടമായാൽ കഷ്ടമാ ഓ സയ്യിദി ഖൈറ നബി. പ്രവാചകന്മാർ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരുമുണ്ടായിരുന്നു. ചിലരിൽ വിരലിൽ എണ്ണാവുന്ന തുച്ഛമായവരെ വിശ്വസിച്ചിരുന്നുള്ളൂ. ചിലർക്ക് വലിയ അനുയായികളെയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവുമധികം അനുയായികളുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ശുപാർശ നടത്തുന്ന ആളുകളിൽ ഒന്നാമനാകുന്നു ഞാൻ. അംബിയായിൽ ധാരാളം അനുയായികളുള്ളവനും ഞാനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മറ്റൊരു സ്ഥാനവും പ്രത്യേകതയുമാണ് സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന പ്രവാചകൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളവൻ ഞാനായിരിക്കും. സ്വർഗകവാടത്തിൽ ആദ്യമായി മുട്ടുന്നവനും ഞാനായിരിക്കും. മറ്റൊരു നബിവചനം ഇപ്രകാരമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഞാൻ സ്വർഗകവാടത്തിൽ ചെല്ലുന്നതാണ്. എന്നിട്ട് അത് തുറക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിന്റെ കാവൽക്കാരൻ ചോദിക്കും, നീ ആരാണ്? ഞാൻ പറയും, മുഹമ്മദ്. അപ്പോൾ കാവൽക്കാരൻ പറയും, നിനക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ തുറന്നുകൊടുത്തിട്ടില്ല. നിന്നെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും പരലോകത്തും നേതാവ് എന്ന ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു അറബി ഭാഷാ പഠനം. മൊഡ്യൂൾ 2-ൽ 16-ാമത്തെ ക്ലാസ്സിൽ നമ്മോടൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് സലീം സുല്ലമിയാണ് ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. ഏറ്റവും പ്രിയം നിറഞ്ഞ അറബി ഭാഷാ പഠന കോഴ്സിലെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്ന് നമുക്കെടുക്കാനുള്ളത് 13-ാമത്തെ ചാപ്റ്ററിലെ 78-ാമത്തെ പേജ് അഥവാ അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ഖരീബ് എന്ന ഭാഗമാണ്. നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കുക അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക. അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ഖരീബ്, നമ്മൾ പഠിച്ച നാമങ്ങൾ, പഠിച്ച വാക്കുകളാണ് ഓരോന്നും. ഇസ്മ അസ്മാ അല്ലേ. അസ്മാ ഉൽ ഇഷാറത്തി, ഇഷാറത്തിൻ്റെ നാമങ്ങൾ എന്നാണ്. ലിൽ ഖരീബ്, അടുത്തുള്ളതിനുള്ള. ഖരീബ് യാനി നിയർ, അടുത്ത് എന്നാണ്. ലിൽ ഖരീബ് എന്നാൽ അടുത്തുള്ളതിന്. അപ്പോൾ അടുത്തുള്ളതിന് ഉപയോഗിക്കുന്ന ഇഷാറത്തിൻ്റെ നാമങ്ങൾ. ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ സൂചന, അടുത്തുള്ളതിനെ സൂചിപ്പിക്കുവാനുള്ള നാമങ്ങൾ എന്നർത്ഥം. അപ്പോൾ ഇഷാറത്ത് സൂചന. ഇഷാറത്ത് സിഗ്നലിനൊക്കെ ഭാഷയിൽ ഇഷാറ എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ സൂചന. ശരി, അതിൽ ബോക്സിനകത്താക്കി കൊടുത്ത ഭാഗങ്ങൾ നോക്കുക. ഒന്നാമത്തേത് ഹാദ തോലിബുൻ, പലതവണ ആവർത്തിച്ച് വന്ന വാക്കാണത്. അതൊന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി അതൊന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഹാദ തോലിബുൻ, ഹാദ എന്നുള്ളത് സിംഗുലറാണ് അല്ലേ, ഏകവചനമാണ്. തോലിബുൻ എന്നതും ഏകവചനമാണ്. ഹാദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്. തോലിബുൻ വിദ്യാർത്ഥിയാണ്, ദിസ് ഈസ് എ സ്റ്റുഡൻറ്റ്, ഇതൊരു വിദ്യാർത്ഥിയാണ് എന്നർത്ഥം. എന്നാൽ അതിനെന്ത് ചെയ്തു, ഹ ഉല ഇ തുല്ലാബുൻ, ഹാദ എന്നതിനെ ബഹുജനമാക്കി ഹ ഉല ഇ തുല്ലാബുൻ, തോലിബുൻ എന്നതിൻ്റെ ബഹുജനമാണ്. അപ്പോൾ എന്താണിത്, അടുത്തുള്ളതിന് സൂചിപ്പിക്കുന്ന വാക്കാണ് ഹാദ എന്നുള്ളത്. അടുത്തുള്ളത് ബഹുവചനമാണെങ്കിലോ അതിനുപയോഗിക്കുന്നതാണ് ഹ ഉല ഇ എന്നുള്ളത്. അതാണ് നമ്മൾ ഇതിൽ ലളിതമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. താഴെയുള്ളത് നോക്കൂ. ഹാദിഹി തോലീബത്തുൻ, ഹാദിഹി, ഹാദിഹി എന്നത് മുഅന്നസിന് പറയുന്ന കാര്യമാണ് അല്ലേ. ഹാദിഹി തോലീബത്തുൻ, ഇത് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അടുത്തുള്ളതാണ്, അടുത്തുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ഹാദ എന്നുപയോഗിക്കുന്നത്. ഹാദിഹി എന്നത് അടുത്തുള്ള വസ്തു സ്ത്രീലിംഗ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഹാദിഹി എന്നും ഉപയോഗിക്കും. അപ്പോൾ ഹാദിഹി തോലിബത്തുൻ, ഇത് വിദ്യാർത്ഥിനിയാണ്. എന്നിട്ട് ഹ ഉലായി തോലിബാത്തുൻ, തോലിബാത്തുൻ, തോലിബത്തുൻ എന്നതിൻ്റെ ജംഉ മുഅന്നസ് സാലിമാണ് തോലിബാത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ തോലിബത്തുൻ, തോലിബാത്ത്. അപ്പോൾ തോലിബാത്തിലേക്ക് ഹാദിഹി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഹ ഉലായി തോലിബാത്തുൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നതിലെ രണ്ട് കോളത്തിലും ഹ ഉലായി എന്നാണ്. അപ്പോൾ ബഹുവചനത്തിൽ വരുന്ന വാക്കാണ് ഹ ഉലായി എന്നുള്ളത്. അതടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന ബഹുവചന കാര്യങ്ങളെയാണത് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരി, നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഈ പാഠഭാഗത്ത് വന്ന പുതിയ വാക്കുകൾ, അൽ കലിമാത്തുൽ ജദീദ, ദ ന്യൂ വേർഡ്സ്, അസ്സൗജ്, അസ്സൗജ്, എന്താണ് ആ ജീമിനെ സൂചിപ്പിക്കുന്നത്? ജീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജംഉഹു, അതിൻ്റെ ജംഉ അഥവാ ബഹുവചനം. അപ്പം ജീമ് നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജംഉ എന്നതിൻ്റെ ഷോർട്ടാണെന്ത് ജീമ്, ആ രൂപത്തിലൂടെ അതിനെ ഉപയോഗിക്കുന്നു. ഇത്തരം വാക്കുകളോടൊപ്പം നാമങ്ങളോടൊപ്പം വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിനെ സൂചിപ്പിക്കുക. അസൗജ് അസ്വാജ്. അസൗജി എന്നതിൻ്റെ ബഹുവചനമാണെന്ത് അസ്വാജ്. അസൗജ് മുഫ്റദാണ്, അസ്വാജ് ജംആണ്. ഇനിയോ അൽമർഅഹ്, മർഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീ, ഒരു സ്ത്രീക്കാണെന്ന് പറയാം, ദ വുമൺ അല്ലേ. അൽമർഅഹ് സ്ത്രീ, അതിൻ്റെ ജംഉ എന്താണ് നിസാഉൻ എന്നതാണ് അല്ലേ. ഖുർആനിൽ ഒരു അധ്യായത്തിൻ്റെ പേരാണെന്ത് നിസാഉൻ. അപ്പോൾ മർഅത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണെന്ത് നിസാ എന്നത്. മർഅ നിസാ, മർഅത്ത് നിസാ. സാധാരണ ചോദിക്കാറുണ്ട്, പി എസ് സി ചോദ്യങ്ങളിലൊക്കെ വരുന്നൊരു കാര്യമാണ് മർഅത്ത് എന്നതിൻ്റെ ബഹുവചനം എന്താണ് എന്ന്. അപ്പം നിസാഉൻ, നിസാഉൻ എന്നതിൻ്റെ മുഫ്റദ് എന്താണ് അൽമർഅ. അടുത്ത് നോക്കൂ, അൽ മർഅത്തു, അടുത്ത് നമുക്ക് വായിക്കാനുള്ളത് അൽ മർഅത്തു ബിദൂന അലിഫ്ലാം എന്നാണ്. ബിദൂന എന്നെന്താ, ബിദൂനന കൂടാതെ എന്നാണ്. ബിദൂൻ, ബിദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ, അൽ കൂടാതെ, അലിഫ്ലാം എന്നതിനെ കൂടാതെ അൽ മർഅത്തു എന്നതിലേക്ക്, അൽ മർഅത്തു എന്നതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതാണെന്ത് ഇമ്രഅത്തുൻ. ഇമ്രഅത്തു എന്ന് ശരിക്കും ശ്രദ്ധിക്കുക, അൽ മർഅത്തു എന്നതിൽ എന്തുണ്ട്, അൽ മർഅത്തുലെ അലിഫ്ലാമുണ്ട്. അൽ മർഅ കണ്ടില്ലേ, അലിഫ്ലാം, അലിഫും ലാമും ചേർന്ന് വന്നതാണല്ലേ, അലിഫും ലാമുണ്ട്. അപ്പോൾ അൽ മർഅ, എന്നാൽ പിന്നീട് കൊടുത്തത് എന്താണ് ബിദൂന അൽ എന്ന് പറഞ്ഞാൽ എന്താ, ബിദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ്. ബിദൂന കൂടാതെ, ബിദൂന അൽ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം കൂടാതെ, ബിദൂന കലം എന്ന് പറഞ്ഞാൽ കലം പേന ഇല്ലാതെ, പേന കൂടാതെ, ബിദൂനമാൽ എന്നാൽ ധനം കൂടാതെ, അപ്പോൾ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഇല്ലാതെ. എങ്ങനെയാണ് അൽ മർഅത്തു എന്നതിനെ ഈ അലിഫ്ലാം ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ എഴുതുക, അതാണ് ഇവിടെ ചെയ്യുന്നത് വിശദീകരിക്കുന്നത്. ഇമ്രഅത്തുൻ എന്ന് എഴുതണം എന്നർത്ഥം. ഇമ്ര, ഇമ്രഅത്തുൻ, ഇതെന്താ ഇത്രമാത്രം പറയാനെന്താണ്, ഇങ്ങനെ എന്തിനാണ് അത് പ്രത്യേകിച്ച് പറയുന്നത്? അലിഫ്ലാം ഇല്ലാതെ ചിലപ്പോൾ എന്ത് ചെയ്യും ആളുകൾ, മർ അ എന്നെഴുതും, മർഅത്തുൻ എന്നെഴുതും. അപ്പം അങ്ങനെയല്ല, അൽ മർഅത്തു എന്നതിലെ അലിഫ്ലാം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അതിനെ വായിക്കേണ്ടത് ഇമ്രഅത്തുൻ എന്നാണ് എന്നർത്ഥം. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉദാഹരണം അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തത്. ഖരീബുൻ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്, ഖരീബുൻ അടുത്തുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഒരു ബോക്സിനകത്താക്കി നമുക്ക് പറഞ്ഞു തന്നത് ഇതുവരെ നമ്മൾ പഠിച്ച വിഷയം ഹാദ എന്നതും അതുപോലെ തന്നെ ഹൗല ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അടുത്തുള്ള സൂചനാനാമങ്ങൾ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഹാദ എന്നത് പുരുഷ വിഭാഗത്തെയാണ് ഉപയോഗിക്കുന്നത്, ഹാദിഹി എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെയാണ് അറിയിക്കുന്നത്. എന്നാൽ ഹ ഉല ഇ എന്നുള്ളത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി, പുതിയ വാക്കുകൾ മനസ്സിലാക്കി. ഇനി ജീം, അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞപ്പോൾ അലിഫ് കൊടുത്തു അല്ലേ, ബി എന്നതിന് ബാ കൊടുത്തു, ഇനി സി എന്നതിന് ജീം എന്നതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചന നൽകിയിട്ടുള്ളത്. ജീം എന്നോട് ഉദ്ദേശിക്കുന്നത് ഇതിലെ ഒരു സി പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇനി വിശദീകരിക്കുന്നത് എന്നർത്ഥം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടേം വരുമ്പോൾ ജീമാണ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ശരി, നമുക്കെന്ത് ചെയ്യാം, ഇതിൽ പഠിച്ച ഭാഗങ്ങളും പഠിക്കാത്ത ചില ഭാഗങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ചില സെൻറ്റൻസുകൾ അബ്ദുറഹീം റഹിമഹുല്ല ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഹ ഉലായി ഇഹ്വത്തി വ ഉലായിക അസ്ദിഖായി, നിങ്ങൾ ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് വായിക്കുന്നുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ്. കാരണം അതൊക്കെ പഠിച്ച വാക്കുകളാണല്ലോ, പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അത് വായിക്കാനൊരു താല്പര്യമായിരിക്കും. അതിൻ്റെ ഇടയിൽ പഠിക്കാത്ത ചില ഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പോകുന്നത്. മാഷാ അല്ലാ, നമുക്ക് വലിയൊരു അവസരമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിലാദ്യത്തെ ടെക്സ്റ്റ് പൂർത്തിയാക്കുമ്പോൾ തന്നെ ഭാഷയിൽ വളരെ നല്ല ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും. ഖുർആൻ ഓതുന്നിടത്തും ഹദീസുകൾ വായിക്കുന്നിടത്തും പ്രാർത്ഥനകൾ നിർവഹിക്കുന്നിടത്തൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. അള്ളാഹുദിനെ ആ രൂപത്തിൽ പഠിച്ച് നമുക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തന്ന ബഹുമാനിയനായിട്ടുള്ള ഡോക്ടർ അബ്ദുർ റഹീം റഹിമഹുള്ള ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല.

പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവർ അല്ലേ, ഇവർ അടുത്തുള്ളതാണ്. അസ്മാ ഇഷാര ലിൽ ഖരീബാണ് ആര്, ഹൗലായി എന്നുള്ളത്. അത് ജംആണ് എങ്കിൽ ഹൗലായി ഇഖ്വത്തി, ഇവർ എൻ്റെ സഹോദരങ്ങളാണ്. ഇനിയോ വ, വ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയാലോ, ആൻഡ് അല്ലേ. വ ഉലായിക അസ്ദിഖായി, വ ഉലായിക അസ്ദിഖായി, അസ്ദിഖായി അവർ, അസ്ദിഖായി എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഉലായിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവർ എന്നതാണ്. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ അവർ എന്നുള്ളത് എന്താണ് എന്ന് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ, ആകാംക്ഷ തീർത്ത് തരികയാണ്. ശരി, അപ്പോൾ അത് എന്നതിനെന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ദാലിക്ക എന്നാണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, ദാലിക്ക അത്. ഇത് എന്നതിനെന്താ നമ്മൾ പറഞ്ഞത്? ഹാദ അല്ലേ, ഹാദ. ശരി, അപ്പോൾ അത്, അത് എന്നതിനെ പെണ്ണാണെങ്കിലോ അതൊരു സ്ത്രീയാണെന്ന് പറയാൻ നമ്മളെങ്ങനെ പറയാം? അപ്പോൾ അവിടെ നമ്മൾ അതൊരു അധ്യാപികയാണെന്ന് പറയാൻ എന്താ ഉപയോഗിക്കുക? ദാലിക്ക പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അതും നമ്മളിനി പഠിക്കാൻ പോകുന്നു ഇൻഷാല്ലാം. തിൽക്ക, അപ്പോൾ ദാലിക്കയുടെ മുഅന്നസാണെന്ത്? തിൽക്ക. ഹാദാ എന്നതിൻ്റെ മുഅന്നസ് എന്തായിരുന്നു? ഹാദിഹി. ഇത്രയും കാര്യങ്ങൾ അല്ലേ, ഹാദ എന്നതിൻ്റെ മുഅന്നസ് ഹാദിഹി എന്നാണ്, ദാലിക്ക എന്നതിൻ്റെത് തിൽക്ക എന്നതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ദാലിക്ക അത് എന്ന് പറയാം അല്ലേ. ഒരു പുരുഷ ആള് അല്ലെങ്കിൽ പുരുഷനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പുല്ലിംഗ വിഭാഗത്തിൽപ്പെട്ടൊന്ന് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ദാലിക്ക എന്നാണ് നമ്മൾ പറയുക. അത് അധികമുണ്ടെങ്കിലോ ബഹുവചനമാണെങ്കിലോ കുറേ കൂട്ടങ്ങളാണ് കുറേ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഉപയോഗിക്കുക? അതാണ് ഉലായിക്ക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഉലായിക്ക എന്നുള്ളത് അല്ലേ. ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ വ ഉലായിക്ക ഹുമുൽ മുഹ്തദൂൻ. ഇനി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം? അതിങ്ങനെ അങ്ങോട്ട് ഓർമ്മ വരണം. ഭാഷയിൽ നമ്മൾ കിട്ടിയ ആ ഉലായിക്ക, വ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. അള്ളാഹു നമ്മയൊക്കെ ആ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിജയത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം, വ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹുൻ, വ ഉലായിക്ക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗികളാണ് എങ്കിൽ അത് നമ്മൾ പഠിക്കണം. വ ഉലായിക്ക അവർ, അസ്ദിഖായി അവർ എൻ്റെ കൂട്ടുകാരും ആകുന്നു. അപ്പോൾ കൂട്ടുകാരും എന്ന് അർത്ഥം പറയാനാണ് നമ്മളവിടെ ആ വാക്ക് ഏതാണ്? വ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രൂപത്തിലൂടെ തന്നെ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ, ഹാ ഉലായിഹുവത്തി, ഇവർ എൻ്റെ സഹോദരങ്ങളാണ്. വ ഉലായിക അസ്ദിഖായി, അവർ എൻ്റെ കൂട്ടുകാരും ആകുന്നു. ആ വാവിനാണ് നമ്മൾ കൂട്ടുകാരും എന്ന അർത്ഥം നൽകിയിട്ടുള്ളത്. ഓരോന്നും നമുക്ക് പിരിച്ചിങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം അല്ലേ. ഹാ ഉലായി എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? ഹാദ. ഇഹ്വത്തി എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? അഹുൻ. ഉലായിക്ക എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? ദാലിക. അതുപോലെ തന്നെ അസ്ദിഖായി എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? സദീഖ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൂടെ പഠിച്ചതാണ്. അസ്ദിഖായി എന്ന് പറഞ്ഞ അയാ ഉൽ മുത്തക്കല്ലിമ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ കൂട്ടുകാർ എന്നർത്ഥം വരും എന്നർത്ഥം. ശരി, അടുത്തതിലേക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ് അവിടെ പറയുന്നത്? യെസ്, മൻ ഉലായിക റിജാലു ത്വാലു. മൻ ഉലായിക, മൻ ആര് അല്ലേ. ഇനി ഉലായിക്ക നമ്മൾ പഠിച്ചു, ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ തന്നെ ഒന്ന് സ്വയം അതിൻ്റെ അർത്ഥം പറഞ്ഞു നോക്കൂ. മൻ ഉലായിക റിജാലു ത്വാലു, ആ നീളമുള്ള പുരുഷന്മാർ ആരാകുന്നു? ആ നീളമുള്ള പുരുഷന്മാർ ആരാകുന്നു? ആരാണത്? ഒന്ന് നോക്കൂ, കിട്ടാത്ത വാക്കുകളൊന്നും അതിലില്ല. അൽഹംദുലില്ല അല്ലേ, ഇത്ര മനോഹരമാണ് ഈ പുസ്തകം. ഹും അത്തിബ്ബാഉ മിൻ അമ്രീക്ക, ഹും അത്തിബ്ബാഉ മിൻ അമ്രീക്ക. വാക്കുകൾ ഏതാ? ഒന്നും കിട്ടാത്തില്ല. നമ്മൾ പഠിച്ചു ഹും എന്നുള്ളത് ഹുവ ഹുമാ ഹും ഹിയ ഹുമ ഹുന്ന എന്ന് നമ്മൾ ആ രൂപത്തിലൂടെ ഹുവ ഹുമ ഹും, അവർ അവർ രണ്ടുപേര്, ഹും അവർ അല്ലേ, അവൻ അവർ രണ്ടുപേർ, അവർ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് എങ്കിൽ ഹും അവർ ആരാണ്? അത്തിബ്ബാഉ, തബീബുൻ എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? അത്തിബ്ബാഉ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചതാണ് എന്നാണ്.
തൊബി

0: ഹബീബുൻ, ഡോക്ടർ. തബീബുൻ എന്നതിൻ്റെ ജംഅ് ആകുന്നു എന്ത്? അത്തിബ്ബാഉ, അത്തിബ്ബാഉ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതെന്താണ്? അത്തിബ്ബാഉ, അത്തിബ്ബാഉ, അത്തിബ്ബാഉ. സാധാരണഗതിയിൽ ആളുകൾ ഇതിൻ്റെയൊക്കെ ജംഅുകൾ പ്രയോഗിക്കുമ്പോൾ എന്താ പറയുക? തബീബുൻ, അത്തിബ്ബാഉൻ, സദീഖുൻ, അസ്ദിഖാഉൻ, ഫഖീറുൻ, ഫുഖറാഉൻ എന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ എങ്ങനെയാണ് പറയേണ്ടത്? അത്തിബ്ബാഉ എന്നാണ് പറയാം. അത്തിബ്ബാഉ, അതിന് തൻവീന് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇൻഷാല്ലാ അത് പഠിക്കും. ഇൻഷാല്ലാ അത് മംനൂഉ് മിനു സറഫിൽ പെട്ട ഭാഗമാണ്. അതുകൊണ്ട് അത്തിബ്ബാഉ എന്നേ പറയാവൂ. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ടെക്സ്റ്റ് ബുക്കിൽ അത് പ്രത്യേകമായി ആ രൂപത്തിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങളൊക്കെ പഠിച്ച് പൂർത്തിയാക്കിപ്പോയ ആളുകൾ, പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. വായനയിൽ വരുന്നൊരു തെറ്റാണത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. വായിക്കേണ്ടത് എങ്ങനെയാണ്? ഹും അതിബ്ബാഉ, ഹും അതിബ്ബാഉ മിൻ അമേരിക്ക. അവർ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരാണ്. അവർ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരാണ്. ശരി, അടുത്തതിലേക്ക് നോക്കൂ. മൻ ഉലായിക്കൻ നിസാഉ, മൻ ഉലായിക്കൻ നിസാഉ, മൻ അവരാ, മൻ ആരാണ്? ഉലായിക്ക, ആ കൂട്ടർ ആരാണ്? അൻ നിസാഉ, ആ സ്ത്രീകൾ അല്ലേ. അവർ സ്ത്രീകൾ ആരാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ സ്ത്രീ വിഭാഗം ആരാണ്? അപ്പോൾ നോക്കൂ നിങ്ങൾ, ഉലായിക്ക, സ്ത്രീകളെ അറിയിക്കാനും എന്താ ഉപയോഗിച്ച്? ഉലായിക്ക എന്നാണ്. ഉലായിക്ക എന്നുള്ളത് സ്ത്രീകൾക്കും ഉലായിക്ക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം മൻ ഉലായിക്കൻ നിസാഉ, ആ സ്ത്രീ വിഭാഗം ആരാകുന്നു? ഉത്തരം കൊടുത്തത് എന്താണ്? യെസ്, ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്തി. ഹുന്ന അല്ലേ, ഹിയ ഹുമാ, ഹുന്ന ഹിയ, അവർ അവൾ അല്ലേ, ഉമാവർ രണ്ട് പേർ. ഹുന്ന, ഹുന്ന അവളുമാർ അല്ല, ആ സ്ത്രീ വിഭാഗം അല്ലേ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്, മനസ്സിലാവാൻ വേണ്ടിയാണ് അവളുമാരെന്ന് പറഞ്ഞാൽ. അങ്ങനെ പ്രയോഗമല്ല, പക്ഷേ സ്ത്രീ വിഭാഗത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഹുന്ന. ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്തി, ഹുന്ന അവർ ആരാണ്? ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്തി, വിദ്യാർത്ഥിനികളുടെ, വിദ്യാർത്ഥിനികളുടെ മാതാക്കളാണവർ. അപ്പം ഇവിടെ ഉമ്മഹാത്തുൻ, ഉമ്മുൻ എന്നതിൻ്റെ ബഹുവചനമാണ്, ശ്രദ്ധിക്കുക. ഉമ്മുൻ എന്നതിൻ്റെ ജംഅ് ആകുന്നു ഉമ്മഹാത്ത്. ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആ വാക്ക്. എന്താണ് ഉമ്മ? ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളുടെ, മുഅ്മിനാത്തുകൾ, ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പറ്റി നമ്മൾ ആ രൂപത്തിലൂടെ പറയാറുണ്ടല്ലേ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണവർ. ശരി, ഇവിടെ എന്താണ്? ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്ത്. അപ്പോൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്തി എന്നാണ് വായിക്കേണ്ടത്. ഹുന്ന ഉമ്മഹാത്തു ത്വാലിബാത്തി, അവർ വിദ്യാർത്ഥിനികളുടെ മാതാക്കളാണ്. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും ആവാം മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ഹുന്ന എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ എന്താണ് മനസ്സിലാകും? എന്ത്? ഹുന്ന എന്ന് പറഞ്ഞാൽ അതാരാണ്? സ്ത്രീ വിഭാഗമാണ് എന്നർത്ഥം. ശരി, ആബാ ഉത്തുല്ലാബി ഇന്ദൽ മുദീർ. അപ്പോൾ ഉമ്മ, ഉമ്മഹാത്ത്. അബുൻ എന്നതിൻ്റെ ബഹുവചനം കൊടുക്കും. ഉമ്മ എന്നതിൻ്റെ ബഹുവചനം തന്ന ഉടനെ തന്നെ ഷെയ്ഖ് എന്ത് ചെയ്തിട്ടുണ്ട്? ആബാ, അബിൻ്റെ ബഹുവചനം നൽകിക്കൊണ്ടാണ് അടുത്ത ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ആബാ ഉത്തുല്ലാബി ഇന്ദൽ മുദീർ, എന്താണ് അതിൻ്റെ അർത്ഥം? അബ് എന്നതിൻ്റെ, അബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ആബാ. ഇവിടെയും ആളുകൾ തെറ്റിക്കാറുള്ള ഒരു എഴുത്തിൻ്റെ രീതി ഇങ്ങനെ എഴുതും, അബ്, പിന്നെ ആബാ എന്ന് എഴുതുമ്പോൾ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതും തെറ്റാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. ഹംസയിട്ട് അബ്, എന്നാൽ ആബാ എന്ന് എഴുതുമ്പോൾ അലിഫിൻ്റെ മുകളിൽ മദ്ദിട്ടിട്ട് ഇങ്ങനെയാണ് എഴുതുക, ആബാ. ഒക്കെ നമ്മുടെ ചോദ്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, എഴുത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ശരി, ആബാ ഉത്തുല്ലാബി ഇന്ദൽ മുദീരി. ആബാ ഉത്തുല്ലാബി ഇന്ദൽ മുദീരി എന്താ അർത്ഥം? വിദ്യാർത്ഥികളുടെ പിതാക്കൾ, ഉപ്പമാർ ഇന്ദൽ മുദീർ, മുദീറിൻ്റെ അടുക്കാണ്, മുദീറിൻ്റെ അടുക്കലാണ്. ഇന്ദ അടുക്കലാണ്, മുദീർ മുദീറിൻ്റെ മാനേജറുടെ അടുക്കലാണ്. ആ ഉലായിക്ക നിസാ ഉ ഹാലാത്തുക്കയാ മറിയമോ, ആ ഉലായിക്ക നിസാ ഉ ആ സ്ത്രീകളാണോ, ഹാലാത്തുക്കയാ മറിയമോ, വായിക്കുമോ? ഞാൻ വായിച്ചത് തെറ്റാണ്, ഞാൻ വായിച്ചത് തെറ്റാണ്. പിന്നെ എങ്ങനെ വായിക്കുക? ആ ഉലായിക്ക നിസാ ഉ എന്താണ് ഞാൻ വായിച്ചതിൽ തെറ്റ്? ഹാലാത്തുക്ക എന്ന് പറഞ്ഞു. ഹാലാത്തുക്ക എന്ന് പറയുന്നത് എന്താണ്? അത് തെറ്റാണ്, അങ്ങനെ വായിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ വായിക്കണം? ഇതൊരു ഭാഗത്ത് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ ഉലായിക്ക നിസാ ഉ ആ സ്ത്രീ വിഭാഗമാണോ? മറിയമാണ് ഇവിടെ മുനാദ അല്ലേ, മറിയം. മുനാദ ആണാകുമ്പോൾ ഒരു ശൈലിയിലാണ്, മുനാദ പെണ്ണാകുമ്പോൾ മറ്റൊരു ശൈലിയാണ്. ഹാലാ തൂക്കി യാ മറിയമു അങ്ങനെ പറയണം. ആ ഉലായിക്ക നിസാ ഉ ഹാലാ തൂക്കി യാ മറിയമു, മറിയമേ ആ സ്ത്രീകൾ നിന്റെ ഉമ്മയുടെ സഹോദരികളാണോ, നിന്റെ ഉമ്മയുടെ സഹോദരികളാണോ. അപ്പൊ ഹാലത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ഹാലത്തുൻ, ഉമ്മയുടെ സഹോദരി, ഉഹ്തുൽ ഉമ്മ, അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അതിൻ്റെ ബഹുവചനമാണ് ഹാലാത്ത്, ഹാലാത്ത്. പെണ്ണിനോടുള്ള അഭിസംബോധനയായതുകൊണ്ടാണ് ഹാലാത്തുക്കി എന്ന് പറഞ്ഞത്, ആണിനോടാണെങ്കിൽ ഹാലാത്തുക്ക എന്നാണ് ചോദിക്കുക. ശരി, ആ ഉലായിക്ക നിസാ ഉ ഹാലാത്തുക്കിയ മറിയമോ. അടുത്ത ഉദാഹരണത്തിലേക്ക് നോക്കാം. ല അല്ല, കോമയിട്ടിട്ട് ല, ഹുന്ന അമ്മാത്തി, ഹുന്ന അമ്മാത്തി, അവർ പിന്നെ ആരാണ്? അവർ എൻ്റെ അമ്മാത്തുകളാണ്. അപ്പൊ അമ്മത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് അമ്മാത്ത്. പ്രത്യേകം ആ കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അമ്മത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് അമ്മാത്ത്. എന്താണ് അമ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഉഹ്തുൽ അബ് അല്ലേ, ഉഹ്തുൽ അബ് അഥവാ ഉപ്പയുടെ സഹോദരിക്കാണ് എന്ത് പറയാം? അമ്മത്ത് എന്ന് പറയാം. ഉപ്പയുടെ സഹോദരിക്കാണ് അമ്മത്തു എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതിൻ്റെ ബഹുവചനമാണ് അമ്മാത്ത്. അപ്പം അത് നോട്ട് ചെയ്യാം. അമ്മത്തുൻ ജംഉഹു അമ്മാത്തുൻ, അമ്മാത്തുൻ ഉപ്പയുടെ സഹോദരി. ശരി, അടുത്തതിലേക്ക് നോക്കൂ. ഹ ഉലായി അത്തിബാഉ വ ഉലായിക മുഹന്ദിസൂൻ. ഹ ഉലായി അവർ ആരാണ്? ഹ ഉലായി അത്തിബാഉ അവർ അത്തിബ ആണ്, ഡോക്ടേഴ്സാണ്, അവർ ഡോക്ടർമാരാണ്. വ ഉലായിക മുഹന്ദിസൂൻ, ഹ ഉലായി അത്തിബാഉ അവർ ഡോക്ടർമാരാണ്. അങ്ങനെയാണോ പറയാം? അല്ല, ഹ ഉലായി അത്തിബാഉ ഇവർ ഡോക്ടർമാരാണ്. അങ്ങനെ തന്നെ ഞാൻ വായിക്കുന്നിടത്ത് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. ഹ ഉലായി അത്തിബാഉ എന്ന് പറഞ്ഞാൽ ഇവർ ഡോക്ടർമാരാണ്. വ ഉലായിക മുഹന്ദിസൂൻ അവരാകട്ടെ, അവർ ആരാണ്? എൻജിനീയർമാരാണ്. അപ്പൊ മുഹന്ദിസ് മുഹന്ദിസൂൻ, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഹ ഉലായി അത്തിബാഉ ഇവർ ഡോക്ടർമാരാണ്. വ ഉലായിക മുഹന്ദിസൂൻ അവർ എൻജിനീയർമാരാണ്. ശരി, അടുത്ത് നോക്കൂ. ഹ ഉലായി റിജാലു ഫുഖറാഉ, ഹ ഉലായി റിജാലു ഫുഖറാഉ വ ഉലായിക അഗ്നിയാഉ ഇവർ ഈ പുരുഷന്മാർ അല്ലെങ്കിൽ ഈ ആളുകൾ, ഈ പുരുഷന്മാർ, ഫുഖറാഉ, ഫുഖറാഉ എന്ന് പറഞ്ഞാൽ ദരിദ്രരാണ്. ഫഖീർ എന്നതിൻ്റെ ബഹുവചനമാണ് ഫുഖറാഉ. വ ഉലായിക അഗ്നിയാഉ അവർ ദരിദ്രരുമാണ്, അവർ ദരിദ്രരാണ്. അപ്പൊ ഗനിയ എന്നതിൻ്റെ ബഹുവചനമാണ് അഗ്നിയ, ഗനിയുൻ ബഹുവചനം ജംഉഹു അഗ്നിയ, അഗ്നിയ. ഫഖീർ ബഹുവചനം ഫുഖറാ. ശരി, അടുത്ത് നോക്കൂ. ഉലായിക തുല്ലാബു ളിആഫുൻ, ഉലായിക തുല്ലാബു ആ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ. ളിആഫുൻ, ളിആഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ളഈഫ് എന്നതിൻ്റെ ബഹുവചനമാണ് ളിആഫ്. ളിആഫ് എന്ന് പറഞ്ഞാൽ ദുർബലരാണ്. ളഈഫുൻ ദുർബലരാണ്, അഥവാ അത്ര ആരോഗ്യമുള്ള ആളുകളല്ല എന്നർത്ഥം. മൻ ഉലായിക്കൽ റിജാലു, മൻ ഉലായിക്കൽ റിജാലു, ആ പുരുഷന്മാർ ആരാണ്? ആ പുരുഷന്മാരാരാണ്? ഹും വുസറാഉ, അവർ മന്ത്രിമാരാണ്. ഹും അവർ വുസറാഉ, മന്ത്രിമാരാണ്. ഇപ്പോൾ മുഫ്രദ് വുസറാ എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? വസീർ. വസീറുൻ മുഫ്രദ്, അതിൻ്റെ ജമ്മാണ് വുസറാ. അപ്പോൾ നമ്മളതും ഓർക്കുക, വസീർ. വസീർ ജംഉഹു വുസറാ. ഈ പാഠഭാഗത്തുകൂടെ, ഈ പാഠഭാഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അസ്മാ ഉൽ ഇഷാറലിൽ ഖരീബിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർത്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ദൂരെയുള്ളതിനെ സൂചിപ്പിക്കുന്ന, അത് ഏകവചനമാണെങ്കിലും അതുപോലെ തന്നെ ബഹുവചനമാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീ വിഭാഗത്തെ ഉദ്ദേശിക്കുന്നതാണെങ്കിലും ഇവയെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പോയത്. ഇൻഷാല്ലാ അടുത്ത തംറീനുകൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഭാഷാ പഠനം എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2-ൽ ക്ലാസ് 16-ൽ സലീം സുല്ലമിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്.
2: ചോദ്യം 1, അടുത്തുള്ളത് എന്നതിൻ്റെ അറബി പദം ഏതാണ്? ഓപ്ഷൻ എ ഇന്ദ, ഓപ്ഷൻ ബി ബഈദുൻ, ഓപ്ഷൻ സി ഖരീബുൻ. ചോദ്യം 2, അൽ മർഅത്തു ബിദൂനി അൽ, അൽ മർഅത്തു എന്ന വാക്കിലെ അൽ ഒഴിവാക്കിയാൽ എങ്ങനെ എഴുതും? ഓപ്ഷൻ എ ഇംറഅത്തുൻ, ഓപ്ഷൻ ബി ഇംറഅത്തുൻ, ഓപ്ഷൻ സി ഇംറഅത്തുൻ. ചോദ്യം 3, അരിബ് അറബിയാക്കുക. ഇവർ എൻ്റെ വിദ്യാർത്ഥികളാണ്, അവർ എൻ്റെ കുട്ടികളുമാണ്. ഓപ്ഷൻ എ ഉലായിക തുല്ലാബി വഹ ഉലായി ഔലാദി, ഓപ്ഷൻ ബി ഹ ഉലായി തുല്ലാബി വ ഉലായിക ഔലാദി, ഓപ്ഷൻ സി ഔലാദി ഹ ഉലായി തുല്ലാബി ഉലായിക.
3: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറേ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പുരോഗമനത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും പേരിൽ ധാർമ്മിക മൂല്യങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദിനേന വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം ഒന്നടങ്കം അശ്ലീലതയായി കണ്ടിരുന്ന പലതും ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിസാരവൽക്കരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും നിയമ നടപടികളും ഉണ്ടാവുന്നതിന് പകരം അതിനെ അനുകൂലിക്കാനും ഇത്തരം പ്രവണതകളെ എതിർക്കുന്നവർക്കെതിരെ അവരെ വളരെ പഴഞ്ചനായിക്കൊണ്ട് ചിത്രീകരിക്കുവാനുമാണ് പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ സമാധാനവും നിർഭയത്വവും സുരക്ഷിത ബോധവും സമൂഹത്തിൻ്റെ കെട്ടുറപ്പും നശിപ്പിക്കാൻ മാത്രമേ അതിരുകളില്ലാത്ത സ്വതന്ത്രവാദത്തിന്, സ്വതന്ത്ര ചിന്തകൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വതന്ത്ര ലൈംഗികതയും അധാർമ്മിക പ്രവണതകളും സാധാരണയായി കണ്ട് ജീവിക്കുക വഴി പുതുതലമുറയുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. വലിയ ദുരന്തങ്ങളാണ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇഹപര ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൈംഗികത ആസ്വദിക്കാനുള്ള ഏക മാർഗം അത് വൈവാഹിക ജീവിതമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, കാൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിൽ ബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മളെ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. വയൻഹ അനി തബത്തുലി നഹിയൻ ശദീദ, വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം ചെയ്ത് ജീവിക്കുന്നതിനെ പ്രവാചകൻ വിലക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ലൈംഗിക ദാഹം തീർക്കാനുള്ള മാന്യമായ ധാർമ്മികമായ മാർഗമാണ് വിവാഹമെന്ന് ഇസ്ലാം കണക്കാക്കുകയും വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും കഴിയുന്നവരെല്ലാം വിവാഹം കഴിക്കണമെന്ന് കൽപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. അല്ലയോ യുവാക്കളെ, നിങ്ങൾ വിവാഹത്തിനുള്ള പ്രായമായി കഴിഞ്ഞാൽ, അതിനുള്ള സൗകര്യങ്ങളിൽ നിങ്ങളിലേക്ക് ഒത്തുചേർന്നാൽ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ള സമ്പത്ത് നിനക്കുണ്ട് എങ്കിൽ ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കുക തന്നെ ചെയ്യണം. വിവാഹത്തിനുള്ള സമയവും സന്ദർഭവും ഒത്തുകിട്ടിയാൽ വേഗം തന്നെ അത് നിർവഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം കൂടി അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഫഇന്നഹു അഅല്ലുൽ ബസറ വഅഹ്സനുൽ ഫർജ്. നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, ഹറാമുകൾ കാണാതിരിക്കാൻ, അശ്ലീലതകൾ കാണാതിരിക്കാൻ, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ വിവാഹം നിങ്ങളെ സഹായിക്കുന്നതാണ്. വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന് സുരക്ഷിതത്വം നൽകാനും വിവാഹത്തിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിവാഹം കഴിക്കുന്നതോടുകൂടി ജീവിതത്തിനൊരു വിശുദ്ധിയുണ്ടാകും. നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇനി അവന് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായി പ്രയാസമുണ്ട് എങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ, അങ്ങനെ അവൻ്റെ ലൈംഗിക ദാഹം അവൻ ശമിപ്പിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുടർന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു തുടക്കത്തിൽ തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളൊക്കെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസികളുടെ ഗുണങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അള്ളാഹു പറയുകയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വല്ലദീനഹും, അവർ ഒരു വിഭാഗമാണ്, ഒരു കൂട്ടം ആളുകളാണ്. ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സൂക്ഷിക്കുന്നവരാണ്. അവിഹിതങ്ങളിലേക്ക് ചെന്ന് ചാടാത്തവരാണവർ. സ്വന്തം ജീവിതത്തെ അവിഹിത ബന്ധങ്ങളിൽ നിന്ന്, എല്ലാ ഹറാമുകളിൽ നിന്നും സംരക്ഷിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന്, വിജയിക്കുന്ന സ്വർഗവാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും, അവരുടെ ഭാര്യമാരിലോ ഭാര്യമാരെപ്പോലെ സ്വീകരിക്കാൻ അള്ളാഹു ഉടമപ്പെടുത്തി കൊടുത്തവരല്ലോ അല്ലാതെ. സ്വന്തം ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യമാരെപ്പോലെ അള്ളാഹു ഉടമപ്പെടുത്തി തന്നവർ, ഇവരിൽ മാത്രമാണ് ഒരു വിശ്വാസി അവൻ്റെ ലൈംഗിക ദാഹം തീർക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. അല്ലാതെ അവൻ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നവനല്ല, അവിഹിത ലൈംഗിക ബന്ധങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. പ്രിയമുള്ളവരെ, അവിഹിത ലൈംഗിക ബന്ധങ്ങൾ വളരെ വലിയ കുറ്റമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകമായൊരു കാര്യം അവിടുന്ന് അറിയിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യമാരിലല്ലാതെ ആ നിലക്ക് അവിവാഹിത ബന്ധം ഒരു അടിമക്ക് പോലും പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു പറയാണ്, ഫമനിബ്തഗ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ അദൂൻ. ഫമനിബ്തഗ, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, വറാഅ ദാലിക, തൻ്റെ ഭാര്യമാരോടല്ലാതെ മറ്റൊരാളോട് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഫഉലൈക ഹുമുൽ അദൂൻ, അവർ അതിരുകവിഞ്ഞവരാണ്, അവർ അതിര് ലംഘിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വന്തം ഇണയിലല്ലാതെ നമുക്കൊരു ലൈംഗിക വികാരം തോന്നിക്കഴിഞ്ഞാൽ അവർ അതിര് ലംഘിച്ചവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെറ്റായ ലൈംഗിക രീതികൾ ആസ്വദിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിനെയൊക്കെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുപ്പം കാണിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം അതിലേക്ക് നിങ്ങൾ അടുക്കാനേ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. ഈ ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള നോട്ടമാകട്ടെ, അതിനെക്കുറിച്ചുള്ള സംസാരമാവട്ടെ, കേൾവിയാവട്ടെ, വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന സ്പർശനങ്ങളോ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ആൺ പെൺ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളോ ഇതൊന്നും പാടില്ല എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, കാരണം അത് മ്ലേച്ഛകരമായ പ്രവർത്തനമാണ്, അത് ദുഷിച്ച മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ. വിവാഹം കഴിക്കാനുള്ള പ്രായം എത്തിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നിർവഹിക്കുക, നമ്മുടെ ജീവിതത്തിലൊരു വിശുദ്ധി ലഭിക്കാനുള്ള കാരണമാണ് വിവാഹം എന്ന് പറയുമ്പോൾ, അതിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിശുദ്ധിയാർന്ന ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. زادت في الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ്
5: ഇന്നെല്ലാവരും ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ. സ്റ്റാർ കൊസ്റ്റ് കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹീമിലെ 21-ാമത്തെ വചനത്തിന്റെ 3-ാമത്തെ ഭാഗമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. بيس راديو حفظ القرآن അതിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് നാം ഈ ഒരു പ്രോഗ്രാം നല്ല നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതിനു മുൻപ് നാം കുറേ സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ പുതിയൊരു സൂറത്ത്, സൂറത്ത് ഇബ്രാഹിം, നാം കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 ആയത്തോളം നമ്മൾ പഠിച്ചു. 21-ാമത്തെ ആയത്തിലേക്കാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. അവസാനത്തൊരു ഭാഗമാണ് നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുന്നത്. ആദ്യം ഞാനത് ഓതാം, എല്ലാ ശ്രോതാക്കളും ശ്രദ്ധയോടെ കേൾക്കണം.

أجزعنا أجزعنا أجزعنا سواء.

0: جزاكم الله خير، وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 21-ാമത്തെ വചനത്തിന്റെ 3-ാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅ്ന
3: ഫഖാലു ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ, കളിയിൽ കാര്യം മറക്കുന്നവർ. രചന നിർവഹിച്ചത് R.M. ഇബ്രാഹിം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: കളിയിൽ കാര്യം മറക്കുന്നവർ, എഴുത്ത് R.M. ഇബ്രാഹിം. വേൾഡ് ഫുട്ബോൾ കപ്പ് കൊടിയിറങ്ങി. പിന്നീട് വന്ന പത്രവാർത്ത, കേരളത്തിൽ 10 കോടിയുടെ ജേഴ്സി വിറ്റുപോയെന്ന് വ്യത്യസ്ത വസ്ത്രവ്യാപാരികൾ. ഇന്ന് മലയാളികൾ ആരാധനയുടെ ആകർഷണ വലയിലാണ്. മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണത എല്ലാ പ്രായക്കാരെയും ബാധിച്ചിരിക്കുന്നു. പണനഷ്ടവും സമയനഷ്ടവും കുടുംബസമാധാനവും നഷ്ടപ്പെടുത്തുന്ന വ്യക്തമായ ഒരു മാനസിക വിഭ്രാന്തി. പ്രാർത്ഥിക്കാനോ ദിനചര്യകൾ പൂർത്തിയാക്കാനോ ഇവർക്ക് കഴിയില്ല. തൊഴിലിലോ ബിസിനസ്സിലോ ശ്രദ്ധിക്കാൻ സമയമില്ല. കൊച്ചുകുട്ടികളിലേക്കും ഈ ഭ്രമം പടരുകയാണ്. കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെങ്കിലും കുട്ടികൾക്ക് അവരുടെ വീടും മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും തന്നെയാണ് എല്ലാറ്റിനും പ്രചോദനം. രാജഭരണക്കാലത്ത് കവികളെയും കലാകാരന്മാരെയും ആദരിക്കുകയും കൊട്ടാരത്തിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്ക് പണക്കിഴികൾ സമ്മാനിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. അതും ജനങ്ങളുടെ നികുതിപ്പണമായിരുന്നു. രാജാവും പ്രജകളും ഹാപ്പി. കലയ്ക്കുവേണ്ടി തുനിഞ്ഞിറങ്ങി പണവും പദവിയും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തവർ അനേകമുണ്ട്. ആയുധം നഷ്ടപ്പെട്ട നായകന് മുൻബെഞ്ചിലിരുന്ന സിനിമാ പ്രേക്ഷകൻ സ്വന്തം മടിക്കുത്തിൽ നിന്ന് കഠാര ഊരി സ്ക്രീനിലേക്ക് എറിഞ്ഞുകൊടുത്ത സംഭവം നടന്നിട്ട് അധികകാലമായില്ല. മറ്റൊന്ന് സ്പോൺസർഷിപ്പ്. തങ്ങളുടെ വരുമാന ലക്ഷ്യവും ആലോചിക്കാതെ പൊതുപരിപാടികൾക്ക് സ്പോൺസർ ചെയ്ത് സർപ്രൈസ് ഉണ്ടാക്കുന്നവരും അനേകം. ഒരു സിനിമ കാണുമ്പോഴോ കളി കാണുമ്പോഴോ പ്രേക്ഷകർ ഒഴികെ മറ്റെല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ക്യാഷ് കളയാനും കൈയടിക്കാനും മാത്രം പാവം കാണികൾ. ഒരു കളിയിൽ തൻ്റെ ടീം തോറ്റാൽ പണം മുടക്കി പരിപാടി കണ്ടവന് സംഘാടകർ പണം തിരികെ നൽകുമോ? വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നൽകുന്ന താക്കീത് നാം വിസ്മരിക്കരുത്. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അല്ലാഹുവിനെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. ആർ അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ. അധ്യായം 63:9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അല്ലാഹുവെ, കേൾവിയുടെ തിന്മയിൽ നിന്നും കാഴ്ചയുടെ തിന്മയിൽ നിന്നും ജീവിതത്തിൻ്റെ താഴ്ചയിൽ നിന്നും ഹൃദയത്തിൻ്റെ തിന്മയിൽ നിന്നും പ്രായത്തിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് അബൂദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിത്യജീവിതത്തിലെ ഒരു പ്രാർത്ഥനയുടെ സാരം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, അവനേകനാണ്, അവന് പങ്കുകാരില്ല, ആധിപത്യം അവനാണ്, അവനാണ് സർവസ്തുതിയും എല്ലാറ്റിനും കഴിവുള്ളവനാണവൻ. ആരാധനയോടൊപ്പം അനുകരണം കൂടിയാലോ? ഇപ്പോൾ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ സിനിമയെ വെല്ലുന്ന റീലുകളാണ് അരങ്ങേറുന്നത്. പത്രങ്ങൾക്കും ചാനലുകൾക്കും സിനിമാക്കാർക്കും എഴുത്തുമൊക്കെ പൊലിപ്പിച്ചു കൂട്ടാനും ഇത്തരം വിഷയങ്ങൾ തന്നെയേറെയാണ്.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, കളിയിൽ കാര്യം മറക്കുന്നവർ. ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് R.M. ഇബ്രാഹിം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ സഹായിക്കുന്ന ഹൃദയവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 62-63 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് സഹൽ അരിപ്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.

الصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാകണമെന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ വിശ്വാസി പാലിക്കേണ്ട നിയമങ്ങളും ചര്യകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ 61 വചനം വരെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് അതിനുശേഷമുള്ള 2 വചനങ്ങളാണ് ഞാൻ ഓതി വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്കും തൻ്റെ ജനതക്കും ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും എന്നാൽ ആ മരുഭൂ പ്രദേശത്ത് വെച്ച് അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും അല്ലെ മണ്ണും സെലുവയുമൊക്കെ ഇറക്കിക്കൊടുത്ത ശേഷം ഇത് എന്നും ഈ ഒരേ ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് മതിയാവുകയില്ല, സഹിക്കാൻ കഴിയുന്നില്ല, അതിനപ്പുറം ഞങ്ങൾക്ക് ചീരയും അല്ലെ മറ്റ് പയറും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം ഞങ്ങൾക്ക് വേണ്ടതുണ്ട്, ഭക്ഷണങ്ങൾ വ്യത്യസ്തമാക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വതആല കിട്ടിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ അവർ അല്ലാഹുവിൻ്റെ പ്രവാചകനെ പരിഹസിച്ചപ്പോൾ ആക്ഷേപിച്ചപ്പോൾ അതിൽ മതിവരാതെ അത്യാർത്ഥി കാണിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ കോപവും അല്ലാഹുവിൻ്റെ ശിക്ഷയും അവർക്ക് വന്ന് ഭവിച്ച സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ശേഷം അല്ലാഹു പറഞ്ഞത് നോക്കൂ, 62 ആയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് മുസ്ഹഫ് നിവർത്തി വച്ച് കേൾക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു നന്മയായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹാ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവിടെ ഷദ്ദുൽ നൂനിന് മണിക്കണം. അതുപോലെ ഇൻദ റബ്ബിഹിം, ഇൻദ എന്ന് പറയുമ്പോൾ അവിടെ ഇൻദ ഇഖ്ഫാ ബിഗുന്നിന് മണിച്ച് അവ്യക്തമാക്കി ഓതണം. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ أَخَذْنَا مِيثَاقَكُمْ مِيثَاقَ قَافَنَكُمْ എന്ന് പറയുമ്പോൾ അവിടെ കാഫാണ്, രണ്ട് ഹർഫാണ്, മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ فَوْقَكُمْ അവിടെയാണ് തന്നെ فَوْقَكُمُ الطُّورَ, الطُّور എന്ന് പറയുമ്പോൾ ത്വാആണ്, فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. തജ്വീദുമായി ബന്ധപ്പെട്ട് തിലാവത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു കൂടുതൽ അറിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ സ്വർഗത്തിൻ്റെ അവകാശികൾ ഞങ്ങൾ മാത്രമാണ് എന്നാണ് യഹൂദികളും ക്രിസ്ത്യാനികളും പറയാറുള്ളത്. 711 ആയത്ത് കാണാം. തനി വർഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു വാദമാണ് ഇത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു ഈ വചനത്തിൽ പറയുന്നത് കാണാം. അഥവാ നബിയിൽ വിശ്വസിച്ചവരെന്നോ യഹൂദികളെന്നോ ക്രിസ്ത്യാനികളെന്നോ സ്വാബിഈങ്ങളെന്നോ മറ്റോ ഉള്ള വർഗവ്യത്യാസം കൂടാതെ അല്ലാഹുവിലും അന്ത്യദിനത്തിലും ശരിക്കും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരോ അവർക്കാണ് യഥാർത്ഥ മോക്ഷവും വിജയവും ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ശരിക്കിവിടെ പറഞ്ഞു തരാണ്. അഥവാ മോക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് വർഗോ സമുദായമോ നോക്കിയിട്ടല്ല, വിശ്വാസവും സൽക്കർമ്മവും നോക്കിയിട്ടാണ് എന്നാണ്. അൽ ഈമാനു വൽ അമലു സ്വാലിഹു ഹുവ മദാറുൻ നജാത്തി ഫീ കുല്ലി സമാൻ, എല്ലാ കാലത്തും രക്ഷയുടെ മാനദണ്ഡം ആ കേന്ദ്രം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മദാർ അതിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് ഈമാനും അമലു സ്വാലിഹുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവരായ ആളുകൾ,
വല്ലദീനഹാദു അല്ലേ, വല്ലദീനഹാദു. അതുപോലെ തന്നെ യഹൂദികളായ ആളുകൾ, ഹാദു അൽ യഹൂദ്. വൻ നസ്വാറ, ക്രിസ്ത്യാനികളായ ആളുകൾ. വസ്വാബിഈന, സ്വാബീകൾ, സ്വാബീകൾ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹ, അള്ളാഹുവിലും ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്കാണ് എന്തുള്ളത്? ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ അവർക്കാണ് കൂലിയുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുകയുമില്ല. അവർക്ക് മേൽ, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല. അപ്പോൾ സ്വാബിയാവട്ടെ, നസാറാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, ആരാവട്ടെ, വിശ്വാസികളാവട്ടെ, അള്ളാഹുവിലും, അതാണ് അതിൻ്റെ നിബന്ധന. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, അപ്പോൾ ഈമാനും അമലു സ്വാലിഹും, അള്ളാഹുവിലും അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസവും, ആ അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസവും അത് ഉറപ്പിക്കുകയും അതിനനുസരിച്ച് അനുഗുണമായ സൽപ്രവർത്തനങ്ങൾ, സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കാണ് യഥാർത്ഥ വിജയമുള്ളത്, മോക്ഷമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രതിപാദിക്കുന്നത് കാണാം. എന്താ? നബ്ബഹ തആല അല അന്ന മൻ അഹ്സന മിനൽ ഉമമി സാലിഫ വഅതാഅ ഫഇന്നലഹു ജസാഉൻ ലഹുസ്ന. അതായത് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ ഏറ്റവും നല്ല അല്ലേ, മുൻകഴിഞ്ഞു പോയ മുൻഗാമികളായ പണ്ഡിതന്മാർ, അവരിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലേ, അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം ഫീമാ യസ്തഖ്ബിലുനഹു, അവർ നേരിടേണ്ടി വരുന്നത് അവർക്ക് ഭയപ്പെടേണ്ടതില്ല. വലഹും യഹ്സനൂന അലാ മാ യത്രുകൂനഹു വയുഖല്ലിഫൂനഹു, അവർ വിട്ടേച്ചു പോകുന്നതിനെ സംബന്ധിച്ച്, അവർ ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബേജാറും ദുഃഖവും തോന്നേണ്ടതില്ല. എന്നിട്ട് പറയുന്നു, അല ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതുമില്ല. സൂറത്ത് യൂനുസിലെ 62-ാമത്തെ ആയത്താണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഏത് ഗോത്രമോ സമുദായമോ വർഗമോ അല്ലെങ്കിൽ തറവാടിത്തമോ കുലീനതയോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് വിശ്വസിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ. സുമ്മസ്തഖാമു, പിന്നീട് നേരായ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളും. തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരുമെന്നാണ്, മലക്കുകളുടെ സാന്നിധ്യം അവർക്കടുത്ത് ഉണ്ടാകുമെന്നാണ്, വിശ്വാസികളോട് പറയുമെന്നാണ്. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയുമില്ല. വഅബ്ഷിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷം അനുഭവിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക എന്ന് ആ മലക്കുകൾ വിശ്വാസികളോട് പറയുമെന്നാണ്. സൂറത്തുൽ ഫുസ്സിലെ 30-ാമത്തെ ആയത്താണ്. അപ്പോൾ ആരാണ് വിശ്വാസി എന്നുള്ള നിർവചനം ശരിക്കും അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു അല്ലേ. അലി ഇബ്നു അബീ ത്വൽഹ ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലേ. വിശ്വാസി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്നല്ലദീന ആമനു ആരാണ്? വല്ലദീന ഹാദു, വന്ന സ്വാറവസ്വാബീൻ, സ്വാബിയാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, വിശ്വാസിയാവട്ടെ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹ, വിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച ആളാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ഒന്നിനെ മതമായി ആരെങ്കിലും തേടുകയാണെങ്കിൽ, ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീന, അവർ പരലോകത്ത് നഷ്ടക്കാരുടെ കൂടുതൽ പെട്ടവനായിത്തീരുകയും ചെയ്യുമെന്ന് സൂറത്തു ആലു ഇമ്രാൻ 3-ാം അധ്യായത്തിലെ 85-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ വിജയത്തിൻ്റെ, മോക്ഷത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തും കൃത്യമായി വിശ്വസിക്കുക, സൽക്രമങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതുമാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി ഞങ്ങൾക്കാണ് സ്വർഗം ലഭിക്കുക എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമുള്ള മറുപടിയായി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളനുസരിച്ച് ജീവിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സമുദായത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ കക്ഷികളുടെയോ വർഗത്തിൻ്റെയോ പേര് പറഞ്ഞതുകൊണ്ട് അവിടെ അള്ളാഹു സ്വർഗം
ആർക്കും നൽകുന്നില്ല. അതിനുള്ള മാനദണ്ഡമെന്ന് ബൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിരി വഅമല സ്വാലിഹ, അല്ലാഹു വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, ഈമാൻ കാര്യങ്ങൾ കൃത്യമായി വിശ്വാസം ഉറപ്പിക്കുക,

നാം ഉയർത്തുകയും ചെയ്തു. ഫൗഖക്കും അത്തൂർ, നിങ്ങളുടെ മീതെ ഒരു തൂർ, ഒരു പർവ്വതം നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. ഖുദു, നിങ്ങൾ സ്വീകരിക്കുക. മാ ആതൈനാകും ബിഖുവ, ആതൈനാ നാം നൽകിയതിനേക്കും നിങ്ങൾക്ക്, ബിഖുവ ആ നൽകിയതിനെ നിങ്ങൾ ബലത്തോടുകൂടി എടുത്തുകൊള്ളുക, സ്വീകരിച്ചു കൊള്ളുക. വദ്കുറു, നിങ്ങൾ ഓർത്തുകൊള്ളുകയും ചെയ്യുക. മാ ഫീഹി, അതിലുള്ളതിനെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല 63-ാമത്തെ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ നേരിൽ കാണുകയും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കൊള്ളാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ട് പിന്നെയും അനുസരണക്കേട് കാണിക്കുന്ന ഈ ഒരു പ്രവണത, ഇസ്രായേലിലൂടെ ആ ഒരു പ്രവണത, അത് ഒരു ഉദാഹരണമായി ഈ വചനത്തെ അല്ലാഹു എടുത്തു കാണിക്കുകയാണ്. ഈ സംഭവം അന്നത്തെ ഇസ്രായേലർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അധികം വിശദീകരിക്കാതിരിക്കുന്നത്. ഇപ്പം മീസാഖ് എന്ന വാക്കിന് ഉറപ്പ്, വൈദാഹദന മീസാഖക്കും, ആ മീസാഖ് എന്നുള്ള വാക്കിൻ്റെ അറബി ഭാഷയുടെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം ഉറപ്പ്, ഉടമ്പടി, കരാറ് എന്നൊക്കെയാണ്. സത്യം ചെയ്തോ പ്രതിജ്ഞ വഴിയോ ഉറപ്പിക്കുന്ന കരാർ എന്നാണ് ഇമാം റാഗിബ് റഹ്മഹുള്ള അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൂർ ആണ്, തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്തുൽ ആറാഫ് 171-ൽ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ ജബൽ, മല എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തൂർ എന്നതിൽ അത്തൂർ എന്ന അലിഫ്ലാം, ആ ഒരു അവ്യയം ചേർത്ത് പറയുമ്പോൾ അത് സീനാ പർവ്വതത്തെ, തൂര് സീന, ആ സീനാ പർവ്വതത്തെ ഉദ്ദേശിച്ച് ആയിരിക്കുവാനും സാധ്യതയുണ്ട്. വറഫഅനാ ഫൗഖകുമു തൂർ, നിങ്ങളുടെ മീതെ നാം തൂർ ഉയർത്തി, ആ പർവ്വതത്തെ ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് സീനാ പർവ്വതത്തെ ഉയർത്തി എന്നാണെന്ന് ചില മുഫസ്സുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പർവ്വതത്തെ ഉയർത്തി എന്നാണ് എന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. എന്തായാലും പർവ്വതത്തിൻ്റെ പേര് അറിയുന്നതിൽ പ്രത്യേകമായി പ്രയോജനമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഉറപ്പ് വാങ്ങി, അല്ലേ, നിങ്ങളുടെ മീതെ പർവ്വതത്തെ നാം ഉയർത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണണമെന്ന് ഇസ്രായേലർ ആവശ്യപ്പെട്ടതും അതിനെ തുടർന്ന് ഇടുത്തി ബാധിച്ചതും മറ്റും എടുത്തു പറഞ്ഞ ശേഷമാണ് സൂറത്ത് നിസാ 154-ൽ അള്ളാഹു ഈ വറഫഅനാ ഫൗഖഹുമുത്തൂർ ബിമീസാഖിഹിം, അവരുടെ ഉറപ്പിനെ, അല്ലേ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാമെന്ന് ആ പറഞ്ഞ കരാറിനെ, ആ ഉറപ്പിനെ സംബന്ധിച്ച് നാം അവരുടെ മീതെ തൂറിനെ ഉയർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കഴിയേണ്ടതുണ്ട്. അതല്ലാതെ നേരെ മറിച്ച് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരീക്ഷണവും പല പ്രയാസങ്ങളും ഇട്ടുതരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഇസ്രായേലിലൂടെ ഉദാഹരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. പർവ്വതം ഉയർത്തിയതൊരു പ്രകൃതി ദൃഷ്ടാന്തം, പിന്നെ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ അതൊക്കെ അള്ളാഹു ചെയ്തു നടത്തുന്ന അനുഗ്രഹങ്ങളാണ്. ഇതിനൊക്കെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. അതൊന്നും ഒരിക്കലും ശരിയല്ല, പ്രമാണങ്ങളോട് യോജിച്ചതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പൂർവ്വപ്രവാചകന്മാരുടെ കൈക്ക് വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ, അല്ലേ, അവരുടെ മുഅ്ജിസത്ത്, പൂർവ്വകാല നബിമാരുടെ കൈക്കും വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആയത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വല്ലദീന ഹാദു ഐ അൽ യഹൂദ്, യഹൂദികളായ ആളുകളും, വന്നസ്വാറ ക്രിസ്ത്യാനികളായ ആളുകളും, വസ്വാബിഈന സ്വാബികളും, മൻ അവരാരാവട്ടെ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, മൻ ആമന ബില്ലാ അല്ലാഹു വിശ്വസിച്ചവർ, വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിൽ വിശ്വസിച്ചവർ, വഅമില സ്വാലിഹ അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, ഫലഹും അപ്പോൾ അവർക്കുണ്ട് അജ്റുഹും അവരുടെ കൂലി പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല, വലാഹും യഹ്സനൂന അവർ വ്യസനിക്കേണ്ടി വരികയുമില്ല. വഇദ അഖദ്നാ മീസാഖക്കും, നിങ്ങളുടെ കരാർ നാം വാങ്ങിയപ്പോൾ, വറഫഅനാ ഫൗഖക്കും അത്തൂറ, നിങ്ങളുടെ മുകളിലൂടെ മലകളെ അഥവാ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തപ്പോൾ, ഖുദൂ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, മാ ആതൈനാകും നിങ്ങൾക്ക് നൽകിയതിനെ, ബിഖുവ്വത്തിൻ ശക്തമായി സ്വീകരിച്ചു കൊള്ളുക, ആ വേദഗ്രന്ഥത്തെ ശക്തമായി നിങ്ങൾ മുറുകെ പിടിക്കുക,
വസ്കുറൂ മാ ഫീഹി, അതിലുള്ളതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും

0: എല്ലാ സമയങ്ങളിലും ലഅല്ലക്കും തത്തഖൂൻ, അത് നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാക്കിയേക്കാം, തഖ്‌വ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്ന പ്രമാണത്തെ ആ വേദനകൾ നിങ്ങൾ മുറുകെ പിടിക്കുകയും അതിലുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുക. അതിലപ്പുറം നിങ്ങൾ ചെയ്യുമ്പോൾ അത് അള്ളാഹു ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷകളും പരീക്ഷണവും നിങ്ങൾക്ക് വന്നിറങ്ങും. അതുകൊണ്ട് നിങ്ങൾ കാവൽ തേടുകയും ആ പ്രമാണങ്ങളുള്ളതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി പഠിപ്പിക്കണം. അപ്പോൾ സഹോദരങ്ങൾ, നമുക്ക് ഇതിൽ നിന്നുള്ള പാഠം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഇറക്കി തന്ന പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ, അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ വിശദീകരണമാണ് പ്രവാചക ചര്യകൾ, സുന്നത്ത്, ഹദീസുകൾ. അത് രണ്ടിലുമുള്ളത് എന്താണോ അതനുസരിച്ച് നാം ജീവിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതപ്പെട്ട കാര്യമാണ്. അതിനപ്പുറം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ആ പ്രമാണങ്ങളുള്ള കാര്യങ്ങളനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൽക്രമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ യാതൊരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹു ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന ആ തൗഹീദിൻ്റെ സിദ്ധാന്തം, ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രമാണബദ്ധമായി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 62-63 വചനങ്ങളാണ് നാം പഠിച്ചത്. സമുദായം, ഗോത്രം ഏതായാലും ശരി, വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടെങ്കിലേ റബ്ബ് വിജയികളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന ജൂത ക്രിസ്ത്യാനികളുടെ വാദത്തിന് മറുപടിയാണ് ഈ വചനം. പ്രമാണം ഉൾക്കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നതാണ് ഇതിലെ ഇതിവൃത്തം. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്രാ.

0: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസ്സുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും. അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നത് വരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നു അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെത്ര സമയം മനസ്സിലത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്ത് ഉപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ള് തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമം ഉണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
1: ഈ ഒരു സമയത്ത് മധുരം ഖുർആൻ ആണ് കേൾക്കാറുള്ളത്. ഇൻഷാല്ലാ കേട്ടുവരാം.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
3: يا ايها الذين امنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم

0: മാഷാല്ല, മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഖലീഫ അത്തുനൈജിയുടെ വളരെ മനോഹരമായ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം സൂറത്തുൽ ഹജ്ജിൻ്റെ 77-78 വചനങ്ങൾ കൂടിയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ, അവൻ നിങ്ങളുടെ യജമാനനാകുന്നു എന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രണ്ടായത്തുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റുക്കുവും സുജൂദും കുമ്പിട്ടും സാഷ്ടാംഗം പതിച്ചുള്ള നമസ്കാരം ചെയ്യുവിൻ. നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് അഥവാ ആരാധനയും ചെയ്യുവിൻ. നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം. അഥവാ വിശ്വാസികളോട് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ നമസ്കാരം റുക്കുവും സുജൂദും ഒക്കെ അടങ്ങുന്ന ഇബാദത്തായിട്ടുള്ള നമസ്കാരം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയികളായി തീരാനുള്ള ഒരു വഴിയാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലും നമുക്ക് ഈ ആയത്തിലൂടെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം സമരം ചെയ്യുവിൻ. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമതയും ഏർപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ മാർഗം അതാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. മുമ്പും ഇതിലും അഥവാ മുൻവേദഗ്രന്ഥങ്ങളിലും ഈ വേദത്തിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് അവൻ പേര് വച്ചിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയും നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളും ആയിത്തീരാൻ വേണ്ടിയാകുന്നു അത്. ആകിയാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അഥവാ വിശുദ്ധധർമ്മം കൊടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. അവൻ നിങ്ങളുടെ യജമാനനാകുന്നു. നിങ്ങളുടെ യജമാനൻ എത്രയോ നല്ല സഹായകനും. ആ ആയത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നിലവിലുള്ള ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിത മാർഗദർശനമായി അവർ സ്വീകരിക്കേണ്ട വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും, മാത്രവുമല്ല ഇബ്രാഹിം നബി അടക്കമുള്ള സമുദായത്തിലെ ആളുകളെ മുസ്ലിങ്ങളെന്ന് വിശേഷിപ്പിച്ചതുമൊക്കെ അള്ളാഹുവിന് കീഴടങ്ങുക എന്നതാണല്ലോ മുസ്ലിം എന്ന വാക്കിനർത്ഥം. അങ്ങനെ ആരാധനകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മാതൃക കാണിക്കുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ മനുഷ്യർക്ക് സാക്ഷികളായിക്കൊണ്ടും ഒക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ കൂടുതൽ നമ്മൾ ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, താക്കീതുകളെ ഭയപ്പെടുക എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ താക്കീതുകളെ, അതായത് അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും താക്കീതുകളെ നമ്മൾ ഗൗരവത്തിൽ കാണണം. അല്ലെങ്കിൽ വലിയ ഖേദത്തിന് നമ്മുടെ ജീവിതത്തിൽ അത് ഇടവരുത്തും. എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ദാമ്പത്യം, ആ ദാമ്പത്യത്തിൽ ഭർത്താവിൻ്റെ നിസ്സഹകരണവും നിരുത്തരവാദപരമായ സമീപനങ്ങളുമെല്ലാം സഹിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഒരു സഹോദരി, അവർ അവസാനം പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനാവില്ല. എപ്പോഴാണ് ആ വാക്ക് പറയുന്നത്? ഭർത്താവിൻ്റെ ഫോണിൽ മറ്റാർക്കോ അയച്ചൊരു മെസ്സേജോ ചാറ്റിങ്ങോ കണ്ടപ്പോഴാണ് അത് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്നൊരു 10, 15, 20 കൊല്ലം പ്രായമായ ഒരു ദാമ്പത്യം വഴിപിരിയേണ്ടി വരിക, ഇത്തരമൊരു കാരണത്തിൻ്റെ പേരിൽ സുഹൃത്തുക്കളെ, എന്തെല്ലാം നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. എന്നുമെന്നും നമ്മുടെ മക്കൾ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാണ് വാപ്പ പിരിഞ്ഞത്, എന്തിനാണ് ഉമ്മ പിരിഞ്ഞത്. സത്യസന്ധമായ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, എത്രമാത്രം അപമാനകരമായിരിക്കും നമ്മുടെ ഭാവി എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇത്തരം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപെടലുകളിൽ ഇത്ര വലിയ താക്കീത് ഇസ്ലാം നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. വ്യഭിചാരിയെ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലാനാണ് ഇസ്ലാം പറയുന്നത്. ഒരന്യപെണ്ണിനെ ദേഹത്ത് തൊട്ടാൽ തലയിലൊരു ആണി അടിച്ച് താഴ്ത്തുന്നതിനേക്കാളും ഭയാനകമാണ് അതെന്നാണ് പറയുന്നത്. ശരിയായ വസ്ത്രധാരണമില്ലാത്ത സ്ത്രീക്ക് സ്വർഗത്തിൻ്റെ വാസനയില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അന്യരെ വികാരത്തോടെ നോക്കുന്നത് നിഷിദ്ധമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ മലിനമാക്കാനും നമ്മുടെ ജീവിതത്തെ അപമാനത്തിലേക്ക് എത്തിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെ ചിന്ന ഭിന്നമാക്കുവാനും നമ്മുടെ മക്കളെ അനാഥരാക്കുവാനും അനേക കണക്കിന് പുരുഷന്മാർ ഭാര്യയില്ലാത്തവരും അനേകം സ്ത്രീകൾ വിധവകളുമായിത്തീരുന്ന അതിഭയാനകമായ ഒരു തിന്മയാണ് യഥാർത്ഥത്തിൽ അവിഹിത ബന്ധങ്ങളെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു നിതാന്തമായ ശ്രദ്ധയും ജാഗ്രതയും ഈ വിഷയത്തിൽ നമ്മൾ ഏവരും പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആലോചിക്കുക, എല്ലാവർക്കും ഒരു വിവാഹത്തിന് അവസരമുണ്ടല്ലോ. ഒരു വിവാഹത്തിൽ നമ്മുടെ ഭാര്യയിൽ നിന്ന് ലഭിക്കാത്ത മറ്റെന്താണ് മറ്റൊരു സ്ത്രീയിൽ നിന്ന് ലഭിക്കുന്നത്? സ്വന്തം ഭർത്താവിനില്ലാത്ത മറ്റെന്താണ് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ആഗ്രഹിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ സംജാതമാകുന്നില്ല എന്നതാണ് വസ്തുത. പിശാച് നമ്മുടെ മനസ്സിൽ നമ്മുടെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തോന്നിപ്പിക്കുന്ന ചില അലങ്കാരങ്ങളും അതേപോലെ തന്നെ ചില തോന്നലുകളും ചില അയാഥാർത്ഥ്യങ്ങളായിട്ടുള്ള ചില ചിന്തകളുമല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ പിന്നിലില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ അപകടങ്ങളും വലിയ ദുരന്തങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്ത്രീ പുരുഷന്മാർ ജാഗ്രത കാണിക്കണമെന്ന് പറയാനാണ് സുഹൃത്തുക്കളെ ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. എന്തു തന്നെ അയോഗ്യതകൾ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അയോഗ്യത എന്നുള്ളത് അവിഹിത ബന്ധം തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും അവിഹിത ബന്ധങ്ങളിലൂടെയുള്ള വിവാഹങ്ങൾ വേണ്ടെന്ന് പറയാനുള്ള ശക്തമായ കാരണം അത്തരം അവിഹിത സ്വഭാവമുള്ളവർ ഒരുപക്ഷെ ആ സ്വഭാവം പിന്നീടും തുടരാനുള്ള സാധ്യത കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം, ഇത്തരം കുടുംബങ്ങൾ മുന്നിൽ വരുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ നിസ്സാരമായ ഒരു തിന്മയുടെ പേരിൽ എത്ര വലിയ ദുരന്തങ്ങളാണ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വ്യക്തികളിലും ഉണ്ടാക്കുന്നത് എന്ന് നേർ അനുഭവമായി കണ്ടതുകൊണ്ടാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തഖ്വ തരട്ടെ, സൂക്ഷ്മത തരട്ടെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. താക്കീതുകളെ ഭയപ്പെടുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
4: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: അതാ ബിൻ അബി റബാഹ്. അതാ ബിൻ അബി റബാഹിനെ കുറിച്ച് കൃത്യമായ ചില പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാന അതാ ഉൻ അസ്വദ അഅ്വർ അഫ്തസ അഷല്ല അറജ സഖീല സംഇ മുതബദ്ദിലൻ ഫീ ലിബാസിഹി ലാ യഹ്തമു ബിൽ മദാഹിർ. അതാ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. മൂക്കവിടെ ഉണ്ട് എന്ന് തോന്നാവുന്ന ഒരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൈ പൂർണ്ണമായും കുഴഞ്ഞിരുന്നു. അതുപോലെ തന്നെ അല്പം ഒതുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു. ആ നടത്തത്തിലും ഒരു വൈകല്യം ഉണ്ടായിരുന്നു. കേൾവി വളരെ ദുർബലമായിരുന്നു. വസ്ത്രധാരണം വളരെ ലളിതമായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു തമാശ കഥാപാത്രമാകാവുന്ന എല്ലാ ശരീരപ്രകൃതങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കറുത്തിട്ടായിരുന്നു. ഒരു കണ്ണ് കോങ്കണ്ണ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച പോയ ഒരു ചെവി കുറച്ച് മാത്രം കേൾക്കണേ, നടക്കുമ്പോൾ തന്നെ കുനിഞ്ഞ് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നടക്കണേ, ഒരു മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമ്പോൾ തന്നെ അതൊക്കെയാണ് കൂട്ടത്തിൽ കുറിയ മനുഷ്യനുമായിരുന്നു, നീളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ പോയാൽ നീ എല്ലാവരുടെയും മുന്നിൽ പരിഹസിക്കപ്പെടും. എന്നും പരിഹസിക്കപ്പെട്ട് നിറക്കണ്ണുകളോടുകൂടെ നിൽക്കുന്ന മകനെ കാണുമ്പോൾ എല്ലാവരുടെയും കുത്തുവാക്കുകളൊക്കെ ഏറ്റിങ്ങനെ വിഷമിക്കണം മോനെ കാണുമ്പോൾ ഉമ്മ പറയണതാണ്, നീ ഇങ്ങനെ തന്നെ പോയാൽ ഇതന്നെ ആയിരിക്കും നിൻ്റെ അവസ്ഥ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, യാ ബുനയ്യ തുലബുൽ ഇൽമ, നീ വിജ്ഞാനം അന്വേഷിച്ചോ, നീ ഇൽമ പഠിച്ചോ, ഫഇന്നക ലാ തസാലു കരീമൻ അലന്നാസിമ തുലബ്തൽ ഇൽമ, നീ വിജ്ഞാന സമ്പാദനത്തിലൂടെ നിനക്ക് വളരെ ഉയരത്തിലെത്താൻ പറ്റും, എല്ലാവരും നിന്നെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിനക്ക് എത്താൻ പറ്റും എന്ന് ഉമ്മ പറയണം. ഇവിടെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സ്വന്തം മക്കളെ ദീൻ പഠിപ്പിക്കുമ്പോൾ ആ ദീൻ പഠിപ്പിക്കാൻ പലപ്പോഴും വലിയ ആവേശം പലർക്കും ഉണ്ടാവാറില്ല. കുട്ടിയെ കൊണ്ടുപോയി പാലായിലും വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർത്ത് സ്വന്തം ഭൂമി പണയം വെച്ച് ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മനോഗതമുള്ള ആളുകൾക്ക് ആ കുട്ടി ഫാത്തിഹ തെറ്റില്ലാതെ ഓതുന്നുണ്ട്, നമസ്കാരത്തോട് അവനൊരു ഇഷ്ടമുണ്ട്, ഇതൊന്നും പൊതുവെ ഉറപ്പുവരുത്താറില്ല. എന്നാൽ ഈ ഉമ്മ ചെയ്തത് മകൻ രക്ഷപ്പെടാൻ, ദുനിയാവിലും രക്ഷപ്പെടാൻ മോനെ ഉപദേശിക്കുകയാണ്, നിൻ്റെ ഈ ഒരു ശരീരപ്രകൃതിയിൽ നീ ഭയങ്കരമായി പരിഹസിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് മോനെ നന്നായി ദീൻ പഠിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹം ദീൻ പഠിച്ചപ്പോൾ അദ്ദേഹം അവസാനം എവിടെ എത്തി എന്നത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലം യക്കുൻ ഫി സമാനി അതാ ഇൻ അഫ്ഖഹു മിൻഹു. ഇബ്നു ജുറൈജ് പറയാണ്, അദ്ദേഹത്തെക്കാളും ഫിഖ് അറിയുന്ന, വിജ്ഞാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പണ്ഡിതനായ ഒരാളെ ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ഖാളിയും കൂടിയായിരുന്നു മക്കൻ്റെ. ഖാളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മിറ്റിക്ക് ആവശ്യമുണ്ടാകുമ്പോൾ പിരിച്ചു വിടണെ, കമ്മിറ്റി പറയണ നോട്ട് പ്രസംഗിക്കേണ്ടി വരണെ, കമ്മിറ്റിക്കാർ കൊടുത്തേക്കണ അട്ടിപ്പാത്രത്തിൽ ചോറയിക്കണ മറ്റേ ആളല്ല,
6: ഖാളിയാരല്ല.
5: ഖാളിയാരല്ല, അങ്ങനെയാണ് ജനം വിചാരിക്കുക. ഖാളി എന്ന് പറയുന്നത് നമ്മളന്നത്തെ സുപ്രീംകോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി എന്നൊക്കെ പറയണേലേറെ പ്രൗഡായിട്ട് മക്കയിലെ തർക്കവിതർക്കങ്ങളിൽ പരിഹാരം പറയുന്ന ആൾ. അപ്പോൾ ജനങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഇങ്ങനെ വന്നിരുന്നാൽ, അദ്ദേഹം വന്നിരുന്നാൽ പിന്നെ എല്ലാവരും കൊണ്ട് സൈലൻ്റ് ആവുന്നതാണ്, പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് പോകുന്നതാണ്. അദ്ദേഹത്തിട്ട് ഇങ്ങനെ പൊരിക്കും ആൾക്കാരെ, എന്നാണ് ആര് ഈ മൂക്കിൻ്റെ അടയാളം ഉണ്ടെന്ന് തോന്നണേ, ചെവി ശരിക്ക് കേൾക്കാത്ത, കണ്ണിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായി കാണാത്ത, നീളത്തിൽ മക്കയിലെ ഏറ്റവും നീളം കുറഞ്ഞ, കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട, ഭംഗിയുടെ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനില്ലാത്ത അദ്ദേഹത്തെ അദ്ദേഹം അവിടെ വന്നിരുന്നാൽ പിന്നെ ആളുകൾ ഫുൾ സൈലൻ്റ് ആയിരിക്കും എന്നാണ്. മാത്രമല്ല, അദ്റക്തുന്നാസവഹും യഹാബൂന അതാ അൻ കഹൈബതിഹിം ലി സുൽത്താൻ. രാജ്യത്തിൻ്റെ മഹാപ്രധാനമന്ത്രിക്കു മുന്നിൽ നിശബ്ദരാകും പോലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഹൈബത്ത് പോലെ, ബഹുമാനം നിറഞ്ഞ ഒരു ഭയം അതുപോലെ ആയിരുന്നു എന്നാണ്. ഈ പ്രധാനമന്ത്രി എന്നുള്ള പ്രയോഗം ഞാൻ പിൻവലിക്കുകയാണ്. പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രോൾ മോഡലാണ് നമ്മുടെ നാട്ടിൽ, ഒരു ട്രോൾ മോഡലാണ്. അതിലേക്ക് ഞാൻ പോകണില്ല. ജസ്റ്റ് സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ സമ്പൂർണ്ണാധികാരി എന്നർത്ഥം. മാത്രമല്ല, അബു അയ്യൂബ് സഖ്തിയാനി പറയുന്നുണ്ട്, മറഅയ്തു അഹദൻ അഅ്ലമ മജ്ലിസൻ വല അക്സറ ഫിഖ്ഹൻ മിൻ അതാ ഇബ്നു അബി റബാഹ്. അബു റബാഹിനേക്കാളും ഏറ്റവും വലിയ സദസ്സ്, ഏറ്റവും ഇൽമ് കിട്ടുന്ന സദസ്സ് വേറെ ഞാൻ കണ്ടിട്ടില്ല. കാന ഫിഖ്ഹൻ ഫഖീഹൻ ഹുജ്ജത്തൻ ഇമാമൻ യുഫ്ത അഹ്ല മക്ക ബഅദ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിന് ശേഷം മക്കക്കാർ ഫത്വ സ്വീകരിച്ച ഏറ്റവും പണ്ഡിതനായ, ഏറ്റവും തെളിവായി സ്വീകരിച്ച, ഏറ്റവും ഇമാമായി പരിഗണിച്ച വേറൊരു വ്യക്തി ഇല്ല എന്നാണ്. മാത്രമല്ല, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ദിക്കുകൾ കണ്ട മഹാചക്രവർത്തിയാണ്. അദ്ദേഹം ഇത് ഹജ്ജ, അദ്ദേഹം ഹജ്ജിന് ചെല്ലുമ്പോൾ അഖദ ബിയദി ഔലാദിഹി, മക്കളെ കൈപിടിച്ചിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അതാ ഇബ്നു അബി റബാഹിൻ്റെ സദസ്സിൻ്റെ കുറച്ച് പുറത്ത് ദൂരെ നിന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഔഖഫഹും ഇൻദ അതാഇൻ, അതാഇൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറയും, യാ ബുനയ്യ തഅല്ലമു മിൻ ഹാദ ശൈഖ്, നിങ്ങൾ പഠിക്കുമ്പോൾ ഈ മഹാപണ്ഡിതൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം. അപ്പോൾ ഇന്നഹു ബഖിയത്തു സലഫ്, നമ്മുടെ ഉന്നതരായ മുൻഗാമികളിൽ നമുക്ക് അവർ ശേഷിപ്പ് ആയി തന്ന ഒരു മുതലാണ് ഈ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നതാണ്. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം വാചകങ്ങൾ, റഅയ്തു അന്നാസ യഅതൂന അതാഅൻ ഫിൽ മസ്ജിദിൽ ഹറാം ഫയസ്അലൂനഹു വറുഅസാ ഇൻദഹു കസ്ബിയാന ഇൻദൽ മുഅല്ലിം, ജനങ്ങൾ ധാരാളം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, ചോദിക്കും. മഹാനേതാക്കന്മാരൊക്കെ ചെറിയ കുട്ടികളെ പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കും. എന്നാൽ ഈയൊരു ഗമയൊന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. ഒരു ചെറിയ കുട്ടിയെ കാതോർക്കും പോലെ അദ്ദേഹം ഓരോ വ്യക്തിയെയും തോളിൽ തട്ടി കാതോർക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയുന്നു, വിരൂപിയായ കാഴ്ചയിൽ ഭംഗിയില്ലാത്ത തൻ്റെ മകനെ ചേർത്ത് നിർത്തി ആ ഉമ്മ പറഞ്ഞത് സത്യമായും പുലർന്നിരിക്കുന്നു.
6: ഈ ഇസ്ലാമിൽ ഒരാൾക്കും സ്ഥാനം ലഭിക്കുന്നത് അദ്ദേഹം ജനിച്ച കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപമോ ഭാവമോ ഒന്നുമല്ല. അദ്ദേഹത്തിന് എത്രമാത്രം മതപരമായി സ്ഥാനമുണ്ട്, അത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനും ദീനിൽ കൊടുക്കുന്ന സ്ഥാനം. അപ്പം അദ്ദേഹം ഒരു അടിമ സ്ത്രീയുടെ മകനാണ്. അത്ര ഒരു അടിമ സ്ത്രീയുടെ മകനാണ് എന്ന അവസ്ഥയിലുള്ള ഒരാൾക്ക് പോലും മക്കയുടെ ഭരണാധികാരിയാകാം, അവിടുത്തെ ഖാലിയായി മാറാം. മക്ക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം, അവിടുത്തെ ഖാലിയായി മാറുക എന്ന് പറഞ്ഞത്, അത് നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അടിമയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ബാങ്കുകാരനാകാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഇത് ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദാഉ ബിഹി ആഖരീൻ, ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട് ഉയരത്തിലെത്തിക്കും. ചില ആളുകൾ അവർ സമൂഹത്തിൽ ഒരുപക്ഷേ അവർ വലിയ സ്ഥാനത്തുള്ളവരായിരിക്കും. ഇപ്പോൾ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ അവർ സമൂഹത്തിൽ വലിയ ആളുകളായിരുന്നു, പക്ഷേ അവർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് അവരെത്തേണ്ടി വന്നു. അപ്പോൾ ഇത് ദീനിനോടൊരാൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നു, മതപരമായ പഠനങ്ങളോട് ഒരാൾ എത്രമാത്രം ഇഷ്ടം കാണിക്കുന്നു, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ ഔന്നിത്യം തന്നെയാണ്.
5: മാഷാഅല്ലാ.
7: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിൽ ഇന്ന് പെണ്ണിനെന്താ തുല്യത വേണ്ടേ, ഇക്വാലിറ്റി ഇൻ ഇസ്ലാം ആൻഡ് ഫെമിനിസം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഹിലാൽ സലീം സിപ്പി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, ആധുനിക ലോകം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, മതങ്ങൾ ഭയങ്കര പുരോഗമനപരമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്, കാരണം സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ് മതത്തിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും നമ്മുടെ ന്യൂസ് ചാനലുകളിലാണെങ്കിലും അതല്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലപ്പോഴും ഈ ആളുകൾ ഇങ്ങനെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അവർ ആ വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ അവർ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്നുള്ളതാണ്. അതായത് ഫെമിനിസം, ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഫെമിനിസമാണ്. ആവശ്യമാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതയാണ് ആവശ്യം. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പിന്നെ മതങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ചില റോളുകൾ കൊടുക്കുന്നു, സ്ത്രീകളെ പൊതുരംഗത്തു നിന്ന് മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് മതങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നുകൂടി മുന്നോട്ട് വരണം, പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെ പറയുന്ന ആളുകൾ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ എന്താണ് ഫെമിനിസം? നമ്മളൊരു എപ്പിസോഡ് മുമ്പ് ഇൻസൈറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞിരുന്നു. എന്താണ് ഫെമിനിസം, എന്താണ് അതിൻ്റെ ചരിത്രം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതേറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരു 1400 വർഷം മുമ്പ് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തൊരു സ്ഥാനമുണ്ട്, ചില അവകാശങ്ങളുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ പല ആളുകളും ചോദിക്കും, അങ്ങനെ ഇസ്ലാം കൊടുത്തിട്ട് പോകണോ സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ കിട്ടാൻ? അവിടെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ഇത്രേ ഉള്ളൂ, ദൈവികമായിട്ട് പുരുഷനും സ്ത്രീക്കും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പടച്ച പടച്ചവൻ അറിയാം നമുക്ക് എന്ത് അവകാശമാണ് വേണ്ടത്, എന്തിൽ നിന്നാണ് നമ്മളെ വിലക്കേണ്ടത് എന്ന് പടച്ചവനറിയാം. അതുകൊണ്ട് സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുരുഷന്മാർക്കും ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് ചില ലിമിറ്റേഷൻസ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരോട് ഇതേ കാര്യം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ത്രീകളോട് മാത്രം പറയുകയാണെന്ന് വെച്ചാൽ അല്ല, അല്ല. ഇന്ന് നമ്മുടെ സമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നുകൊണ്ട് മാത്രം, നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ 1400 വർഷം മുമ്പേ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാം അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അറേബ്യയിൽ. സ്ത്രീകൾ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവനോട് കുടിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ വിമോചിപ്പിച്ചെടുത്ത് അവർക്ക് നമ്മൾ ഇന്ന് നിങ്ങൾക്കറിയോ ഈ ഫെമിനിസം വരുന്നതിൻ്റെ ഒന്നാമത്തെ വേവ് പോലും, അതായത് ഫെമിനിസത്തിൻ്റെ ഒരുപാട് വേവുകളുണ്ട്, അതിൽ ആദ്യമായി ഫെമിനിസം വരുന്നത് പോലും അങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വരുന്നത് പോലും സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം, സ്വത്തവകാശം വേണം, സ്ത്രീകൾക്ക് വോട്ടവകാശം വേണം, സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള അവകാശം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫെമിനിസം മുന്നോട്ട് വരുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അവകാശം വേണമെന്ന് അവർ പറയുന്നത് 200 മുമ്പാണ്. ഇസ്ലാം 1400 മുമ്പേ സ്ത്രീകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റും. അപ്പോൾ 200 മുമ്പുള്ള ഫെമിനിസം വെച്ചിട്ടാണ് 1400 മുമ്പ് ഇതേ അവകാശം കൊടുത്ത് മതത്തോട് ഇവർ മല്ലിടാൻ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൽ പാശ്ചാത്യ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഇസ്ലാം ഇല്ലായിരുന്നു. അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. അതിനവർ ഉണ്ടാക്കിയെടുത്ത ഒരാശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ഫെമിനിസം അവർക്ക് ഒരുപാട് മുന്നോട്ട് പോയി, പിന്നെ അത് പിന്നെ സ്ത്രീകൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള പല ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈക്വാലിറ്റി വേണ്ടേ, സമത്വം വേണ്ടേ, സ്ത്രീയും പുരുഷനും എന്താ സമത്വം വേണ്ടേ? അത് എന്താണ്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇൻഫീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ആൾക്കാരും, നിങ്ങൾ കുറച്ച് ആണുങ്ങൾ കൂടിയ ആളുകളും? ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, അങ്ങനെ സമത്വം വേണ്ടേ? എന്തുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വം പറയാത്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ തരാത്തത് എന്ന് ചോദിക്കുന്ന ഈവൻ വളരെ ഇപ്പോൾ ഒരു നമ്മുടെ ടീനേജ് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമുണ്ടാകുന്ന സംശയമാണ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? ഇവിടെയുള്ള ആധുനികർ എന്നൊക്കെ സ്വയം പറയുന്ന ആളുകൾ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വമൊക്കെ വേണം, അങ്ങനെ സ്ത്രീകൾക്കും പുരുഷനും ഒരേ അവകാശങ്ങൾ വേണം, ഒരേ അധികാരങ്ങൾ വേണം, ഒരേ തരത്തിലുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹദീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നമന്നിസാവ് ഷക്കായിക്കുരിജാൽ ഹദീസാണ്. ഈ ഹദീസിൽ എന്താ ഉള്ളത്? ഇൻഡീഡ് വുമൻ ആർ ദ കൗണ്ടർ പാർട്സ് ഓഫ് മെൻ. അതായത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലെ തന്നെയാണ്, സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ തന്നെയാണ്, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ട് പറഞ്ഞൂടെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തിരിച്ച് വേറൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിലുള്ള ആലു ഇമ്രാൻ, സൂറത്ത് ആലു ഇമ്രാനിലെ 3-ാം അധ്യായം 36-ാമത്തെ വചനം നമ്മൾ നോക്കുകയാണെങ്കിൽ, വലൈസ ദക്കറു കൽ ഉൻസ, വലൈസ ദക്കറു കൽ ഉൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരെ പോലെയല്ല. അപ്പോൾ എന്താണ്, ഖുർആനും ഹദീസും കോൺഫ്ലിക്റ്റ് ആയിരിക്കുന്നു, ഇസ്ലാം തകർന്നിരിക്കുന്നു. കാരണം സ്ത്രീകളും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണെന്ന് ഹദീസിൽ കാണുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെയല്ല എന്ന് ഖുർആനിൽ കാണുന്നു. കഴിഞ്ഞു, ഇസ്ലാം തീർന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അതാണ് വിഷയം. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ത്രീകളും പുരുഷനും, സ്ത്രീ ആയാലും പുരുഷനായാലും, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു പുരുഷനായിട്ടുള്ള ആൾ ലുഹർ നിസ്കരിക്കുന്നു, അവനൊരു 100 കിട്ടി നോക്ക്, പടച്ചവൻ്റെ അടുത്ത് ഒരു 100 കിട്ടി. സ്ത്രീ ആയിട്ടുള്ള ഒരു പെണ്ണ് അപ്പുറത്ത് നിസ്കരിക്കുന്നു, അവൾക്കൊരു 50, കാരണം അവർ പെണ്ണല്ലേ, പെണ്ണിന് 50 മതി, പുരുഷനൊരു 100 വേണം, പെണ്ണിന് 50 മതി. അങ്ങനെ പടച്ചവൻ തീരുമാനിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ ആ കൂലി എത്ര കൊടുക്കണം എന്നുള്ളത് എന്തിൻ്റെ ബേസിലാണ്? അവിടെ മെറിറ്റിൻ്റെ ബേസിലാണ്, എത്രമാത്രം തക്കവ ഉണ്ട്, ആ ബേസിൽ മാത്രമാണ് ആ കൂലി കൊടുക്കുക. ഒരേ തക്കവയിൽ രണ്ടുപേരും നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ കൂലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ടുപേർക്കും തുല്യത ഉണ്ട്. അവർ സ്ത്രീയാണ് എന്നുള്ളതുകൊണ്ട് അവർക്കൊരു ബാക്കോട്ടോ, പുരുഷനാണെന്നുള്ളതുകൊണ്ട് മുന്നോട്ടോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പരിഗണനയും കാര്യങ്ങളൊന്നുമില്ല. അഥവാ സ്പിരിച്വൽ ഈക്വാലിറ്റി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് സ്ത്രീ പുരുഷ തുല്യതയുണ്ട്, സ്ത്രീ പുരുഷ ജെൻഡർ ഈക്വാലിറ്റി ഓക്കെയാണ് എന്നാണോ? അല്ല. അങ്ങനെയല്ല. ഇവരീ പറയുന്ന നമ്മുടെ ആധുനികരെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന കുറേ പുരോഗമനവാദികളുണ്ടല്ലോ ബാഗും തൂക്കിയിട്ട്, അവർ പറയുന്ന ഈക്വാലിറ്റി അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഓരോ സമയത്ത് ഒരു ഹവ ഉണ്ടാവും, ആ ഹവയിൽ അവരിങ്ങനെ ചിന്തിക്കും, ആ അപ്പോൾ സ്ത്രീ പുരുഷ തുല്യത വേണം, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, അതൊക്കെ പറയാത്ത ആൾക്കാർ, അത് പറയാത്ത ആൾക്കാരൊക്കെ പിന്നെ പരിഷ്കൃതമല്ലാത്ത ആറാം നൂറ്റാണ്ടിലുള്ള ആൾക്കാർ എന്ന് അവർക്കങ്ങ് തട്ടിവിട്ടാൽ മതി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ സൃഷ്ടിച്ചത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി, നമ്മളുടെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ജെൻഡറിനെയും, ഈ പറയുന്ന പെണ്ണിനെയും ആണിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഠിച്ചവനറിയാം ഇതങ്ങനെ ഒരു ഈക്വാലിറ്റി അല്ല വേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പുരുഷൻ പിന്നെ സ്ത്രീയെ പോലെ അല്ല അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്പിരിച്വൽ ഈക്വാലിറ്റി ഉണ്ട്, പക്ഷേ എന്തില്ല, ആബ്സൊല്യൂട്ട് ഈക്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ഏത് വിഷയത്തിലും തുല്യത അല്ലേ, എല്ലാ വിഷയത്തിലും തുല്യത, അങ്ങനെ ഒരു സംഗതി എന്തായാലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാത്തത്. നമ്മൾ ഏത് വിഷയം വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ജെൻഡർ റോളുകൾ അല്ലേ, ഒരു സമൂഹത്തിൽ പുരുഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാം അതിനെങ്ങനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു ഒരു ഒരു ഒരു വീട്, ഒരു കുടുംബം എടുത്തു നോക്കുകയാണെങ്കിൽ, ആ കുടുംബത്തിലേക്ക് സാമ്പത്തികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, സാമ്പത്തികമായിട്ട് അവിടത്തേക്ക് ഏണിങ്സ് കൊണ്ടുവരേണ്ടത് പുരുഷനാണ്. അത് ഇസ്ലാം കർക്കശമായി പറഞ്ഞു, പുരുഷൻ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഇനി ഒരു വീട്ടിൽ ഒരു പുരുഷനുണ്ട്, ഒരു സ്ത്രീയുണ്ട്, ഈ പുരുഷന് 25,000 രൂപ ശമ്പളമുണ്ട്, സ്ത്രീക്ക് 100,000 രൂപ ശമ്പളമുണ്ട്, ആരാണ് ആ വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? പുരുഷനാണ്, ഒരു സംശയമില്ല, പുരുഷനാണ്. ഇനി സ്ത്രീക്ക് തോന്നുകയാണ് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ഭർത്താവിനെ സഹായിക്കാം എന്ന് അവൾ സ്വയം വിചാരിച്ച് സഹായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അവൾക്ക് സഹായിക്കാം. പക്ഷേ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരണ കാശ് പോലും പിന്നെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആ ഭർത്താവിന് പറയാനുള്ള അവകാശമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ രീതി, ഇതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടത് പുരുഷൻ തന്നെയാണ്, സാമ്പത്തികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് പുരുഷൻ തന്നെയാണ്. ഇതേപോലെ സ്ത്രീകൾക്കും ഈ പറഞ്ഞതുപോലെ പുരുഷനെ പോലെ തന്നെ പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ പുരുഷന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, സ്ത്രീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അവർക്ക് ഇരുവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ വിഷയത്തിലും ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ളതും, അതായത് നിർബന്ധമായി അവർ ചെയ്യേണ്ട, ഇപ്പോൾ ഫിനാൻഷ്യലി കൊണ്ടുവരണം എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളും ജെൻഡർ റോളുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന, രണ്ടുപേരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അടുക്കള ജോലി എന്ന് പറയുന്നത്, ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചെയ്യേണ്ടത്? ഇസ്ലാമിൽ ആരാ ചെയ്യേണ്ടത്? സ്ത്രീയാണോ? അങ്ങനെ അടുക്കളയിൽ സ്ത്രീ ജോലി ചെയ്യുമ്പോൾ ആരവിടെ സഹായിക്കണം? പുരുഷനവിടെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവിടെ സഹായിക്കണം. അഥവാ ഈ പിന്നെ വിവാഹം കഴിച്ച പെൺകുട്ടി പറയാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് പിന്നെ ഒരു ഭൃത്യനെ വേണം, അല്ലെങ്കിൽ ഒരു ഒരു ഒരു സ്റ്റാഫിനെ വേണം, ഒരു വീട്ടിൽ നോക്കി നടത്താൻ ഒരാൾ വേണം എന്ന് ആ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് അതിന് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്കിക്കൊടുക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനി പറ്റില്ലെങ്കിൽ അത് അവർ ചർച്ച ചെയ്യണം, ഷൂറ ചെയ്യണം. അപ്പോൾ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ കുടുംബ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട്രിയാർക്കിയലാണ്, ഈ പാട്രിയാർക്കിയലായിട്ടുള്ള കുടുംബ സമ്പ്രദായം പോകണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൾച്ചറൽ മിക്സിങ് വന്ന സമൂഹമാണ്, ഒരുപാട് കൾച്ചറുകൾ, ഒരുപാട് ഈ സംസ്കാരങ്ങൾ മിക്സ് ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടേത്. സ്വാഭാവികമായിട്ടും ആ സമൂഹങ്ങളിൽ പലതരത്തിലുള്ള തെറ്റായ ചിന്തകളും തെറ്റായ കീഴ്വഴക്കങ്ങളും കാണാൻ പറ്റും. പക്ഷേ ആ കീഴ്വഴക്കങ്ങളൊക്കെ ഇസ്ലാമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. ആ കീഴ്വഴക്കങ്ങളൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം എന്താണെന്ന് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ ഈ വിഷയം പറയുന്നത് കാണാൻ പറ്റും, വൃത്തിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലിയ സ്വഹാബിമാരുടെ വീട്ടിൽ പലപ്പോഴും അവരുടെ ഭാര്യമാർ അവരെ ശാസിക്കുന്നത് കാണാൻ പറ്റും, അവരീ പറയുന്ന പിന്നെ അടുക്കള കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശാസിക്കുന്നത് കാണാൻ പറ്റും. ഇതൊന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇസ്ലാം. നമ്മുടെ നാട്ടിൽ കുറേ കൾച്ചറൽ മിക്സിങ്ങും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം പലതും സംഭവിച്ചിട്ടുണ്ടാകും. അത് കണ്ടിട്ട് ഇങ്ങനെയാണ് കുടുംബം, അതുകൊണ്ട് കുടുംബമൊന്നും ആവശ്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതല്ല ഇങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഈ പാട്രിയാർക്കിക്കെതിരെ സമരം ചെയ്യണം, നമുക്ക് ഫെമിനിസം വേണം എന്നൊക്കെ ചില ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, സിമോൺ ഡി ബൂവെ എന്നൊക്കെ പറയുന്ന ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു, ഫെമിനിസത്തിൻ്റെ വലിയ അപ്പോസ്തലന്മാരെന്നൊക്കെ പറഞ്ഞ് ഫെമിനിസത്തിൻ്റെ ബൈബിൾ എന്നൊക്കെ വിളിക്കുന്നത് സെക്കൻഡ് സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് അവരുടെ ഒരു 40s എത്തിയ സമയത്ത് അവർ എഴുതുന്നൊരു കാര്യമുണ്ട്, ആസ് ഐ ലുക്ക് ബാക്ക്, ഞാൻ ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ, ഫെമിനിസ്റ്റായിട്ടുള്ള ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയ ആളാണ് പറയുന്നത്, ആസ് ഐ ലുക്ക് ബാക്ക് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, വണ്ടറിങ് ഓൺ ദ ക്രെഡിലസ് അഡോളസെൻ്റ് ദാറ്റ് ഐ വാസ്, ഐ ആം അസ്റ്റോണിഷ്ഡ് വെൻ ഐ റിയലൈസ് ഹൗ തറോലി ഐ ഹാവ് ബിൻ ചീറ്റഡ്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പോൾ എന്ത്, അവർ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനം ഈ വാചകം പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്. അതായത് അവർ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവരിലൂടെ വന്ന ഒരു ആശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ഫെമിനിസം എന്ന് പറയുന്ന ആശയം കാരണം ഞാൻ എങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്, ഞാൻ എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. ഞാനിപ്പം 40s ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ഭർത്താവില്ല, എനിക്ക് കുട്ടികളില്ല, അവസാന കാലഘട്ടത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല. ഞാൻ ഒരുപാട് കാലം എൻ്റെ ചോരത്തുളപ്പിൽ വിപ്ലവങ്ങൾ പറഞ്ഞിരുന്നു, ഫെമിനിസത്തിൻ്റെ വിപ്ലവങ്ങൾ പറഞ്ഞു നടന്ന ആളാണ്. ഇപ്പോൾ ആലോചിക്കുമ്പം ഞാൻ എന്നെ തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു, ഞാൻ എന്നെ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരിത് പറയുന്നത് 40s. ഇതേപോലെ ഇത് ഫെമിനിസത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ആൾ മാത്രമല്ല, പല ഫെമിനിസ്റ്റുകളും ഈ രീതിയിൽ 40s കഴിയുന്ന സമയത്ത് അവർക്കൊരു ഇണ വേണം എന്ന് വിചാരിക്കുന്ന സമയത്ത് 40s ഏതിണയാണ് കിട്ടുക, അപ്പോൾ ആ നിലക്ക് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളൊരു ആശയം മാറ്റിവെച്ചിട്ട് മനുഷ്യനുണ്ടാക്കി വെച്ച ആശയങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധി, പരിമിതമായിട്ടുള്ള ബുദ്ധി, നമ്മൾക്ക് കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, കേൾവിക്ക് പരിമിതിയുണ്ട്, 20,000 to 20,000 Hz വരെ നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ബുദ്ധിക്കും പരിമിതിയുണ്ട്. ആ ബുദ്ധിയുടെ പരിമിതി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആശയങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അത് സ്വയം എടുത്തണിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ അവസാനം ഖേദിക്കേണ്ടി വരും. ഇത് സിമോൺ ഡി ബൂവേ മാത്രമല്ല, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മറ്റൊരാളുണ്ടായിരുന്നു, ബെറ്റി ഫ്രീഡൻ. അവർ അവസാന കാലഘട്ടത്തിൽ അവർ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദ സെക്കൻഡ് സ്റ്റേജ് എന്നാണ്. ഈ പുസ്തകത്തിൽ അവർ ഞാൻ നടത്തിയ ഫെമിനിസം പോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അവർ നടത്തിയ ആ ഫെമിനിസ്റ്റ് പോരാട്ടങ്ങളൊക്കെ അവർ പിന്നെ അവർ അതിനൊക്കെ ഖേദിച്ച് മടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ വേണ്ടി വിപ്ലവകരമായിട്ട് വാദിച്ച ആൾക്കാർ പിന്നീട് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ഏതെങ്കിലും മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ആശയങ്ങൾ, അതായത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആശയങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നതിനപ്പുറം, പടച്ചോ നമുക്ക് നൽകിയിട്ടുള്ള യാതൊരു ബുദ്ധിക്കും യുക്തിക്കും ആ പരിമിതികൾക്കൊക്കെ അപ്പുറത്തുള്ള പടച്ചോ നമുക്കൊരാശയം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ചിലപ്പം പെട്ടെന്നത് കേൾക്കുമ്പം വാശാൻ തക്രഹു ഷെയ്യം വഹുവ ഖൈറുൻ ലക്കും എന്ന് പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അതൊരു ഒരു മോശമാണെന്ന് തോന്നും, അത് അത്ര നല്ലതല്ല എന്നൊക്കെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. വാശാൻ തൊഹിബു ഷെയ്യം വഹുവ ഷെറുൽ ലക്കും, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ പോയാൽ പോരെ, എന്തിനപ്പോൾ ഇങ്ങനെ ചട്ടക്കൂടിലൊക്കെ നിൽക്കേണ്ട ആവശ്യം, ഇങ്ങനെ കുടുംബ സംവിധാനം അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞ് പോകണോ, നമുക്ക് ജീവിച്ച് പോയാൽ പോരെ, നല്ല രീതിയിൽ ജീവിച്ച് പോയാൽ പോരെ എന്നൊക്കെ നമ്മളൊരു പക്ഷെ വിചാരിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ ബഹുവ ഷെറുള്ളൊക്കെ നിങ്ങൾക്ക് ഷെറായിട്ടായിരിക്കും വരിക. വല്ലാഹു ആലമോ അൻതും ലാ തഅലമൂൻ, പടച്ചോനറിയാം നിങ്ങൾക്കറിയില്ല. അതായത് പടച്ചോൻ്റെ അടുത്താണ് ടോട്ടൽ പിക്ചർ ഉള്ളത്, നമ്മളടുത്ത് ആകെ ഒരൊറ്റ പിക്സൽ മാത്രമേ ഉള്ളൂ. ആ പിക്സലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന നമ്മളുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും അതെപ്പോൾ വേണമെങ്കിലും തകർന്ന് തരിപ്പണമാവാം. അതാണ് ഈ ഫെമിനിസത്തിൻ്റെ ആശയങ്ങൾ. ഇങ്ങനെ ഏതേത് ആശയങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത് ഏതേത് ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അവസാനം അതിൻ്റെ ആളുകളൊക്കെ ഖേദിച്ച് മടങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ്റെ ആശയങ്ങൾ, മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള പരിമിതമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ജീവിതം ഹോമിക്കുന്നതിനപ്പുറം, പടച്ചോൻ പറഞ്ഞത് അതേപടി സ്വീകരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ലോജിക്ക് എന്ന് നമുക്കവിടെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഷാല്ലാ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ഇനിയും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: മഷാല്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. പെണ്ണിനെന്താ തുല്യത വേണ്ടേ, ഇക്വാലിറ്റി ഇൻ ഇസ്ലാം ആൻഡ് ഫെമിനിസം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹിലാൽ സലീം സിപി.
9: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ മോർണിംഗ് സെഷൻ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു.
0: ഇന്ന് നിങ്ങളുടെ കൂടെ അബുൽ മൊഹ്സിൻ വണ്ടൂരും അബുൽ ഫാദി മേലാറ്റിരുമാണ്.
1: ഇന്നത്തെ വൈബ്സിൽ നാം മുന്നോട്ട് പോകുമ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സഫീർ അൽ ഹിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
0: നന്മയുടെ മതം
1: എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം നന്മയുടെ മതമാണ്. മനുഷ്യർക്കാകമാനം നന്മ മാത്രം വരണമെന്ന് ആണ് ഇസ്ലാം കൽപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പറയപ്പെട്ട കാര്യം എത്രത്തോളം ശരിയാണ് എന്നത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. എന്നാൽ നന്മയുടെ മതമായ ഇസ്ലാമിനെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ മോശം മതമാക്കി ചിത്രീകരിക്കാനും ക്രൂരതയുടെയും അതേപോലെ തന്നെ തീവ്രവാദത്തിൻ്റെയും മതമാക്കി ചിത്രീകരിക്കാനുമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എക്കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. അതിനവർ പല തരത്തിലുള്ള ന്യായവാദങ്ങളാണ് ഉന്നയിക്കാറുള്ളത്. ഇസ്ലാമിൻ്റെ പല തരത്തിലുള്ള വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെയെല്ലാം കാര്യങ്ങളെയെല്ലാം മുന്നിലേക്കെടുത്ത് വെച്ചുകൊണ്ട് ബാലിശമായ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിമർശിക്കുന്നത് നമ്മൾ കാണാറുള്ളത്. പലപ്പോഴും ഈ വിമർശനങ്ങളൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്നും ശരിയോട് തീരെ യോജിക്കാത്തതാണെന്നും കാണാൻ സാധ്യമാകും. ഇസ്ലാമിനെതിരെ ഉയർത്തപ്പെടുന്ന വിമർശനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതെല്ലാം ഒന്നുകിൽ കെട്ടിച്ചമച്ച ദുരാരോപണങ്ങൾ മാത്രമാണ് എന്നും അല്ലെങ്കിൽ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതല്ലാത്ത വസ്തുനിഷ്ഠമായ ഒരു വിമർശനം ഇസ്ലാമിൻ്റെ പേരിൽ ഉന്നയിക്കാൻ ചരിത്രത്തിൽ ഇന്നോളം ഒരാൾക്കും സാധ്യമായിട്ടില്ല എന്നത് ഇവിടെ പകൽ പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ അടക്കം വിമർശകരെ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ കൃത്യമായ രൂപത്തിൽ ന്യായമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കൂ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം വിമർശിക്കാൻ കഴിയുമെങ്കിൽ, ഇസ്ലാം തെറ്റാണെങ്കിൽ, ഖുർആൻ ശരിയല്ല എങ്കിൽ സമാനമായത് നിങ്ങൾ കൊണ്ടുവരൂ എന്നൊക്കെ ഇസ്ലാം കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനോടെയും അല്ലാതെയും ഒക്കെ പ്രഖ്യാപനങ്ങൾ വെല്ലുവിളികൾ കാണാൻ സാധ്യമാകും. എന്നാൽ അതൊന്നും നോക്കാതെ ഇസ്ലാമിനെ വെറുതെ വിമർശിക്കുകയും ആ വിമർശനങ്ങളൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ വലിയ സംഭവങ്ങളാക്കി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാം എത്രത്തോളം നന്മയാണ് എന്ന്, സുന്ദരമാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. പലപ്പോഴും വിമർശകർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പല ആളുകളും പോകാറുള്ളത്. ആ വിമർശനങ്ങളുടെ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളുടെ, വസ്തുതകളുടെ പിന്നാലെയൊക്കെ പോയി ശരിയല്ലാത്ത രൂപത്തിലുള്ള വാർത്തകൾ കിട്ടി അതിൽ നിന്നും സംശയമുളവാകുന്ന അവസ്ഥാവിശേഷം ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാം എത്ര മനോഹരമാണ് എന്നും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എത്ര ലളിതമാണ് എന്നും അത് സമൂഹത്തിൽ എത്രത്തോളം ഉപകാരപ്രദമാണെന്നും മനസ്സിലാകും. വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ദീനിൻ്റെ കൽപ്പനകൾ എത്രത്തോളം സുന്ദരമാണെന്ന് നമുക്ക് ബോധ്യമാകും. ഏഴാം അധ്യായം സൂറത്തുൽ ആറാഫിൻ്റെ 157-ാമത്തെ വചനം. ഈ ഒരൊറ്റ വചനം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ എന്താണ് എന്നതിൽ കൃത്യവും വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. 156-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 157 നമുക്ക് കാണാൻ സാധ്യമാകാം. വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ രേഖപ്പെടുത്തിയ ആളുകൾ, ആ ആളുകളുടെ ഗുണങ്ങൾ, അവരുടെ ശ്രേഷ്ഠതകൾ എന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ച പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളുടെ മേന്മ എന്താണെന്ന് പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആ ആളുകൾ ആരാണ്? വിശ്വസിച്ച, ധർമ്മനിഷ്ഠ പാലിച്ച ആളുകൾ ആരാണ്? അല്ലദീന യത്തബിഉന റസൂൽ, അന്നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് ഈ പറയപ്പെട്ട ധർമ്മനിഷ്ഠ പാലിച്ച, വിജയിച്ച, രക്ഷപ്പെട്ട ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്നിട്ട് ആ പ്രവാചകനെക്കുറിച്ച് അല്ലാഹു തുടർന്ന് പറയുന്നു, അന്നബി അൽ ഉമ്മി, ആ പ്രവാചകൻ ആരാണ്? നിരക്ഷരനായ ഒരു നബിയാണ് പ്രവാചകനാണ്. നിരക്ഷരനായ, അക്ഷരവിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത്. ആ പ്രവാചകനെക്കുറിച്ച് തൗറാത്തിൽ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്തിൽ ഈ പ്രവാചകനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, ഇങ്ങനെ ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട് എന്ന് മക്കയിൽ ജീവിച്ചിരുന്ന ജൂതന്മാരായ മുശ്രിക്കളായ ആളുകൾ കൃത്യമായി ബോധ്യമുണ്ട്. ആ പ്രവാചകനാണത്. മാത്രമല്ല വല്ല ഇഞ്ചിയിൽ ക്രിസ്ത്യാനികൾക്ക് അവർ സ്വീകരിച്ചു പോന്നിരുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇറക്കപ്പെട്ട ഇഞ്ചിയിലും ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള കൽപ്പനയുണ്ട്. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്ത പ്രവർത്തനം എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു പറയുന്നു. ആ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കി, ഇത് മാത്രമാണ് ദീനിലുള്ളത്. അപ്പോൾ നമുക്ക് ദീനിൻ്റെ മഹാത്മ്യവും ഇതിൻ്റെ മനോഹാരിതയും സൗന്ദര്യം നമുക്ക് ബോധ്യമാകും. അള്ളാഹു പറയുന്നു, ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫ്. ആ പ്രവാചകൻ കൽപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം അത് മഅറൂഫ്, അത് നന്മകൾ മാത്രമാണ്. നല്ല കാര്യങ്ങൾ, നന്മകൾ മാത്രമാണ് ആ പ്രവാചകൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചക നിയോഗത്തിൻ്റെ ഉദ്ദേശമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത്, ഇന്നമ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതിൻ്റെ കൃത്യമായ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉള്ളവ നിയുക്തനായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന് വലിയ ഉന്നതനായ സ്വഭാവത്തിനുടമയായിരുന്നു. അൽ അമീൻ, സത്യസന്ധൻ എന്നാണ് ജാഹിലിയ കാലം മുതൽ തന്നെ പ്രവാചകന് ആളുകൾ വിളിച്ചിരുന്നത്. ആ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു സ്വഭാവദൂഷ്യം പോലും അന്നത്തെ ആളുകൾക്ക്, മുശ്രിക്കുകൾക്ക് പോലും പ്രവാചകനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ, ശത്രുവായിരുന്ന സമയത്ത്, ഇസ്ലാം സ്വീകരിക്കാത്ത സമയത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ രാജാവിനോട് പറഞ്ഞ മറുപടികൾ ഇന്നും ഹദീസിന ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റസൂലിനെക്കുറിച്ച് മോശപ്പെട്ടൊരഭിപ്രായം പറയാനില്ല. അദ്ദേഹം സത്യസന്ധനാണ്, അൽ അമീനാണ്, നല്ല സ്വഭാവത്തിനുടമയാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള പ്രവാചകൻ നന്മകൾ മാത്രമാണ് നമ്മോട് കൽപ്പിച്ചുള്ളത്. ഇസ്ലാമിൻ്റെ കൽപ്പനകളിലെല്ലാം നന്മകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇസ്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു കാര്യം സമൂഹത്തിനോ വ്യക്തികൾക്കോ നാടിനോ എന്തിനെങ്കിലും, ഭൂമിക്കോ പ്രകൃതിക്കോ മോശമായ ഒരു കാര്യം ഒന്നും കാണാൻ കഴിയില്ല. ഇസ്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാത്തിനും നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താണ്? ഇത് ഉണ്ടാക്കിയത്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ലോകത്തെയും മനുഷ്യനെയും പടച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൽപ്പിച്ച നന്മകളാണ്. വയൻഹാകും അനിൽ മുൻകർ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ എല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണ്. മുൻകറായ, മോശപ്പെട്ട, നിന്ദ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം നിങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. വയുഹല്ലു ലഹുമുത് തയ്യിബാത്ത്, ഇസ്ലാം നിങ്ങൾക്ക് നന്മയായിട്ടുള്ള, നല്ലതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടില്ല. ഇസ്ലാം ഹലാലാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞത് എല്ലാം തയ്യിബാത്തുകളാണ്. വയുഹദ്ദിമു അലൈഹിമുൽ ഖബാഇസ്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബീസാത്തുകൾ, മ്ലേച്ഛമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളും ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി നമുക്ക് വ്യക്തമായി ഈ കാര്യം മനസ്സിലാകും. അന്യസ്ത്രീകളുമായി കൊണ്ട് സംസാരിക്കുന്നത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് തെറ്റാണ്, ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ലൈംഗികാസ്വാദനം അത് തൻ്റെ ഭാര്യയിലൂടെ, തൻ്റെ ഭർത്താവിലൂടെ, സ്വന്തം ഇണയിലൂടെ മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാത്തവരുമായി ചെയ്താൽ പ്രശ്നം എന്താണ്? ശാസ്ത്രം കൃത്യമായി കൊണ്ട് അത് ബോധ്യപ്പെടുത്തി നൽകുന്നു, പല തരത്തിലുള്ള അസുഖങ്ങൾ അതുവഴി ഉണ്ടാകും. നിങ്ങളെ പലിശ ഭുജിക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്നു. പലിശയെ ഹറാമാക്കുന്നു. ലോണെടുത്തും അല്ലാതെയും കുടുങ്ങിക്കിടക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹറാമാക്കിയ പലിശ അത് മോശമാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. മദ്യം, ചൂതാട്ടം, പന്നിമാംസം തുടങ്ങി എന്തൊക്കെ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമൂഹത്തിനും വ്യക്തികൾക്കും നന്മകൾ മാത്രമുള്ളതാണ്. എന്നാൽ തൊയ്യബായ കാര്യങ്ങളൊന്നും ഇസ്ലാം നമുക്ക് നിഷിദ്ധമാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ശരീരത്തിനോ സമൂഹത്തിനോ ഒക്കെ ദോഷകരമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ തൊട്ട് വിലക്കിയിട്ടുള്ളൂ, അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു വീണ്ടും പറയുന്നു, വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതീ കാനത്തി അലൈഹി, അവർക്കുണ്ടായിരുന്ന ഭാരവും അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ മേലിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇറക്കി വെച്ചിട്ടുണ്ട്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകളുടെ മേൽ കുറേ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പുരുഷന്മാർക്കിടയിൽ, അവിടെയുള്ള ആളുകൾക്കിടയിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ തലച്ചുവടലുണ്ടായിരുന്നു. എന്നാൽ ആ തലച്ചുവടും ഭാരങ്ങളും എല്ലാം ഇസ്ലാം ഇറക്കി വെച്ചു. അദ്ദീനു യുസ്റുൻ, എന്നിട്ട് പ്രവാചകൻ എഴുപ്പിച്ചു, നിശ്ചയമായും ഈ ദീന് എളുപ്പമാണ്, ഈ ദീന് എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രയാസമുള്ളതൊന്നും നിങ്ങൾക്കുണ്ടാക്കിയിട്ടില്ല. ഇസ്ലാം നിങ്ങൾക്ക് എളുപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലൈകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യം മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് മതനിയമമാക്കിയിട്ടുള്ളൂ. നിങ്ങളെക്കൊണ്ട് എടുത്താൽ പൊന്താത്ത, നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവും പരിശുദ്ധമായ ദീനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടില്ല. എല്ലാം എളുപ്പമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഭാരം ആ പ്രവാചകന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകും. സഹോദരന്മാരെ, ഈ ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നന്മകൾ, ഇസ്ലാമിൻ്റെ മഹാസിനികൾ നമുക്ക് ബോധ്യമാകും. മനുഷ്യ സമൂഹത്തിന്, മനുഷ്യകുലത്തിന്, സമൂഹത്തിന്, ഈ ഭൂമി ലോകത്തിന്, ലോകത്തിന് ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ഇസ്ലാം നമുക്ക് കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം ഭൂമിയോഗത്തിനും മനുഷ്യനും സമൂഹത്തിനും എല്ലാം എളുപ്പമാണ് ഉണ്ടാക്കിയത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ജീവികളോട് പോലും കാരുണ്യം കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ജീവികൾക്ക് പ്രയാസമുണ്ടാക്കുന്നത് ലിക്കുല്ലി കബിദിൻ റത്തുബത്തിൻ അജർ, പച്ചക്കരളുള്ള നനുത്ത കരളുള്ള എല്ലാവർക്കും നന്മ ചെയ്യുന്നത് കൂലിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ അനാവശ്യമായി, അകാരണമായി ഒരു ജീവിയെ

0: അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുവാനും അവർക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ ഈ മതനിയമങ്ങളെ സ്വന്തത്തിന് ബുദ്ധിമുട്ടുള്ളതായും സ്വന്തം ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അത് സമ്മതിക്കുന്നില്ല എന്ന കാരണത്താൽ ചിന്തിക്കുന്ന ആളുകൾ, മുസ്ലിം പേരുകളുള്ളവർ പോലും ഇതിനെ പ്രയാസമായി കാണുന്നത് അത് അവരുടെ മാത്രം പ്രശ്നമാണ്. അത്തരം ആളുകൾ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ എടുത്ത് അവർക്ക് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് മൈ ബോഡി മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ലൈംഗികാഭാസങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെല്ലാം ഭാവിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, വമ്പിച്ച പ്രത്യാഘാതം അനുഭവിക്കുന്നതും അനുഭവിക്കേണ്ടി വന്നതും നമ്മൾ വർത്തമാനകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നന്മകളെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന് കൂടുതൽ അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ ഈ നിയമങ്ങൾ, ഇത്രയും എളുപ്പമായ നിയമങ്ങൾ നമുക്ക് നൽകിയ ഈ ഇസ്ലാമിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്ന് ഓരോ മുസ്ലിങ്ങളും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ഇൻസൈറ്റിൽ നാം ഇതുവരെ കേട്ടത് നന്മയുടെ മതം എന്ന വിഷയത്തിൽ സഫീർ അൽഹിക്കമി അവതരിപ്പിച്ച സംസാരമായിരുന്നു.
2: ഇനി താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ഇമ്പമാർന്ന ഒരു ഗാനം നമുക്ക് കേട്ടുവരാം. സ്വരം.

0: മാഷാല്ലാ, നല്ല മനോഹരമായൊരു ഗാനം കേൾക്കാൻ റേഡിയോ വൈബ്സ് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്
1: ആരോഗ്യവിചാരം.
0: മനുഷ്യൻ്റെ ജീവിത പ്രയാണത്തിൽ അവൻ നേരിടുന്ന പല വ്യത്യസ്തമായ പ്രയാസങ്ങളെയും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആരോഗ്യവിചാരം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക് നമ്മോടൊപ്പം ചേരുന്നു. ഹൃദയാഘാതം ചില മുൻകരുതലുകൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യവിചാരം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട അല്പം കാര്യങ്ങളാണ്. ചർച്ചയ്ക്ക് നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് കോഴിക്കോട് ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ. പ്രിയപ്പെട്ട ഡോക്ടർക്ക് ആരോഗ്യവിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നേരെ ചർച്ചയിലേക്ക് കടക്കാം. നെഞ്ചുവേദന എന്ന് പറയുന്നത് വളരെ എല്ലാവരും ആകാംക്ഷയോടെ ഒരല്പം ഭീതിയോടെ വീക്ഷിക്കുന്ന ഒരു അസുഖമാണ്. വളരെ കോമൺ ആയിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ മുതിർന്നവരിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ചെറിയ പ്രായത്തിലുള്ള ആളുകൾ പോലും നെഞ്ഞുവേദന മൂലം കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള രീതിയിൽ പലപ്പോഴും പല വാർത്തകളും കേൾക്കാറുണ്ട്. ശരിക്കും ഇത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന നെഞ്ഞുവേദന എന്ന് പറയുന്നത് ശരിക്കും ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖം തന്നെയാണോ അതോ മറ്റുള്ള അസുഖങ്ങളാണോ? എങ്ങനെയാണ് ഈ ഒരു നെഞ്ഞുവേദന ഇത്രയും കോമൺ ആയിട്ട് നമ്മൾ ചർച്ചക്കെടുക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. കേരളത്തിൽ കഴിഞ്ഞ 20 വർഷത്തിൽ വളരെയധികം മാറ്റം വന്നൊരു മേഖലയാണ് ഹൃദ്രോഗവും ഹൃദ്രോഗത്തിന്റെ പ്രസന്റ് ചെയ്യുന്ന രീതികളും. കഴിഞ്ഞ 20 കൊല്ലം സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഉണ്ടായ ഉന്നതിയിൽ കഴിഞ്ഞ 20 വർഷമായി കേരളം കൈവരിച്ച സാമൂഹികമായ അതുപോലെ സാമ്പത്തികമായ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം പല അനാരോഗ്യകരമായ ഭക്ഷണ രീതിയിലും അതുപോലെ ഭക്ഷണ രീതിയിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതിൻ്റെ ഒരു വർധനവ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല പഠനങ്ങളും കഴിഞ്ഞ 20 വർഷങ്ങളിൽ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ 1960കളിൽ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ വന്നിരുന്ന ഒരു ഹൃദ്രോഗ രോഗികളുടെ എണ്ണവും 1990കളിൽ അതായത് 30 വർഷത്തിന് ശേഷം വന്ന രോഗികളുടെ എണ്ണവും താരതമ്യം ചെയ്തപ്പോൾ ഒരു 20 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
2: 20 മടങ്ങ്.
3: അപ്പോൾ വളരെ സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഗ്രാമങ്ങളിൽ ഇപ്പോഴും കുറവും അർബൻ അഥവാ പട്ടണങ്ങളിൽ ഇത് കൂടുതലുമാണ്. കേരളത്തിൽ അർബൻ അതുപോലെ റൂറൽ അതായത് ഗ്രാമങ്ങളോ അല്ലെങ്കിൽ നഗരങ്ങളോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലെ ജനങ്ങൾക്കും ഈ ഒരു ജീവിതശൈലീ രോഗങ്ങൾ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഹാർട്ടിൻ്റെ വിവിധ തരത്തിലുള്ള ബ്ലോക്കുകൾ, അറ്റാക്കുകൾ, അതുപോലെ അമിതവണ്ണം എന്നിവ വർദ്ധിച്ചു വരുന്നു. അപ്പം അത് കാരണം കേരളത്തിലെ ഇപ്പോൾ മരണനിരക്ക് പരിശോധിക്കുമ്പോൾ നിയർലി 50%, പകുതിയോളം ഹാർട്ടിൻ്റെ സംബന്ധമായ രോഗങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ. അതൊരു 20 വർഷം കഴിയുമ്പോൾ 2023 ആകുമ്പോൾ 3-ൽ 2 ഹൃദ്രോഗം കൊണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രൊജക്റ്റഡ് കണക്കുകൾ നമുക്ക് പറയുന്നത്.
2: ഓക്കെ, മാറി മാറി വരുന്ന ജീവിതശൈലി തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായത്. അത് ഹൃദ്രോഗത്തിന് പ്രത്യേകിച്ചും അതൊരു കാരണം തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് തന്നെ ആയിരിക്കും ചെറുപ്പത്തിലെ ആളുകൾക്കും അത് പിടിപെടാൻ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു മാരകമായ ഒരു അവസ്ഥയെ കുറിച്ച് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഇതിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഒരു നെഞ്ചുവേദന ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹൃദയ സംബന്ധമായ വേദനയാണ് എന്ന് അയാൾക്ക് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സൂചനകൾ നമുക്ക് നൽകാൻ കഴിയുമോ?
3: പരിപൂർണമായിട്ട് ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ഹൃദ്രോഗമാണെന്ന് പറയാൻ ചില കേസുകളിൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ചില സൂചനകളുണ്ട് നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ ഒരു ആദ്യ ലക്ഷണമാണോ എന്നറിയാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ ഹൃദയ ധമനികൾ, അതായത് ഹാർട്ടിൻ്റെ മസിലിന് സപ്ലൈ ചെയ്യുന്ന ഹൃദയ ധമനികളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ ചെറിയ വേദന അഥവാ അഞ്ചൈന എന്ന് പറയുന്ന ലക്ഷണം ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് പലർക്കും ഫീൽ ചെയ്യുക, സാധാരണഗതിയിൽ നടക്കുന്നതിലുപരി കുറച്ച് കൂടുതലായിട്ട് സ്പീഡിൽ നടക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഓടുക, സ്റ്റെപ്പുകളൊക്കെ കയറുക. ഈ സമയത്ത് നെഞ്ഞിൻ്റെ ഇടതുഭാഗത്തൊരു ഒരു ചെറിയ വിമ്മിഷ്ടം, ഒരു ഭാരം ഇറക്കി വെച്ച പോലെ തോന്നും. ചിലപ്പോൾ ആ വേദന ഇടത്തെ കൈയിലോട്ടും ചിലപ്പോൾ താടിയെല്ലിലോട്ടും ചിലപ്പോൾ പുറം ഭാഗത്തേക്കും അത് വ്യാപിക്കാം. ചെയ്യുന്ന എക്സസൈസ് അല്ലെങ്കിൽ പ്രവൃത്തി നിർത്തുമ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ ക്ലാസിക്കൽ ആദ്യത്തെ ലക്ഷണമായ അഞ്ചൈന എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ രോഗി ഈ രോഗാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ചെയ്യണം. ചിലർക്ക് ഇതുപോലത്തെ ഒരു വാണിംഗ് ആയിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ചിലപ്പോൾ കാണില്ല. ചിലർക്ക് നേരെ ശക്തിയായ നെഞ്ഞുവേദന നെഞ്ഞിൻ്റെ ഇടതുവശത്ത് വരുന്നു. ചിലപ്പോൾ വേർപ്പ് കൂടുതൽ ഉണ്ടാകും. അതുപോലെ ആ വേദന ഇടത്തെ കയ്യിലോട്ടും അല്ലെങ്കിൽ നെഞ്ഞിൻ്റെ ബാക്കിലോട്ടും താടിയെല്ലിലോട്ടും ശക്തിയായി വ്യാപിക്കും. ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവാം. ചിലപ്പോൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞ് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ട അവസ്ഥയുണ്ടാകും. ഇത് നമ്മൾ കൂടുതൽ ഗുരുതരമായ പ്രസൻറ്റേഷനായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു.
2: പല തരത്തിലുള്ള ലക്ഷണങ്ങളും പല തരത്തിലുള്ള പ്രസന്റേഷനും തന്നെയാണ് നെഞ്ഞുവേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സൂചനകൾ ലഭിക്കുന്നത് കുറച്ചാളുകൾക്ക് മാത്രമായിരിക്കും, അല്ലാത്തവർക്ക് സൂചന ഇല്ലാതെ നേരിട്ട് അസുഖം തന്നെ തന്റെ ആദ്യം തന്നെ മൂർധന്യാവസ്ഥയിലേക്കായിരിക്കും തുടക്കത്തിൽ തന്നെ എത്തുന്നുണ്ടാവും അല്ലേ.
3: അതെ, അതുകൊണ്ട് എപ്പോഴും നെഞ്ഞിന്റെ ഏതെങ്കിലും ലക്ഷണം ഉണ്ടാകുമ്പോൾ ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ അതില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് ഏറ്റവും പ്രധാനം.
2: അപ്പോൾ ഒരുവിധം നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട എന്ത് ബുദ്ധിമുട്ട്, നെഞ്ചുവേദന എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ വൈദ്യസഹായം തേടുന്നതായിരിക്കും ഉചിതം എന്ന് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും പല ആളുകളും വേദന പറയുമ്പോൾ അത് ഗ്യാസിന്റെ വേദനയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്.
3: ഇത് നമ്മുടെ എല്ലാ സയന്റിഫിക് സൊസൈറ്റികളുടെ, ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ, യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി, നമ്മുടെ കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഇവരുടെ വ്യക്തമായ മാർഗരേഖകളുണ്ട് ഒരു നെഞ്ഞുവേദന വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ജീവൻ അപകടം വരാനുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്. അത് കഴിഞ്ഞ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസിനുള്ളതും അതുപോലെ ചിലപ്പോൾ പേശികളിൽ നിന്നുള്ള വേദനയാവാം, മസിൽ പെയിൻ എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മുടെ ഈ കോസ്റ്റോകോൺഡ്രൈറ്റിസ് എന്ന് പറയുന്ന വാരിയലിൻ്റെ സന്ധികളിലുണ്ടാവുന്ന നീരിറക്കം എന്ന് നമ്മൾ ലളിതമായി പറയുകയാണെങ്കിൽ അതാവാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഈ നെഞ്ഞുവേദന ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല എന്ന് ആദ്യം തെളിയിച്ചതിന് ശേഷമാണ്.
2: മാർഗമായ ഒരു അസുഖം അല്ല എന്ന്,
3: അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം
2: ഉറപ്പുവരുത്തലാണ് ഏറ്റവും പ്രധാനം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചികിത്സ എടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ മാർഗമായിട്ടുള്ള അസുഖം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സ്വാഭാവികമായിട്ട് നമ്മൾ പല ലക്ഷണങ്ങളും ഉണ്ടല്ലോ ഇത് അസുഖത്തിന്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു നെഞ്ഞുവേദനമായിട്ടൊരു രോഗി വരികയാണെങ്കിൽ ഡോക്ടർ എങ്ങനെയാണ് അത് ഹൃദയത്തിൻ്റെ മായി ബന്ധപ്പെട്ട ഹാർട്ട് സംബന്ധമായ അസുഖമാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
3: ആദ്യം തന്നെ നമ്മൾ രോഗിയുടെ പ്രാഥമിക പരിശോധനയിൽ തന്നെ രോഗിയുടെ അവസ്ഥ എന്താണ്, അതായത് ക്രിട്ടിക്കലായിട്ടുള്ള ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, പൾസ് എന്നിവയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതായത് പെട്ടെന്ന് എമർജൻസിയിൽ ചികിത്സ വേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം അസസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിന് നമ്മൾ ട്രയേജ് എന്ന് പറയും. അതായത് കുറച്ച് ഗുരുതരാവസ്ഥ കുറഞ്ഞ്, അതായത് വേദന വലിയ കുഴപ്പമില്ല, വേർപ്പില്ല, പ്രഷർ നോർമലാണ്, അപ്പോൾ അങ്ങനത്തെ ആളുകളെ നമ്മൾ കുറച്ച് മീഡിയം സ്പീഡിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ട്രയേജ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ പരിശോധനയ്ക്ക് ശേഷമുള്ളത് ECG എന്ന് പറയുന്ന ഗ്രാഫാണ്. അത് വളരെ ലളിതമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ECG എടുക്കാൻ നമ്മുടെ നാട്ടിലൊരാൾക്കൊരു 5 മിനിറ്റിൽ കൂടുതലൊന്നും യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എത്രയും പെട്ടെന്ന് ECG എടുക്കുക, അതൊരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് ചെസ്റ്റ് പെയിൻ നെഞ്ഞുവേദന വരുമ്പോൾ ഒരു ആൾ ആദ്യം ചെയ്യേണ്ടത്.
2: അപ്പോൾ ECG പലപ്പോഴും പല ഹോസ്പിറ്റലിലും എത്തിക്കഴിഞ്ഞാൽ ഒരു തവണ ECG എടുത്തു, അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും പലപ്പോഴും ECG എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. ഒരു വേദനക്ക് ഒരു തവണ ECG എടുത്താൽ അതിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഈ വേദന എന്ന് പറയുന്നത്?
3: അല്ല, ആക്ച്വലി ECG ആദ്യത്തെ തവണ എടുക്കുമ്പോൾ അതിൽ അറ്റാക്ക് ആണെങ്കിൽ പോലും ചിലപ്പോൾ അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ECG കാണാൻ കുറച്ച് സമയം, ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂർ വരെ എടുക്കാം. അപ്പോൾ അത്രയും സമയം വേദനയുടെ ലക്ഷണം നോക്കി, സ്വഭാവം നോക്കി, നിരീക്ഷണത്തിൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് 2-3 മണിക്കൂറിന് ശേഷം ഇ സി ജി ഒന്നുകൂടെ എടുത്ത് നോക്കാം. അപ്പോൾ അതിലും നെഗറ്റീവ് കാണുവാണെങ്കിൽ 6 മണിക്കൂറിന് ശേഷം നമ്മൾ അറ്റാക്കിൻ്റെ സൂചന എന്തെങ്കിലും ഉള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, കാർഡിയാക് മാർക്കേഴ്സ് എന്ന് പറയും. ഇപ്പോൾ അത് നമ്മളെല്ലാ ലാബുകളിലും അവൈലബിൾ ആണ്, കാർഡിയാക് ട്രോപ്പണിൻ അതുപോലെ സി പി കെ എം ബി എന്നീ ടെസ്റ്റുകൾ. അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് അതിലും നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 തെളിവ് കിട്ടി ഇത് ഹാർട്ടിൻ്റെ അല്ല എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ മറ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇത് കഴിഞ്ഞാൽ പോലും സപ്പോസ് ഈ ആദ്യത്തെ നമ്മുടെ ഇ സി ജിയിലും ഹാർട്ടിൻ്റെ ലക്ഷണങ്ങളില്ല, രക്തം പരിശോധിച്ചതും നെഗറ്റീവാണ്, എന്നാൽ പോലും ഇത് അവിടെ ഒരു ചെറിയ സാധ്യത ഹാർട്ടിൻ്റെതാവാനുള്ളതുണ്ട്, അത് അഞ്ചേന ആവാനുള്ളതുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ രോഗികളിലും 24 മുതൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ഇ സി ജി നോക്കിയിട്ട് അതിൽ ബ്ലോക്കുകളോ ഹാർട്ടിൻ്റെ അറ്റാക്കോ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നു. അതും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഇത് ഹാർട്ടിൻ്റെ കാരണം കൊണ്ടുള്ള വേദനയല്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി മറ്റു കാരണങ്ങൾ, അതുപോലെ പലപ്പോഴും നമ്മൾ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ കൊടുക്കും. നീരിറക്കം എന്നുള്ള അനുമാനമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടാബ്ലറ്റുകൾ കൊടുക്കും, ഗ്യാസിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ലളിതമായ ട്രീറ്റ്മെൻറ് കൊടുക്കും. അത് കഴിഞ്ഞ് രോഗി എങ്ങനെയാണ് 1-2 ദിവസം കൊണ്ട് ഈ വേദനയിൽ നിന്ന് മുക്തി നേടുന്നത് എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് മറ്റ് ടെസ്റ്റുകൾ ചെയ്യാം.
2: അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് മാരകമായിട്ടുള്ള ഹൃദയമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ടെസ്റ്റുകൾ ചെയ്യുന്നത് അല്ലേ? പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഒരു മാരകാവസ്ഥയിലൊരു രോഗി വന്നു കഴിഞ്ഞാൽ അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇ സി ജി എടുക്കുകയും രക്തം പരിശോധിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണം കേൾക്കാറുണ്ട്. അപ്പോൾ അത് ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ.
3: ഇതിന് വളരെ വ്യക്തമായ മാർഗരേഖകൾ ഇതിനുണ്ട്, ഗൈഡ് ലൈൻസിലുണ്ട്, എല്ലാ സയന്റിഫിക് സൊസൈറ്റീൻ്റെയും വളരെ വ്യക്തമായ മാർഗരേഖകളുണ്ട്. ഒരു നെഞ്ഞു വേദന വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 ECG കഴിഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു, വീട്ടിൽ പോയി, അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആദ്യത്തെ 8 മുതൽ 12 മണിക്കൂർ നെഞ്ഞു വേദനയ്ക്ക് ശേഷമുള്ള അതിൽ ഇത് ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്നത് ഓരോ വേദനയുള്ള ആൾക്കും വളരെ പ്രധാനമാണ്.
2: ഇനി അടുത്ത ഒരു ഇതിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യാൻ. പലപ്പോഴും നെഞ്ഞുവേദനയായിട്ട് വരുന്ന ആളുകൾക്ക് ആൻജിയോഗ്രാം ചെയ്യാറുണ്ടല്ലോ, എല്ലാ വേദനയുള്ള ആളുകൾക്കും ആൻജിയോഗ്രാം ചെയ്യാറുണ്ടോ?
3: ഒരിക്കലുമില്ല. ഈ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഹാർട്ടിന്റെ അറ്റാക്കിന് സാധ്യതയുള്ള എന്തെങ്കിലും മാറ്റം ഇ സി ജിയിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാർഡിയാക് ട്രോപ്പണിൻ എന്ന ബ്ലഡ് ടെസ്റ്റിലോ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളത് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ രോഗികളിൽ ബ്ലോക്ക് കാരണമാണ് ഇത് വന്നിട്ടുള്ളത്, അവർക്ക് ആൻജിയോഗ്രാം ചെയ്യണം. ഇതില്ലാത്ത രോഗികൾ, ഇത് രണ്ടും നെഗറ്റീവായ രോഗികൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ TMT എന്ന ടെസ്റ്റ് നോക്കി ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആദ്യം നോക്കുന്നു. TMT നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. TMTയിൽ പോസിറ്റീവാണ്, അതിൻ്റെ അർത്ഥം TMTയിൽ ഈ ഒരു ബ്ലോക്കിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളുണ്ട്. അതുണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ബ്ലോക്ക് എത്രയുണ്ടെന്ന് വിലയിരുത്തണം.
2: ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എത്രമാത്രം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എവിടെയാണ് ബ്ലോക്ക് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ഈ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ ഒരു രോഗിക്ക് പലപ്പോഴും പറയേണ്ട എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റിയും കൂടി നടത്തണം. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ കൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും കൂടി ചെയ്യുന്നുണ്ട്. അതും ഒരു ചൂഷണമായിട്ട് പലപ്പോഴും കാണാറുണ്ട്.
3: എല്ലാവർക്കും പലപ്പോഴും സംശയം ഉണ്ടാക്കുന്നതും മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സമയമാണത്. ആൻജിയോഗ്രാമിന് ശേഷം ബ്ലോക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഈ ബ്ലോക്ക് മരുന്നുകൊണ്ട് മാറില്ലേ ഡോക്ടർ, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഞാൻ നീക്കേണ്ടതുണ്ടോ, നമുക്ക് മറ്റു വല്ല മരുന്ന് ശാഖകളും നോക്കിയാൽ തെറ്റുണ്ടോ? അപ്പോൾ എന്താണ് ബ്ലോക്കിൻ്റെ ഒരു ശാസ്ത്രം? ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെയധികം വർഷങ്ങൾ കൊണ്ട്, ചിലപ്പോൾ 20-30 വർഷങ്ങൾ കൊണ്ട് കൊഴുപ്പ് രക്തക്കുഴലിൽ അടിഞ്ഞ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അത് പെട്ടെന്ന് വരുന്നതല്ല, പെട്ടെന്ന് വരുന്നത് രക്തക്കട്ടയാണ്. ഒരു രക്തക്കട്ട വന്ന് 70-80% ഉള്ള ഒരു ബ്ലോക്കിൽ വന്ന് അടയുമ്പോഴാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അടഞ്ഞ അവസ്ഥയിൽ ആ ബ്ലോക്ക് എമർജൻസിയായി നീക്കുന്ന പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ത്രോംബോളിറ്റിക് തെറാപ്പി ചെയ്ത് രക്തക്കട്ട നീക്കുക, ഈ രണ്ട് ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത് മേജർ ഹാർട്ട് അറ്റാക്കിന്. അതിനുശേഷം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നീക്കുക. ഇത് രക്തക്കട്ട വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. കാരണം ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുമ്പോൾ 1, 24 മണിക്കൂറിനുള്ളിലുള്ള മരണസാധ്യത കൂടുതലാണ്. 2, ഹാർട്ടിൻ്റെ ഭിത്തികൾ ടിഷ്യൂകൾക്ക് ഡാമേജ് വന്ന് ഹാർട്ടിന്റെ പമ്പിംഗ് ഇജക്ഷൻ ഫ്രാക്ഷൻ അഥവാ പമ്പിംഗ് ഫംഗ്ഷൻ കുറയുന്നു, ഹാർട്ടിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നു. ഹാർട്ടിന്റെ പമ്പിംഗ് ആണ് നമ്മുടെ ആയുസ്. പമ്പിംഗ് കുറയുക എന്ന് പറയാൻ ആയുസ് കുറയുക എന്നർത്ഥം. അപ്പോൾ ഹാർട്ടിന്റെ പമ്പിംഗ് കുറയാതെ അത് പ്രിസർവ് ചെയ്യാനുള്ള എത്രയും പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്, അത് ആൻജിയോപ്ലാസ്റ്റി ആയാലും മരുന്നുകളായാലും ബൈപ്പാസ് ആയാലും പെട്ടെന്ന് സമയത്തിന് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി ബ്ലോക്കുകൾ നമ്മൾ കണ്ടെത്തുന്നത് എമർജൻസി അവസ്ഥയിലല്ല. അതായത് ടി എം ടി ചെയ്തു നടക്കുമ്പോൾ ഒരു വേദനയുണ്ട്, അതിന് നമ്മൾ സ്റ്റേബിൾ ഹാർട്ട് ഡിസീസ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ബ്ലോക്ക് കണ്ടുപിടിച്ചു. ഒരു ബ്ലോക്കുണ്ട്, രണ്ട് ബ്ലോക്കുണ്ട്, മൂന്ന് ബ്ലോക്കുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ബ്ലോക്കുകളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് 70% മുകളിലുള്ള ബ്ലോക്കുകൾ മാത്രമേ നീക്കേണ്ട ആവശ്യമുള്ളൂ. 70% താഴെയുള്ള ബ്ലോക്കുകളിൽ, പ്രത്യേകിച്ച് 50% ബ്ലോക്കുകൾ ഒരു കാരണവശാലും നീക്കേണ്ട ആവശ്യമില്ല. കാരണം അവയ്ക്ക് ആ ബ്ലോക്കുകൾ വളരാതിരിക്കാനുള്ള, അതുപോലെ രക്തക്കട്ട വരാതിരിക്കാനുള്ള ആസ്പിരിൻ മുതലായ ലളിതമായ മരുന്നുകൾ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഈ മരുന്നുകളെക്കാളും പ്രധാനം ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഈ ബ്ലോക്കുകൾ വളരാതിരിക്കാൻ. 70% മേലെയുള്ള മേജർ രക്തക്കുഴലുള്ള ബ്ലോക്കുകളിൽ അത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തും, അതുപോലെ മൂന്ന് ബ്ലോക്കുകൾ നീളം കൂടിയ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്തും അതിനെ ചികിത്സിക്കും. ചില രോഗികൾക്ക് 100% ബ്ലോക്കുകൾ കാണാം. അതായത് ആ രക്തക്കുഴൽ പരിപൂർണമായിട്ട് അടഞ്ഞു. പലപ്പോഴും പ്രമേഹമുള്ളവരും പ്രായമുള്ളവരും ഈ അടയുന്ന പ്രക്രിയ ചിലപ്പോൾ അറിയുക തന്നെ ഇല്ല. നമ്മളതിന് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ എന്ത് ചെയ്യണം? ഓൾറെഡി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ കൊളാട്രൽ സർക്കുലേഷൻ, നമ്മൾ ദൈവത്തിൻ്റെ ഒരു ബൈപ്പാസ് എന്ന് വിളിക്കും, ഹാർട്ടിൻ്റെ മറ്റ് രക്തക്കുഴലുകളിൽ നിന്ന് ചെറിയ രക്തക്കുഴലുകൾ ഈ ഭാഗത്തേക്ക് വന്ന് രക്തം അവിടെ എത്തിക്കുന്നു. സാധാരണ ജീവിതശൈലിയുള്ള ഒരാൾക്ക് അത്രയും രക്തയോട്ടം മതിയാകും. കൂടുതൽ വ്യായാമവും കൂടുതൽ വർക്കും ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആ അങ്ങനത്തെ ഉണ്ടെങ്കിലും വേദനയുണ്ടാവും. അപ്പോൾ എല്ലാ 100% ബ്ലോക്കുള്ള രോഗികൾക്കും ആ ബ്ലോക്ക് നീക്കേണ്ട ആവശ്യമില്ല.
2: 70% കൂടുതൽ ബ്ലോക്കുള്ളവർക്ക് ബ്ലോക്ക് നീക്കേണ്ട ആവശ്യമുള്ളൂ.
3: 70% മേലെയുള്ളവർ എന്തായാലും നീക്കണം. 100% ആയ ബ്ലോക്കുകൾ, ക്രോണിക് ആയിട്ടുള്ള ബ്ലോക്കുകൾ പലപ്പോഴും നമ്മൾ ആ 100% ആയ ശേഷമാണ് കണ്ടുപിടിക്കുക. പക്ഷെ അത് എല്ലാവർക്കും നീക്കേണ്ട ആവശ്യമില്ല. വേദനയുള്ളവർക്കും സ്റ്റെപ്പ് കയറാൻ വയ്യ, അല്ലെങ്കിൽ ദൈനംദിന ജീവിത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അഞ്ചൈന വരുന്നു, അപ്പൊ അങ്ങനത്തെവർക്ക് ബ്ലോക്ക് നീക്കണം. പിന്നെ ചില ടെസ്റ്റുകളുണ്ട്, ന്യൂക്ലിയർ സ്കാൻ, ഹാർട്ടിന്റെ ചില സ്കാനുകൾ, അതുപോലെ ഡോബിട്ടമിൻ സ്ട്രെസ് എക്കോ മുതലായ ടെസ്റ്റ്. അതായത് ഈ ഒരു ബ്ലോക്ക് കൊണ്ട് എത്രത്തോളം മസിലിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് കണ്ടെത്തി, അങ്ങനെ ശാസ്ത്രീയമായിട്ട് ആവശ്യമുള്ള ബ്ലോക്കുകൾ മാത്രമേ പലപ്പോഴും നീക്കേണ്ടി വരാറുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യക്തത പലർക്കും ഉണ്ടാവില്ല. എനിക്ക് ബ്ലോക്ക് ഉണ്ട്, എന്നോട് ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് ബ്ലോക്ക് ഉണ്ട്, അവരുടെ നീക്കി. അപ്പോൾ ആ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഓരോ രോഗിക്കും ഓരോ പോലെയാണ്. ചിലർക്ക് പമ്പിംഗ് വളരെ കുറഞ്ഞിട്ടുണ്ടാവും. പമ്പിംഗ് വളരെയധികം കുറഞ്ഞതിന് ശേഷം പിന്നെ കുറേ വർഷത്തിന് ശേഷം ബ്ലോക്ക് നീക്കിയാൽ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെവർക്ക് കൂടുതൽ മരുന്നുകൾ തന്നെയായിരിക്കും അഭികാമ്യം.
2: ഇപ്പോൾ ഓരോ രോഗിയുടെയും അവസ്ഥയും അവരുടെ ജീവിതശൈലിയും അവരുടെ ബ്ലോക്കിൻ്റെ കാഠിന്യവും അതുപോലെ തന്നെ ബ്ലോക്കിന്റെ എത്രമാത്രം കാലം കഴിഞ്ഞുണ്ടായ ബ്ലോക്കാണ്, അതിന്റെ പെട്ടെന്നുണ്ടായതാണോ, അങ്ങനത്തെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ്. എല്ലാ ഒരു ബ്ലോക്കിന് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സ ഇല്ല. മൊത്തം കാര്യങ്ങൾ ചെയ്തതിന്
3: ശേഷം
2: നമ്മുടെ സംശയം ഉണ്ടാവാറ് പലപ്പോഴും
3: CD കൊണ്ടുവരുന്ന രോഗികൾ വരും.
2: ആൻജിയോഗ്രാം
3: ചെയ്തതിന്റെ CD പരിചയത്തിലും നമ്മുടെ മുമ്പ് ചികിത്സിച്ച രോഗികളുടെ ബന്ധുക്കളുടെ ഒക്കെ CD. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് അതാണ്, CD ചികിത്സ, രോഗിക്കാണ് ചികിത്സ. രോഗിയെ കാണാതെ ചികിത്സയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചില ബ്ലോക്കുകൾ CD ചിലപ്പോൾ മുഴുവൻ ബ്ലോക്കായിരിക്കും, പക്ഷേ രോഗി ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ ഇതിനോ യോഗ്യമില്ലാത്ത ഒരാളാവാം. അവരുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ്സും, പിന്നെ ചിലപ്പോൾ ചില ആളുകൾ വീട്ടിൽ തന്നെ മറ്റ് അസുഖം, ഹാർട്ടിന്റെ അല്ലാത്ത മറ്റ് അസുഖങ്ങൾ കൊണ്ട് കിടപ്പിലായ രോഗികളായിരിക്കാം. അപ്പൊ അവർക്കൊന്നും ഈ ബ്ലോക്ക് നീക്കേണ്ട ആവശ്യമില്ല. രോഗിയെ കണ്ട് ആ രോഗിക്ക് എന്താണോ ഉത്തമമായ ചികിത്സ, ആ ചികിത്സയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക.
2: ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇനിയും ആൻജിയോഗ്രാം ചെയ്തു, ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു, അങ്ങനത്തെ ആളുകളും ആ ഒരു ചികിത്സ കൊണ്ട് അവരുടെ ചികിത്സ പൂർണ്ണമാകുന്നില്ലല്ലോ, പിന്നീടും അവർ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറില്ലേ?
3: വളരെ പ്രധാനം ഉള്ള, വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. കാരണം പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് ബ്ലോക്കുണ്ട്, ബ്ലോക്ക് നീക്കിയിട്ടുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം ഓക്കെയാണ് എന്ന് പറയും. ആക്ച്വലി ഹൃദ്രോഗ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ജീവിതശൈലിയാണ്. നമ്മളീ പറയുന്ന ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ഒക്കെ റിപ്പയർ വർക്കാണ്. നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ശാസ്ത്രീയമായി തന്നെ നമ്മുടെ ആയുസ് കൂട്ടുന്ന ചികിത്സകളിൽ ഹാർട്ടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതായത് ആൻജിയോപ്ലാസ്റ്റിയേക്കാളും ബൈപ്പാസിനേക്കാളും മുകളിൽ നിൽക്കുന്നത് ജീവിതശൈലിയിലുള്ള ഇൻ്റർവെൻഷൻസ് ആണ്. അത് ഒന്ന് വ്യായാമം, രണ്ട് ഭക്ഷണത്തിലുള്ള കൺട്രോൾ, അതുപോലെ മൂന്ന് ബ്ലഡ് കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, ആസ്പിരിൻ, അട്ടോർവസ്റ്റാറ്റിൻ മുതലായ കൊഴുപ്പിൻ്റെ മരുന്നുകൾ. ജീവിതശൈലി കഴിഞ്ഞിട്ടേ മറ്റ് ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിനുമൊക്കെ റോളുള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വേണ്ടതും അതാണ്. കാരണം കഴിഞ്ഞ 20-30 വർഷമായിട്ട് ജീവിതശൈലിയിൽ വളരെ ഗണ്യമായ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. ആ സാമ്പത്തിക മുന്നോക്കാവസ്ഥയുടെ എല്ലാ ദൂഷ്യഫലങ്ങളും നമ്മൾ ആരോഗ്യപരമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണശാലകൾ ഉയരുന്നതിനനുസരിച്ച് ആശുപത്രികളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ നമുക്ക് വേറെ എവിഡൻസ് ഒന്നും ഇത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കണ്ണിനുള്ളിൽ തന്നെ കാണാം എന്തുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അടുത്ത തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് ചെറുപ്പം മുതലേ എങ്ങനെയാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതി കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഓരോ കുടുംബങ്ങളും ചിന്തിക്കേണ്ടത്.
2: ഓക്കെ, പി സി റേഡിയോ ആരോഗ്യചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് പലപ്പോഴും എല്ലാം നമ്മൾ ഇത് കേൾക്കുന്ന ആൾക്ക് അറിയണ്ടാവും. എപ്പോഴും ഓരോ അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ്, അതെങ്ങനെ വരാതെ തടയാം എന്നുള്ള കാര്യങ്ങളാണ് അതിന് ഊന്നൽ നൽകാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ പലപ്പോഴും പല അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും നമ്മൾ കേട്ടത് തന്നെയാണ് വീണ്ടും നമ്മളോട് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വർഷങ്ങളുടെ മാറ്റങ്ങൾ ആണ് നമ്മളുടെ പല അസുഖങ്ങൾക്കുമുള്ള കാരണം. അതുകൊണ്ട് അതിനുള്ള ഒരു മുന്നൊരുക്കം ഈ ഒരു സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുള്ളത്. പലപ്പോഴും ഈ ഒരു ജീവിതശൈലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു ആസ്പെക്റ്റാണ് പല ആൻജിയോഗ്രാമിലും ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്കും ആൻജിയോപ്ലാസ്റ്റി വേണം എന്ന് പറഞ്ഞു. പക്ഷേ അവർ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു, എന്നിട്ട് അവർ വെറും മരുന്നിൽ നിയന്ത്രിച്ചു, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിയന്ത്രിച്ചപ്പോൾ അവർക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒരു അനാവശ്യമായ ഒരു ചികിത്സയാണ്, ആവശ്യമില്ലാത്തൊരു ചികിത്സയാണ് എന്നല്ലേ എന്നുള്ളൊരു ചോദ്യം കേൾക്കാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടത്?
3: ആൻജിയോഗ്രാമിൽ നേരത്തെ പറഞ്ഞല്ലോ, ആൻജിയോഗ്രാമിൽ കണ്ട എല്ലാ ബ്ലോക്കുകളും നീക്കേണ്ട ആവശ്യമില്ല. ആ അറ്റാക്ക് ഉണ്ടാക്കിയ ബ്ലോക്കും അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബ്ലോക്കുകളും, ഇത് രണ്ടുമാണ് നമ്മൾ നീക്കേണ്ടത്. ഇത് നീക്കി കഴിഞ്ഞതിന് ശേഷം അത് 100% ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രോഗികൾക്കും അത് നീക്കേണ്ട ആവശ്യമില്ല. ലക്ഷണം ഉണ്ടാക്കാത്ത 100% ബ്ലോക്കുകൾക്ക് മരുന്നുകൾ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മരുന്നുകൾ പറയുമ്പോൾ പലരും രോഗികളത് എടുക്കുന്ന ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ ബ്ലോക്ക് പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഈ മരുന്നിന്റെ ലക്ഷ്യം ബ്ലോക്ക് നീക്കുക എന്നുള്ളതല്ല. കാരണം ബ്ലോക്ക് നീക്കാൻ ഒരു മരുന്നും ഒരു ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ബ്ലോക്ക് നീക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന ആൾക്ക് നോബൽ സമ്മാനം ഉറപ്പാണ്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ബ്ലോക്ക് കൊണ്ടാണ്. അപ്പോൾ അതിന്റെ റിപ്പയർ വർക്കായിട്ടാണ് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ബ്ലോക്ക് എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ബ്ലോക്ക് വന്നാൽ, അതുപോലെ ചെറിയ 70% താഴെയുള്ള ബ്ലോക്കുകൾ എങ്ങനെ വളരാതിരിക്കാം, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. ഒന്ന്, രക്തക്കട്ട വരാതിരിക്കാനുള്ള ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ മുതലായ വിഭാഗത്തിലുള്ള ഗുളികൾ. രണ്ടാമത്തേത്, കൊഴുപ്പ് അടിയുന്നത് തടയാനുള്ള കൊളസ്ട്രോളിന്റെ അട്ടോറോസ്റ്റാറ്റിൻ, റോസ്വസ്റ്റാറ്റിൻ മുതലായ ഗുളികൾ. ഈ ഗുളികൾ കുറഞ്ഞ അളവിൽ എല്ലാ രോഗികൾക്കും നിർബന്ധമായും കഴിക്കേണ്ടതാണ്. ശാസ്ത്രീയമായി ഹാർട്ടിനെ സംരക്ഷിക്കുന്നതും നമ്മുടെ ആയുസ് കൂട്ടുന്നതുമായി തെളിയിക്കപ്പെട്ട 4-5 ഗുളികൾ മാത്രമേ ഉള്ളൂ ഹാർട്ടിൻ്റെ കാർഡിയോളജിയിൽ. പല ഡോക്ടേഴ്സും അതുപോലെ പല ശാസ്ത്ര മറ്റ് ഇതര ശാസ്ത്ര ശാഖകളും കുറേയധികം മരുന്നുകൾ കൊടുത്ത് ബ്ലോക്ക് ഞാൻ മാറ്റും എന്ന് ഒരു വ്യാജമായ ഓഫർ കൊടുത്തിട്ട് പല രോഗികളും അങ്ങനത്തെ ചികിത്സകൾ തേടി പോകാറുണ്ട്. പലപ്പോഴും ഈ ആൻജിയോപ്ലാസ്റ്റിയോടും ബൈപ്പാസിനോടുമുള്ള ഒരു ഭയമാണ് അവരെ അതിനെ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഹാർട്ടിനെ സംരക്ഷിക്കാൻ 4-5 ടൈപ്പ് ഗുളികകളെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ, അത് എല്ലാവർക്കും അറിയാം. അതും ഈ ഗുളികകളും ആധുനിക ശാസ്ത്രത്തിൽ ഈ ഗുളികകളും ബ്ലോക്കുകൾ നീക്കാനല്ല നമ്മൾ കൊടുക്കുന്നത്, വലിയ ഉള്ള ബ്ലോക്കുകൾ വളരാതിരിക്കാനും പുതിയ രക്തക്കെട്ട് വന്ന് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനും വേണ്ടി മാത്രമാണ്. മറ്റുള്ളതിലൊന്നും പോയി വഞ്ചിതരാകാതെ സ്വയം വഞ്ചിതരാകാതിരിക്കുകയാണ് നല്ലത്.
2: ഇത് ഓരോരുത്തരുടെ ജീവൽ പ്രശ്നമായതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതെ നേരമായ ചികിത്സ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സ എടുക്കുന്നതാണ് ആരോഗ്യത്തിന് ഗുണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു.
3: പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇത്രയും കേരളത്തിൽ ആക്ച്വലി വൈദ്യശാഖകൾ വളർന്ന് ആശുപത്രികളും ഡോക്ടർമാരുടെ അവൈലബിലിറ്റിയും വളരെ ഒരു വെസ്റ്റേൺ വേൾഡിൽ അത്ര തന്നെയുണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ചികിത്സ പറയുമ്പോൾ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ ഒരു 4-5 സെക്കൻഡോ 3rdോ ഒപ്പീനിയൻ എടുക്കാവുന്നതേ ഉള്ളൂ. ആ സംശയങ്ങളൊക്കെ ആരാണോ ദൂരീകരിച്ച് കൊടുക്കുന്നത് അത് ആ ഒരു ഡോക്ടറെ കണ്ടെത്താനും, അതുപോലെ ആ ഒരു ചികിത്സ എല്ലാവരും പറയുന്ന ഒന്നാണോ ഈ പറയുന്ന ചികിത്സ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വ്യാജമായ വാദങ്ങൾ പറഞ്ഞ് ഈ ബ്ലോക്ക് നീക്കും എന്ന് പറഞ്ഞിട്ടുള്ള പല അശാസ്ത്രീയമായ ട്രീറ്റ്മെന്റിലേക്ക് പോവാതെ എന്താണോ ശാസ്ത്രം പറയുന്നത് അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം.
2: അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നാം കൈകാര്യം ചെയ്ത് പി സി റേഡിയോ അറിവിചാരത്തിൽ. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട്, നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇതിൽ വീണ്ടും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വീണ്ടും ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരം അവസ്ഥകൾ നമുക്ക് വരാതെ, നമുക്കും നമ്മുടെ കുടുംബത്തിനും വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് പി സി റേഡിയോ അറിവിചാരത്തിൽ വീണ്ടും വീണ്ടും നാം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ തക്കതായ കാര്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ പ്രതിവിധി ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു അസുഖം വരുന്നത് നമുക്ക് തടയാൻ കഴിയും. ആ ഒരു ചിന്തയുമായി ഈ ഒരു ആഴ്ചത്തെ പി സി റേഡിയോ അറിവിചാരം ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പി സി റേഡിയോ അറിവിചാരത്തിൽ നമ്മുടെ ചർച്ചയ്ക്കെത്തിയ കോഴിക്കോട് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മാട്ടുമലിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. വാഹുറു ദേവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഹൃദയാഘാതം ചില മുൻകരുതലുകൾ എന്ന വിഷയത്തിലുള്ള ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു.
0: നമ്മുടെ കൂടെ ചേർന്നത് ഡോക്ടർ ഷഫീഖ് മാട്ടുമലാൻ, ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ഇനി പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു, പ്രാർത്ഥനാ പഠനം.
0: പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുല്ലാ മുഹസിൻ വണ്ടൂർ.
1: ഖുർആനിലൂടെ വഴി കാണിച്ചതിന് അള്ളാഹുവിനോട് സ്തുതിയും നന്ദിയും അർപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് നാം കേൾക്കാൻ പോകുന്നത്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ചുറ്റുപാടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെയധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ടും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഖുർആനിലൂടെ വഴി കാണിച്ചതിന് സ്തുതിയും നന്ദിയും അർപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഐവജ. ഇതാണ് ആ പ്രാർത്ഥന. ഇത് സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ ആയത്താണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഐവജ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ഒരു ആയത്താണിത്. പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആയത്ത് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നാം ഈ ഒരു സൂറത്ത് ഓതുമ്പോൾ, ഈ ഒരു ആയത്ത് ഓതുമ്പോൾ ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥന അതിൻ്റെ അർത്ഥം തൻ്റെ അടിമയുടെ മേൽ ഖുർആൻ അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അള്ളാഹുവിന് എല്ലാ സ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന ഒരു ആയത്താണിത്. പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആയത്ത് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നാം ഈ ഒരു സൂറത്ത് ഓതുമ്പോൾ, ഈ ഒരു ആയത്ത് ഓതുമ്പോൾ ഇതൊരു പ്രാർത്ഥന കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥന അതിൻ്റെ അർത്ഥം തൻ്റെ അടിമയുടെ മേൽ ഖുർആൻ അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അള്ളാഹുവിന് എല്ലാ സ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഐവജ. അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അൻസല അല അൻസല അല അൻസല അല അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ അബ്ദിഹിൽ കിതാബ അബ്ദിഹിൽ കിതാബ അൻസല അല അബ്ദിഹിൽ കിതാബ الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഐവജ. അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഐവജ. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം.
1: പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുല്ലാ മുഹ്സിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേർന്നു. ഖുർആനിലൂടെ വഴി കാണിച്ചതിന് അള്ളാഹുവിനോട് സ്തുതിയും നന്ദിയും അർപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു.
0: അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയും കൂടെ ആകുമ്പോൾ,
1: അതെ,
0: സ്വാഭാവികമായിട്ട് ഒരുപാട്
1: കുട്ടികൾക്ക് ഒരുപാട് സമയമുള്ള ഒരു ദിവസമാണ് എന്ത് ഞായർ.
0: യെസ്.
1: അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകമായി എന്താ വീട്ടിലെ മാതാപിതാക്കൾ മനഃപൂർവ്വം ഈ പ്രോഗ്രാമൊക്കെ വെച്ച് കേൾപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പൂമരത്തണിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് അബ്ദുൽസലാം വീട്ടി നമ്മോടൊപ്പം ചേരുന്നു. അതുപോലെ തന്നെ ആയിഷ റഫീഖ് തിരുരങ്ങാടി, ഹലാ സാദിഖ്
0: തലശ്ശേരി
1: നമ്മളൊപ്പം ചേരുന്നു.
0: ഇന്നത്തെ വിഷയം വളരെ മനോഹരമായൊരു വിഷയമാണ്, ഔലിയാക്കളും കറാമത്തുകളും.
1: അതെ, നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വിഷയം പൂമരത്തിനെ ചർച്ച ചെയ്യുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ പൂമരത്തണലിലെ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പൂമരത്തണലിൽ വളരെ വിശേഷപ്പെട്ട ഒരു പരിപാടിയാണ്. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മുടെ കൂടെയുള്ളത് നിങ്ങളുടെ പ്രതിനിധികളായ രണ്ട് കൂട്ടുകാരികളാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാനുണ്ട്. അവർ നമ്മളോടൊന്ന് പഠിപ്പിച്ചു തരുന്നൊരു വിഷയത്തെക്കുറിച്ച് വളരെ സവിസ്തരം നമുക്ക് മനസ്സിലാക്കാനുമുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ കൂട്ടുകാരികളെ നമുക്ക് പരിചയപ്പെടാം.
6: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ആയിഷ ബിൻത് റഫീഖ്.
5: ആയിഷ ബിൻത് റഫീഖാണ് ഒരു കൂട്ടുകാരി. അപ്പോൾ ആയിഷ ബിൻത് റഫീഖ് എവിടെന്നാ വരുന്നത്?
6: ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടി എന്ന സ്ഥലത്ത്.
5: യെസ്, തിരുരങ്ങാടി എന്നാണ് ആയിഷ റഫീഖ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മൾ പൂമരത്തണ്ണിൽ നിങ്ങളുടെ കൂടെ ചേരുന്നത്. കൂട്ടുകാരെ, ആയിഷ റഫീഖ് സ്കൂൾ ഓഫ് ഖുർആൻ റെസിഡൻഷ്യൽ ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയാണ് കേട്ടോ. ആ, ഇനി അടുത്തളം പരിചയപ്പെടും.
6: എൻ്റെ പേര് ഹലാ സാദിഖ്.
5: ഹലാ സാദിഖ് എവിടുന്നാണ് വരുന്നത്? എവിടെയാണ് വീട്?
6: ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന്.
5: കണ്ണൂർ തലശ്ശേരിയാണ്. എത്ര ഹലാ സാദിഖും ഇതുപോലെ സ്കൂൾ ഓഫ് ഖുർആൻ റെസിഡൻഷ്യൽ ക്യാമ്പസിലല്ലേ പഠിക്കുന്നത്? ഓക്കെ. അപ്പോൾ മാഷാല്ല, രണ്ട് വിദ്യാർത്ഥികൾ. നമുക്ക് ഇന്ന് കൂട്ടുകാരോട് എന്തിനെ കുറിച്ചാണ് ഹലാ നമുക്ക് പറയാനുള്ളത്? ഇന്നത്തെ വിഷയം
6: ഔലിയാക്കളെയും കറാമത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഔലിയാക്കളെയും കറാമത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്.
5: ഔലിയാക്കളെ കുറിച്ചും അവർക്കുള്ള കറാമത്തിനെ കുറിച്ചും വലിയൊരു വിഷയമാണ്. കൂട്ടുകാരൊക്കെ ചിലപ്പോൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്, സ്കൂളിൽ നിന്നും മറ്റുള്ളവരുടെ നിന്നൊക്കെ ഇന്നൊരു ഔലി ഉണ്ട്, ഇനിയൊക്കെ കറാമത്തൊക്കെ കേട്ട. അപ്പം എന്താണ് ശരിക്കും ഔലിയാക്കള്, എന്താണ് കറാമത്ത്? ആയിഷ റഫീഖെ, എന്താ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ വേർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറേ കേട്ടിട്ടുണ്ടാവും. ഔലിയാക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് കറാമത്തായിരിക്കും. അപ്പോൾ ശരിക്കും എന്താണ് ഈ, ആരാണ് ഔലിയാക്കൾ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക?
6: ഔലിയാക്കൾ എന്ന വിഷയത്തെക്കുറിച്ച് അള്ളാഹു തആല സൂറത്തുൽ യൂനിസിലെ 62 മുതൽ 64 വരെയുള്ള വചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്.
5: എന്താണ് ആ ആയത്ത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ഒന്ന് നോദിക്കേ.
6: أعوذ بالله من الشيطان الرجيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك الفوز العظيم
5: ما شاء الله هلا صادقي എന്താണ് ശരിക്കും ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
6: അതായത് ഔലിയാക്കൾ, അതായത് അള്ളാഹുവിന്റെ മിത്രങ്ങളാണ് ലൗലിയാക്കളെ, അതായത് ലാ ഹൗഫൻ, അവർക്ക് അള്ളാഹുവിനോട് യാതൊരു ഭയവും ഉണ്ടായില്ല. കാരണം
5: അവരൊന്നും പേടിക്കേണ്ടതില്ല, ഒന്നും ദുഃഖിക്കേണ്ടതില്ല, അവർ അള്ളാഹിന്റെ മിത്രങ്ങളാണെന്ന്. അപ്പൊ ഔലിയ എന്ന് പറഞ്ഞാൽ വലിയ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, വലിയ എന്നുള്ളതിന്റെ ജമ്മാണ് എന്ത് ശരിക്ക് ഔലിയ എന്നുള്ളത്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും അടുത്ത ആളുകൾ, അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആരാണ്? ഔലിയാക്കളാണ്, അള്ളാഹ്ക്ക് ഏറ്റവും മിത്രങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കാണുന്ന ഔലിയാക്കൾ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും വേറൊരു ലെവലിലാണ് ആളുകൾ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് പറയാം, പക്ഷെ അതിൻ്റെ മുമ്പ് ഈ അവർക്ക് കറാമത്തുകൾ ഉണ്ടാവോ? ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവോ? ശരിക്ക് ഉണ്ടോ? ശരിക്കുണ്ടല്ലേ. അപ്പോ എന്താ കറാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
6: കറാമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരിക്കലും അത് അവനവന് വിചാരിച്ച് കിട്ടുന്നതല്ല, അള്ളാഹു വിചാരിക്കുകയും അത് അവർക്ക് അള്ളാഹുവിന്റെ ഒരു ഇത്, അതായത്
5: അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു
6: കൊടുക്കുന്ന ഒരു കഴിവാണ്.
5: അതെ അതെ. അപ്പോ കറാമത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആദരിക്കുക എന്നൊക്കെയാണ്, ആദരവ് എന്നുള്ളതാണ്. അള്ളാഹ് വിചാരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അള്ളാഹു ആദരിക്കുന്ന സന്ദർഭമാണ്. ലോകത്തിൽ ഏറ്റവും വലിയ ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നബിമാർക്ക് ഉണ്ടാവുന്ന പ്രാധാന്യം എന്താണ്? മൂജിദത്താണ്. പക്ഷെ ഔലിയാക്കൾക്ക് ഉണ്ടാകുന്നത് കറാമത്താണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ൾപ്പെട്ട നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ ഉമർ റളി അള്ളാഹു അൻഹു, ഉസ്മാൻ റളി അള്ളാഹു അൻഹു, അലി റളി അള്ളാഹു അൻഹു, ഇവരൊക്കെ ആയിരിക്കൂലേ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ. അതുപോലെ സഹാബികൾ അല്ലേ. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്കൊക്കെ അള്ളാഹു കുറെ കറാമത്തുകൾ കൊടുത്തിട്ടുണ്ടാവൂലേ. നമുക്ക് ആദ്യം കൂട്ടുകാർക്ക് ഒരു കറാമത്തുമായി ബന്ധപ്പെട്ട ഒരു കഥ എന്താണോ ഉള്ളത്, അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്ത് എന്താണ്, അങ്ങനെയുള്ള വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അല്ല സാദിഖ് പറയും?
6: ഒരു കൂരാക്കൂരിട്ടിൽ രാത്രി അബ്ബാദ് ബിൻ ബിഷ്റ റളിയല്ലാഹു അൻഹും ഉസൈദ് ബിൻ ഹുലൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നു തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോവുകയായിരുന്നു. അവരിലെ വെളിച്ചം ഒരാളുടെ കയ്യിൽ മാത്രമായിരുന്നു.
5: എന്നാൽ
6: അതെ വെളിച്ചം
5: നടന്നു പോണത്,
6: പക്ഷെ അള്ളാഹു കൊടുത്തൊരു കാരണമത്താണ്
5: കൂരാക്കിരുട്ടാണല്ലോ.
6: അപ്പൊ അള്ളാഹു ആ ഒരു കയ്യിലോട്ട് വെളിച്ചം പതിപ്പിക്കുകയുണ്ടായി. എന്നാൽ രണ്ടു വൈകളിലേക്ക് വേർപിരിഞ്ഞപ്പോൾ വെളിച്ചം രണ്ടായി പിരിഞ്ഞു. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാം,
5: അവര് അവര് പോണ സമയത്ത് അവരുടെ മുമ്പിൽ ഇങ്ങനെ വെളിച്ചം ഉണ്ടായിരുന്നു. രാത്രി ഇരുട്ടത്താണ്, അവർക്ക് കയ്യിലുള്ള വെളിച്ചമല്ല വേറൊരു പ്രത്യേക വെളിച്ചം
6: ഉണ്ടായി.
5: രണ്ടാള് രണ്ട് വഴിക്ക് പോയപ്പോ
6: വെളിച്ചം
5: രണ്ടായിട്ട് പിരിഞ്ഞു, രണ്ടാൾക്കും വേറെ തന്നെ വെളിച്ചമായിട്ട് ഇങ്ങനെ ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ വന്നത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ.
6: അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു തന്നൊരു കറാമത്താണ് അത് നിങ്ങൾക്ക്. അപ്പം ഇതുപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പം ഒരു സഹാബിയുടെ കറാമത്ത് കഥയും കൂടി പറഞ്ഞു.
5: അപ്പോൾ ഒരു വേറെയുള്ള സഹാബികൾക്കും ഇതുപോലെ കറാമത്തുകൾ ഉണ്ടായി. ഇപ്പം നമ്മളിപ്പോൾ ഖുർആനിൽ തന്നെ ഒരുപാട് സംഭവങ്ങളില്ലേ, മറിയം ബീവിക്ക് കറാമത്ത് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ കറാമത്ത് കഥയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു സംഭവം ഓർമ്മ ഉണ്ടോ? ചരിത്രം ഒരു ഗുഹാവാസികളുടെ ആയിഷ റഫീഖ് അല്ലേ, എന്തായിരുന്നു ഗുഹാവാസികൾ?
6: എത്ര ഒരു രാജാവ് അവരെ ആരാധനക്ക് വിഗ്രഹാരാധനക്ക് നിർബന്ധിച്ചു.
5: അങ്ങനെ അവർ അവിടുന്ന് പോയി, ആ നാട് വിട്ടു. പോയപ്പോ
6: ഒരു ഗുഹയിൽ ചെന്നിട്ടു,
5: ഗുഹയിൽ ചെന്നു. അങ്ങനെ ആ ഗുഹയിൽ ഇരുന്നപ്പോ
6: 300 കൊല്ലം അവരെ അള്ളാഹു
5: ഉറക്കി കിടത്തി അല്ലേ. കൂട്ടുകാർക്കൊക്കെ അറിയുന്ന സംഭവം ആയിരിക്കും 300 കൊല്ലം ഒരു ഗുഹന്റെ, അതൊരു കറാമത്താണ്. പിന്നെ സഹാബികൾക്ക് പലപ്പോഴും പല കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഏതായിരുന്നു അല്ല സാധിക്കുന്ന ഓർമ്മ ഉണ്ടോ?
6: ഹുദൈൽ ഖദറക്കാരൻ ഷഹീദായവരുടെ കൂട്ടത്തിൽ ആസിം ബിനു സാബിത് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നറിഞ്ഞ മക്കയിലെ
5: ഹുദൈൽ ഗോത്രം, ആ ഹുദൈൽ ഗോത്രക്കാരാൽ ഷഹീദായ ആരായിരുന്നു സഹാബി ഉണ്ടോ?
6: ആസിം ബിനു സാബിത് റളിയല്ലാഹു
5: അൻഹു, ആസിം എന്ന സഹാബി അദ്ദേഹം
6: ഉണ്ടെന്നറിഞ്ഞ മക്കയിലെ ശത്രുക്കൾ സന്തുഷ്ടരായി. ഉഹദിൽ കൊല്ലപ്പെട്ട 3 മക്കളുടെ കാര്യത്തിൽ പ്രതികാരത്തിനായി സുലഫ എന്നയാൾക്ക് ആസിം റളിയല്ലാഹുവിന്റെ തലയോട്ടി വേണമായിരുന്നു.
5: അതായത് ആസിം റളിയല്ലാഹു അൻഹു ഹുദൈൽ ഗോത്രക്കാരാൽ ആസിം റളിയല്ലാഹു കൊല്ലപ്പെട്ടു. അപ്പൊ ആസിം റളിയല്ലാഹുവിന്റെ ശത്രുക്കള് ആ കൊല്ലപ്പെട്ട മൃതശരീരത്തിൽ നിന്ന് ആ തലയോട്ടി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? ആ തലയോട്ടിയുടെ മീതെ എന്ത് വന്ന് പൊതിഞ്ഞു?
6: തേനീച്ചകൾ
5: വന്ന് വന്ന് പൊതിഞ്ഞു. എന്നിട്ട് അവര് തലയോട്ടി എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി, മൃതശരീരത്തിൽ നിന്ന് തലയോട്ടി പൊളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തലാർത്ത് കൊണ്ടു നിൽക്കുമ്പോഴൊന്നും അവർക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആരാ തേനീച്ച കൂട് കൂട്ടി നിൽക്കണം അതിന്റെ തലയുടെ മുകളിൽ. എന്നിട്ട് അവര് നേരം വെളുക്കോളം അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. എന്നിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവസാനം എന്ത് സംഭവിച്ചു? അവിടെ പിന്നൊരു മഴ കാറ്റും ഇതൊക്കെ പെട്ട് അവരൊക്കെ ആകോ പിന്നെ എന്തായി ചിന്നി ചിതറിപ്പോയി. അവർക്കൊന്നും ചെയ്യാൻ പറ്റും. പിന്നെ നേരം വെളുക്കുമ്പോൾ അതല്ല, അവര് ആ ശരീരം നേരം വെളുത്തിട്ട് വന്ന് നോക്കാന്ന് വിചാരിച്ചത്.
6: വിചാരിച്ചപ്പോ നേരം വെളുത്ത് നോക്കിയപ്പോ ആ ശരീരം അവിടുത്തെ ഇല്ലാണ്ടായി.
5: അങ്ങനെ തന്നെ അവർ കാണാനല്ലാതെ മൃത ശരീരം. അപ്പം മരണപ്പെട്ടതിന്റെ ശേഷം അള്ളാഹു കൊടുക്കുന്ന ഒരു കറാമത്തായിട്ട് നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന അല്ലേ, അവരാരാണ്? അവര് വിശ്വാസികളാണ്, തക്വയുള്ളവരാണ്. തക്വയുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലും പറഞ്ഞ അനുസരിക്കുന്നവരാണ്. ഇനി നമ്മൾ നമ്മളെ നാട്ടിലേക്ക്
6: വരാം.
5: നമ്മളെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് എന്താണ് അല്ല സാധിക്കുക? നമ്മളെ നാട്ടിൽ വന്ന് എന്താ ഔലിയ എന്ന് പറയുമ്പോ എന്താണ് ആൾക്കാരുടെ?
6: നമ്മളെ നാട്ടിലേക്ക് വന്നാൽ ഔലിയാക്കൾ ഇപ്പൊ പഠിച്ചവനായി മാറിയ ഒരു അവസ്ഥയാണ്. ഔലിയാക്കൾ മറന്ന കാര്യങ്ങൾ അറിയുകയില്ല. എന്നാൽ ഇപ്പം പലവരുടെയും പല ആൾക്കാരുടെയും
5: വിശ്വാസം
6: വെച്ചാല് ഔലിയാക്കൾ മറന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതാണ്.
5: അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് ഈ മുസ്ലിം മൗലിയ ബീവിമാര് തങ്ങന്മാര് ഇവരുടെ അടുത്തൊക്കെ മറഞ്ഞ അറിയുന്നു വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ. പിന്നെ പിന്നെന്താണ് അതിൽ നമ്മൾ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം? ഔലിയാക്കൾക്ക് നമ്മുടെ നാട്ടിലെ ഔലിയാക്കൾക്ക് അള്ളാഹു റസൂൽ പറഞ്ഞു കേൾക്കണ്ട, അവര് തോന്നിയനുസരിച്ച് ജീവിക്കാം, അങ്ങനെ ഉണ്ടോ?
6: ഔലിയാക്കൾ വിധി വിലക്കുകൾക്ക് അപ്പുറം പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് എന്നത് ശരിയേ അല്ല. വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് ഔലിയാക്കൾ. അന്നേരം എങ്ങനെയാണ് വിധിവിലക്കുകൾ അപ്പുറം കടക്കാൻ പറ്റുക?
5: അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കരിക്കൂല, അപ്പൊ വേറെത്ര തടിയുണ്ട്, 40 ശരീരമുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ട് ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ അല്ല, അപ്പൊ മക്കത്താണ് മറ്റേ ഔലിയ, ഇയാളുടെ വേറെ തടി മക്കത്തുണ്ട്, അവിടെ നിസ്കരിക്കണ്ട, അപ്പൊ ഇവിടെ നിസ്കരിക്കണ്ട. വൃത്തിയില്ല, വെടിപ്പില്ല, ഒരു പച്ച പുതപ്പുട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല് അപ്പൊ അതിനെ ഔലിയ, അതയാൾ ഔലിയാണ്, അപ്പൊ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയും എന്നൊക്കെ വിശ്വാസവും ജാറോ മഖ്ബറോ ഒക്കെ ഉള്ള അവിടെ മൺമറിഞ്ഞു പോയ ആൾക്കാർ ഔലിയാണ്. അപ്പൊ അവരോട് ചോദിച്ചാൽ കേൾക്കും, മറിഞ്ഞ കാര്യം അറിയും. മറിഞ്ഞ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാ അറിയാം?
6: അല്ലാഹു മാത്രമാണ്
5: അറിയാം. ഏത് ആർക്ക് വരെ അറിഞ്ഞിട്ടില്ല?
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിഞ്ഞിട്ടില്ല.
5: അതിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ?
6: എന്നാൽ ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി വരുന്നുണ്ട്. എന്നാൽ അതിനായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. ഇവ സഹാബിമാരെ ഹിഫ്ള് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി, എന്നിട്ട് സഹാബിമാരെ ഹിഫ്ള് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി, എന്നിട്ട് കൊല്ലുകയുണ്ടായി. ഇത് നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ വിടുമായിരുന്നു.
5: അപ്പോ നബിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഹിഫ്ള് പഠിപ്പിക്കാൻ 70 ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട് നബിയുടെ ആഫ്ലിങ്ങളായ 70 ആളുകൾ നബിയോട് പറഞ്ഞിട്ട് നബിയുടെ അനുമതി പ്രകാരം അവരവിടുന്ന് കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്തു? ശത്രുക്കളായിരുന്നു, അവർ കൊന്നു കളഞ്ഞു. അപ്പൊ ഇന്ന് എന്ത് മനസ്സിലായി? അപ്പൊ അവരുടെ പ്ലാൻ അറിയുമായിരുന്നെങ്കിൽ നബി അനുവദിക്കോ? ഇല്ലല്ലോ അല്ലേ. അതെ, അപ്പൊ നബിക്ക് പോലും മറന്നു.
6: അല്ലാഹു അറിയിച്ചു കൊടുത്തത് അറിയും, പക്ഷെ ഒരിക്കലും അദർശ കാര്യങ്ങൾ അറിയുന്നവനല്ല.
5: അല്ലാഹു അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോ അവർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. വേറെ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഐഷ റഫീഖ്, എന്റെ മനസ്സിൽ എന്താ വരുന്നത്?
6: ഒരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കാരത്തിന് വേണ്ടി സ്വീകരിച്ചു. നബി അത് സ്വീകരിക്കുകയും ചെയ്തു.
5: ക്ഷണിച്ചു അല്ലേ, ജൂത സ്ത്രീ സൽക്കാരത്തിന് വേണ്ടി നബിയെ ക്ഷണിച്ചു. എന്നിട്ട്
6: നബി അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭക്ഷണത്തിലേക്ക് വിഷം കലർത്തി. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അറിയില്ലായിരുന്നു. അത് അള്ളാഹു അറിയിച്ചു കൊടുത്തതായിരുന്നു.
5: അതായത് നബിക്ക് അങ്ങനെ ഒരു വിഷം കലർത്തിയിട്ട് നബിയെയും സഹാബികളെയും ഒക്കെ ക്ഷണിച്ചിട്ട് അതിൽപ്പെട്ട ഒരു സഹാബി വരെ ഭക്ഷണം കഴിച്ച് മരിച്ചുപോയി. പക്ഷെ നബിക്ക് അത് അറിയുമ്പോൾ വിഷം കലർത്തിയത് മറിഞ്ഞ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ വിഷം കലർത്തി എന്ന് അറിയുമായിരുന്നില്ലേ? പക്ഷെ അപ്പം അറിയാത്തോണ്ടല്ലേ നബി പോയി കഴിച്ചത്? അപ്പൊ നബി അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചു കൂട്ടിയ സഹാബിയെ കൊല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ നബിക്ക് പോലും അറിഞ്ഞ കാര്യങ്ങൾ അറിയില്ല, അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴല്ലാതെ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക്. ഇങ്ങനെ ഇതാണ് ശരിക്ക് ആ വലിയ ഔലിയ കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളല്ലാതിരിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അതൊരിക്കലും അവര് വിചാരിക്കുന്ന സമയത്ത് അവർക്ക്
6: കറാമത്ത് ഒരിക്കലും സ്വന്തം കൈവല്ല, മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടവരിലൂടെ അവൻ ഉദ്ദേശിച്ച സമയത്ത് മാത്രം വെളിവാക്കുന്നവയാണ് കറാമത്ത്.
5: കറാമത്ത് എന്ന് പറഞ്ഞു
6: ഇക്കാലത്ത് കറാമത്ത് എന്ന് വെച്ചാല് അവര് വിചാരിക്കുമ്പോ കിട്ടും, അങ്ങനെ പല പല ഔലിയാക്കളായിട്ട് കുറെ കുറെ എക്സാം ഇപ്പൊ എഴുതാൻ പോകുന്നത് പെണ്ണി മന്ത്രിച്ചിട്ടും ഔലിയാക്കളെ കുറിച്ച് മന്ത്രിച്ചിട്ട് ഇപ്പൊ അള്ളാഹിനെ കാട്ടും മേലാണ് ഇപ്പൊ ഔലിയാള്.
5: അങ്ങനെയാണ് ആൾക്കാരെ വിശ്വസിക്കുന്നത്. ദിവ്യശക്തി കൽപ്പിക്കുക അല്ലേ, അത് ചിലപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കുണ്ട്, മരിച്ച ആൾക്കാർക്കുണ്ട്. അവരോട് പറഞ്ഞ പോലെ അല്ല, പിന്നെ കേൾക്കും അറിയും നമ്മളെ കാര്യക്കോല് രക്ഷപ്പെടുത്തും. എങ്ങനെയുള്ള കുറേ തെറ്റായ വിശ്വാസമാണുള്ളത്, ശരിക്കത് ഷിർക്കാണ്. അള്ളാഹു ആണ് ആലിമുൽ ഗൈബ് അല്ലേ, ആ എന്താണത് ആലിമുൽ ഗൈബ് ആണ്, ഗൈബ് അറിയുന്ന ആൾ അള്ളാഹു ആണ്, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു ആണ് എന്നതാണ് ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ കൂട്ടുകാരോട് നമുക്ക് പറയാനുള്ള എന്താണ്, ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ അള്ളാഹുവിനേക്കാൾ അല്ലേ ഒരു ഒരു മുകളിലേക്ക് ആളുകൾ എത്തിക്കുന്നിടത്തേക്ക് എത്താനുള്ള കാരണം എന്താ, ഇപ്പോൾ ഏത് മഠവ് ആരാന്നാ പറഞ്ഞത്,
6: സി എം മഠം
5: പടച്ചോനാണെന്ന് വരെ പാട്ട് പാടി. അത് കാരണം എന്താണ്, പടച്ചോൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്, മഹത്വം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്. നമ്മളെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിലെവിടെയുണ്ടോ
6: നോണ പറഞ്ഞു
5: ഇല്ലാത്ത മഹത്വം? കറക്റ്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലെ സാദിഖ് പറഞ്ഞത്, മഹത്വമല്ല ഇല്ലാത്ത മഹത്വം ഉണ്ടാക്കി കള്ളത്തരം. വേറെ എന്ന് പറഞ്ഞു തള്ളാണ് അല്ലേ, പെരുന്തള്ളാണ്. ഓരോ കഥകൾ പറഞ്ഞിട്ട് കേട്ടണോ, ഇനി കേട്ടണ എൻ്റെ നാട്ടിലൂടെ ഈ ഔലിയാക്കളെ കുറിച്ച് കേട്ടണ, അങ്ങനെ ഏതെങ്കിലും ഔലിയാക്കൾ എൻ്റെ നാട്ടിൽ ആ ഭാഗത്തോടെ ഒരു ഔലിയാക്കളുണ്ടോ, മമ്പറം സിയമടവൂർ ഇവിടെ കോഴിക്കോട് മമ്പറം, മമ്പറത്തെ തങ്ങൾക്ക് കറാമത്ത് പറയലുണ്ട് അല്ലേ, മമ്പറത്ത് തങ്ങളെ കറാമത്ത് എന്താ നീ ഏതെങ്കിലും കുട്ടികൾ പറഞ്ഞു കേട്ടണോ,
6: പരീക്ഷക്ക്
5: മമ്പറത്ത് അങ്ങനെ സംഗതി ഉണ്ട് അല്ലേ.
6: കൂട്ടുകാരുടെ കൈമുകളിൽ ഉണ്ടാവും ഓരോരോ ചെയിന്, എന്താന്ന് വെച്ചാൽ ഔലിയാക്കൾ വന്നത് ഔലിയാക്കൾ വെട്ടി തന്നത്, അത് കിട്ടിയാലും അങ്ങനെ ഇങ്ങനെ
5: സംഭവിക്കും. ചരട് കെട്ടുക, അതുപോലെ പിന്നെ എന്താ മോതിരിടുക പ്രത്യേകം,
6: പിന്നെ വെള്ളം
5: ഔലിയാക്കളെ കറാമത്ത് അതിലുണ്ട് അല്ലേ. ഇങ്ങനെ പിന്നെ ഈ തലശ്ശേരി ഭാഗത്ത് ഏതെങ്കിലും ഉണ്ടോ ഇതുപോലെ കേട്ടണോ, അങ്ങനെ ഏതെങ്കിലും കേട്ടിട്ടില്ല? ആ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ട്, ഓരോ സ്ഥലത്ത് ഓരോ ജാറങ്ങളും അക്ബറും അവിടുത്തെ ഉസ്താദ് അവിടുത്തെ ഷെയ്ഖന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർക്കൊക്കെ ദിവ്യത്വം കൽപ്പിക്കുക, അവർക്കൊക്കെ മറിഞ്ഞ കാര്യം അറിയും, അവർക്ക് എന്തൊക്കെ കറാമത്തുണ്ട് എന്ന് വിശ്വസിക്കാം. അപ്പം നമ്മൾ കൂട്ടുകാരെ, നമ്മളിപ്പം നമ്മുടെ ഈ പൂമരത്തണലിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഔലിയാക്കളെ കുറിച്ചും അവർക്കുള്ള കറാമത്തിനെ കുറിച്ചാണ്. ശരിക്കുള്ള ഔലിയാക്കൾ ആരാന്നുള്ളത് നമുക്ക് കിട്ടി, ആരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ, അത് പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ റസൂലും സഹാബികളും അവരെ താപീയങ്ങളായിട്ടുള്ള നല്ല ആൾ. ഇന്നും ഉണ്ടാവും ഔലിയാക്കൾ, നമുക്ക് ഔലിയ ആവാം, അള്ളാഹിന്റെ മിത്രമാവാം. എങ്ങനെ
6: അള്ളാഹു പറയുന്നത് അനുസരിച്ചും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടും അങ്ങനെ നമുക്ക് ഔലിയ ആവാം. അവരും വിചാരിച്ച് സിയമടവനും മരിച്ചല്ലേ, ഒരിക്കലും സിയമടവരാണ് ലോകം നിയന്ത്രിക്കുന്നവൻ എന്നാണ് പറയുന്നത്.
5: എന്ന് പറയുന്നത്
6: ലോകം നിയന്ത്രിക്കുന്ന ശരിക്കും ആരാ,
5: അള്ളാഹുവാണ്. അപ്പൊ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അള്ളാഹിന്റെ കൽപ്പന ശരിക്കും അംഗീകരിക്കാത്ത ആൾക്കാരെയാണ് പിശാചി തെറ്റിപ്പിക്കുക. അള്ളാഹുവിൽ നിന്ന് അകറ്റി അള്ളാഹിന്റെ സൃഷ്ടികളിലേക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ഈ ഒരു വിഷയം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണ്, അള്ളാഹു ആണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, അള്ളാഹു ആണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് യാതൊരു കഴിവും ശേഷിയും, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് അവർ, അവർക്കുള്ള കഴിവുകളും എല്ലാം അള്ളാഹു കൊടുത്ത കഴിവ് മാത്രമാണ് അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. അപ്പം അങ്ങനെയുള്ള അള്ളാഹിൻ്റെ അടുത്തേക്ക് ആരാക്കുക, സൃഷ്ടികളാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഔലിയാക്കളും കറാമത്തും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ വളരെ നല്ല ഒരു പോയിൻ്റാണ് അലാ സാദിഖും അതുപോലെ തന്നെ ആയിഷ റഫീഖും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ വീണ്ടും മറ്റ് വിഷയങ്ങളുമായിട്ടൊക്കെ നമുക്ക് കണ്ടുമുട്ടാം. പൂമരത്താണല്ലേ കൂട്ടുകാരെ, ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു
6: അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാല്ലാഹ്, വളരെ വ്യത്യസ്തമായൊരു വിഷയത്തിലൂടെയുള്ള യാത്രയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പുമരത്തണലിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് വീട്ടിയങ്കിളും കുട്ടികളും നമുക്ക് പകർന്നു തന്ന ഓരോ അറിവുകളും ഏറെ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്.

0: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഈ യാത്രയിൽ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നുറുങ്ങുകളിലേക്ക്. നുറുങ്ങുകളിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഡോക്ടർ മുഹമ്മദ് കുട്ടിക്കണ്ണിയൻ രചിച്ച ക്യാൻസർ ചില വസ്തുതകൾ എന്ന രചനയുടെ ശബ്ദാവിഷ്കാരം.
1: ക്യാൻസർ ചില വസ്തുതകൾ, രചന ഡോക്ടർ മുഹമ്മദ് കുട്ടിക്കണ്ണിയൻ. ആഗോളതലത്തിൽ എന്ന പോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും അർബുദ രോഗങ്ങൾ കൂടി വരികയാണ്. ജീവിതദൈർഘ്യം കൂടിയതും ജീവിതശൈലി വ്യത്യാസങ്ങളും ചികിത്സാ നിർണയ സൗകര്യങ്ങളുടെ വർധനവും കാരണമായി പറയപ്പെടുന്നു. പുരുഷന്മാരിൽ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, അന്നനാള ആമാശയ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ എന്നിവ കൂടുതലായി കണ്ടുവരുന്നു. കരളിലെ ക്യാൻസറും സമീപകാലത്ത് കൂടി വരുന്നുണ്ട്. സ്ത്രീകളിൽ സ്തനാർബുദമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ട്യൂമറുകളും ഒട്ടും പിന്നിലല്ല. 20-30 വർഷങ്ങൾക്ക് മുൻപ് കൂടുതലായി കണ്ടിരുന്ന ഗർഭാശയ ക്യാൻസർ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അണ്ടാശയ ക്യാൻസറും ഗർഭാശയ ക്യാൻസറും ഇന്നും ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രക്താർബുദവും ലിംഫോമയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്നു. പ്രായം ചെന്നവരിൽ മൾട്ടിപ്പിൾ മൈലോമയെന്ന രക്താർബുദം കൂടുതലായി കാണുന്നുണ്ട്. കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് രക്താർബുദം അഥവാ ലുക്കീമിയയും ബ്രെയിൻ ട്യൂമറുകളുമാണ്. ക്യാൻസർ രോഗനിർണയമാണ് ആദ്യമായി തീരുമാനിക്കുന്നത്. ക്യാൻസർ ഉണ്ടെന്ന് വൈദ്യപരിശോധനയിൽ സംശയം തോന്നിയാൽ രോഗനിർണയം ഉറപ്പാക്കാൻ ബയോപ്സി പരിശോധന ചെയ്യുന്നു. ഇത് ലളിതമായ സൈറ്റോളജി പരിശോധനയോ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ ഉപയോഗിച്ചുള്ള നീഡിൽ ബയോപ്സിയോ ആകാം. ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ അർബുദം എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനകളും ആവശ്യമായി വരുന്നു. ക്യാൻസറിനെ എങ്ങനെ തടയാം? വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറും ശ്വാസകോശ അർബുദവും മൂത്രാശയ ക്യാൻസറും ഉൾപ്പെടെ 40% ക്യാൻസർ രോഗങ്ങളും പുകയിലയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്യപാനവും HBV അണുബാധയും കരൾ ക്യാൻസറിന് വഴിതെളിക്കും. HPV ഹ്യൂമൻ പാപ്പിലോ മെസറസ് ഗർഭാശയ ക്യാൻസറിനും മലദ്വാര ക്യാൻസറിനും കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണം ശ്വാസകോശാർബുദത്തിന് വഴിതെളിയിക്കുന്നു. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഒട്ടുമിക്ക ക്യാൻസറുകളും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. 40 ശേഷം 2 വർഷത്തിലൊരിക്കൽ മാമോസോണോഗ്രഫി പരിശോധന നടത്തിയാൽ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാം. ഗർഭാശയ ഗള ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പാപ് സ്മിയർ എക്സാമിനേഷൻ വളരെ ഫലപ്രദമാണ്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളിൽ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടതാണ്. ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലാണ്. നേരത്തെ കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്താൽ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാം. പുതിയ തരം ചികിത്സാരീതികളായ ഇമ്മ്യൂണോതെറാപ്പിയും മറ്റ് നൂതന ചികിത്സാരീതികളും മൂലം ക്യാൻസർ ചികിത്സയുടെ ചിലവ് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. വളരെ വൈകി കണ്ടെത്തുന്ന ക്യാൻസറുകൾക്ക് വിലയേറിയ ചികിത്സകൾ നടത്തി 1-2 ആയുസ് കൂട്ടാൻ ശ്രമിക്കുന്ന തീരുമാനം പലപ്പോഴും ഒരു പരാജയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ രോഗിയും ഉറ്റ ബന്ധുക്കളും ഒരു ഉചിതമായ തീരുമാനമെടുത്ത് തൃപ്തികരമായ മരണത്തിന് തയ്യാറെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
2: മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്കും. വളരെ വിലയേറിയ ചില മെസ്സേജാണ് ഇന്ന് നുറുങ്ങുകളോട് നമ്മൾ കേട്ടത്. ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, അബ്ദുറൌഫ് അലിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
0: ബോധപൂർവം നമ്മൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ് അസ്മാഉൽ ഹുസ്ന.
2: അതെ, സഹായിക്കുന്നവൻ എന്ന വിഷയത്തിലാണ് ഇന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള നാമത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനിരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അന്നസീർ എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അന്നസീർ

നാമം. വിശുദ്ധ ഖുർആനിൽ ഫനിഅമൽ മൗല വനിഅമൻ നസീർ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം കാണാൻ സാധിക്കും. എത്ര നല്ല രക്ഷാധികാരിയാണ് അള്ളാഹു, എത്ര നല്ല സഹായിയാണ് അള്ളാഹു എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വഖഫ ബില്ലാഹി വലിയൻ വഖഫ ബില്ലാഹി നസീറ, രക്ഷാധികാരിയായിക്കൊണ്ട് അള്ളാഹു മതി, സഹായിയായിക്കൊണ്ട് അള്ളാഹു മതി എന്നർത്ഥമുള്ള ആയത്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വഖഫ ബി റബ്ബിക ഹാദിയം വ നസീറ, സന്മാർഗം നൽകാൻ, വഴി കാണിച്ച് നൽകാൻ, അതുപോലെ തന്നെ സഹായിയായിക്കൊണ്ട് അള്ളാഹു മതിയാകുന്നവനാണ് എന്നർത്ഥം വരുന്നത് കാണാൻ സാധിക്കും. മാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയും വല നസീർ, അള്ളാഹു അല്ലാതെ വേറെ ആരാണ് നിങ്ങൾക്ക് രക്ഷാധികാരിയും സഹായിയുമായിട്ടുള്ളവൻ എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നിങ്ങനെ ധാരാളം വചനങ്ങളിൽ അള്ളാഹു സഹായിയാണ്, അള്ളാഹു രക്ഷാധികാരിയാണ്, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തിപ്പെടുത്തുന്നവനാണ്, വിശ്വാസികളെ സഹായിക്കുന്നവനാണ് എന്നിങ്ങനെ അർത്ഥം വരുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു അൻ നസീർ എന്ന് പറയുമ്പോൾ അള്ളാഹു അടിമകളെ സഹായിക്കുന്നവനാണ്. അടിമകളുടെ പ്രയാസങ്ങളിൽ, അടിമകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുന്നതാണ് എന്ന അർത്ഥമാണ് അൻ നസീർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായം മൊത്തത്തിൽ എല്ലാ അടിമകൾക്കുമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക്, വിശ്വാസികൾക്ക് പ്രത്യേകമായി അള്ളാഹു അവൻ്റെ സഹായം നൽകും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, ഇൻയൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ തീരുമാനിച്ചാൽ, ആ സഹായത്തിനെ അതിജയിക്കാൻ, അതിനെ അതിജയിച്ചു കൊണ്ടൊരു ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വിശ്വാസികളെ സഹായിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, ശത്രുക്കളെ എത്ര കണ്ട് ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി, അവർ എത്ര കണ്ട് പരിശ്രമിച്ചാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായത്തിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശ്വാസികൾക്ക് പ്രത്യേകമായി ചില സഹായങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു നൽകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ലോകത്ത് പ്രചരിപ്പിക്കലാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ വരുന്ന വാക്കുകൾക്ക് പ്രതിരോധം തീർക്കലാണ്, ദീനിൽ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറഞ്ഞുകൊടുക്കലാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്, അള്ളാഹുവിനെ സഹായിക്കലാണ്. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, നിങ്ങളെ അള്ളാഹു സഹായിക്കും. അത് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന സഹായമാണ്. അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു പ്രത്യേകമായ ചില സഹായങ്ങൾ നിങ്ങൾക്ക് നൽകും. വയുസബ്ബിത് അഖ്ദാമക്കും, അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. കഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം ഏറ്റെടുത്ത ദൗത്യമാണല്ലോ, അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ സുൽസിലു മത്താ നസറുല്ലാ, അവരുടെ കാൽപാദങ്ങൾ വിറക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ഇനി എപ്പോഴാണ് വന്നെത്തുക എന്ന് അവർ ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരവസ്ഥ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ അവരുടെ അനുചരന്മാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ, അതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ആ നേരിടേണ്ടി വരുന്ന സമയത്ത് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് എങ്കിൽ, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സഹായിക്കും. എൻ ആർ സി പോലെയുള്ള വാദങ്ങൾ ഇന്ന് ഉയർന്നു വരികയാണ്. വിശ്വാസികളായ ആളുകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു.

0: ഇവിടെ നമ്മൾ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ വയുസബിത്ത് അക്കദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായമുണ്ടാകും, വിശ്വാസികൾക്കുണ്ടാകും എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു അന്നസീർ എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു അള്ളാഹുവിൻ്റെ നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ അള്ളാഹു നൽകും എന്നത് തന്നെയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് ദുനിയാവിലും പരലോകത്തും വിശ്വാസികൾക്ക് മാത്രമായി പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നവനാണ് അന്നസീർ ആയ അള്ളാഹു. ഇന്ന ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുന്യ വയോമ യഖൂമുൽ അഷ്ഹാദ്. അള്ളാഹു പറയാണ് അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും വിശ്വാസികളെയും അള്ളാഹു സഹായിക്കും ഈ ദുനിയാവിലും, ഫി ഹയാത്തി ദുന്യ ഈ ദുനിയാവിലും അള്ളാഹു സഹായിക്കും. വയോമ യഖൂമുൽ അഷ്ഹാദ് സാക്ഷിയാകുന്ന ദിവസം, അതായത് അന്തിമ ദിവസത്തിൽ, വിചാരണയുടെ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ സഹായിക്കും എന്ന് പറയുമ്പോൾ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു വിജയം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു സഹായം ലഭിക്കുന്നത് വിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കുമാണ് എന്നത് ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ബാധ്യതയായിക്കൊണ്ട് അള്ളാഹു ഏറ്റെടുത്തതാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ളത് അള്ളാഹു പറയാണ്. വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുത്തതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം, അവർ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ആ ഒരു വലിയ ചരിത്രമുണ്ട്. ഫിർഔൻ എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞുകൊടുക്കാൻ മൂസ നബി അലൈഹി സ്വലാമിനോടും ഹാറൂൻ നബി അലൈഹി സ്വലാമിനോടും അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. അവർ ഭയന്നു, കാരണം അന റബ്ബുക്കുമുൽ അഅല എന്ന് സ്വയം പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയാണ് ഫിർഔൻ. ആ ഫിർഔനിൻ്റെ മുന്നിൽ ചെന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞുകൊടുക്കേണ്ടത്. അല്ല ഫിർഔനെ, നിങ്ങളല്ല റബ്ബ്, അള്ളാഹുവാണ് റബ്ബ്, ലോകത്തെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്ന് ആ ഫിർഔനിൻ്റെ മുമ്പിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ ചെറിയൊരു ഭയം മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അള്ളാഹു അവർക്ക് ആശ്വാസമായി കൊണ്ട് അള്ളാഹു അന്നസീറാണ് എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല. ഇന്നനി മഅകുമ അസ്മഉ വഅറ, തീർച്ചയായും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഞാനുണ്ട്, കേൾക്കുന്നവനായിക്കൊണ്ട്, കാണുന്നവനായിക്കൊണ്ട്, നിങ്ങളുടെ പ്രയാസ പ്രതിസന്ധികളിൽ സഹായിക്കാനായി ഞാനുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും അവിടെ സഹായിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏറ്റവും വലിയ ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രം. ബദറിൻ്റെ രംഗം, മൂന്ന് ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെയാണ് ആയുധങ്ങളില്ലാതെ നേരിടേണ്ടി വരുന്നത്. എന്നാൽ എതിർപക്ഷത്ത് ശത്രുക്കൾ സർവായുധ സജ്ജരായിക്കൊണ്ട് എല്ലാവിധ യുദ്ധ സാമഗ്രികളുമായിക്കൊണ്ടാണ് തയ്യാറായി നിൽക്കുന്നത്. മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം, എല്ലാവിധ സജ്ജീകരണങ്ങളും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കരങ്ങളുമുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുമുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച സന്ദർഭം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുമുണ്ട്. ആ ഉത്തരം നൽകിയതിനെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിം വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരിക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സഹായം, ബദറിൽ നൽകിയ സഹായം, അവിടെ വലഖദ് നസറക്കുമുല്ലാഹ്, നിങ്ങളെ അള്ളാഹു സഹായിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു അൻ നസീറൻ. പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം. അവിശ്വാസികൾ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം, എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി യുദ്ധത്തിന് തയ്യാറായ സൈന്യത്തിനെതിരെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം നൽകിയെന്നുള്ളതാണ്. ആകാശത്തു നിന്ന് മഴ പെയ്തു, അതുപോലെ തന്നെ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി, വിശ്വാസികൾക്ക് ശുദ്ധിയാകാൻ വെള്ളം നൽകി, അവരുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനുള്ള തരിശു ഭൂമിയാക്കി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ നിലയ്ക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കിക്കൊടുത്തു എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, വിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ വന്നാലും ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അൻ നസീറായ അള്ളാഹു നമ്മുടെ റബ്ബാണ്. ആ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ തിരിഞ്ഞാലും ശരി, വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നാൽ അള്ളാഹു നമ്മെ സഹായിക്കും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് വന്നെത്തും, അത് യാതൊരു സംശയവുമില്ല എന്നത് പ്രത്യേകമായി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഏത് പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലും അൻ നസീറായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവനിൽ ഭരമേൽപ്പിക്കുന്ന, അവനിൽ തവക്കുലേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മാറാനാണ് പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല അൻ നസീറായ അള്ളാഹുവിനെ നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ സഹായം പ്രത്യേകമായി ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സഹായിക്കുന്നവൻ, വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അസ്മാൽ ഹുസ്നയിൽ നാം കേട്ട് കഴിഞ്ഞത്.
2: നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കമി, തിരുവനന്തപുരം.
1: ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഇനി കേൾക്കാൻ പോകുന്നത്
2: കഥ പറയാം.
1: ആ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. ഇന്നത്തെ കഥ എന്താണ്?
2: ഭർത്തൃപിതാവിൻ്റെ മുമ്പിൽ ഖുർആനുമായി എന്ന കഥയാണ് ഇന്ന് അദ്ദേഹം നമ്മോട് പറയുന്നത്. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 20 കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 20, ഭർത്തൃപിതാവിൻ്റെ മുമ്പിൽ ഖുർആനുമായി. ചെറിയാപ്പ പോയാൽ മക്കൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി അസ്വസ്ഥരായി കഴിയുമെന്നതായിരുന്നു സുമയ്യ ഭയപ്പെട്ടിരുന്നത്. മാസം 3 ആവാറായിട്ടും ഇപ്പോൾ അവർ അക്കാര്യം അന്വേഷിക്കുന്നില്ല. അതിന് കാരണം പുതുതായി ലഭിച്ച തീന്മേശയും കസേരകളും തന്നെ. മഗരിബ് നമസ്കാരം കഴിഞ്ഞാൽ രണ്ടുപേരും പുസ്തകങ്ങളുമായി അവിടെയിരിക്കും. ഖുർആൻ ഓതിയ ശേഷമേ മറ്റു വായന തുടങ്ങുകയുള്ളൂ. വായനക്കിടയിൽ അവൾ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ ഇപ്പോഴൊന്നും ചെറിയാപ്പാനെ പറ്റി ചോദിക്കാത്തത്? നിങ്ങൾ ചെറിയാപ്പാനെ മറന്നോ? കാണാനൊന്നും പോതില്ലേ? രണ്ടുപേരും പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി പുഞ്ചിരിച്ചു. മറുപടി ചിരിയിലൊതുക്കിയത് കണ്ടപ്പോൾ സുമയ്യക്ക് സന്തോഷമായി. അത് പക്വത കൈവന്നു എന്നതിൻ്റെ തെളിവായി അവൾ കണക്കാക്കി. ഉമ്മാ, ചെറിയാപ്പാനെങ്ങനെ ഞങ്ങൾ മറക്കുക? ഈ മേശമ്മല വെച്ച് ചോദ്യോത്തരങ്ങളും അസൈൻമെൻറ്റും എഴുതുമ്പോഴൊക്കെ ചെറിയാപ്പാനെ ഓർമ്മ വരും. ഞാനും ജാഫർ മോനും ചെറിയാപ്പക്ക് ഹയറും ബർക്കത്തും ഉണ്ടാവാൻ പടച്ചവനോട് പ്രാർത്ഥിക്കലുണ്ട് എന്നും. ഈ മേശയും കസേലകളും തിന്നാനും കുടിക്കാനും മാത്രം ഉപയോഗിച്ചാൽ പോരെന്നും ദുനിയാവിൽക്കും പരലോകത്തേക്കും വേണ്ട കാര്യങ്ങൾ ഇതിന്മേൽ വെച്ച് പഠിക്കുകയും എഴുതുകയും വേണമെന്നുമാണ് ചെറിയാപ്പ ഏൽപ്പിച്ചു പോയത്. റുഷ്ദയുടെ വാക്ക് കേട്ട് സുമയ്യ അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ട് രണ്ടുപേരുടെയും പുറം തലോടി. ഒമാ, ഇത്താത്ത വൽഫജരി മുതൽക്ക് ഖുലഅഊദു ബിറബ്ബിന്നാസ് വരെയുള്ള സൂറത്തുകൾ മുഴുവനും കാണാതെ പഠിച്ചു. ഞാൻ വലാദിയാത്തിയും മുൽക്കും പഠിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് സന്തോഷമായി മക്കളെ. ഇനി ചെറിയാപ്പ വരുമ്പോൾ വലിയ സൂറത്തുകൾ കാണാതെ ഓതിക്കൊടുക്കണം. ചെറിയാപ്പ അടുത്തു തന്നെ വരും. വരണ്ട കാര്യമുണ്ട്. ഇവിടെ ഒരു പറമ്പും വീടും വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ചെറിയാപ്പക്ക്. ഇതൊക്കെ ഇന്നലെ എന്നോട് ഫോണിൽ പറഞ്ഞതാ. ഇനി ഉമ്മയും ബല്ലിമ്മയും വർത്തമാനം പറഞ്ഞോളി, ഞങ്ങൾക്ക് വായിക്കാനുണ്ട്. അവർ പറഞ്ഞു. അത് പറഞ്ഞ് റുഷ്ദ പുസ്തകത്തിലേക്ക് മുഖം തിരിച്ചു. സുമയ അടുക്കളയിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് ജാഫർ മോനും അങ്ങോട്ട് ചെന്നു. എന്തേ ഇത്താത്തൻ്റെ മാതിരി മോന് വായിക്കണ്ടേ? വേണമ്മാ, ചെറിയാപ്പ അടുത്ത് വരുന്നു കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചെറിയാപ്പാനെ പറ്റി കേൾക്കണമെന്ന് തോന്നി. ഞങ്ങൾക്ക് എന്ത് കളിപ്പാട്ടാ കൊണ്ടുവരാവോ? അതിനെപ്പറ്റി പറഞ്ഞോ എന്തേലും? ഫോണിൽ അതൊന്നും പറഞ്ഞിട്ടില്ല മക്കളെ, പക്ഷേ പോകുമ്പം കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവല്ലോ. ചെറിയാപ്പ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ അത് മറക്കൂല. ജാഫറിന് സമാധാനമായി. അവൻ വായന മുറിയിലേക്ക് തിരിച്ചുപോയി. സുമയ്യ പലഹാരത്തിൻ്റെ മാവ് കൂട്ടാൻ തുടങ്ങി. ചെറിയാപ്പ ഉണ്ടായിരുന്നപ്പോൾ പലഹാരപ്പണി കാര്യമായി നടന്നിരുന്നില്ല. ഇനി അതൊന്ന് സജീവമാക്കണം അവൾക്ക് തോന്നി. അത് തുടരണമെന്ന് ചെറിയാപ്പ നിർദ്ദേശിച്ചതാണ്. തന്നോട് വലിയ സ്നേഹവും സഹായിക്കാൻ പൈസയും ഉണ്ടായിട്ടും താൻ സ്വന്തമായി വല്ലതും സമ്പാദിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബഹുമാനമാണ് അദ്ദേഹത്തോട് തോന്നിയത്. ചെറിയാപ്പ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ കാഴ്ചപ്പാടാണത്. ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ വന്നു. മോളെ, പടച്ചോൻ കൈ തന്നത് വാരി തിന്നാൻ മാത്രല്ല, പണിയെടുത്ത് ഭക്ഷണം നേടാൻ കൂടിയാ. വീട്ടു വച്ച് തന്നെ വരുമാനമുണ്ടാക്കാൻ പറ്റിയ വഴി പലതും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് പടച്ചോൻ ഇഷ്ടാ. കാലൊച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ജാഫർ മോൻ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. മോനെന്താ വായന നിർത്തി വീണ്ടും വന്നത്? ഒരു കാര്യം ചോദിക്കണം മാ. ജീവനുള്ള രണ്ട് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുന്നാ ചെറിയാപ്പ പറഞ്ഞത്. കളിപ്പാട്ടത്തിന് ജീവനുണ്ടാകോ? അതൊന്നും ഉമ്മക്കറിയില്ലെന്നേ. ഇനി ചെറിയാപ്പാൻ്റെ ഫോൺ വരുമ്പോൾ ഞാൻ മോൻ്റെ കൈ തരും, മോനങ്ങ് ചോദിച്ചോളൂ. ജാഫർ വീണ്ടും വായനാ മുറിയിലേക്ക് പോയി. അവൻ്റെ മുഖത്ത് സംതൃപ്തി നിഴലിച്ചിട്ടുണ്ട്. അടുത്ത ഫോൺ വിളിയിൽ അടയ്ക്കാൻ കഴിയാത്ത ഈ സംശയത്തിന് നിവാരണമുണ്ടാകുമല്ലോ എന്ന തോന്നലാണ് സംതൃപ്തിക്ക് കാരണമെന്ന് സുമയ്യക്ക് തോന്നി. നെയ്യപ്പത്തിൻ്റെ മാവ് ശരിയാക്കി അടച്ചു വെച്ച ശേഷം അംഗശുദ്ധി വരുത്തി മക്കളുടെ അടുത്തേക്ക് ചെന്നു. ഉപ്പയും ഉമ്മയും അവരുടെ അടുത്തുണ്ട്. ഇശാബാങ്ക് കൊടുക്കുന്നതുവരെ ഖുർആൻ ഓതണം. അത് ബാപ്പയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അല്പം ഉച്ചത്തിൽ ഓതണമെന്നാണ് അദ്ദേഹം പറയാറ്. ഇടയ്ക്ക് പറയും, സുമയെ ഒന്ന് നിർത്ത്, ഇപ്പം ഓതിയ ആയത്തിറങ്ങിയതിന് ഒരു പശ്ചാത്തലമുണ്ട്. വമൻ യുതഇല്ലാഹ വറസൂല, അല്ലാഹുവേയും ദൂതനെയും അനുസരിച്ചവർ, അല്ലാഹു അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവരുടെ കൂടെയാണ്. അവർ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. നിസാ അധ്യായത്തിലെ ഈ സൂക്തം കേട്ട് സ്വഹാബിമാരും വല്ലാതെ സന്തോഷിച്ചു. അവരിൽ പലരും സങ്കടപ്പെട്ടിരുന്നത് അവർക്ക് സ്വർഗം ലഭിച്ചാൽ പോലും നബിയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ കഴിയില്ലല്ലോ എന്നതിനാലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തും തങ്ങൾ മറ്റൊരിടത്തുമായിരിക്കുമല്ലോ എന്നായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അല്ലാഹു ഈ സൂക്തത്തിലൂടെ സന്തോഷവാർത്ത അറിയിച്ചത്. അല്ലാഹുവേയും റസൂലിനെയും അനുസരിച്ചവർ റസൂൽ വസിക്കുന്ന അതേ സ്ഥാനത്ത് എത്തിച്ചേരാം, നല്ല കൂട്ടുകാരായി അവിടെ കഴിയാമെന്ന സന്തോഷവാർത്ത. ഖുർആനുമായി മരുമകൾ തൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ അഹമ്മദ് അലിക്ക് പറഞ്ഞു, സുമി ഈണത്തിൽ ഓത്, ഭംഗിയായി ഖുർആൻ ഓതുന്നിടത്ത് മലക്കുകൾ ഇറങ്ങും. സുമയ്യ വിശുദ്ധ ഖുർആൻ തുറന്ന് ഓതി തുടങ്ങി.
1: മാഷാല്ലാ, കഥ കേട്ട് കേട്ട് നമ്മൾ വ്യത്യസ്തമായ തലക്കെട്ടിലുള്ള ഓരോ കഥകളും ഓരോ ദിവസവും ഈ റേഡിയോ വോയിസിൻ്റെ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത് അബ്ദുസലാം വീട്ടി അവതരിപ്പിച്ച ബർത്തു പിതാവിൻ്റെ മുമ്പിൽ ഖുർആനുമായി എന്ന തലക്കെട്ടിലുള്ള ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൻ്റെ ഭാഗം 20.
2: ഇനി നാം ഒരു യാത്രയിലേക്ക് പോവുകയാണ്, ആൻഡമാനിലേക്കൊരു യാത്ര.
1: അത് കപ്പലിലാണോ വിമാനത്തിലാണോ?
2: കപ്പലിലേക്കോട്ടെ,
1: ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു യാത്ര തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് ഈ ലക്ഷദ്വീപ്. ആൻഡമാൻ
2: നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ്.
1: നിങ്ങൾ പോയിട്ടുണ്ടോ?
2: ഞാൻ എന്തിനു പോണം, അതിനല്ലേ ദൃശ്യം.
1: അപ്പോ നമ്മൾ പോകാതെ തന്നെ അങ്ങോട്ട് നമ്മൾ എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണോ ദൃശ്യം?
2: അതെ,
1: ദൃശ്യത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം. ഇന്ന് നമ്മെ യാത്ര നയിക്കുന്ന കപ്പിത്താന്മാർ ഇബിനു അലി അടത്തനാട്ടുകരയും ഹനീഫ വണ്ടൂരുമാണ്. ആൻഡമാനിലേക്കൊന്ന് പോയി വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാബാദ്. പീസ് റേഡിയോ ദൃശ്യത്തിലേക്ക് സ്വാഗതം. പീസ് റേഡിയോ ദൃശ്യത്തിൽ യാത്രാ വിവരണങ്ങളുമായി ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ കൂടെ മറ്റൊരു യാത്രാ വിവരണവുമായി എടത്തനാട്ടുകാര സ്വദേശിയായ ജി എസ് ടി വകുപ്പിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മുഹമ്മദ് അലി എടത്തനാട്ടുകാരയാണ് നമ്മുടെ കൂടെയുള്ളത്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ അറിയാം. ഇബിനു അലി എടത്തനാട്ടുകര എന്ന് പറഞ്ഞാൽ ഏവർക്കും സുപരിചിതനാണ്. അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ധാരാളം യാത്രകൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അക്ഷരദീപം മാസികയിലും നേർപ്പദം വാരികയിലുമെല്ലാം പലപ്പോഴായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൂടെയുള്ള താങ്കളുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് നമുക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ യാത്രയെക്കുറിച്ച് ഒന്ന് താങ്കൾ അതിലേക്കൊന്ന് കടന്നു വന്നാൽ നമുക്കൊരു ഉപകാരപ്പെടും.
4: അസ്സലാമു അലൈക്കും. യാത്രകൾ എപ്പോഴും രസകരമാണ്. അത് കടലിലായാലും കരയിലായാലും വിമാനത്തിലായാലും എല്ലാം രസകരമാണ്. ആൻഡമാനിലേക്കുള്ള യാത്ര വളരെ പെട്ടെന്ന് ഉണ്ടായ ഒന്നാണ്. ലക്ഷദ്വീപിലേക്കോ അല്ലെങ്കിൽ ആൻഡമാനിലേക്കോ പോകണമെന്ന് കുറേ കാലങ്ങളായുള്ളൊരു മോഹമാണ്. ഞങ്ങൾ 6 കൂട്ടുകാർ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്.
2: ഈ ആൻഡമാൻ കേന്ദ്രഭരണ പ്രദേശമാണല്ലോ അല്ലേ? ലക്ഷദ്വീപ് പോലെയാണോ അവിടേക്കുള്ള യാത്ര? അതായത് ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ, പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, അവിടെയുള്ള ഒരാൾ, അപ്പോൾ ലക്ഷദ്വീപിൽ സ്ഥിരതാമസമുള്ള അവിടുത്തെ ഒരു വ്യക്തിയുടെ അഡ്രസ്സിലോ അല്ലെങ്കിൽ അയാളുടെ റെക്കമെൻഡിലോ ഒക്കെ എന്ത് ചെയ്യണം, നമുക്കിവിടുന്ന് അങ്ങോട്ട് പ്രവേശനമുള്ളൂ എന്ന് കേൾക്കാം. അങ്ങനെയാണോ ശരിക്കും ആൻഡമാനിലും ആ ഒരു രൂപമാണോ ഉള്ളത്?
4: തീർച്ചയായും അല്ല. ആൻഡമാനിലേക്ക് പോകാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, നമുക്ക് ഫോട്ടോ ഉള്ള ഒരു ഐഡന്റിറ്റി കാർഡ് മാത്രം മതി.
2: അത്ര സിമ്പിളാണ് അവിടേക്കുള്ള യാത്ര?
4: സിമ്പിളാണ്.
2: അത് ശരി. പലപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ വലിയ പ്രയാസമാണ്, ചില ആളുകളൊക്കെ മടക്കി ഇങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചതായിട്ടൊക്കെ പലപ്പോഴും അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൻഡമാനിലേക്ക് നമുക്ക് പോകാം അല്ലേ? അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ കയറി പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ്.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ഈ ആൻഡമാനിലേക്കുള്ള യാത്രയും ലക്ഷദ്വീപും ഒക്കെ സ്വപ്നമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. എന്താണ് അവിടെ ഈ ആൻഡമാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു?
4: വിദേശ രാജ്യങ്ങളിലേക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ മഞ്ഞ്, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. കാശ്മീരിൽ പോയിട്ടുണ്ട്, ടൗണുകളിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, മെട്രോപൊളിറ്റൻ തിരക്കും ബഹളമൊക്കെ ഉള്ള അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ദ്വീപിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ്വീപിലൊന്ന് പോകണം എന്നുള്ളൊരു മോഹം കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു. അത് അൽഹംദുലില്ലാ സാക്ഷാത്കരിച്ചു.
2: ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുമ്പോൾ പിന്നെ ധാരാളം കണക്കിന് ദ്വീപുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ താമസക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ, മനുഷ്യന്മാർ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് കേട്ടു. അങ്ങനെയാണോ ശരിക്കും? അതോ
4: 570 പരം ദ്വീപുകളുണ്ട്. ഒരു ദ്വീപ സമൂഹമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അതിൽ 38 ദ്വീപുകളിലെ താമസിക്കാനുള്ള അനുമതിയുള്ളൂ. 15 ദ്വീപിലേക്ക് കൂടി താമസിക്കാനുള്ള അനുവാദം കൊടുത്തു. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നു എന്നാണ് അറിഞ്ഞത്.
2: അപ്പോൾ ആൻഡമാനിലേക്കുള്ള ഈ യാത്ര സത്യത്തിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? അത് കപ്പൽ മാർഗം അതല്ലെങ്കിൽ വിമാനം, അങ്ങനെയൊക്കെയാണല്ലോ. അധികവും കപ്പൽ യാത്ര ആണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, ഏത് വഴിയായിരുന്നു?
4: ഞങ്ങൾ 6 കൂട്ടുകാരാണ് യാത്ര ചെയ്തത്. യഥാർത്ഥത്തിൽ 7 ആളുണ്ടായിരുന്നു. ഒരാളുടെ ഉമ്മ മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹം യാത്ര ക്യാൻസൽ ചെയ്തു. എപ്പോഴും ഞങ്ങൾ വൈകുന്നേരം മഗ്രിബിന് കൂടുന്ന ഒരു കൂട്ടുണ്ട്.
2: ചങ്ക്സാണ്?
4: അതെ അതെ അതെ. മഗ്രിബ് പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അത് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു ഞങ്ങളൊരു സ്ഥിരം ഒരു കേന്ദ്രമുണ്ട്.
2: നിങ്ങൾ 7 പേര്?
4: 7 പേരല്ല, ഫുൾ ടീമാണെങ്കിൽ 12 പേരൊക്കെ ഉണ്ടാവും. 2 പേര് വിദേശത്താണ്. അതേപോലെ യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. പോവല്ലേ എന്ന് ചോദിച്ചാല് റെഡി എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പോകാനുള്ള ഒരു 4 ആൾ എപ്പോഴും റെഡി ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് പറഞ്ഞപ്പോഴും എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു അന്തമാൻ എന്നുള്ളത്. അങ്ങനെ അത് 7 പേര് ബുക്ക് ചെയ്തു, 6 പേര് യാത്ര ചെയ്തു. അത് സിമ്പിളായിട്ട് പിന്നെ ട്രാവൽ ഏജന്റിനെ വിളിച്ച് ടിക്കറ്റ് റേറ്റ് ചോദിച്ചു, വിമാനത്തിന്റെ റേറ്റ് ചോദിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു ഓഫർ റേറ്റിലാണ് കിട്ടിയത്. 13,000 രൂപയ്ക്ക് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ചെന്നൈ വഴി പോർട്ടബിൾ എയറിലേക്കും, തിരിച്ചും ഒരാൾക്ക് 13,000
2: വന്നുള്ളൂ.
4: അതെ, അതൊരു ഞെട്ടിപ്പിക്കുന്ന റേറ്റ് ആണെന്നാണ്
2: ഓഫർ
4: പിന്നീട് അറിഞ്ഞത്. അത് നമ്മള് ആധാർ കാർഡ് കൊടുക്കുന്നു. സാധാരണ ഡൊമസ്റ്റിക് വിമാനത്താ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ അത് ഇന്റർനാഷണൽ ആണെങ്കിൽ കുറച്ച് 3 മണിക്കൂറൊക്കെ നേരത്തെ ചെല്ലണം എയർപോർട്ടിൽ, ഇത് അത്ര ആവശ്യമില്ല. 2 മണിക്കൂറൊക്കെയാണ് പറയുന്നത്, 1 മണിക്കൂർ ഒക്കെ മതി പോകുന്നു.
2: എത്ര മണിക്കൂർ യാത്രയാണ്?
4: ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ചെന്നൈയിലേക്കാണ്,
2: അങ്ങനെ
4: അതിന് കണക്ഷനാണ്. അപ്പോൾ ആദ്യം ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തു, അതിനുശേഷം ഒരു 2-2.5 മണിക്കൂർ, പിന്നീട് ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക്.
2: ശരിക്കും ഒരു ദിവസത്തിന്റെ പകുതി അല്ലേ ഒരു യാത്ര മതി. കപ്പലിലാണെങ്കിൽ അതിലേറെ ദിവസങ്ങൾ വരില്ലേ?
4: അതെ, കപ്പലിൽ നമ്മള് അന്തമാൻ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലുള്ളത് കപ്പൽ യാത്രയാണ്.
2: അതെ,
4: പക്ഷെ കപ്പൽ യാത്ര കുറച്ച് ഭീകരമാണെന്നാണ് കേട്ടത്. കപ്പലിൽ സമയം കൂടുതലെടുക്കും, 3 രാത്രിയും 4 പകലും എടുക്കും എന്നാണ്.
2: ശരിക്കും 4 ദിവസം എടുക്കും?
4: 4 ദിവസം എടുക്കും, അത് 1 വേ. പിന്നെ ഇപ്പൊ കപ്പലുകളുടെ എണ്ണം കുറവാണ്, സാധാരണക്കാർ പോലും വിമാനയാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം സമയത്തിന്റെ പ്രശ്നം.
2: 4 ദിവസം എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടോ? ആഴ്ചയിലോ?
4: വിമാനം എല്ലാ ദിവസവും?
2: എല്ലാ ദിവസവും
4: ഉണ്ടെന്നാണ്.
2: അപ്പൊ അത്രയും യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും
4: ഉണ്ട്. പക്ഷെ ഡയറക്റ്റ് അല്ല, ചെന്നൈയിലേക്കും മറ്റൊക്കെയാണുള്ളത് നമുക്ക്.
2: അല്ല, എന്നിരുന്നാലും ആന്തമാനിലേക്ക് എന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
4: ഇഷ്ടംപോലെ
2: അവിടെ.
4: ആന്തമാന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയറിൽ ഒരു വിമാനത്താവളമുണ്ട്. നമ്മളെ കാലിക്കറ്റ് അതേപോലെ വലിയ വിമാനത്താവളങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറുതാ നമുക്ക് തോന്നും. സൗകര്യങ്ങളൊക്കെ താരതമ്യേന കുറവാണ്,
2: ഒരു ദ്വീപിൽ ഒതുങ്ങിയിട്ടുള്ള.
4: പക്ഷെ അത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനമൊക്കെ നടന്നു വരുന്നു, അതും കൂടിയും പൂർത്തിയായി കഴിഞ്ഞാൽ ഗംഭീരമാവും
2: തീർച്ചയായിട്ടും. അപ്പോൾ കപ്പൽ യാത്രയെക്കുറിച്ച് നമ്മൾ ആന്തമാൻ അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്നൊക്കെ ദ്വീപുകളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും കപ്പൽ അല്ലെ കടലിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ്. അതിലെ പലപ്പോഴും അതിലെ കടലിനും അകത്തുള്ള പ്രശ്നങ്ങളും രാത്രിയും ഒക്കെ ഉള്ളതൊക്കെ പലപ്പോഴും വായിച്ചും അല്ലാതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വിമാനയാത്ര എന്ന് പറയുമ്പോൾ വളരെ സൗകര്യപ്രദമാണ് ആ വിഷയത്തിൽ.
4: സമയലാഭമാണ്,
2: സമയലാഭമാണ്. ഇപ്പോൾ നമ്മൾ ആന്തമാൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അവരെ നാട് കടത്തിയ ഒരു നാട് എന്ന നിലക്കാണ് നമ്മളതിനെ അറിഞ്ഞു വരുന്നത്. സത്യത്തിൽ എന്താണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അല്ലെ? അങ്ങനെയല്ലേ ഇപ്പം ആന്തമാൻ? കുറെ കാടും മേടും അങ്ങനെയാണോ? അതെന്താണ് സത്യത്തിൽ, അതൊന്ന് പറയാൻ പറ്റുമോ?
4: ആന്തമാൻ എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, ഒരുപാട് ദ്വീപുകളുണ്ട്, വളരെ കുറച്ച് ദ്വീപുകളിലെ താമസിക്കാനുള്ള സൗകര്യങ്ങളുള്ളൂ. പിന്നെ നാട് കടത്തപ്പെട്ട ഒരു പ്രദേശമാണ് അത്. സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത 1921 മാപ്പിള ലഹള കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകളെ അങ്ങോട്ട് നാട് കടത്തിയിട്ടുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നത് അതിനു മുമ്പും നാട് കടത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ശരിക്ക് ബ്രിട്ടീഷുകാര് ആൾക്കാരെ കൊല്ലാതെ കൊല്ലുക എന്ന് പറയില്ലേ, അതേപോലെ ഒരു ശിക്ഷയായിരുന്നു. കാരണം
2: ഒരു സൗകര്യമായ
4: ഭക്ഷണവും താമസം ഒന്നും കിട്ടാതെ അവർ സ്വയം മരിച്ചു കൊള്ളട്ടുള്ള രൂപത്തിലുള്ള ഒരു ശിക്ഷയാണ്. നാട്ടിൽ നിന്നും അവനവന്റെ ബന്ധുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒക്കെ പറിച്ച് വേറൊരു ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അവിടെ വീടില്ല, ആൾക്കാരില്ല, ഭക്ഷണമില്ല, കൃഷിയില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക്. അതാണ് ശരിക്കും ആ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നത്. ഇപ്പോഴ് ആളുകൾ താമസമുണ്ട്. എന്നാലും ഇപ്പൊ നമ്മുടെ കേരളത്തിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 കൊല്ലം മുമ്പുള്ള കേരളം എങ്ങനെയാണ്, ആ ഒരു അവസ്ഥയാണ് നമുക്ക് മൊത്തത്തിൽ ആന്തമാനെ കുറിച്ച് തോന്നിയത്.
2: കേരളത്തിന്റെ അതേ പ്രതീതിയാണ്,
4: കാലാവസ്ഥ കേരളത്തിന്റെ അതേ
2: കാലാവസ്ഥ കേരളത്തിന്റെ
4: കേരളത്തിന്റെ അതേ കാലാവസ്ഥയാണ്. ഞങ്ങള് 2023 ജൂലൈയിലാണ് പോയത്. അന്ന് ഇവിടെയൊക്കെ മഴ പെയ്യുന്ന ഒരു കാലമാണ്, അവിടെയും മഴ പെയ്യുന്നു, കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളൂ. പിന്നെ ആകാശമൊക്കെ എപ്പോഴും മേഘാവൃതമായത് കാരണം ചൂട് നമുക്ക് കുറച്ച് കൂടുതൽ തോന്നിയിരുന്നു. പിന്നെ അതുപോലെ സൈക്ലോണിന്റെ ഒക്കെ ഈ കൊടുങ്കാറ്റിന്റെ ഒക്കെ ചില ഇടക്കിടക്കുള്ള അറിയിപ്പുകൾ വരും. അപ്പോൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കടലിൽ ബോട്ടുകൾ ഇറങ്ങരുതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊരു ഒരു ബന്ദ് പോലെയാണ്, അത് കടലിലൂടെ യാത്ര നടക്കൂല. അപ്പോൾ അത് കരയിലൂടെയൊക്കെയുള്ള യാത്രകളാണ് അപ്പോൾ നടത്താറുള്ളത്.
2: പിന്നെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം, ഇപ്പോൾ അവിടുത്തെ ഇപ്പോൾ കേരളീയ 10 വർഷം മുമ്പത്തെ കേരളം പോലെ എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ അവിടുത്തെ ഭക്ഷണ രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ശരിക്ക്? നമ്മളിവിടുത്തെ അതേപോലെയുള്ള, നമ്മളിപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ വൈവിധ്യമാർന്ന ഭക്ഷണ രീതികളാണല്ലോ ഉള്ളത്, അങ്ങനെയുള്ളൊരു അവസ്ഥയാണോ സത്യത്തിൽ അവിടെ?
4: ചപ്പാത്തി കമ്പനിയൊക്കെ ഉണ്ടോ നിങ്ങൾ ചോദിക്കുന്നത്? ഷവർമി മറ്റൊക്കെ.
2: അതെ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കേരളത്തിന് സത്യത്തിൽ ഭക്ഷണമല്ലല്ലോ, ഒക്കെ വിദേശത്ത് നിന്ന് വന്ന അല്ലെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനത്ത് വന്ന ഭക്ഷണ രീതികളാണുള്ളത് എന്നതുപോലെയാണോ എന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ചെന്നാൽ വിദേശികൾക്ക് എന്താണ് ഭക്ഷണത്തിൻ്റെ ഒരു അവസ്ഥ, അവിടുത്തെ താമസം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് ടൂറ് പോയാൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ കേരളീയ ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോവും, നല്ല താമസിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന്, അങ്ങനെയാണ് അധികം ആളുകളും. പക്ഷെ ശരിക്ക് ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ആ നാടിൻ്റെ സംസ്കാരം, അവിടുത്തെ ഭക്ഷണ രീതി അതൊക്കെ അറിയാമെന്നുള്ളത് മറ്റൊരു മാർഗമാണ്. യാത്ര എന്ന് പറയുമ്പോൾ അതാണല്ലോ യാത്രാനുഭവം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ യാത്രകളാണ് മനുഷ്യനെ പലതിനെയും മാറ്റിമറിച്ചത്, വലിയൊരു ഇതാണ്. ഇവിടത്തെ പോലെ തന്നെ അവിടെ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അറിയാനൊരു കൗതുകം. അപ്പോൾ
4: ഞങ്ങള് ആറുപേരും പോർട്ട്ബ്ലെയറിൽ വിമാനം ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് ആളുകളുടെ ബന്ധുക്കൾ ആൻഡമാനിലുണ്ടായിരുന്നു. അതിലൊരാൾ മൈദുക്ക ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹോട്ടൽ കച്ചവടക്കാരനാണ്. അങ്ങനെ എയർപോർട്ടിന് പുറത്ത് പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെയാണ് ഇറങ്ങിയത്. സത്യത്തിൽ നമ്മളെ നാട്ടിലെ ഒരു തട്ടുകടയില്ലേ, അതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടുതലൊരു സ്ഥാപനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഒരു പ്രദേശം, അതേപോലെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഉള്ളൊരു ഹോട്ടലിൻ്റെ അവസ്ഥയാണ് അത്. അങ്ങനെ ആ രൂപത്തിലൊരു മൂന്നാലെണ്ണം ഒരു തട്ടുകടയുടെ കുറച്ചൊരു നല്ല രൂപത്തിൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഭക്ഷണം രുചികരമാണ്, ഞങ്ങൾക്ക് അവിടുന്ന് പൂരിയും ഇഡലിയും ഒക്കെ കിട്ടി. അപ്പം മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം വലിയ പ്രശ്നമല്ല, കേരളത്തിലെ സെയിം ഫുഡ് കിട്ടും. പിന്നെ മീൻ കമ്പക്കാർക്ക് ഒരു ചാകരയാണെന്ന് പറയാം, നല്ല മീൻ കിട്ടും,
2: വളരെ ഫ്രഷ്,
4: വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. എനിക്ക് മീൻ ഇഷ്ടമാണ്, അത്ര വലിയൊരു പ്രേമിയൊന്നുമല്ല. പക്ഷെ ഞാൻ അവിടെ ഒരു ആറേഴ് ദിവസം കൊണ്ട് മീനിൻ്റെ ഒരു ആളായി മാറി. നല്ല ഫ്രഷായിട്ടുള്ള മീൻ, നല്ല ടേസ്റ്റാണ്, അത് കിട്ടും. താരതമ്യേന വില കുറവാണ്, സൈസൊക്കെ കാണുമ്പോൾ വില കുറവാണ്. പിന്നെ അവിടുത്തെ മറ്റുള്ള രീതികളെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കടകൾ, അതേപോലെ നാല് നിലയിൽ, മൂന്ന് നിലയിൽ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, മൂന്നാണോ നാലും സംശയമുണ്ട്, കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അവിടെ അനുമതിയില്ല.
2: അത് നമ്മുടെ ഇവിടെ കാറ്റഗറിയുള്ള പോലെ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ തീരെയില്ല.
4: അത് ഭൂമി കുലുക്കമുണ്ടാകുന്ന സ്ഥലമാണ്, അതേപോലെ കാറ്റും അതിൻ്റെയൊക്കെ ഭീഷണിയൊക്കെ നോക്കിയിട്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു സംഗതിയുണ്ട്. അതേപോലെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്, കോടികളാണ് പറയുന്നത്, അതായത് സെന്റിനൊക്കെ പിന്നെ ലക്ഷങ്ങളാണ് പറയുന്നത്.
2: അങ്ങനെ പറഞ്ഞിട്ടും ആളുകൾ ഒരു ക്രയവിക്രയോടെ
4: നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വാങ്ങുന്നവർ വളരെ താരതമ്യേന കുറവാണ്, പക്ഷെ ജനസംഖ്യ കുറവാണ്.
2: ദ്വീപിനൊരു പരിധി ഉണ്ടല്ലോ,
4: അതാണ് ഒരു പരിമിതി എന്നുള്ളത്. പിന്നെ പോർട്ട്ബ്ലെയറിന്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ ഒരു സാധാരണ ചെറിയ നഗരം ഉണ്ടല്ലോ, ഒരു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് എന്നൊക്കെ പറയുന്ന, അതിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു മൂന്നിലൊന്നൊക്കെ എത്ര ഉണ്ടാവും, അത്രേ ഈ പോർട്ട്ബ്ലെയറൊക്കെ ഉള്ളൂ. ഞങ്ങൾ ചെന്നപ്പോഴും മൊയ്തുക്ക ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഞങ്ങളെ, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഹോട്ടൽ കച്ചവടം ഉള്ളത്, അവിടെ ഞങ്ങൾ ബാഗുകളൊക്കെ ഇറക്കി. ബാഗേജൊക്കെ വളരെ കുറവുണ്ടല്ലോ, ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ലഗേജ് ഒന്നും ഞങ്ങൾ പറക്കൊണ്ടിരുന്നില്ല. ഹോട്ടലിൽ ഇറക്കി ഞങ്ങളെ ഇരുത്തി, ഒരു സ്കൂട്ടറിൽ കറങ്ങി അടുത്ത് പോയിട്ടൊരു ഹോട്ടലും ഞങ്ങൾക്ക് റൂമൊക്കെ സജ്ജാക്കി. അപ്പോൾ അതുകൊണ്ട് താമസം, അന്ന് തൊട്ടാണ് താമസം വളരെ ക്ലിയർ ആയിരുന്നു. ഒരു മില്ലൻ ഹോട്ടൽ മലയാളികളുടെയാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികളുടെയാണല്ലോ സമീപിക്കുക. അത് തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു, എ സി ഒക്കെ ഉള്ള ഒരു ചെറിയ സൗകര്യമുള്ള റൂം, അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്.
2: അപ്പോൾ നിങ്ങൾ ഒരു ടൂർ ഓപ്പറേറ്റർ ഒരു കെയർ ഓഫിലാണോ ശരിക്കും പോയതല്ല?
4: തീർച്ചയായും അല്ല, അങ്ങനെ ഒരു ഓപ്പറേറ്ററുടെ സഹായം
2: ആവശ്യം വേണ്ടി
4: വരും, അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അത് തീരെ വേണ്ടിയിരുന്നില്ല.
2: അല്ലാത്തവർക്ക് വേണ്ടി വരുമോ?
4: നിർബന്ധമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: ആർക്ക് ഫ്രീ ആയിട്ട് പോയി വരാൻ പറ്റാവുന്ന,
4: പോയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നമ്മളോട് ഇറങ്ങിയാല്.
2: ഭാഷ ഏതാ? നമ്മുടെ മലയാളം തന്നെയാണ്.
4: മലയാളികൾ ധാരാളം ഉണ്ട്, അതുകൊണ്ട് മലയാളം
2: ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല.
4: അവർ പറയുന്നത് മിനി ഇന്ത്യ എന്നാണ്.
2: മിനി ഹിന്ദി,
4: ഇന്ത്യയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് അന്തമാൻ എന്നാണ്. അതായത് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ആളുകൾ അവിടെ ഉണ്ട്. നമുക്ക് മലയാളികൾ ഉള്ളതുകൊണ്ട് നമ്മൾ മലയാളികൾ കൂടുതൽ ബന്ധപ്പെടും, മലയാളി ഹോട്ടലുകൾ, അതേപോലെ മലയാളികളുടെ ലോഡ്ജുകൾ. പിന്നെ ഹിന്ദി ഒരുവിധം എല്ലാവർക്കും അറിയും, അവർ സംസാരിക്കുന്ന അവരുടെ ലോക്കൽ ലാംഗ്വേജ് എന്തൊക്കെ വേറെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഗതിയാണ്.
2: പിന്നെ ഈ ലക്ഷദ്വീപിൽ അതേപോലത്തെ ഒരു സംസാരം പറയാറുണ്ട്, അവർക്കൊരു മലയാളം ഒരു സങ്കരമായിട്ട് പറയുന്ന ഒരു,
4: നമുക്ക് കേൾക്കുമ്പോൾ ഹിന്ദിയും തോന്നും, പക്ഷേ അവരുടെ
2: ഹിന്ദി അല്ല.
4: ഹിന്ദി നമ്മൾ കേൾക്കുന്ന, സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഉള്ള സമയത്ത് അവർ ഹിന്ദിയൊക്കെ സംസാരിക്കും, പക്ഷെ അവരുടേതായിട്ടുള്ള വേറെ എന്തൊക്കെ ഒരു മിക്സ്ഡ് ലാംഗ്വേജ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല.
2: ഈ ചില മലയാളം പോലെ ചില മലയാളം പാട്ടുകൾ ഉണ്ട്, ലക്ഷദ്വീപിലൊക്കെ മലയാള പാട്ട് പോലെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മലയാളം അല്ലാന്ന് തോന്നുള്ളൂ. കാരണം മലയാളികളാണല്ലോ അവിടെ സ്വാഭാവികമായി.
4: ട്യൂണ് അതായിരിക്കും.
2: അതെ, ട്യൂണും ഏകദേശം തോന്നും. നമ്മള് അകന്ന് വിദൂരത്തിന് കേൾക്കുമ്പോൾ മലയാള പാട്ടാന്ന് തോന്നും, പക്ഷെ മലയാളം അല്ല അത് എന്നതുപോലെ ആണെന്ന് ഞാൻ വിചാരിച്ചു പോയത് അങ്ങനെയാണ്. കാരണം മലയാളികളുണ്ട്, നാട് കടത്തപ്പെട്ടവർ ഏകദേശം കേരളീയരാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
4: ഈ മലയാളികളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് കടത്തപ്പെട്ടവരാണ് അവർ. അവർ പിന്നീട് സ്വതന്ത്രരാക്കി, അവർക്ക് മിക്കവാറും ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെയുള്ള അവിടെ നിൽക്കുന്ന ആളുകൾക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ സർക്കാർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നില്ല അവിടെ നിന്ന ആളുകൾക്കൊക്കെ മിക്കവാറും ജോലി, സർക്കാർ ജോലികൾ കിട്ടി. അത് തമാശയിൽ പറയൽ പിടിച്ചുകൊണ്ട് ജോലി കൊടുത്തു എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ അവിടെ നിന്ന ആളുകൾക്ക്
2: ജോലി,
4: അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ആൾക്കാർക്കൊക്കെ ജോലി ചെയ്തു. അവരുടെ അടുത്ത തലമുറയും എന്ത് ചെയ്തു, പഠിച്ചിട്ടൊക്കെ ജോലി നേടി. അപ്പോൾ സാമ്പത്തികമായി നമ്മുടെ മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് വലിയൊരു പ്രശ്നം അവിടെ ഇല്ല എന്ന് പറയാം.
2: സംസ്കാരം,
4: സംസ്കാരം എല്ലാതും ഉണ്ട്. പൊതുവെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്, കേസുകൾ വളരെ കുറവാണ്. ഞങ്ങളുടെ കൂടെ ഒരു
2: പോലീസ് സ്റ്റേഷനും ജയിലൊക്കെ ഉണ്ടാവും.
4: ഉണ്ട്, അതൊക്കെ
2: പണ്ടത്തെ
4: പണ്ടത്തതുണ്ട്, പുതിയതുണ്ട്. അതിൽ കേരളത്തിലൊരു കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു എസ് ഐ ഞങ്ങളുടെ കൂടെ കുറേ സമയം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെ സ്റ്റേറ്റിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുമ്പോൾ അയാളൊരു പ്രഷർ നമുക്കറിയാമല്ലോ. ശൃംഗേരി ഞങ്ങളുടെ കൂടെ കുറേ സമയം വന്നു, ഫോണൊക്കെ അപൂർവമായിട്ടൊക്കെ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അത്. അപ്പോൾ പറഞ്ഞത് ക്രൈം മൊത്തത്തിൽ കുറവാണ്, അടുത്ത കാലത്തൊക്കെ കുറേശെങ്കിലും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഉള്ളൊരു രൂപത്തിലൊന്നും കാണണ്ട, പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്.
2: അതെ അതെ, നിലനിർത്തട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്.
4: അതെ അതെ.
2: പിന്നെ കൃഷി, അതുപോലെ അവിടുത്തെ വരുമാന മാർഗം, അതൊക്കെ എന്താ, കൃഷി ഉണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാന മാർഗമാണോ? ആ നാടിന് പൊതുവെ എന്താണുള്ളത്, കച്ചവടം അങ്ങനെ എന്താണ്?
4: ടൂറിസമാണ് അവരുടെ വരുമാന മാർഗങ്ങൾ പ്രധാനം എന്നാണ് കേട്ടത്. കൃഷി നമുക്ക് അങ്ങനെ പ്രകടമായിട്ട്
2: ഒന്നുമില്ല,
4: കണ്ടില്ല എന്നുള്ളതാണ് സത്യം.
2: വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ?
4: വീടുകൾ
2: പച്ചക്കറി, വാഴകൃഷി,
4: അടുക്കളമുറ്റത്ത് എന്നൊക്കെ പറഞ്ഞു. ഈ വാഴയും ബാക്കിയുള്ളതൊക്കെ വളരെ കുറവാണ് കണ്ടത്. പക്ഷെ തെങ്ങ് ധാരാളം ഉണ്ട്. തെങ്ങ് നമ്മൾ കണ്ടാൽ അതിശയിച്ചു പോകും. നല്ല ഉയരമുള്ള പഴയ മട്ടത്തിലുള്ള പിന്നെ തെങ്ങുകളാണ് കൂടുതൽ. പക്ഷെ തേങ്ങയുടെ കായ്ഭാരം, കായ്ഫലം കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. ഞങ്ങളുടെ അടുത്തൊരാൾ പറഞ്ഞത്, അതിൻ്റെ ഒരു ഓണർ ഒരാൾ പറഞ്ഞത്, ആ തെങ്ങിന് അയാളുടെ വാപ്പാന്റെയൊക്കെ പ്രായം ഉണ്ടാവും, പക്ഷെ ഇതുവരെ അതിന്റെ തെങ്ങിന്റെ ചുവടൊന്ന് തുരക്കുകയോ വളം ഇടുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ കായ ഒരു പ്രശ്നമേ അല്ല, പക്ഷെ വേറെ
2: എന്നിട്ടും നല്ല ഫലപുഷ്ടിയായിട്ടുള്ള
4: ഗംഭീരമായ കായ്ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തെങ്ങിലൊന്നും അവരങ്ങനെ ആൾക്കാരെ കയറ്റി തേങ്ങയിടലൊന്നുമില്ല, അതങ്ങനെ വീണ് കിടക്കും, എപ്പോഴെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. ബിൽഡിങ്ങുകളൊക്കെ മരത്തിൻ്റെയും ഷെഡൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പം ഈ തകര ഷെഡിൻ്റെ മുകളിലൊക്കെ തേങ്ങ വീണ് അങ്ങനെ കിടക്കുന്നത് കാണും.
2: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചു. എന്നിരുന്നാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ദൃശ്യത്തിൽ നാം ഇതുവരെ കേട്ടത് ആൻഡമാനിലേക്കുള്ള യാത്രയുടെ യാത്രാ വിവരണമാണ്. ഇബിനു അലി എടത്താണ്ടകരയും ഹനീഫ വണ്ടൂർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിൽ കൂടെ ചേർന്നത്. റേഡിയോ വൈബ്സിൽ അടുത്തതായി നമ്മൾ സുബദം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടുകഴിഞ്ഞാൽ അവരോട് തീർച്ചയായും വിശ്വാസിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ആ മയ്യത്ത് കുളിപ്പിക്കുക, കഫം ചെയ്യുക, മറവ് ചെയ്യുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ധാരാളം കാര്യങ്ങൾ രോഗിയായിരിക്കുന്ന അവസ്ഥയിലും ഒരു വിശ്വാസിക്ക് ചെയ്യാനുണ്ട്. അതോടൊപ്പം മരണപ്പെട്ട് എന്ന വാർത്ത കേട്ടു അല്ലെങ്കിൽ മരണപ്പെട്ട ഒരാളെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നിർവഹിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഒരു സമൂഹത്തിൽ ആരും നിർവഹിക്കുന്നില്ല എങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ കുറ്റക്കാരാകും. എന്നാൽ ഈ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക എന്ന കർമ്മങ്ങളൊക്കെ ആരെങ്കിലും നിർവഹിച്ചാൽ അവരെല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യും. അങ്ങനെയുള്ള ബാധ്യതയാണ്.
6: എന്നാൽ ഈ നിർവഹിക്കുന്ന ആളുകൾക്കൊക്കെ അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മയ്യത്ത് വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കർമ്മങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പ്രവാചകൻ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിർവഹിക്കാറുണ്ട്. അപ്പം അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. മരണാനന്തര കർമ്മങ്ങളിൽ നടക്കുന്ന കുറേ അനാചാരങ്ങൾ, പ്രവാചകനും സഹാബത്തും താബിഈങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത കുറേ കർമ്മങ്ങൾ സ്വന്തമായി കണ്ടെത്തി അതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം എന്ന് കരുതി നിർവഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖത്തംപുര കെട്ടി അവിടെ ഇരുന്ന് ഖത്തം ഓതി തീർക്കുക, അല്ലെങ്കിൽ യാസീൻ ഓതുക, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുക. ഇങ്ങനെയുള്ള പതിവുകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മാതൃക പ്രവാചകനാണ്. പ്രവാചകൻ്റെ ദീനിൽ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച കാര്യങ്ങളാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതരിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചിട്ടുള്ള മരണങ്ങളിൽ, ആ മരണാനന്തര കർമ്മങ്ങളിൽ പ്രവാചകൻ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം സ്വർഗത്തിലേക്കുള്ള എല്ലാ വഴികളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു വഴി പോലും വിട്ടേച്ചു പോയിട്ടില്ല. നമുക്ക് നന്മയായി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയാതെ പോകില്ല. ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുക്കും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുക്കും ബിഹി, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖദ്ദിബുക്കും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു, നരകത്തിലേക്ക് എത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ നന്മകളെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മയുമില്ല. എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ, ഒരു കിളി പാറുന്നത് കണ്ടാൽ അതിലെന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണാനന്തര കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഒരാൾ കഫൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, മരമാടേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കേണ്ടത്, നിസ്കരത്തിൽ ഓരോ വ്യക്തികളും ചെല്ലേണ്ട വാചകങ്ങൾ എന്താണ് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാത്ത കുറേ ആളുകൾ, പ്രവാചകൻ പഠിപ്പിക്കാത്ത കുറേ കാര്യങ്ങൾ പുതുതായി കൊണ്ടുവന്ന് ഇതൊക്കെ നല്ലതാണ് എന്ന് വിചാരിച്ച് നിർവഹിക്കുന്ന വേറെ കുറേ കൂട്ടർ, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുക. അപ്പോൾ ഈ രണ്ട് ഉദ്ദേശത്തിലാണ് നമ്മുടെ നാട്ടിൽ ഖുർആൻ ഓതുക. ഒന്ന്, ബാപ്പ ഉമ്മ വേണ്ടപ്പെട്ട ആളുകൾക്ക് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓതുന്ന ഖുർആനിൻ്റെ പ്രതിഫലം അവിടെ ഖബറിലേക്ക് എത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. അതിനീ പറഞ്ഞതുപോലെ ഒരു മാതൃകയുമില്ല. അതിലൊരു ചര്യയോ പ്രവാചകൻ്റെ ഒരു മാതൃകയോ പറഞ്ഞാൽ, പ്രവാചകൻ്റെ കാലത്ത് കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രവാചകൻ്റെ കാലത്താണ് അവിടുത്തെ മക്കൾ മരണപ്പെട്ടു പോയി. ഏറ്റവും പ്രഗത്ഭരായ സ്വഹാബത്ത് ഹംസ റളിയല്ലാഹുവിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ പ്രവാചകൻ്റെ പിതൃവ്യനായിരുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ധാരാളം സ്വഹാബത്ത് അവിടുത്തെ യുദ്ധങ്ങളിൽ മരണപ്പെട്ടു പോകുന്നു. പ്രവാചകൻ്റെ കാലത്ത് രോഗം ബാധിച്ച് മരണപ്പെട്ടു പോകുന്നു. ഇങ്ങനെ പ്രവാചകൻ ഇഷ്ടമുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ പ്രവാചകൻ അടുപ്പമുണ്ടായിരുന്ന ആളുകൾ പോലും മരണപ്പെട്ടു പോയിട്ടും ഒരിക്കൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖബറിൻ്റെ അടുത്ത് ചെന്ന് ഖത്തംപുര കെട്ടിയോ അല്ലാതെയോ ഒരു ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നൊരു രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, പ്രവാചകൻ്റെ സ്വഹാബത്ത് ഒരുപാട് കാലം, പ്രവാചകൻ്റെ കാലത്തും അല്ലാത്ത കാലത്തൊക്കെ ജീവിച്ചു. അവരാരും ഇന്നൊരു പുതിയ കാര്യം ഉണ്ടാക്കുക, ഒരു ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും പ്രതിഫലമല്ലേ, ആ പ്രതിഫലം ഖബറിലുള്ള ആളുകൾക്ക് കിട്ടട്ടെ, നമ്മുടെ മാതാവാണല്ലോ, നമ്മുടെ പിതാവാണല്ലോ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ എന്ന് വിചാരിച്ച് ഒരു കർമ്മം നിർവഹിച്ചതും ചരിത്രത്തിലില്ല. എന്ന് പറഞ്ഞാൽ സ്വഹാബത്തോ പ്രവാചകൻ്റെ അവിടുത്തെ പത്നിമാരോ പ്രവാചകനോ നിർവഹിക്കാത്തൊരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി മറ്റ് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യട്ടെ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊരിക്കലും ഖുർആൻ ഓതട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. അത് പ്രത്യേകമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല എന്നത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം, മരണപ്പെട്ട ഒരാൾക്ക് കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഖുർആൻ ഓതുക. എന്നാൽ അതിനേക്കാളും അപകടകരമായൊരു മറ്റൊരു വേർഷൻ എന്താ വെച്ചാൽ, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഏതെങ്കിലും മഹാന്മാർക്ക് വേണ്ടി അൽഫാത്തിഹ വിളിക്കും, സൂറത്തുൽ ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ഓതുന്നതിലൂടെ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ മരണപ്പെട്ടു പോകുന്നൊരു സന്ദർഭത്തിൽ ഈ അൽഫാത്തിഹ വിളിക്കുന്ന ആർക്ക് വേണ്ടിയാണോ അവർ ഞങ്ങളെ മരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളടുത്തേക്ക് വരും, ഞങ്ങൾക്ക് ആവശ്യമായത് പറഞ്ഞു തരും, ഞങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ശംസലുലമയ്ക്ക് വേണ്ടി അൽഫാത്തി വിളിക്കാം, അതല്ലെങ്കിൽ ബദ്രീങ്ങൾക്ക് വേണ്ടി അൽഫാത്തി വിളിക്കാം, അല്ലെങ്കിൽ ഇന്ന ഇന്ന മഹാന്മാർക്ക് വേണ്ടി അൽഫാത്തി വിളിക്കാം എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം മരണപ്പെട്ടു പോയ മഹാത്മാർക്ക് വേണ്ടി അൽഫാത്തി എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് എന്നിട്ട് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ഞങ്ങളെ സഹായിക്കും, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരങ്ങളെ കരകയറ്റും എന്ന് വിചാരിച്ച് അവരിൽ നിന്ന് എന്തോ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകൾ. അപ്പോൾ നോക്കൂ, രണ്ടർത്ഥത്തിലുമുണ്ട്. ഒന്ന്, മരണപ്പെട്ടു പോയ വ്യക്തിക്ക് പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഓതുന്നവരുമുണ്ട്, അതല്ല ഞങ്ങൾ ഓതുന്ന ഞങ്ങൾക്ക് അവരിലൂടെ ഇങ്ങോട്ട് പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഓതുന്നുണ്ട്. നമ്മൾ ഒന്നാമത് പറയുന്നതിനേക്കാളും അതിഗൗരവവും ഭീകരവുമാണ് രണ്ടാമത് പറയുന്ന കാര്യം. കാരണം രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ്, അതിൽ ശിർക്കും കുഫറും കലർന്നിട്ടുണ്ട്. കാരണം മരണപ്പെട്ടു പോയ വ്യക്തികൾ നമ്മളെ സഹായിക്കും, നമ്മളെ പ്രയാസങ്ങളിൽ അവർ നമ്മളെ കരകയറ്റും, നമ്മൾ മരിക്കാനുള്ള സന്ദർഭത്തിൽ അവർ നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരും, അതിനാണ് അൽഫാത്തിഹ വിളിക്കുന്നത് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ എത്ര ഭീകരമാണ്. നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അള്ളാഹു എന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്നാണ് ആ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നെഞ്ചത്ത് കൈവച്ച് ഓരോ മനുഷ്യനും നമസ്കാരത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, ഞങ്ങൾ ഒരു ഘട്ടത്തിലും അള്ളാഹുവെ നിനക്ക് മാത്രം അർഹതപ്പെട്ട ഒരു കാര്യവും ഞങ്ങൾ മറ്റാർക്കും പങ്കുവെച്ചു കൊടുക്കുകയില്ല, ഞങ്ങൾ ആർക്കും വകവെച്ചു കൊടുക്കുകയില്ല, ഞങ്ങളുടെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും അള്ളാഹുവെ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നോട് മാത്രമേ ഞങ്ങൾ ബലമേൽപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പറഞ്ഞുകൊണ്ട് ശിർക്കിലേക്ക് വഴിയൊരുക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്, രണ്ട് തരത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പഠിപ്പിച്ചു, തറക്തുക്കും അലൽ ബൈളാ ലൈലിഹ കനഹാരിഹ, നിങ്ങളൊരു വെളുത്ത പാതയിലാണ് വിട്ടേച്ചു പോകുന്നത്, അതിൻ്റെ രാത്രി പോകലും പകൽ പോലെ വ്യക്തമാണ്, നിങ്ങൾക്കൊരു കാര്യം അവ്യക്തമായിട്ടില്ല, അതെന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വിശ്വാസികൾ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടാവില്ല. എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഏത് കാല് വെക്കണം, നിങ്ങൾ നിങ്ങളുടെ മണിയറയിൽ എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് തൻ്റെ മക്കളോട്, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട്, ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളോട്, ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളോട്, ഇങ്ങനെ തുടങ്ങി എല്ലാ സന്ദർഭത്തിലും ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പെരുന്നാൾ ദിവസത്തിൽ എന്തായിരിക്കണം, ഒരു നോമ്പിൻ്റെ കാലത്ത് എന്തായിരിക്കണം, ഒരു ഹജ്ജ് നിർവഹിക്കുമ്പോൾ എന്തായിരിക്കണം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറയണം, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു മുസീബത്തുണ്ടാകുമ്പോൾ പറയണം എന്ന് തുടങ്ങി ആ മനുഷ്യനെ ഖബറിലേക്ക് വെക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഇമാം നിൽക്കേണ്ടത് എന്ന് തുടങ്ങി ആ നിസ്കാരത്തിൽ നിങ്ങൾ ചൊല്ലേണ്ടത് എന്താണ്, നിങ്ങൾ ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം, രണ്ടാമത്തെ കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം, മൂന്നാമത്തെ കഴിയുമ്പോൾ ഇമാമ് നിസ്കരിക്കുന്ന ആളുകൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയുടെ ഓരോ വാചകങ്ങൾ എന്താണ്, ഇങ്ങനെ തുടങ്ങി ഓരോ സന്ദർഭത്തിലും ഓരോ ഘട്ടത്തിലും വിശ്വാസികൾ നിർവഹിക്കേണ്ടെന്ന് ഏറ്റുസെഡ് കാര്യങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല. എന്നാൽ ചില ആളുകൾ ഓരോന്നോരോ ദിവസങ്ങളിലായി കടത്തിക്കൂട്ടി നമ്മൾ മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതാം, അത് അവർക്ക് പ്രതിഫലം കിട്ടും, എന്നാൽ മഹാന്മാർക്ക് വേണ്ടി അൽഫാത്തി വിളിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ ഒരു രക്ഷ നമുക്ക് കിട്ടും, അവരുടെ വറക്കത്ത് കിട്ടും, നമ്മുടെ പ്രയാസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഈ അൽഫാത്തി വിളിച്ച ആ മഹാന്മാർ നമ്മുടെ അടുക്കലേക്ക് വരികയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരികയും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ കാലത്തില്ലാത്തൊരു മതം ചില ആളുകൾ ഇന്ന് കൊണ്ടുവരണം. ഇമാം മാലിക് റഹിമുള്ളയുടെ വാചകം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു, ഫമാലം യക്കുൻ യൗമ ഇദിൻ ദീനൻ ലാ യക്കൂനുൽ യൗമ ദീന, അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല. അന്ന് ദീനല്ലേ, അന്ന് പ്രവാചകൻ നിർവഹിച്ചിട്ടില്ലേ, അന്ന് സ്വഹാബത്തിന് അത് അറിയില്ലേ, അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇന്നൊരു പുതിയ ദീൻ ഉണ്ടാവില്ല. കാരണം അവരൊന്നും ആചരിക്കാത്തൊരു പുതിയ നന്മ ചെയ്ത് സ്വർഗത്തിൽ കടക്കാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. വലാ യസ്ലുഹു ആഖിറു ആദിഹി ലുമ്മ ഇല്ലാ ബിമാ സുലഹ ബിഹി അവ്വലുഹ, ആദ്യ കാലഘട്ടക്കാരെ നന്നാക്കിയത് എന്താണ്, അത് ഖുർആനും സുന്നത്താണ്, പ്രവാചകന്റെ ശ്രദ്ധകളാണ്, അതാണ് അവരെ നന്നാക്കിയ ഘട്ടം. അവരെ നന്നാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ആ കാര്യം കൊണ്ട് മാത്രമേ അവസാന കാലത്തുള്ള മനുഷ്യരെയും നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ, അവരെക്കാളും പെട്ടെന്ന് അല്ലെങ്കിൽ അവരെക്കാളും പ്രതിഫലം ഉണ്ടാക്കുന്ന ഒരു നന്മയും അവർ പറയാതെ വിട്ടുപോയിട്ടില്ല. എല്ലാ നന്മകളും ധൃതിയോടുകൂടി ആവേശത്തിൽ പ്രവേശിച്ചവർ, അത് സഞ്ചരിച്ച ആളുകൾ സ്വഹാബത്താണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സ്വഹാബത്ത് ചെയ്തു വെച്ച പ്രവാചകൻ പഠിപ്പിച്ചു വെച്ച ആചാരങ്ങളിലുള്ളത് മാത്രമാണ് വിശ്വാസികൾ നിർവഹിക്കേണ്ടത്. അതിലൊരു സൂറത്തുൽ ഫാത്തിഹ വിളിക്കുന്ന രംഗമില്ല. അത് അൽഫാത്തിഹ എന്ന് വിളിച്ച് മരണപ്പെട്ട ആളുടെ കബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തട്ടെ, അല്ലെങ്കിൽ അവരുടെ നിന്നൊരു വർക്കത്ത് ഇങ്ങോട്ട് കെട്ടട്ടെ എന്ന് വിചാരിച്ച് അൽഫാത്തിഹ ചൊല്ലുന്ന സൂറത്ത് യാസീൻ ചൊല്ലുന്ന അല്ലെങ്കിൽ ഖത്തം ഓതി തീർക്കുന്ന ഒരു ശദ്യ അവരുടെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ ഒരു ഷിർക്കിൻ്റെയോ കുഫറിൻ്റെയോ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കയറാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സുബദം program. Yeah,

0: ഇനി നമ്മൾ പ്രവേശിക്കുന്നു സ്നേഹക്കൂട്.
1: സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ പ്രൊഫസർ കെ പി സഹദ് ചേരുകയാണ്.
0: കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് കൈകാര്യം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയമാണ്. രക്ഷിതാക്കൾ പ്രത്യേകമായി പ്രോഗ്രാം കേൾക്കണമെന്ന് സൂചിപ്പിക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വീട്ടിലെ അന്തരീക്ഷത്തിന് പഠനവുമായി വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ ശത്രുതയുള്ള ഒരന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എങ്കിൽ തീർച്ചയായും കുട്ടിയുടെ പഠനത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാത്ത പാരൻസ് വലിയ അക്രമമാണ് കുട്ടികളോട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ക്വാറലിംഗ് പാരൻസ് സ്പോയിൽ ദി ചിൽഡ്രൻ. പരസ്പരം വഴക്കുകൂടുന്ന, ശത്രുത മനോഭാവത്തോടുകൂടി പരസ്പരം പെരുമാറുന്ന പാരൻസ് കുട്ടികളെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഒരുപാട് കൗൺസിലിംഗ് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് പറയാൻ സാധിക്കും, പലപ്പോഴും കുട്ടികൾ പഠനത്തിൽ പിന്നോട്ടു പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പാരൻറ്റും കുട്ടിയും തമ്മിലുള്ള കാര്യക്ഷമത ഉള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായി നടത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. കമ്മ്യൂണിക്കേഷനിൽ മിസ്സിംഗ് സംഭവിച്ചാൽ കുട്ടി മറ്റൊരു ലോകത്തേക്ക് ചേക്കേറാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ചില രക്ഷിതാക്കൾ ഈഗോ സെൻട്രിക്കായ ക്യാരക്ടർ ഉള്ളവരാണ്. അതായത് അഹംഭാവമുള്ള, സ്വന്തത്തിന് അമിതമായി പ്രാധാന്യം നൽകുന്ന, തങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും ശരി അത് മക്കൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യണം എന്ന് വാശി പിടിക്കുന്ന രക്ഷിതാക്കൾ. അവരുടെ മക്കൾക്ക് തീർച്ചയായും ആ കുടുംബത്തിൽ, വീട്ടിൽ വേണ്ടത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. ഇതവരുടെ പഠനത്തെ ബാധിക്കും. പ്രധാനമായി ഫ്രീഡം എന്നുള്ളത്, സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു കുട്ടിയുടെ വളർച്ചയിലും വ്യക്തിത്വ രൂപീകരണത്തിലും വളരെ പ്രാധാന്യം കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്ഥിരമായി കുടുംബത്തിൽ വഴക്ക് നടക്കുകയാണെങ്കിൽ, ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ അല്ലെങ്കിൽ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പ അല്ലെങ്കിൽ അമ്മായിമാർ ഇവരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ സ്ഥിരമായിട്ട് വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. പഠനത്തിൽ മുന്നോട്ട് പോവാൻ ഒരിക്കലും അവന് സാധിക്കുകയില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഓപ്പണായി തങ്ങളുടെ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പാരൻസിനോട് എതിർത്ത് പറയാൻ അവർ അശക്തരുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ഒരു പ്രഷർ കുക്കർ പോലെ അവരുടെ മനസ്സിൽ എല്ലാം അടക്കി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരാൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഒരു കുടുംബ സംവിധാനത്തിൽ രക്ഷിതാവ് അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനതകൾ കുട്ടിയുടെ പഠനത്തെ ബാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം പഠനം സുഗമമായി നടക്കണമെങ്കിൽ കുട്ടിയുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. വീട്ടിൽ ഭക്ഷണമില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വാഹനമില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ഫീസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല, ഇവിടൊക്കെ പ്രയാസങ്ങൾ കുട്ടി അനുഭവിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ കടുത്ത മാനസിക പിരിമുറുക്കം കുട്ടിയിലുണ്ടാക്കും. പ്രത്യേകിച്ച് രക്ഷിതാവ് അനുഭവിക്കുന്ന കടബാധ്യതകൾ, ലോൺ എടുക്കുന്ന പല രക്ഷിതാക്കളും ആ ലോണിൻ്റെ പ്രയാസങ്ങൾ കുട്ടികൾ കൂടി അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാറില്ല. കാരണം കടബാധ്യതകളെ ചൊല്ലി വീട്ടിൽ പലപ്പോഴും ഉണ്ടാവുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ വഴക്കുകളും കുട്ടിയുടെ പഠനത്തെ ബാധിക്കും. അതുപോലെ രക്ഷിതാവ് കച്ചവടത്തിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു, ഈ നഷ്ടങ്ങളും കുട്ടി അറിയാനിട വരുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. നല്ല ബുദ്ധിയും വിവേകമുള്ള ഒരു കുട്ടിയാണ്, ഫാദർ ഗൾഫ് റിട്ടേൺ ആണ്, ഒരു 10 ലക്ഷം രൂപയോളം ഈ രക്ഷിതാവിന് കടമുണ്ട്. എന്നാൽ കുട്ടി പഠനത്തിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ആങ്സൈറ്റീസ് കുട്ടി അനുഭവിക്കുന്നുണ്ട്. കുട്ടിയുമായി കൗൺസിലിങ്ങിന് ഇരുന്നപ്പോൾ ഉപ്പ നേരിടുന്ന കടമാണ് കുട്ടിയുടെ മാനസിക പ്രശ്നമായി മാറിയിട്ടുള്ളത്. അതായത് ഉപ്പക്ക് ഇനി ജോലി ചെയ്ത് ആ കടം വീട്ടാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരാധിയിലാണ് അവനുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഉന്നതമായ മാർക്ക് വാങ്ങി സീറ്റ് കിട്ടിയെങ്കിലും അവൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഗൾഫ് റിട്ടേൺ ചെയ്യുന്ന പല രക്ഷിതാക്കളുടെയും കുട്ടികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് സാമ്പത്തിക ബാധ്യതയെ ചൊല്ലിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ. വരവ് മനസ്സിലാക്കാതെ ചിലവഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ജീവിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാരണം വരവിനനുസരിച്ച് ചിലവഴിക്കാത്തതുകൊണ്ട് കുടുംബത്തിലെ ബജറ്റ് പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കാതെ വരുന്നു. അതുപോലെ തന്നെ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഇനി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിക്ക് അവൻ്റെ വിദ്യാലയത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പലതരം ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങൾ സ്വന്തമായി ജോലി ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് രക്ഷിതാവിനെയാണ്. എന്നാൽ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുന്ന, സമ്പത്തൊട്ടും ചിലവഴിക്കാൻ മടി കാണിക്കുന്ന ഒരു രക്ഷിതാവാണ് കുട്ടിക്ക് ഉള്ളത് എങ്കിൽ ആ പിശുക്ക്, രക്ഷിതാവിൻ്റെ പിശുക്ക് കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. പഠനം എന്ന് പറയുന്നത് കൃത്യമായ ശ്രദ്ധ വേണ്ട, മനസ്സാന്നിധ്യം വേണ്ട ഒരു പ്രക്രിയയാണ്. കുട്ടിയുടെ മനസ്സ് സ്വസ്ഥമാണെങ്കിൽ മാത്രമേ പഠനം ഭംഗിയായി നടക്കുകയുള്ളൂ. അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരുടെയൊക്കെ മരണം ഒരു കുട്ടിയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഉദാഹരണമായി, കുട്ടിക്ക് ഏറ്റവും നല്ല റാപ്പോ അല്ലെങ്കിൽ നല്ല ബന്ധമുള്ളത് ഗ്രാൻഡ് ഫാദറിനോടാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനോടാണെന്ന് സങ്കല്പിക്കുക. വല്യമ്മനോടും വല്യപ്പയോടുമാണ് കുട്ടിക്ക് ഏറ്റവും നല്ല ബന്ധമുള്ളത്. കാരണം കുട്ടിയുടെ പഠനമാവട്ടെ, ആരോഗ്യമാവട്ടെ, എന്ത് കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് വല്യമ്മക്കും വല്യപ്പക്കുള്ളത്. അങ്ങനെ ഇൻറ്റിമസി കീപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മരണം വരിക്കുകയാണെങ്കിൽ ആ മരണം കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ ഷോക്ക് ചെയ്യും. ഇത് അവൻ്റെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സ് പെട്ടെന്ന് മരിക്കാൻ ഇടവരുന്നതും കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശാരീരിക മാനസിക രോഗങ്ങൾ. നമുക്കറിയാം, മനസ്സ് കലുഷിതമാവുന്ന അല്ലെങ്കിൽ മനസ്സ് ദുർചിന്തകൾ കൊണ്ട് ധന്യമാവുന്ന ഘട്ടങ്ങളിൽ സ്വാഭാവികമായും പഠനം നടക്കുകയില്ല. ശാരീരികമായ അസുഖങ്ങൾ, അത് ഈ അസുഖത്തെ സംബന്ധിച്ചുള്ള പേടി കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. എനിക്ക് മാരകമായിട്ടുള്ള

ശാരീരിക മാനസിക വൈകല്യങ്ങൾ, പ്രധാനമായിട്ടും കേൾവിക്കുറവുണ്ടാവുക, കാഴ്ചക്കുറവുണ്ടാവുക, ഇത് കേൾവി വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കാനോ മനസ്സിലാക്കാനോ കുട്ടിക്ക് സാധിക്കില്ല. അതുപോലെ അധ്യാപകൻ എഴുതുന്ന കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കി എഴുതണമെങ്കിൽ അവൻക്ക് കാഴ്ച വേണം. എന്നാൽ കാഴ്ചക്കുറവ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റിയുള്ള അല്ലെങ്കിൽ പുവർ പെർഫോമൻസ് ഇൻ ലേണിംഗ്, പഠനത്തിൽ പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും അവർ വേണ്ട രൂപത്തിൽ പഠനത്തിൽ എക്സൽ ചെയ്യുകയില്ല. ഈ കാര്യങ്ങളാണ് ഇത് സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗെയിമിന് എഡിക്റ്റഡ് ആവാത്ത കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മുതിർന്നവർ വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരിൽ നിന്ന് ചെറിയ കുട്ടികൾ മൊബൈൽ ഫോൺ കൈക്കലാക്കുകയാണ്. എന്നിട്ട് അടുക്കളയിൽ ജോലിയിൽ വ്യാപൃതരായിട്ടുള്ള ഒരു ഉമ്മക്ക് സദാസമയവും കുട്ടിയെ നിരീക്ഷിക്കാനോ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കാനോ സാധിക്കുകയില്ല. ഈ തക്കം നോക്കി ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ കൈക്കലാക്കുന്ന മൊബൈൽ ഫോൺ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ, ഗെയിംസ് കാണാൻ വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ അടുത്ത് കേരളത്തിൽ 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കഥ നമുക്കറിയാം. കാരണം ചാലഞ്ചിങ് ഗെയിമിൽ പങ്കെടുത്ത ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ചേക്കേറുന്നത് ഒരു വലിയ പേടിയാണ്. കാരണം ഓരോ ചാലഞ്ചുകളും ഏറ്റെടുക്കുമ്പോൾ അടുത്ത ചാലഞ്ച് നൽകപ്പെടുന്നു. ആ അവസാനത്തെ ചാലഞ്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്ന ഘട്ടത്തിൽ തൻ്റെ ജീവിതം തന്നെ ഭീഷണിയിലാണ് എന്ന് അവൻ സ്വയം മനസ്സിലാക്കുകയും ഇനി തന്നെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്, അതുകൊണ്ട് അയാൾ വരുന്നതിന് മുമ്പ് ഏറ്റവും അഭികാമ്യ അല്ലെങ്കിൽ നല്ലത് ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കുട്ടിയെത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ പ്രത്യേകിച്ച് കൗമാരത്തിൽ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്നുള്ളത് പക്വതയുള്ള ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയല്ല. അമേരിക്കൻ സൊസൈറ്റി ഓഫ് അഡോളസെൻ്റ് ഹെൽത്ത് പ്രസിഡൻ്റായിട്ടുള്ള ജോൺ സാൻഡിലെയ്, അദ്ദേഹം ചാലഞ്ചിങ് ഗെയിംസിനെ സംബന്ധിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ അഡോളസൻസ് എന്നുള്ളത് ഒരു പ്രത്യേക സ്റ്റേജ് ആണ് എന്ന് വിവക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ഓരോ കൗമാരക്കാരും പുതിയ എക്സ്പെരിമെൻറ്റുകൾ, പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അവർ തയ്യാറാവും. അതുകൊണ്ടാണ് മദ്യപാനത്തിലേക്കും സിഗരറ്റ് വലിക്കുന്നതിലേക്കും കഞ്ചാവിലേക്കും എല്ലാം നമ്മുടെ കുട്ടികൾ ചെന്നെത്തുന്നത്. കാരണം അവരുടെ മനസ്സിൽ പ്രത്യേകമായിട്ടുള്ള പുതിയ അനുഭവങ്ങൾ കണ്ടെത്താനുള്ള ഒരു താല്പര്യം ജനിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത് അതെൻ്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടും എന്നവൻ സ്വയം വിശ്വസിക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. ഇന്ന് നിലവിലുള്ള ഒരുപാട് ഡേഞ്ചറസ് ഗെയിംസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പിയർ ഗ്രൂപ്പിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഡേഞ്ചറസ് ഗെയിംസിന് അഡിക്റ്റഡ് ആവുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ചോക്കിംഗ് ഗെയിം എന്നുള്ളതാണ്, രണ്ടാമത്തത് ഫയർ ഫെയറി, മൂന്നാമത്തത് ബ്ലൂ വെയിൽ. ബ്ലൂ വെയിലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം മാധ്യമങ്ങളിൽ ബ്ലൂ വെയിൽ പോലെയുള്ള ഡേഞ്ചറസ് ഗെയിംസ് കളിച്ചുകൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്ത കഥ നാം കേട്ടിട്ടുണ്ട്. അതുപോലെ മാരിയംസ് ഗെയിം, ടൈഡ് പോഡ് ചാലഞ്ച്, ഫൈവ് ഫിംഗേഴ്സ് ഫില്ലറ്റ്, ഗാലൻ ചാലഞ്ച്, കട്ടിംഗ് ചാലഞ്ച്, ഇതുപോലുള്ള ഒരുപാട് ഡേഞ്ചറസ് ഗെയിംസ് ഇന്ന് നെറ്റിൽ ലഭ്യമാണ്. മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടുന്നതോടുകൂടി കുട്ടികൾ പുതിയ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഈ അടുത്ത് ഒരു കുട്ടിയെ, 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മകൻ പബ്ജി സ്ഥിരമായി കളിക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവന് മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയില്ലാതാവുകയും വീട്ടിൽ വയലൻ്റ് ആവുകയും ആക്രമണ പ്രവണത പ്രകടിപ്പിക്കുകയും പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നു. അതായത് കുട്ടി നിരന്തരം കാണുന്ന പബ്ജി എന്ന ഗെയിം അവന് നൽകുന്ന ഒരു മോട്ടിവേഷനുണ്ട്. ആ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റേതായ ഒരു ലോകത്തേക്ക് അവൻ പോവുകയാണ്.

0: അവൻ ഈ കളി കളിക്കുന്ന ഘട്ടത്തിൽ അവൻ മനസ്സിലാക്കുന്നത് ഈ കളിയിൽ കൂടി അവൻക്ക് അവൻ്റേതായിട്ടുള്ള ഒരു ഫാൻറ്റസി വേൾഡ് അല്ലെങ്കിൽ ഭാവനാലോകത്തേക്ക് പോവാനും അവൻ്റേതായ കരിയർ ബിൽഡപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ യാഥാർത്ഥ്യവുമായി കൃത്യമായ ബന്ധമില്ലാത്ത ഇത്തരം ആർട്ടിഫിഷ്യൽ ഗെയിംസ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇന്ന് പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രണയക്കുരുക്കാണ്. നമുക്കറിയാം, സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവേണ്ടത് കൃത്യമായ ലക്ഷ്യബോധമാണ്. എന്നാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന നമ്മുടെ കുട്ടികൾ ഈ പ്രണയത്തിൽ ഏർപ്പെടുകയും ഈ പ്രണയം എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു. സ്വാഭാവികമായി പ്രണയത്തിൽ ഏർപ്പെടുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബിലവറ്റിനെ അല്ലെങ്കിൽ തൻ്റെ കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ കാണാനുള്ള ആ ഒരു ആസക്തി മനസ്സിൽ ജനിക്കുകയും പഠനത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നുള്ള മൊബൈൽ എഡിക്ഷനാണ്. മൊബൈൽ ഫോൺ ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്താനും അല്ലെങ്കിൽ പഠനം കാര്യക്ഷമതയിലേക്ക് കൊണ്ടുപോകാനും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഓൺലൈൻ പഠനത്തിന് അതിൻ്റേതായിട്ടുള്ള നന്മകളും തിന്മകളും ഉണ്ട്. നിരന്തരം അപക്വമായ അല്ലെങ്കിൽ പക്വത എത്താത്ത ഒരു പ്രായത്തിൽ ഈ മൊബൈൽ ഫോൺ കൈവശം വരുന്നതോടുകൂടി പഠനത്തിൻ്റെ പേരിൽ കുട്ടികൾ മറ്റ് പല സ്രോതസ്സുകളിലേക്കും ചെന്ന് കയറുന്നു. പ്രധാനമായും പോണോഗ്രാഫിക് എഡിക്ഷൻ. നമുക്കറിയാം, കൗമാരത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ലൈംഗികമായ വിഷയങ്ങളോട് അതീവ താല്പര്യമുണ്ടായിരിക്കും. ഈ താല്പര്യത്തെ മുതലെടുക്കാൻ വേണ്ടി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ് പോണോഗ്രാഫി ഇൻഡസ്ട്രി. അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള നഗ്നമായ ചിത്രങ്ങൾ കാണാനുള്ള അവസരം കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിട്ടുന്നതോടുകൂടി അതിനേക്കാൾ സൂപ്പറായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണാൻ അവൻ്റെ മനസ്സ് കൊതിക്കുകയാണ്. അതുകൊണ്ട് രഹസ്യ സ്വഭാവത്തിൽ അത് ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ മൊബൈൽ ഫോണാവാം, ആ മൊബൈൽ ഫോണിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അവൻ ഡൗൺലോഡ് ചെയ്യുകയും സീക്രറ്റായിട്ട് രഹസ്യമായിട്ട് അത് കാണുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ ഒരു രോഗമായി മാറുകയാണ്. കാരണം പോണോഗ്രാഫിക് സൈറ്റുകളിൽ സന്ദർശിക്കുന്നതോടുകൂടി കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ പഠനത്തിൽ നിന്ന് ലൈംഗികതയിലേക്ക് നീങ്ങുകയും സദാസന്ദർഭത്തിലും അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും ഏത് വേളകളിലും ഈ ഒരു ചിന്ത മാത്രം അവനെ അടിമപ്പെടുത്തുന്ന ഒരു അവസ്ഥ സംജാതമാവുന്നു. അതുകൊണ്ട് ഈ പോണോഗ്രാഫി എന്ന് പറയുന്നത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു വില്ലനാണ്. അതുപോലെ പാരൻസിൽ നിന്നുണ്ടാവുന്ന റിഗറസ് നെഗറ്റീവ് സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായ സംസാരങ്ങൾ, കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന നിഷേധാത്മകമായ സംസാരങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന്, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന്, റിലേറ്റീവ്സിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും പഠനത്തെ അത് പ്രതികൂലമായി ബാധിക്കും. പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കാതെ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ നൽകാൻ അവർക്ക് മടിയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുകയും നിരന്തരം ബ്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യുന്ന ഒരു ശൈലി പാരൻസിൽ ദൃശ്യമാണ്. ഇത് കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടവരുത്തുന്ന കാരണമാണ്. അതുപോലെ തന്നെ ഏതൊരു കൗമാരത്തിലുള്ള കുട്ടികൾക്കും നിർബന്ധമായിട്ടും അവരുടെ ചിന്തകളും അവരുടെ സ്വകാര്യതകളും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കാൻ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ആവശ്യമാണ്. എന്നാൽ നല്ല സുഹൃത്തുക്കളുടെ അഭാവം പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. കാരണം അവരിലുണ്ടാവുന്ന ആന്തരികമായ സംഘർഷങ്ങൾ അവരുടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട ഫ്രണ്ട്സുമായി പങ്കുവെക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത്തരം ആശയങ്ങളെ മറ്റുള്ളവരോട് സംവദിക്കാൻ സാധിക്കാത്തതിൻ്റെ മാനസിക പിരിമുറുക്കം ഈ കുട്ടികൾ അനുഭവിക്കുകയാണ്. അത് അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. മറ്റൊന്ന് സ്വന്തത്തെ സംബന്ധിച്ചുള്ള പുവർ സെൽഫ് എസ്റ്റീം എന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുകയില്ല, എനിക്ക് പഠിക്കാൻ സാധിക്കുകയില്ല, മറ്റുള്ളവരെ പോലെയുള്ള ബുദ്ധിശക്തിയും തൻ്റെ ഇടവും എനിക്കില്ല. കാരണം നിരന്തരം മനസ്സിന് ഈ വ്യക്തി നൽകുന്നത് നിഷേധാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. കാരണം അത്തരം വ്യക്തികളുമായിട്ടായിരിക്കണം ഈ വ്യക്തി കൂടുതൽ സഹവസിക്കുന്നത് അല്ലെങ്കിൽ പങ്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രണ്ട്സിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഒരു നല്ല അഭിപ്രായമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ സംഗതി അവരുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുകയും പഠനത്തിൽ നിന്ന് പിന്നോക്കാവസ്ഥയിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ പാരൻസ് സദാസന്ദർഭത്തിലും ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതും കുട്ടിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. കുട്ടി എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ പെർഫോം ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ അറബിക് പോലെയുള്ള ഭാഷകളിൽ നല്ല താല്പര്യമുള്ള അല്ലെങ്കിൽ നല്ല മാർക്ക് സ്വായത്തമാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ വേണ്ടത്ര മാർക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും ഗുഡ് പെർഫോമൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. സ്വാഭാവികമായും രക്ഷിതാക്കൾ പഠനത്തിൽ പിന്നോട്ടു പോയ വിഷയങ്ങളെ ചൊല്ലിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഏതൊരു വിഷയത്തിലാണോ അവന് A+ കിട്ടിയത് അത് കാണാതെ പോകുന്നു. അപ്പോൾ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇത്തരം ടോക്കുകൾ, പാരൻസിൽ നിന്ന് ലഭിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന സംസാരങ്ങൾ കുട്ടിയെ പഠനത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോവാനാണ് പ്രേരിപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഡ്രഗ് എഡിക്ഷനാണ്. നമുക്കറിയാം കഞ്ചാവ് പോലെയുള്ള മാരകമായിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഇത് സുലഭമാണ്. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കാരിയേഴ്സ് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ട്യൂഷൻ സെൻ്ററുകളെ ഒക്കെ ചുറ്റിപ്പറ്റി ഇത്തരം കേസുകൾ നമ്മൾ കാണുകയാണ്. ഈ അടുത്ത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കേസ് ഞാൻ അതിന് സാക്ഷിയാവുകയുണ്ടായി. രണ്ട് കുട്ടികൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ വരികയാണ്. സ്കൂട്ടർ നിർത്തിയിട്ടിട്ട് അവർ പിന്നെ അപ്രത്യക്ഷമാവുന്നു. അവരെ ഫോളോ ചെയ്തപ്പോൾ അവർക്ക് ഇത് നൽകാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ശ്രമിക്കുന്നത് നേർക്കുനേരെ കാണാൻ നമുക്ക് സാഹചര്യം കിട്ടി. ഞാൻ പറയുന്നത് 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പക്വതയില്ലാത്ത കുട്ടികളെ വലവീശാൻ വേണ്ടി ഇത്തരം ഡ്രഗ് വിപണിയിലെ കഴുകന്മാർ വലവീശുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോ രക്ഷിതാവിനും വേണം. ഒരിക്കൽ ഇത്തരത്തിലുള്ള ഡ്രഗിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവർക്ക് മോചനം കിട്ടുകയില്ല. കാരണം ഒരു തവണ ഉപയോഗിക്കുന്നതോടുകൂടി അത് ആസ്വദിക്കുകയും അത് വീണ്ടും ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ ജനിക്കുകയും പിന്നീട് അത് കിട്ടുന്ന കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കാനും യാത്ര പോവാനും വലിയ പണം കൊടുത്ത് അത് സ്വായത്തമാക്കാനും കുട്ടികൾ തയ്യാറാവുകയാണ്. ആദ്യഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ഡ്രഗ്സ് ഫ്രീ ആയിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഏജൻസികൾ നൽകുക. കാരണം ഒരു പുതിയ ക്ലയൻറ്റിനെ, ഒരു പുതിയ കക്ഷിയെ തങ്ങളുടെ ഈ വിപണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഫേസ്റ്റ് ടാർഗറ്റ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ സാവകാശം ഫ്രീ ആയി കൊടുക്കുന്നത് അവർ നിർത്തിവെക്കുകയും പിന്നീട് ഒരു കരിയറായിട്ട് ഈ കുട്ടിയെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ട്രെയിനിങ് നൽകുകയും ചെയ്യും. കാരണം അവൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഇല്ല എങ്കിൽ 10 പൊതികൾ വിറ്റിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പൊതി ഫ്രീ എന്നുള്ള രീതിയിൽ മോട്ടിവേഷൻ നൽകിക്കൊണ്ടാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രഗ് അഡിക്ഷനിലേക്ക്, ഡ്രഗ് ഡിപ്പെൻഡൻസിലേക്ക് പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായി മാറും. കാരണം പഠനത്തിന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും അതിജീവിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ് ഉപയോഗിക്കുക എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവൻ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അവന് ബോധ്യമാവുകയാണ് എത്ര ഡോസ് കൂടിയിട്ടും അവന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ പൂർണ്ണമായി ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടി പോവുകയാണെങ്കിൽ അതവൻ്റെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ ഇന്ന് നമ്മുടെ കുട്ടികളിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ഹോമോസെക്സ്വാലിറ്റി അല്ലെങ്കിൽ ലെസ്ബിയനിസം, സാധാരണ പറയും സ്വവർഗരതി, സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ലൈംഗികമായിട്ടുള്ള കേളികളിൽ വ്യാപൃതരാവാൻ താല്പര്യപ്പെടുന്ന ഒരവസ്ഥ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഈ ഹോമോസെക്സ്വാലിറ്റി ഹോസ്റ്റലുകളിൽ നിന്നാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ അതുമായിട്ടുള്ള അമിതമായിട്ടുള്ള താല്പര്യം പഠനത്തിൽ നിന്ന് കുട്ടിയുടെ ശ്രദ്ധ അകലാൻ കാരണമാവുന്നു. അത് വീട്ടിലാണെങ്കിലും ബന്ധുക്കളിലാണെങ്കിലും അത്തരത്തിലുള്ള സെക്സ് അബ്യൂസ് കുട്ടി നേരിട്ടിട്ടുണ്ടെങ്കിൽ, സെക്സ് അബ്യൂസ് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള പീഡനത്തിന് കുട്ടികൾ ഇടയാവുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ സമനിലയെ തന്നെ തെറ്റിപ്പിക്കുന്നു. കാരണം പഠനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ നടക്കണമെങ്കിൽ മനസ്സിന് സ്വസ്ഥത വേണം, അല്ലെങ്കിൽ മനസ്സിൻ്റെ തുലനാവസ്ഥ അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. എന്നാൽ ഉപ്പയോടോ ഉമ്മയോടോ അടുത്ത ആളുകളോടോ ഷെയർ ചെയ്യാൻ മടി കാണിക്കുന്ന, പേടി കാണിക്കുന്ന സെക്സ് അബ്യൂസ് എന്ന അവസ്ഥ പഠനത്തിൽ നിന്ന് കുട്ടിയെ പുറകോട്ട് കൊണ്ടുപോവാൻ പ്രേരിപ്പിക്കുന്നു. മറ്റൊന്ന് ഭാവിയെ സംബന്ധിച്ചുണ്ടാവുന്ന ആങ്സൈറ്റീസാണ്. ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു ജിജ്ഞാസ പഠനത്തിൽ നിന്ന് കുട്ടികളെ പുറകോട്ട് വലിക്കുന്ന മറ്റൊരു ഘടകമാണ്. കാരണം എൻ്റെ ഉപ്പ എല്ലാ പിന്നെ ജോലിയും അവസാനിപ്പിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്, വാപ്പക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനങ്ങൾ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കച്ചവടങ്ങൾ നഷ്ടത്തിലായിട്ടുണ്ട്, എന്നെ ഇനി പഠിപ്പിക്കാൻ ആരാണുള്ളത്, എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് ആരാണ് നൽകുക, ഇനി ഞാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ ഈ കോഴ്സ് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമോ, പൂർത്തീകരിച്ചാൽ തന്നെ എനിക്ക് ഒരു നല്ല ജോലി കിട്ടുമോ, ഇങ്ങനെ നിഷേധാത്മകമായ ചിന്തകൾ നിരന്തരമായി വേട്ടയാടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ സംബന്ധിച്ച് അവന് ഉത്കണ്ഠയാണ് ഉണ്ടാവുക. എന്നാൽ ശക്തമായ തവക്കുലും ദൈവബോധവും അള്ളാഹുവെ സംബന്ധിച്ചുള്ള സദ്വിചാരവും കുട്ടികൾക്ക് നാം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആകുലതകൾ ഭാവിയെപ്പറ്റി ഒരിക്കലും ഉണ്ടാവില്ല. മറ്റൊന്ന്, പാരൻസ് തങ്ങളുടെ മക്കളെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ പഠനം പിന്നോട്ട് പോവാം. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഒരു കുട്ടി അതുല്യനാണ്. ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയെപ്പോലെ ഒരിക്കലും പെരുമാറാനോ പഠിക്കാനോ സാധിക്കില്ല. ഒരു ഫാദറിന് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഇടയിൽ മാനസികമായും ബുദ്ധിപരമായിട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് മക്കൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള, എൻകറേജിംഗ് ആയിട്ടുള്ള സംസാരങ്ങളാണ് രക്ഷിതാവിൽ നിന്ന്, അധ്യാപകരിൽ നിന്നുണ്ടാവേണ്ടത്. കുട്ടികളുടെ വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ടീവായിട്ടുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ ആ കുട്ടിക്ക് പഠനത്തിലും അവൻ്റെ ഭാവി കരിയറും ഏറ്റവും നന്നാക്കി തീർക്കാൻ സാധിക്കും. എന്നാൽ കമ്പയർ ചെയ്യുന്ന, പരസ്പരം സാമ്യപ്പെടുത്തുന്ന സംസാരങ്ങൾ രക്ഷിതാവിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ ആത്മവീര്യവും ചോർന്നു പോവാനും പഠനത്തിൽ പിന്നോട്ട് പോവാനുമാണ് അത് പ്രേരിപ്പിക്കപ്പെടുക. മറ്റൊന്ന്, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നിർണയിക്കപ്പെടുന്നില്ല എന്നുള്ളത് പഠന പിന്നോക്കാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മളെല്ലാം തന്നെ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് കുട്ടികളെയുമായി രക്ഷിതാക്കൾ വരുമ്പോൾ സാധാരണ കുട്ടികളോട് നമ്മൾ ചോദിക്കാറുണ്ട്, മോനെ നീ പഠിച്ച് എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, വാട്ട് ഈസ് യുവർ കരിയർ ഗോൾ. എന്നാൽ പല വിദ്യാർത്ഥികൾക്കും എൻ്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധിക്കാറില്ല. പലപ്പോഴും രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവർ പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും ശരി, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് അവനെ പറഞ്ഞയക്കുന്നത്, പഠിച്ചതിന് ശേഷം ഇന്ന സ്ഥാനത്ത്, ഇന്ന ജോലിയിൽ, അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ എൻ്റെ കുട്ടി എത്തും എന്ന കൃത്യമായ ഒരു ഗോളോടുകൂടി കുട്ടികളെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാവുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതായത് ഒരു വർഷം കൊണ്ട്, ഒരു രണ്ട് വർഷം കൊണ്ട്, അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഒരു കുട്ടി എത്തിപ്പെടേണ്ട ലക്ഷ്യം എവിടെയാണ് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് അതവനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പഠനത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഓരോ വർഷവും പഠനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നിന്റെ ഗോൾ എത്രത്തോളം നീ അച്ചീവ് ചെയ്തു, എത്രത്തോളം നീ നേടി, അതിനെ സംബന്ധിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ആവശ്യമായ ഘട്ടത്തിൽ നിരന്തരം പ്രോത്സാഹനം നടത്താൻ രക്ഷിതാവ് തയ്യാറായിട്ടുണ്ടെങ്കിൽ പഠനം എന്നുള്ള ആ ഒരു പ്രക്രിയ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും. മറ്റൊന്ന്, ജോലി സാധ്യതയെ സംബന്ധിച്ച് ശരിയായ അറിവില്ലായ്മ ഉണ്ട് എന്നുള്ളതും ഈ കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നു. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏത് പൊസിഷനിലാണ്, ഏത് ജോലിയിലാണ് തനിക്ക് എത്താൻ സാധിക്കുക, ആ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര സാലറി കിട്ടും, അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്, അതിന് നാം ആർജിക്കേണ്ട സ്കില്ലുകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതും അവർ പഠനത്തിൽ പിന്നോട്ട് പോവാൻ കാരണമാവുന്നു. അതുപോലെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ട്രെൻഡ് അമിതമായ പണം സമ്പാദിക്കാനുള്ള ആർത്തിയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വഴി എന്താണ്, ഷോർട്ട്കട്ട് എന്താണ് എന്ന് കുട്ടികൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിനുള്ള നയങ്ങൾ കുട്ടികൾ രൂപീകരിക്കുകയും ഹലാലും ഹറാമും വേർതിരിക്കാതെ പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് പണം സമ്പാദിച്ച് ഉയരങ്ങളിൽ എത്തിയ ആളുകളെയായിരിക്കും ഒരുപാട് വർഷം പഠിച്ച ഒരു വ്യക്തിയുമായിട്ട് ഇവർ കമ്പയർ ചെയ്യുക. ഒരാളുടെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ട്, അവൻ SSLC തോറ്റതാണ് അല്ലെങ്കിൽ വല്ലാതെ പഠിച്ചിട്ടില്ല. എന്നാൽ അപ്പുറത്തുള്ള വ്യക്തി 8 വർഷമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ 15 വർഷമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ എവിടെയും അയാൾ എത്തിയിട്ടില്ല. അപ്പോൾ 50 ലക്ഷം സ്വായത്തമാക്കിയ വ്യക്തിക്ക് SSLC ഫെയിൽഡ് ആണെങ്കിൽ ഈ MA കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ MSc കംപ്ലീറ്റ് ചെയ്ത വ്യക്തി ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടൊരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ പണത്തെയും ജോലിയെയും പരസ്പരം കമ്പയർ ചെയ്യുന്ന, താരതമ്യം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതും പഠന പിന്നോക്കാവസ്ഥക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് പഠനം പ്രയാസകരമാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ പ്രശ്നങ്ങളെ ശരിയാം വണ്ണം അവരിൽ കൂടി മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സ്കഫോൾഡിംഗ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പഠനത്തിൽ മുന്നോട്ട് പോവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ കേൾക്കേണ്ട, രണ്ടു കുട്ടികളും ഒരുപോലെ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയെക്കുറിച്ച് വളരെ വിശദമായി കൊണ്ട് നമ്മോട് കാര്യങ്ങൾ പങ്കുവച്ചത് പ്രൊഫസർ KP സഹജ്.
2: ഇനി ആഴമേറിയ മറ്റൊരു പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: വിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു പോകാൻ നമുക്കൊരവസരം നൽകുന്ന റേഡിയോ വൈബ്സിൻ്റെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്
2: ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
1: അൽ മുത്തസിൽ എന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്.
2: കേട്ടുവരാം.
3: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഉസൂലുൽ ഹദീസിൽ മുസ്നദ് എന്താണ്, അതിൻ്റെ വിശദമായ ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ശ്രവിച്ചത്. ഇനി ഇന്ന് അൽ മുത്തസിൽ എന്ന ഒരു ഇനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഇത്തസ്വല എന്ന ഫിഇലിൻ്റെ, എന്ന ക്രിയയുടെ ഇസ്മു ഫാഇലാണ്, അഥവാ ആ ക്രിയ ചെയ്യുന്ന വ്യക്തിയായി വരുന്ന ഒരു പദമാണ് അൽ മുത്തസിൽ. ഇത്തസല എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം ബന്ധപ്പെട്ടു, യോജിച്ചു എന്നൊക്കെയാണ്. വസുലുൻ എന്ന് പറഞ്ഞാൽ ചേർത്തുക എന്നാണ് അർത്ഥം. അതിൻ്റെ വിപരീതമാണ് ഇൻഖത മുറിഞ്ഞു, അറ്റുപോയി എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അപ്പോൾ മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ ചേർത്തുന്നത് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർ പല വിശദീകരണങ്ങൾ അതിന് നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതും ലളിതമായതുമായ ഒരു വിശദീകരണം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മൻദൂമത്തുൽ ബൈഖൂനിയ എന്ന് പറയുന്ന ഇമാം ബൈഖൂനിയുടെ ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥത്തിനുള്ള ഷറഹിൽ വിശദീകരണത്തിൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അൽ മുത്തസിലു, മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഹുവ, അതെന്താണ്? മത്തസല ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ ചേർന്നു വരിക. സനദ് എന്താണ് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ പരമ്പര അഥവാ റാവിമാരുടെ പേരുകൾ, അതിൻ്റെ പരമ്പര. ആ ഇസ്നാദ് മുത്തസിലായി വരിക, ചേർന്നു വരിക. എങ്ങനെ? ബി അയ്യർവിയ കുല്ലു റാവിൻ അമ്മൻ ഫൗഖഹു, ഓരോ റാവിയും തൻ്റെ തൊട്ടുമുകളിലുള്ള ആളുകളിൽ നിന്ന് റിവായത്ത് ചെയ്യുക. ആരും ഒരു മുറിവുമേൽക്കാതെ, ഒരു വിടവുമില്ലാതെ ഓരോ റിപ്പോർട്ടറും തൻ്റെ തൊട്ടുമുകളിലുള്ള, തൊട്ടുമുകളിൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താബിഈയാണെങ്കിൽ അതിന് തൊട്ടുമുകൾ സ്വഹാബി, തബഅ താബിഈയാണെങ്കിൽ അതിന് തൊട്ടുമുകളിൽ താബിഈ. ഇങ്ങനെ തൻ്റെ തൊട്ടുമുകളിലുള്ള ആളുകളിൽ നിന്ന് മുറിഞ്ഞു പോകാതെ മുത്തസിലായിക്കൊണ്ട് സനദ് ഉള്ള രീതിയിൽ റിവായത്ത് ചെയ്യുക. സവാഉൻ കാന മർഫുഅൻ ഔ മൗഖൂഫൻ ഔ മഖ്തുഅൻ, അത് മർഫു ആണെങ്കിലും മൗഖൂഫാണെങ്കിലും മഖ്തുആണെങ്കിലും. മർഫുഅ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകൾ. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകൾ. മഖ്തുഉ എന്ന് പറഞ്ഞാൽ താബിഈയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകൾ. അപ്പോൾ ഈ മൂന്ന് രീതിയിൽ ഏതായിരുന്നാലും അതിൻ്റെ സനദിൽ, പരമ്പരയിൽ ഓരോരുത്തരും തങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള ആളുകളിൽ നിന്ന് പരമ്പര മുറിയാതെ റിവായത്ത് ചെയ്ത ഹദീസുകൾ. ഇനി അങ്ങനെ റിവായത്ത് ചെയ്യുമ്പോൾ വസവാ ഉൻകാനത്ത് സീഗത്തു ഹയ്യസമ സമിഅ്തു, അതല്ലെങ്കിൽ സമിഅന, ഞാൻ കേട്ടു, ഞങ്ങൾ കേട്ടു എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ടോ ഔഗൈറ സമാഴി, ഇനി അതല്ല സമാഇൻ്റെ കേട്ടു എന്ന് നേർക്കു നേരെ പറയാത്ത രീതിയിലുള്ള പദം പ്രയോഗിച്ചുകൊണ്ടോ ഒക്കെ ഞങ്ങളോട് പറഞ്ഞു എന്നോ, അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്നുവെന്നോ, അഖ്ബറന ഹദ്ദസന എന്നിങ്ങനെയുള്ള സീഗകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ സനദ് മുത്തസിലായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അൽ മുത്തസിൽ അഥവാ മുത്തസിലായ ഹദീസുകൾ എന്നത്. അപ്പോൾ ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന തഅരീഫിൻ്റെ, നിർവചനത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ആരിലേക്കെങ്കിലും ചേർത്തപ്പെടട്ടെ, അതല്ലെങ്കിൽ താബിഈകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിലേക്ക് ചേർത്തപ്പെടട്ടെ, ഏതായിരുന്നാലും അങ്ങനെ ചേർത്തി പറയുന്ന ഹദീസിൻ്റെ സനദ്, അതിൻ്റെ പരമ്പര മുറിയാതെ, കണ്ണി മുറിയാതെ ചേർന്നു വന്നതാണെങ്കിൽ അത്തരം ഹദീസുകൾക്ക് പറയുന്ന പേരാണ് അൽ മുത്തസിൽ. ഇത് പണ്ഡിതന്മാർ ഈ ഒരു വിശദീകരണം ഏകദേശം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം മത്തസ്ലിസ്നാദുഹു ബിഅഖ്ദി കുല്ലി റാവിൻ അമ്മൻ ഫൗഖഹു ഇലാ മുൻതഹ, ഇതും നാം നേരത്തെ പറഞ്ഞ വിശദീകരണത്തിനോട് യോജിക്കുന്നത് തന്നെയാണ്. അഥവാ സനദ് മുത്തസിലായി വരിക, പരമ്പര ചേർന്നു വരിക, ഓരോ റാവിയും അയാളുടെ തൊട്ടുമുകളിലുള്ള ആളിൽ നിന്ന് സ്വീകരിച്ച് ആ പരമ്പരയുടെ അവസാനം വരേക്കും ഈ ഒരു രീതി നിലനിർത്തുക, ഇതിനാണ് മുത്തസിൽ എന്ന് പറയുക. നാം നേരത്തെ പറഞ്ഞ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണവുമായി കൊണ്ട് ഏകദേശം സാമ്യതയുള്ള ഒരു വിശദീകരണമാണ്. അതേസമയം ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മൻദൂമത്തുൽ ബൈഖൂനിയയിൽ വിശദീകരിച്ചത് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റു പണ്ഡിതന്മാരും മുത്തസിലിന് കൊടുത്ത വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ ആരിലേക്കാണെങ്കിലും ആ ഹദീസിൻ്റെ പരമ്പര ചേർന്നു വന്നതാണെങ്കിൽ, മുത്തസിലാണെങ്കിൽ അതിന് മുത്തസിൽ എന്ന് നമ്മൾ പറയും, ഇത്തിസാലു സനദുണ്ടെങ്കിൽ. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വിശദീകരണത്തിൻ്റെ രീതിയല്ല ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം മുത്തസിലിന് കൊടുക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്, വമാ ബിസംഇ കുല്ലി റാവിൻ യത്തസിൽ ഇസ്നാദുഹു ലിൽ മുസ്തഫ ഫൽ മുത്തസിൽ. വമാ ബിസംഇ കുല്ലി റാവിൻ യത്തസിൽ, ഓരോ റാവിയും സംഓടുകൂടി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തസിലായി വന്നിട്ടുള്ളത്. എന്താണ് യത്തസിൽ ഇസ്നാദുഹു? അതിൻ്റെ സനദ് പരമ്പരയാണ് മുത്തസിലായി വന്നിട്ടുള്ളത്. ആരിലേക്ക്? ലിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതിൻ്റെ പരമ്പര ചേർന്ന് വന്ന് മുറിയാതെ മുത്തസിലായി വന്നതാണെങ്കിൽ ഫൽ മുത്തസിലു, അതിനാണ് മുത്തസിലെന്ന് പറയുക. وَمَا بِسَمْعِ كُلِّ رَاوٍ يَتَّصِلْ إِسْنَادُهُ لِلْمُصْطَفَى فَالْمُتَّصِلْ. ഇതാണ് ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ കുറിച്ച് വിശദീകരണം. ഈ ഒരു നിർവചനം എടുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർന്നു വന്നിട്ടുള്ളത് മാത്രമേ മുത്തസിലാവുകയുള്ളൂ. അങ്ങനെ മുത്തസിലാകുമ്പോൾ രണ്ട് ഷർത്താണ് ഇമാം ബൈഖൂനി ഇവിടെ വിശദീകരിച്ചത്. ഒന്ന്, വമാ ബിസംഇ കുല്ലി റാവിൻ, ഓരോ റാവിയും താൻ ആരിൽ നിന്നാണോ റിവായത്ത് ചെയ്യുന്നത് ഹദീസ്, ആ ഹദീസ് നേരിട്ട് കേൾക്കണം, സംഉണ്ടാകണം, കേൾവി ഉണ്ടാകണം. രണ്ടാമത്തെ നിബന്ധന, അയ്യക്കൂന മർഫുഅൻ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ ഹദീസ് ചേർന്ന് വരണം, പ്രവാചകനിലേക്കാണ് ചേർന്ന് വരേണ്ടത്. അപ്പോൾ ഈ നിർവചനപ്രകാരം സ്വഹാബികളിലേക്ക് ചേർന്ന് വന്നിട്ടുള്ള മൗഖൂഫായ ഹദീസുകൾ മുത്തസിലിൻ്റെ പരിധിയിൽ പെടില്ല. താബിഈകളിലേക്ക് ചേർത്തപ്പെട്ട് പറയുന്ന മഖ്തൂഉായ ഹദീസുകളും ഈ നിർവചനപ്രകാരം മുത്തസിലാണ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു റാവി, ഒരു റിപ്പോർട്ടർ തൻ്റെ സംഅ് താൻ കേട്ടിരിക്കുന്നു എന്നുള്ള തൻ്റെ കേൾവി സ്വരീഹായി വ്യക്തമായി പറയാതിരുന്നാലും ആ ഹദീസുകൾ മുത്തസിലായി വരികയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ്. ഇങ്ങനെ വന്ന ഹദീസുകളും മുത്തസിലാണ്, അതിൽ സംശയമില്ല. അതേസമയത്ത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഒരു തഅരീഫാണ്, ആ ഒരു വിശദീകരണമാണ് കുറച്ചുകൂടി മുത്തസിലിൻ്റെ അർത്ഥതലത്തെ കുറച്ചുകൂടി വിശാലമായി പരിഗണിക്കുവാൻ ഏറ്റവും നല്ലത്. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം മുത്തസിൽ തന്നെയാണ്, സംശയമില്ല. അതേസമയത്ത് അത് മാത്രമാണോ മുത്തസിൽ എന്ന് ചോദിക്കുമ്പോഴാണ് സംശയം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു അഭിപ്രായം കൂടി മുത്തസിലിൻ്റെ വിഷയത്തിൽ നിലവിലുണ്ട്. ദക്തൂർ മഹ്മൂദ് തഹാൻ അദ്ദേഹം രചിച്ചിട്ടുള്ള തൈസൂർ മുസ്തലഹുൽ ഹദീസിൽ അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്. മുത്തസല സനദുഹു മർഫുഅൻ കാന ഔ മൗഖൂഫൻ, സനദ് മുത്തസലായി വരിക, അതിൻ്റെ പരമ്പര ചേർന്നു വരിക, അത് മർഫു ആകട്ടെ മൗഖൂഫാകട്ടെ. അപ്പോൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെടുന്ന മർഫുകളും സഹാബികളിലേക്ക് ചേർത്തപ്പെടുന്ന മൗഖൂഫുകളും ഇത് രണ്ടുമാണ് മുത്തസലിൻ്റെ പരിധിയിൽ വരിക, അഥവാ താബിഴികളിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള മഖ്തൂഉകൾ മുത്തസലിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് മഹ്മൂദ് തഹാനെ പോലെയുള്ള ആധുനികരായ ചില പണ്ഡിതന്മാരുടെ വീക്ഷണം. കുറച്ചുകൂടി നാം നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ആ ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഒരു മേന്മയും അതേപോലെ തന്നെ കൂടുതൽ ഹദീസുകളെ ഉൾക്കൊള്ളുവാൻ കഴിവുറ്റതുമായ ഒരു തഹരീഫ്. അല്ലാഹു ആലം. മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ മറ്റൊരു കാര്യം കേൾവിയുണ്ടാകണമെന്നുള്ളതാണ്. അഥവാ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തൻ്റെ തൊട്ടു മുകളിലുള്ള തബഖയിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് തൻ്റെ ഉസ്താദിൽ നിന്ന് നേരിട്ട് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോഴാണത് മുത്തസലാകുന്നത്. ഇവിടെ കേട്ടു എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടു എന്ന് പറയണമോ അതല്ല എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? എങ്ങനെയാണ് അതല്ല ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികൾ തമ്മിൽ അയാളിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നു സമാ സ്വരീഹല്ല അഥവാ കേൾവി വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇതിൻ്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നതും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സമാ സ്ഥിരപ്പെട്ടതാണെങ്കിൽ അഥവാ കേൾവി സ്ഥിരപ്പെട്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയില്ല, അത് എല്ലാവരും യോജിപ്പിലാണ്. ഇനി അതേസമയത്ത് ചില മുഹദ്ദിസുകൾ, ചില റാവിമാർ അവരുടെ ഉസ്താദിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസ് മാത്രം കേട്ടു എന്ന് ചിലപ്പോൾ തെളിയുന്നു. ബാക്കിയുള്ള ഹദീസുകൾ കേട്ടു എന്നതിന് വ്യക്തമായ രേഖകളില്ലാത്ത ചില സന്ദർഭങ്ങളുമുണ്ട്. ഉദാഹരണം, ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലിഹിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല, അദ്ദേഹം അറിയപ്പെട്ട താബിഈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ കണ്ടവർക്കാണ് നമ്മൾ താബിഈകൾ എന്ന് പറയുക. വളരെ പ്രസിദ്ധനായ താബിഈ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. ആ സ്വഹാബിയിൽ നിന്ന് സമുറത് ബിൻ ജുന്ദുബിൽ നിന്ന് ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു, ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ എണ്ണം ഒന്നേ ഒന്ന് മാത്രമാണ്. അഖീഖയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് മാത്രമേ ഇമാം ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ടിട്ടുള്ളൂ. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം ഹസനുൽ ബസ്വരി സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസ് മുത്തസലായി പരിഗണിക്കണമെങ്കിൽ അത് അഖീഖയുടെ ഹദീസ് മാത്രമായിരിക്കണം. അഖീഖയുടെ ഹദീസ് മാത്രമേ സമുറത് ബിൻ ജുന്ദുബിൽ നിന്ന് ഇമാം ഹസനുൽ ബസ്വരി കേട്ടിട്ടുള്ളൂ, അഥവാ കേട്ടു എന്ന് സമാ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ പണ്ഡിതന്മാർ അതിന് ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, വൽ മസ്അലത്തു ഫീഹ ഖിലാഫുൻ ബൈനൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. വലാക്കിൻ നഖൂൽ, പക്ഷെ നാം പറയുന്നു, എൻ്റെ അഭിപ്രായം, ഇന്നൽ ഹസ്റ സഅബുൻ, ഈ ഒരു ഹദീസ് മാത്രമേ കേട്ടിട്ടുള്ളൂ മറ്റൊന്നും കേട്ടിട്ടില്ല എന്നത് നമ്മൾ കൃത്യമായി കട്ടായമാക്കിക്കൊണ്ട് പറയുക എന്നുള്ളത് സഅബുൻ, പ്രയാസമുള്ളതാണ്. فكوننا نقول إن الحسن لم يسمع من سمرة إلا حديث الأقيقة فيه نوع صعوبة جدا. إمام حسن البصري رحمة الله عليه سمرة بن جندب رضي الله عنه لنا ഒരേ ഒരു ഹദീസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, മറ്റു ഹദീസുകളൊന്നും അദ്ദേഹത്തിൽ നിന്ന് ശ്രവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതിലും ചില പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഹത്ത ലോ ഫുരിദ അന്നൽ ഹസൻ ഖാല ലം അസ്മ സിവ ഹാദൽ ഹദീസ്, ഇനി ഇത്രത്തോളം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറയുകയാണെന്ന് സങ്കല്പിക്കൂ. ഇങ്ങനെ ഞാൻ സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഒരൊറ്റ ഹദീസല്ലാതെ മറ്റു ഒരു ഹദീസും ഞാൻ കേട്ടിട്ടില്ല, ശ്രവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എങ്കിൽ ഫഇന്നന നഖൂൽ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുക. എന്താ പറയുക? ഇൻകാന ഖദ് ഖാല ഹാദിഹിൽ കലിമ ബഅദ മൗത്തി സമുറ, സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്, അഥവാ സമുറ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഇത് പറയുന്നതെങ്കിൽ ഹക്കംന ബി അന്നഹു ലം യസ്മ മിൻ സമുറ സിവ, നമുക്ക് ഉറപ്പിച്ചു പറയാം അദ്ദേഹം സമുറയിൽ നിന്ന് പിന്നെ ഒന്നും കേട്ടിട്ടില്ല, കാരണം അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ സമുറ ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് ശേഷം ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ സമുറയിൽ നിന്ന് ഈ ഒരു ഹദീസല്ലാതെ മറ്റൊരു ഹദീസും ഞാൻ ശ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം അദ്ദേഹം ഈ ഒരൊറ്റ ഹദീസ് മാത്രമേ ശ്രവിച്ചിട്ടുള്ളൂ. കാരണം ലിഅന്നഹു ലം യുംകിൻ അൻ യസ്മഅ മിൻ സമുറ ബഅദ മൗതി, സമുറയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം വഫാത്തിന് ശേഷം അദ്ദേഹം കേൾക്കുക എന്നുള്ള അസംഭവ്യമാണ്. അതേസമയത്ത് വഅമ്മ ഇദാ കാന ഖദ് ഖാലഹു ഫി ഹാലി ഹയാതി സമുറ, സമുറത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത കാലഘട്ടത്തിലാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞതെങ്കിൽ ഫയുഹ്തമൽ അന്നഹു ഖാല ലം അസ്മ മിൻ സമുറ സിവ ഹാദൽ ഹദീസ്, ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി സമുറയിൽ നിന്ന് ഞാൻ ഒന്നും ഇപ്പോൾ കേട്ടിട്ടില്ല, അദ്ദേഹത്തിൽ നിന്ന് ഒരു ഹദീസ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കാം. എന്നാൽ സുമയക്കൂനു ഖദ് സമിഅ ബഅദദാലിക ഹദീസൻ ആഖർ, ഇത് പറഞ്ഞതിന് ശേഷം സമുറ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഹസനുൽ ബസ്രിയും ജീവിച്ചിരിക്കുന്നുണ്ട്, പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതകളുമേറെയാണ്. അങ്ങനെ വരുമ്പോൾ സമുറയിൽ നിന്ന് വീണ്ടും ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകും. അപ്പോൾ ഒരു റാവിയുടെ സമാഅ് ആ തൻ്റെ തൊട്ടുമുകളിലുള്ള ആളുടെ മരണശേഷം കൃത്യപ്പെടുത്തി വ്യക്തമാക്കി പറയുകയാണെങ്കിലാണ് മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഈയൊരു വിശദീകരണത്തിന് പ്രസക്തിയുള്ളൂ. അതല്ലാതെ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബത്തിലേക്കോ താബിഈകളിലേക്കോ സനദ് അതിൻ്റെ പരമ്പര മുത്തസിലായി കൊണ്ടുവന്ന് ഓരോരുത്തരും മറ്റുള്ള ആളുകളിൽ നിന്ന് സമാഅോടുകൂടിയോ അഥവാ കേൾവി സ്ഥിരപ്പെടുത്തിക്കൊണ്ടോ അതല്ലാതെയോ പറഞ്ഞ ഹദീസുകൾക്കാണ് മുത്തസിൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലിയുടെ വാചകം ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്, വമാ ബിസംഇ കുല്ലി റാവിൻ ഇത്തസിൽ ഇസ്നാദുഹു ലിൽ മുസ്തഫ ഫൽ മുത്തസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സനദ് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള സംഅ് കേൾവി സ്വരീഹായിക്കൊണ്ട് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ഹദീസുകൾക്കും പറയുന്ന പേരാണ് ഫൽ മുത്തസിൽ, മുത്തസിൽ എന്നുള്ളത്. അപ്പോൾ മുത്തസിൽ എന്താണെന്ന് നമ്മൾ വളരെ ലളിതമായി വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ അതിൻ്റെ പരമ്പരയിൽ ഒരു ഇടർച്ചയുമില്ലാതെ വിടവുകളില്ലാതെ ഓരോരുത്തരും തങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള അഥവാ ഉസ്താദുമാരിൽ നിന്ന് ഒരിക്കലും മുറിയാത്ത രീതിയിൽ ഹദീസുകൾ ചേർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഹദീസുകൾക്കാണ് മുത്തസിലായ ഹദീസുകൾ എന്ന് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ നാം പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പിടിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അൽ ഉസൂലിൽ നാം ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫിയുടെ ഹദീസുമായി ബന്ധപ്പെട്ട് അൽ മുത്തസ്വിൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇന്നത്തെ റേഡിയോ വോയിസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഈ സമയം വരെ അബുൽ മുഹസിൻ വണ്ടൂരും അബുൽ ഫാദി മലാച്ചൂരുമാണ് ഉണ്ടായിരുന്നത്. റേഡിയോ വോയിസ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും. ക്ലാസ് എടുക്കുന്നത് മുനീർ ഷറഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അമിന ബിൻതു വഹബ് എന്നുള്ളവരാണ് എന്ന് നമുക്കറിയാം. അവർ ബനു സഹറ ഗോത്രക്കാരിയാണ്. ഇവരുടെ പിതൃപരമ്പരയിൽ സഹറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാൾ കിലാബ് ബിൻ മുറ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. കിലാബ് ബിൻ മുറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര എണ്ണുമ്പോൾ ആറാമത്തെ പിതാവാണ് കിലാബ്. ഇയാളുടെ മകനാണ് നബിയുടെ പിതൃപരമ്പരയിലെ അഞ്ചാമത്തെ വ്യക്തി ഖുസൈ. ഈ കിലാബിന് മുറയ്ക്ക് സഹ്റ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഈ മകനിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പിതൃപരമ്പര വരുന്നത്. ഈ സഹ്റയുടെ സന്താന പരമ്പരയിലാണ് നബിയുടെ ഉമ്മ ആമിന ബിൻതു വഹബ് ജനിക്കുന്നത്. ചരിത്രത്തിൽ നമുക്ക് കാണാം ഇവരെല്ലാവരും അദ്നാനികളാണ്. ചുരുക്കി പറഞ്ഞാൽ നബിയുടെ ഉമ്മ, ഉമ്മയുടെ പിതാക്കന്മാർ, ഉപ്പയുടെ പിതാക്കന്മാർ ഇവരെല്ലാം ചെന്നെത്തുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരാണ് ബനു സഹ്റ ഗോത്രം എന്ന് പറഞ്ഞാൽ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രമായ ബനു സഹ്റ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ സഅദിനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അഭിമാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരമ്പെടുത്ത് സഅദിൻ്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി ഇർമി, എൻ്റെ വാപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് പകരമായി ഞാൻ പ്രായശ്ചിത്തം നൽകുന്നു. എന്നിട്ട് നബി പറഞ്ഞു, സഅദ് എൻ്റെ ഖാലാൻ, അമ്മാവനാണ്, നിങ്ങൾക്കൊക്കെ അമ്മാവന്മാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് സഅദിനെ ചൂണ്ടിക്കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇദ്ദേഹം ബനു സഹ്റ ഗോത്രക്കാരനായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻ, ഇദ്ദേഹവും ബനു സഹ്റ ഗോത്രക്കാരനാണ്, നബിയുടെ അമ്മാവനാണ്. പറഞ്ഞു വന്നത് നബിയുടെ നസബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള നബി ജനിക്കുന്നതിൻ്റെ മുന്നേ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മക്കയിൽ നിന്നും സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. മദീനയിലെത്തി ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ സുഖമില്ലാതെ കിടപ്പിലാവുകയും അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നത്. നാബിഅത്തു ദുബിയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, അവിടെയാണ് അബ്ദുള്ളയെ മറമാടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നബിയുടെ 6 വയസ്സ് വരെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സാകുമ്പോൾ നബിയുടെ വളർത്തുമ്മയായ ഉമ്മു അയ്മൻ എന്ന സ്ത്രീയോടൊപ്പം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കിലേക്ക് പോയി. അവിടെ എത്തി ഭർത്താവിൻ്റെ കബറ് കണ്ട് ബനു നജ്ജാർ ഗോത്രത്തെ സന്ദർശിച്ച് മക്കയിലേക്ക് അവർ മടങ്ങുന്ന സമയത്ത് മദീനക്കടുത്തുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് അവർ രോഗിയാവുകയും മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 6-ാമത്തെ വയസ്സിൽ തീർത്തും അനാഥനായി എന്ന് നമുക്കറിയാം. നബിയുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിൽ, ഒരു അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ഇമാം ഹാഫിളുസ് സുയൂത്തി ഖുറത്തുൽ ഐനൈൻ ഫി നജാത്തിൽ അബവൈൻ എന്ന ചെറിയ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് അവർ രക്ഷപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തവക്കുഫിലാണ്, മൗനികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അതിന് പറഞ്ഞ കാരണം അവർ നുബൂവത്ത് കാലം കണ്ടുമുട്ടാത്തവരാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് അഹ്ലുൽ ഫിത്റ എന്ന് പറയുന്ന ആളുകളുടെ ഹുക്കുമാണുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് കാഫിറെന്നോ മുസ്ലിമെന്നോ വിധിക്കുവാൻ പാടില്ല. മറ്റു ചില പണ്ഡിതന്മാർ അവർ മുസ്ലിങ്ങളല്ല എന്ന് വിധിച്ചവരാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കുഫ്രിൽ മരിച്ചവർ നരകത്തിലാണ് എന്ന് പറയുന്ന ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, താങ്കളുടെയും എൻ്റെയും പിതാവ് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബിയുടെ മാതാവിൻ്റെ വിഷയത്തിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. ഇത് കണ്ട സ്വഹാബത്തും കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തു പറ്റി നബിയെ താങ്കൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെൻ്റെ ഉമ്മയുടെ ഖബറിടമാണ്. ഖബർ സിയാറത്തിന് എനിക്ക് അനുമതി തന്നു, പക്ഷേ ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു എന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ഉമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിനാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അൽ ബിദായത്തു വ നിഹായയിൽ കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്ക് കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അത്ര നബി കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇമാം നവവി ഈ മുസ്ലിമിലെ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, മുശ്രിക്കുകളുടെ ഖബറുകൾ മുസ്ലിമീങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ് എന്നുള്ളതാണ്. സുയൂത്തിയുടെ നിലപാടിന് നേർ വിപരീതമാണ് നവവിയുടെ ഈ ഉദ്ധരണി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ബാല്യവും തുടർന്നുകൊണ്ട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് മുനീർ ഷറഫി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെക്കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു പല സന്ദർഭങ്ങളിലായി. ഉത്തുബത്തുബിനു റബിയ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു, നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഊതി കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്ത് ബിൻ റബി ആ സുജൂദ് ചെയ്തു എന്നുപോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും, നീയും പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്, അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്ക് എടുക്കണം. അപ്പം അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
1: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്, ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
0: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, അതേപോലെ തന്നെ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇസ്ലാമിനെ കേൾക്കാനും അറിയാനും ആഗ്രഹം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ അത് ആ മനസ്സുകളെ കീഴടക്കുമെന്നുള്ളതാണ്. ഇത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ മതമെന്നും അതേപോലെ തന്നെ ഇത് ജിഹാദികളാണ് എന്നും ഒക്കെ അവർ പറഞ്ഞു പരത്തുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവർ തന്ന ഓഫർ ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ഒരു ഓഫർ ഇതായിരുന്നു. അതായത്, മുഹമ്മദേ, നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട, ഞങ്ങൾ നിൻ്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈ ആവാം. എങ്ങനെ? ഞങ്ങൾ നിൻ്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം, നീയും എന്തു ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്തു ചെയ്യുക, വണങ്ങ. അപ്പോൾ രണ്ടു കൂട്ടർക്കും അത് പ്രശ്നമല്ലല്ലോ. നീ എന്തു ചെയ്യേണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്തു ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ, നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല, നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
1: സൂറത്തുൽ കാഫിറൂൻ.
0: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയണം, കുല്ലോ നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
1: അല്ലയോ സത്യനിഷേധികൾ,
0: ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വലാ അഅബുദു മാ തഅബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ. അതേ അല്ല സി

0: സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
1: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കെല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കാം. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിനു വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചതുകൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറെ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡ്ഢിത്തം നിറഞ്ഞ ബോഷ്ക്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല. അത് നടക്കൂല. അത് കേവലം പ്രകടന പരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയേ ചെയ്യുള്ളൂ.
0: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്

0: വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ കയറുമ്പോൾ ഓരോരോ അനുഭവമാണ് തീർച്ചയായിട്ടും ഓരോ സമയങ്ങളിലും ലഭിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ട സൂറത്തു തലാഖിലെ 2-3 വചനങ്ങളാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ അവധിക്കാലത്തെത്തുമ്പോൾ നിങ്ങൾ അവരെ മര്യാദ പ്രകാരം വെച്ചുകൊള്ളുകയോ അല്ലെങ്കിൽ സദാചാര മര്യാദ പ്രകാരം അവരുമായി പിരിയുകയോ ചെയ്യുക. നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാരെ സാക്ഷ്യപ്പെടുത്തുകയും അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം നിലനിർത്തുകയും ചെയ്യുക. അള്ളാഹുവിലും അന്തിനത്തിലും വിശ്വസിച്ചു വരുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്നതാണ് ഇതൊക്കെ. ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. ആർ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നുവോ അവൻ തന്നെ മതിയാകും. നിശ്ചയമായും അള്ളാഹു തൻ്റെ ഉദ്ദിഷ്ടകാര്യം പ്രാപിക്കുന്നവനാണ്. എല്ലാ ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു നിർണയം അഥവാ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കണക്കാക്കാത്ത വിധത്തിലൂടെ അള്ളാഹു നമുക്ക് ഉപജീവനം നൽകും എന്നുള്ളതിൻ്റെ അത് നമ്മളൊരു ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു വല്ലാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ തളർന്നു പോകുമോ എന്ന് വിചാരിക്കുന്ന വേളകളിൽ അള്ളാഹു അഥവാ ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു നാഥൻ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങൾക്കുള്ള ഉപജീവനം നൽകുമെന്നൊരു സന്തോഷവാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരമൊരു ബലം നമുക്ക് എവിടെ സഞ്ചരിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും ഏത് നമ്മുടെ അവസ്ഥകളിലും അങ്ങനെ ഒരുത്തൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അത് ഇനിയൊരു തലാഖിൻ്റെ അല്ലെങ്കിൽ അപ്പം ഈ ഒരു വിഷയം പറയുമ്പോൾ തലാഖുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ അവിടെയൊക്കെയാണ് മിക്കവാറും നമ്മൾ ഒന്നുകിൽ ഒറ്റപ്പെട്ടു പോവോ അല്ലെങ്കിൽ ഇനി എന്ത് അല്ലെങ്കിൽ ഒരു വൈധവ്യത്തിലേക്ക് പോകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. ഭർത്താവ് മരണപ്പെട്ടു അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ടുപോയി ഇനി മക്കളെ എങ്ങനെ. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം ഒരു വിശ്വാസിക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്ത അതാണ്. ഈ ലോകം പ്രപഞ്ചമുണ്ടാക്കിയ ഒരുത്തൻ നമുക്ക് തന്നൊരു വാഗ്ദാനമുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉപജീവനം എത്തിച്ചു തരും. ഒറ്റ ഒരു കാര്യം മാത്രമേ അവിടെ ഷർത്തുള്ളൂ, അമയ്യ തവക്കൽ അലല്ലാ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, വേറെ ഒന്നുമില്ല. അള്ളാഹുവിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സങ്കടത്തിൻ്റെയോ സന്താപത്തിൻ്റെയോ ഒന്നും ആവശ്യം പിന്നെ അവിടെ വരുന്നില്ല എന്നാ. കാരണം അതൊരു പിന്നെ പക്ഷികളുമായി ബന്ധപ്പെട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തവക്കുലിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവക്കൊന്നും ഇപ്പോൾ എവിടെയാണ് നാളത്തെ ഭക്ഷണം ഉണ്ടാവുക എന്നുള്ളതൊന്നും നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണ പരിപാടി ഒന്നും ആയിട്ടില്ല. അവർ രാവിലെ പുറപ്പെടും, തറോഹു ഹിമാസൻ തദുഹു ഹിമാസൻ തറോഹുബിത്താന, രാവിലെ അവർ ഒട്ടിയ വയറുമായിട്ട് പുറപ്പെടും, പിന്നെ വയറ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കതിരുമായിട്ടായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ ഒരു തവക്കുൽ ഒമയത്തവക്കൽ അലല്ലാഹി ഹഖത് തവക്കുലിഹിന്ന അവിടെ. അപ്പോൾ അത് ശരിക്കും നമ്മൾ എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടാകണമെങ്കിലും ഇപ്പം ഭരണകർത്താക്കളായിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം ഈ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ഒരു വ്യക്തി മരണപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങളിലൊക്കെ അല്ലാ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും ഒറ്റക്കൊരു യാത്ര പോകേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ ഒരു വേചാരം പ്രയാസങ്ങളൊക്കെ, ഒരു ഉമ്രക്ക് പോണ ഒരു വാപ്പായ ഉമ്മയോ അവരെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് എന്താവും എന്ന ചിന്ത. പക്ഷെ അവിടെയൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ അവരവരുടെ ആ കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സുരക്ഷിതമായ രൂപത്തിൽ എന്തുണ്ടാവും അവിടെ, ബാക്കിയുള്ളത് ബാക്കി ഉണ്ടാവാനുള്ളൊരു സാഹചര്യം അള്ളാഹു ഉണ്ടായി കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് പ്രയാസങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകളിലും എന്തെന്ത് ഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന വലിയൊരു പാഠമാണ് ഖുർആനിൻ്റെ. അപ്പോൾ ആ ഒരു വശത്തിലൂടെ നോക്കിയപ്പോഴാണ് നമുക്ക് ആ ഈ ആയത്തിൽ ആ ഒരു ഭാഗം കിട്ടിയത്. മറ്റൊരു വശം ചിന്തിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവാം, നമുക്ക് അവരുടേതായിട്ടുള്ള വശവും ഖുറാൻ്റെ ആയത്തുകളിലൂടെ നമുക്ക് കിട്ടും എന്നർത്ഥം. അപ്പം വിശുദ്ധ ഖുറാൻ കൊണ്ട് നമ്മൾ തുടങ്ങുന്നു, വിശുദ്ധ ഖുറാനിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന മഹത്തായ ഒരു ഭാഗ്യം എന്ന് നമ്മൾ അറിയുന്നു.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം പാപങ്ങളെ പരിഗണിക്കുക എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ കാര്യമാണ് മറ്റുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളത്. ഫഖീറുകളായ, മിസ്കീനികളായ, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകുക എന്നതിൽ ഇസ്ലാം പടുത്തുയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസി, അള്ളാഹുവിൻ്റെ റസൂൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു എന്ന് സഹാബികൾ രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥ പുണ്യം എന്താണ് എന്നറിയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്, മശ്രിഖിലേക്കോ മഗ്രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. വലാഖിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, അള്ളാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമെല്ലാം വിശ്വസിക്കുക എന്നുള്ളത്. വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബിനസ്സബീൽ, ധനത്തോട് സമ്പത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിലും കുടുംബബന്ധമുള്ള ആളുകൾക്കും അനാഥരായ ആളുകൾക്കും പാവങ്ങൾക്കും വഴിയാത്രക്കാർക്കും വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നു എന്നതിലാണ് പുണ്യമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുസ്ലിം ദാനധർമ്മം ചെയ്യുന്നയാളായിരിക്കണം. തൻ്റെ കുടുംബക്കാരുടെ അവസ്ഥയെന്താണ്, തൻ്റെ അയൽവാസിയുടെ അവസ്ഥയെന്താണ് എന്ന് പരിശോധിക്കുന്നവനായിരിക്കണം. ലോക സമൂഹത്തിലെവിടെയും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും വലിയ ഔദാര്യവാനാക്കിയതും പ്രവാചകനോട് ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതും മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ ഒന്നാമതായി അള്ളാഹു പറഞ്ഞത്, വഅംഫിഖു മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈകാര്യകർത്തം ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക. അഥവാ സമ്പത്ത് മനുഷ്യർക്കാർക്കും സ്വന്തമായിട്ടുള്ളതല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല താൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അള്ളാഹു നൽകിയെന്ന് മാത്രം. ധനം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഇതൊക്കെ, അതിൽ നിന്നാണ് നമ്മൾ ചിലവഴിക്കേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹു കൊടുക്കാൻ പറഞ്ഞതൊക്കെയും നമ്മൾ നൽകേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു പറയുന്നത്, ഈ സമ്പത്ത് മുഴുവൻ അള്ളാഹു നൽകിയതാണ് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുമെന്നുള്ളതാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറു റാസിഖീൻ, നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അള്ളാഹു പകരം തത്തുല്യമായത് നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅതീ മുൻഫിഖൻ ഖലഫ വഅഅതീ മുൻസികൻ തലഫ, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരമായി നൽകണമേ. വഅഅതീ മുൻസികൻ തലഫ, എന്നാൽ പിശുക്ക് കാണിക്കുന്നവർക്ക് നീ പാപ്പരത്തം നൽകണമേ, അവരുടെ സമ്പത്ത് മുഴുവൻ ഇല്ലാതാക്കണമേ എന്നുള്ളത്. സ്വതക്ക നൽകാത്തവരുടെ, സകാത്ത് നൽകാത്തവരുടെ ധനം അവർക്കൊരിക്കലും ഉപകാരപ്പെടുന്നതല്ല. അവർക്ക് ദാരിദ്ര്യമുണ്ടാകും, അവർ ദരിദ്രരായി മാറുന്നതാണ്. എന്നാൽ സകാത്തും സ്വതക്കയും നൽകുന്നവൻ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. അവൻ കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു അവന് നൽകിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയതാണ് ധനം. അത് നാം മറ്റുള്ളവർക്ക് ദാനമായി നൽകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ അള്ളാഹു അതിനെ നമുക്ക് ഇരട്ടിയാക്കി തിരിച്ചു നൽകുമെന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള മൂന്നാമത്തെ പ്രചോദനം മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലം തന്നെയാണ്. അള്ളാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറം വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹു പറയുകയാണ്, രാപ്പകലുകൾ ഒരുപോലെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകളില്ലേ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അവർക്കുള്ളതാണ്. വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കുണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. മാത്രവുമല്ല, വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല. വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിച്ചാലുണ്ടാവുന്ന പ്രതിഫലമാണിത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പണം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഈ ഉമ്മത്തിലെ നല്ലവരായ ഭരണാധികാരികളും അല്ലാത്തവരും വലിയ ഔദാര്യവാന്മാരായിരുന്നു. കാരണം, പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതേതൊക്കെയാണ്? ഇൽമൻ അല്ലമഹു വനശ്റഹു, നിങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നന്മയായ ഒരു അറിവ്, അതനുസരിച്ച് ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വവലദൻ സ്വാലിഹൻ തറക്കഹു സ്വാലിഹായ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മരണാനന്തര ജീവിതവും നമുക്ക് ഉപകരിക്കുന്നതാണ്. വവറസ മുസ്ഹഫൻ, ഒരു ഖുർആൻ നാം മറ്റാർക്കെങ്കിലും നൽകി അതിൽ നിന്ന് ആരൊക്കെയോ പാരായണം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മളിലേക്ക് വരുന്നതാണ്. ഔ മസ്ജിദൻ ബനാഹു, ഒരു പള്ളി നമ്മൾ ഉണ്ടാക്കി ആരൊക്കെയോ ആ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ബൈതൻ ലിഇബ്നി സബീലി ബനാഹു, വഴിയാത്രക്കാരന് താമസിക്കാനൊരു വീടോ സൗകര്യമോ നമ്മൾ ഒരുക്കി കൊടുത്താൽ അവൻ വസിക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. ഔ നഹ്റൻ അജ്റാഹു, ഒരു പുഴ അല്ലെങ്കിൽ ഒരു കിണർ, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് അവർക്ക് വേണ്ടി നാം അത് സജ്ജീകരിച്ചു കൊടുത്താൽ അവരത് ഉപയോഗിക്കുന്നിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔ സദഖത്തൻ അഖ്റജഹു ഫി സിഹത്തിഹി വഹയാത്തിഹി, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള ദാനധർമ്മം അതിൻ്റെ പ്രതിഫലം നാം മരിച്ചാലും നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉദാരമായി കൊണ്ട് സംഭാവന ചെയ്യുക. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാഹ്, വളരെ ഹൃദ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. പാവങ്ങളെ പരിഗണിക്കുക എന്നതായിരുന്നു ഇന്നത്തെ വിഷയം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ്, അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോ ഒന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
3: ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
3: ഇന്ന് 2500 രൂപയുടെ വാഴപ്പഴം ഭാഗം 1. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ബഷീർ VP, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര എന്നിവർ ചേരുന്നു.
5: ഏറ്റവും ലാഭമുള്ള കച്ചവടം ഏത് എന്ന് ചോദിച്ചാൽ സ്വർണ്ണ കച്ചവടമോ വസ്ത്രവ്യാപാരമോ ഒന്നുമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. മറിച്ച് ആത്മീയ വ്യാപാരമാണ്, വാണിഭമാണ് എന്ന് തീർച്ചയായും പറയാൻ കഴിയും. സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് വലിയ വരുമാനം വേഗത്തിൽ ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കച്ചവടമാണ് ആത്മീയ കച്ചവടം എന്ന് പറയാൻ കഴിയും. എന്നാൽ ഇത് പൊതുജനങ്ങളിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. ഏറ്റവും ഒടുവിൽ തിരൂരിനടുത്തുള്ള തിരുനാവായിൽ ഒരു ആത്മീയ തട്ടിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾ ഇടപെട്ട് പൂട്ടിച്ച ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. ജിന്ന് മുറിച്ചത് എന്ന പേരിൽ ഒരു പഴത്തിന് 2500 രൂപ വില നിശ്ചയിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരു സംവിധാനമാണ് അവിടെ പൂട്ടിക്കപ്പെട്ടത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം പൗരോഹിത്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? എവിടെയാണ് വിശ്വാസവും അതുപോലെ തന്നെ ഈ ഒരു ചൂഷണവും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത്?
6: യെസ്, വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. വിശ്വാസം എന്നത് മനുഷ്യൻ്റെ തുടക്കകാലം മുതൽ തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ, ഇസ്ലാമിനെ സവിശേഷമായി പരിശോധിച്ചാൽ, ദൈവവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ നമ്മുടെ വിശ്വാസപ്രകാരം, നമ്മുടെ ചരിത്ര ബോധ്യപ്രകാരം, ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എൻ്റെ പക്കൽ നിന്നുള്ളൊരു ഹുദ നിങ്ങൾക്ക് വന്നെത്തും, ആ ഹുദയെ നിങ്ങൾ പിൻപറ്റുക എന്നതാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. ഇത് മറ്റു മതങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവ മത വേദഗ്രന്ഥങ്ങളൊക്കെ സമാനമായ ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിശ്വാസം എന്നത് ആ നിലക്ക് ദൈവത്തിൽ നിന്ന് കാലാകാലങ്ങളായി പ്രവാചകന്മാർ മുഖേന കൈമാറ്റം ചെയ്യപ്പെട്ട് മനുഷ്യനെ അവൻ്റെ കർമ്മങ്ങളെയും ധാർമ്മികതയെയും അവൻ മുന്നോട്ട് പോകേണ്ട ജീവിത കാഴ്ചപ്പാടുകളെയും അവൻ്റെ സവിശേഷമായ ജീവിത ലക്ഷ്യത്തെയും ബോധ്യപ്പെടുത്തുന്നതിന് ഒരു ദൈവത്തിൽ സകലവും അർപ്പിക്കുക എന്ന കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാടാണ്. ഈ വിശ്വാസത്തെ കൃത്യമായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ വിശ്വാസവും വിശ്വാസത്തിനുള്ള വ്യതിചലനവും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ എന്നുള്ളത് ഓരോ തലവും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ചൂഷകന്മാരുടെ വലിയ ഒരു ശ്രമങ്ങൾ വിശ്വാസികൾക്കിടയിൽ എല്ലാ കാലവും നിലനിന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തെ ഒരിടത്തും ആവശ്യപ്പെടാത്ത മതമാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. ഒരിടത്തും ഇപ്പോൾ ആരാധനയാണ് ഇസ്ലാമിൻ്റെ ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധം നിർവഹിക്കുന്ന സന്ദർഭം. അവിടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് മുമ്പിലുള്ള മറുപടി. കാരണം നമസ്കാരം എന്നുള്ള ആരാധന, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന, അല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ള ആരാധനക്കിടയിൽ ഒരു വ്യക്തിക്കും ഒരു വിശ്വാസിക്കും ദൈവത്തിനും ഇടയിൽ മറ്റൊരാളുടെ സാന്നിധ്യവും ആവശ്യമില്ല. അവിടെയാണ് മറ്റെല്ലാ മതങ്ങളിൽ നിന്നും ഇസ്ലാം വ്യതിരിക്തമായി നിൽക്കുന്നത്. മറ്റെല്ലാ മതങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അത്തരമൊരു പുരോഹിതൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ ദൈവത്തോട് ഏറ്റവും അടുത്തു നിന്ന് പ്രാർത്ഥിക്കാൻ അവകാശം നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് കാണാൻ സാധിക്കും. അപ്പം സ്വാഭാവികമായത് കേൾക്കുന്ന സാധാരണക്കാരൻ ചിന്തിക്കുന്നാൽ ഇസ്ലാമിലും അത്തരം ഘട്ടങ്ങളിലൊക്കെ പുരോഹിതൻ്റെ സാന്നിധ്യമില്ലേ എന്നുള്ളത്. അവിടെയാണ് ചൂഷണത്തിൻ്റെ ഒരു വഴി വരുന്നത്. പുരോഹിതൻ ഒരു കാര്യവുമില്ലാതെ ഇസ്ലാമിൻ്റെ ആ വഴിയിലേക്ക് നുഴഞ്ഞു കയറുകയും പ്രത്യേക വേഷഭൂഷാദികൾ ഇട്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വിവാഹത്തിൻ്റെ സന്ദർഭം, ആ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ നിക്കാഹ് എന്ന് പറയും, ആ നിക്കാഹിൻ്റെ സന്ദർഭത്തിൽ വധൂവരന്മാർക്ക് വേണ്ടി ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ അവിടെ പൗരോഹിത്യം ചെയ്യുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് പ്രത്യേകമായി ആമീൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പഠിപ്പിക്കുകയും പുരോഹിതന്മാർ അതിനിടയിൽ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ വീട് നിർമ്മാണത്തിനിടയിൽ ഒന്ന് പുരോഹിതൻ സ്ഥാനം പിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അതിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ തറയുടെ പണി നടക്കുമ്പോൾ, അതിൻ്റെ വാതിൽ ആദ്യ പടി വെക്കുമ്പോൾ, ഇങ്ങനെ എല്ലായിടത്തും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം വേണം. ഒരു വ്യക്തി മരിച്ചാൽ ആ മരണപ്പെട്ട വ്യക്തിയെ സാമൂഹ്യമായൊരു ഉത്തരവാദിത്തമായി അയാളെ ഏറ്റവും നല്ല നിലയിൽ സംസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് അതിലെവിടെയും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം പറയുന്നില്ല, മറിച്ച് ആ വ്യക്തിയുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളും ആ വ്യക്തിയുമായി ഏറ്റവും അടുത്ത കുടുംബങ്ങളും, ഇനി അത്തരമൊരു സാഹചര്യമെങ്കിൽ സമൂഹത്തിലെ ആളുകൾ ഒന്നിച്ചു നിന്ന് നിർവഹിക്കേണ്ട ഏറ്റവും മാന്യമായ, പക്ഷേ അവിടെ പുരോഹിതൻ്റെ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ ആളുകൾ വിചാരിക്കുന്നത് എല്ലാ മതങ്ങളെയും പോലെ ഇസ്ലാമിലും പൗരോഹിത്യമുണ്ട് എന്നുള്ളത്. അവിടെയാണ് പുരോഹിതന്മാർ ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചതും തെറ്റായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ചെയ്യുന്നത്. ഈ ഇത് തന്നെയാണ് വിശ്വാസരംഗത്തുള്ള എല്ലാ ചൂഷണങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളത്. ഇത് ഒരു ഒരു സംഘടിതമായി മാറുമ്പോൾ, ഈ പൗരോഹിത്യം സംഘടിതവൽക്കരിക്കപ്പെട്ടപ്പോൾ, അവർക്ക് ആളുകൾക്കിടയിൽ സ്വാധീനം വന്നപ്പോൾ, അത് സവിശേഷമായ അധികാര പദവിയും സവിശേഷമായ രൂപവും സവിശേഷമായ രീതിയുമൊക്കെ വന്ന് അംഗീകരിക്കപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് പൊതു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായത്. എന്നാൽ അവർ പോലും വിചാരിക്കാത്ത രീതിയിലാണ് മറ്റു ചില ചൂഷണങ്ങൾ ഇതിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഈ പൗരോഹിത്യത്തെയും മറികടന്നുകൊണ്ട്, ഈ പൗരോഹിത്യം ഇവിടെ വ്യവസ്ഥാപിതമായി എസ്റ്റാബ്ലിഷ്ഡായ പൗരോഹിത്യം ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെയും മറികടന്നുകൊണ്ടുള്ള ഇത്തരം ചൂഷകവർഗങ്ങളെയാണ് നമ്മളിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പഴം മുറിച്ച കേസിൽ, അല്ലെങ്കിൽ ജിന്ന് മഹ്ലറ എന്ന പേരിലുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയുടെ പേരിൽ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ വിചാരിക്കുന്നത് ഈ അതിനൊക്കെ വഴിവെച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയും ഇത്തരം ഒരു ഒരു പോയിൻ്റ് ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ചെയ്ത വലിയ ഒരു കാര്യം ഇതാണ്. ആളുകൾ ഇങ്ങനെ സ്വന്തമായി ജീവിക്കാൻ, ആളുകളെ മതം മനസ്സിലാക്കാൻ, ആളുകളെ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സ്വയം അറിയേണ്ടതാണെന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പലരും വലിയ വായിൽ ചോദിക്കുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത നവോത്ഥാനം എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച മാനവിക നവോത്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ബോധമുള്ള ആളുകളെ നിരന്തരം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അവർക്ക് സ്വയം ബോധമുണ്ടായതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി ആ നിലക്ക് വളർന്നു വലുതാവുകയും ഇത്തരത്തിലുള്ള യാതൊരുവിധ തെറ്റായ സമീപനങ്ങളിലേക്കും പോകാത്ത, അവർ വിദ്യാഭ്യാസം കുറഞ്ഞവരാവട്ടെ വിദ്യാഭ്യാസം കൂടിയവരാവട്ടെ, അത്തരം ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യരെയും ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ ഒരു സ്വാഭാവിക കാഴ്ചപ്പാടുള്ള മുസ്ലിങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് ലോകം, അല്ലെങ്കിൽ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തലം അത് തന്നെയാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും വിശ്വസിച്ചു പോന്നിട്ടുള്ളതും ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടും. അപ്പോൾ അവിടെയാണ് ഇത്തരം ദുർബലമായ വിശ്വാസമുള്ള ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം എല്ലാ മതത്തിലുമുള്ളതുപോലെ തന്നെ ഇസ്ലാമിക രീതി ിലും അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലും മുസ്ലിം സമുദായത്തിലും ഇത്തരം ധാരാളം ആളുകൾ നിരന്തരം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നത്. ഇതിലേറ്റവും കപടമായ, ഏറ്റവും ദുർബലമായ, സത്യസന്ധമായി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പദാവലികൾ പോലും ശരിയായി ഉച്ചരിക്കാൻ അറിയാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള മാജിക്കുകളും ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളും കാണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതൊരു സംഭവം മാത്രം, ഇതവിടെയുള്ള ചെറുപ്പക്കാർ വളരെ ശക്തമായി അതിന് ഇടപെടുകയും ഞങ്ങളുടെ വിശ്വാസ സംസ്കാര മര്യാദകളിൽ നിന്ന് വലിയ അകന്നുപോയിട്ടുള്ളൊരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ട് അവർ തന്നെ പ്രതികരിച്ചതുകൊണ്ടാണ് ഇത് വാർത്തയായത്. എന്നാൽ ഇത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് വളർന്നു പന്തലിക്കുകയും, ഇപ്പോൾ ഇവിടെ മണ്ണാർക്കാട് ഇവിടെ തൊട്ടടുത്ത് നമുക്കറിയാം, ഒരു ഘട്ടം കഴിഞ്ഞ് ആദ്യം ഇരു സമസ്തകളും ആ നൂറെ ഹബീബിനെ തള്ളി പറയാൻ തയ്യാറായി. അവർ പരസ്യമായി സർക്കുലർ ഇറക്കി. പക്ഷേ എനിക്കറിയാം, എനിക്കറിയാവുന്ന വളരെ ശക്തനായ ഒരു സമസ്തയുടെ പ്രവർത്തകൻ, അയാളാണ് ഒരു പ്രദേശത്തിൻ്റെ കോർഡിനേറ്റർ. ഈ വാട്സപ്പിൻ്റെ അഡ്മിന്മാരൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ ഈ ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഈ സർക്കുലർ ഒരു വശത്തു കൂടി പോവുകയും ആളുകൾ മറ്റൊരു വശത്തു കൂടി പോവുകയും ചെയ്യുന്ന ഈ ചൂഷകന്മാരുടെ, ഇയാൾ ഒരു പരിധി വിട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അയാൾ എതിർക്കണില്ല. പിന്നെ അയാൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നു, അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ, ബിസിനസ്സിൻ്റെ ഒരു വലിയ തലം ഇതിലേക്ക് വളർന്നു വരുന്നു. കച്ചവടക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എല്ലാവരും സപ്പോർട്ടായി മാറുന്ന, അവരൊക്കെ ഒരു ബൗൺസർമാരായി മാറുന്ന, അവർ മറ്റുള്ള ആളുകൾ ഇതിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, നമ്മൾ ഓരോ നഗരങ്ങളിലും ഓരോ നാടുകളിലും പരിശോധിച്ചാൽ ഇതിൻ്റെ പല തലത്തിലുള്ള പകർപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എങ്ങനെ ഇതിനെ പരിഹരിക്കണം, ആ വാക്കുകൂടി പറഞ്ഞ് ഞാൻ അമ്പിത് മാഷിലേക്ക് കൈമാറാം. ഒറ്റ കാര്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ, നമുക്ക് നിയമത്തിന് ഒരുപാട് പരിമിതികൾ ഈ വിഷയത്തിൽ ഇടപെടാനുണ്ട്. അതുകൊണ്ട് തന്നെ നിയമം കൊണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ ഒറ്റയടിക്ക് നിർത്തലാക്കി കളയാം എന്ന് വിചാരിക്കാൻ കഴിയില്ല. സാമൂഹ്യമായി ആളുകൾ ഇതിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത്തരം, പിന്നെ നമ്മളിപ്പോൾ ഒരു ഭാവനാത്മകമായി പ്രതീതാത്മകമായി ഇത്തരം കേന്ദ്രങ്ങളൊക്കെ അടച്ചു പൂട്ടിക്കുന്ന ഒരു ക്യാമ്പയിൻ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊരു ജനാധിപത്യ രാജ്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യവുമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനവുമല്ല. അപ്പോൾ ഇതിനൊക്കെ ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി, മുജാഹിദ് പ്രസ്ഥാനത്തിനോടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് പലരും അത് എടുത്തു കാണിക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാഴ്ചപ്പാടിൽ പെട്ടതല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് നമുക്കൊരു ഒരു സെക്യുലർ സൊസൈറ്റിയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക. അതാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ട് കാലങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്ന് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം ഒന്നുകൂടി വരേണ്ട, ഒന്നുകൂടി ശക്തമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ട, ഇത്തരം കാര്യങ്ങളെ നിരന്തരമായി എതിർത്തുകൊണ്ടേയിരിക്കേണ്ടുന്ന സാഹചര്യമാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിലൊക്കെ ഉള്ളത് എന്ന് ബോധ്യപ്പെടുന്ന സംഭവം കൂടിയാണ്. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോവുക തന്നെ വേണമെന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.
3: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രസക്ത ഭാഗമാണ് നാം കേട്ടത്. 2500 രൂപയുടെ വാഴപ്പഴം ചർച്ചയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്.
7: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
8: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനുദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
8: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
10: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പതികാണ്, എന്താ അത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
11: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
12: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന വിജ്ഞാനപ്രദമായ പരിപാടികളാണ് പീസ് റേഡിയോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാം. ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ശ്രോതാക്കളുടെ സംശയങ്ങൾ ഡോക്ടറോട് നേരിട്ട് ചോദിച്ച് ദൂരീകരിക്കുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഈ പ്രോഗ്രാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ടാണ്. വെന്റിലേറ്റർ എന്തിന് എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അതിനായി നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ കൺസൾട്ടൻ്റായ ഡോക്ടർ അനസ് പാറപ്പുറത്താണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഡോക്ടർ.
15: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
14: നമുക്ക് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് വെന്റിലേറ്റർ എന്തിന് എപ്പോൾ എന്ന് ഉള്ള ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ശ്രോതാക്കൾ 9020840840 എന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. മാത്രമല്ല പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ മുഖേനയും ടെക്സ്റ്റായും അയക്കാവുന്നതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കാം, നമുക്ക് ആ സംശയങ്ങൾ നമുക്ക് തീർത്തു കൊടുക്കാം ഇൻഷാല്ലാ. അപ്പം ഡോക്ടർ, ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. ബേസിക് ആയിട്ടുള്ള വെന്റിലേറ്ററുമായി പൊതുജനം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് വെന്റിലേറ്റർ, എന്തിനാണ് വെന്റിലേറ്റർ എന്നുള്ളത്, അപ്പം ഒരു ഒരു ബേസിക് ഡെഫിനേഷൻ ഒന്ന് തരാമോ?
15: വെന്റിലേറ്റർ, ഒരു ലളിതമായി പറയുകയാണെങ്കിൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ശ്വസന സഹായിയാണ്. നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വെന്റിലേറ്റർ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ റൂമോ അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ബോക്സോ അങ്ങനെയാണെന്നുള്ളൊരു ധാരണയാണ് നമ്മുടെ ജനറൽ പബ്ലിക് ഉള്ളത്. അതിന് പുറമെ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തി അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഒരു ശ്വസന സഹായിയായി പ്രവർത്തിക്കുന്നതാണ്. അഥവാ നമ്മൾ താനേ ഓക്സിജൻ എടുക്കുന്നത് വെന്റിലേറ്റർ മുഖേന ഉള്ളിലേക്ക് ഓക്സിജൻ കടത്തിവിടുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു യന്ത്രമാണ് നമ്മുടെ വെന്റിലേറ്റർ അഥവാ ശ്വസന സഹായി.
14: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതൊരു മരുന്നായിട്ടാണോ അതോ ഇത് ഒരു ഒരു സപ്പോർട്ടായിട്ടാണോ, എങ്ങനെയാണ് ഇത് ശരിക്കും ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്?
15: തികച്ചും വെന്റിലേറ്റർ ഒരു മരുന്നല്ല. കാരണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂമോണിയയോ അല്ലെങ്കിൽ അയാളുടെ ചീത്തവായു അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോഴോ നമുക്ക് നമ്മുടെ ബോധ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നമ്മൾ ശ്വസനം നിലക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വരും. ആ സമയത്ത് നമ്മുടെ താൽക്കാലികമായി നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് മാത്രമാണ് ഒരു വെന്റിലേറ്റർ ചെയ്യുന്നത്. അതിലുപരി എന്താണോ നമ്മുടെ അസുഖം, ആ അസുഖത്തിനെ നമ്മൾ പ്രൈമറിയായി ട്രീറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട് പണിയുമ്പോൾ സ്കഫോൾഡിങ് വെക്കും. അത് അതിൻ്റെ വാർപ്പെല്ലാം പൂർത്തീകരിക്കുമ്പോൾ ആ സ്കഫോൾഡിങ് എടുത്ത് കളയും. അതുപോലെ തന്നെ ഒരു രോഗിക്ക് ഒരു രോഗം വരുമ്പോൾ നമ്മൾ താൽക്കാലികമായി അവരുടെ ശ്വസനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യന്ത്രം മാത്രമാണ് വെന്റിലേറ്റർ. അതിലുപരി അവർക്ക് എന്താണോ വന്നിട്ടുള്ളത്, അതിന് അണുബാധയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള കൃത്യമായ ആൻറ്റിബയോട്ടിക്കുകൾ എല്ലാം മറ്റ് ഇത് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ കൊടുക്കേണ്ടതാണ്.
14: ഓക്കെ. അപ്പം ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഈ ശ്വാസത്തിനേക്കാളും ഇതൊരു ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഗതിയാണല്ലോ. അപ്പം അത് അത് രണ്ടും തമ്മിലുള്ള, ഇപ്പം സാധാരണ നമ്മൾ ശ്വസിക്കുന്നതും ഇതിൽ ശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള എന്തായിരിക്കും ബേസിക് വ്യത്യാസം?
15: അതിൽ തമ്മിലുള്ള മെയിനായ വ്യത്യാസം, നമ്മൾ സാധാരണമായി ശ്വാസം എടുക്കുമ്പോൾ അത് നമുക്ക് ബ്രെയിനിൽ നിന്നാണ് കൺട്രോൾ വരുന്നത്. അത് എത്ര റേറ്റിലെടുക്കും നമ്മുടെ ശ്വാസത്തിൻ്റെ അളവുകൾ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായി കൊടുക്കുമ്പോൾ നമ്മൾ അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ അതിലേക്ക് ഉള്ളിലേക്ക് വെന്റിലേറ്ററിലേക്ക് പുഷ് ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായിട്ട് അളവുകൾ, അതുപോലെ എത്ര ML കളാണ് അതിലേക്ക് പുഷ് ചെയ്യുന്നത്, അതെല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ രോഗിക്കും ഓരോ തരമായിരിക്കും. ഇപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തി, അവരുടെ തലച്ചോറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനും ഒരു തരത്തിൽ വെന്റിലേറ്റർ സഹായമായേക്കാം.
14: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ബേസിക്കായിട്ട് ഒരു അല്ലേ, സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അല്ലേ.
15: അതെ അതെ.
14: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ ഇപ്പം ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പം എല്ലായ്പ്പോഴും ഇപ്പം ഒരു അസുഖം വരും ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിൽ രോഗം ബാധിച്ച് വരുന്നൊരു ഒരു പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ അപകടം സംഭവിച്ച് വരുന്ന പേഷ്യൻ്റ് എല്ലാവർക്കും ഈ ഒരു വെന്റിലേറ്റർ ആവശ്യമില്ലല്ലോ. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇതൊരു നമുക്ക് ആവശ്യം വരുന്ന പേഷ്യൻറ്റിന്?
15: ഒന്ന് പറയുകയാണെങ്കിൽ, മെയിനായി പറയുകയാണെങ്കിൽ നമ്മുടെ ശ്വസനം നിലച്ചു നിൽക്കുമ്പോൾ അത് ന്യൂമോണിയ കാരണം കൊണ്ട് കഫക്കെട്ട് വരുന്നത്, അല്ലെങ്കിൽ ചീത്തവായുടെ അളവ് കൂടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത്, അഥവാ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഘട്ടം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയസ്തംഭനമുണ്ടായിട്ട്, ഹൃദയം സ്തംഭനമുണ്ടായി അത് നമുക്ക് തിരിച്ചു കിട്ടി, നമ്മൾ CPR പോലത്തെ ഇത് കൊടുത്ത് നമ്മുടെ ഹൃദയം തിരിച്ചു വരുമ്പോൾ നമ്മൾ സാധാരണ ശ്വാസത്തിനെ താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു ഹാർട്ട് നിലച്ച വ്യക്തിയെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ അത് ശ്വാസകോശത്തെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഒരിക്കലും അത് ഹാർട്ടിൻ്റെ മിടിപ്പിനെ അതിന് ഒരു ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. ചിലരുടെ തെറ്റിദ്ധാരണകളുണ്ട്, വെന്റിലേറ്ററിലേക്ക് ഒരു ജീവൻ പോയ വ്യക്തിയെ നമ്മൾ അനാവശ്യമായി വെന്റിലേറ്ററിലേക്ക് കയറ്റുന്നു.
14: പൊതുവേ നമ്മൾ കേട്ടുവരുന്ന ഒരു അല്ലേ.
15: അതെ അതെ അതെ അതെ. അതിപ്പോൾ അതിൻ്റെ ഒരു മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്ക് പൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പിന്നീട് വെന്റിലേറ്ററിലേക്ക് മുന്നോട്ട് നീങ്ങിയിട്ടുള്ള
14: ഒരു കാര്യമുള്ളൂ അല്ലേ.
15: അതെ
14: ഓക്കെ ഓക്കെ. അപ്പം ഈ ന്യൂമോണിയ, ആസ്മ, ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു, വെന്റിലേറ്ററിൽ നിന്ന് റിക്കവർ ചെയ്തു. അപ്പം അങ്ങനത്തെ ഏതൊക്കെ അസുഖങ്ങളിലാണ് സാധാരണ ഏതെങ്കിലും ഒരു സീരിയസ് ലെവലിൽ എത്തുമ്പോഴായിരിക്കുമല്ലോ?
15: അപ്പോൾ ന്യൂറോളജിക്കൽ കേസ് എടുക്കുകയാണ്, തലയോട്ടി നോക്കുമ്പോൾ ആക്സിഡൻ്റായി വന്ന് അവരുടെ ബോധം നിലച്ചു നിൽക്കുന്ന സമയത്ത് അവരെ താൽക്കാലികമായി അവരുടെ ശ്വാസത്തെ സപ്പോർട്ട് ചെയ്യാൻ വെന്റിലേറ്റർ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സിവിയറായി ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അതുപോലെ ഓരോ ഹൃദയ സ്തംഭനം നമുക്ക് തിരിച്ചു കിട്ടി, അതിനെ അപ്പോൾ താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ വെന്റിലേറ്ററിൻ്റെ ആവശ്യകതകൾ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഫെയിലിയർ ഉണ്ടായി, അമോണിയ കൂടുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ബോധം നിലച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും വെന്റിലേറ്ററിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സിവിയർ ആസ്മ പോലുള്ള അസുഖങ്ങൾ, പിന്നെ നമ്മൾ താൽക്കാലികമായി അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻ്റ് മേജർ സർജറിയിലേക്ക് പോകുന്ന സമയം, ആ താൽക്കാലിക സമയത്ത് അവരുടെ ശ്വാസം താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ
14: വെന്റിലേറ്ററിലേക്കും
15: ജനറൽ അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് വെന്റിലേറ്ററുടെ സഹായം ആവശ്യമാണ്.
14: അല്ല, പൊതുവേ എല്ലാ സർജറികൾക്കും ഇത് ആവശ്യപ്പെടാറുണ്ടോ? പേഷ്യന്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ്.
15: എല്ലാ മേജർ സർജറി, നമ്മുടെ ജനറൽ അനസ്തേഷ്യ വേണ്ടിയുള്ള എല്ലാ കേസുകളും, ഇപ്പോൾ സ്പൈനൽ അനസ്തേഷ്യ പ്രസവാനന്തരമായുള്ള ചില കേസുകൾക്കൊന്നും വേണ്ട, കാലുകൾക്കുള്ള സർജറികളിൽ അതിനൊന്നും നമുക്ക് അനസ്തേഷ്യ വേണ്ട. അപ്പോൾ ഓരോ പേഷ്യൻ്റ് ക്രൈറ്റീരിയ നോക്കി അത് ആർക്കാണോ ആവശ്യകത ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു.
14: ഓക്കെ ഓക്കെ. ഈ പാമ്പ് കടിയേറ്റ് വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനുകളിൽ എങ്ങനെ എന്താ ചെയ്യുക?
15: പാമ്പ് കടിയേറ്റ് മെയിനായിട്ട് നമ്മുടെ മൂർക്കൻ പാമ്പ്, അല്ല ന്യൂറോടോക്സിൻസ് വിഷമുള്ള പാമ്പുകൾ, നരമ്പുകളെ അറ്റാക്ക് ചെയ്യുന്ന, അവരിൽ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ താൽക്കാലികമായി സപ്പോർട്ട് ചെയ്യാൻ അവരുടെ വെന്റിലേറ്റർ. എനിക്ക് 2 മാസം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി.
14: ഓക്കെ.
15: ഒരു പേഷ്യൻ്റ് പാമ്പ് കടിയേറ്റ് വരികയും അതിൻ്റെ അവർ ICUയിലേക്ക് പ്രവേശിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ വന്ന സമയത്ത് ആൾക്ക് ചെറുതായി കണ്ണിലൊരു ചെറിയൊരു ഇത്, പിന്നീട് അവൾക്ക് ശ്വാസമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിനുശേഷം അവരെ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും 2 ദിവസം ആ പ്രവേശിച്ച സമയത്ത് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, പിന്നെ 2 ദിവസം അവരെ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തപ്പോഴുണ്ടായ അവരുടെ സന്തോഷം, അതെല്ലാം
14: ഫുള്ളി
15: റിക്കവർ ചെയ്ത്
14: വന്നു.
15: താൽക്കാലികമായി അവരുടെ ശ്വസനത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് അതിന് മെയിൻ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആന്റി വെനം കൂടെ തന്നെ കൊടുത്ത് അതിനെ ട്രീറ്റ്
14: നടത്തിക്കൊണ്ടിരിക്കണം അല്ലേ?
15: അതെ.
14: ഓക്കെ ഓക്കെ. അപ്പം ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് അല്ലേ, ഇപ്പം ഇവൻ ഹൃദയാഘാതം വന്നാലും പോലും ഇങ്ങനെ സപ്പോർട്ട് ആവശ്യം വരാറുണ്ടോ?
15: അതെ, ഹൃദയാഘാതം വന്ന് അവരുടെ അബോധാവസ്ഥ രഹിതയിൽ നമ്മൾ കാർഡിയാക് മസാജ് ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുകയും അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് സ്വന്തമായി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതിൽ താൽക്കാലികമായി അവരുടെ ശ്വസനത്തെ സഹായിക്കാനായി എടുക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് നമ്മുടെ.
14: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ ഈ ഇപ്പം സർജറികൾ പറഞ്ഞല്ലോ, ഇപ്പം ഏതൊക്കെ സർജറികളിലാണ് ശരിക്കും ഈ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സർജറിയുടെ സാഹചര്യങ്ങളിലാണ് ഇത് ആവശ്യം വരിക?
15: ന്യൂറോ സർജറി, പേഷ്യൻറ്റിനൊരു മേജർ ട്യൂമർ, ബ്രെയിൻ ട്യൂമർ സർജറി നടക്കുന്നു. എല്ലാന്നുണ്ടെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഓറോഫേഷ്യൽ മാക്സിലറി സർജൻസ്,
14: ഓക്കെ ഓക്കെ,
15: അങ്ങനത്തെ എന്തെങ്കിലും വലിയ സർജറീസ് മുഖത്തോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ലങ് സർജറി, കാർഡിയാക് സർജറി.
14: ഇരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ സർജറി നടത്തുന്നത് അല്ലേ?
15: അതെ. പേഷ്യൻറ്റിനെ ആ സമയത്ത് നമ്മൾ സെഡേഷൻസും പാരലൈസിസും കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. പിന്നീട് സർജറി നടക്കുന്നു. ആ സമയത്ത് പേഷ്യൻ്റ് ഇതിൻ്റെ വേദനയും ഒന്നും അനുഭവപ്പെടുന്നില്ല.
14: ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതിൻ്റെ ഈ സാങ്കേതിക വശങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ രീതികൾ എങ്ങനെയാണ്, തരങ്ങൾ എങ്ങനെയാണ്, ഇതിൽ വേറെ കാറ്റഗറീസ് ഉണ്ടോ ഈ വെന്റിലേറ്ററിന്?
15: ഇതിൽ ഒരു നോൺ ഇൻവേസീവ് വെന്റിലേഷൻ, അഥവാ നമ്മൾ പുറത്തു നിന്ന് മാസ്ക് കൊടുത്ത് ശ്വാസം അകത്തേക്ക് കയറ്റുകയും അതിൽ നമ്മൾ ട്യൂബ് ഇട്ടിട്ട് ശ്വാസകോശത്തിലേക്ക് ഇടാതെ തന്നെ പുറത്ത് നിന്ന് ഒരു മാസ്ക് മുഖേന ഉള്ളിലേക്ക് ഓക്സിജൻ കൊടുക്കുകയും അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് അതിന് ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു സപ്പോർട്ടും കൂടി വേണം. അങ്ങനത്തെ വ്യക്തികൾക്ക് നമ്മൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ. ആധുനിക ഇതിലെ പിന്നീട് ഇതിലെ വെന്റിലേറ്ററിൻ്റെ അഡ്വാൻസ് മോഡുകളും നമുക്ക് അവരുടെ ശ്വാസത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യാനും എല്ലാം സഹായിക്കും.
14: അപ്പോൾ അതിൽ എന്തെങ്കിലും ഈ ട്യൂബ് ഉള്ളിലോട്ട് പോകുന്നുണ്ടോ?
15: ആ, അതിന് പറയുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഇൻഡുവേഷൻസ്.
14: ഓക്കെ ഓക്കെ.
15: നമ്മൾ പേഷ്യൻറ്റിന് സെഡേഷൻ പോലത്തെ മരുന്ന് കൊടുത്ത് അവരുടെ ശ്വാസം നിലക്കുന്ന സമയത്ത് അവരുടെ ശ്വാസനാളത്തിലേക്ക് നമ്മൾ ഒരു ട്യൂബ് ഇറക്കും. അത് ശ്വാസനാളത്തിൽ അവിടെ ഫിക്സ് ചെയ്ത് അത് വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് എത്രയാണോ വോളിയം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും.
14: ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അല്ലാതെയുള്ള വേറെ രീതികൾ എങ്ങനെയാണ്? ഈ വെന്റിലേഷൻ്റെ തന്നെ ഇപ്പം ഈ മാസ്ക് വയ്ക്കുന്ന അല്ലാതെയുള്ള വേറെ ഏതെങ്കിലും രീതിയുണ്ടോ?
15: അല്ലാതെ ഈ നമ്മുടെ ട്യൂബ് ശ്വാസനാളത്തിലേക്ക് അകത്തേക്ക് കയറ്റി അത് വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യുന്നത് അതൊരു വേറെ ടൈപ്പാണ്.
14: ഓക്കെ ഓക്കെ ഓക്കെ. ഈ ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞ സംഭവമല്ലേ?
15: ട്രക്കിയോസ്റ്റമി ഒരു പേഷ്യൻ്റ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ന്യൂമോണിയ ആയി നമ്മുടെ ഐ സിയിലേക്ക് പ്രവേശിച്ചു, ഒരു സിവിയർ ന്യൂമോണിയ ആയി പ്രവേശിച്ചു. പേഷ്യൻ്റ് ഒരു 4-5 ദിവസമായി ഒരു 1 വീക്കോളം വെന്റിലേറ്ററിലായി. നമ്മൾ ദീർഘകാലം ഈ ട്യൂബിലൂടെ വെന്റിലേറ്ററിൽ നിൽക്കി കഴിഞ്ഞാൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് പറയും. വെന്റിലേറ്റർ മുഖാന്തരം ന്യൂമോണിയ, ഒരു പുതിയ ന്യൂമോണിയ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മൾ കഴുത്തിൽ ഒരു ചെറിയ ദ്വാരം സൃഷ്ടിച്ച് അതിലൂടെ ശ്വാസം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണ്.
14: ഓക്കെ ഓക്കെ ഓക്കെ. ട്രക്കിയോസ്റ്റമി
15: എന്ന് പറയുന്നത്
14: അതുവഴി ആളുടെ ഈ സംസാരശേഷി പിന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമോ?
15: ഇപ്പോൾ വെന്റിലേറ്ററിൽ ആണെങ്കിൽ പോലും അവരുടെ സംസാരിക്കാനുള്ള ശേഷി, അവർ ഒന്നെങ്കിൽ ആംഗ്യ ഭാഷയിൽ അല്ലെങ്കിൽ അവർക്ക് പേപ്പർ കൊടുത്ത് കൈകൊണ്ട് എഴുതാനുള്ള ഇത് കഴിവുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ആംഗ്യ ഭാഷയിൽ സംസാരിക്കാം.

0: കടന്നു പോകുമോ എന്നുള്ള
1: കിടന്നു പോവോ, നിങ്ങൾ
0: ആശങ്കയാണ്.
1: ഫുഡൊന്നും കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അത് മൂക്കിലൂടെ നമ്മൾ പൈപ്പ് ഇട്ട് അത് അതിലൂടെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതാണ്.
0: ഓക്കെ ഓക്കെ. വൺസ് ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇതെല്ലാം റിക്കൂപ്പ് ചെയ്യാം?
1: റിക്കവർ ചെയ്യുന്നത് നമ്മൾ പേഷ്യൻ്റ് എടുക്കുന്ന സപ്പോർട്ട് നോക്കി നമ്മൾ ക്രമേണ വെന്റിലേറ്റർ സപ്പോർട്ട് കുറക്കുകയും അത് പേഷ്യൻറ്റിൻ്റെയും വെന്റിലേറ്ററും ഒരേ താരതമ്യത്തിൽ വരികയും അത് ക്രമേണ നമുക്ക് കുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് മാറ്റാവുന്നതാണ്. വെന്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലോലി ആളുകൾക്ക് അവരുടെ ഭക്ഷണങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
0: ഓക്കെ ഓക്കെ. അപ്പം ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് ഫീൽഡുകളെ അപേക്ഷിച്ച് ഒരുപാട് അനുഭവങ്ങൾ ഡോക്ടറിനെ പങ്കുവെക്കാനായിട്ടുണ്ടാവും. കാരണം അത്ര അധികം അത്യാവശ്യം നിലയിലായിരിക്കുമല്ലോ രോഗികൾ എത്തുകയുണ്ടാവുക. അപ്പം അങ്ങനെ ഇപ്പം നേരത്തെ ഒരെണ്ണം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എനിക്കൊന്ന് പാമ്പ് കടിയായിട്ട് ഏറ്റവും സംഭവമാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാമോ?
1: അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി തകരാറ് മൂലം അവരുടെ യൂറിയ കൂടുകയും ക്രിയാറ്റിൻ കൂടി ലങ്സിൽ നീർ കെട്ടുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന ഒന്ന് വൈകി പോവുകയോ അല്ലെങ്കിൽ അവർക്ക് എത്രയാണോ വെള്ളം കുടിക്കാൻ പറ അതിൽ കൂടുതൽ കയറുമ്പോൾ അവർക്ക് ശ്വാസാനുപ്പെട്ട് വരാറുള്ള പേഷ്യൻ്റ്, അവരിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും പിന്നീട് അവർക്ക് അബോധാവസ്ഥ ഉണ്ടാകുന്നു. അവർ പിന്നെ വെന്റിലേറ്ററിലേക്ക് പോകുന്നു. ചില പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സ് ചോദിക്കും എന്തിന് നിങ്ങൾ വെന്റിലേറ്ററിലേക്ക് കയറ്റുന്നു. താൽക്കാലികമായി അവരുടെ ആ ശ്വാസത്തെ നമ്മൾ ശ്വാസ സഹായിയായി സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അവർക്ക് ഡയാലിസൊക്കെ ചെയ്ത് പേഷ്യൻ്റ് അവർക്ക് ശ്വാസം സ്വന്തമായി എടുക്കാനുള്ള കഴിവ് വരുമ്പോൾ നമ്മൾ ക്രമേണ വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് വെന്റിലേറ്റർ എടുക്കാവുകയാണ് ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഒരു അമ്മ, ഒരു 32 വയസ്സായ ഒരു ഉമ്മ, അവരുടെ ആദ്യത്തെ ഡെലിവറി ആയിരുന്നു. അവർ പുറത്തു നിന്ന് ഡെലിവറിയായി, ആള് വീട്ടിൽ പോയി വൈകാതെ അവർക്ക് കാലിൽ നീര് വന്നിരുന്നു. അവരങ്ങനെ വീണ്ടും ആ ഗൈനക്കോളജിനെ കാണുന്നു. ഗൈനക്കോളജി പറയുന്നു കുഴപ്പമില്ല, നമുക്ക് ഇതാക്കാം, അത് കുറയും, അത് ഇതിൻ്റെ പോസ്റ്റ് പാർട്ടത്തിൻ്റെ ഒരു ക്രമേണയാണ്. പിന്നീട് ആ പേഷ്യൻറ്റിന് തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം പെട്ടെന്ന് ശ്വാസമെടുപ്പ് കൂടുകയും ശ്വാസമെടുക്കാൻ വരാത്തൊരവസ്ഥയിലേക്കും എത്തി. അങ്ങനെ ആ പേഷ്യൻ്റ് നമ്മുടെ എമർജൻസിയിൽ വന്നു. ആ പേഷ്യൻറ്റിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു വന്നത്. അങ്ങനെ പേഷ്യൻ്റിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലായിരുന്നു. പിന്നെ 3 ദിവസമായപ്പോൾ നമുക്ക് അവർക്കൊരു ഹാർട്ട് ഫെയിലർ അനുഭവപ്പെട്ടിരുന്നു. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരിതാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഒരു ഹാർട്ട് നിന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. ഹാർട്ടിൻ്റെ പേശികൾക്ക് ബലഹീനത ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ്മോർട്ടം കാർഡിയോമയോപ്പതി എന്ന് പറയും. അങ്ങനെ ആ പേഷ്യൻ്റ് 2 ദിവസത്തിനുള്ളിൽ റിക്കവർ ആകുകയും 3ാമത്തെ ദിവസം നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് പുറത്താക്കാൻ കഴിയുകയും പിന്നെ പേഷ്യൻ്റ് ഹാപ്പിയായി പോവുകയും നമുക്ക് കാണാറുണ്ട് പലപ്പോഴും. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ സ്ട്രഗിൾ അവർ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ മനസ്സിലാക്കണം. ഇത് താൽക്കാലികമായിട്ടുള്ള ആളുകളുടെ മനസ്സിലിരിപ്പ് ഇതൊരു എന്തോ ഒരു കൊല്ലാണ്.
0: വെന്റിലേറ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെയധികം വിഷമം തോന്നും. കാരണം പൊതുവേ ഉള്ളൊരു ഒരു ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആള് രക്ഷയില്ല എന്നുള്ളൊരു
1: ധാരണയാണ്.
0: അതെ അതെ. പക്ഷേ ഡോക്ടർ പറഞ്ഞൊക്കെ റിക്കവർ ആയിട്ടുള്ള സ്റ്റേജ്
1: ഒരുപാട്. നമ്മുടെ പേഷ്യൻ്റ് ഒരു 10-8 പേഷ്യൻറ്റും റിക്കവറായി പോകുന്നത്. മറ്റേ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കോമോബിഡ് കണ്ടീഷൻസ് എല്ലാം കൂടുതലും ഒരു തീരെ കിട്ടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വരുന്ന പേഷ്യൻസുകളായിരിക്കും.
0: ഇവൻ പ്രായവും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്നു.
1: പ്രായം വളരെയധികം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. പ്രായത്തിനനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ അവർക്കുണ്ടാവുന്ന മറ്റു അസുഖങ്ങളും, ഷുഗർ, പ്രഷർ, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖം, ഓൾറെഡി ആൻജിയോപ്ലാസ്റ്റി ഇങ്ങനത്തെ എല്ലാം ചെയ്തു കഴിഞ്ഞ പേഷ്യൻസുകൾ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കും.
0: ഓക്കെ ഓക്കെ. ഇപ്പം നേരത്തെ ഇപ്പോൾ പറഞ്ഞ കേസും വളരെ യങ് ആയിരുന്നു. 30s 30s ഉള്ളൊരു ഒരു പേഷ്യൻ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്.
1: അതെ അതെ. ഓക്കെ. ഇതുപോലെ തന്നെ മറ്റൊരു അനുഭവം ഉണ്ടായി.
0: ഓക്കെ.
1: ഒരു 72 വയസ്സായ ഒരു ഉപ്പ വന്നിരുന്നു. ആൾ വന്ന് പുറത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ബോധമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരികയും

0: ഇവിടെ വന്ന് ഉടനടി നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുകയും നമുക്ക് ഹാർട്ടിൻ്റെ താളം വീണ്ടെടുക്കാൻ പറ്റി. ഉടനടി അവരെ വെൻറ്റിലേറ്ററിലേക്ക് പ്രവേശിക്കുകയും എന്തുകൊണ്ട് ഇത് വന്നെന്നുള്ളത് നമ്മൾ അനാലിസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് നീർക്കെട്ടി കിടക്കുകയാണ് ഉണ്ടായത് ലങ്സിൽ. ആ നീർക്കെട്ടി നമ്മൾ കുത്തിയെടുക്കുകയും ചെയ്യുകയുണ്ടായി. രണ്ടാമത്തെ ദിവസം ആ പേഷ്യൻ്റ് വെൻറ്റിലേറ്ററിൽ നിന്ന് മുക്തിയായി
1: റിക്കവർ
0: ചെയ്ത് പോയി.
1: ഓക്കെ,
0: അങ്ങനെ എന്താണോ അതിനുള്ള കാരണം അത് നമ്മൾ പാരലലായി അതിനെ ട്രീറ്റ് ചെയ്യുകയും അതിന് താൽക്കാലികമായിട്ട് ഒരു ശ്വസന സഹായിയായി നമ്മളെ വെന്റിലേറ്റർ കണക്കാക്കപ്പെടുന്നു.
1: അവസ്ഥയിലെത്തിയ കാരണം എന്താണെന്നുള്ളത്
0: കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും അതിനെ ഇതിൻ്റെ പാരലലായി നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു ന്യൂമോണിയ വന്ന പേഷ്യൻസിന് നമ്മൾ കൃത്യമായിട്ട് ഏത് അണുബാധയാണെന്ന് നമ്മളത് കണ്ടുപിടിക്കുകയും ആ അണുബാധയ്ക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക് അതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 90-98% പേഷ്യൻ്റ് റിക്കവർ ആകാനുള്ള സാധ്യത.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഇങ്ങനത്തെ അത്യാസന്ന നിലയിൽ ഇപ്പം പല അസുഖങ്ങളായിട്ട് വരുമ്പം ഇപ്പം വെന്റിലേറ്റർ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാറുണ്ടല്ലോ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാവുമല്ലോ. ഇത്ര ഈ ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ അപ്പം അതെങ്ങനെ ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് നിങ്ങൾ മേക്ക് ചെയ്യുന്നത്?
0: അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് പേഷ്യൻ്റെ ഓക്സിജൻ്റെ അളവ് നമ്മൾ എത്രയാണോ നമ്മുടെ രക്തത്തിൽ വരുന്ന ഓക്സിജൻ്റെ അളവ്, രക്തത്തിലുള്ള ഓക്സിജൻ
1: റീഡിംഗ് ഉണ്ട്,
0: റീഡിംഗ് ഉണ്ട്. അത് നമ്മൾ ABG എന്ന് പറഞ്ഞ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന ടെസ്റ്റ്, അതിലെ ഓക്സിജൻ്റെ അളവ് 60 താഴെ പോവുകയും അതല്ലാതെ മറുവശം കാർബൺ ഡയോക്സൈഡ് ചീത്തവായു അതിൻ്റെ അളവ് ഒരുപാട് കൂടുകയും അത് കാരണം കൊണ്ട് പേഷ്യൻ്റിന് അബോധാവസ്ഥയിലേക്ക് വരെ പോകാം, അത് രണ്ടാമത്. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് പെട്ടെന്ന് ബോധം പോവുകയും അവർക്ക് സ്വയം ശ്വസനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരികയും അങ്ങനത്തെ കണ്ടീഷനുകളിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറ്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ വേറൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ എന്താ പറയുക, വെന്റിലേറ്ററിലുള്ളപ്പം വെന്റിലേറ്ററിൻ്റെ കാരണം വരുന്ന ഒരു ന്യൂമോണിയയുടെ കാരണം. അപ്പം ഇതിനിടയിൽ അപ്പം അണുബാധ സംഭവിക്കാം എന്നുള്ളത് അതിൻ്റെ അർത്ഥം. അപ്പം അതിനെങ്ങനെയാണ് ഈ നമുക്ക് പ്രിവെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മെഷേഴ്സൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്?
0: ഒന്നാമത് ഒരു വെന്റിലേറ്ററിലുള്ള വ്യക്തികൾക്ക് അതിന് നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ICU പ്രോട്ടോകോൾസ് നമ്മൾ പാലിക്കുന്നുണ്ട്.
1: ഓക്കെ.
0: ഇപ്പോൾ ഒരു ICUയിലാണെങ്കിൽ നമ്മൾ ഹാൻഡ് ഹൈജീൻ, അത് ഒന്നാമത്തെ ഘടനയാണ്. രണ്ടാമത് പേഷ്യൻറ്റിനെ പ്രോപ്പർ പൊസിഷനിങ്, പേഷ്യൻറ്റിന് ഹെഡ് ആൻഡ് എലിവേഷൻ കൊടുക്കുന്നു 30°. അതുപോലെ തന്നെ നമ്മൾ അഡിക്വേറ്റായിട്ട് എപ്പോഴെല്ലാം നമ്മൾ സക്ഷൻ ചെയ്യുന്നു, ട്യൂബിലൂടെ നമ്മൾ കഫങ്ങളെല്ലാം എടുക്കുന്നു. അതുപോലെ തന്നെ മറുവശത്ത് പേഷ്യൻറ്റിനെ നമ്മൾ അഡിക്വേറ്റായിട്ട് പേഷ്യൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അതുപോലെ തന്നെ പേഷ്യൻറ്റിന് വേറെ ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുള്ളത്, അഡിക്വേറ്റായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വെന്റിലേറ്ററിൽ നിന്നും റിക്കവർ ചെയ്ത ഒരുപാട് കേസസ് പറഞ്ഞു. അപ്പം ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോയവർക്ക് വേറെ എന്തെങ്കിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഒരുപാട് കിടന്ന് ഒരുപാട് നമ്മുടെ ഈ സെഡേഷൻസ് പോലത്തെ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള, അതുപോലെ ICUയിൽ കിടക്കുമ്പോൾ ICUൻ്റേതായിട്ടുള്ള ഈ അലാം, നമ്മൾ എപ്പോഴും അതൊരു സ്റ്റാൻഡേർഡ് അലാംസ് വെക്കാറുണ്ട്. അപ്പോൾ ഈ പല ശബ്ദങ്ങളും അവർ കേട്ട് അവർക്ക് ഒരു അൺഫേവറബിൾ എൻവിറോൺമെൻറ്റിലേക്ക് എത്തുന്ന ഒരു ഇതുണ്ട്. ആ സമയത്ത് അവർക്ക് ഡിലീറിയം, പ്രത്യേകിച്ച് 60 മുകളിലെ പ്രായമുള്ള ഉപ്പാർക്കായിരിക്കാം ഇതിങ്ങനെ വരാവുന്നത്. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ അവിടുന്ന് പോയി കഴിഞ്ഞ് ചെറിയ രീതിയിൽ മറവി, അല്ലെങ്കിൽ അവരെവിടെ എന്താണ് ഉണ്ടായത് എന്നുള്ള ഒരു റീകളക്ഷൻ, അങ്ങനത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ വരാറുണ്ട്.
1: ഓക്കെ ഓക്കെ. മെൻ്റൽ ഹെൽത്തിനെ പലപ്പോഴും
0: ചെറിയ രീതിയിൽ
1: ബാധിക്കുന്നുണ്ട്.
0: അപ്പോൾ അങ്ങനത്തെ ഉള്ള വ്യക്തികൾക്ക് നമ്മൾ ഒരു പോസ്റ്റ് ICU കെയർ OPD എന്നുള്ള രീതിയിൽ അവരെ വന്ന് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്ത് എടുക്കാവുന്നത്.
1: കൗൺസിലിംഗും കൊടുക്കാറുണ്ടോ?
0: കൗൺസിലിംഗും കൊടുക്കാറുണ്ട് അവർക്ക്. അവരെ പ്രോപ്പറായിട്ട് അവരെ എന്താണ് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവർക്ക് കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ. ഇപ്പോൾ മെൻ്റൽ അല്ലാതെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ?
0: ഫിസിക്കലായിട്ട് ഒരുപാട് ICUയിൽ കിടന്ന പേഷ്യൻസിന് നമ്മുടെ കൈയിൻ്റെ ശേഷി, കൈ കാലുകൾ അനക്കാനുള്ള ശേഷികൾ കുറയാനുള്ള ICU അക്വയർഡ് വീക്ക്നെസ് എന്ന് പറയും. അത് നമ്മൾ ഫിസിയോതെറാപ്പി, അഡിക്വേറ്റ് ഫിസിയോതെറാപ്പി എന്നും 2-3 നമ്മൾ ഫിസിയോതെറാപ്പി എല്ലാം കൊടുത്ത് അവരുടെ ഇത് തിരിച്ചെടുക്കാനുള്ള ഇതെല്ലാം ചെയ്യാറുണ്ട്.
1: ഓക്കെ ഓക്കെ. അതിന്റെ
0: ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പല മരുന്നിൻ്റെ ഇൻട്രാക്ഷൻസും ഒരേ കിടപ്പിലായത് കാരണങ്ങൾ കൊണ്ടുമെല്ലാം അവർക്ക് ഐ സി യു അക്വയർഡ് വീക്ക്നെസ് വരുന്നു. അത് നമ്മൾ കൃത്യമായി ഫിസിയോതെറാപ്പി കൊടുത്ത് അവരുടെ ആ ശേഷി വീണ്ടെടുക്കാനുള്ള ഇതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻസിന് ഒരുപാട് കാലം ഒരുപാട് രണ്ട് മൂന്ന് നാല് ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ അവർക്ക് ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇനീഷ്യലി ഈ ബലൂണ് പോലത്തെ അറകൾ ക്ലോസ് ആവാം, അതിന് പറയുന്ന പേരാണ് അത്ലക്റ്റാസിസ്. അങ്ങനെയൊക്കെ വന്ന് സംഭവിക്കാൻ നമ്മൾ പേഷ്യൻറ്റിന് സ്പൈറോമെട്രി കൊടുക്കും, പേഷ്യൻറ്റിനെ ഊതി ബലൂൺ എക്സസൈസുകൾ, അങ്ങനത്തെ എല്ലാ എക്സസൈസ് കൊടുത്ത് അവരുടെ അറകൾ തുറക്കാനുള്ള ഒരു ഓരോരോ
1: എക്സസൈസ്
0: ചെയ്ത് കൊടുക്കാറ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ ഇപ്പം ഡോക്ടറിൻ്റെ അനുഭവത്തിൽ ഇപ്പം വെന്റിലേറ്ററിലൊരു രോഗി എത്ര നാൾ വരെ മാക്സിമം കിടന്നിട്ടുണ്ട് റിക്കവർ ചെയ്യുന്നതിന് മുമ്പ്?
0: ഒരു ഡിപ്പെൻസ് ഓൺ ദ നമ്മളെ എന്തിനാണോ ആ വ്യക്തി വെന്റിലേറ്ററിലൊക്കെ കയറിയത് ആ ഒരു കണ്ടീഷൻ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിക്കണമെന്നാണ് നമ്മൾ നോക്കുക. എന്തിനാണോ ആ പേഷ്യൻ്റ് വെന്റിലേറ്ററിലൊക്കെ കയറി ആ പ്രൈമറി ഡിസീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അത് അതിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് കുറക്കും. ഈ വെന്റിലേറ്റർ സപ്പോർട്ട് കുറക്കുന്നതിൻ്റെ കൂടെ തന്നെ ആളുടെ ബോധക്ഷയം അതുപോലെ തന്നെ ബോധം അതേപോലെ തന്നെ ആളുടെ ഹാർട്ടിൻ്റെ പമ്പിങ് എല്ലാം നമ്മൾ ഒരേ രീതിയിൽ തന്നെ നോക്കി അവരെ വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് അവരെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വെന്റിലേറ്ററിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്നതിനും ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ? അത് അതെങ്ങനെയാണ്?
0: അതിന് പറയുന്ന ഒരു മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ വീനിങ് എന്ന്
1: പറയാം.
0: അപ്പോൾ സാധാരണ ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ഇന്നലെയും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പുറത്ത് നിന്ന് ഒരു സാധാരണ മനുഷ്യന്മാർ വന്ന് നോക്കുമ്പോൾ ഒരേ രീതിയിൽ കിടക്കുന്നു, ആൾക്ക് അനക്കമില്ല, അവർക്ക് തന്നെ ഒരു സംശയം വരാറുണ്ട് ഇയാൾ ജീവനോടെയുണ്ടോ. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് അവർക്ക് ഇനി അങ്ങനൊരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ അവർക്ക് കൈവെച്ച് പൾസ് നോക്കാം, ഒന്നെങ്കിൽ നെക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിൽ പൾസ് നോക്കാം. പൾസ് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാം ആൾ ജീവനോടെ ഉണ്ടെന്ന്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ആശുപത്രികളിൽ മരിച്ചിട്ടും വെറുതെ വെന്റിലേറ്ററിൽ വെക്കുന്നു, അതെല്ലാം ഒരു തെറ്റായ ഒരു
1: മിത്താണ്.
0: അതിന് മറുപടിയായിട്ട് നമ്മൾ തികച്ച് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് അവർക്ക് ഒന്നാമത് ഉള്ളിൽ പോയി കാണുന്ന സമയത്ത് അവർക്ക് പൾസ് ഫീൽ ചെയ്തിട്ട് ഒന്നെങ്കിൽ സെൻട്രൽ പൾസ് നോക്കാം അല്ലെങ്കിൽ റേഡിയൽ പൾസ് ഇതെല്ലാം നോക്കിയിട്ട് മനസ്സിലാക്കാം ആൾ ജീവനോടെ ഉണ്ടോ ഇല്ലോ എന്ന്.
1: ഓക്കെ ഓക്കെ. അപ്പം വളരെ അടുത്തുള്ള റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാനായിട്ട് സംഭവിക്കുമല്ലേ?
0: അതെ അതെ. നമ്മൾ കഴിയുന്നതും ഐ സിയുയിലേക്ക് വിസിറ്റിങ് കുറക്കാനാണ് നോക്കുക, കാരണം ആ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ കാണിക്കാറുണ്ട് മിനിമം.
1: ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഈ ഇപ്പം ഈ സംസാരശേഷി ഈയുടെ പ്രശ്നം പറഞ്ഞല്ലോ, ഇപ്പം റിക്കവർ ചെയ്ത് ഇത് നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വന്നു, വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നു, അപ്പം സംസാരശേഷി തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഇത് വെക്കുമ്പോൾ എന്തായാലും സംസാരിക്കാൻ പറ്റത്തില്ല, തിരിച്ചെടുക്കുമ്പം ബുദ്ധിമുട്ടുകൾ വരാമല്ലോ.
0: തിരിച്ചെടുക്കുമ്പോൾ എല്ലാ പേഷ്യൻറ്റും ഇനീഷ്യലി ഒരു സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകണം. നമ്മുടെ വോയിസ് ബോക്സിൻ്റെ ഇടയിലൂടെയാണ് ഇത് കടത്തിവിടുന്നത്
1: ഈ
0: ട്യൂബ്. അപ്പോൾ അത് അടഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ചില പേഷ്യൻറ്റിന് അതിൻ്റെ ശേഷം സംസാരിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മൾ വായിലൂടെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ ചിലവർക്ക് തരിപ്പിപ്പോവാനുള്ളൊരു സാധ്യതകളൊക്കെ കാണും. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ക്യാമറ ഇറക്കിയിട്ട് ഈ സൗണ്ട് ബോക്സ് ചെക്ക് ചെയ്യാറുണ്ട്. ചിലതിന് പാരലിസിസ് അഥവാ അതിന് ബലഹീനത ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെ വരുമ്പോൾ നമ്മൾ ENT ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ടിയുള്ള കറക്റ്റീവ് സർജറീസ് കൊടുക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് അതിലൂടെ അവർക്ക് റിക്കവർ ചെയ്യും അല്ലേ?
0: റിക്കവർ ചെയ്യും. അപ്പോൾ ഒരു 1000 പേഷ്യൻസിൽ നോക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ പേർക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ അവിടെയെല്ലാം നിറച്ചപ്പോൾ പേഷ്യൻ്റ് ഒരു ബേൺസ് പേഷ്യൻസ് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഉണ്ടായ ഒരു അനുഭവമാണ്. നമ്മുടെ ICU ഒരു പേഷ്യൻ്റ് വന്നിരുന്നു, അവർക്ക് ശരീരം ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മൊത്തം ആൾക്ക് ബേണായി. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ കഴുത്തിലെല്ലാം ബേൺസായി, മൂക്കിലെല്ലാം ബേൺസ് ഉണ്ടായിരുന്നു. ഉടനടി നമ്മളത് പേഷ്യൻ്റിനെ വെന്റിലേറ്ററിലൊക്കെ ഇടുകയും പിന്നെ ഒരു 3-4 ദിവസമാകുമ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് ആൾ വീർത്ത് വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ വെന്റിലേറ്ററിൽ തന്നെ കിടത്തി അവരുടെ ആ എഡിമ എല്ലാം കുറയുന്നത് വരെ വെന്റിലേറ്ററിൽ കിടക്കുക. അങ്ങനത്തെയുള്ള പേഷ്യൻസിന് ഈ സാധാരണ സൗണ്ട് ബോക്സിൻ്റെ ഇടയിൽ നല്ല വീക്കം ഉണ്ടാവാനുള്ള സാധ്യത. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ നോക്കി അതാത് കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സാവധാനമേ നമ്മൾ വെന്റിലേറ്റർ ട്യൂബ് ഊരാറുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തെങ്കിലും ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഇപ്പം ബേൺസ് അല്ലാതെ ഇപ്പം കോവിഡ് സമയത്തൊക്കെ നല്ല രീതിയിൽ അല്ലേ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിക്കാണോ?
0: അതെ അതെ അതെ. കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഉണ്ടായ ഒരു അനുഭവം പറയാം ഞാൻ.
1: ഓക്കെ ഓക്കെ.
0: ഒരു പേഷ്യൻ്റ് ഒരു ന്യൂമോണിയ ബാധിച്ച് വന്ന പേഷ്യൻ്റ് ആയിരുന്നു. അവരോട് ഞാൻ ഉമ്മാക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതീവ തീവ്രതയായി വന്നപ്പോൾ അവരോട് ഞാൻ സംസാരിക്കുകയുണ്ടായി, ഇനി നമ്മൾ അവസാന ഘട്ടത്തിൽ എത്തുന്ന രീതിയിൽ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരും, വെന്റിലേറ്ററിൽ മാറ്റില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവേണ്ടി വരും ഉമ്മാക്ക്. അങ്ങനെ കൗൺസിൽ ചെയ്തപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് അവരുടെ ഒരു ഇത്, എന്തിനാണ് നിങ്ങൾ വെന്റിലേറ്ററിലെക്കുന്നത്, ഒരു കൊലയാളി മെഷീനല്ലേ, എന്തിനാണ് അതിൻ്റെ ആവശ്യം, എന്തിനാ? അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ചോദിക്കുകയുണ്ടായി, ഈ വെന്റിലേറ്ററിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ, ഈ ഐ സിയിൽ നിന്ന് വേറെ, ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത് വേറെ ഏതോ റൂമിലാണോ, അങ്ങനെയൊക്കെയുള്ള ഓരോ ചോദ്യങ്ങളും ഉണ്ടായി.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഈ വീടുകളിൽ ഈ വെന്റിലേറ്റർ സെറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഇപ്പം നിലവിലുണ്ടോ?
0: ഹോം കെയർ വെന്റിലേറ്റർ ഫെസിലിറ്റി ഇനി വരും ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നതാണ് എൻ്റെ.
1: ഇതുവരെ ഇല്ല.
0: ഉണ്ട്, നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഈ ഹോം കെയർ വെന്റിലേറ്റർ സെറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന OSA പേഷ്യൻസ് അല്ലെങ്കിൽ അവർക്കൊക്കെ എല്ലാം CPAP BiPAP മെഷീൻ പോലത്തെ ഇത് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു മേജർ ഓക്സിജൻ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്ററും ഒരു ഹോം കെയർ സെറ്റിങ്സിലും കൊടുക്കാവുന്നതാണ്.
1: ഓക്കെ ഓക്കെ. നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് തോന്നുന്നു. ഓക്കെ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ.
1: ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമ്മൾ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പം ഡോക്ടറുമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ, മിഥ്യാധാരണകൾ, അതുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പൊതുജനം അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് ഡോക്ടർ നമ്മോടൊപ്പം പങ്കുവച്ചത്. മാത്രമല്ല ഡോക്ടറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, ക്രിട്ടിക്കൽ കെയറുമായി ബന്ധപ്പെട്ടുണ്ടായ കുറേ അനുഭവങ്ങൾ കൂടി നമ്മോട് പങ്കുവച്ചു. ഇനി ഏതാനും ചില കാര്യങ്ങളും കൂടെ നമുക്ക് ഡോക്ടറുമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ICU വരുന്ന എല്ലാ രോഗികൾക്കും ഇതിപ്പം വെന്റിലേറ്ററിൻ്റെ ആവശ്യകത ഉണ്ടാവാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണുള്ളത്.
0: പലപ്പോഴും ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ICUയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വെന്റിലേറ്റർ അനിവാര്യമാണെന്നുള്ളത്. അത് തികച്ചും തെറ്റാണ്. കാരണം ഒരു ഐ സിയുയിലേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ തികച്ചും പല കാരണങ്ങൾ കൊണ്ടാവാം പേഷ്യൻ്റ് ഐ സിയുയിലേക്ക് വരുന്നത്. ചില പേഷ്യൻസിൻ്റെ സോഡിയം കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് സ്തംഭനമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പേഷ്യൻ്റ് ഡയാലിസ് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാറ്റിൻ കൂടി ഹൃദയ സ്തംഭനമുണ്ടാകുക അങ്ങനത്തെ രീതിയിലുള്ള പേഷ്യൻസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പാമ്പുകടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാമ്പുകൾക്കും റെസ്പിറേറ്ററി ഫെയിലർ അഥവാ ശ്വസന ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നല്ല.
1: ഓക്കെ ഓക്കെ.
0: ചില പാമ്പുകൾക്ക് ലോക്കൽ ഉണ്ടാവാറുണ്ട്, അവർക്ക് കാലിൽ മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പേഷ്യൻസിന് എല്ലാ പാമ്പുകളും റെസ്പിറേറ്ററി ഫെയിലിയർ അതല്ലെങ്കിൽ ന്യൂറോടോക്സിൻസ് പോലത്തെയുള്ള പാമ്പുകൾക്ക് മെയിനായിട്ട് നമ്മുടെ കോബ്ര അങ്ങനത്തെ പാമ്പുകൾക്കൊക്കെ മാത്രമേ നമ്മൾ വെന്റിലേറ്റർ സഹായം വേണ്ട. അതുപോലെ തന്നെ മറ്റ് മേഖലകൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് സർജറി, നമ്മുടെ സർജറി കഴിഞ്ഞ് പേഷ്യൻസ് വരാറുണ്ട്. സർജറി വലിയ സർജറികളായിരിക്കും, ഒരുപാട് സമയമെടുത്ത് രാവിലെ തുടങ്ങി രാത്രി കഴിയുന്ന സർജറി കഴിഞ്ഞ പേഷ്യൻ്റ്, കോംപ്ലക്സ് സർജറീസ്, മേജർ ലിവർ ട്രാൻസ്പ്ലാന്റ്, അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവരെ ഐ സിയിലേക്ക് മാറ്റി പിന്നീട് നമ്മൾ അവരുടെ എല്ലാ ഇതും നോർമലൈസ് ചെയ്ത് ക്രമേണ അവരെ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ വിമുക്തമാക്കാറാണ് ചെയ്യാറ്.
1: ഓക്കെ ഓക്കെ.
0: അതുപോലെ തന്നെ കഴിഞ്ഞ മാസം മറ്റൊരു അനുഭവം പറയാം, ഒരു രസകരമായ അനുഭവം. ഒരു വ്യക്തി, അവരുടെ സഹോദരൻ തന്നെ ആയിരുന്നു, എന്തോ ഒരു അങ്ങോട്ട് വാക്കുതർക്കമുണ്ടായി, അങ്ങനെ ഒരു കത്തിക്കുത്തിലേക്ക് അത് കലാശിച്ചു. അങ്ങനെ അവരുടെ നമ്മുടെ ഡയഫ്രം എന്ന് പറഞ്ഞ മസിലുണ്ട്, അതിലേക്ക് മുറിവേൽക്കുകയുണ്ടായി. ആ പേഷ്യൻ്റ് നമ്മുടെ എമർജൻസിയിൽ വന്നപ്പോൾ ആ പേഷ്യൻ്റിന് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും ബ്ലഡിൽ ആസിഡിൻ്റെ വർധനവ് കൂടുകയും നോക്കിയപ്പോൾ രക്തം മുഴുവൻ വയറിൽ നിറഞ്ഞിരിക്കുന്നു. ഒരു ഇമ്മീഡിയറ്റ് എമർജൻസി ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നത്. നമ്മൾ പെട്ടെന്ന് ബ്ലഡെല്ലാം ആക്ടിവേറ്റ് ചെയ്തു, ബ്ലഡ് കൊടുക്കുകയും ഉടനടി നമ്മൾ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻ്റ് പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടായത്. ആ ഹൃദയസ്തംഭനം ഉണ്ടായതിൻ്റെ മെയിൻ കാരണം ആ ഇൻറ്റേണൽ ബ്ലീഡിങ്, അമിതമായ രക്തസ്രാവം ഉണ്ടായി ആ പേഷ്യൻ്റ്. അങ്ങനെ ആ പേഷ്യൻറ്റിന് ഉടനടി നമ്മൾ ബ്ലഡ് കൊടുക്കുകയും പിന്നീട് ആ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് നമുക്ക് പേഷ്യൻറ്റിനെ ഡയറക്റ്റ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയും സർജൻ്റെ മികവോടെ ആ സർജറി സക്സസ്ഫുള്ളായി തീരുകയും ഒരു പ്രൊലോങ് സർജറി ആയിരുന്നു, ഒരു 4-5 മണിക്കൂറിലേക്ക് നീണ്ട സർജറി ആയിരുന്നു. അങ്ങനെ ആ സർജറി കഴിഞ്ഞ് പേഷ്യൻറ്റിനെ നമ്മൾ ഐ സിയിലേക്ക്, ബി പി എല്ലാം കുറഞ്ഞൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ക്രമേണ അവരുടെ ബി പികൾ എല്ലാം കൺട്രോൾ ചെയ്ത് അതിനുള്ള മരുന്നുകളും എല്ലാം കണ്ടിന്യൂസ് ആയി കൊടുക്കുകയും ബാക്കിയുള്ള ബ്ലഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള ബോഡിയിലുള്ള രാസപ്രവർത്തനങ്ങൾ അതെല്ലാം നമ്മൾ നിയന്ത്രിക്കുകയും പിന്നീട് 4-ാമത്തെ ദിവസം ആ പേഷ്യൻറ്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മുക്തിയാക്കി.
1: ഓക്കെ ഓക്കെ.
0: അതൊരു വലിയൊരു അനുഭവം തന്നെ.
1: ഓക്കെ. അപ്പം ഈ ഒരു അവസ്ഥയിൽ ശരിക്കും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ആശങ്കയല്ല, അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയേണ്ടതാണ്, അത് പറയുന്നതാവും ഉചിതം. എന്നിരുന്നാൽ തന്നെയും കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം വെന്റിലേറ്ററിൽ ചെയ്യപ്പെട്ട ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം അവർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്?
0: പലപ്പോഴും രോഗിയെ കാണാൻ നമ്മുടെ ഐ സിയുടെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ അഥവാ എമർജൻസിയിലോ ഐ സിയുടെ ഉള്ളിലേക്കോ രോഗിയുടെ കുടുംബാംഗങ്ങൾ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ധാരണയാണ് പേഷ്യൻ്റ് കണ്ണ് തുറക്കുന്നില്ല, അതുപോലെ തന്നെ കണ്ണടച്ചിരിക്കുന്നു, പേഷ്യൻ്റ് ജീവനോടെയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു വെറുതെ കെടുത്തിയതാണോ, അതുപോലത്തുള്ള പല പല ചോദ്യങ്ങൾ പലപ്പോഴും.
1: അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത് വളരെ തെറ്റായി നമ്മുടെ ഇൻ്റർനെറ്റിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഇങ്ങനെയുള്ള വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അവർക്ക് ആ ട്യൂബ് ഉള്ളിലുണ്ടാവുമ്പോൾ സാധാരണ നമ്മൾ വായിലേക്കൊക്കെ എന്തെങ്കിലും അണ്ണാക്കിലേക്ക് എന്തെങ്കിലും തട്ടും, കൈ വെച്ചാൽ തന്നെ നമുക്ക് ഓക്കാനിക്കാം. അതെ അതെ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പേഷ്യൻറ്റിന് മൈൽഡ് സെഡേറ്റീവ് മെഡിസിൻസ് കൊടുക്കും, ചെറുതായിട്ടൊന്നും ഓണം ഉറക്കാനുള്ള അത് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് ആ ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഡേറ്റീവ് സെല്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ഓക്കെ.
0: പക്ഷെ മറ്റൊരു വശത്തിൽ അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ വിചാരിക്കുന്ന പേഷ്യൻ്റ് ജീവനോടെ ഉണ്ടോ, നിങ്ങളെന്തിനാണ് ഈ എല്ലാ സമയം പേഷ്യൻ്റിനെ ഉറക്കിക്കിടത്തുന്നത്, അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണകൾ എപ്പോഴും പലർ ഉണർന്നു വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ അവരെ സെഡേഷൻ സ്റ്റോപ്പ് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്.
1: അതുപോലെ തന്നെ
0: നമ്മളൊന്ന് അവരെ ഒന്ന് നന്നായി
1: ബോധപൂർവം തന്നെ കോൺഷ്യസ്നെസ്സിലേക്ക്
0: കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു കൊടുത്ത് പിന്നീട് അതുപോലെ തന്നെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട്സ് അതിയായ അമിതമായ സപ്പോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇതൊന്നും ചെയ്യുമ്പോൾ അവരെ സെഡേഷനും അതുപോലെ തന്നെ മസിൽ പാരലറ്റിക് മെഡിസിൻസ് എല്ലാം കൊടുക്കേണ്ടതാണ് അവർക്ക്.
1: ഓക്കെ. അപ്പം ഇതിന്
0: ശരിക്കും വെന്റിലേറ്ററിൽ ഒരു ന്യൂമോണിയ വന്ന് നമ്മുടെ ലങ്സിൽ അറകളുണ്ട്, വായു അറകളുണ്ട്. ഈ വായു അറകളിലേക്ക് നമ്മൾ ശ്വാസം അതിശക്തമായി കയറ്റിവിടുകയാണ് ഈ വെന്റിലേറ്റർ ചെയ്യുന്നത്.
1: ഓക്കെ.
0: ഓരോ അങ്ങനെ മില്യൺസ് ഓഫ് വായു അറകളാണ് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂമോണിയ ബാധിച്ച് കഫക്കെട്ട് നിറഞ്ഞിരിക്കുന്ന ഈ വായു അറകളെല്ലാം പൂട്ടിക്കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ വായു അറകളിലേക്ക് ഓക്സിജൻ എത്താതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ന്യൂമോണിയയിലുണ്ടാകുന്നത്. അങ്ങനെ ഓക്സിജൻ എത്താത്ത ഒരു ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവുകൾ കുറയുകയും അത് ശരിയായ ദിശയിൽ വരാതെ കിഡ്നിയെ ബാധിക്കുകയും അതുപോലെ ഹാർട്ടിനെ ബാധിക്കുകയും തലച്ചോറിലേക്ക് ശരിയായ ഓക്സിജൻ്റെ അളവ് എത്താതെ വരുമ്പോൾ അവരിൽ നിന്ന് സ്വന്തം അവരുടെ ബോധം കുറയും. സെപ്റ്റിക് എൻസെഫലോപ്പതി എന്ന് പറയും.
1: ഓക്കെ.
0: അവർക്ക് ബോധം കുറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ അവരുടെ വായു അറകൾ തുറന്നിരിക്കാൻ വേണ്ടി അഡിക്വേറ്റായിട്ട് കൊടുക്കുന്ന ഒരു പ്രഷറാണ് പീപ്പ് എന്ന് പറയുന്നത്. വെന്റിലേറ്ററിലുള്ള ഒരു സെറ്റിങ്സ് ആണ്.
1: ഓക്കെ. ഓക്കെ.
0: പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നാണ് പറയും.
1: ഓക്കെ.
0: അഡിക്വേറ്റായിട്ട് അതിലേക്ക് വായു അറകൾ തുറക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രഷർ, ആ പ്രഷർ തുറന്നു വെക്കുകയും വായു അറകൾ കോൺസ്റ്റൻ്റായി തുറന്നിരിക്കുകയും അതിലൂടെ നമുക്ക് ഓക്സിജൻ കടത്തുവിടുക ചെയ്യാൻ പറ്റും. അതിലൂടെയാണ് നമ്മുടെ ഓക്സിജൻ പാസേജും ഇതെല്ലാം നടക്കുന്നത്.
1: ഓക്കെ. ഓക്കെ. ഓക്കെ. ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രെയിൻ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അപ്പം അതും ഈ വെന്റിലേറ്റർ തമ്മിലുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണ്?
0: അത് തികച്ച ഒരു ദുരൂഹത തുടക്കം തന്നെയാണ്. കാരണം ഒരു പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഹൃദയം മിടിക്കുന്നുണ്ട്, നെഞ്ച് ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് തോന്നുന്നത് ഹൃദയം മിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. പക്ഷേ ഡോക്ടർ അവരോട് പറയുന്നു, ഇനിയൊരു പ്രതീക്ഷയുമില്ല, അദ്ദേഹം മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം സ്വാഭാവികമാണ്. ഹൃദയം മിടിക്കുമ്പോൾ എങ്ങനെ മരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഒരു ചികിത്സയോ അതോ അവസാനത്തെ കാത്തിരിപ്പാണോ എന്നുള്ള ഒരു ചോദ്യങ്ങളും വരാറുണ്ട്. അതിന് മസ്തിഷ്ക മരണം എന്നത് തികച്ചും തലച്ചോറിൻ്റെയും ബ്രെയിൻ സെമെൻറ്റിൻ്റെയും സമ്പൂർണ്ണ മാറ്റമാവാത്ത പ്രവർത്തന നഷ്ടമാണ്. നമ്മളെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് കിട്ടാതിരിക്കുമ്പോൾ അത് ബ്രെയിൻ കോശങ്ങളെ നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നീട് അത് എത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്.
1: ഓക്കെ. ഓക്കെ. ഓക്കെ. അപ്പം അതുവഴി ഇപ്പോൾ ശ്വാസകോശത്തെയും ബാധിച്ച് അവർ അല്ലേ, അങ്ങനെയാണ് സപ്പോർട്ട് നൽകുന്നത്.
0: അപ്പോൾ പുറത്തിൽ നിന്ന് കാണുമ്പോൾ ഹൃദയമിടിപ്പുണ്ട്, ശ്വാസകോശം ഒക്കെയാണ്.
1: ഓക്കെ.
0: പക്ഷെ മസ്തിഷ്ക മരണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ അവരെല്ലാം ഒരു വ്യാകുലിതരാകും.
1: ഓക്കെ. അതാണ് പൊതുവെ സംഭവിക്കുന്നത്.
0: അതെ അതെ അതെ.
1: അപ്പം ആക്സിഡൻ്റ് കേസുകളിലാണ് കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ?
0: കൂടുതലും മസ്തിഷ്ക മരണം കാണുന്നത് ആക്സിഡൻറ്റ്, ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്ന് പറയും, സിവിയർ ബ്രെയിൻ സ്റ്റെം ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയും.
1: ഓക്കെ. ഓക്കെ.
0: അപ്പോൾ അതിനെ നമ്മൾ ഓരോ ടെസ്റ്റുകളെല്ലാം ചെയ്യും. അതിന് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ആപ്നിയ ടെസ്റ്റ്. അതുപോലെ തന്നെ അവരുടെ ഓരോ ക്രേനിയൽ നെർവ് എക്സാമിൻ ചെയ്യും.
1: ഓക്കെ. ഓക്കെ. അല്ലാത്ത കേസുകളിലും ബ്രെയിൻ ഡെത്ത് വരാറുണ്ടോ?
0: തീർച്ചയായിട്ടും.
1: ഓക്കെ ഓക്കെ. അത് ഏതൊക്കെ കേസുകളിലാണ്?
0: ഇപ്പോൾ ബ്രെയിൻ ട്യൂമേഴ്സ്.
1: ഓക്കെ.
0: അത് വലിയ ബ്രെയിൻ ട്യൂമേഴ്സ് വന്ന് നമ്മുടെ നോർമൽ ബ്രെയിനെ തള്ളുന്ന ഒരവസ്ഥ വരികയും ടോൺസിലാർ ഹെർണിയേഷൻ എന്ന് പറഞ്ഞ പ്രതിഭാസവും അതുപോലെ ബ്രെയിൻ സ്റ്റെമ്മിനെ മാസീവായിട്ട് എഡിമ ഉണ്ടാക്കുന്ന വളരെ നീർക്കെട്ടൊക്കെ ഉണ്ടാക്കി.
1: ഓക്കെ.
0: അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് പുറത്തു നിന്ന് കാർഡിയക് അറസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യൻ്റ്. അവരുടെയൊക്കെ പറയാനുള്ളത് ഒരു എത്രയും പെട്ടെന്ന് നമുക്ക് CPR അഥവാ ഹാർട്ട് മസാജ് എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. അതൊരു ലേമാൻ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പറയുന്നത് ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ തലയിലേക്ക് ഓക്സിജൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തലയുടെ കോശങ്ങൾസെല്ലാം നശിച്ചു പോയി എന്ന് പറയും. ഇനി പറയുന്ന ഒരു മെഡിക്കൽ ടേം ഹൈപ്പോക്സിക് ഇഷ്ടീമിക് എൻസഫലോപ്പതി.
1: ഓക്കെ.
0: അങ്ങനെ അത് വരാതിരിക്കാനാണ് നമ്മൾ CPRൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പബ്ലിക് അവയർനെസ് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ CPR നമ്മൾ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ NCERTൻ്റെ പുതിയ ഇതിൽ നമ്മളിപ്പോൾ CPR അവയർനെസ് ഇതെല്ലാം ഇപ്പോൾ ഉൾപ്പെടുത്താൻ പോവുകയാണ് പുതിയ ഇതിൽ.
1: ഓക്കെ ഓക്കെ.
0: പലപ്പോഴും ഉണ്ടാകുന്നത് ചിലപ്പം കൊച്ചു പേര മക്കളായിരിക്കും വീട്ടിൽ പ്രായമുള്ള. അപ്പോൾ സഡൻ ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് CPR സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് കോൾ ഫോർ ഹെൽപ്പ് അഥവാ മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിക്കുക, ആംബുലൻസോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാരെ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാറ്.
1: ഓക്കെ ഓക്കെ. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് അല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ ഓക്കെ. അപ്പം അങ്ങനത്തെ പേഷ്യൻറ്റ് ഇൻ കേസ് ഇപ്പം ക്രിട്ടിക്കൽ കെയറിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും?
0: അത് ഒരു നമ്മുടെ മെഡിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ആദ്യത്തെ MRI എടുക്കുന്നതിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഇതിലൊന്നും അതൊരു കണ്ടോളണം എന്നില്ല ഈ ബ്രെയിൻ ഡെത്തിൻ്റെ ഓരോ ഇത്. അത് നമ്മൾ ഏകദേശം ഒരു 48 to 72 hours ആണ് നമ്മൾ സമയം പറയാറ്. അപ്പോൾ ആ സമയം കൊടുത്ത് നമ്മൾ MRI എടുക്കുമ്പോഴാണ് അതിലെ സയൻസുകൾ ഇതെല്ലാം അതിൽ കാണപ്പെടുന്നത്. അങ്ങനെ കാണുന്ന പേഷ്യൻസിനോട് പിന്നെ നമ്മൾ ആ രീതിയിലായിരിക്കും അവരോട് പറയും. അപ്പോൾ ചിലവർ ചോദിക്കും നിങ്ങൾ വെറുതെ വെന്റിലേറ്റർ കിടത്തുകയാണ്.
1: ഓക്കെ. ഇപ്പം ഈ വളരെ ചെറിയ കുട്ടികളെയും ഈ ഒരു വെന്റിലേറ്ററിൽ കയറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ?
0: അതെ അതെ.
1: നവജാത ശിശുക്കൾ.
0: അതെ അതെ. ഈ നമ്മളുടെ ഡെലിവറി സംഭവമായിട്ട് അവർക്ക് ഒരു പ്രൊലോങ് ഡെലിവറി അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അവരുടെ ഓക്സിജൻ്റെ അളവ് കുറയുന്ന സമയത്ത് അവർക്ക് ഇനീഷ്യൽ നമ്മൾ പറയല്ലോ പലപ്പോഴും കുട്ടി കരഞ്ഞോ കരഞ്ഞോ എന്ന് ചോദിക്കാറുണ്ട് സാധാരണ.
1: അതെ അതെ.
0: ഈ കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കുന്നത് ഇൻഡയറക്ട്ലി അത് ശ്വാസമെടുപ്പം തന്നെ. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ലങ്സിൻ്റെ വായു അറകൾ എല്ലാം തുറക്കുന്ന നമ്മൾ പറയപ്പെടാറ്.
1: ഓക്കെ.
0: കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് നല്ലതാണെന്ന്.
1: ഓക്കെ.
0: വായു അറകൾ തുറക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസ് ഇല്ലാത്ത പേഷ്യൻസിന് ചിലപ്പം അവരുടെ മുഖമെല്ലാം നീലക്കളറാകും. അതൊക്കെ ഓക്സിജൻ കുറയുകയും സ്വന്തമായിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ പേഷ്യൻസിന് അങ്ങനത്തെ നവജാത ശിശുക്കളെല്ലാം നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റാറുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ അത് സാധാരണ അഡൽസിനേക്കാളും എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവും അത് ആ ഒരു പ്രൊസീജിയർ?
0: കാരണം അഡൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായു അറകളെല്ലാം വളരെ മൈന്യൂട്ടും വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും. അത് അപ്പോൾ അതിലേക്ക് കൊടുക്കേണ്ട പ്രഷറുകളും അതുപോലെ തന്നെ അതിലേക്ക് കൊടുക്കേണ്ട എല്ലാം ഒരു കാൽക്കുലേറ്റഡ് അളവുകളുണ്ട്. അത് മാത്രമേ കൊടുക്കുക. അതിൽ കൂടുതലും പാടില്ല, അതിൽ കുറവും പാടില്ല.
1: ഓക്കെ ഓക്കെ, മനസ്സിലായി. ഏതായാലും
0: അതുപോലെ തന്നെ കുട്ടികളെ കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ചോക്കിങ്. പെട്ടെന്ന് കടല അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ടയിൽ കുടുങ്ങി പെട്ടെന്ന് ആളുടെ കൈയും ചുണ്ടെല്ലാം നീലക്കളറായി, ആൾക്ക് ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രണ്ടിൽ നമ്മളെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് ഇവിടെ വെച്ച് കൊടുക്കുന്ന ഒരു മാനുവറിൻ്റെ പേരാണ് ഹെൽമിച്ച് മാനുവർ. ഓക്കെ, നമ്മൾ പ്രഷർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നു. ആ സമയത്ത് പുറത്തേക്ക് എന്താണോ അതിലുള്ളിലേക്ക് പോയാൽ പുറത്ത് പോകാനും അതിനെ ഹെൽപ്പ് ചെയ്യും.
1: ഓക്കെ ഓക്കെ.
0: അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ് നല്ല നവജാത ശിശുക്കൾ, അതുപോലെ തന്നെ ഒരു വയസ്സിൻ്റെ രണ്ട് വയസ്സിൻ്റെ താഴെയൊക്കെ നമുക്കവരെ ബാക്കിൽ പാറ്റ് ചെയ്യാം, ബാക്കിലടിച്ച് അതുപോലെ തന്നെ ഫ്രണ്ടിലടിക്കാം. കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ വിചാരിക്കും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ മെഡിക്കൽ സയൻസ് അതിൻ്റെ ഒരു കറക്റ്റ് വേ ഓഫ് ടെക്നിക്സ് ആണ് അതിൽ പറയുന്നത്.
1: ഓക്കെ, ഇതെല്ലാം ഈ ശ്വാസം റെഡിയാവാനായിട്ടുള്ള അല്ലേ മെത്തേഡ്സ് ആണ് തോന്നുന്നത്?
0: അതെ അതെ അതെ.
1: ഓക്കെ, ഈ ഇതിലൊന്നും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് വെന്റിലേറ്ററിൽ കയറ്റേണ്ട അവസ്ഥ.
0: വെന്റിലേറ്ററിൽ കയറ്റി മറ്റൊരു അനുഭവം കൂടി ഞാൻ പറയാം.
1: ഓക്കെ,
0: ഇതുപോലെ തന്നെ ഒരു നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ കുട്ടികളെല്ലാം, പ്രത്യേകിച്ച് ഈ സ്കൂൾ ചിൽഡ്രൻസ്, പ്രത്യേകിച്ച് ഫീമെയിൽസിൽ അവർ ഈ മഫ്ത പിന്നിടുമ്പോൾ പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ വെക്കാറുണ്ട്. പലപ്പോഴും ആക്സിഡൻ്റലി അത് ഉള്ളോട്ട് പോകുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പിന്ന് ശ്വാസകോശത്തിലേക്ക് പോവുകയും അങ്ങനെ പേഷ്യൻ്റ് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരികയും പിന്നീട് അവരെ വെന്റിലേറ്ററിലേക്ക് കയറുകയും പിന്നെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് ക്യാമറ ഇറക്കി, അഥവാ അതിന് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയും, ബ്രോങ്കോസ്കോപ്പി ഇറക്കി ആ പിന്നെ
1: വെന്റിലേറ്ററിലുണ്ടായിരിക്കുക തന്നെ,
0: ആ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ സഹായം പറ്റുള്ളൂ. അതിലേക്ക് ഇട്ട് പതുക്കെ ആ ഫോറിൻ ബോഡി, എന്താണ് ആ ഫോറിൻ ബോഡി, ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്നെങ്കിൽ പീനട്ട്സ്,
1: ഓക്കെ,
0: നമ്മുടെ കപ്പലണ്ടി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മഫ്തയുടെ പിന്നെ
1: പിന്നെ
0: ഇതുപോലെ തന്നെ മഫ്തയുടെ പിന്നെ ഒരു രണ്ട് മൂന്ന് കേസ് ഞാൻ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ,
0: അപ്പോൾ ഈ പിന്നെ നമ്മൾ വളരെ ലളിതമായി ശ്വാസകോശത്തിലേക്ക് ക്യാമറ ഇറക്കി അത് ഇത് തുറന്നിരിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ ഷാർപ്പ് എഡ്ജ് എവിടെയെങ്കിലും പോയി ഇതാക്കിയാൽ അവിടെ ഒരു ഹോൾ വരാം, ക്ലോസ് ആണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതെങ്ങനെ എടുക്കുക? അപ്പോൾ എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സേഫ്റ്റി പിൻസ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്നൊരു ശ്രവണതയാണ് ഈ മഫ്ത കെട്ടി ഇതാക്കുമ്പോൾ പിന്നെ പലപ്പോഴും ഇവിടെ ചുണ്ടിൻ്റെ അവിടെ വരുന്നു, അതറിയാതെ പോയി, അങ്ങനെ ഒരുപാട്
1: കേസുകൾ
0: കണ്ടിട്ടുണ്ട്.
1: അപ്പോൾ അതുവഴി വെന്റിലേറ്ററിൽ വരെ കയറേണ്ട അവസ്ഥ വന്നു,
0: അവസ്ഥകൾ വന്നിട്ടുണ്ടായിട്ടുണ്ട്.
1: ഓക്കെ,
0: അതുപോലെ കോയിൻ വിഴുങ്ങി,
1: കോയിൻ വിഴുങ്ങി,
0: പ്രത്യേകിച്ച് ചെറിയ പിള്ളേരില്ല കോയിൻ വിഴുങ്ങിയിട്ടുണ്ടാവുന്ന പോലെ.
1: ഓക്കെ ഓക്കെ, അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രോതാക്കളെല്ലാം വളരെ അധികം ശ്രദ്ധയോടെ അത് മനസ്സിലാക്കുകയും വേണ്ട സ്റ്റെപ്പുകൾ ഇപ്പം കെയർ ചെയ്യേണ്ടടുത്ത് നമ്മൾ കെയർ ചെയ്യുക തന്നെ വേണം. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പം എനിക്ക് പറയാനുള്ളത് വളരെ അനുഭവസമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാം. ഡോക്ടറിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, ഇപ്പം ക്രിട്ടിക്കൽ കെയറിലാകുമ്പം നമുക്കറിയാം ഏത് അവസ്ഥയിലാണ് രോഗി എത്തുന്നത്, ഏത് മാനസികാവസ്ഥയിലാണ് രോഗിയുടെ കുടുംബാംഗങ്ങൾ അവരെ കൊണ്ടുവരുന്നതെന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായിട്ടുള്ളതും പിന്നെ ബേസിക്കായിട്ടുള്ളതും അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങൾ കൂടി നമുക്ക് പങ്കുവെച്ച് ഈ കാര്യം വളരെ നമുക്ക് ക്ലാരിറ്റി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിന് ഡോക്ടർ വളരെയധികം നല്ല തിരക്കിനിടയിലാണ് ഡോക്ടർ വന്നിട്ടുള്ളത്. അപ്പം ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയം പീസ് റേഡിയോയ്ക്കൊപ്പം ചെലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. അതോടെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ വിരാമം കുറിക്കുകയാണ് തൽക്കാലം. ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഇതേ സമയം ഡോക്ടറോട് ചോദിക്കാമല്ല ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ചെറിയൊരു അനുഭവം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു അനുഭവമാണ് ഇന്ന് ശ്രോതാക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒരു മത്സ്യ മാർക്കറ്റ്, മത്സ്യം വാങ്ങാനുള്ള ജനങ്ങളുടെ ഒരു വൈകുന്നേരം പിന്നെ സമയമാകുമ്പോൾ പിന്നെ പണി കഴിഞ്ഞു വരുന്നവരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരൊക്കെ കൂടുന്ന ഒരു വലിയൊരു ഒരു മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ തിരക്ക് പിടിച്ച് ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങാനും അത് പിന്നെ കഷ്ണങ്ങളാക്കാനും വില ചോദിച്ചിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിക്കും തിരക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു ഒരു മത്സ്യ മാർക്കറ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
1: പൊതുവേ നമ്മുടെ മാർക്കറ്റുകളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ക്രൗഡി ഏരിയയാണ്.
0: അത് പ്രത്യേകിച്ച് വൈകുന്നേരം സീസണും കൂടിയാകുമ്പോൾ എല്ലാ ജോലിക്കാരും വന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ തിരക്കിനിടക്ക് യൂണിഫോമിലുള്ള, അതായത് ഒരു പറ്റം കുട്ടികൾ, ആൺകുട്ടികൾ, അതായത് നമ്മളൊരു പിന്നെ ഡിഗ്രി ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ, അപ്പോൾ ശബ്ദമയമാണ്. അതായത് പിന്നെ കച്ചവടക്കാരനെ ഒച്ചുണ്ടാക്കുന്നു, അത് ഇത്ര കിലോക്ക് ഇത്ര, പിന്നെ 100 രൂപക്ക് അത്ര, 200 രൂപക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശബ്ദമയമായ ഒരു ഒരു മാർക്കറ്റിൽ ഈ കുട്ടികൾ സംഘമായി വന്നിട്ട് ഇതിലെ പിന്നെ പ്രധാന കച്ചവടക്കാരനോട് പറയാണ്, ഏട്ടാ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഇന്നലെ ആക്സിഡൻറ്റ് പറ്റി അവൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
1: ഓ,
0: അപ്പം എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം. അപ്പം ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പം സാധാരണ നമ്മളൊരു കച്ചവടക്കാരനെ കാണൽ എന്താണ്, എന്തെങ്കിലും പിന്നെ മനസ്സിൽ ഇങ്ങനെ പിരാഗി പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പം ഇയാൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈവായിട്ടത് കാണും. ആ പാത്രത്തിൽ ബക്കറ്റിൽ കൈയിട്ട് അതിലെ ഏറ്റവും നല്ല ഒരു പച്ച നോട്ടെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് പെരിക്കട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പം ഇത് അത് പിന്നെ കണ്ടു നിൽക്കുന്ന പിന്നെ നിൽക്കുന്ന സമയത്ത് മനസ്സിനുണ്ടായൊരു സന്തോഷം എത്രയെന്നറിയോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങനത്തെ കുട്ടികളെ പിന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് വരാറുള്ളത്. എങ്ങനെയാണ് പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുമായി ബന്ധപ്പെട്ട് കാണുന്ന വീഡിയോകളിലൊക്കെ സഹപാഠിയെ ക്രൂരമായി മർദ്ദിക്കുകയും, മർദ്ദനെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മർദ്ദനാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ പേടിയോടുകൂടി കരുതലോടുകൂടിയാണ് നമ്മൾ ആ പ്രായക്കാരെ കാണുക. എന്നാൽ നമ്മൾ കണ്ട ചിത്രത്തിലെ സീനിലെ ആ രംഗം എന്താണ്, തൻ്റെ സഹപാഠിക്ക് വേണ്ടി അവൻ അപകടത്തിൽപ്പെട്ടു. അപ്പം ഇനി ആരാളുള്ളത്? അവൻ്റെ വേണ്ടപ്പെട്ടവരോടൊപ്പം അടുത്തിരിക്കുന്ന ബെഞ്ചിലെ സഹപാഠിയായിട്ടുള്ള എൻ്റെയും കൂടി ഒരു ഷെയർ ചെല്ലട്ടെ. അങ്ങനെ അവർ സംഘമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് എല്ലാ കടകളിലും അവർ കയറുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു സുന്ദരമായൊരു കാഴ്ചയാണ്. നമ്മൾ ആ ഒരു പ്രായത്തിലെ മക്കളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് ഉണ്ടാവുന്നത്.
1: നമ്മുടെ നാട്ടിലെ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ
0: അതെ,
1: ഇത്തരത്തിൽ സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും പരസ്പര ദയയുടെയും തൻ്റെ സഹപാഠിയുടെ പ്രശ്നം തൻ്റെ പ്രശ്നമായി മനസ്സിലാക്കാനുള്ള കുട്ടികളുടെ ഒരു ഇടമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളും മറ്റും മാറേണ്ടത്. അവൻ മറ്റേത് മതക്കാരനാകട്ടെ, മറ്റേത് ജാതിക്കാരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, ഉന്നത കുലജാതനാകട്ടെ, അതല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരനാകട്ടെ, അവൻ എൻ്റെ കൂടെ പഠിക്കുന്നവനാണ്, അവളെൻ്റെ സഹപാഠിയാണ് എന്ന ഒരു, എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തെപ്പോലെയാണവർ എന്ന ആ ഒരു മാനസികമായ ചിന്ത വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ആൽഫ എന്നും സെഡ് എന്നും ഒക്കെ പറയുന്നു, നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിൽ എന്താണ് കുട്ടികളിൽ വളരെ കൂടുതൽ കുട്ടികൾ നമ്മൾ ഇങ്ങനത്തെ ചില വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന മറ്റു കുട്ടികളുടെ വീഡിയോകളും കാണാറുണ്ട് ബസ് സ്റ്റാൻഡുകളിലും, അതുപോലെ തന്നെ സ്കൂൾ വരാന്തകളിലും സ്കൂൾ ഇലക്ഷനുകളിലും മറ്റുമൊക്കെ ധാരാളം കുട്ടികൾ പരസ്പരം അടിപിടി കൂടുകയും കലഹിക്കുകയും ഒരു പക്ഷേ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ വളരെയധികം മനസ്സിന് ഇമ്പം നൽകുന്ന കണ്ണിന് കുളിർമയേകുന്ന വാർത്തകളാണ് ഈ വാർത്തകൾ. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം നേരത്ത് അവരുടെ ക്ലാസ് സമയം കഴിഞ്ഞ് അവർ ഒരു പക്ഷെ അവരാ യൂണിഫോം പോലും അഴിച്ചു വെക്കാതെ അവരവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിയിട്ട്, ഞങ്ങളൊരു ജെന്യുവിൻ കേസാണിത്, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഇതാണ്, ഞങ്ങൾ ഇന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്, ഇത് ഞങ്ങളുടെ യൂണിഫോം. അപ്പൊ അവരുടെ ആ ഒരു ജെനുവിനിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അവർ ആ യൂണിഫോമിൽ തന്നെ അവരെല്ലാവരും ആ ഒരു മഹത് കർമ്മത്തിന് വേണ്ടി സാക്ഷിയായത് ആ ഒരു മാർക്കറ്റിൽ.
0: അതേപോലെ തന്നെ രണ്ടാമത്തത്, അതായത് ആ കുട്ടികളുടെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം രണ്ടാമത് ആ കച്ചവടക്കാരൻ്റെ റിപ്ലൈ, കുട്ടികളെ നിങ്ങൾ ഇത് വെച്ചോളൂ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത്. അപ്പം അത് ഒരു എനിക്ക് തോന്നിയ ഒരു 1,000,000 രൂപ കൊടുത്തതിന് സമാനമാണ് ആ വാക്കിൻ്റെ വില എന്നുള്ളതാണ്. അതായത് പലതും പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു, നിങ്ങൾ പോയി ഇത് അതിനൊന്നും സമയമില്ല, അത്രയും തിരക്കുണ്ട് ആ മാർക്കറ്റിൽ. പക്ഷെ ഇയാളുടെ ഒറ്റൊരു പ്രതികരണം അതെന്താണ്, ഇനിയും നിങ്ങൾ വരാൻ മടിക്കരുത്, ഇതിപ്പോൾ തൽക്കാലം വെച്ചുകൊള്ളുക എന്ന് പറയുന്ന ആ ഒരു കച്ചവടക്കാരൻ്റെ ആ ഒരു പ്രതികരണം.
1: ചിലർക്ക് ഈ പിരിവുകാരെ കണ്ടാൽ, ഈ നമ്മൾ ചില റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ജംഗ്ഷനുകളിൽ ചില ചെറുപ്പക്കാരും അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തകർ അല്ലെങ്കിൽ ജമാഅത്ത് കമ്മിറ്റി ആളുകൾ, അമ്പല കമ്മിറ്റി ആളുകൾ, അങ്ങനെ ഒരു കൂട്ടായ ആളുകൾ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിലും ആ നാട്ടിലെ ചെറുപ്പക്കാരും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരൊരു ബക്കറ്റുമായി ചിലപ്പോൾ ആ നാട്ടിലെ ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗിയുടെ ഭീമമായ ചികിത്സാവശ്യാർത്ഥം, വളരെ പൈസക്ക് ആവശ്യമായ ഭീമമായ സംഖ്യ ചികിത്സാവശ്യാർത്ഥം അവർ നടത്തുന്ന ചില പിരിവുകൾ, കളക്ഷനുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്ക് ഒരു പ്രയാസമാണ്, ചില ആളുകൾക്ക് പിരിവിനോടുള്ള ഒരു സമീപനം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്ന ചില കളക്ഷന് വേണ്ടി വരുന്ന ആളുകളെ, അതല്ലെങ്കിലും പൊതുവേ യാചന എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, വ്യക്തിപരമായ യാചനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവരെന്തു ചെയ്യാണ്, ആ ജംഗ്ഷനിൽ അങ്ങനെ ബക്കറ്റും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവരവരുടെ അന്നത്തെ മഹേഷത്ത് ഒഴിവാക്കുകയാണ്, അവരവരുടെ അന്നത്തെ ജോലി മാറ്റിവെക്കുകയാണ്, ലീവ് എടുക്കുകയാണ്. ഒരു ബസ്സിൻ്റെ കളക്ഷൻ, ഒരു ബസ്സിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നൊരു രോഗിക്ക് വേണ്ടിയാണ് എന്നവർ തീരുമാനിക്കുകയാണ്, ആ കളക്ഷൻ അവർ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഒരു കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഒരു ഉദാത്തമായ മാതൃക കൂടിയാണിത്. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ബഹുമതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണിത്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ ഒരാൾക്കും ഒരു പ്രയാസം ബാധിച്ചാൽ, ഒരു രോഗം ബാധിച്ചാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും കൂടി പെട്ടെന്ന് ഓടിക്കൂടി അയാൾക്ക് വേണ്ടി, അയാളുടെ മതം നോക്കാതെ, അയാളുടെ ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, അയാളുടെ കൂടെ ഓടിക്കൂടി അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഈ പുതിയ വളർന്നു വരുന്ന ഈ തലമുറ, ഹസനൻ സാരി പറഞ്ഞ അനുഭവത്തിലെ ആ കുട്ടികൾ, അള്ളാഹു ആ കുട്ടികളിൽ നന്മ ചെയ്യുമാറാകട്ടെ. ആ കുട്ടികൾക്ക് ഇനിയും ഇനിയും നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഉപകാരം നൽകുന്ന, ഉപകാരപ്രദമായ മക്കളായി, യുവാക്കളായി വളർന്നു വരാനുള്ള ഒരു ഒരു പ്രചോദനം അവർക്കും ഇത് കേൾക്കുന്ന മറ്റൊരുപാട് മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 47-48 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫല്ലാഹു വഅദഹു وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ وَكَأَيِّن مِّن قَرْيَةٍ أَمْلَيْتُ لَهَا وَهِيَ ظَالِمَةٌ ثُمَّ أَخَذْتُهَا وَإِلَيَّ الْمَصِيرُ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അതിൻ്റെ 47-48 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ അവിശ്വാസികളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുണ്ടാകുമെന്ന് പറയുമ്പോൾ, എങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ പെട്ടെന്നുണ്ടാവട്ടെ, ആ ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുൻകഴിഞ്ഞുപോയതായ സമൂഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും അതേപോലെ ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവർ ഹൃദയം തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഗുണപാഠങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. അതിനെ തുടർന്നുകൊണ്ട് തന്നെയുള്ള ആയത്തുകളാണ് ഇവിടെ നാം പഠിക്കുന്നത്. ആയത്തിന്റെ അർത്ഥങ്ങൾ നമുക്ക് പരിശോധിക്കാം. വയസ്തഅജിലൂനക, അവർ നിന്നോട് ധൃതി കാണിക്കുന്നു. ബിൽ അദാബ്, ശിക്ഷയുടെ കാര്യത്തിൽ നിന്നോട് അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകനെ വിളിച്ച് പറയുക, പ്രവാചകരെ, ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ലംഘിക്കുകയില്ല. അള്ളാഹു ലംഘിക്കുകയില്ല. വഅദഹു, അവന്റെ വാഗ്ദാനത്തെ അള്ളാഹു ലംഘിക്കുകയില്ല. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, തീർച്ചയായും, വഇന്ന യൗമൻ, തീർച്ചയായും ഒരു ദിവസം, ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ, അഥവാ നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് വെച്ചാൽ കഅൽഫിസനത്തിൻ, 1000 വർഷം പോലെയാണ്. കഅൽഫി സനത്തിൻ, 1000 വർഷം പോലെയാണ്. ഏതുപോലത്തെ, മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാണ് നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസമെന്നാൽ. തുടർന്ന് പറഞ്ഞു, കഅയ്യിമിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ്, എത്രയെത്ര നാടുകളെയാണ്, അംലൈതു ലഹാ വഹിയ ളാലിമതുൻ, അംലൈതു ലഹാ, അതിന് നാം സാവകാശം നൽകുന്നു, സമയം നീട്ടി നൽകുന്നു. വഹിയ ളാലിമതുൻ, അവർ അക്രമികളായിരിക്കെ തന്നെ, അവർ അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ, എത്രയെത്ര നാടുകൾക്കാണ് നാം സമയം നീട്ടി നൽകിയത്. സുമ്മ അഹസ്തുഹ, പിന്നീട് നാം അവയെ പിടികൂടി. സുമ്മ അഹസ്തുഹ, പിന്നീട് നാം അവയെ പിടികൂടി. വഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാകുന്നു മടക്കം. വഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാണ് അൽ മസീർ, മടക്കം. എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടി നൽകി. പിന്നീട് നാം അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വ ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാകുന്നു അവരുടെ മടക്കം. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ വിശദീകരിക്കുന്നത് വയസ്തഅജിലൂനക ബിൽ അദാബി, ശിക്ഷക്ക് ധൃതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുഫ്ഫാറുകളായ അവിശ്വാസികളായ ആളുകൾ ധൃതി കൂട്ടുകയാണ്. തഅജീലൽ അദാബിൽ ലദീ യഅദുഹും ബിഹി തുഗ്യാനൻ വഇനാദൻ, അവർ കാണിക്കുന്നതായ ആ അക്രമവും അതേപോലെയുള്ള കാര്യങ്ങൾ കാരണത്താൽ അങ്ങനെ ചെയ്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്നുള്ള ആ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനം ചെയ്ത ആ ശിക്ഷയ്ക്ക് വേണ്ടി അവർ ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അത് സമാനമായ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വേറെയും അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, യസ്തഅജിലൂനക ബിൽ അദാബി വഇന്ന ജഹന്നമ ലമുഹീതതും ബിൽ കാഫിരീൻ, ആ ശിക്ഷക്ക് അവർ ധൃതി കൂട്ടും, എന്നാൽ ആ ശിക്ഷ വഇന്ന ജഹന്നമ ലമുഹീതതും ബിൽ കാഫിരീൻ, നരകം നിഷേധികളെ വലയം ചെയ്യുന്നത് തന്നെയാകുന്നു എന്നാണ് അങ്കബൂത്തിൽ ഒരിടത്ത് പറഞ്ഞത്. മറ്റൊരിടത്ത് അങ്കബൂത്തിൽ തന്നെ കാണാം, വയസ്തഅജിലൂനക ബിൽ അദാബ്, അവർ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു. വലൗല അജലും മുസമ്മ, ഒരു നിശ്ചിത അവധിയില്ലായിരുന്നുവെങ്കിൽ ജാഹുമുൽ അദാബ്, ശിക്ഷ അവർക്ക് വരുമായിരുന്നു എന്നാണ്. ഇത്തരത്തിൽ നിരവധിയായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ധാരാളം അധ്യായങ്ങളിൽ ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ നിഷേധികളായ ആളുകൾ അവരുടെ ആ നിഷേധത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമ്പോൾ, എങ്കിൽ ആ ശിക്ഷ എവിടെ, നിന്റെ റബ്ബ് വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ എവിടെ എന്ന തരത്തിൽ ആ ശിക്ഷക്ക് അവരെന്ത് ചെയ്യുന്നു, ധൃതി കൂട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് എന്നർത്ഥം. എന്നാൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലൻ യുഖ്ലിഫ് അല്ലാഹു വഅദഹു, വലൻ യുഖ്ലിഫ് അല്ലാഹു വഅദഹു, അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല, അല്ലാഹു ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതാണ് നേരത്തെ അങ്കബൂത്തിൽ ഓതി വെച്ച ആ ആയത്തിന്റെ ബാക്കിയായിട്ട് പറയുന്നത്, വലൗലാ അജലും മുസമ്മ, ഒരു നിശ്ചിത അവധി ഇല്ലായിരുന്നുവെങ്കിൽ ലജാഅഹുമുൽ അദാബ്, ആ ശിക്ഷ വരുമായിരുന്നു. വലയത്തിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഊറൂൻ, അവരറിയാതെ പെട്ടെന്നായിരിക്കും അവർക്ക് ആ ശിക്ഷ എന്ത് ചെയ്യുക, വരിക. അപ്പൊ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദാനം അള്ളാഹു എന്ത് ചെയ്യുകയില്ല, ലംഘിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. പക്ഷെ അള്ളാഹു അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും, അത് ആ സമയം വന്നെത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് സംഭവിക്കുകയുള്ളൂ എന്ന് മാത്രം. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, തീർച്ചയായും നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള 1000 വർഷം പോലെയാണ് നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള ഒരു ദിവസം എന്നാൽ, അഥവാ അത്രയും ദൈർഘ്യമേറിയ ദിവസങ്ങളായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. പലതായ വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. അഥവാ അവിടെ വിശ്വാസികളായ ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും, എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചത് ഒരല്പം പ്രയാസകരമായ കാര്യമായിരിക്കും. സൂറത്തു മഅരിജിൽ അവിടെ പറഞ്ഞത് ഖാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലം പോലെയായിരിക്കും അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ഈ തരത്തിലൊക്കെ ഖുർആനിൽ അത് കാണുവാൻ കഴിയും. അഥവാ അത് വിശ്വാസികൾക്ക് എളുപ്പമായിരിക്കും, അവിശ്വാസികളെ സംബന്ധിച്ചത് പ്രയാസകരമായിരിക്കും. ഫദാ

ആയിരം വർഷങ്ങൾ പോലെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്നത്. തുടർന്ന് അള്ളാഹു നമ്മൾ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ച ആ ഒരു കാര്യം ഒന്നുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര നാടുകളാണ് അതിന് നാം സാവകാശം നൽകി, അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ, അവരക്രമികളായിക്കൊണ്ടിരിക്കെ തന്നെ, അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ നാടിനെ പെട്ടെന്ന് ഒറ്റയടിക്ക് നശിപ്പിക്കാതെ നാം അവർക്ക് സാവകാശം നൽകി. അങ്ങനെ എത്ര എത്ര നാടുകളാണ്. പിന്നീട് നാം അതിനെ പിടികൂടി, എന്നിലേക്ക് തന്നെയാണ് മടക്കം. അഥവാ അവർക്ക് സാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടുകളെ പിടികൂടി എങ്ങനെ ആ നാടുകളിലേക്ക് ശിക്ഷ ഇറക്കിക്കൊണ്ട് ആ നാടിനെ ഒന്നടങ്കം പിടികൂടി. കഴിഞ്ഞ എപ്പിസോഡിൽ മുമ്പുള്ളൊരു ആയത്തിൽ വിശദീകരിച്ചല്ലോ, അവരുടെ മേൽപ്പുരകളോടുകൂടി തന്നെ അവരുടെ ഭവനങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ധാരാളം ആളുകൾ നിത്യേന എന്നോണം ഉപയോഗിച്ചിരുന്ന കിണറുകൾ ഉപയോഗശൂന്യമായ രൂപത്തിലായി. വലിയ അഹങ്കാരത്തോടുകൂടി അവരുണ്ടാക്കിയ വലിയ കോട്ടകൊത്തളങ്ങൾ, അവരുടെ കൊട്ടാരങ്ങളെല്ലാം ഒന്നും ഒരാൾക്കും പറ്റാത്ത തരത്തിൽ തകർന്നടിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥകളിലേക്ക് എന്ത് ചെയ്തു, ആ നാടിനെ എത്തിച്ചു. ഈ തരത്തിലൊക്കെ അള്ളാഹു അവിടേക്ക് ശിക്ഷയിറക്കിയിട്ട് അവരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ അള്ളാഹു അവർക്ക് കുറേ സമയം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിലും അവരവരുടെ അക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് നാം അവരെ പിടികൂടി എന്നാണ്. ഈ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവർ പറയുന്നത്, യസ്തഅജിറൂനക ബിൽ അദാബ്, ആ ശിക്ഷക്ക് അവർ ധൃതി കൂട്ടുന്നത്. എവിടെ നിന്റെ ശിക്ഷ, നിന്റെ റബ്ബ് പറയുന്ന ശിക്ഷ എവിടെയാണ്, അതാണ് സത്യമെങ്കില്ല, ശിക്ഷയൊന്ന് ഞങ്ങൾക്ക് വേഗത്തിൽ വരട്ടെ തുടങ്ങിയ രൂപത്തിൽ അവരെന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടി നൽകുകയാണ്. എന്നാൽ വലൻ യുഖ്ലിഫ് അല്ലാഹു വഅദഹു, അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതാണ് ഫഅഖദ്തുഹു എന്ന് പറഞ്ഞത്, നാം അവരെ പിടികൂടി. സുമ്മ അഖദ്തുഹ, പിന്നീട് നാം അവനെ പിടികൂടി എന്ന് പറഞ്ഞു. അള്ളാഹു ആ വാഗ്ദാനം നിറവേറ്റും. അങ്ങനെ എല്ലാവരും ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം. ഏത് അഹങ്കാരിയാണെങ്കിലും എത്ര വലിയ അഹങ്കാരത്തോടുകൂടി അഹംഭാവത്തോടുകൂടി ജീവിക്കുന്ന ആളാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടും. ആ അള്ളാഹുവിലേക്കാണ് അവസാനം അവർ എത്തിച്ചേരുക എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും അള്ളാഹു ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ച ആ ഒരു ഭാഗം നമുക്ക് ഓർമ്മയിൽ വരേണ്ടത്. അഥവാ അങ്ങനെ നശിപ്പിക്കപ്പെട്ട നാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഭംഗിക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ നാടിൻ്റെ ആ ഒരു അവസ്ഥയുടെ ആ ഒരു കാര്യം ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെടുന്നതിനപ്പുറത്തേക്ക് അവിടെ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അവരുടെ കണ്ണിനല്ല അന്ധത ബാധിച്ചത്, മറിച്ച് ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്. ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നർത്ഥം. അത് കാണുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കണം എന്നതാണ് എന്ത് ചെയ്യുന്നത്, അവിടെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യമാണ് നമ്മെ ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തരുന്നത്. വയസ്തഅജിലൂനക ബിൽ അദാബ്, അവർ നിന്നോട് ആ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു. വലൻ യുഖ്ലിഫ് അല്ലാഹു വഅദഹു, എന്നാൽ അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം, കഅൽഫി സനത്തിൻ മിമ്മാ തഉദൂൻ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതായ ആയിരം വർഷം പോലെയാണ്. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ്, അംലൈതു ലഹാ വഹിയ ളാലിമത്തുൻ, അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ അതിന് നാം സാവകാശം നൽകിയത്, സമയം നീട്ടി നൽകിയത്. സുമ്മ അഖദ്തുഹ, പിന്നീട് നാം അതിനെ പിടികൂടി. വ ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം. ഒന്നുകൂടെ പാരായണം ചെയ്യാം. വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലി

0: വഅ്ദഹു വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതി മിമ്മാ തഉദ്ദൂൻ വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമത്തുൻ وهي ظالمة ثم أخذتها وإلي المصير. കൃത്യമായിട്ട് പഠിക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 47-48 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവിശ്വാസികൾ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയ്ക്ക് ധൃതി കൂട്ടുന്നു, എന്നാൽ അല്ലാഹുവിൻ്റെ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ല. ഈ വിഷയമായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ദൃശ്യം. KSRTC കണ്ടക്ടർ എന്ന നിലക്ക് തന്റെ ആദ്യ ഡ്യൂട്ടിയിലെ യാത്രാനുഭവങ്ങൾ ആഷിഖ് എടത്തനാട്ടുകര പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമായി പങ്കുവെക്കുന്നു. അവരുടെ സംസാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആഷിഖ് എടത്തനാട്ടുകരയാണ്. അദ്ദേഹം KSRTC ഒരു കണ്ടക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി കുമിളി ഗവി പത്തനംതിട്ടയായിരുന്നു. ആ യാത്രാ അനുഭവങ്ങളിലൂടെയാണ് കാട്ടിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ